ആകാശവാണി 102.7 മഞ്ചേരി FM. ഇപ്പോൾ സമയം 5 മണി കഴിഞ്ഞ് 58:30. പ്രിയ ശ്രോതാക്കളെ, ആകാശവാണിയുടെ മഞ്ചേരി നിലയത്തിൽ നിന്നുള്ള ഇന്നത്തെ പ്രക്ഷേപണം ആരംഭിക്കുന്നു. ഇന്ന് ശകവർഷം 1948 ജ്യേഷ്ഠം 4, കൊല്ലവർഷം 1201 ഇടവം 11, 2026 മെയ് 25 തിങ്കളാഴ്ച.

ആകാശവാണി 102.7 മഞ്ചേരി FM. ഇപ്പോൾ ഈ നിലയം ഇന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടിയെ കുറിച്ചുള്ള അറിയിപ്പ് കേൾക്കാം. 6:10 സുഭാഷിതം തയ്യാറാക്കി അവതരിപ്പിച്ചത് MT നിലമ്പൂർ. തുടർന്ന് പ്രഭാതഗീതം. 6:25 ട്രെയിൻ സമയം. ഇന്നത്തെ വിശേഷം ചരിത്രപഥം. 6:30 കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി. കാർഷിക വൃത്താന്തം. നെൽകൃഷിയിൽ ഞാറ്റടിയുടെ പ്രാധാന്യം. വണ്ടൂർ കൃഷിഭവനിലെ അഗ്രികൾച്ചറൽ ഓഫീസർ ടി ഉമ്മർകോയ സംസാരിക്കുന്നു. തുടർന്ന് കാലാവസ്ഥ അറിയിപ്പ്. 6:35 അൽ റിഹാൻ ഐ ഹോസ്പിറ്റൽ ബൈപ്പാസ് റോഡ് കൊണ്ടോട്ടി ദൃഷ്ടി. തുടർന്ന് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ പെരിന്തൽമണ്ണ വിപണി. 6:55 FM ശുഭദിനം. ഇതിൽ ആദ്യം കോട്ടക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എഡരിക്കോട്ട്, കോട്ടക്കൽ. വിദ്യാഭ്യാസ വാർത്തകൾ 7:00 ചിന്താ വിഷയം, ഇന്നത്തെ ചോദ്യം. തുടർന്ന് റീഗൽ ട്വല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ, മധുരം. ഗീതം 7:00 ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ. തുടർന്ന് ട്രെയിൻ സമയം. 7:10 മൌലാന ഹോസ്പിറ്റലിൽ പെരിന്തൽമണ്ണ ആരോഗ്യ ചാലകം. ശരിയായ പോഷകാഹാരങ്ങൾ അടങ്ങിയ ആഹാരക്രമം. പെരിന്തൽമണ്ണ MES മെഡിക്കൽ കോളേജിലെ ശിശുരോഗ വിഭാഗം മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ KK പുരുഷോത്തമൻ സംസാരിക്കുന്നു. 7:15 ABC ഓർത്തോപീഡിക്സ് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. നോവൽ വായന. യോസേ മൗരോദേവ് വാസ്കോൺസലോസ് എഴുതിയ നോവൽ എന്റെ പഞ്ചാര ഓറഞ്ച് മരം. മലയാള പരിഭാഷ VM ഗിരിജ. അവതരണം ബോബി. 7:20 ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ. 7:35 MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം. 7:40 അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം. വിവിധ മഴക്കാല രോഗങ്ങൾ, ലക്ഷണങ്ങളും പ്രതിരോധവും. പാണ്ടിക്കാട് ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റലിലെ ഹോമിയോ ഫിസിഷ്യൻ ഡോക്ടർ നിഷിത കുറുപ്പ് സംസാരിക്കുന്നു. 7:45 ദൃശ്യമൈക്കർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട്, കാവ്യധാര. രാമപുരത്ത് വര്യരുടെ കുചേരവൃത്തം വഞ്ചിപ്പാട്ടിൽ നിന്നൊരു ഭാഗം. ആലാപനം മിഹിര ബിയൻ. 7:50 EDU എഡ്യൂക്കേഷണൽ മാൾ, സേതാലിക്കുട്ടി ബൈപ്പാസ് റോഡ്, കച്ചേരിപ്പടി, മഞ്ചേരി. തൂലിക. കവി വൈലോപ്പിള്ളി ശ്രീധരമേനോനെ പരിചയപ്പെടുത്തുന്നു മലയാള സാഹിത്യ ഗവേഷക മിൻഹാജത്ത്. 7:55 കൊരമ്പേൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. പാട്ടുപൊലിമ. 8:00 FM പ്രധാന വാർത്തകൾ. തുടർന്ന് ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. ട്രെയിൻ സമയം. തുടർന്ന് CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ്, മഞ്ചേരി. കരിയർ ടിപ്സ്. കരിയർ വിദഗ്ധ റംല ബേബി സംസാരിക്കുന്നു. 8:10 റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജന്റ്, പെരിന്തൽമണ്ണ സൈബർ ചാലകം. 8:15 BRGC AJ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ, ചരണി, മഞ്ചേരി. രസമുകുളം. 8:20 IQ ഒപ്റ്റിക്കൽസ്, കോട്ടകൽ റോഡ്, ചട്ടിപ്പറമ്പ, തേനിശൽ. 8:23 ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി. പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ. ഇന്നത്തെ ചോദ്യം ഉത്തരം. കിംസ് ആരോഗ്യം സർവ്വതനാൽ പ്രധാനം, സ്പോൺസേഡ് പരിപാടി. 8:35 ചിത്രമഞ്ജരി, തത്സമയ ഫോണിൻ പരിപാടി. 9:20 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. നാട്ടുവൃത്താന്തം. തുടർന്ന് മഴവില്ല്. 9:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 10:00 റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 10:15 പരിപാടിയെക്കുറിച്ചുള്ള അറിയിപ്പ്. തുടർന്ന് ഇസൈ മഴ, തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 10:50 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. നാട്ടുവൃത്താന്തം. 11:00 സുവർണഗീതികൾ, ചലച്ചിത്ര ഗാന പരിപാടി. 12:00 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 12:10 ഇഷൽ, 12:25 ചാലകം, 12:40 പ്രകാശധാര. 1:00 പരിപാടിയെക്കുറിച്ചുള്ള അറിയിപ്പ്, പഴം പച്ചക്കറി വില നിലവാരം, ഘനാമൃതം. 1:55 FM

0: rights are fully protected. Addressing the Janjati Sanskritik Samagam in New Delhi, Mr. Shah said the UCC will not infringe upon any tribal rights. The Central Board of Secondary Education, CBSE, has extended the last date for obtaining scanned photocopies of answer books for Class 12 board examination by one more day until today. CBSE said that the decision was taken to provide adequate time to students for submitting requests. The National Testing Agency, NTA, has postponed the Common University Entrance Test Undergraduate CUET 2026 examinations scheduled for 28th of this month. And that is the end of this news bulletin.
1: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം. മലയാളത്തിൻ്റെ ഹൃദയത്താളം. സമയം 6 മണി കഴിഞ്ഞ് 10:07 കേൾക്കാം.
2: തയ്യാറാക്കി അവതരിപ്പിക്കുന്നത് എം ടി നിലമ്പൂർ.
3: വായന ചിന്തയാണ്, ചിന്ത ദർശനമാകുന്നു. ഒരു പഴയ നോവൽ വായനയുടെ ഓർമ്മയിൽ നിന്ന് തന്നെ തുടങ്ങാം. മലയാള നോവൽ സാഹിത്യത്തിലെ പ്രകാശഗോപുരമെന്നും മലയാള ഭാഷയെ ക്ലാസിക് തലത്തിലേക്ക് ഉയർത്തിയ കൃതിയെന്നും ആയിരുന്നു നിരൂപകർ ഒ വി വിജയൻ്റെ കസാക്കിൻ്റെ ഇതിഹാസത്തെപ്പറ്റി വാഴ്ത്തിപ്പാടിയിരുന്നത്. മാറിവരുന്ന തലമുറകൾ ഇപ്പോഴും ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ആ നോവലിൽ ഒരു കഥാമുഹൂർത്തമുണ്ട്. കസാക്കിൽ ഒരു ഏകാധ്യാപക വിദ്യാലയം തുടങ്ങാനെത്തുന്ന രവി തമിഴ് ചുവയുള്ള മലയാളം സംസാരിക്കുന്ന റാവുത്തന്മാരുടെ കുട്ടികൾക്ക് അക്ഷരം പഠിപ്പിക്കാൻ എത്തിച്ചേർന്ന വിദ്യാസമ്പന്നനായ കഥാനായകൻ, സ്കൂളിലേക്ക് ഇൻസ്പെക്ഷന് വന്ന ഓഫീസർ, കുട്ടികളുടെ ഹാജർ പട്ടികയിലും രജിസ്റ്ററിലും ഒരു പകൽ ചെലവിട്ട് ശേഷം യാത്ര പറഞ്ഞ് പിരിയുമ്പോൾ ഇൻസ്പെക്ടർ പറഞ്ഞു, ഒക്കെ ഒരു യോഗാണ് മാഷേ, അല്ലെങ്കിൽ മാഷ് എന്തിനാ ഇവിടെ എത്തിയത്? വിദേശ പഠനത്തിൻ്റെ എല്ലാ അവസരവും കിട്ടിയ രവി എന്തിനായിരുന്നു കസാക്ക് എന്ന ഓണം കയറാ മൂലയിലെത്തിയത്? അസ്ട്രോഫിസിക്സ് ഗവേഷണത്തിന് അമേരിക്കയിലെ പ്രിൻസ്റ്റണിൽ ഫെലോ കിട്ടിയ കഥാനായകൻ ഒടുവിലെത്തിച്ചേർന്നത് തസ്രാക്ക് എന്ന കുഗ്രാമത്തിൽ. താമ്പരത്തെ കോളേജിൽ ബി എ ഓണേഴ്സിന് പഠിച്ച പത്മ ക്യാമ്പസിനിലെ നനുത്ത പുല്ലുകൾ കാശ്മീരങ്ങൾ വിടർത്തിയ തുറസ്സുകളിലിരുന്ന് രവിയും പത്മയും സന്ധ്യയുടെ നക്ഷത്രങ്ങളെണ്ണിയ മനോഹരമായൊരു കാലമുണ്ടായിരുന്നു. പിന്നെ നീണ്ട 7 വർഷങ്ങൾ അമേരിക്കയിൽ കഴിഞ്ഞ ശേഷം പത്മ രവിക്ക് എഴുതുന്നു, രവി ഇത് ഞാനാണ് പത്മ. ഓരോ വ്യക്തിയിലും അപരിചിതനായ മറ്റൊരാൾ കുടിയിരിക്കുന്നു എന്ന പരമാർത്ഥം ആരറിഞ്ഞു? ആരും കാണാത്ത ഈ അജ്ഞാതനായ മറ്റൊരാളെ പത്മക്കറിയില്ല. അസ്ട്രോഫിസിക്സും അമേരിക്കയിലെ ഗവേഷണവും അറിയില്ല. എഴുത്തുകാരനായ വിജയൻ തന്നെ തുറന്നെഴുതുന്നു, കർമ്മപരമ്പരകളുടെ സ്നേഹരഹിതമായ കഥയാണ് ഇതിൽ അകൽച്ചയും ദുഃഖവും മാത്രമേയുള്ളൂ. ഇതിൽ നിന്നും ഒട്ടും വ്യത്യസ്തമല്ല മനുഷ്യജീവിതവും. ഒക്കെ ഒരു യോഗാണ് മാഷേ എന്ന ശബ്ദം വീണ്ടും മുഴങ്ങുമ്പോൾ യോഗം ആ വാക്കിന് സ്ഥായി ഭാവം പകർന്നാൽ നിയോഗമെന്നായി. ഭൂമിയിൽ പിറവിയെടുത്ത ഓരോ ജീവിതവും ഓരോ നിയോഗമാണ്. എവിടെയും നിസ്സഹായനായി പോകുന്ന മനുഷ്യന്റെ സ്വത്വബോധമുണർത്തുന്ന ആംഗലേയ വചനമാണ് യുവർ ഫേറ്റ് ഈസ് യുവർ ക്യാരക്ടർ. ഒരാളുടെ അഭിരുചിയും ചിന്തയും തന്നെയാണ് അയാളുടെ വിധി നിർണ്ണയിക്കുന്ന ഘടകം. പക്ഷേ ഒരു ചോദ്യം ഉത്തരം കിട്ടാതെ ബാക്കി കിടക്കുന്നു. സ്വന്തം വിധി നിർണ്ണയിച്ച ഈ ക്യാരക്ടർ എവിടുന്ന് കിട്ടി? എങ്ങനെ ഉണ്ടായി? കൃത്യമായി അത് നമ്മെ എങ്ങനെ സ്വാധീനിച്ചു? ഒന്നും നാം ഇഷ്ടപ്പെട്ട് തിരഞ്ഞെടുത്തതല്ല. വേണ്ടത് വേണ്ടപ്പോൾ തോന്നാതിരിക്കുക, അത്യാവശ്യ നേരത്ത് വേണ്ടത് ബുദ്ധിയിൽ തെളിയാതിരിക്കുക, ഇത്തരം വിഷമസന്ധി നേരിടാത്തവരായി ആരുമുണ്ടാകില്ല. മനസ്സിലെ നിഗൂഢ താൽപ്പര്യങ്ങൾക്ക് തടയിടാൻ കഴിഞ്ഞവരാണ് എളുപ്പ മുക്തിമാർഗത്തിൽ എത്തിച്ചേരുന്നത്. ലാഭനഷ്ടങ്ങളുടെ ഓഡിറ്റിങ്ങിൽ മാത്രമാണ് ആശനിരാശകൾ അനുഭവപ്പെടുന്നത്. എനിക്കെന്തുണ്ട്? അന്യർക്ക് എന്തെല്ലാമുണ്ട്? എല്ലാവർക്കും എല്ലാം ധാരാളമായി കിട്ടുന്നു. എന്റെ കൈകൾ ശൂന്യമാണ്. ഇത്തരം അസംതൃപ്തികൾ കൂടുതൽ പ്രതിസന്ധി തീർക്കുന്നു. നമുക്കുള്ളതും മറ്റുള്ളവർക്കില്ലാത്തതുമായ പല സിദ്ധികളും ഈ മധ്യഭ്രമത്തിൽ നാം കാണാതെ പോകുന്നു. ഹരിചന്ദ്ര എന്ന പഴയ മലയാള സിനിമയിലെ ഗാനം ഓർമ്മ വരികയാണിപ്പോൾ. ഈശ്വര ചിന്ത ഇതൊന്നേ മനുജന് ശാശ്വതമേ ഉലകിൽ. ദൈവസ്മരണ കൊണ്ട് മാത്രമേ മനസ്സുകളിലെ സകല ഗൂഢവികാരങ്ങൾക്കും യുക്തിഭദ്രമായ ഉത്തരം നൽകാനാവൂ.
2: എം ടി നിലമ്പൂർ തയ്യാറാക്കി അവതരിപ്പിച്ച സുഭാഷിതമാണ് കേട്ടത്. അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ 7034453459.

0: നമ്പർ ആവർത്തിക്കാം: 7034543950.
1: സുഭാഷിതം.
2: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയ താളം. ഇനി കേൾക്കാം

ഇന്ന് രാവിലെ 7:10 മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകത്തിൽ ശരിയായ പോഷകാഹാരങ്ങൾ അടങ്ങിയ ആഹാരക്രമം. പെരിന്തൽമണ്ണ MES മെഡിക്കൽ കോളേജിലെ ശിശുരോഗ വിഭാഗം മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ KK പുരുഷോത്തമൻ സംസാരിക്കുന്നു 7:10 ആരോഗ്യജാലകത്തിൽ.

7:40 അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യത്തിൽ വിവിധ മഴക്കാല രോഗങ്ങൾ ലക്ഷണങ്ങളും പ്രതിരോധവും. പാണ്ടിക്കാട് ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റലിലെ ഹോമിയോ ഫിസിഷ്യൻ ഡോക്ടർ നിഷിത കുറുപ്പ് സംസാരിക്കുന്നു. 7:40 ആയുരാരോഗ്യത്തിൽ

ഇന്ന് ഉച്ചതിരിഞ്ഞ് 3 മണിക്കുള്ള എന്റെ ഗാനം പരിപാടിയിൽ ആകാശവാണി ശ്രോതാവ് ഹൈമവതി ശ്രീധരൻ പങ്കെടുക്കുന്നു. 3 മണിക്കുള്ള എന്റെ ഗാനം പരിപാടിയിൽ ആകാശവാണി ശ്രോതാവ് ഹൈമവതി ശ്രീധരൻ പങ്കെടുക്കുന്നു.

சமயம். ആദ്യം തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുന്ന ട്രെയിനുകളുടെ സമയം പറയാം. ട്രെയിൻ നമ്പർ 120/81 കണ്ണൂർ തിരുവനന്തപുരം ജനശതാബ്ദി എക്സ്പ്രസ് 6:44, 165/27 യശ്വന്ത്പൂർ കണ്ണൂർ എക്സ്പ്രസ് 6:48, 163/08 കണ്ണൂർ ആലപ്പുഴ എക്സ്പ്രസ് 7:33, 221/14 തിരുവനന്തപുരം ലോകമാന്യ തിലക് സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 7:54 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ 566/07 പാലക്കാട് നിലമ്പൂർ പാസഞ്ചർ 7:50

0: ത്തിനും 583-22 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 751-നും എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.
1: ട്രെയിൻ സമയം.
0: ഇനി ഇന്നത്തെ വിശേഷം. ഇന്ന് മെയ് 25, ലോക ഫുട്ബോൾ ദിനം. 1924 മെയ് 25 പാരീസ് സമ്മർ ഒളിമ്പിക്സ് ഫുട്ബോൾ ഇവന്റിൽ ലോകത്തിലെ എല്ലാ പ്രദേശങ്ങളും പ്രതിനിധീകരിച്ചു. ഇന്ന് 2026 മെയ് 25 ഫുട്ബോൾ ഇവന്റിന്റെ 102-ാം വാർഷികം.

0: ചരിത്ര പഥം. ചരിത്രത്തിൽ നിന്നാണ്. 1948 പെൻസിലിൻ ആന്റിബയോട്ടിക് നിർമ്മാണ രീതിക്ക് അമേരിക്കൻ പാറ്റന്റ് ലഭിച്ചത്. ആൻഡ്രു ജെ മോയർ എന്ന ഗവേഷകനാണ് ഈ പാറ്റന്റ് ലഭിക്കുന്നത്. രണ്ടാം ലോകമഹായുദ്ധത്തിലും കൊറിയൻ യുദ്ധത്തിലും പരിക്കേറ്റ സൈനികരുടെ രക്ഷയ്ക്കായിരുന്നു ആദ്യ ബാച്ച് പെൻസിലിൻ നിർമ്മാണം.
1: ചരിത്രപഥം.
0: സമയം 6 മണി കഴിഞ്ഞ് 30:56 കേൾക്കാം.
2: കാർഷിക വൃത്താന്തം.
3: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി സമർപ്പിക്കുന്നു
2: കാർഷിക വൃത്താന്തം.
3: പ്രായോജകർ
2: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
3: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
2: KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
3: ആയുർവേദ ചികിത്സാരംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
3: ഫോൺ 9744555024.
4: ഇന്നത്തെ കാർഷിക വൃത്താന്തത്തിൽ നെൽകൃഷിയിൽ ഞാറ്റെടിയുടെ പ്രാധാന്യത്തെക്കുറിച്ച് വണ്ടൂർ കൃഷിഭവനിലെ അഗ്രികൾച്ചറൽ ഓഫീസറായ ടി ഉമ്മർഗോയ നമ്മളോട് സംസാരിക്കുന്നു.
5: നെൽകൃഷിയുടെ കൂലിച്ചെലവ് വർധനവും തൊഴിലാളി ക്ഷാമവും കാരണം നെൽകൃഷി കുറഞ്ഞു വരുന്ന ഈ കാലത്ത് നെൽകൃഷി ലാഭകരമാക്കുക എന്നത് വളരെയേറെ പരമപ്രധാനമാണ്. ഞാറ്റടിക്ക് ആവശ്യമുള്ള സ്ഥലം കണ്ടെത്തി പ്രത്യേകമായി ഉണക്കി സൂക്ഷിച്ച വിത്തുകൾ ഒന്നുകൂടി നടുന്നതിന് മുമ്പ് ഉണക്കി ചേറി വെള്ളത്തിലിട്ട് കനം വെച്ച് മുളപ്പൊട്ടിയ വിത്തുകൾ യഥേഷ്ട അകലത്തിൽ തന്നെ പാകേണ്ടതാണ്. വളരെ അടുപ്പിച്ച് പാകിയാൽ മുളയ്ക്കുന്ന വിത്തിന് കരുത്ത് കാണില്ല. കരുത്തില്ലാത്ത വിത്ത് നട്ടുകഴിഞ്ഞാൽ നെല്ല് നല്ല ഫലപുഷ്ടമായി വളരുന്നതിന് പ്രയാസം നേരിടും. കരുത്തുള്ള ഞാറുകൾ കൃത്യസമയത്ത് ആകെ മൂപ്പിൻ്റെ, ഉദാഹരണമായി 100 ദിവസം മൂപ്പ് ഉള്ള ഒരു നെല്ലിനത്തിന് അതിൻ്റെ 1/5 സമയമായ 20 ദിവസത്തിനുള്ളിൽ തന്നെ ഞാറ് പറിച്ച് നടേണ്ടതാണ്. മൂപ്പ് കൂടിയ ഞാറ് നട്ടാൽ വിളവ് അതനുസരിച്ച് കുറയുന്നതിനും രോഗ കീടബാധകൾ കൂടുന്നതിനും കാരണമാകുന്നു. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് പാടം ഒരേ നിരപ്പിൽ കുഴികളൊന്നുമില്ലാത്ത തരത്തിൽ നിരപ്പാക്കുന്നതും അധികം വെള്ളം കെട്ടി നിൽക്കാനിടവരാത്ത തരത്തിൽ നിരപ്പാക്കേണ്ടതുമാണ്. കുറഞ്ഞ വെള്ളമുള്ളാണ് ഉള്ളതെങ്കിലും ആ വെള്ളം ഒരു പാടത്തിൻ്റെ എല്ലാ സ്ഥലത്തും എത്തത്തക്ക തരത്തിലായിരിക്കണം പാടം ഉഴുത് നിരപ്പാക്കേണ്ടത്. മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ കുമ്മായവും മറ്റ് ജൈവവളവും നൽകേണ്ടതാണ്. കുമ്മായം സാധാരണ നിലയിൽ 1 ഹെക്ടറിന് 500 കിലോയാണ് നൽകേണ്ടത്. ആവശ്യമായ ജൈവവളങ്ങളും യഥാസമയം നൽകേണ്ടതാണ്. ഞാറ് പറിച്ചു നടുന്നതിന് 2 ദിവസം മുൻപ് അന്തർവ്യാപന ശേഷിയുള്ള കീടനാശിനി തളിക്കുന്നത് പറിച്ചു നട്ട ഉടനെയുള്ള രോഗകീട നിയന്ത്രണം തടയുന്നതിന് വളരെയേറെ സഹായകമാകും. നെല്ലിൻ്റെ ആദ്യത്തെ ഓരോ ദിവസവും വളരെ പ്രധാനപ്പെട്ടതാണ്. ഓരോ 21 ദിവസം കൂടുമ്പോഴും വളം കൊടുക്കുന്നതിനും പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കതിര് വന്ന് കതിരിൽ അന്നം തൂങ്ങുന്നത് വരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. നെല്ല് കൊയ്ത് മെതിച്ച് പാറ്റിപ്പെറുക്കി തരുന്നതിന് വേണ്ടി കമ്പൈൻ ഹാർവെസ്റ്റർ നിലവിൽ ലഭിക്കുന്നതും നെൽകൃഷി ലാഭകരമാക്കുന്നതിനും തുടർന്നു കൊണ്ടുപോകുന്നതിനും വളരെയേറെ ഗുണകരം ചെയ്യുന്നുണ്ട്.
4: കാർഷിക വൃത്താന്തത്തിൽ ഇന്ന് നമ്മളോട് സംസാരിച്ചത് വണ്ടൂർ കൃഷിഭവനിലെ അഗ്രികൾച്ചറൽ ഓഫീസറായ ടി ഉമ്മർഗോയ. അദ്ദേഹത്തിന്റെ ഫോൺ നമ്പർ 9495059522.

0: 2 6 6. കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി
2: കാർഷിക വൃത്താന്തം സമാപിക്കുന്നു.
1: പ്രായോജകർ
2: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
1: ഫോൺ 9744550424.
3: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
4: കാൽമുട്ട് വേദന, തേയ്മാനം, ഡിസ്ക് ബൾജ്, ഷോൾഡർ പെയിൻ ഉൾപ്പെടെയുള്ള വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ.
5: കാലാവസ്ഥ അറിയിപ്പ് ശ്രദ്ധിക്കൂ. സംസ്ഥാനത്ത് ശക്തമായ മഴയ്ക്ക് സാധ്യത. മഴയ്ക്കൊപ്പം മിന്നലും 40 മുതൽ 50 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റുമുണ്ടാകുമെന്നതിനാൽ ജാഗ്രത പാലിക്കണം. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ കടലിൽ മത്സ്യബന്ധനത്തിന് വിലക്കുണ്ട്.

0: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ ബൈപാസ് റോഡ് കൊണ്ടോട്ടി.
1: ദൃഷ്ടി
2: പ്രയോജകർ
0: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ കൊണ്ടോട്ടി. കുറഞ്ഞ ചെലവിൽ പ്രഗത്ഭ നേത്രരോഗ വിദഗ്ധരുടെ നേതൃത്വത്തിൽ ചികിത്സ.
3: തിമിരത്തിന്റെ അസ്ഥിത ഉണ്ടോന്നൊരു സംശയം. ഇനിയിപ്പോ എന്താ ചെയ്യാ?
4: തിമിരത്തെയൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ ഒന്ന് പോയി നോക്കൂ. അവിടെ ആവുമ്പോ കുറഞ്ഞ ചെലവില് വേദനരഹിത താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയ ഉണ്ടല്ലോ.
0: അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ ബൈപാസ് റോഡ് കൊണ്ടോട്ടി.
4: ബ്രാഞ്ചുകൾ എടപ്പാൾ, തിരൂർ ആൻഡ് തൃപ്രയ.
0: ഫോൺ 0483271439.
2: ദൃഷ്ടി.
5: പശ്ചിമേഷ്യ യുദ്ധം അന്ത്യത്തിലേക്ക്, കരട് കരാർ അന്തിമമാക്കാനുള്ള ശ്രമത്തിലെന്ന് ട്രംപ്. CBSE പുനർമൂല്യനിർണയം, അധികം ഈടാക്കിയ തുക തിരികെ നൽകും. സിൽവർ ലൈൻ, കേസുകളുടെ വിവരം തേടി സർക്കാർ. പ്രവേശനോത്സവത്തിൽ സൈബർ സുരക്ഷ പ്രതിജ്ഞയുണ്ടാകും. CUET UG പരീക്ഷ മാറ്റി. പാകിസ്ഥാനിൽ ചാവേർ ആക്രമണം, 24 മരണം. ബക്രീദ് 27-നും 28-നും പൊതു അവധി. ഗ്രാമീൺ ക്രെഡിറ്റ് സ്കോർ തുറക്കും, കൂടുതൽ വായ്പാ അവസരങ്ങൾ. ഹജ്ജ്, മിനാ നഗരി ഉണർന്നു, നാളെ അറഫാ സംഗമം. കോഴിക്കോട്ട് ഷിഗല്ല സ്ഥിരീകരിച്ചു. മുംബൈക്കെതിരെ നടന്ന അവസാന ലീഗ് മത്സരത്തിൽ രാജസ്ഥാന് 30 റൺസ് വിജയം. ഫെഡറേഷൻ കപ്പ് ദേശീയ സീനിയർ അത്ലറ്റിക്സ് ചാമ്പ്യൻഷിപ്പിൽ പുരുഷ വിഭാഗ ലോങ് ജമ്പിൽ എം ശ്രീശങ്കറിന് സ്വർണം.
6: അൽ റെഹാൻ കണ്ണാശുപത്രി ദൃഷ്ടി സമാപിക്കുന്നു. പ്രായോജകർ
2: അൽ റെഹാൻ കണ്ണാശുപത്രി കൊണ്ടോട്ടി, എടപ്പാൾ, തൃപ്രയാർ, തിരൂർ, ചെമ്മാട് ആൻഡ് മുക്കം റോഡ്, അരീക്കോട്.
7: BRGC AJ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ രസമുകുളം എന്നും രാവിലെ 8:15 എല്ലാവിധ വീക്കായ ബാറ്ററികളും റീജനറേറ്റ് ചെയ്ത് നൽകുന്നു. ഫോൺ 7907966544.
8: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി സമർപ്പിക്കുന്നു. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. ഇതിപ്പോ ആദ്യത്തെ അനുഭവം ഒന്നല്ലല്ലോ, അതിനിപ്പോ സമയമായില്ല എന്ന് കരുതി നീ ഒന്ന് സമാധാനിക്കി.
9: എന്നാലും എത്രയാന്ന് വെച്ചാ, എത്ര കാലായി ശ്രമിക്കുന്നു, പോരാത്തതിന് നാട്ടുകാരുടെ ബന്ധുക്കളുടെയും വിശേഷം ഒന്നും ആയില്ലേ എന്നുള്ള ചോദ്യങ്ങളും കുത്തുവാക്കുകളും.
8: അവരൊക്കെ അങ്ങനെ പലതും പറയും, അതിന് നീ ഇങ്ങനെ വിഷമിച്ചാലോ? ഒക്കെ ശരിയാവൂടോ? ഇനി വിശേഷങ്ങൾക്ക് സമയമായി. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 9400-181-000.
5: സ്വർണം പവന് 116,640 രൂപ. തങ്കം 10 ഗ്രാമിന് 150,300 രൂപ. വെള്ളി കിലോഗ്രാമിന് 273,500 രൂപ. റബ്ബർ RSS 4 കിൻഡലിന് 25,200. RSS 5 24,900. കുരുമുളക് നാടൻ കിൻഡലിന് 65,000. ചേട്ടൻ 66,500. വയനാടൻ 67,500.
8: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി സമർപ്പിച്ചത് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.

0: ഫിലിപ്സ് സെന്റർ മഞ്ചേരി കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
1: എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള മരുന്നുകളും വളരെ കുറഞ്ഞ നിരക്കിൽ.
0: CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി.

വനിതാ ശിശു വികസന വകുപ്പ് നടപ്പിലാക്കുന്ന അശരണരായ സ്ത്രീകൾക്ക് അഭയവും സംരക്ഷണവും നൽകുന്ന വ്യക്തികൾക്ക് പ്രതിമാസം 1000 രൂപ നൽകുന്ന പദ്ധതിയായ അഭയകിരണം പദ്ധതിയിൽ ഓൺലൈനായി അപേക്ഷ ക്ഷണിച്ചു. വെബ്സൈറ്റ് വിലാസം പറയാം: www.schemes.wcd.kerala.gov.in. കൂടുതൽ വിവരങ്ങൾ 0483295004 എന്ന നമ്പറിൽ ലഭിക്കും. ഫോൺ നമ്പർ ആവർത്തിക്കാം: 0483295004.

ഭക്തകുചേല എന്ന ചിത്രത്തിൽ കമുകറ പുരുഷോത്തമൻ പാടിയ ഗാനമാണ് ഇപ്പോൾ കേട്ടത്. ആകാശവാണി 102.7 മഞ്ചേരി FM. ഇനി അല്പസമയത്തിനകം പ്രാദേശിക വാർത്തകൾ കേൾക്കാം.

0: മൂന്ന് കോളേജിലെയും
1: ഡോണ്ട് വറി
0: ഫീസ് നോക്ക്.
2: എന്തുണ്ട് വിശേഷം?
0: എന്തുപറ്റി?
1: ഫീസിന്റെ ടെൻഷൻ.
2: രാഹുലിന് ബാങ്ക് അക്കൗണ്ട് ഉണ്ടല്ലോ, അപ്പോ വഴി തെളിഞ്ഞു. ബാങ്കിൽ നിന്ന് ആവശ്യമുള്ള സ്റ്റുഡന്റ് എഡ്യൂക്കേഷൻ ലോൺ ഈസി ആയി കിട്ടും. അതിൽ 400,000 രൂപ വരെ നോ കൊളാറ്ററൽ. അപ്പൊ അതവിടെ സ്വീറ്റ്സ്.
3: RBI പറയുന്നു,
4: ശരിയായി തുടങ്ങൂ, ഫൈനാൻഷ്യലി സ്മാർട്ട് ആകൂ.
5: ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ് മറക്കണ്ട. ബ്രഷ് ബിഫോർ ബെഡ് വിത്ത് വില്ലി വൈറ്റ് ടൂത്ത്പേസ്റ്റ്. ബ്രഷ് ബിഫോർ ബെഡ്.
6: ആകാശവാണി.

0: നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് അനിൽചന്ദ്രൻ. പ്രധാന വാർത്തകൾ. ഈ വർഷത്തെ പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു വൈകിട്ട് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. CBSE 12ാം ക്ലാസ് പരീക്ഷാ ഉത്തരക്കടലാസിന്റെ സ്കാൻ ചെയ്ത പകർപ്പ് ലഭിക്കാൻ അപേക്ഷ ഇന്ന് അർദ്ധരാത്രി വരെ നൽകാം. രണ്ടാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം നാളെ. ഹജ്ജ് കർമ്മങ്ങൾക്ക് ഇന്ന് മിനായിൽ തുടക്കമാകും. ഇന്ന് ലോക ഫുട്ബോൾ ദിനം. വാർത്തകൾ വിശദമായി. ഈ വർഷത്തെ പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു വൈകിട്ട് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. ആദ്യഘട്ടത്തിൽ 66 പത്മ പുരസ്കാരങ്ങളാണ് ഇന്ന് രാഷ്ട്രപതി ഭവനിൽ സമ്മാനിക്കുന്നത്. ശേഷിക്കുന്ന 65 പേർക്ക് പുരസ്കാരങ്ങൾ പിന്നീട് സമ്മാനിക്കും. പുരസ്കാരദാന ചടങ്ങിൽ ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണനും പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും ആഭ്യന്തരമന്ത്രി അമിത്ഷായും അടക്കം കേന്ദ്രമന്ത്രിമാരുടെയും പ്രമുഖരുടെയും സാന്നിധ്യം ഉണ്ടായിരിക്കും. 2 പത്മവിഭൂഷണും 6 പത്മഭൂഷണും 58 പത്മശ്രീയും ഇന്ന് സമ്മാനിക്കും. CBSE 12ാം ക്ലാസ് പരീക്ഷാ ഉത്തരക്കടലാസിന്റെ സ്കാൻ ചെയ്ത പകർപ്പ് ലഭിക്കാൻ അപേക്ഷ ഇന്നുകൂടി നൽകാം. അപേക്ഷ നൽകാൻ വിദ്യാർത്ഥികൾക്ക് മതിയായ സമയം ലഭിക്കാനാണ് ഇന്ന് അർദ്ധരാത്രി വരെ സമയം നീട്ടി നൽകിയതെന്ന് CBSE അറിയിച്ചു. ഉത്തരക്കടലാസുകളുടെ പകർപ്പ് ലഭിച്ച ശേഷം പുനർ മൂല്യനിർണയത്തിന് അപേക്ഷിക്കാൻ വിദ്യാർത്ഥികൾക്ക് 2 ദിവസത്തെ സമയവും നൽകിയിട്ടുണ്ട്. ഡെസ്ക് റിപ്പോർട്ട്.
1: CBSE ഫലപ്രഖ്യാപനത്തിന് ശേഷവും പുനർമൂല്യനിർണയ പ്രക്രിയയിൽ വിദ്യാർത്ഥികൾ നേരിടുന്ന സാങ്കേതിക പേയ്മെന്റ് പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വിദ്യാഭ്യാസ മന്ത്രി ധർമ്മേന്ദ്ര പ്രധാൻ ധനമന്ത്രി നിർമ്മല സീതാരാമനുമായി സംസാരിച്ചു. SBI, ബാങ്ക് ഓഫ് ബറോഡ, കാനറ ഇന്ത്യൻ ബാങ്കുകളുമായി സഹകരിച്ച് CBSEയുടെ പേയ്മെന്റ് ഗേറ്റ്വേ സംവിധാനം പുനഃക്രമീകരിക്കാനും തീരുമാനിച്ചതായി വിദ്യാഭ്യാസ മന്ത്രാലയം അറിയിച്ചു. CBSE 12ാം ക്ലാസ് പരീക്ഷയുടെ മൂല്യനിർണയം നടത്തിയ ഉത്തരക്കടലാസുകളുടെ പകർപ്പുകൾ ലഭിക്കാൻ അധിക തുക നൽകേണ്ടി വന്നവർക്ക് പണം മടക്കി നൽകും. ഈ മാസം 21-22 തീയതികളിലുണ്ടായ സാങ്കേതിക പ്രശ്നങ്ങൾ കാരണമാണ് ചില വിദ്യാർത്ഥികളിൽ നിന്നും ഫീസ് തെറ്റായി ഈടാക്കിയതെന്ന് CBSE അറിയിച്ചു.
0: ഈ മാസം 28 നടത്താനിരുന്ന സർവകലാശാല ബിരുദ പൊതുപ്രവേശന പരീക്ഷ QET UG മാറ്റിവച്ചതായി ദേശീയ ടെസ്റ്റിംഗ് ഏജൻസി അറിയിച്ചു. ബലിപെരുന്നാൾ 28 വന്ന സാഹചര്യത്തിലാണ് നടപടി. പുതിയ തീയതി വൈകാതെ അറിയിക്കുമെന്ന് NDA കേന്ദ്രങ്ങൾ പറഞ്ഞു. പശ്ചിമബംഗാളിൽ ഫൽത്ത നിയമസഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥി ദേബാംഗ്ഷു പാണ്ഡ 1,09,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. CPIMലെ ശംഭുനാഥ് കുർമിയെയാണ് പാണ്ഡ പരാജയപ്പെടുത്തിയത്. തൃണമൂൽ കോൺഗ്രസ് ശക്തികേന്ദ്രമായ ഫൽത്തയിൽ TMC സ്ഥാനാർത്ഥി 4 സ്ഥാനത്തേക്ക് പിന്തള്ളപ്പെട്ടു. വോട്ടിംഗ് യന്ത്രങ്ങളിൽ വ്യാപകമായ ക്രമക്കേടുകൾ കണ്ടെത്തിയതിനെ തുടർന്നാണ് ഫൽത്തയിലെ തെരഞ്ഞെടുപ്പ് റദ്ദാക്കി ഈ മാസം 21 വീണ്ടും വോട്ടെടുപ്പ് നടത്താൻ കമ്മീഷൻ ഉത്തരവിട്ടത്. ഫൽത്ത തെരഞ്ഞെടുപ്പിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ വിജയിച്ച പാണ്ഡയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി സാമൂഹ്യമാധ്യമക്കുറിപ്പിൽ അഭിനന്ദിച്ചു. സംസ്ഥാന മന്ത്രിസഭയുടെ 3ാമത്തെ യോഗം ഇന്ന് ചേരും. അടുത്ത മാസം 15 മുതൽ KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര അനുവദിക്കുന്നത് സംബന്ധിച്ച് യോഗം ചർച്ച ചെയ്തേക്കും. IAS ഉദ്യോഗസ്ഥരുടെ സ്ഥലമാറ്റ വിഷയവും ചർച്ചയായേക്കും. തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച 6 ദിവസത്തെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് ക്യാമ്പ് ഐക്യ 2026 ഇന്ന് സമാപിക്കും. വൈകിട്ട് തിരുവനന്തപുരം ബംഗാനൂർ BPS മലങ്കര ഹയർ സെക്കൻഡറി സ്കൂളിലെ SPC പരേഡിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അഭിവാദ്യം സ്വീകരിക്കും. 939 കേഡറ്റുകളാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. സംസ്ഥാന പോലീസ് മേധാവിയടക്കം മുതിർന്ന പോലീസ് ഉദ്യോഗസ്ഥരും സമാപന ചടങ്ങിൽ പങ്കെടുക്കും. അങ്കണവാടികളിലെ സൌകര്യക്കുറവുകളും സാങ്കേതിക ബുദ്ധിമുട്ടുകളും ഭക്ഷണ പ്രശ്നവും സംബന്ധിച്ച വാർത്തകളുടെ അടിസ്ഥാനത്തിൽ മന്ത്രി ബിന്ദു കൃഷ്ണ ശിശുക്ഷേമ ഡയറക്ടറോട് അടിയന്തര റിപ്പോർട്ട് ആവശ്യപ്പെട്ടു.

0: കളുടെ പ്രവർത്തനം മെച്ചപ്പെടുത്താൻ ആവശ്യമായ നിർദ്ദേശങ്ങൾ സമർപ്പിക്കാനും മന്ത്രി നിർദ്ദേശിച്ചു. കർണാടകയിലെ ഉത്തരകന്നഡ ജില്ലയിൽ ഒരു കുടുംബത്തിലെ 7 സ്ത്രീകൾ ഉൾപ്പെടെ 8 പേർ മുങ്ങിമരിച്ചു. കക്കവാരാൻ ഇറങ്ങിയവരാണ് ഇന്നലെ ശക്തമായ ഒഴുക്കിൽപ്പെട്ട് മരിച്ചത്. കാണാതായ 3 പേർക്ക് വേണ്ടി തെരച്ചിൽ തുടരുകയാണ്. അപകടത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി സി പി രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ ദുഃഖവും അനുശോചനവും അറിയിച്ചു. കോംഗോയിലെ എബോള കേസുകളുടെ എണ്ണം 900 കവിഞ്ഞതായി ഭരണകൂടം അറിയിച്ചു. രോഗബാധിതർ എന്ന് സംശയിക്കുന്ന 119 പേരാണ് ഇതുവരെ മരിച്ചത്. 904 പേരിൽ രോഗലക്ഷണങ്ങൾ കണ്ടെത്തി. നേരത്തെ 170 പേർ മരിച്ചെന്നായിരുന്നു റിപ്പോർട്ട്. പ്രാദേശിക വാർത്തകളാണ് കേൾക്കുന്നത്. ഹജ്ജ് കർമ്മങ്ങൾക്ക് ഇന്ന് മിനായിൽ തുടക്കമാകും. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ ലക്ഷക്കണക്കിന് തീർത്ഥാടകർ ഇന്നലെ വൈകിട്ട് മുതൽ പുണ്യനഗരിയായ മിനായിലേക്ക് യാത്രയാരംഭിച്ചു. ഉച്ചയ്ക്ക് 12 മുൻപ് മുഴുവൻ തീർത്ഥാടകരും മിനായിലെ കൂടാരങ്ങളിൽ താമസിക്കുന്നതോടെ ഹജ്ജിന് ഔപചാരിക തുടക്കമാകും. നാളെ പുലർച്ചെ വരെ തീർത്ഥാടകർ കൂടാരങ്ങളിലാണ് കഴിയുന്നത്. ഹജ്ജ് കർമ്മത്തിലെ സുപ്രധാന ചടങ്ങായ അറഫ സംഗമത്തിന് നാളെ പുലർച്ചെയുടെ തീർത്ഥാടകർ മൈതാനിയിലേക്ക് നീങ്ങും. രണ്ടാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം നാളെ ഉച്ചകഴിഞ്ഞ് 3 പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പ്രഖ്യാപിക്കും. ഔദ്യോഗിക വെബ്സൈറ്റുകളിൽ ഫലം ലഭ്യമാകും. പുതിയ അധ്യയന വർഷത്തെ പ്ലസ് 1 അപേക്ഷാ സമർപ്പണം ഇന്ന് ആരംഭിക്കും. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഇന്ന് ലോക ഫുട്ബോൾ ദിനം. കായിക രംഗത്തിന്റെ ആഗോളവ്യാപ്തിയെ ആദരിക്കാനും സ്പോർട്സിലൂടെ സമാധാനം, വികസനം, സ്ത്രീകളുടെയും പെൺകുട്ടികളുടെയും ശാക്തീകരണം, സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ എന്നിവയ്ക്ക് ആഗോള പിന്തുണ വളർത്തിയെടുക്കാനാണ് ഐക്യരാഷ്ട്ര സംഘടന മെയ് 25 ദിനാചരണം സംഘടിപ്പിക്കുന്നത്. ഐപിഎൽ ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ ഈഡൻ ഗാർഡൻസിൽ 40 റൺസിന് തോൽപ്പിച്ചു. ആദ്യ മത്സരത്തിൽ മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ രാജസ്ഥാൻ റോയൽസ് മുംബൈ ഇന്ത്യൻസിനെ 30 റൺസിനും പരാജയപ്പെടുത്തിയിരുന്നു. തിരുവനന്തപുരം നഗരത്തിൽ കേന്ദ്ര സംസ്ഥാന ഗവൺമെന്റുകളുടെയും നഗരസഭയുടെയും സഹകരണത്തോടെ മാലിന്യ സംസ്കരണ പ്ലാന്റുകൾ സ്ഥാപിക്കുമെന്ന് മന്ത്രി കെ മുരളീധരൻ പറഞ്ഞു. കുടിവെള്ള പ്രശ്നത്തിനും ശാശ്വത പരിഹാരമുണ്ടാക്കും. കണ്ണമൂല വാർഡിന്റെ 1 കിലോമീറ്റർ പരിധിയിൽ ക്രമസമാധാന പ്രശ്നങ്ങൾ തടയാനും മാലിന്യങ്ങൾ വലിച്ചെറിയുന്നത് നിയന്ത്രിക്കാനും നഗരസഭ സ്ഥാപിച്ച 17 സിസിടിവി ക്യാമറകൾ സ്വിച്ച് ഓൺ ചെയ്യുകയായിരുന്നു മന്ത്രി. ആതിരപ്പള്ളി മലക്കപ്പാറ റോഡിൽ നിർമ്മാണ പ്രവൃത്തികൾ നടക്കുന്നതിനാൽ ഗതാഗതം നിരോധിച്ചു. തമിഴ്നാട്ടിൽ നിന്ന് എത്തുന്ന വാഹനങ്ങൾ മലക്കപ്പാറയിലും ചാലക്കുടിയിൽ നിന്ന് എത്തുന്നവ വാഴച്ചാലിലും തടയും. തൃശൂരിൽ നിന്ന് ഭരിത പ്രതാപ്.
1: തമിഴ്നാട് ഭാഗത്തുനിന്ന് അതിരപ്പള്ളി ചാലക്കുടി ഭാഗങ്ങളിലേക്ക് പോകുന്നതിനായി മലക്കപ്പാറ വഴി വരുന്ന എല്ലാത്തരം വാഹനങ്ങളും മലക്കപ്പാറ ചെക്ക് പോസ്റ്റിൽ തടയുകയാണ് ചെയ്യുന്നത്. ഈ വാഹനങ്ങൾക്ക് വനമേഖലയിലേക്ക് ഇപ്പോൾ പ്രവേശനമുണ്ടായിരിക്കില്ല. ചാലക്കുടി അതിരപ്പള്ളി ഭാഗത്തുനിന്നും മലക്കപ്പാറ വാൽപ്പാറ ഭാഗങ്ങളിലേക്ക് പോകുന്ന വാഹനങ്ങൾ വാഴച്ചാൽ ചെക്ക് പോസ്റ്റിലാണ് തടയുന്നത്. ഈ ഭാഗത്തുനിന്ന് സഞ്ചാരികൾക്കും മറ്റു വാഹനങ്ങൾക്കും വാഴച്ചാലിനപ്പുറത്തേക്ക് പ്രവേശനമുണ്ടായിരിക്കില്ല. തമിഴ്നാട്ടിൽ നിന്നും തൃശൂർ എറണാകുളം ഭാഗങ്ങളിലേക്ക് പോകേണ്ട യാത്രക്കാരും തിരികെ യാത്ര ചെയ്യുന്നവരും ഈ വനപാത ഒഴിവാക്കി പാലക്കാട് മണ്ണുത്തി ദേശീയപാത വഴിയുള്ള ബദൽ റൂട്ടുകൾ ഉപയോഗിക്കാനാണ് നിർദ്ദേശം.
0: സംസ്ഥാനത്തെ വ്യാഴാഴ്ച വരെ മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ശക്തമായ മഴ സാധ്യത മുൻനിർത്തി 9 ജില്ലകളിൽ ഇന്ന് മഞ്ഞ ജാഗ്രത നൽകി. തിരുവനന്തപുരം, കൊല്ലം, പാലക്കാട്, കണ്ണൂർ, കാസർഗോഡ് ഒഴികെ ജില്ലകളിലാണ് ജാഗ്രതാ നിർദ്ദേശം. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ ഇന്ന് മണിക്കൂറിൽ 60 കിലോമീറ്റർ വരെ വേഗത്തിൽ കാറ്റിന് സാധ്യതയുണ്ടെന്നും മീൻപിടുത്തക്കാർ കടലിൽ പോകരുതെന്നും കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകി. എറണാകുളം ജില്ലയിലെ ഭൂതത്താൻകെട്ട് ബാരേജിന്റെ ഷട്ടറുകൾ ഇടയ്ക്കിടെ തുറക്കുമെന്ന് ജില്ലാ ദുരന്ത നിവാരണ അതോറിറ്റി അറിയിച്ചു. ഡാമിൽ ഓറഞ്ച് ജാഗ്രത നൽകിയ സാഹചര്യത്തിൽ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പുണ്ട്. ഭവനരഹിതർക്ക് തലചായ്ക്കാൻ സുരക്ഷിത ഭവനം ഒരുക്കുന്നതിനായി കുടുംബശ്രീ കാസർഗോഡ് ജില്ലാ മിഷൻ ആവിഷ്കരിച്ച ശ്രീഭവനം ഒരുമയിൽ ഉയരും കൂട് പദ്ധതിക്ക് കാസർഗോഡ് ചീമേനിയിൽ തുടക്കമിട്ടു. കാസർഗോഡ് നിന്ന് പി ജഗന്നിവാസൻ.
2: പൂർണമായും ജനകീയ പങ്കാളിത്തത്തോടെ നടപ്പിലാക്കുന്ന ഈ മാതൃകാ പദ്ധതിയുടെ ജില്ലാതല ഉദ്ഘാടനവും ആദ്യ വീടിന്റെ തറക്കല്ലിടലും കുടുംബശ്രീ ജില്ലാ മിഷൻ കോർഡിനേറ്റർ നിർവഹിച്ചു. കുടുംബശ്രീ അംഗങ്ങൾ തങ്ങളുടെ വീടുകളിൽ സൂക്ഷിക്കുന്ന കുടുക്കുകളിൽ നിന്നും വഞ്ചികളിൽ നിന്നും ഒരു ദിവസം കുറഞ്ഞത് 1 രൂപ വീതം 100 ദിവസം മാറ്റിവെച്ചാണ് പദ്ധതിക്കുള്ള ഫണ്ട് സമാഹരിക്കുന്നത്. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ അംഗീകരിച്ച ലൈഫ് മിഷൻ ഗുണഭോക്തൃ ലിസ്റ്റിൽ ഉൾപ്പെട്ടിട്ടും വിവിധ സാങ്കേതിക മാനദണ്ഡങ്ങളാൽ വീട് ലഭിക്കാതെ പോയവരെയാണ് ഈ പദ്ധതിക്കായി പരിഗണിക്കുന്നത്.
0: മുതിർന്ന കോൺഗ്രസ് നേതാവും സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തകനുമായ മംഗലം ഗോപിനാഥ് അന്തരിച്ചു. 88 വയസ്സായിരുന്നു. ഇന്നലെ വൈകിട്ട് മഞ്ചേരിയിലെ ആശുപത്രിയിലായിരുന്നു അന്ത്യം. മുൻ AICC അംഗമായ മംഗലം ഗോപിനാഥ് അലമീൻ, മലബാർ ടുഡേ തുടങ്ങിയ പത്രങ്ങളുടെ പത്രാധിപരായിരുന്നു. KPCC അംഗമായും പ്രവർത്തിച്ചു. സംസ്കാരം ഉച്ചയ്ക്ക് മഞ്ചേരി വെട്ടേക്കോട് നടത്തും. ബലിപെരുന്നാളിനോടനുബന്ധിച്ച സപ്ലൈകോ പെരുന്നാൾ കിറ്റുകൾ നാളെ കൂടി വിൽപ്പനശാലകൾ

0: ലഭ്യമാകുമെന്ന് സിവിൽ സപ്ലൈസ് വകുപ്പ് അറിയിച്ചു. 10 സാധനങ്ങളടങ്ങിയ 1101 രൂപയുടെ കിറ്റ് 850 രൂപയ്ക്കാണ് നൽകുന്നത്. പ്രതിഷ്ഠാദിന പൂജകൾക്കായി ശബരിമലയിൽ വൈകിട്ട് നട തുറക്കും. നാളെയാണ് പ്രതിഷ്ഠാദിനം. പൂജകൾ പൂർത്തിയാക്കി നാളെ രാത്രി 10 നട അടയ്ക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഈ വർഷത്തെ പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു വൈകിട്ട് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. CBSE 12ാം ക്ലാസ് പരീക്ഷാ ഉത്തരക്കടലാസിന്റെ സ്കാൻ ചെയ്ത പകർപ്പ് ലഭിക്കാൻ അപേക്ഷ ഇന്ന് അർദ്ധരാത്രി വരെ നൽകാം. 2ാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷാഫലം നാളെ. ഹജ്ജ് കർമ്മങ്ങൾക്ക് ഇന്ന് മിനായിൽ തുടക്കമാകും. ഇന്ന് ലോക ഫുട്ബോൾ ദിനം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ ബുള്ളറ്റിൻ 7:25.
1: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയ താളം. സമയം 6 മണി കഴിഞ്ഞ് 55 മിനിറ്റ് 8 സെക്കൻഡ്.

0: പ്രിയപ്പെട്ടവരെ, എല്ലാവർക്കും ഇന്നത്തെ എഫ് എം ശുഭദിനത്തിലേക്ക് സ്വാഗതം. ആദ്യം കേൾക്കാം.
1: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് കോട്ടക്കൽ വിദ്യാഭ്യാസ വാർത്തകൾ. പ്രായോജകർ, ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. 9961333400.
2: കാൽമുട്ട് വേദന, തേയ്മാനം, ഡിസ്ക് ബൾസ്, ഷോൾഡർ പെയിൻ ഉൾപ്പെടെയുള്ള മറ്റ് ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സാ രീതികൾ.
3: സർജറിയെ അപേക്ഷിച്ച് ചിലവ് കുറവ്,
2: അഡ്മിഷൻ ആവശ്യമില്ല.
3: കോട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് കോട്ടക്കൽ.
2: ഫോൺ 9961333400. കോട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് കോട്ടക്കൽ.
0: കലിക്കറ്റ് സർവകലാശാല 2026-27 അധ്യയന വർഷത്തെ BEd, BEd കൊമേഴ്സ്, BEd സ്പെഷ്യൽ എഡ്യൂക്കേഷൻ പ്രവേശനത്തിനുള്ള ഓൺലൈൻ അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷ സമർപ്പിക്കുന്നതിനുള്ള അവസാന തീയതി അടുത്ത മാസം 3 SC/ST 255 രൂപ, മറ്റുള്ളവർ 800 രൂപ എന്നിങ്ങനെയാണ് അപേക്ഷാ ഫീസ്. അപേക്ഷയുടെ പകർപ്പ് സർവകലാശാലയിലേക്കോ കോളേജുകളിലേക്കോ അയക്കേണ്ടതില്ല. പ്രവേശനം ആഗ്രഹിക്കുന്ന എല്ലാ വിദ്യാർത്ഥികളും ഓൺലൈനായി അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. ഭിന്നശേഷി, കമ്മ്യൂണിറ്റി സ്പോർട്സ്, ഡിഫൻസ്, ടീച്ചേഴ്സ് എന്നീ സമ്പന്ന വിഭാഗക്കാരുടെ പ്രവേശനത്തിന് ഓൺലൈൻ അലോട്ട്മെന്റ് ഉണ്ടായിരിക്കുന്നതല്ല. പ്രസ്തുത വിഭാഗത്തിൽ രജിസ്റ്റർ ചെയ്തവരുടെ റാങ്ക് ലിസ്റ്റ് അതാത് കോളേജിലേക്ക് നൽകുന്നതും കോളേജ് പ്രസ്തുത റാങ്ക് ലിസ്റ്റിൽ നിന്നും പ്രവേശനം നടത്തുന്നതുമാണ്. സ്പോർട്സ് ക്വാട്ട പ്രവേശനത്തിനുള്ള റാങ്ക് ലിസ്റ്റ് തയ്യാറാക്കുന്നത് തിരുവനന്തപുരത്തുള്ള കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൌൺസിലാണ്. സ്പോർട്സ് ക്വാട്ട റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെടുന്നതിന് കാലിക്കറ്റ് സർവകലാശാല 2026 BEd ഓൺലൈൻ അപേക്ഷയുടെ പകർപ്പ്, യോഗ്യതാ സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ്, സ്പോർട്സ് പ്രാവീണ്യം തെളിയിക്കുന്നതിനുള്ള സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് എന്നിവ സഹിതം സെക്രട്ടറി, കേരള സ്റ്റേറ്റ് സ്പോർട്സ് കൌൺസിൽ, തിരുവനന്തപുരം 6950001 എന്ന വിലാസത്തിലേക്ക് അയക്കേണ്ടതാണ്. മാനേജ്മെന്റ് കോട്ടയിൽ പ്രവേശനം ആഗ്രഹിക്കുന്നവർ ഓൺലൈൻ അപേക്ഷയ്ക്ക് പുറമെ പ്രവേശനം ആഗ്രഹിക്കുന്ന കോളേജുകളിൽ അപേക്ഷ സമർപ്പിക്കേണ്ടതാണ്. വിശദമായ വിജ്ഞാപനം സർവകലാശാല വെബ്സൈറ്റിൽ ലഭിക്കും. 0494-240-7017 എന്ന നമ്പറിൽ കൂടുതൽ വിവരങ്ങൾ അറിയാം. മറ്റൊരു നമ്പർ 0494-240-7016. ഫോൺ നമ്പറുകൾ ആവർത്തിക്കാം. 0494-240-7017. മറ്റൊരു നമ്പർ 0494-240-7016. പട്ടികജാതി വികസന വകുപ്പിന് കീഴിൽ കക്കുടിയിൽ പ്രവർത്തിക്കുന്ന പെൺകുട്ടികളുടെ ഗവൺമെന്റ് പ്രീ മാട്രിക് ഹോസ്റ്റലിൽ പ്രവേശനത്തിന് 5 മുതൽ 10 വരെ ക്ലാസുകളിൽ പഠിക്കുന്നവരിൽ നിന്ന് അപേക്ഷ ക്ഷണിച്ചു. അപേക്ഷാ ഫോം ചേളന്നൂർ ബ്ലോക്ക് പട്ടികജാതി വികസന ഓഫീസിൽ ലഭിക്കും.

0: 9947 3372 എന്ന മൊബൈൽ നമ്പറിൽ കൂടുതൽ വിവരങ്ങൾ അറിയാം. മറ്റൊരു മൊബൈൽ നമ്പർ കൂടി പറയാം, 8075138862. ഫോൺ നമ്പറുകൾ ആവർത്തിക്കാം, 9947 3943 72. മറ്റൊരു നമ്പർ 8075138862. കുറ്റിപ്പുറം കെൽട്രോണിൽ ഒരു വർഷം ദൈർഘ്യമുള്ള പ്രൊഫഷണൽ ഡിപ്ലോമ ഇൻ ഗ്രാഫിക്സ് ആൻഡ് ഡിജിറ്റൽ ഫിലിം മേക്കിംഗ് ടെക്നിക്സ് കോഴ്സിലേക്ക് പ്രവേശനം ആരംഭിച്ചു. SSLC ആണ് യോഗ്യത. കൂടുതൽ വിവരങ്ങൾ 0494269728 എന്ന നമ്പറിൽ ലഭിക്കും. ഒരു മൊബൈൽ നമ്പർ കൂടി പറയാം, 8590605276. ഫോൺ നമ്പർ ആവർത്തിക്കാം, 0494269728. മൊബൈൽ നമ്പർ 8590605276.
1: കോട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട് കോട്ടക്കൽ. വിദ്യാഭ്യാസ വാർത്തകൾ. പ്രായോജകർ, ശാരീരിക വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ. 9961333400.
2: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.

0: രണ്ടാമത്തെ ചിന്താ വിഷയം. മനസ്സിൽ നന്മയും ചിന്തയിൽ വിശുദ്ധിയും ഉണ്ടെങ്കിൽ മനുഷ്യന്റെ ജീവിതം പൂന്തോട്ടം പോലെ മനോഹരമായിരിക്കും. ഈ വാക്കുകൾ ശ്രീനാരായണ ഗുരുവിന്റേത്. മനസ്സിൽ നന്മയും ചിന്തയിൽ വിശുദ്ധിയും ഉണ്ടെങ്കിൽ മനുഷ്യന്റെ ജീവിതം പൂന്തോട്ടം പോലെ മനോഹരമായിരിക്കും. ശ്രീനാരായണ ഗുരുവിന്റെ ഈ വാക്കുകളാണ് ഇന്നത്തെ ചിന്താ വിഷയം. ഇനി ഇന്നത്തെ ചോദ്യം ശ്രദ്ധിക്കൂ. റെഡ് ഡാറ്റ ബുക്ക് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? റെഡ് ഡാറ്റ ബുക്ക് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതാണ് ഇന്നത്തെ ചോദ്യം. ഉത്തരത്തിനായി കാത്തിരിക്കൂ FM ശുഭദിനത്തിന്റെ അവസാന ഭാഗം വരെ. സമയം 7 മണി കഴിഞ്ഞ് 2 മിനിറ്റ്.
1: റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ സമർപ്പിക്കുന്നു മധുരം ഗീതം.
2: ആകാശവാണിയുടെ സമ്പന്നമായ ലളിതഗാന ശേഖരത്തിൽ നിന്ന് ഒരു ഗാനം.
3: പ്രായോജികർ
1: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്
3: തൃശൂർ, എടപ്പാൾ, കൂറ്റനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ.
4: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
5: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.

കയ്യിൽ കർപ്പൂര ദീപവുമായി വരും കാർത്തികയാമിനി. കമുകറ പുരുഷോത്തമൻ ആലപിച്ച ഗാനമാണ് ഇന്ന്. രചന കെ ജയകുമാർ, സംഗീതം കെ പി ഉദയഭാനു.

0: കമുകറ പുരുഷോത്തമൻ ആലപിച്ച ഗാനമാണ് കേട്ടത്. രചന കെ ജയകുമാർ, സംഗീതം കെ പി ഉദയഭാനു.
1: റീഗൽ ജ്വല്ലേഴ്സ്, പൊന്നാനി റോഡ്, എടപ്പാൾ. മധുരം ഗീതം സമാപിക്കുന്നു.
2: പ്രായോജകർ റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്,
3: തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട്, കണ്ണൂർ.
4: ഹോൾസെയിൽ വിലയിൽ സ്വർണ്ണാഭരണങ്ങൾ നൽകിക്കൊണ്ട് ഒരു വലിയ മാറ്റം സൃഷ്ടിച്ച റീഗൽ ജ്വല്ലേഴ്സ് ഇപ്പോൾ പാലക്കാടും.
5: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറർ ആൻഡ് ഹോൾസെയിലേഴ്സ്.
1: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
6: ഇന്നത്തെ ഗാനം
1: എന്നും രാവിലെ 7:35.
6: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മുതൽ 6 വരെ സായാഹ്ന OP.
7: കൊരന്തയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
0: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
8: ക്യാൻസർ രോഗത്തിന് ഫലപ്രദമായ ചികിത്സ ഇനി മുതൽ മഞ്ചേരി കൊരമ്പയിൽ ഹോസ്പിറ്റലിലും.
7: സാന്ത്വനത്തിന്റെ കരസ്പർശം.
6: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി, ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
7: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
6: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
9: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
10: സോളവന്റെ വീട്ടിൽ സോളാർ വെച്ചിട്ട് വൈദ്യുതി ബില്ല് കുറഞ്ഞത്രേ, നമുക്കും വേണ്ടേ സോളാർ?
11: അതിനൊക്കെ ലക്ഷങ്ങൾ വേണ്ടേ?
10: വീട്ടിൽ ഒരു ഇൻവെർട്ടർ ഉണ്ടെങ്കിൽ ചുരുങ്ങിയ ചെലവിൽ ഒരു സോളാർ പ്ലാന്റ് വെക്കാം.
11: അതെങ്ങനെ?
10: ഒരു ആശാ പവർ MPPT ചാർജ് കൺട്രോളറും ഇൻവെർട്ടറും പിന്നെ ഒരു സോളാർ പാനലും ഉണ്ടെങ്കിൽ ആർക്കും വൈദ്യുതി ഉൽപ്പാദിപ്പിക്കാം. ആശാ പവർ ആയതുകൊണ്ട് ബാറ്ററി സേഫ് ആകും, ലൈഫും കൂടും.
11: കൂടുതൽ അറിയാൻ വിളിക്കൂ 7594821009.
12: കോഴിക്കോട് കൊയിലാണ്ടി നോർത്ത് സെക്ഷൻ പരിധിയിൽ കൊയിലാണ്ടി സബ്സ്റ്റേഷൻ മുതൽ കണയങ്കോട് പാലം, മാവിൻ ചുവട്, ITI, നടക്കൽ, പപ്പങ്കാട്, അരങ്ങാടത്ത്, മാടാക്കര, അപ്പൂസ് കോർണർ, മേത്തലക്കണ്ടി, ഹാർബർ എന്നിവിടങ്ങളിൽ രാവിലെ 7:30 മുതൽ വൈകിട്ട് 4:30 വരെയും നരിക്കുനി സെക്ഷൻ പരിധിയിൽ എടക്കിലോട്ടുമ്മൽ, ചാത്തനാറമ്പ്, പരപ്പിൽപ്പടി എന്നീ ട്രാൻസ്ഫോമറുകളിൽ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 1 വരെയും നാളെ വൈദ്യുതി മുടങ്ങും.

0: അശരണരായ സ്ത്രീകൾക്ക് അഭയവും സംരക്ഷണവും നൽകുന്ന വ്യക്തികൾക്ക് പ്രതിമാസം 1000 രൂപ നൽകുന്ന പദ്ധതിയായ അഭയകിരണം പദ്ധതിയിൽ ഓൺലൈനായി അപേക്ഷ ക്ഷണിച്ചു. വെബ്സൈറ്റ് വിലാസം പറയാം: www.schemes.wcd.kerala.gov.in. കൂടുതൽ വിവരങ്ങൾ 0483-295-0084 എന്ന നമ്പറിൽ ലഭിക്കും. ഫോൺ നമ്പർ ആവർത്തിക്കാം: 0483-295-0084.
1: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ സമാപിച്ചു.
2: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും

0: ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
1: കെ പി പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
0: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
0: ഫോൺ 9744550424.
2: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
3: ട്രെയിൻ സമയം.
4: ആദ്യം തിരു സ്റ്റേഷനിൽ എത്തിച്ചേരുന്ന ട്രെയിനുകളുടെ സമയം പറയാം. ട്രെയിൻ നമ്പർ 163-08 കണ്ണൂർ ആലപ്പുഴ എക്സ്പ്രസ് 7:33, 221-14 തിരുവനന്തപുരം ലോകമാന്യ തിലക് സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 7:54, 226-10 കോയമ്പത്തൂർ മാംഗ്ലൂർ ഇന്റർസിറ്റി സൂപ്പർഫാസ്റ്റ് എക്സ്പ്രസ് 8:27, 166-07 കണ്ണൂർ കോയമ്പത്തൂർ എക്സ്പ്രസ് 9 വൈകി 8:42 തിരു സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 566-07 പാലക്കാട് നിലമ്പൂർ പാസഞ്ചർ 7:50, 563-22 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 7:51 എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.
3: ട്രെയിൻ സമയം.
0: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ സമർപ്പിക്കുന്നു ആരോഗ്യ ജാലകം.
5: പ്രായോജകർ മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
6: ഫോൺ 0499332622.
7: തലച്ചോറിലേക്കുള്ള രക്തയോട്ടം നിലയ്ക്കുമ്പോഴാണ് സ്ട്രോക്ക് അഥവാ പക്ഷാഘാതം സംഭവിക്കുന്നത്. സംസാരശേഷിക്കുള്ള പ്രയാസം, കൈകാലുകൾക്ക് ബലക്കുറവ്, ഇതാണ് സ്ട്രോക്കിന്റെ ലക്ഷണം.
8: ഇത്തരത്തിലുള്ള എന്തെങ്കിലും ലക്ഷണമുണ്ടെങ്കിൽ രോഗിയെ ഒരു സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റലിൽ എത്തിക്കണം.
7: മൗലാന ഹോസ്പിറ്റൽ ഒരു സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റലാണ്.
8: കൂടുതൽ വിവരങ്ങൾക്ക് മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
9: ശരിയായ പോഷക ഘടകങ്ങൾ അടങ്ങിയ ആഹാരക്രമം. ആരോഗ്യജാലകത്തിൽ ഇന്ന് സംസാരിക്കുന്നത് പെരിന്തൽമണ്ണ MES മെഡിക്കൽ കോളേജിലെ ശിശുരോഗ വിഭാഗം മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ KK പുരുഷോത്തമൻ.
10: മുലയൂട്ടലല്ലാതെ ദാഹത്തിന് വെള്ളം കൊടുക്കുക, അല്ലെങ്കിൽ അവിടെ സംസ്കാരികമായിട്ടുള്ള കൾച്ചറൽ ആയിട്ടുള്ള ചില വിശ്വാസങ്ങളുണ്ട്. ആദ്യ ദിവസങ്ങളിൽ മോതിരം വരച്ച് കൊടുക്കുക, വയമ്പ് കൊടുക്കുക, തേന് കൊടുക്കുക, ബ്രഹ്മി കൊടുക്കുക, സംസം വെള്ളം കൊടുക്കുക, അത്തരത്തിലുള്ള ഒന്നും കൊടുക്കേണ്ടതില്ല. ചിലപ്പോൾ അത് അപകടം വരുത്തും, അത് വയറിളക്കം ഉണ്ടാക്കിയേക്കും. പറഞ്ഞു വന്നത് ഈ പറഞ്ഞ പോഷകങ്ങൾ 6 വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് 95% പേർക്കും ആവശ്യമില്ല. തൂക്കക്കുറവോ നേരത്തെ പ്രസവിച്ചു പോയ കുട്ടികൾക്ക് മാത്രമേ ഇത്തരത്തിലുള്ള തുള്ളിമരുന്നുകളുടെ ആവശ്യം ഉള്ളൂ എന്ന്. ഇപ്പൊ പിന്നീട് നമ്മൾ കൊടുക്കുന്ന ആഹാരങ്ങളിൽ എല്ലാ പോഷക ഘടകങ്ങളും ആവശ്യമായ അളവിലും അതിൻ്റെ പ്രപ്പോർഷൻസ് അത് ഉണ്ടാവണം എന്നുള്ളതാണ്. അത് ഏത് കാലത്തെ ആണെങ്കിലും അതിനനുസൃതമായിട്ട് ആണ് നമ്മൾ ആഹാരം ഉണ്ടാക്കി കൊടുക്കേണ്ടത്. ഇനി ഇത്തരത്തിലുള്ള അയേൺ, B12, ഫോളിക് ആസിഡ് അടങ്ങിയിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ഒരു അറിവ് നമ്മൾക്ക് ഓരോരുത്തർക്കും വേണ്ടതുണ്ട്. നമ്മൾ സാധാരണഗതിയായിട്ട് 6 കട്ടിയാഹാരങ്ങൾ കൊടുത്തു തുടങ്ങും. നമുക്ക് കുറച്ച് കാര്യങ്ങൾക്ക് അറിയാം, അതുണ്ടാക്കി കൊടുക്കുന്നു. അതിലെന്തൊക്കെ അടങ്ങിയിരിക്കുന്നതെന്ന് പലപ്പോഴും പലർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ 6 ശേഷമുള്ള കാലഘട്ടത്തിൽ തൊട്ട് കുഞ്ഞുങ്ങൾക്ക് ഈ പോഷകങ്ങൾ ഇല്ലാതെ പോവുകയും വളർച്ച വന്നു തുടങ്ങുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് 6 തൊട്ടങ്ങോട്ടുള്ള കാലഘട്ടം. അപ്പോൾ ഏതൊക്കെ ഭക്ഷണങ്ങളിലാണ് ഇരുമ്പ് സത്തുള്ളത് എന്ന് ആദ്യം പറയാം. നമ്മൾ 6 കൊടുക്കുന്ന കട്ടിയാഹാരം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റാഗിയാണ്, അല്ലെങ്കിൽ മുത്താറി എന്ന് പറയുന്ന കാര്യം. അതിൽ ധാരാളം അയൺ, കാൽസ്യം എന്നുള്ള ധാതുക്കൾ അടങ്ങിയിരിക്കുന്നു. അപ്പോൾ നമ്മൾ ഈ വർഷം ചെറുധാന്യങ്ങളുടെ വർഷമാണ്, മില്ലറ്റ്സ്. അപ്പോൾ അത് കഴിക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല വലിയവർക്കും നല്ലത് തന്നെയാണ്. ഒരുപാട് വിധത്തിലുള്ള പോഷകങ്ങൾ അതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോൾ മില്ലറ്റ്സ് അല്ലെങ്കിൽ ചെറുധാന്യങ്ങൾ നമ്മൾ

0: ഈ കുറുക്ക് കൊടുക്കുന്നതോടുകൂടി ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അതിലങ്ങോട്ട് നമ്മൾ അയൺ അടങ്ങിയിരിക്കുന്നത് ശർക്കര, നമുക്കറിയാം കുറുക്കുണ്ടാവുമ്പോൾ അതിൽ ചേർക്കുന്നത് കൽക്കണ്ടത്തിന് പകരം ശർക്കരയാണ് കുറച്ചുകൂടി നല്ലത്, അതിനകത്ത് ഇരുമ്പ് സത്ത് കൂടുതൽ അടങ്ങിയിരിക്കണം. അതിലും അങ്ങോട്ട് നമ്മൾ കൊടുക്കുന്ന ഓരോ ഇനങ്ങളിൽ ഏറ്റവും കൂടുതൽ അയണുള്ള നോൺ വെജ് കാര്യങ്ങൾ, മാംസം, ഈ കൊഴുപ്പ് കളഞ്ഞിട്ടുള്ള റെഡ് മീറ്റ്, അയൺ വളരെ അടങ്ങിയിട്ടുണ്ട്. കാരണം അതിൽ ഹീം അടങ്ങിയിട്ടുള്ള ഇയൺ പെട്ടെന്ന് ആഗിരണം ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. കൂടാതെ നമ്മുടെ സസ്യേതര ആഹാരങ്ങളിൽ ലിവർ, അതുപോലത്തെ മത്സ്യങ്ങൾ, അതുപോലെ തന്നെ എല്ലാ നട്ട്സും, നട്ട്സിലൊക്കെ ധാരാളം ഇരുമ്പ് സത്ത് അടങ്ങിയിട്ടുണ്ട്. ഇത്തപ്പഴം നല്ല ഒരു സോഴ്സാണ്. കൂടാതെ നമ്മൾ പലപ്പോഴും കഴിക്കുന്നതിൽ കുറവ് വരുന്നത് ഇലക്കറികൾ. ഇലക്കറികൾ ഭക്ഷണത്തിൽ ധാരാളമായി ഉൾപ്പെടുത്തണം.
1: ശരിയായ പോഷക ഘടകങ്ങൾ അടങ്ങിയ ആഹാരക്രമം. ഇതുവരെ സംസാരിച്ചത് പെരിന്തൽമണ്ണ MES മെഡിക്കൽ കോളേജിലെ ശിശുരോഗ വിഭാഗം മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ KK പുരുഷോത്തമൻ.
2: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ആരോഗ്യജാലകം സമാപിക്കുന്നു. പ്രായോജകർ
3: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
4: ഫോൺ 0493-262-262.
5: ചൊവ്വ വ്യാഴം ശനി രാവിലെ 8:23
6: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരൈ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും ഐ കെയർ, യു കെൻ ട്രസ്റ്റ്.
7: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
8: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
7: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്. MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
8: ഇന്നത്തെ ഗാനം
7: എന്നും രാവിലെ 7:35.
8: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മുതൽ 6 വരെ സായാഹ്ന OP.
9: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി സമർപ്പിക്കുന്നു നോവൽ വായന.
10: സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി.
9: ഫോൺ 0483-280-5000.
10: സ്പോർട്സ് ഇഞ്ചുറി, താക്കോൽ ദ്വാര ശസ്ത്രക്രിയ, കാൽമുട്ട് എടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയ, നട്ടെല്ലിന്റെ ശസ്ത്രക്രിയ, കുട്ടികളിലെ വൈകല്യങ്ങൾ എന്നിവയ്ക്ക് വിദഗ്ധരുടെ നേതൃത്വത്തിൽ ചികിത്സ, അതും മിതമായ നിരക്കിൽ.
9: 24 പ്രവർത്തിക്കുന്ന അത്യാധുനിക അസ്ഥിരോഗ ചികിത്സാ കേന്ദ്രം
10: ABC ഹോസ്പിറ്റൽ, നിയർ കൈരളി തിയേറ്റർ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
9: ഫോൺ 0483-280-5000.
1: എന്റെ പഞ്ചാര ഓറഞ്ച് മരം. യോസി മൗരോദേ വാസ്കോൺസെലോസ് എഴുതിയ ബ്രസീലിയൻ നോവൽ.
11: ഞാനെല്ലാം എഴുകുതിരി കുറ്റിയും എന്റെ സഞ്ചിയിൽ പുസ്തകങ്ങളുടെയും ഗോട്ടികളുടെയും ഒപ്പം തള്ളിക്കയറ്റി. എനിക്ക് ഭയങ്കര സന്തോഷം വന്നു. വളരെ നന്ദി CU സക്കറിയാസ്. അപ്പോ മറക്കണ്ട വ്യാഴം. ഞാൻ അവിടുന്ന് പുറത്തേക്ക് കുതിച്ചു. രാവിലെയായിട്ടേ ഉള്ളൂ, ഇഷ്ടംപോലെ സമയമുണ്ട്. ഞാൻ കാസിനോവിന്റെ മുന്നിലേക്ക് ചെന്നു. ആരും വരാത്ത സമയം നോക്കി റോഡ് മുറിച്ചു കടന്നു. എന്നിട്ട് കഴിയുന്നത്ര വേഗത്തിൽ മെഴുകുതിരി കുറ്റികൾ റോട്ടിൽ ഉരസി പിടിപ്പിച്ചു. എന്നിട്ട് കാസിനോയുടെ അടഞ്ഞുകിടക്കുന്ന 4 ഒന്നിന്റെ പുറത്ത് ചെന്നിരുന്നു. കാത്തിരുന്നു ആരാണാദ്യം കാൽ വഴുതി വീഴുന്നത് എന്ന് ദൂരത്തിരുന്ന് കാണാൻ വേണ്ടി. എന്റെ കാത്തിരിപ്പ് ഉപേക്ഷിക്കാനായി തുടങ്ങിയപ്പോഴാണ് പെട്ടെന്ന് പ്ലപ്പ് എന്ന ശബ്ദം. എന്റെ ഹൃദയം ചാടിത്തുള്ളി. നാൻസിയ സെനയുടെ അമ്മ ഡോണ കൊറിഞ്ഞ പള്ളിയിലേക്ക് പോവാൻ ഇറങ്ങിയതായിരുന്നു. കയ്യിൽ പുസ്തകവും തുവാലയുമായി അവർ വീടിന്റെ ഗേറ്റ് കടന്ന് നടന്നു വരികയായിരുന്നു. എന്റെ പരിശുദ്ധയായ തമ്പുരാന്റെ അമ്മേ, കഷ്ടം. ഡോണ കൊറിഞ്ഞ അമ്മയുടെ കൂട്ടുകാരി. അവരുടെ മകളും ഗ്ലോറിയയുമാണെങ്കിൽ നല്ല കൂട്ടുകാരികളും. എനിക്കത് നോക്കാൻ തോന്നിയില്ല. ഞാൻ മൂലയിലേക്ക് പാഞ്ഞു. ഒന്ന് നോക്കാൻ മാത്രം നിന്നു. അവർ ഇടിഞ്ഞു പൊളിഞ്ഞ് തറയിൽ വീണിട്ട് ശപിക്കുകയായിരുന്നു. ആളുകൾ ഓടിക്കൂടി. അവൾക്ക് എന്തെങ്കിലും പറ്റിയോ എന്ന് നോക്കി. ശാപത്തിന്റെ ശക്തി കൊണ്ട് അല്പം പോറലേ പറ്റിയുള്ളൂ എന്ന് ഊഹിക്കാം. ആ കുട്ടിച്ചെകുത്താന്മാരുടെ വേലയാവും. ഞാനൊരാശ്വാസ നെടുവീർപ്പിട്ടു. പക്ഷേ പരിഭ്രമം മുഴുവനും മാറിയിട്ടില്ലാത്തതിനാൽ എന്റെ സഞ്ചിക്ക് ഒരു പിടി വീണത് അറിഞ്ഞില്ല. സെസെ, അത് നിന്റെ പണിയാ അല്ലേ? തീമുടിയൻ ഒർലാൻഡോ ആയിരുന്നു അത്. അല്ലേ, മറ്റാരായാലും പോട്ടെ. ഇദ്ദേഹം എത്രയോ കാലമായി ഞങ്ങളുടെ അയൽക്കാരനാണ്. എനിക്കൊന്നും ഇണ്ടാൻ പറ്റിയില്ല. നീയാണോ അല്ലയോ? എന്റെ അച്ഛനമ്മമാരോട് പറയുമോ? ഞാൻ പറയില്ല. പക്ഷേ സെസെ, ഇപ്രാവശ്യം ഞാൻ നിന്നെ വെറുതെ വിടാം. ആ പെണ്ണുംപിള്ള വെറും വായാടിയാണ്.

0: ഇനി ഇങ്ങനെ ചെയ്യരുത്. ആരുടെയെങ്കിലും കാലൊടിയും. ഞാൻ ലോകത്തിൽ വെച്ച് ഏറ്റവും അനുസരണയുള്ള മുഖഭാവം കാണിച്ചു. അദ്ദേഹം എന്നെ വെറുതെ വിട്ടു. ഞാൻ അങ്ങാടിയിലേക്ക് തിരിച്ചുപോയി. അയാൾ എത്താൻ വേണ്ടി കാത്തുനിന്നു. അതിനു മുൻപ് മിസ്റ്റർ റോസംബർഗിന്റെ പേസ്ട്രിക്കടയുടെ മുൻപിൽ ഒന്ന് നിന്നു. പുഞ്ചിരി തൂകിയിട്ട് പറഞ്ഞു, നല്ല ദിവസം നേരുന്നു, സി യു റോസംബർഗ്. വലിയ താൽപ്പര്യമില്ലാതെ തിരിച്ചും നല്ല ദിവസം പറയുകയേ അയാൾ ചെയ്തുള്ളൂ. ഒരു മിഠായി പോലും തന്നില്ല. നായിന്റെ മോൻ. ലാലയുടെ കൂടെ ചെന്നാൽ മാത്രമേ അയാൾ മധുരപലഹാരങ്ങൾ തരൂ. അതാ അയാൾ വരണു. പള്ളിമണി 9 അടിച്ചു. എന്നത്തെയും പോലെ തന്നെ അയാൾ വന്നു. ഞാൻ കുറച്ച് ദൂരമിട്ട് അയാളെ പിന്തുടർന്നു. റുവോഡോ പ്രോഗ്രസോവിലേക്ക് തിരിയാനായി അയാൾ മൂലയ്ക്കൊന്ന് നിന്നു. അയാൾ ബാഗ് താഴെ വെച്ചു. ഇടതുതോളിൽ ജാക്കറ്റ് വലിച്ചു കയറ്റി. എന്തു ഭംഗിയുള്ള ചതുരക്കളം ഷർട്ട്! ഞാൻ വലുതായാൽ ഞാൻ വിചാരിച്ചു, ഞാൻ അത്തരം ഷർട്ടുകൾ മാത്രമേ ഇടൂ.
1: എന്റെ പഞ്ചാര ഓറഞ്ച് മരം. മലയാള പരിഭാഷ VM ഗിരിജ. ശബ്ദം ബോബി.
2: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. നോവൽ വായന സമാപിക്കുന്നു.
3: സമർപ്പിച്ചത് അസ്ഥിരോഗ സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ABC ഹോസ്പിറ്റൽ, കാലിക്കറ്റ് റോഡ്, മഞ്ചേരി. ഫോൺ 0483280500.
4: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
5: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
4: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
5: ഫോൺ 9744550424.
6: BRGC AJ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ, രസമുകുളം, എന്നും രാവിലെ 8:15 എല്ലാവിധ വീക്കായ ബാറ്ററികളും റീജനറേറ്റ് ചെയ്ത് നൽകുന്നു. ഫോൺ 7907966544.
7: ന്യൂ വിഷൻ കണ്ണാശുപത്രി തൊഴിലവസര വാർത്തകൾ സമർപ്പിക്കുന്നത് തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
8: വിദഗ്ധ ഡോക്ടർമാരുടെ നേതൃത്വത്തിലുള്ള റെറ്റിന സർജറി ഇപ്പോൾ മഞ്ചേരി ന്യൂ വിഷൻ കണ്ണാശുപത്രിയിലും. വേദനരഹിത തിമിര ശസ്ത്രക്രിയ, ഗ്ലോക്കോമ, ഒക്യുലോപ്ലാസ്റ്റി തുടങ്ങിയ കണ്ണിന്റെ എല്ലാവിധ സൂപ്പർ സ്പെഷ്യാലിറ്റി ചികിത്സകളും ലഭ്യമാകുന്ന മഞ്ചേരിയിലെ ഏക കണ്ണാശുപത്രി ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
9: അപ്പൊ നേത്ര ചികിത്സക്ക് ഇനി വേറെ എവിടെയും പോകണ്ടല്ലേ?
10: മലപ്പുറം ഗവൺമെന്റ് ഗേൾസ് ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒഴിവുള്ള നാച്ചുറൽ സയൻസ്, മലയാളം, ഇംഗ്ലീഷ് എന്നീ ഹൈസ്കൂൾ അധ്യാപക തസ്തികളിലേക്ക് ദിവസവേതനാടിസ്ഥാനത്തിൽ നിയമനം നടത്തുന്നതിന് ഇന്ന് രാവിലെ 10 സ്കൂളിൽ അഭിമുഖം നടക്കും. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ അസൽ രേഖകളുമായി ഹാജരാകണം. 0483273811 എന്ന നമ്പറിൽ കൂടുതൽ വിവരങ്ങൾ അറിയാം. ഫോൺ നമ്പർ ആവർത്തിക്കാം. 0483273811. മലപ്പുറം ജില്ലയിൽ കേരള ചിക്കൻ പദ്ധതിയുടെ ഭാഗമായി ഫാം സൂപ്പർവൈസർ നിയമനത്തിന് ജില്ലാ കുടുംബശ്രീ മിഷൻ അപേക്ഷ ക്ഷണിച്ചു. യോഗ്യത: പൗൾട്രി പ്രൊഡക്ഷൻ ആൻഡ് ബിസിനസ് മാനേജ്മെന്റിൽ ബിരുദം അല്ലെങ്കിൽ പൗൾട്രി പ്രൊഡക്ഷനിൽ ഡിപ്ലോമ, കമ്പ്യൂട്ടർ പരിജ്ഞാനം, ഇരുചക്ര വാഹന ലൈസൻസ് ഉണ്ടായിരിക്കണം. പ്രായപരിധി 2026 മെയ് 1 30 കവിയരുത്. എഴുത്തു പരീക്ഷ, അഭിമുഖം എന്നിവയുടെ അടിസ്ഥാനത്തിലാണ് നിയമനം. താൽപ്പര്യമുള്ള ഉദ്യോഗാർത്ഥികൾ വെള്ളപേപ്പറിൽ അപേക്ഷയോടൊപ്പം ബയോഡാറ്റ, യോഗ്യത, പ്രവൃത്തി പരിചയം, വയസ്സ് എന്നിവ തെളിയിക്കുന്ന സർട്ടിഫിക്കറ്റുകളുടെ പകർപ്പ് സഹിതം ഈ മാസം 30 അപേക്ഷിക്കണം.

0: കലിക്കറ്റ് സർവകലാശാല നിയമ പഠന വകുപ്പിൽ 2026-27 അധ്യയന വർഷത്തേക്ക് മണിക്കൂർ വേതനാടിസ്ഥാനത്തിലുള്ള 3 ഗസ്റ്റ് അധ്യാപക ഒഴിവുണ്ട്. യോഗ്യത നിയമത്തിലുള്ള PG നെറ്റ് അല്ലെങ്കിൽ PhD. താല്പര്യമുള്ളവർ ബയോഡാറ്റ CULAW@UOC.AC.IN എന്ന ഇമെയിൽ വിലാസത്തിലേക്ക് ഈ മാസം 30 മുൻപായി അയക്കേണ്ടതാണ്. അഭിമുഖ തീയതി ഇമെയിലിൽ പിന്നീട് അറിയിക്കും.
1: ന്യൂ വിഷൻ കണ്ണാശുപത്രി തൊഴിലവസര വാർത്തകൾ സമർപ്പിച്ചത് തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.

0: ആകാശവാണി 102.7 മഞ്ചേരി FM. ഇനി അല്പസമയത്തിനകം വാർത്തകൾ കേൾക്കാം. തിരുവനന്തപുരം റിലേ.
1: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നരേന്ദ്രമോഹൻ. പ്രധാന വാർത്തകൾ. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് സമ്മാനിക്കും. ഭീകരതയെ നേരിടുന്നതിൽ ഇന്ത്യയ്ക്കും അമേരിക്കയ്ക്കും സമാന അഭിപ്രായമെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഗോത്രസമൂഹങ്ങളെ ഏകീകൃത സിവിൽ കോഡിന്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കാൻ പ്രത്യേക വ്യവസ്ഥകൾ ഏർപ്പെടുത്തിയതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. CBSE 12 ക്ലാസ് ഉത്തരക്കടലാസുകളുടെ പകർപ്പിനായി അപേക്ഷിക്കാനുള്ള സമയപരിധി നീട്ടി. കേരളത്തിൽ വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ 40 റൺസിന് പരാജയപ്പെടുത്തി. വാർത്തകൾ വിശദമായി. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ചടങ്ങിലാണ് പുരസ്കാര വിതരണം. ആകെ 131 പത്മ പുരസ്കാരങ്ങളാണ് ഈ വർഷം പ്രഖ്യാപിച്ചത്. പുരസ്കാര ജേതാക്കളിൽ 19 പേർ സ്ത്രീകളാണ്. 2 പത്മവിഭൂഷൺ, 6 പത്മഭൂഷൺ, 58 പത്മശ്രീ എന്നിവയുൾപ്പെടെ 66 പുരസ്കാരങ്ങളാണ് രാഷ്ട്രപതി ഇന്ന് വിതരണം ചെയ്യുക. ബാക്കിയുള്ളവ പിന്നീട് നൽകും. കേരളത്തിൽ നിന്നും KT തോമസ്, P നാരായണൻ, VS അച്യുതാനന്ദൻ, മമ്മൂട്ടി എന്നിവരുൾപ്പെടെ 8 പേരാണ് പുരസ്കാരത്തിന് അർഹരായത്. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കറും US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയും ന്യൂഡൽഹിയിൽ കൂടിക്കാഴ്ച നടത്തി. വ്യാപാരം, ഊർജ്ജം, മൊബിലിറ്റി, പ്രാദേശിക സുരക്ഷ എന്നിവയുൾപ്പെടെയുള്ള പ്രധാന മേഖലകളെക്കുറിച്ച് ചർച്ച ചെയ്തു. കടൽ മാർഗമുള്ള സുരക്ഷിതവും സുഗമവുമായ വാണിജ്യം ഉറപ്പാക്കുന്നതിൽ ഇന്ത്യയ്ക്കും അമേരിക്കയ്ക്കും ഒരേ നിലപാടാണുള്ളതെന്ന് പശ്ചിമേഷ്യൻ സാഹചര്യം സൂചിപ്പിച്ചുകൊണ്ട് ശ്രീ ജയശങ്കർ പറഞ്ഞു. സംഭാഷണത്തിനും നയതന്ത്രത്തിനും മുൻഗണന നൽകണമെന്നും അദ്ദേഹം ആവർത്തിച്ചു. ഭീകരതയെ എല്ലാ തലങ്ങളിലും നേരിടുന്നതിൽ ഇന്ത്യയ്ക്കും അമേരിക്കയ്ക്കും സമാന അഭിപ്രായമാണുള്ളതെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. ഇന്നലെ ന്യൂഡൽഹിയിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ 250 സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുടെ സന്ദർശനം ഇന്ത്യ US ബന്ധത്തിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നതായി ശ്രീ ജയശങ്കർ പറഞ്ഞു. അമേരിക്കയുടെ 250 സ്വാതന്ത്ര്യ വാർഷികാഘോഷവുമായി ബന്ധപ്പെട്ട് ന്യൂഡൽഹിയിൽ ഇന്നലെ നടന്ന പരിപാടിക്കിടെ US സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോയുമായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഫോണിൽ സംസാരിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി നല്ല സൌഹൃദമാണെന്നും ഇരുരാജ്യങ്ങളും തമ്മിലുള്ള ബന്ധം ഇതിനു മുൻപ് ഇത്രയും അടുത്തിട്ടില്ലെന്നും ട്രംപ് പറഞ്ഞു. എല്ലാ ഗോത്രസമൂഹങ്ങളെയും ഏകീകൃത സിവിൽ കോഡിന്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കാൻ പ്രത്യേക വ്യവസ്ഥകൾ ഏർപ്പെടുത്തിയതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ന്യൂഡൽഹിയിൽ ജൻജാതി സംസ്കൃതി സമാഗമത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഏകീകൃത സിവിൽ കോഡ് ഒരു ഗോത്രാവകാശങ്ങളെയും ലംഘിക്കില്ലെന്ന് കേന്ദ്രമന്ത്രി പറഞ്ഞു.
2: UCC से कोई वनवासी अधिकारों का अतिक्रमण नहीं होने वाला है. 2 राज्यों में हमने UCC को लागू किया है, गुजरात और उत्तराखंड. UCC से कोई वनवासी भाई कोई जनजाति का परंपराओं के साथ खिलवाड़ नहीं होने वाला है.
1: ആഫ്രിക്കൻ രാജ്യങ്ങളിൽ എബോള വൈ വ്യാപിക്കുന്ന സാഹചര്യത്തിൽ കോംഗോ, യുഗാണ്ട, ദക്ഷിണ സുഡാൻ എന്നീ രാജ്യങ്ങളിലേക്ക് അത്യാവശ്യമല്ലാത്ത യാത്രകൾ ഒഴിവാക്കണമെന്ന് കേന്ദ്ര സർക്കാർ മുന്നറിയിപ്പ് നൽകി. വൈറസ് ബാധ റിപ്പോർട്ട് ചെയ്തതിനെ തുടർന്ന് ആഫ്രിക്കയുടെ രോഗനിവാരണ പ്രതിരോധ കേന്ദ്രങ്ങളിലേക്ക് ഇന്ത്യ അടിയന്തര വൈദ്യസഹായ കിറ്റുകൾ അയച്ചു. കേരളത്തിലും സുരക്ഷാ മുന്നൊരുക്കങ്ങൾ ശക്തമാക്കിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. കോംഗോയുടെ കിഴക്കൻ മേഖലയിൽ എബോള എന്ന് സംശയിക്കപ്പെടുന്ന കേസുകളുടെ എണ്ണം 900 കടന്നതായി കോംഗോ ഭരണകൂടം. 904 കേസുകളും 119 മരണങ്ങളുമാണ് നിലവിൽ റിപ്പോർട്ട് ചെയ്യപ്പെട്ടിരിക്കുന്നത്. കോംഗോയിൽ വളരെ ഉയർന്ന അപകട സാധ്യതയുള്ള രോഗം ആഗോളതലത്തിൽ പടരാനുള്ള സാധ്യത കുറവാണെന്ന് ലോകാരോഗ്യ സംഘടന പറഞ്ഞു. ഇറാനുമായി കരാറിൽ ഏർപ്പെടാൻ തിടുക്കം കാണിക്കരുതെന്ന് തന്റെ പ്രതിനിധികളോട് നിർദ്ദേശിച്ചതായി US പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. 60 ദിവസത്തേക്ക് വെടിനിർത്തൽ നീട്ടുക, ഹോർമുസ് കടലിടുക്ക് തുറക്കുക, ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള കൂടുതൽ ചർച്ചകൾ എന്നിവ കരാറിൽ ഉൾപ്പെടുന്നു. ഇക്കഴിഞ്ഞ February 28 അമേരിക്കയും ഇസ്രായേലും ഇറാനിൽ വ്യാപകമായ ആക്രമണങ്ങൾ നടത്തിയതാണ് പശ്ചിമേഷ്യയിലുടനീളം സംഘർഷത്തിന് കാരണമായത്. CBSE 12 ക്ലാസ് ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പിനായി അപേക്ഷിക്കാനുള്ള സമയപരിധി ഒരു ദിവസം കൂടി നീട്ടി. അപേക്ഷകൾ

0: ാനുള്ള വിദ്യാർത്ഥികൾക്ക് ഇന്നുകൂടി സൌകര്യം പ്രയോജനപ്പെടുത്താവുന്നതാണ്. അതേസമയം ഉത്തരക്കടലാസുകളുടെ പകർപ്പുകൾ ലഭിക്കാൻ അധിക തുക നൽകേണ്ടി വന്നവർക്ക് പണം മടക്കി നൽകുമെന്നും അപേക്ഷിച്ച എല്ലാവർക്കും പകർപ്പുകൾ ലഭ്യമാക്കുമെന്നും ബോർഡ് അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പശ്ചിമബംഗാളിലെ ഫാൽത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ റെക്കോർഡ് ഭൂരിപക്ഷത്തോടെ വിജയിച്ച BJP സ്ഥാനാർത്ഥി ദേവാംശു പാണ്ഡെയെ പ്രധാനമന്ത്രി നരേന്ദ്രമോദി അഭിനന്ദിച്ചു. പശ്ചിമബംഗാളിന്റെ പുരോഗതിക്കായി തുടർന്നും പ്രവർത്തിക്കുമെന്ന് പ്രധാനമന്ത്രി സമൂഹമാധ്യമത്തിൽ കുറിച്ചു. ഈ മാസം 28 നടത്താൻ നിശ്ചയിച്ചിരുന്ന CUET UG പരീക്ഷകൾ മാറ്റിവച്ചതായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ബക്രീദ് അവധിയിലുണ്ടായ മാറ്റം കണക്കിലെടുത്താണ് തീരുമാനമെന്ന് NTA അറിയിച്ചു. പുതുക്കിയ പരീക്ഷാ തീയതികൾ ഉടൻ പ്രഖ്യാപിക്കും. കൂടുതൽ വിവരങ്ങൾക്ക് 01140759000 എന്ന നമ്പറിലോ CUET UGINTA.AIC.IN എന്ന ഇമെയിൽ വിലാസത്തിലോ ബന്ധപ്പെടാവുന്നതാണ്. IPL ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ 40 റൺസിന് പരാജയപ്പെടുത്തി. ഇന്നലെ നടന്ന മത്സരത്തിൽ ആദ്യം ബാറ്റിംഗിനിറങ്ങിയ ഡൽഹി ക്യാപിറ്റൽസ് നിശ്ചിത ഓവറിൽ 5 വിക്കറ്റ് നഷ്ടത്തിൽ 203 റൺസ് നേടി. എന്നാൽ മറുപടി ബാറ്റിംഗിനിറങ്ങിയ കൊൽക്കത്തയ്ക്ക് 18.4 ഓവറിൽ 163 റൺസ് നേടാനേ കഴിഞ്ഞുള്ളൂ. മുംബൈയിൽ നടന്ന മറ്റൊരു മത്സരത്തിൽ രാജസ്ഥാൻ റോയൽസ് മുംബൈ ഇന്ത്യൻസിനെ 30 റൺസിന് പരാജയപ്പെടുത്തി. ഇന്ന് ലോക ഫുട്ബോൾ ദിനം. മനുഷ്യനെ ഒന്നിപ്പിക്കുന്ന ജനകീയ കായിക ഇനമായ ഫുട്ബോളിന്റെ ശക്തിയും സൌന്ദര്യവും വാക്കുകൾക്കതീതമാണ്. മൈതാനങ്ങളെ ത്രസിപ്പിച്ച അമരന്മാരായ ഫുട്ബോൾ വിസ്മയങ്ങളെ സ്മരിക്കാനുള്ള അവസരം കൂടിയാണ് ഈ ദിനം. ദിവസേനയുള്ള വ്യായാമവും ശാരീരിക പ്രവർത്തനങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നതിന് ഫിഫയും ലോകാരോഗ്യ സംഘടനയും നയിക്കുന്ന ആഗോള ക്യാമ്പയിനോടനുബന്ധിച്ച് സജീവമായി തുടരൂ എന്ന പ്രമേയത്തിലാണ് ദിനാചരണം സംഘടിപ്പിക്കുന്നത്. ആകാശവാണി പ്രതിനിധി സുരേഷ് ബാബു തയ്യാറാക്കിയ റിപ്പോർട്ട്.
2: രാജ്യത്തിന്റെയും വർണ്ണത്തിന്റെയും വംശീയതയുടെയും സമ്പത്തിന്റെയും അതിർവരമ്പുകളെല്ലാം മറന്ന് ജനങ്ങൾ ഒന്നിക്കുന്ന ലോകത്തിലെ ഭൂരിഭാഗം മനുഷ്യർക്കും ജീവശ്വാസമായ കായിക വിനോദമാണ് ഫുട്ബോൾ. 1924 May 25 പാരീസിൽ നടന്ന വേനൽക്കാല ഒളിമ്പിക്സ് ഗെയിംസിനിടെ നടന്ന ആദ്യ അന്താരാഷ്ട്ര ഫുട്ബോൾ ടൂർണമെന്റിന്റെ ഓർമ്മയ്ക്കായാണ് UN ലോക ഫുട്ബോൾ ദിനം പ്രഖ്യാപിച്ചത്. രണ്ടാഴ്ചകൾക്കപ്പുറം ലോകം ഒരു കാൽപന്തായി ചുരുങ്ങി ഭൂമിയോളം വികസിക്കുന്ന ഫിഫ ലോകകപ്പിന്റെ പടിവാതിക്കലെത്തി നിൽക്കെ ഈ ഫുട്ബോൾ ദിനം ഏറെ സവിശേഷമാകുന്നു.
0: അടുത്ത മാസം ആരംഭിക്കുന്ന ഫുട്ബോൾ ലോകകപ്പിന് മുന്നോടിയായി ബേസ് ക്യാമ്പ് അമേരിക്കയിൽ നിന്നും മെക്സിക്കോയിലേക്ക് മാറ്റാൻ തീരുമാനിച്ച ഇറാൻ ഫുട്ബോൾ ടീം. ഇക്കാര്യത്തിൽ ഇറാന് ഫിഫയുടെ അംഗീകാരം ലഭിച്ചു. പശ്ചിമേഷ്യയിലെ പ്രാദേശിക സംഘർഷങ്ങൾക്കിടെ 5 ദിവസത്തെ വാർഷിക ഹജ്ജ് തീർത്ഥാടനം ഇന്ന് ആരംഭിക്കുന്നു. ലോകമെമ്പാടുമുള്ള 1.6 ദശലക്ഷത്തിലധികം പേരാണ് മക്കയിൽ നിന്നും സൌദി അറേബ്യയിലെ മിനായിൽ ഒത്തുകൂടാനുള്ള യാത്ര ആരംഭിക്കുന്നത്. ഇന്ത്യയിൽ നിന്നും ഏകദേശം 175,000 തീർത്ഥാടകർ ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. കേരളത്തിൽ വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ഈ മാസം 28 വരെ കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
3: പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, തൃശൂർ, മലപ്പുറം, കോഴിക്കോട് ജില്ലകളിൽ തുടർച്ചയായ 2ാം ദിവസമായ ഇന്നും ഒറ്റപ്പെട്ട ശക്തമായ മഴയ്ക്ക് സാധ്യതയുള്ള മഞ്ഞ ജാഗ്രതയാണ്. ഇന്നലെ ഓറഞ്ച് ജാഗ്രതയുണ്ടായ എറണാകുളം ജില്ലയിൽ ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. വയനാട് ജില്ലയിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. കേരള ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കുമുണ്ട്.
0: തൃശൂർ അതിരപ്പള്ളി മലക്കപ്പാറ അന്തർ സംസ്ഥാന പാതയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ ഗതാഗതത്തിന് കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. തമിഴ്നാട് ഭാഗത്തുനിന്നും അതിരപ്പള്ളി ചാലക്കുടി ഭാഗങ്ങളിലേക്ക് മലക്കപ്പാറ വഴി വരുന്ന വാഹനങ്ങളെ മലക്കപ്പാറ ചെക്ക്പോസ്റ്റിലും ചാലക്കുടി അതിരപ്പള്ളി ഭാഗത്തുനിന്നും മലക്കപ്പാറ വാൽപ്പാറ ഭാഗങ്ങളിലേക്ക് പോകുന്ന വാഹനങ്ങളെ വാഴച്ചാൽ ചെക്ക്പോസ്റ്റിലും തടയും. പ്രധാന വാർത്തകൾ വീണ്ടും. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് സമ്മാനിക്കും. ഭീകരതയെ നേരിടുന്നതിൽ ഇന്ത്യയ്ക്കും അമേരിക്കയ്ക്കും സമാന അഭിപ്രായമെന്ന് വിദേശകാര്യമന്ത്രി S.ജയശങ്കർ. ഗോത്രസമൂഹങ്ങളെ ഏകീകൃത സിവിൽ കോഡിന്റെ പരിധിയിൽ നിന്നും ഒഴിവാക്കാൻ പ്രത്യേക വ്യവസ്ഥകൾ ഏർപ്പെടുത്തിയതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. CBSE 12ാം ക്ലാസ് ഉത്തരക്കടലാസുകളുടെ പകർപ്പിനായി അപേക്ഷിക്കാനുള്ള സമയപരിധി നീട്ടി. കേരളത്തിൽ വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. ഐ പി എൽ ക്രിക്കറ്റിൽ ഡൽഹി ക്യാപിറ്റൽസ് കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സിനെ 40

0: റൺസിന് പരാജയപ്പെടുത്തി. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
1: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയത്താളം.

0: സമയം 7 മണി കഴിഞ്ഞ് 35:40.
1: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം പ്രായോജകർ.
2: മികച്ച ചികിത്സ കുറഞ്ഞ ചിലവിൽ MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ.
1: MES മെഡിക്കൽ കോളേജിൽ കുട്ടികൾക്കുള്ള അലർജി ആസ്മ ക്ലിനിക് എല്ലാ 2 ശനിയാഴ്ചയും.
2: കുട്ടികളിൽ ഉണ്ടാകുന്ന അലർജി, ആസ്മ, ശ്വാസകോശ പ്രശ്നങ്ങൾ എന്നിവയ്ക്ക് മികച്ച ചികിത്സ
1: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
2: ഫോൺ 0493-298300.
1: മൊബൈൽ 999530862.
0: ഇന്നത്തെ ഗാനം.
3: മെയ് 25 തമിഴ് സിനിമയുടെ അനുഗ്രഹീത ഗായകൻ TM സൗന്ദരരാജന്റെ ഓർമ്മ ദിനമാണ് ഇന്ന്. 5000-ലധികം സിനിമാ ഗാനങ്ങളും 2500-ലധികം ഭക്തിഗാനങ്ങളും അദ്ദേഹം ആലപിച്ചു. തമിഴ് സിനിമയിലെ സൂപ്പർ താരങ്ങളായിരുന്ന MGRന്റെയും ശിവാജി ഗണേശന്റെയും സ്ഥിരം ഗായകനും NT രാമറാവു, ജമിനി ഗണേശൻ തുടങ്ങി രജനീകാന്ത്, കമലഹാസൻ എന്നീ സമകാലിക നായകന്മാർക്ക് വേണ്ടി വരെ ഗാനങ്ങൾ ആലപിച്ചു. 1968 MGRന്റെ അടിമപ്പെണ്ണിലെ ഗാനങ്ങൾ പാടിയതോടെ തമിഴിലെ ഏറ്റവും വിലപിടിപ്പുള്ള ഗായകനായി മാറി. 1973 ചായം എന്ന സിനിമയിൽ ദേവരാജന്റെ സംഗീതത്തിൽ ആലപിച്ച ഗാനമായിരുന്നു TM സൗന്ദരരാജന്റെ മലയാളത്തിലെ ആദ്യ ഗാനം. അതിനുശേഷം 1983 രാഗസംഗമം എന്ന ചിത്രത്തിലും അദ്ദേഹം ഗാനമാലപിച്ചു. 2003 പത്മശ്രീ നൽകി രാജ്യം അദ്ദേഹത്തെ ആദരിച്ചു. ഇന്ന് കേൾക്കാം അദ്ദേഹം ആലപിച്ച രാഗസംഗമം എന്ന ചിത്രത്തിലെ പടച്ചോൻ തന്നെ രക്ഷിക്കണമെന്ന ഗാനം ഇന്നത്തെ ഗാനമായി.

0: ഇന്നത്തെ ഗാനം സമാപിക്കുന്നു. തയ്യാറാക്കിയത് അപർണ ദാസ്.
1: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. ഇന്നത്തെ ഗാനം പ്രായോജകർ.
2: മികച്ച ചികിത്സ കുറഞ്ഞ ചിലവിൽ MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ. അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി, ആയുരാരോഗ്യം, പ്രായോജകർ.
1: അത്യാധുനിക സൗകര്യങ്ങളോടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
2: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി. അലോഹ ഹോസ്പിറ്റലിൽ അത്യാധുനിക സൗകര്യങ്ങളോടെ 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ഗൈനക്കോളജി വിഭാഗം.
1: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19000 രൂപയും മാത്രം.
2: മെഡിസെപ് ഉൾപ്പെടെ സർക്കാരിന്റേതടക്കമുള്ള വിവിധ ഇൻഷുറൻസ് പരിരക്ഷകൾ.
1: അമ്മയ്ക്ക് കരുതലായി,
2: കുഞ്ഞിന് കാവലായി.
1: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
3: വിവിധ തരം മഴക്കാല രോഗങ്ങളും അവയുടെ ലക്ഷണങ്ങളും പ്രതിരോധവും. ഇന്ന് സംസാരിക്കുന്നത് പാണ്ടിക്കാട് ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റലിലെ ഹോമിയോ ഫിസിഷ്യൻ ഡോക്ടർ നിഷിത കുറുപ്പ്.
4: മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒന്നാണ് മഞ്ഞപ്പിത്തം. മഴക്കാലത്ത് വളരെ വേഗത്തിൽ പടർന്നു പിടിക്കുന്ന ഒന്നാണ് മഞ്ഞപ്പിത്തം. ഭക്ഷണങ്ങളിലൂടെയും വെള്ളത്തിലൂടെയും അകപ്പെടുന്ന മാലിന്യങ്ങളാണ് രോഗത്തിന്റെ ആധാരം. ക്ഷീണം, കടും മഞ്ഞ നിറത്തിലുള്ള മൂത്രം, കണ്ണിന്റെ വെള്ള മുഴുവൻ മഞ്ഞ നിറത്തിലാവുക, തൊക്കിന് മഞ്ഞ നിറം വരിക, പനി തുടങ്ങിയവയാണ് ലക്ഷണങ്ങൾ. മഞ്ഞപ്പിത്തം കരളിനെയാണ് ബാധിക്കുന്നത്. കരൾ സംബന്ധമായിട്ടുള്ള എല്ലാ രോഗങ്ങളിലും പ്രധാന ലക്ഷണം മഞ്ഞപ്പിത്തം തന്നെയാണ്. കരിക്ക്, കഞ്ഞി, സൂപ്പ് തുടങ്ങിയ ലഘുവായ ഭക്ഷണങ്ങൾ മാത്രം ഈ സമയങ്ങളിൽ കഴിക്കുക. മഞ്ഞപ്പിത്തം പോലെയുള്ള ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ഇത്തരത്തിൽ വളരെ ലഘുവായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് പറയുന്നതാണ് മലമ്പനി. കൊതുക് പരത്തുന്ന ഒരു സാംക്രമിക രോഗമാണ് മലമ്പനി എന്ന് പറയുന്നത്. പെൺവിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള അനോഫിലസ് കൊതുകുകളാണ് രോഗം പരത്തുന്നത്. ഇവ പെറ്റുപെരുകുന്നത് വെള്ളത്തിലൂടെയാണ്. പനി, വിറയൽ, പേശിവേദന, ക്ഷീണം തുടങ്ങിയവയൊക്കെയാണ് ലക്ഷണങ്ങൾ. ഈ അസുഖത്തിന്റെ പ്രതിരോധ മാർഗവും കൊതുക് പെറ്റുപെരുകുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുക, അതായത് വെള്ളം കെട്ടി നിൽക്കുന്നത് തടയൽ ഒഴിവാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രതിരോധ മാർഗം എന്നുള്ളത്. ഇനി നമ്മുടെ നാട്ടിലെ വളരെ സാധാരണയായിട്ട് കണ്ടിട്ടുണ്ടായിരുന്ന ചിക്കൻ കുനിയാണ്. കൊതുകുകൾ വഴി പകരുന്ന ഒരു വൈറസ് രോഗമാണ് ചിക്കൻ കുനിയ. മഴക്കാലത്ത് വീടിന്റെ പരിസരത്തും വെള്ളം കെട്ടി നിൽക്കുന്നതിനാൽ കൊതുകുകളുടെ പ്രജനനം വർദ്ധിക്കുകയും രോഗസാധ്യത കൂടുകയും ചെയ്യുന്നു. ചിക്കൻ കുനിയുടെ പ്രധാന ലക്ഷണങ്ങൾ പെട്ടെന്ന് ആരംഭിക്കുന്ന ഉയർന്ന പനിയാണ്. അതോടൊപ്പം തന്നെ കടുത്ത സന്ധിവേദന ഉണ്ടാവുക. കൈ, കാല്, മുട്ട്, കണങ്കാല് തുടങ്ങിയവയിലൊക്കെ വേദന ഉണ്ടാവുക. തലവേദന ഉണ്ടാവുക. പേശിവേദന, ക്ഷീണം, ചർമ്മത്തിൽ ചുവന്ന പാടുകൾ കാണുക. കണ്ണിന് വേദന ഉണ്ടാവുക. ചില ആളുകളിൽ കൈകാലുകളിലൊക്കെ വീക്കുണ്ടാവും എന്നിവയാണ്. പനി മാറിയ ശേഷവും ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന സന്ധിവേദന ചില രോഗികളിൽ ഉണ്ടാക്കാറുണ്ട് ഇത്തരത്തിലുണ്ടാകുന്ന ചിക്കൻ കുനിയ മൂലം. ഇനി ഇത്തരത്തിലുണ്ടാകുന്ന ചിക്കൻ കുനിയനെ നമുക്ക് എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ളത് നോക്കാം. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ കൊതുക് വളരുന്നത് തടയുക എന്നുള്ളത്. കൊതുകുകടി ഒഴിവാക്കുക എന്നുള്ളത് നമ്മുടെ പൂർണ്ണമായിട്ടുള്ള ഒരു ഫുൾ സ്ലീവ്സ് ഡ്രസ്സുകൾ ഇടുക, അതുപോലെ തന്നെ നീളമുള്ള പാൻസുകൾ ധരിക്കുക, കൊതുക് വല ഉപയോഗിക്കുക, അതുപോലെ തന്നെ മോസ്കിറ്റോ റെപ്പലൻറ്റുകൾ, നമ്മുടെ കൊതുക് റിപ്പലൻസുകൾ ഉപയോഗിക്കുക, ജനലിനും വാതിലിനൊക്കെ മെഷുകൾ ഘടിപ്പിച്ചിട്ട് ഒരു കൊതുകിനെ പ്രിവെന്റ് ചെയ്യുക, അകത്തേക്ക് വരുന്നത് തടയുക എന്നുള്ള രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പരിസരമായിട്ടുള്ള ശുചിത്വം പാലിക്കുക എന്നുള്ളതും ഇത്തരത്തിൽ ചിക്കൻ കുനിയെ നമുക്ക് തടയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇനി ഇത്തരത്തിലുള്ള ചിക്കൻ കുനിയ ഉണ്ടെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അങ്ങനെ ഈ രോഗലക്ഷണങ്ങളൊക്കെ നമുക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെങ്കിൽ, ധാരാളം വെള്ളം കുടിക്കുക, മറ്റ് ദ്രാവകങ്ങളും കുടിക്കുക, വിശ്രമം നന്നായിട്ട് എടുക്കുക, അതുപോലെ തന്നെ വൈറ്റമിൻ സി റിച്ചായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക. അതിനകത്ത് വരുന്ന നമ്മുടെ ലെമണ്, സിട്രസ് ആയിട്ടുള്ള ഫ്രൂട്ട്സുകളൊക്കെ കഴിക്കുന്നത് ഇത്തരത്തിൽ വൈറ്റമിൻ സി കിട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പനി, സന്ധിവേദന എന്നിവയുണ്ടെങ്കിൽ നമ്മുടെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മരുന്ന് കഴിക്കുക. കടുത്ത ക്ഷീണം, ശ്വാസ തടസ്സം, ബോധക്ഷയം തുടങ്ങിയ ഗുരുതര ലക്ഷണങ്ങളുണ്ടെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾ ആശുപത്രിയിൽ എത്തിക്കുക. പ്രതിരോധമാണ് ഏറ്റവും നല്ല ചികിത്സ. അതോടൊപ്പം തന്നെ കൊതുകുകളുടെ ഉറവിടങ്ങൾ നശിപ്പിക്കാൻ വീടും പരിസരവും നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിക്കുക, കൊതുകുകടിയിൽ നിന്ന് സ്വയം സംരക്ഷിക്കുക എന്നിവയാണ് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള മാർഗങ്ങൾ.
3: വിവിധ തരം മഴക്കാല രോഗങ്ങളും അവയുടെ ലക്ഷണങ്ങളും പ്രതിരോധവും. ഇതുവരെ സംസാരിച്ചത് പാണ്ടിക്കാട് ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റലിലെ ഹോമിയോ

0: ഫിസിഷ്യൻ ഡോക്ടർ നിഷിത കുറുപ്പ്.
1: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി ആയുരാരോഗ്യം സമാപിക്കുന്നു. പ്രായോജകർ
2: അമ്മയ്ക്ക് കരുതലായി,
1: കുഞ്ഞിന് കാവലായി
2: അലോഹ ഹോസ്പിറ്റൽ കിഴിശ്ശേരി.
1: ഫോൺ 9946680000.
3: വെള്ളിയാഴ്ച രാവിലെ 7:50 ഐക്യു ഓപ്റ്റിക്കൽസ് സമകാലികം.
4: കണ്ണടകൾക്ക് നമ്പർ 1 ഓപ്റ്റിക്കൽ ഷോറൂം ഐക്യു ഓപ്റ്റിക്കൽസ്, കോട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്.
5: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം.
6: എന്നും രാവിലെ 8:30.
5: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ്പിആർകെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
7: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം.
6: എന്നും രാവിലെ 7:00.
7: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
6: റീഗൽ ജ്വല്ലേഴ്സ്, മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
8: ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ ആൻഡ് ചാവക്കാട്, കാവ്യധാര. പ്രായോജകർ ദൃശ്യം കണ്ണാശുപത്രി, കോവിലകത്തും പാടം, തൃശൂർ ആൻഡ് ചേറ്റുവാ റോഡ്, ചാവക്കാട്. ദൃശ്യം കണ്ണാശുപത്രി.
9: അല്ല ടീച്ചറെ, തിമിര ശസ്ത്രക്രിയക്ക് പോയില്ലേ?
10: ഇല്ല കുട്ടിയെ, എവിടെ പോണ്ടെന്ന് സംശയമായി.
9: ടീച്ചർ ദൃശ്യം കണ്ണാശുപത്രി പോയിക്കോളൂ, അവിടെ ഇപ്പോ സർക്കാർ ജീവനക്കാർക്കും പെൻഷൻ പറ്റിയവർക്കുമുള്ള മെഡിസെപ് ആരോഗ്യ ഇൻഷുറൻസ് പദ്ധതിയുണ്ട്.
8: ദൃശ്യം കണ്ണാശുപത്രി, കോവിലത്തും പാടം, തൃശൂർ ആൻഡ് ഷേറ്റുവാ റോഡ്, ചാവക്കാട്.
1: ഫോൺ 7025131199.
11: കാവ്യധാര.
12: രാമപുരത്ത് വാര്യർ എഴുതിയ കുചേലവൃത്തം വഞ്ചിപ്പാട്ടിൽ നിന്നൊരു ഭാഗമാണ് കാവ്യധാരയിൽ ഇന്ന് ചൊല്ലുന്നത്. മിഹിര UN.

0: രാമപുരത്ത് വാര്യർ എഴുതിയ കുചേലവൃത്തം വഞ്ചിപ്പാട്ടിൽ നിന്നൊരു ഭാഗമാണ് കാവ്യധാരയിൽ ഇതുവരെ കേട്ടത്. ചൊല്ലിയത് മിഹിര UN.
1: കാവ്യധാര ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് കാവ്യധാര. പ്രായോജകർ ദൃശ്യം കണ്ണാശുപത്രി കോവിലകത്തും പാടം തൃശൂർ ആൻഡ് ചേറ്റുവാ റോഡ് ചാവക്കാട്. ദൃശ്യം കണ്ണാശുപത്രി.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
3: പ്രായോജകർ ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
2: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ കൊണ്ടോട്ടി.
0: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
3: കാൽമുട്ട് വേദന, തേയ്മാനം, ഡിസ്ക് ബൾജ്, ഷോൾഡർ പെയിൻ ഉൾപ്പെടെയുള്ള വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ.
2: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
4: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
2: രാവിലെ 8:23.
3: പ്രായോജകർ
2: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
4: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ.
1: ആകാശവാണി 102.7 മഞ്ചേരി FM. തൂലിക.
5: EGU എഡ്യൂക്കേഷൻ മാർക്ക്, സൈതാലക്കുട്ടി ബൈപ്പാസ് റോഡ്, കച്ചേരിപ്പടി, മഞ്ചേരി. തൂലികയിലേക്ക് സ്വാഗതം.
6: ആദ്യാക്ഷരം മുതൽ ബ്രിട്ടാനിക്ക എൻസൈക്ലോപീഡിയ വരെ
5: സാഹിത്യ സാഹിത്യേതര പുസ്തകങ്ങളും പഠന സാമഗ്രികളും ഒരു കുടക്കീഴിൽ.
6: EGU ദി കംപ്ലീറ്റ് എഡ്യൂക്കേഷൻ മാൾ,
5: മഞ്ചേരി, കച്ചേരിപ്പടി, കെ സൈതാലക്കുട്ടി ബൈപ്പാസ് റോഡിലെ മാളിലേക്ക് ഏവർക്കും സ്വാഗതം.
6: പ്രവർത്തനം രാവിലെ 10 മുതൽ രാത്രി 9 മണിവരെ.
1: തൂലികയിൽ ഇന്ന് കവി വൈലോപ്പിള്ളി ശ്രീധരമേനോനെ പരിചയപ്പെടുത്തുന്നു മലയാള സാഹിത്യ ഗവേഷക മിനിഹാജത്.
7: മലയാളികളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട കവിയാണ് വൈലോപ്പിള്ളി എന്നറിയപ്പെടുന്ന വൈലോപ്പിള്ളി ശ്രീധരമേനോൻ. മലയാള കവിതാ സാഹിത്യത്തിന് അമൂല്യങ്ങളായ നിരവധി സംഭാവനകൾ നൽകിയ അതുല്യ പ്രതിഭ. ഭാഷ കൊണ്ടും ശൈലി കൊണ്ടും ആശയങ്ങൾ കൊണ്ടും മലയാള കവികൾക്കിടയിൽ അനന്യ വ്യക്തിത്വം കാത്തുസൂക്ഷിച്ച അസാമാന്യ എഴുത്തുകാരൻ. മാമ്പഴത്തിന്റെ മധുരമായും ഊഞ്ഞാലിലെ ആട്ടമായും കന്നിക്കൊയ്ത്തിലെയും മകരക്കൊയ്ത്തിലെയും പാടമായും സഹീന്റെ മകനായും വിഷുക്കണിയായും ആസാം പണിക്കാരായും കടൽക്കാക്കകളായും വൈലോപ്പിള്ളി കേരളക്കരയാകെ നിറഞ്ഞുനിന്നു. ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നു. ജീവിതയാഥാർത്ഥ്യങ്ങളെ പച്ചയായി ചിത്രീകരിക്കുന്ന കവിതകളായിരുന്നു വൈലോപ്പിള്ളിയുടേത്. അതുകൊണ്ടാണ് കടൽക്കാക്കകൾ എന്ന കവിതയിൽ തൊടുവെള്ളാമ്പൽ പൊയ്കയല്ല ജീവിതത്തിന്റെ കടലേ കവിതക്കു ഞങ്ങൾക്കു മഷിപ്പാത്രം എന്ന് കവി പാടിയത്. യാഥാർത്ഥ്യ ബോധത്തോടൊപ്പം വരികളിലെ അസാമാന്യ ദൃഢതയും കവിയുടെ മൌലികതയായിരുന്നു. അതിനാലാണ് എല്ലുറപ്പുള്ള കവിത എന്ന് PA വാര്യരും കാച്ചിക്കുറുക്കിയ കവിത എന്ന് MN വിജയനും വൈലോപ്പിള്ളിയെ വിശേഷിപ്പിച്ചത്. ഏതൊരു മലയാളിക്കും കവിത എന്ന ശീർഷകത്തിനു താഴെ ആദ്യം ഓർമ്മ വരുന്നത് മാമ്പഴം എന്ന കവിതയായിരിക്കും. കവിത വായിച്ച് കണ്ണുനിറയാത്തവരും കുറവായിരിക്കും. അത് കവിയുടെ മറ്റൊരു സവിശേഷത തന്നെയായിരുന്നു. വരികളിൽ ചെറിയ സങ്കീർണതകൾ അനുഭവപ്പെട്ടാലും വായനക്കാരെ കവി ഉദ്ദേശിച്ച അതേ വൈകാരികതകളിലൂടെ കൊണ്ടുപോകാനും ഉദ്ദേശിച്ച ചിന്തകളെ വായനക്കാരിലേക്ക് പകർത്താനും അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. ഗ്രാമീണ ജീവിതം വൈലോപ്പിള്ളിയുടെ ഇഷ്ടവിഷയങ്ങളിൽ ഒന്നായിരുന്നു. പ്രകൃതിയുടെ കേവല സൗന്ദര്യത്തെ വർണ്ണന കൊണ്ട് മൂടുന്നതിനു പകരം പ്രകൃതിയും മനുഷ്യനും ചേരുമ്പോഴുള്ള സമഗ്ര സൗന്ദര്യമായിരുന്നു അദ്ദേഹത്തിനു പ്രിയം. കൈപ്പവല്ലരി എന്ന കവിതയിൽ അതിനൊരുദാഹരണം കാണാം. ഏതു ധൂസര സങ്കല്പത്തിൽ വളർന്നാലും ഏതു യന്ത്രവത്കൃത ലോകത്തിൽ പുലർന്നാലും മനസ്സിലുണ്ടാകട്ടെ ഗ്രാമത്തിൻ വെളിച്ചവും മണവും മമതയും ഇത്തിരി കൊന്നപ്പോവും എന്നത്. അടിസ്ഥാന വർഗക്കാരുടെയും പണിയാളരുടെയും പ്രശ്നങ്ങളെ അതീവ ഗൌരവത്തോടെ നോക്കിക്കണ്ട കവി കൂടിയായിരുന്നു വൈലോപ്പിള്ളി. കുടിയൊഴിക്കൽ, യുഗപരിവർത്തനം, കന്നിക്കൊയ്ത്ത് എന്നിവ ഉദാഹരണം. കന്നിക്കൊയ്ത്തിൽ വൈലോപ്പിള്ളി ചോദിക്കുന്നുണ്ട്, ഹാ വിജിഖീഷു മൃത്യുവിന്നാമോ ജീവിതത്തിൻ കൊടിപ്പടം താഴ്ത്താൻ എന്ന്. അതുപോലെയാണ് മലയാളികൾക്ക് വൈലോപ്പിള്ളിയും. വിജിഖീഷുവായ മരണത്തിനും കൊടിപ്പടം താഴ്ത്താനാവാത്ത മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവിയാണ് വൈലോപ്പിള്ളി ശ്രീധരമേനോൻ.
1: കവി

0: ഈ വൈലോപ്പിള്ളി ശ്രീധരമേനോനെ പരിചയപ്പെടുത്തിയത് മലയാള സാഹിത്യ ഗവേഷക മിൻഹാജത്ത്. മിൻഹാജത്തിന്റെ ഫോൺ നമ്പർ 9496540723. തൂലിക.
1: ഇടിയു എഡ്യൂക്കേഷൻ മോൾ കച്ചേരിപ്പടി മഞ്ചേരി
2: തൂലിക
1: കേൾക്കാം തിങ്കളാഴ്ച രാവിലെ 7:50.
3: റയാൻസ് സോപ്പ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
4: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
3: എ പ്രോഡക്ട് ഓഫ് റയാൻ സോപ്പ്സ് ആൻഡ് ഡിറ്റർജൻസ്.
5: കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. സമർപ്പിക്കുന്നു പാട്ടുപൊലിമ.
1: പ്രായോജകർ കൊരമ്പയിൽ ഹോസ്പിറ്റൽ, മഞ്ചേരി.
6: 2017 മുതൽ തുടർച്ചയായി NABL അംഗീകാരം നേടിയ മലപ്പുറം ജില്ലയിലെ ആദ്യ ലാബോറട്ടറി.
7: എന്താ ഫാത്തിമ ആകെ വിഷമിച്ചിരിക്കണേ? നീയും ഉമ്മയാവാൻ പോവല്ലേ?
8: ആകെ പേടിയാവുന്നു ഡോക്ടർ.
7: ഡോക്ടറെ, അവൾ പറയാണ് അവൾക്ക് സിസേറിയൻ മതിയെന്ന്, പ്രസവിക്കാൻ പേടിയാണെന്ന്.
8: പേടിക്കാനൊന്നുമില്ല ഫാത്തിമ, വേദനയില്ലാത്ത പ്രസവം നമ്മുടെ കൊരമ്പയിൽ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ, പിറ്റേ ദിവസം തന്നെ വീട്ടിലേക്കും പോകാം.
7: വേദനരഹിത പ്രസവത്തിന് കൊരമ്പയിൽ ഹോസ്പിറ്റൽ.
5: ഇപ്പോൾ ചുവടുകളിപ്പാട്ട് കേൾക്കാം. ഓണക്കാലത്തിന്റെ സവിശേഷതയായിരുന്ന ഒരു കളിയാണ് ചുവടുകളി. ചോട്ടുകളി എന്നും ഈ കളിക്ക് പേരുണ്ട്. ആണുങ്ങളും പെണ്ണുങ്ങളും കുട്ടികളും പ്രായഭേദമില്ലാതെ വട്ടത്തിൽ ചുവടുവെച്ച് സ്വയം പാടിക്കളിക്കുന്ന കളിയാണിത്. ഇന്ന് ചുവടുകളിപ്പാട്ട് അവതരിപ്പിക്കുന്നത് PK രാജീവനും സംഘവും.

0: പി കെ രാജീവനും സംഘവും അവതരിപ്പിച്ച ചുവടുകളിപ്പാട്ടാണ് കേട്ടത്. കൊരമ്പയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി. പാട്ടുപൊലിമ സമർപ്പിച്ചത്
1: 24 മണിക്കൂറും പ്രവർത്തിക്കുന്ന ആധുനിക സൗകര്യമുള്ള NABL ലാബ്, കൊരമ്പയിൽ ഹോസ്പിറ്റൽ.
2: കേൾക്കൂ, വ്യാഴാഴ്ച രാവിലെ 8:20
3: വാക്കും
2: പൊരുളും പ്രായോജകർ
3: പെരിഫറൽ വാസ്കുലർ ഡിസീസ് നേരത്തെ കണ്ടെത്താം.
2: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
4: സമയം 8 കഴിഞ്ഞ് 40 സെക്കൻഡ്.
5: FM പ്രധാന വാർത്തകൾ.
4: ഈ വർഷത്തെ പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു വൈകിട്ട് ന്യൂഡൽഹിയിൽ സമ്മാനിക്കും. ആദ്യഘട്ടത്തിൽ 66 പത്മ പുരസ്കാരങ്ങളാണ് ഇന്ന് സമ്മാനിക്കുന്നത്. ശേഷിക്കുന്ന 65 പേർക്ക് പുരസ്കാരങ്ങൾ പിന്നീട് സമർപ്പിക്കും. CBSE 12 ക്ലാസ് പരീക്ഷാ ഉത്തരക്കടലാസിന്റെ സ്കാൻ ചെയ്ത പകർപ്പ് ലഭിക്കാൻ അപേക്ഷ ഇന്നു കൂടി നൽകാം. ഉത്തരക്കടലാസുകളുടെ പകർപ്പ് ലഭിച്ച ശേഷം പുനർമൂല്യനിർണയത്തിന് അപേക്ഷിക്കാൻ വിദ്യാർത്ഥികൾക്ക് 2 ദിവസത്തെ സമയവും നൽകിയിട്ടുണ്ട്. കർണാടകയിലെ ഉത്തര കന്നഡ ജില്ലയിൽ ഒരു കുടുംബത്തിലെ 7 സ്ത്രീകൾ ഉൾപ്പെടെ 8 പേർ മുങ്ങിമരിച്ചു. കക്ക വാരാനിറങ്ങിയവരാണ് ഇന്നലെ ശക്തമായ ഒഴുക്കിൽപ്പെട്ട് മരിച്ചത്. കാണാതായവർക്കായി തിരച്ചിൽ തുടരുന്നു. അപകടത്തിൽ രാഷ്ട്രപതി ദ്രൌപദി മുർമു, ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവർ ദുഃഖവും അനുശോചനവും അറിയിച്ചു. മരിച്ചവരുടെ ആശ്രിതർക്ക് പ്രധാനമന്ത്രിയുടെ ദേശീയ ദുരിതാശ്വാസ നിധിയിൽ നിന്ന് 2 ലക്ഷം രൂപയും പരിക്കേറ്റവർക്ക് 50,000 രൂപയും ധനസഹായം നൽകും. മുഖ്യമന്ത്രി VD സതീശന് സ്വന്തം മണ്ഡലമായ പറവൂരിൽ ഒരുക്കിയ സ്വീകരണം കവിയും ഗാനരചയിതാവുമായ ശ്രീകുമാരൻ തമ്പി ഉദ്ഘാടനം ചെയ്തു. മോഹൻലാൽ പരിപാടിയിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. മുതിർന്ന കോൺഗ്രസ് നേതാവും സാമൂഹിക സാംസ്കാരിക പ്രവർത്തകനുമായ മംഗലം ഗോപിനാഥ് മഞ്ചേരിയിൽ അന്തരിച്ചു. മുൻ AICC അംഗമായ മംഗലം ഗോപിനാഥ് അൽ അമീൻ, മലബാർ ടുഡേ പത്രങ്ങളുടെ പത്രാധിപരായിരുന്നു. സംസ്കാരം ഉച്ചയ്ക്ക് മഞ്ചേരി വേട്ടേക്കോട്. കൊല്ലം മൺറോതുരുത്തിൽ ഹൌസ് ബോട്ട് മുങ്ങി അപകടത്തിൽപ്പെട്ട 27 പേരെ മറ്റ് ബോട്ടുകാരും മീൻപിടുത്തക്കാരും നാട്ടുകാരും ചേർന്ന് രക്ഷപ്പെടുത്തി. ഇന്നലെ വൈകിട്ടായിരുന്നു വിനോദസഞ്ചാരികളുമായി പോയ ഹൌസ് ബോട്ട് പാറയിൽ തട്ടി മുങ്ങിയത്. വനിതാ സാഫ് കപ്പ് ഫുട്ബോളിന് ഇന്ന് തുടക്കം. ഗോവയിലെ ഫത്തോർദ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:30 ഇന്ത്യ മാലദ്വീപിനെ നേരിടും.
5: FM പ്രധാന വാർത്തകൾ.
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
1: തീവണ്ടി സമയം. പ്രായോജകർ
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
7: ഷോ, ഈ കണ്ണട വെച്ച് മടുത്തു.
6: വിഷമിക്കേണ്ട, നമ്മുടെ ആര്യ കന്നാശുപത്രിയിൽ പോയാൽ കണ്ണട ഒഴിവാക്കാം. അതും അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
6: ഫോൺ 8129110087.
1: ബ്രാഞ്ചുകൾ ചേർപ്പാൻ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
6: ആര്യ ഐ കെയർ, സൂപ്പർ സ്പെഷ്യാലിറ്റി ഐ ഹോസ്പിറ്റൽ.
4: ആദ്യം തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുന്ന ട്രെയിനുകളുടെ സമയം ശ്രദ്ധിക്കൂ. ട്രെയിൻ നമ്പർ 226-10 കോയമ്പത്തൂർ മാംഗ്ലൂർ ഇന്റർസിറ്റി സൂപ്പർ ഫാസ്റ്റ് എക്സ്പ്രസ് 8:27, 166-09 തൃശൂർ കണ്ണൂർ എക്സ്പ്രസ് 8:46, 166-07 കണ്ണൂർ കോയമ്പത്തൂർ എക്സ്പ്രസ് 19:00 വൈകി 8:52, 163-05 എറണാകുളം കണ്ണൂർ എക്സ്പ്രസ് 8:54, 206-31 മാംഗ്ലൂർ തിരുവനന്തപുരം വന്ദേ ഭാരത് എക്സ്പ്രസ് 9:22 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 563-23 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 9:44 എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ.
1: തീവണ്ടി സമയം. പ്രായോജികർ
6: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, തൃശൂർ. ബ്രാഞ്ചുകൾ ചേർപ്പാൻ നിയർ ന്യൂ ബസ് സ്റ്റാൻഡ്, കുന്നംകുളം.
8: സ്പൈൻ ക്ലിനിക് ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി, കാവിധാര.
9: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:45.
8: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം
9: ABC ഓർത്തോപ്പെഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
10: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
11: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
10: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട്.

0: സി എച്ച് സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി സമർപ്പിക്കുന്നു കരിയർ ടിപ്സ്.
1: പ്രായോജികർ, എല്ലാവിധ ലാബ് ടെസ്റ്റുകളും മരുന്നുകളും കുറഞ്ഞ നിരക്കിൽ
0: സി എച്ച് സെന്റർ മഞ്ചേരി. മഞ്ചേരി സി എച്ച് സെന്ററിൽ ഇപ്പോൾ കുറഞ്ഞ നിരക്കിൽ പരിചയസമ്പന്നരായ ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ സായാഹ്ന ഒപികൾ പ്രവർത്തിക്കുന്നു.
1: എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ചെയ്തു കൊടുക്കുന്നു.
0: എല്ലാവിധ മരുന്നുകളും ഡയാലിസിസിന് ആവശ്യമായ മരുന്നുകളും ഏറ്റവും കുറഞ്ഞ നിരക്കിൽ നൽകുന്നു.
1: സി എച്ച് സെന്റർ നിയർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ മഞ്ചേരി.
0: ഫോൺ 9495777174.
2: എന്താണ് ആക്ച്വറിയൽ സയൻസ്? ഈ മേഖലയിലെ ജോലി സാധ്യതകളെ കുറിച്ച് സംസാരിക്കുന്നു കരിയർ വിദഗ്ധയും സിജിയിലെ ചീഫ് കരിയർ കൗൺസിലറുമായ റംല ബീവി.
3: ഗണിതശാസ്ത്രത്തിലും സ്റ്റാറ്റിസ്റ്റിക്സിലും ഇക്കണോമിക്സിലും താൽപ്പര്യമുള്ളവർക്ക് ബിരുദതലത്തിലും ബിരുദാനന്തര തലത്തിലും ആക്ച്വറിയൽ സയൻസ് സ്പെഷ്യലൈസ് ചെയ്യാം. ഗണിതശാസ്ത്രം, സ്റ്റാറ്റിസ്റ്റിക്സ്, ഡാറ്റ സയൻസ്, സാമ്പത്തിക സിദ്ധാന്തങ്ങൾ എന്നിവയുടെ അടിസ്ഥാനത്തിൽ സാമ്പത്തിക ഇടപാടുകളിൽ നഷ്ടങ്ങളുടെയും അപകടങ്ങളുടെയും സാധ്യതകൾ മുൻകൂട്ടി വിലയിരുത്തി ചൂണ്ടിക്കാണിക്കുന്നതാണ് ഒരു ആക്ച്വറിയുടെ പ്രധാന ചുമതല. ഇവരുടെ പ്രധാന തൊഴിൽ സാധ്യത ഇൻഷുറൻസ് മേഖലകളിലാണ്. ഇൻഷുറൻസ് കമ്പനിയുടെ അസറ്റ് ലയബിലിറ്റി മാനേജ്മെന്റ്, വില നിർണയം എന്നിവയുടെ ഉത്തരവാദിത്തമായിരിക്കും ഇവർക്കുണ്ടാവുക. ഇൻഷുറൻസ് പോളിസികളുടെയും പെൻഷൻ പ്ലാനുകളുടെയും പ്രീമിയം മാർക്കറ്റ് റിസർച്ച് നടത്തി തീരുമാനിക്കുന്നതിൽ ഇവർ നിർണായക പങ്ക് വഹിക്കുന്നു. ധനകാര്യ സ്ഥാപനങ്ങൾ, ആശുപത്രികൾ, കോർപ്പറേറ്റ് സ്ഥാപനങ്ങൾ എന്നിവിടങ്ങളിലും ആക്ച്വറികളുടെ തൊഴിൽ മേഖലകളാണ്. പ്രധാനമായും രണ്ട് മാർഗങ്ങളിലൂടെയാണ് ഈ യോഗ്യത നേടിയെടുക്കാനാവുക. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ആക്ച്വറീസ് ഓഫ് ഇന്ത്യ നടത്തുന്ന ആക്ച്വറിയൽ കോമൺ എൻട്രൻസ് ടെസ്റ്റ് ACET വഴി മെമ്പർഷിപ്പ് എടുക്കാം. ACET രണ്ട് ഘട്ടങ്ങളിലായി നടത്തുന്ന പരീക്ഷയ്ക്ക് +2 യോഗ്യതയുള്ളവർക്ക് അപേക്ഷിക്കാം. ഓൺലൈൻ പരീക്ഷയാണ്. രണ്ട് ഘട്ടങ്ങളിലും 50% മാർക്ക് നേടുന്നവർക്കാണ് യോഗ്യത നേടാനാവുക. ACET പരീക്ഷയിൽ യോഗ്യത നേടുന്നവർക്ക് സ്റ്റുഡൻസ് മെമ്പർഷിപ്പ് നേടാനാവും. സ്റ്റുഡൻസ് മെമ്പർഷിപ്പ് നേടിയതിനു ശേഷം കൂടുതൽ പേപ്പറുകൾ എഴുതി ആവശ്യമായ പ്രായോഗിക പരിശീലനവും കൂടി നേടിയെടുത്താൽ അസോസിയേറ്റ് ഫെലോ പദവികളിൽ എത്തിച്ചേരാനാവും. CA CMA, കമ്പനി സെക്രട്ടറി, MBA ഫൈനാൻസ്, BSc MSc ഇൻ ആക്ച്വറിയൽ സയൻസ്, BTech, IIT IIM എന്നിവിടങ്ങളിൽ നിന്നുള്ള ബിരുദം തുടങ്ങിയ യോഗ്യതകളുള്ളവർക്ക് ACET അഭിമുഖീകരിക്കാതെ നേരിട്ട് സ്റ്റുഡന്റ് മെമ്പർഷിപ്പിന് അപേക്ഷിക്കാം. ബിരുദാനന്തര ബിരുദതലത്തിൽ ആക്ച്വറിയൽ സയൻസ് പഠിക്കാൻ അവസരങ്ങളുള്ള സ്ഥാപനങ്ങൾ ഏതെല്ലാമെന്ന് നോക്കാം. അലിഗഡ് മുസ്ലിം യൂണിവേഴ്സിറ്റി, മദ്രാസ് സർവകലാശാല, കേരള യൂണിവേഴ്സിറ്റി, MA കോളേജ് കോതമംഗലം, സെന്റ് ജോസഫ്സ് അക്കാഡമി ഓഫ് ഹയർ എഡ്യൂക്കേഷൻ എന്നിവിടങ്ങളിൽ ആക്ച്വറിയിൽ PG ഡിപ്ലോമ കോഴ്സുകൾ നൽകി വരുന്നുണ്ട്. അമിറ്റി സ്കൂൾ ഓഫ് ഇൻഷുറൻസ്, ബാങ്കിംഗ് ആൻഡ് ആക്ച്വറിയൽ സയൻസ്, ക്രൈസ്റ്റ് യൂണിവേഴ്സിറ്റി ബാംഗ്ലൂർ, ഭാരതിയാർ യൂണിവേഴ്സിറ്റി എന്നിവിടങ്ങളിൽ ബിരുദ കോഴ്സുകളും ലഭ്യമാണ്.
2: കരിയർ വിദഗ്ധയും സിജിയിലെ ചീഫ് കരിയർ കൌൺസിലറുമായ റംല ബീവി സംസാരിക്കുകയായിരുന്നു ഇതുവരെ.
1: സി എച്ച് സെന്റർ നിയർ മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ മഞ്ചേരി കരിയർ ടിപ്സ് സമാപിക്കുന്നു.
0: പ്രായോജകർ, ഡോക്ടർമാരുടെ സായാഹ്ന ഒപികൾക്ക് സി എച്ച് സെന്റർ മഞ്ചേരി.
1: ഫോൺ 9495777174.
0: കരിയർ ടിപ്സ്. അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി, ആയുരാരോഗ്യം, എന്നും രാവിലെ 7:40.
4: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
0: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി,
4: ബുധൻ രാവിലെ 7:50 ഒറ്റപ്പാലം ഐ കെയർ ഹോസ്പിറ്റൽ, ഒറ്റപ്പാലം, ജീവിത പാഠം.
5: ആധുനിക രീതിയിൽ തുള്ളിമരുന്നൊഴിച്ചുള്ള താക്കോൽ ദ്വാര തിമിര ശസ്ത്രക്രിയയുമായി
6: ഒറ്റപ്പാലം കണ്ണാശുപത്രി, തൊട്ടക്കര.
4: നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാതരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
0: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തെ ആയുർവേദ ഹോസ്പിറ്റൽ.

0: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
1: കണ്ടംകുളത്തെ ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
2: വന്ധ്യത നിവാരണ രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം. മൗലാന ഹോസ്പിറ്റൽ ആരോഗ്യജാലകം.
1: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:10
2: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
3: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം, ജാഗ്രത.
4: ശനിയും ഞായറും രാവിലെ 7:50.
3: പ്രായോജികർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ, ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കുന്നംകുളം.
1: റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്, പെരിന്തൽമണ്ണ. സൈബർ ജാലകം. പ്രായോജകർ
0: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്.
1: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്. അപ്പൂ, നിന്നോട് എത്ര പറഞ്ഞു കളിച്ചു കളിച്ചു യൂണിഫോമിൽ അഴുക്കാക്കരുതെന്ന്. നോക്കൂ ഗോപേട്ട, എന്തൊരഴുക്കാ.
5: നീ എന്തിനാ വിമല അവനെങ്ങനെ ചീത്ത വിളിക്കുന്നത്? യൂണിഫോം പുത്തൻ പോലെ തിളങ്ങാൻ റയാൻ ഡിറ്റർജന്റ് കമ്പനിയുടെ പിങ്ക് ഡ്രോപ്സ് വാഷിംഗ് ലിക്വിഡ് കൊണ്ട് അലക്കിയാൽ മതി.

0: തിളങ്ങാൻ റയാൻ ഡിറ്റർജന്റ് കമ്പനിയുടെ പിങ്ക് ഡ്രോപ്സ് വാഷിംഗ് ലിക്വിഡ് കൊണ്ട് അലക്കിയാൽ മതിയല്ലോ.
1: കുട്ടികൾ കളിക്കട്ടെ.
0: അഴുക്കകറ്റും റയാൻ ഡിറ്റർജന്റ് പിങ്ക് ഡ്രോപ്സ്,
1: ഒരു റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജന്റ്സ് ഉൽപ്പന്നം. സൈബർ ജാലകം.
2: ഗൂഗിൾ പാസ്വേഡ് മാനേജർ നിങ്ങളെ എങ്ങനെ സഹായിക്കും?
3: എത്രയെത്ര ആപ്പുകളും വെബ്സൈറ്റുകളുമാണല്ലേ നാം ദിനേന ഉപയോഗിക്കുന്നത്. ഓരോ ആപ്പിനും ഓരോ പാസ്വേഡ്, ചിലപ്പോൾ പല പല യൂസർ നെയിമുകളും. ഇതെല്ലാം കൂടെ എങ്ങനെ ഓർത്തിരിക്കുവാനാണ് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ തല പുകച്ചിട്ടുണ്ടോ? എങ്കിൽ ആ തല ഒന്ന് കൂളാക്കിക്കോളൂ. ഗൂഗിൾ പാസ്വേഡ് മാനേജർ ഇത്തരത്തിൽ തലവേദന അനുഭവിക്കുന്നവർക്കുള്ള ഒരു പരിഹാരമാണ്. നിങ്ങൾ സാധാരണ ഉപയോഗിക്കുന്ന ജിമെയിൽ ഐ ഡി വെച്ച് ഗൂഗിൾ പാസ്വേഡ് മാനേജർ സെറ്റ് ചെയ്യാം. നിങ്ങളുടെ എല്ലാ പാസ്വേഡുകളും സുരക്ഷിതമായി എൻക്രിപ്റ്റ് ചെയ്ത് ഇതിൽ സൂക്ഷിക്കാം. ലോഗിൻ ചെയ്യുമ്പോൾ ഫോൺ തന്നെ പാസ്വേഡ് ഫിൽ ചെയ്ത് തരും. അതല്ലെങ്കിൽ നിങ്ങൾ സ്ഥിരം ഉപയോഗിക്കുന്ന ലാപ്ടോപ്പില്ലേ, ആ ലാപ്ടോപ്പിൽ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉടൻ അവിടെ ഓട്ടോമാറ്റിക്കായി പാസ്വേഡ് ഫിൽ ചെയ്ത് വരും. പാസ്വേഡ് മറന്നുപോയി എന്ന വിഷമം ഇനി ഒട്ടും വേണ്ട. ഗൂഗിൾ പാസ്വേഡ് മാനേജർ വളരെ സുരക്ഷിതമായ ഒരു മാർഗമാണ്.
2: സൈബർ ജാലകം.
1: റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജന്റ്സ് പെരിന്തൽമണ്ണ. സൈബർ ജാലകം പ്രായോജകർ
0: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്.
1: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജന്റ്സ്.
4: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15 സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി. ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
5: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.

പാലക്കാട് തൃത്താല കുഴൽമന്ദം എം ആർ എസുകളിൽ കരാർ അടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കുന്നതിനായി ഈ മാസം 28 നടത്താനിരുന്ന അഭിമുഖം ബക്രീദ് അവധി പ്രമാണിച്ച് 29 മാറ്റിയതായി ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ അറിയിച്ചു. കൂടുതൽ വിവരങ്ങൾ 0491 250 5005 എന്ന നമ്പറിൽ അറിയാം. ഫോൺ നമ്പർ ആവർത്തിക്കാം, 0491 250 5005.

മുട്ടോളി കരുവട്ടൂർ റോഡിൽ പ്രവൃത്തി നടക്കുന്നതിനാൽ പ്രവൃത്തി പൂർത്തിയാകുന്നതുവരെ ഗതാഗതം പൂർണ്ണമായും നിരോധിച്ചതായി എക്സിക്യൂട്ടീവ് എഞ്ചിനീയർ അറിയിച്ചു. മുട്ടോളി ഭാഗത്തു നിന്നും വരുന്ന വാഹനങ്ങൾ ചാലിൽ താഴ്ത്തു നിന്നും വലതുഭാഗത്ത് കൂടി പറമ്പിൽ ബസാർ വഴി പൊട്ടമുറിക്കു തിരിച്ചു പോകണം.

0: സാധാരണ നമ്മൾ ജാം വാങ്ങിയിട്ടാണല്ലോ ഉപയോഗിക്കാറ്. എന്നാൽ ഇഷ്ടംപോലെ മാമ്പഴം കിട്ടുന്ന ഈ കാലത്ത് ഒരു മാമ്പഴ ജാം നമുക്ക് വീട്ടിൽ തന്നെ ഉണ്ടാക്കിയാലോ? നമ്മൾ കളറുകളോ കെമിക്കലുകളോ ഒന്നും ചേർക്കുന്നില്ല എന്നതിനാൽ കുട്ടികൾക്ക് ധൈര്യമായിട്ട് കൊടുക്കുകയും ചെയ്യാം. ഇതുണ്ടാക്കാൻ എന്തൊക്കെ സാധനങ്ങളാണ് വേണ്ടതെന്നാണ് ആദ്യം പറയുന്നത്. നല്ല പഴുത്ത മാമ്പഴം 4 എണ്ണം, പഞ്ചസാര 2.5 കപ്പ്, നാരങ്ങാനീര് 1 ടേബിൾ സ്പൂൺ. ഇത്രയും സാധനങ്ങളാണ് നമുക്ക് മാമ്പഴ ജാം ഉണ്ടാക്കാനായിട്ട് ആവശ്യമുള്ളത്. ഇനി ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് പറയാം. ആദ്യം നല്ല പഴുത്ത മാമ്പഴം തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കാം. ഇത് മിക്സിയുടെ ജാറിലിട്ട് വെള്ളം ഒട്ടും ചേർക്കാതെ നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണം. അരച്ചെടുത്ത മാമ്പഴ പൾപ്പ് ഒരു ചുവട് കട്ടിയുള്ള പാനിലേക്ക് മാറ്റുക. ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന പഞ്ചസാര ചേർത്ത് നന്നായി ഇളക്കണം. ഇടത്തരം തീയിൽ വേണം ഇത് വേവിക്കാൻ. പഞ്ചസാര അലിങ്ങിച്ചേർന്ന് മിശ്രിതം തിളയ്ക്കാൻ തുടങ്ങും. ഈ സമയത്ത് പാനിൽ ഒട്ടിപ്പിടിക്കാൻ അനുവദിക്കാതെ നമ്മൾ തുടർച്ചയായി ഇളക്കിക്കൊണ്ടിരിക്കണം. മിശ്രിതം പകുതി കുറുകി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീര് ചേർക്കാം. ഇത് ജാമിന് നല്ലൊരു തിളക്കം നൽകുകയും കൂടുതൽ കാലം കേടാകാതെ സൂക്ഷിക്കാൻ സഹായിക്കുകയും ചെയ്യും. ഏകദേശം 1-20 മിനിറ്റ് ഇളക്കുമ്പോൾ ജാം നല്ല കട്ടിയായി വരും. 1 സ്പൂണിലെടുത്ത് താഴേക്കൊഴിക്കുമ്പോൾ തുള്ളികളായി സാവധാനം വീഴുന്നതാണ് ഇതിന്റെ പാകം. നന്നായി ചൂടാറിയ ശേഷം മാത്രം വായു കടക്കാത്ത 1 ഗ്ലാസ് കുപ്പിയിലേക്ക് മാറ്റി സൂക്ഷിക്കാം. കുപ്പി ഈർപ്പമില്ലാത്തതാണെന്ന് ഉറപ്പുവരുത്തണം. അപ്പോൾ നമ്മുടെ ഹോം മെയ്ഡ് മാമ്പഴ ജാം റെഡിയായി. ബ്രെഡിനും ചപ്പാത്തിക്കുമൊപ്പമൊക്കെ കഴിക്കാൻ കുട്ടികൾക്ക് ഇത് വളരെ ഇഷ്ടമാകും. ഒരു ദിവസം പരീക്ഷിച്ചു നോക്കൂ. ഉണ്ടാക്കുന്നത് എങ്ങനെയാണെന്ന് ഒരിക്കൽ കൂടി പറയണോ? കേട്ടോളൂ. ആദ്യം നല്ല പഴുത്ത മാമ്പഴം തൊലി കളഞ്ഞ് ചെറിയ കഷ്ണങ്ങളായി മുറിച്ചെടുക്കാം. ഇത് മിക്സിയുടെ ജാറിലിട്ട് വെള്ളം ഒട്ടും ചേർക്കാതെ നല്ല വെണ്ണ പോലെ അരച്ചെടുക്കണം. അരച്ചെടുത്ത മാമ്പഴ പൾപ്പ് ഒരു ചുവട് കട്ടിയുള്ള പാനിലേക്ക് മാറ്റുക. ഇതിലേക്ക് എടുത്തു വച്ചിരിക്കുന്ന പഞ്ചസാര ചേർത്ത് നന്നായി ഇളക്കണം. ഇടത്തരം തീയിൽ വേണം ഇത് വേവിക്കാൻ. പഞ്ചസാര അലിങ്ങിച്ചേർന്ന് മിശ്രിതം തിളയ്ക്കാൻ തുടങ്ങും. ഈ സമയത്ത് പാനിൽ ഒട്ടിപ്പിടിക്കാൻ അനുവദിക്കാതെ നമ്മൾ തുടർച്ചയായി ഇളക്കിക്കൊണ്ടിരിക്കണം. മിശ്രിതം പകുതി കുറുകി വരുമ്പോൾ 1 ടേബിൾ സ്പൂൺ നാരങ്ങാനീര് ചേർക്കാം. ഏകദേശം 1-20 മിനിറ്റ് ഇളക്കുമ്പോൾ ജാം നല്ല കട്ടിയായി വരും. ഇപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നമ്മുടെ മാമ്പഴ ജാം തയ്യാറായി. ഈ പാചകക്കുറിപ്പ് നിങ്ങളുമായി പങ്കുവയ്ക്കുവാനായിട്ട് അയച്ചു തന്നിട്ടുള്ളത് ഇന്ദിര ഹരിദാസ്, ഇരുമ്പുഴി.
1: രസമുകുളം. BRGC AJ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ രസമുകുളം.
2: പ്രായോജകർ BRGC ഇനി മഞ്ചേരി ചരണിയിലും. ബാറ്ററി റീചാർജുകൾക്ക് ഫോൺ 7907966544.
3: ആയിഷ ഗർഭിണിയാണോലേ?
4: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
3: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷന്റെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്?
5: ഹാ, അതപ്പൊ നന്നായേ. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സ എടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ
3: തന്നെയോ? അതേതായാലും നന്നായി.
5: പിന്നെ അല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
3: ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
6: 8078777710 കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
7: അൽ റെഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി. ദൃഷ്ടി
6: ദിവസവും കാലത്ത് 6:35.
8: തിമിരത്തിന്റെ അസ്ഥിത ഉണ്ടോന്നൊരു സംശയം.
9: തിമിരത്തെ ഒക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ ഒന്ന് പോയി നോക്കൂ.

0: BRGC AJ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ രസമുക്കുളം.
1: പ്രായോജികർ BRGC ഇനി മഞ്ചേരി ചരണിയിലും. ബാറ്ററി റീചാർജുകൾക്ക് ഫോൺ 7907966544. BRGC ഇപ്പോൾ മഞ്ചേരി ചരണിയിലും.
0: നിങ്ങളുടെ ബാറ്ററി ചെറുതോ വലുതോ ഏതായാലും റീജനറേറ്റ് ചെയ്ത് നൽകുന്നു
1: കുറഞ്ഞ ചിലവിൽ കൂടുതൽ കാര്യക്ഷമതയോടെ.
0: വൻകിട സ്ഥാപനങ്ങൾ, ബാങ്കുകൾ, ടെലികോം, ഹോസ്പിറ്റലുകൾ എന്നിവയുടെ വൈദ്യുത സംഭരണി ശേഷി കുറഞ്ഞ ബാറ്ററികൾ റീജനറേറ്റ് ചെയ്ത് നൽകുന്നു.
1: BRGC AJ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ ചരണി മഞ്ചേരി.
2: രസമുകുളം.

0: ഐക്യു ഓപ്റ്റിക്കൽസ് കോട്ടക്കൽ റോഡ് ചട്ടിപ്പറമ്പ് സമർപ്പിക്കുന്നു തേനീശൽ.
1: പ്രായോജകർ, കണ്ണടകൾക്ക് വർഷങ്ങളുടെ പാരമ്പര്യവുമായി നമ്പർ വൺ ഒപ്റ്റിക്കൽ ഷോറൂം ഐക്യു ഒപ്റ്റിക്കൽസ്, ഓപ്പോസിറ്റ് ബസ് സ്റ്റോപ്പ്, കോട്ടക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്.

0: കണ്ണടകൾക്ക് വർഷങ്ങളുടെ പാരമ്പര്യവുമായി
1: നമ്പർ വൺ ഒപ്റ്റിക്കൽ ഷോറൂം.
0: പൊട്ടിയാലും മാറ്റിയെടുക്കാവുന്ന കണ്ണടകളുടെ വിപുലമായ ശേഖരം.
1: ഗുണമേന്മയുള്ള കണ്ണടകൾ സാധാരണക്കാരന് താങ്ങാവുന്ന വിലയിൽ.
0: കണ്ണടകൾക്ക് ഫ്രീ സർവീസ്.
1: ഐ ക്യു ഒപ്റ്റിക്കൽസ്, കോട്ടിക്കൽ റോഡ്, ചട്ടിപ്പറമ്പ്.
2: മണവാട്ടി പെണ്ണേനിൻ മണിമാറിൽ ചാർത്തുവാൻ മണമുള്ള മുല്ലപ്പൂ മാലയുമേന്തി. തേനീശലിൽ ഇന്ന് എം പി ഉമ്മർകുട്ടിയും രേണു ശങ്കറും ആലപിച്ച ഗാനം കേൾക്കാം.

0: എം പി ഉമ്മർകുട്ടിയും രേണു ശങ്കറും ആലപിച്ച ഗാനമാണ് കേട്ടത്.
1: ഐക്യ ഓപ്റ്റിക്കൽസ് കോട്ടക്കൽ റോഡ് ചട്ടിപ്പറമ്പ് തേനീശൽ സമാപിക്കുന്നു.
0: പ്രായോജകർ കണ്ണടകൾക്ക് വർഷങ്ങളുടെ പാരമ്പര്യവുമായി നമ്പർ 1 ഒപ്റ്റിക്കൽ ഷോറൂം ഐക്യു ഒപ്റ്റിക്കൽസ് ഓപ്പോസിറ്റ് ബസ് സ്റ്റോപ്പ് കോട്ടക്കൽ റോഡ് ചട്ടിപ്പറമ്പ്.

0: പ്രിയ ശ്രോതാക്കളെ, ഇന്ന് രാവിലെ 8:35 കേൾക്കാം ചിത്രമഞ്ജരി, തത്സമയ ഫോണിൻ ചലച്ചിത്ര ഗാന പരിപാടി. ഈ പരിപാടിയിലേക്ക് വിളിക്കേണ്ട നമ്പറുകൾ പറയാം: 0483 2950300. മറ്റൊരു നമ്പർ 0483 2950800. മറക്കാതെ വിളിക്കുക ഇന്ന് രാവിലെ 8:35 ചിത്രമഞ്ജരിയിലേക്ക്.
1: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം.
2: എന്നും രാവിലെ 7 മണിക്ക്
1: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
2: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
3: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്, കാവ്യധാര, തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:45.
4: തിമിരം, റെറ്റിന, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ, ചാവക്കാട്.

0: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
1: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
0: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
1: ഫോൺ 9744555024.
2: പ്രിയപ്പെട്ടവരെ, FM ശുഭദിനത്തിന്റെ തുടക്കത്തിൽ ഒരു ചോദ്യം ചോദിച്ചിരുന്നല്ലോ, അതിന്റെ ഉത്തരത്തിനുള്ള സമയമാണ് ഇനി.
3: ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും.
4: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
3: ശ്രീകാന്ത് നേത്രാലയ, വിളയൂർ.
5: എന്റെ മനെ, എന്റെ കണ്ണൊന്നും ശരിയാക്കണം, എനിക്കൊന്നും കാണില്ലേ. തിമിരത്തിന്റെ ഏനക്കെടുണ്ടോ എന്നൊരു സംശയം. ഓപ്പറേഷൻ വേണ്ടി വരുന്നാ തോന്നണ.
4: നേരം നമ്മളെ പുലാമന്തോൾ വിളയറിലുള്ള ശ്രീകാന്ത് നേത്രാലയക്ക് വിട്ടോളിൻ. അവിടെ ആവുമ്പോ വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഒന്നും ഇല്ലാതെ വെറും 10 മിനിറ്റ് കൊണ്ട് ഓപ്പറേഷൻ ചെയ്തു വരാം.
5: എന്നാ നമ്മക്ക് ശ്രീകാന്ത് നേത്രാലയയിലേക്ക് തന്നെ പോകാം.
2: ചോദ്യം ഇതായിരുന്നു, റെഡ് ഡാറ്റ ബുക്ക് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു? റെഡ് ഡാറ്റ ബുക്ക് എന്തുമായി ബന്ധപ്പെട്ടിരിക്കുന്നു എന്നതായിരുന്നു ഇന്നത്തെ ചോദ്യം. ഉത്തരം, വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലങ്ങൾ. വംശനാശ ഭീഷണി നേരിടുന്ന ജീവജാലങ്ങളുടെയും സസ്യങ്ങളുടെയും മൃഗങ്ങളുടെയും വിവരങ്ങൾ ഉൾപ്പെടുത്തിയിരിക്കുന്ന രേഖയാണ് റെഡ് ഡാറ്റ ബുക്ക്. ജീവജാലങ്ങളുടെ സംരക്ഷണത്തിനും അവയുടെ നിലനിൽപ്പ് നിരീക്ഷിക്കുന്നതിനുമാണ് ഇത് തയ്യാറാക്കുന്നത്. ഇന്റർനാഷണൽ യൂണിയൻ ഫോർ കൺസർവേഷൻ ഓഫ് നാച്ചർ എന്ന അന്തർദേശീയ സംഘടനയാണ് ഈ പട്ടിക തയ്യാറാക്കുകയും പുതുക്കുകയും ചെയ്യുന്നത്.
4: ഇതുവരെ കേട്ടത്
3: ശ്രീകാന്ത് നേത്രാലയ, പട്ടാമ്പി പെരിന്തൽമണ്ണ റോഡ്, വിളയൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും.
4: ശ്രീകാന്ത് നേത്രാലയ, വിളയൂർ.
3: മാറുന്ന ലോകം, മങ്ങാത്ത കാഴ്ച.
6: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
3: ഇന്നത്തെ ഗാനം
6: എന്നും രാവിലെ 7:35.
3: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മണി മുതൽ 6 മണി വരെ സായാഹ്ന OP.
1: CH സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
7: എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള മരുന്നുകളും വളരെ കുറഞ്ഞ നിരക്കിൽ.
1: CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ്, മഞ്ചേരി.
2: FM ശുഭദിനത്തിന്റെ സമയം ഇതാ ഇവിടെ അവസാനിക്കുകയാണ്. മനസ്സിൽ നന്മയും ചിന്തയിൽ വിശുദ്ധിയുമുണ്ടെങ്കിൽ മനുഷ്യന്റെ ജീവിതം പൂന്തോട്ടം പോലെ മനോഹരമായിരിക്കും എന്ന ശ്രീനാരായണ ഗുരുവിന്റെ വാക്കുകൾ ഒരിക്കൽ കൂടി ഓർമ്മിപ്പിച്ചുകൊണ്ട് FM ശുഭദിനത്തിൽ നിന്നും ഇന്ന് വിട പറയുകയാണ്. ഇതുവരെ നിങ്ങളോടൊപ്പം ഉണ്ടായിരുന്നത് ഞാൻ അസ്കർ, കൂടെ പ്രശാന്തി ചന്തു.
8: FM ശുഭദിനം.

0: ആകാശവാണി 102.7 മഞ്ചേരി FM. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 29:16.
1: ഹിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ അവതരിപ്പിക്കുന്നു. ആരോഗ്യം സർവധനാൽ പ്രധാനം.

0: ഈ പരിപാടി നിങ്ങൾക്കായി സമർപ്പിക്കുന്നത്
1: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
2: വേദന ശമിപ്പിക്കാൻ ഉപായങ്ങൾ തേടിയുള്ള മനുഷ്യന്റെ അന്വേഷണത്തിന് മനുഷ്യനോളം തന്നെ പഴക്കമുണ്ട്. ആരോഗ്യപൂർണമായി ആയുസ് നിലനിർത്തുന്നതിനും പരിപാലിക്കുന്നതിനും നിരവധി ഉപാധികൾ ക്രമപ്പെടുത്തണം. വ്യക്തിയുടെ ശാരീരികവും മാനസികവും സാമൂഹികവുമായ മാറ്റേറിയ ജീവിതത്തിന് രോഗങ്ങൾ നിറങ്കെടുത്താത്ത അല്ലലില്ലാത്ത ജീവിതം, അല്പം കരുതൽ, കുറച്ചറിവുകൾ, ചില പൊടിക്കൈകൾ, അതിനുമപ്പുറം ചികിത്സയുടെ മൾട്ടി സൂപ്പർ സ്പെഷ്യാലിറ്റി

0: മിനിറ്റുകൾക്ക് ജീവന്റെ വിലയുണ്ട്. പക്ഷാഘാതം സംഭവിച്ചാൽ എത്രയും പെട്ടെന്ന് രോഗിയെ ഒരു സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റലിൽ എത്തിക്കുക.
1: പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ഒരു സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റലാണ്. വിളിക്കൂ 04933299599.
0: നമസ്കാരം പ്രിയ ശ്രോതാക്കളെ, എല്ലാവർക്കും സ്വാഗതം. കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, ആരോഗ്യം സർവധനാൽ പ്രധാനം എന്ന ഈ പരിപാടിയിലേക്ക് ഇന്ന് നമ്മോടൊപ്പം നമ്മുടെ സംശയങ്ങൾക്ക് മറുപടി പറയാനായി എത്തിയിരിക്കുന്നത് കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് സീനിയർ കൺസൾട്ടന്റും പീഡിയാട്രിക് വിഭാഗം മേധാവിയുമായ ഡോക്ടർ അബ്ദുറഹ്മാൻ എലിക്കോട്ടിലാണ്. ഡോക്ടറെ, നമുക്ക് ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യാം. നമസ്കാരം ഡോക്ടർ. നീണ്ട 2 മാസങ്ങളായി സ്കൂളുകളൊക്കെ അടഞ്ഞുകിടക്കുകയാണ്. കുട്ടികളൊക്കെ വളരെ ആഹ്ലാദ തിമർപ്പിലായിരുന്നു 2 മാസം. വിവിധ യാത്രകളും ബന്ധുവീടുകൾ സന്ദർശിക്കലും സിനിമ കാണലും എല്ലാമായി അവർ ആകെ ആ ഒരു അറ്റ്മോസ്ഫിയറിൽ നിന്ന് മാറി തീർത്തും ഒരു ഗൃഹാന്തരീക്ഷത്തിൽ വന്നിരിക്കുന്ന സമയമാണ്. ഇനിയിപ്പോൾ സ്കൂൾ തുറക്കാൻ പോകുന്നു. സ്കൂൾ തുറക്കുന്നതോടൊപ്പം തന്നെ ചില സ്കൂളുകളിലെങ്കിലും സ്കൂളിന്റെ ചുറ്റുപാടുകളിൽ നിറയെ കാടൊക്കെ പിടിച്ചു കിടക്കുന്നുണ്ടാവുമല്ലോ. അപ്പം നമ്മൾ സ്ഥിരമായി ഈ ഒരു കുറഞ്ഞ സമയം കൊണ്ട് കേൾക്കുന്ന ഒരു കാര്യമാണ് കുട്ടികൾ പലരും പാമ്പ് കടിയേറ്റ് മരിക്കുന്നു എന്നുള്ളത്. കിടക്കയിൽ പോലും പാമ്പുകൾ വന്നിട്ടാണ് കുട്ടികളെ കടിച്ചിട്ട് നമ്മൾക്ക് കുറെ അനുഭവങ്ങൾ നമ്മൾ ഈ അടുത്ത് പത്രവാർത്തകളിലൊക്കെ കണ്ടു. സ്കൂളുകളിൽ ശരിക്കും പറഞ്ഞാൽ ഒരു കാട് മൂടിക്കിടക്കുന്ന ഈ ഒരു അന്തരീക്ഷത്തിൽ കുട്ടികൾക്ക് പാമ്പിന്റെ കടിയേൽക്കാനുള്ള സാധ്യതകൾ ഉണ്ടായിക്കൂടാ എന്നില്ല. കാരണം നമ്മൾ കണ്ടതാണ്, ക്ലാസ് മുറിയിൽ പോലും മാളത്തിൽ പാമ്പ് ഉണ്ടായിട്ട് കുട്ടിയുടെ കാലിന് കടിക്കുകയും ആ കുട്ടി മരണപ്പെടുകയും ഒക്കെ ചെയ്ത ഒരവസ്ഥ. ഇങ്ങനെയുള്ള ഒരവസ്ഥയിൽ ഡോക്ടർക്ക് നമ്മുടെ സ്കൂൾ അധികൃതരോട് പറയാനുള്ള ചില കാര്യങ്ങൾ ഉണ്ടാവുമല്ലോ. പിന്നെ ഇതിനുള്ള പ്രിക്കോഷൻസ് എന്തൊക്കെയാണ്, നമ്മളെ ഒരു കടിയേറ്റു കഴിഞ്ഞാൽ എന്ത് ചെയ്യണം തുടങ്ങി നിരവധി കാര്യങ്ങൾ ഈ പാമ്പുകടിയുമായി ബന്ധപ്പെട്ട് കിടക്കുന്നുണ്ട്. ഡോക്ടർ ആ സംശയങ്ങൾക്കൊക്കെ ഒന്ന് മറുപടി പറയുന്നത് സമൂഹത്തിൽ മൊത്തത്തിലുള്ള ആളുകൾക്കുള്ള ഒരു സന്ദേശം കൂടിയാകും. അപ്പൊ ഡോക്ടർ പറയൂ, എന്തൊക്കെയാണ് നമ്മുടെ സ്കൂൾ അധികൃതർ ഇക്കാര്യത്തിൽ മുൻകൈ എടുക്കേണ്ടത്?
2: നമ്മുടെ സ്കൂൾ തുറക്കുന്നതിന് മുമ്പ് പരിസരം വൃത്തിയാക്കുക, പ്രത്യേകിച്ചും മാളങ്ങളും കുട്ടികൾ നടന്നു പോകാനും ഒക്കെയുള്ള ചാൻസ് ഉള്ള ഇടവഴികൾ എല്ലാം ശ്രദ്ധിക്കുക. കുട്ടികളെ സ്കൂൾ വന്നതിന് ശേഷവും ടീച്ചേഴ്സിന്റെ ഒരു നിരീക്ഷണം തുടക്ക ദിവസങ്ങളിൽ ഉണ്ടായിരിക്കേണ്ടത് നിർബന്ധമാണ്. ഇനി അഥവാ അല്ല പാമ്പുകടി ഏറ്റു എന്നോ എന്തെങ്കിലും കടിച്ചു എന്നോ കുട്ടികൾ പറഞ്ഞാൽ അതിനെ എപ്പോഴും ഒരു സീരിയസ് ആയി കാണും. അതിന് നമ്മൾ ചിരിച്ച് തള്ളുന്ന ഒരു അവസ്ഥ ഉണ്ടാവരുത്. വേറൊരു കാര്യം പറയാനുള്ളത്, എപ്പോഴും കുട്ടി അങ്ങനെ പറഞ്ഞാൽ ആ കുട്ടിയുടെ പൊതുവെ കാൽമുളായിരിക്കും കടിയുടെ ഇത് കാണാറ്. അപ്പം അവിടെ എന്തെങ്കിലും ഉണ്ടോ, വലിയ പാമ്പ് കൊത്തിയിൻ്റെ അടയാളങ്ങൾ വല്ലതും ഉണ്ടോ എന്നുള്ളത് ശ്രദ്ധിക്കണം. എന്തെങ്കിലും ഉണ്ടെങ്കിൽ, സംശയം കുട്ടി പറഞ്ഞെങ്കിൽ, അപ്പോൾ തന്നെ കുട്ടിയെ പ്രാഥമിക ശുശ്രൂഷക്ക് വിധേയമാക്കണം.
0: എങ്ങനെയാണ് പാമ്പ് കടിയേൽക്കുന്ന ഒരു കുട്ടിക്കുള്ള പ്രഥമ ശുശ്രൂഷ നൽകുന്നത്?
2: അങ്ങനെ കുട്ടികളുടെ എന്തെങ്കിലും സംശയം പറഞ്ഞാൽ കുട്ടിയെ ഭീതിപ്പെടുത്തുന്ന ഒന്നും ചെയ്യരുത്. കുട്ടിയെ സമാധാനിപ്പിക്കുക, മറ്റു കുട്ടികളെ അവിടുന്ന് മാറ്റി നിർത്തുക. പിന്നെ ആ കടിച്ച ഭാഗം എപ്പോഴും ഹൃദയത്തിന് താഴെയായിരിക്കണം, തൂക്കിയിട്ടിരിക്കണം. അതാണ് ഒരു കാര്യം ശ്രദ്ധിക്കാനുള്ളത്. കടിച്ച ഭാഗത്ത് ഒന്ന് വെള്ളം കൊണ്ടോ സോപ്പ് കൊണ്ടോ ഒന്ന് കഴുകുന്നതുകൊണ്ട് കുഴപ്പമില്ല. രണ്ടുപേരുടെ കാര്യം, ആ ഭാഗം മൂവ്മെന്റ് ഒഴിവാക്കുക. കാൽമ കടിച്ചാൽ കാലിന്റെ ഫുട്ട് മുതൽ മുട്ട് വരെ അനങ്ങാണ്ട് സ്ട്രാപ്പ് ചെയ്യാൻ പറ്റുമെങ്കിൽ അത്രയും നല്ലതാണ്. ഒരിക്കലും ടൈറ്റായിട്ട് കാല് തുണി കൊണ്ടോ മറ്റു കൊണ്ടോ കെട്ടിവെക്കരുത്.
0: അത് നമ്മൾ പൊതുവെ പറയാറുണ്ടല്ലോ, കടിയേറ്റ ഭാഗത്തിന്റെ മുകളിലായിട്ട് ടൈറ്റായിട്ട് കെട്ടിവെക്കണം. അതൊരു പ്രാഥമിക നടപടിയാണെന്ന് പലരും പറയുന്നത് കേൾക്കാറുണ്ട്. അപ്പോൾ അധികം ടൈറ്റാക്കി കെട്ടാൻ പാടില്ല എന്നാണ് ഡോക്ടർ പറയുന്നത്?
2: അതെ, ഒരിക്കലും അങ്ങനെ ടൈറ്റാക്കി കെട്ടരുത്. അങ്ങനെ സംഭവിച്ചാൽ നമ്മൾ അങ്ങോട്ടുള്ള രക്തയോട്ടം നിരക്കും, അത് കൂടുതൽ പ്രശ്നങ്ങളിലേക്ക് വലിച്ചെഴുക്കുകയാണ് ചെയ്യുക. സാധാ ഒരു ബാൻഡേജ് ഒരു വിരലിന് ഉള്ളിൽ പോകാവുന്ന വിധത്തിൽ കെട്ടി ആ ഭാഗത്തെ ഇമ്മൊബിലൈസ് ചെയ്യുകയാണ് ചെയ്യേണ്ടത്. പിന്നെ ആ കൈയോ കാലോ ഏതാണെങ്കിലും അതിനെ ഹൃദയത്തിന് താഴെ തൂക്കിയിട്ടിരിക്കുന്ന നിലയിലായിരിക്കണം. ഹൃദയത്തിന്റെ മുകളിലേക്ക് വരുന്ന പോലെ അതിനെ കൊണ്ടുവരരുത്.
0: ഒരു കുട്ടിയെ പാമ്പ് കടിച്ചാൽ പാമ്പ് എന്തായാലും കടിച്ച സ്ഥലത്ത് നിൽക്കില്ല, അത് ഓടിപ്പോവും. കുട്ടിക്ക് അറിയില്ല ഇത് ഏത് തരം പാമ്പാണ്, എങ്ങനെയുള്ള വിഷമുള്ള പാമ്പാന്നൊന്നും കുട്ടിക്കും അറിയില്ല. ഇത് കാണാത്തത് കൊണ്ട് തന്നെ ഒരുപക്ഷെ കുട്ടിക്ക് അത് കാണാനുള്ള ഒരു സന്ദർഭം പോലും കിട്ടുകയില്ല. അപ്പൊ ഇങ്ങനെയുള്ള ഒരവസ്ഥയിൽ ഇത് ഏതിനം പാമ്പാണെന്നോ ഏത് തരത്തിലുള്ള വിഷമുള്ള പാമ്പാണെന്നോ ഒന്നും അറിയാത്ത

0: ഒരവസ്ഥയിൽ അടുത്ത നടപടി എന്താണ്?
1: ഒരു 75% 75% കടികളും നോൺ വീനമസ് സ്നേക്, വിഷമില്ലാത്ത പാമ്പ് കടികളാണ്. ബാക്കി 25% പകുതി ഡ്രൈ ബൈറ്റാണ്. വിഷമുള്ള പാമ്പാണെങ്കിൽ പോലും കുട്ടിയെ കടിച്ചിട്ടു, പക്ഷെ വിഷം അകത്ത് തള്ളാത്ത വിധത്തിലാണ് കടിച്ചിരിക്കുന്നത്. അപ്പോൾ അത്ര ഒരു 10-12% മാത്രമേ ഒരു വീനമസ് എൻവനമേഷൻ നടക്കുന്നുള്ളൂ. അപ്പോൾ ആ ഒരു കാര്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം. പിന്നെ നമ്മൾ പാമ്പ് കടിച്ച് ഒന്ന് അറിഞ്ഞതിന് ശേഷം പാമ്പിനെ തിരയാൻ വേണ്ടി സമയം ചെലവഴിക്കരുത്. അപ്പോൾ ആ പാമ്പിനെ തേടി സമയം കളയുകയോ ആ പാമ്പിനെ ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവരികയോ ഒന്നും ചെയ്യേണ്ട ആവശ്യം ഇല്ല. കുട്ടിയെ അധികം വൈകാണ്ട് സമാധാനിപ്പിച്ചുകൊണ്ട് നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കാല് തൂക്കിയിട്ട് ഇമ്മൊബിലൈസ് ചെയ്തുകൊണ്ട് കഴിവതും വേഗം ആൻറ്റി വീനം അവൈലബിൾ ആയിട്ടുള്ള ഹോസ്പിറ്റൽ, ഇവിടെ കിംസ് ആൽസ്ട്രഫയിൽ ഉണ്ട്, പെരിന്തൽമണ്ണത്തെ മേജർ ഹോസ്പിറ്റലുകളിലെല്ലാം അത് അവൈലബിൾ ആണ്, ഹോസ്പിറ്റലിൽ കൊണ്ടുവരികയാണ് വേണ്ടത്. പിന്നീട് ഡോക്ടർമാർ അസസ് ചെയ്തതിന് ശേഷമാണ് ബാക്കി നടപടികളിലേക്ക് മുന്നോട്ട് പോവുക.
0: ഏതെല്ലാം തരത്തിലുള്ള മരുന്നുകളാണ് പൊതുവെ നമ്മുടെ ഹോസ്പിറ്റലുകളിലൊക്കെ അവൈലബിൾ ആയിട്ടുള്ളത്?
1: നമ്മുടെ നാട്ടിലുള്ളത് പോളിവാലന്റ് ആന്റി സ്നേക് വീനമാണ്, ASV എന്ന് പറയും. അത് സാധാരണ 4 തരം പാമ്പുകൾക്ക് എതിരെ ഉപയോഗിക്കുന്നതാണ്. മൂർഖൻ, അണലി, വെള്ളിക്കെട്ടൻ, അങ്ങനെ തുടങ്ങിയ 4 തരം സ്നേക്കിന് ഉപയോഗിക്കുന്ന പോളിവാലന്റ് ആന്റി സ്നേക് വീനമാണ് സർക്കാർ തരത്തിൽ എല്ലാ ആശുപത്രികളിലും ഇപ്പോൾ ഉള്ളത്.
0: പിന്നെ ഈ പാമ്പുകടി ഏറ്റുകഴിഞ്ഞാൽ ഭക്ഷണം കഴിക്കരുത് കുറെ സമയത്തേക്ക് എന്നൊക്കെ പറയുന്നുണ്ട്, അതിലൊക്കെ എന്തെങ്കിലും കാര്യമുണ്ടോ ഡോക്ടറെ?
1: അല്ല, പാമ്പുകടി ഏറ്റുകഴിഞ്ഞാൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട, കുട്ടിയെ കൊണ്ടുവരുമ്പോൾ കുട്ടിക്ക് ക്ഷീണം വരുന്നുണ്ടോ, വേദന വരുന്നുണ്ടോ, പാമ്പ് കടി ഏറ്റ ഭാഗം നീലക്കുന്നുണ്ടോ, അവിടെ നീര് വരുന്നുണ്ടോ, ആ നീര് മുകളിലേക്ക് പോകുന്നുണ്ടോ, കുട്ടിയുടെ കൈൻ്റെ കാലിൻ്റെ മസിലിന് വേദന വരുന്നുണ്ടോ, അല്ലെങ്കിൽ കുട്ടിക്ക് കണ്ണ് തുറക്കാൻ കഴിയായ്മ, ബോധക്ഷയം വരിക, ഇങ്ങനെയെല്ലാം വരുന്നുണ്ടോ എന്നെല്ലാം നമ്മൾ നോക്കിക്കൊണ്ടേയിരിക്കണം. അത് അതെന്തോ, അല്ലെങ്കിൽ കുട്ടിയുടെ കടിച്ച ഭാഗത്തോ ശരീരത്തിൻ്റെ മറ്റ് ഭാഗങ്ങളിൽ നിന്നോ ബ്ലഡ് ഊസ് ചെയ്യുന്ന, പ്രത്യേകിച്ച് നമ്മൾ പല്ലിൻ്റെ ഏരിയയിൽ നിന്ന് ബ്ലഡ് ഊസ് ചെയ്യാൻ തുടങ്ങുന്നുണ്ടോ, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കണം. എങ്ങനെയായാലും ഹോസ്പിറ്റലിൽ വന്നാൽ അവരതിനു വേണ്ടി അതിനനുസരിച്ച് കുട്ടിയെ ഇൻവെസ്റ്റിഗേഷൻ ചെയ്യുകയും ട്രീറ്റ്മെൻറ്റും ചെയ്യുന്നതാണ്. പാമ്പ് വിഷം 2 തരമാണുള്ളത്. ഒന്ന് ന്യൂറോടോക്സിക് എന്ന് പറയും, അതായത് നമ്മുടെ നെർവസ് സിസ്റ്റം, നമ്മുടെ ബ്രെയിന്, സ്പൈനൽ കോഡ് അതിനൊക്കെ ബാധിക്കുന്നതാണ്, ഞരമ്പുകളെ ബാധിക്കുന്നതാണ്. മറ്റേത് ഹീമോടോക്സിക് എന്ന് പറയും, നമ്മൾ ബ്ലഡ് ക്ലോട്ട് ആവുന്നതിനെ ബാധിക്കുന്നതാണ്. അത് അതുണ്ടാകുമ്പോഴാണ് നമുക്ക് ബ്ലീഡിങ്ങും, മേല് ബ്ലീഡിങ്ങും, കടിച്ച ഭാഗത്തും ബ്ലീഡിങ്ങും, ഛർദിയിലും അല്ലെങ്കിൽ മൂത്രത്തിലെല്ലാം ബ്ലഡ് വരുന്നു, കിഡ്നിയിലൊക്കെ കേടാവുന്നത് ആ തരത്തിൽ. 2 തരം ടോക്സിനും ഉണ്ടാവാം, പക്ഷേ പൊതുവെ ഈ 2 ലൈനിലാണ് നമ്മൾ ചെക്ക് ചെയ്യുന്നതും അതിനനുസരിച്ച് കുട്ടികൾക്ക് മരുന്ന് കൊടുക്കണോ കൊടുക്കില്ലെന്ന് തീരുമാനിക്കുന്നതും.
0: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റലിലെ പീഡിയാട്രിക് സീനിയർ കൺസൾട്ടന്റും പീഡിയാട്രിക് വിഭാഗം മേധാവിയുമായ ഡോക്ടർ അബ്ദുൾ റഹ്മാൻ എലിക്കോട്ടിലാണ് ഇതുവരെ നമ്മോട് സംസാരിച്ചത്. കുട്ടികൾക്ക് പാമ്പുകടി ഏൽക്കുന്നത് സർവ്വസാധാരണമായി കൊണ്ടിരിക്കുന്ന ഈ ഒരു സമയത്ത് അതേക്കുറിച്ചുള്ള ശ്രോതാക്കളുടെ സംശയങ്ങൾക്കാണ് അദ്ദേഹം ഇതുവരെ മറുപടി പറഞ്ഞത്. ഡോക്ടറുടെ വിലപ്പെട്ട സമയം നമുക്ക് വേണ്ടി ചെലവഴിച്ചതിന് ഡോക്ടറോട് നന്ദി പറയുന്നു. സൌത്ത് ഇന്ത്യയിലെ തന്നെ പക്ഷാഘാത ചികിത്സയ്ക്കുള്ള അംഗീകാരം നേടിയ ഇന്റർവെൻഷണൽ ന്യൂറോളജി വിഭാഗമാണ് പെരിന്തൽമണ്ണ കിംസ് അൽഷിഫയിൽ സേവനമനുഷ്ഠിക്കുന്നത്.
2: പക്ഷാഘാതം സംഭവിക്കുന്നയാളെ 4 മണിക്കൂറിനുള്ളിൽ ആശുപത്രിയിൽ എത്തിച്ചാൽ അവരെ സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചുകൊണ്ടുവരാം.
0: കിംസ് അൽഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ, എ സ്ട്രോക്ക് റെഡി ഹോസ്പിറ്റൽ. കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, ആരോഗ്യം സർവധനാൽ പ്രധാനം.
3: നിങ്ങൾക്കായി സമർപ്പിച്ചത്
4: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
5: ആകാശവാണി 102.7 മഞ്ചേരി FM. ഇപ്പോൾ സമയം 8 മണി കഴിഞ്ഞ് 39:46.
6: ആകാശവാണി 102.7 മഞ്ചേരി FM.
7: ചിത്രമഞ്ജരി.

പ്രിയമുള്ളവരെ, ചിത്രമഞ്ജരിയിലേക്ക് സ്വാഗതം. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങളും നിങ്ങളുടെ കൊച്ചു കൊച്ചു വിശേഷങ്ങളും

ഈ പരിപാടിയിൽ പങ്കിടാം. വിളിക്കേണ്ട നമ്പറുകൾ 04832950300, മറ്റൊരു നമ്പർ 29508000. ചിത്രമഞ്ജരിയിൽ നിന്ന് നിങ്ങളോടൊപ്പം ഞാൻ പ്രശാന്തി, സ്റ്റുഡിയോ സഹായം അസ്കർ, സാങ്കേതിക സഹായം ലിജേഷ് കിഴിശ്ശേരി, മുരുകേശൻ കോട്ടക്കൽ.

0: നമ്മുടെ ആദ്യത്തെ കോളർ ലൈനിലുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ,
1: ഹലോ,
0: നമസ്കാരം, ചിത്രമഞ്ജരിയിലേക്ക് സ്വാഗതം. ആരാണ്? പട്ടാമ്പിയിൽ നിന്ന്. റസിയ, കുറച്ചുകൂടി ശബ്ദത്തിൽ പറയോ, കേൾക്കുന്നില്ല. ഓക്കെ ഓക്കെ, പറഞ്ഞോളൂ, എന്തൊക്കെയാണ് അവിടുത്തെ വിശേഷങ്ങൾ പട്ടാമ്പിയില്?
1: ഇവിടെ മഴ
0: കുറച്ചൊക്കെ. അതെ അതെ അതെ അതെ, നല്ല കഠിനമായ വേനലായിരുന്നല്ലോ അല്ലേ?
1: വേനലായിരുന്നു, പാലക്കാട് ജില്ലയിലൊക്കെ ഭയങ്കര ചൂടല്ലായിരുന്നു.
0: അതെ അതെ,
1: അതിനെ ആശ്വാസമായിട്ട് കുറച്ചൊക്കെ ഒരു മഴ കിട്ടി.
0: ആ അതെ. ഓക്കെ, പിന്നെ എന്തൊക്കെയാ മറ്റു വിശേഷങ്ങൾ?
1: മറ്റു വിശേഷങ്ങൾ എന്താ, കുട്ടികൾക്ക് സ്കൂളൊക്കെ തുറക്കാറായി.
0: അതെ, കുട്ടികൾ എത്ര പേരുണ്ട്?
1: എനിക്ക് ഒരു കുട്ടിയുണ്ട്.
0: ആ ശരി,
1: അവന് ആറാം ക്ലാസ്സിൽ പഠിക്കുന്നു.
0: ഇപ്പൊക്കെ റെഡിയായോ?
1: തുറക്കാനൊക്കെ റെഡിയായി.
0: റെഡിയായിണ്ട്. ആ ശരി, ഓക്കെ ഓക്കെ. അപ്പൊ എന്നാ നമുക്ക് പാട്ടിലേക്ക് പോവാം അല്ലേ? ഏത് പാട്ടാണ് വേണ്ടത്?
1: രാഗം സിനിമയിലെ.
0: രാഗം സിനിമയിലെ
1: ഇവിടെ കാറ്റിന് സുഗന്ധം.
0: ആ ഓക്കെ ഓക്കെ ഓക്കെ, ശരി. അപ്പൊ നമുക്ക് എന്നാ പാട്ട് കേൾക്കാം അല്ലേ?
1: ശരി
0: ശരി എന്നാ, ഓക്കെ.

0: നടുവേദന, സന്ധിവേദന, പുറം വേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാതരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ.
1: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തെ ആയുർവേദ ഹോസ്പിറ്റൽ.
0: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
1: കണ്ടംകുളത്തെ ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
2: 2026-28 അധ്യയന വർഷത്തേക്കുള്ള BEd DLED കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. സെന്റ് പീറ്റേഴ്സ് ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, കോളഞ്ചേരി, എറണാകുളം. കോൺടാക്ട് നമ്പർ 8089900905.

0: എല്ലാവരെയും നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ചിത്രമഞ്ജരി. അടുത്ത കോളർ ആരാണെന്ന് നോക്കാം. ഹലോ, ചിത്രമഞ്ജരിയിലേക്ക് സ്വാഗതം. ആരാണ്?
1: റിത.
0: റിത എവിടുന്നാണ്? കാവന്നൂര്. എന്താ ചെയ്യുന്നത്? ഓ, പ്ലസ് ടുന് പഠിക്കുക. പ്ലസ് ടു കഴിഞ്ഞതാണോ അതോ ഇനി പ്ലസ് ടുവിലേക്കാണോ? ഇനി പ്ലസ് ടുവിലേക്ക്. ഓക്കെ, എന്തൊക്കെയാ മറ്റു വിശേഷങ്ങൾ റിത?
1: നല്ല വിശേഷം. ഞാൻ വരുന്നതാണ്. ഇവിടെ ഉമ്മാന്റെ വീട്ടിലാണ്.
0: ഓ, അത് ശരി. അപ്പൊ എവിടെയാ സ്വന്തം സ്ഥലം? എവിടെയാ?
1: എടക്കര.
0: എടക്കര. ഓക്കെ. കൊറേ ദിവസമായോ കാവന്നൂര് വന്നിട്ട്?
1: നാല് ദിവസമായി.
0: ശരി, അപ്പൊ തുറക്കുന്നതിന്റെ മുന്നേ ഒന്ന് വന്നു പോവാൻ വിചാരിച്ചു അല്ലേ. പിന്നെ വീട്ടിലാരൊക്കെയാ ഉള്ളത് റിതയുടെ? എന്താ ഒരു ചിരി? എന്താ റിത, ഭയങ്കര സന്തോഷത്തിലാണോ? വേറെ ഒന്നും പറയാനില്ലാന്ന് തോന്നുന്നു റിതയ്ക്ക് ഇല്ലേ. എന്നാ നമുക്ക് നേരെ പാട്ടിലേക്ക് പോയാലോ. പാട്ട് ഏതാ വേണ്ടത് പറഞ്ഞോളൂ. ഹലോ,
1: സംഗമെന്നില്ല സോങ്. ഇപ്പൊ എന്തൊക്കെയാ പറയണത്? അവിടുന്ന്
0: സംഗമം എന്നുള്ളത് സോങ് ആണ് വേണ്ടത്. അതാണോ വേണ്ടത്? ഓക്കെ, ത്രിവേണി എന്നുള്ള ചിത്രത്തില് അല്ലേ സംഗമം. ഓക്കെ, അത് കേൾക്കാട്ടോ. വിളിച്ചതിൽ സന്തോഷം.

0: സൗജന്യ നിയമ സഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 144454 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.
1: ഹലോ, സ്വാഗതം ചിത്രമഞ്ജരിയിലേക്ക്. ആരാണ്?
2: അബറാംകുട്ടി മനോത്.
1: അബറാംകുട്ടി
2: മനോത്.
1: ഓക്കെ, എവിടെ നിന്നാണ് വിളിക്കുന്നത്?
2: നടുവണ്ണൂർ ഗാവുന്തറ.
1: ഓക്കെ,
2: വീട്ടിന്റെ അടുത്ത്.
1: ആ ശരി. ഭക്ഷണം എന്തോ കഴിച്ചോണ്ടിരിക്കുകയാണ് അല്ലേ? ചായക്ക് എന്താ കടി?
2: പണ്ടേ മയക്ക് കൊണ്ട് കല്യാണത്തിന് നോക്കാം. പഴയ പാട്ടൊക്കെ അറിയാം.

0: പെരുന്നാളിൽ പന്താലെ പരിപാടികളിൽ പെരുന്നാൾ വരുന്നില്ലപ്പോ.
1: അതെ അതെ,
0: നല്ല കഥാപാത്രം ഉണ്ടാവുമോ ഗ്രാമീന്റെ ചരിത്രം വെച്ചാളെ?
1: എന്താണ്
0: കഥാപ്രസംഗം?
1: ആ കഥാപ്രസംഗം ഉണ്ടാവോ?
0: ചരിത്രം അവക്കാവോ ഉണ്ടാവോ?
1: നമുക്ക് ചോദിച്ചറിയണം.
0: ആയിക്കോട്ടെ, പറയണം. അല്ലേ, തന്നെ വീട്ടിലെ പോകുന്നത് ആരുമില്ല, ആളുകളും.
1: ശരി ശരി, ഓക്കെ. മറ്റു വിശേഷങ്ങൾ?
0: വേറെ
1: സുഖമായിട്ട് പോകുന്നു. ഇന്ന് ഏത് പാട്ടാണ് ചിത്രമഞ്ജരിയിലൂടെ കേൾക്കേണ്ടത്?
0: ഉമ്മേലി കതരി വാര കയ്യിലിരുന്ന് കാ കയ്യിലിരുന്ന് വിരുന്ന് വിളിച്ച്.
1: ആ, വിരുന്നുകാർ വരട്ടെ വീട്ടിലേക്ക്. ഇത് വെച്ച ഉടനെ വരൂ കേട്ടോ, അതാ കുഴപ്പം. അത് വരട്ടെ, അതല്ലേ നല്ലത് അല്ലേ. ആയിക്കോട്ടെ, അപ്പൊ എന്നാ രണ്ടാളും റെഡിയേക്കോ, ഇത് കഴിഞ്ഞ ഉടനെ
0: വരും.
1: ഓ, എല്ലാവർക്കും സുഖം തന്നെ. അപ്പൊ ജിക്കി പാടിയ പാട്ടാണ് ഇത് കേട്ടോ.
0: ചിത്രം കല്യാണത്തിലൊക്കെ.
1: ആ, അത് ശരി, ഓക്കെ. അത് ശരി. ഓ, അപ്പൊ അതൊരു കാലഘട്ടം അല്ലേ. അപ്പൊ ചായയൊക്കെ കുടിച്ച് നമ്മളെ പഴയ കാലത്തെ ഓർമ്മകളൊക്കെ ഇപ്പൊ നമ്മളോട് പങ്കുവെച്ചു. അപ്പൊ ഇനി നമുക്ക് പാട്ടിലേക്ക് അങ്ങനെ പോവാം അല്ലേ.
0: ശരി,
1: ഓക്കെ എന്നാ. സന്തോഷം. ഓ ശരി ശരി, ഓക്കെ, സന്തോഷം.

0: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
1: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
0: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
1: ഫോൺ 9744555024.
2: ചിത്രമഞ്ജരിയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ആരാണ്? ഹലോ ഹലോ
3: ഹലോ
2: ആ ആരാണ്?
3: ഫസീല.
2: ഫസീല എവിടെ നിന്നാണ്?
3: ഇവിടെ വെട്ടിച്ചിറയാണ്.
2: വെട്ടിച്ചിറയാണ് വിളിക്കുന്നത്. ഓക്കെ, അവിടെ എന്തൊക്കെയാ വിശേഷങ്ങൾ വെട്ടിച്ചിറയില്?
3: സുഖാണ്.
2: സുഖമായിട്ട് പോകുന്നു. ഓക്കെ, വീട്ടിലാരൊക്കെയാ ഉള്ളത്?
3: വീട്ടില് ഉമ്മണ്ടുപ്പുണ്ട്, അമ്മയുണ്ട്,
2: കുട്ടികളൊക്കെ ഉണ്ട് അല്ലേ?
3: കുട്ടികളുണ്ട്.
2: ശബ്ദം കേട്ടു ഞാൻ. സ്കൂളിൽ പോവാറായ കുട്ടികളാണോ എല്ലാരും?
3: സ്കൂളിൽ പോവാറായിരിക്കും. ഡിഗ്രിക്ക് പഠിക്കാണ്.
2: ഓ, വലിയ ആളാണ്. ശരി ശരി.
3: പിന്നെ മോനെ പ്ലസ് ടു കഴിഞ്ഞ്.
2: ഒരു ചെറിയ കുട്ടിയുടെ ശബ്ദം ആരോഗ്യ കേട്ടില്ല അവിടെ?
3: അത് അയൽവാസിയുടെ കുട്ടിയാ.
2: ഓ, അത് ശരി. ആ ശരി. എന്താ ചെയ്യുന്നത് ഫസീല? എന്താ ചെയ്യുന്നത്? ആയിക്കോട്ടെ, നമുക്ക് പാട്ടിലേക്ക് പോവാല്ലേ? വേറെ ഒന്നും ഇല്ലാന്ന് തോന്നുന്നു, പറയാനൊന്നുമില്ല. ഫസീലക്ക് ഉണ്ടോ മറ്റെന്തെങ്കിലും വിശേഷങ്ങൾ ഉണ്ടോ? ഓ, ഇവിടെ എല്ലാരും സുഖമായിട്ടിരിക്കുന്നു. ഏത് പാട്ടാ വേണ്ടത്? ഏതെങ്കിലും ഒരു പുതിയ പാട്ട്. ഓക്കെ, അപ്പൊ എന്നാ കേൾക്കാം.
3: അവിടെ എല്ലാവരോടും അന്വേഷണം പറയും.
2: ഓ, എല്ലാവരോടും പറയാം. ശരി എന്നാ, ഇതാ പാട്ട് കേട്ടോളൂ.
3: ആയിക്കോട്ടെ.

0: ചിത്രമഞ്ജരിയാണ്, അടുത്ത ആളാരാണെന്ന് നോക്കാം. ഹലോ, സ്വാഗതം ചിത്രമഞ്ജരിയിലേക്ക്. ആരാണ്? ഒന്നുകൂടി പറയൂ. ഓക്കെ, താനൂർ അല്ലേ? താനൂര്. ആ ഓക്കെ ഓക്കെ ഓക്കെ. അപ്പൊ എന്താ ചെയ്യുന്നത് പറഞ്ഞോളൂ. ഇലക്ട്രോണിക്സിന്റെ തിരൂര് അല്ലേ? അതല്ലേ പറഞ്ഞത്?
1: ആ
0: ഓക്കെ ഓക്കെ ഓക്കെ, ശരി ശരി ശരി. പിന്നെ എന്ന് പോയിട്ടുണ്ടോ? ഓ ഓ, അത് ശരി ശരി ശരി. കിട്ടലില്ല. ആ ആ ആ അതെ അതെ അതെ, ലൈവ് ഉണ്ടായില്ല അന്ന്. അന്ന് ലൈവ് ഉണ്ടായിരുന്നില്ല. അതെ അതെ അതെ. അപ്പൊ ഇന്ന് ആ സങ്കടം തീർന്നു അല്ലേ? ആ അതാണ് അന്ന് കിട്ടാത്തത് കൊണ്ട് അല്ലേ? അതെ, എല്ലാത്തിനും ഒരു സമയമുണ്ട് ദാസ എന്ന് പറയുന്നതാ. അതെ അതെ അതെ. അപ്പൊ ആയിക്കോട്ടെ, എന്തൊക്കെയാ മറ്റു കാര്യങ്ങള്? സുഖമായിട്ട് പോകുന്നു. എന്താണ്? ആ ശരി, നമുക്ക് മഴ ഇപ്പൊ വരും, 26-ാം തീയതി വരും എന്നല്ലേ പറയുന്നേ. ഈ മാസം 26-ന് വരുമെന്നാണ് കാലാവസ്ഥ അറിയിപ്പ്. അതെ, വരട്ടെ. അപ്പം മറ്റു വിശേഷങ്ങളൊന്നുമില്ലേ, നമുക്ക് നേരെ പാട്ടിലേക്ക് പോവാം അല്ലേ? പാട്ട് ഏതാണ് വേണ്ടത് പറഞ്ഞോളൂ. ആ ശരി, ആ പാടുവോ? അത് ശരി. ആ അപ്പൊ ഇന്ന് വേണ്ടാന്ന് അല്ലേ? എന്നാ നമുക്ക് നേരെ പാട്ടിലേക്ക് അങ്ങ് പോവാം അല്ലേ? ഓക്കെ, ഓ ഞങ്ങൾക്കും വലിയ സന്തോഷം. ഓക്കെ ശരി, ഓക്കെ ബൈ.

0: हेलो हेलो,
1: हेलो।
0: നമസ്കാരം. ചിത്രമഞ്ജരിയിലേക്ക് സ്വാഗതം.
1: ആ ചിത്രമഞ്ജരി, ആ സ്വാഗതം.
0: ആ ആരാണ്?
1: ഞാൻ ചെറുകുട്ട തോട്ടുപുറത്ത് ലക്ഷ്മിയാണ്.
0: ലക്ഷ്മി?
1: ആ ലക്ഷ്മി, തോട്ടുപുറം വണ്ടൂരത്ത്.
0: രശ്മിയാണോ ലക്ഷ്മിയാണോ?
1: ലക്ഷ്മി, ലക്ഷ്മി,
0: രശ്മി. ഓക്കെ, വണ്ടൂര് തോട്ടുപുറം അടുത്ത്
1: അല്ലേ?
0: തോട്ടുപുറം. ഓക്കെ ഓക്കെ ഓക്കെ ഓക്കെ. എടുക്കും. വീട്ടിലാരാ ഉള്ളത്? അപ്പൊ
1: വീട്ടില് അമ്മ ഉണ്ട്, ആങ്ങളേന്റെ മോനുണ്ട്, പിന്നെ ഏട്ടന്റെ ഭാര്യ നല്ല റേഡിയോ കേൾക്കുന്ന ആളാ.
0: ഓ അത് ശരി. അപ്പൊ ആദ്യം പാട്ട് ഏതാണെന്ന് പറഞ്ഞോളൂ.
1: പാട്ടോ? പാട്ട് മാനസനിളയിൽ പൊന്നോളങ്ങൾ എന്ന് പറഞ്ഞ പാട്ടുണ്ടല്ലോ.
0: ആ മാനസനിളയിൽ പൊന്നോളങ്ങൾ, ആ പാട്ടാണ് വേണ്ടത് അല്ലേ? ഓക്കെ. ആ പിന്നെ റേഡിയോ കേൾക്കുന്ന ആരാണ്?
1: റേഡിയോ ഞാൻ മാത്രമേ കേൾക്കുള്ളൂ. അമ്മക്ക് വയസ്സായി, അമ്മ ചെറിയ കേൾക്കില്ല. റേഡിയോ ഞാൻ എപ്പോഴും കേൾക്കും.

0: രാവിലെ ഇത്ര മഞ്ചരി കേൾക്കും, നല്ല പരിപാടികളും കേൾക്കും. പണ്ടേറെ ഇടം കേട്ടേ എന്നാൽ ആർക്കേന്റെ പരിപാടികളിലാന്നില്ലേ
1: കേട്ടേ.
0: അപ്പൊ എനിക്കാൾ കിട്ടിയിട്ടൊക്കെ ഉണ്ട്, വിളിച്ചിട്ടൊക്കെ കിട്ടിയിട്ടുണ്ട്.
1: ആ
0: ഇപ്പൊ അത് എന്ന് ഓർമ്മല്ല.
1: ഫിലിമിന്റെ പേര് മാനസനിലയിൽ, ഫിലിമിന്റെ പേര്
0: ധ്വനി എന്ന ചിത്രം.
1: ആ ധ്വനിയില്, ഓക്കെ.
0: അത് ഒരു ഡെഡിക്കേഷന്.
1: എന്താണ്
0: ഉൾക്കാഴ്ച അവതരിപ്പിച്ച ഒരു കുട്ടിയെ പോയിട്ടുണ്ടായിരുന്നില്ലേ, അയാൾക്ക് ഒരു
1: ഡെഡിക്കേഷൻ.
0: ശരി, അയ്ക്ക് സംസാരിക്കുന്ന റേഡിയോ, അധികം സംസാരിക്കുന്നില്ല ഞാൻ റേഡിയോയിലൊക്കെ കേൾക്കും, ഫോൺ
1: വിളിക്കണ്ടല്ലോ. പാട്ട് നമുക്ക് കേൾക്കാം. ആയിക്കോട്ടെ,
0: അധികം സംസാരിക്കാറൊന്നുമില്ലല്ലോ.
1: ഓക്കെ എന്നാ, ആയിക്കോട്ടെ, പാട്ട് കേൾക്കാം. ശരി.

പ്രിയമുള്ളവരെ, ചിത്രമഞ്ജരിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ചിത്രമഞ്ജരിയിൽ ഇതുവരെ നിങ്ങളോടൊപ്പം ഞാൻ പ്രശാന്തി, സ്റ്റുഡിയോ സഹായം അസ്കർ, സാങ്കേതിക സഹായം ഒരുക്കിയത് ലിജേഷ് കീഴ്ശേരി, മുരുകേശൻ കോട്ടയ്ക്കൽ.

0: സമയം 9 കഴിഞ്ഞ് 22:07.
1: FM പ്രധാന വാർത്തകൾ.
0: സംസ്ഥാന മന്ത്രിസഭയുടെ 3-ാമത്തെ യോഗം ഇന്ന്. അടുത്ത മാസം 15 മുതൽ KSRTC ബസ്സുകളിൽ സ്ത്രീകൾക്ക് സൌജന്യ യാത്ര അനുവദിക്കുന്നത് സംബന്ധിച്ച് യോഗം ചർച്ച ചെയ്തേക്കും. ഹജ്ജ് കർമ്മങ്ങൾക്ക് ഇന്ന് മിനായിൽ തുടക്കമാകും. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ ലക്ഷക്കണക്കിന് തീർത്ഥാടകർ ഇന്നലെ വൈകിട്ട് മുതൽ പുണ്യനഗരിയായ മിനായിലേക്ക് യാത്ര തിരിച്ചു. തിരുവനന്തപുരത്ത് സംഘടിപ്പിച്ച 6-ദിവസത്തെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് ക്യാമ്പ് ഐക്യ 2026 ഇന്ന് സമാപിക്കും. വൈകിട്ട് തിരുവനന്തപുരം വെങ്ങാനൂർ VPS മലങ്കര ഹയർ സെക്കൻഡറി സ്കൂളിലെ SPC പരേഡിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അഭിവാദ്യം സ്വീകരിക്കും. CBSE 12-ാം ക്ലാസ് പരീക്ഷയുടെ മൂല്യനിർണയം നടത്തിയ ഉത്തരക്കടലാസുകളുടെ പകർപ്പുകൾ ലഭിക്കാൻ അധിക തുക നൽകേണ്ടി വന്നവർക്ക് പണം മടക്കി നൽകും. ഈ മാസം 21-22 തീയതികളിൽ ഉണ്ടായ സാങ്കേതിക പ്രശ്നങ്ങൾ കാരണമാണ് ചില വിദ്യാർത്ഥികളിൽ നിന്നും ഫീസ് തെറ്റായി ഈടാക്കിയതെന്ന് CBSE അറിയിച്ചു. കേരള ക്ഷേത്ര സംരക്ഷണ സമിതി സംസ്ഥാന പ്രസിഡന്റായി മുല്ലപ്പള്ളി കൃഷ്ണൻ നമ്പൂതിരിയെയും ജനറൽ സെക്രട്ടറിയായി VS രാമസ്വാമിയെയും തെരഞ്ഞെടുത്തു. M മോഹനനാണ് വർക്കിംഗ് പ്രസിഡന്റ്. കോംഗോയിലെ എബോള കേസുകളുടെ എണ്ണം 900 കവിഞ്ഞതായി ഭരണകൂടം. രോഗബാധിതർ എന്ന് സംശയിക്കുന്ന 119 പേരാണ് ഇതുവരെ മരിച്ചത്. പശ്ചിമബംഗാളിൽ ഫൽത്ത നിയമസഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ BJP സ്ഥാനാർത്ഥി ദേബാംഗ്ഷു പാണ്ഡ 1,09,000 വോട്ടിന്റെ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. CPIMലെ ശംഭുനാഥ് കുർമിയെയാണ് പാണ്ഡ പരാജയപ്പെടുത്തിയത്. നോർവേ ചെസ് 2026 ഒന്നാം റൌണ്ട് മത്സരങ്ങൾ നോർവേയിലെ ഓസ്ലോയിൽ ഇന്ന് ആരംഭിക്കും. മാഗ്നസ് കാൾസൺ, ഡി ഗുഗേഷ്, R പ്രജ്ഞാനന്ദ എന്നിവരുൾപ്പെടെ ഗ്രാൻഡ്മാസ്റ്റർമാർ പങ്കെടുക്കും.
1: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
0: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 1669, മംഗളൂരു കന്യാകുമാരി പരശുരാം എക്സ്പ്രസ് 9:28, 1958 ജാംനഗർ തിരുനെൽവേലി എക്സ്പ്രസ് 2:25 വൈകി 9:30, 1635 ലോകമാന്യ തിലക് തിരുവനന്തപുരം നേത്രാവതി എക്സ്പ്രസ് 1:53 വൈകി 10:41, 1660 മംഗളൂരു പാലക്കാട് എക്സ്പ്രസ് 10:59 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 5-6-3-2-3 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 9:44, 1-6-3-2-6 കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് 10:49, 5-6-6-1-0 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 10:52 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരും.
2: ട്രെയിൻ സമയം. നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
0: വായിക്കുന്നത് പ്രശാന്തി. മലപ്പുറം നഗരസഭയുടെ പട്ടർക്കടവ് മാമ്പറമ്പിലുള്ള ഗവൺമെന്റ് ആയുർവേദ

0: ആശുപത്രിയുടെ പുനരുദ്ധാരണ പ്രവർത്തനങ്ങൾക്ക് കേന്ദ്ര ആയുഷ് മിഷൻ 1 കോടി രൂപ അനുവദിച്ചതായി നഗരസഭാധ്യക്ഷ വി റിനിഷ അറിയിച്ചു. 1 കോടി രൂപയിൽ 60% കേന്ദ്ര സർക്കാർ വിഹിതവും 40% സംസ്ഥാന സർക്കാർ വിഹിതവുമാണ്. മഴക്കാല മുന്നൊരുക്കത്തിന്റെ ഭാഗമായി മലപ്പുറം സിവിൽ സ്റ്റേഷനിലെ ആരോഗ്യവകുപ്പിന്റെ ജില്ലാ വാക്സിൻ സ്റ്റോർ, PWD റോഡ് വിഭാഗം, സിവിൽ സ്റ്റേഷൻ പോസ്റ്റ് ഓഫീസ് എന്നിവയ്ക്ക് ഭീഷണിയായ ഉണങ്ങി ദ്രവിച്ച മാവും ആൽമരവും മലപ്പുറം ജില്ലാ ട്രോമാ കെയർ വോളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ മുറിച്ചുമാറ്റി. വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ മലപ്പുറം ബുക്ക് ഡിപ്പോ സന്ദർശിച്ചു. പുതിയ അധ്യയന വർഷത്തോടനുബന്ധിച്ചുള്ള പാഠപുസ്തക വിതരണത്തിന്റെ പുരോഗതി വിലയിരുത്തുന്നതിനും പ്രവർത്തനങ്ങൾ നേരിട്ട് കണ്ടറിയുന്നതിനുമായിരുന്നു മന്ത്രിയുടെ സന്ദർശനം. ബുക്ക് ഡിപ്പോയിലെ നിലവിലെ സൌകര്യങ്ങൾ പരിശോധിച്ച മന്ത്രി പുസ്തക വിതരണം സമയബന്ധിതമായി പൂർത്തിയാക്കാൻ ജീവനക്കാർക്ക് നിർദ്ദേശം നൽകി.
1: വികസന വാർത്തകൾ.

പ്രിയമുള്ളവരെ, മഴവിലിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്ന് കമുകറ പുരുഷോത്തമനാലപിച്ച ഗാനങ്ങൾ കേൾക്കാം. ആദ്യം എൻ മന്ദഹാസം എന്ന് തുടങ്ങുന്ന ഗാനം. ഗാനരചന അബ്ദുള്ള നന്മണ്ട, സംഗീതം ഗുരുവായൂർ എസ് ശ്രീകൃഷ്ണൻ.

0: എടരിക്കോട് വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
1: കാൽമുട്ട് വേദന, തേയ്മാനം, ഡിസ്ക് ബൾജ്, ഷോൾഡർ പെയിൻ ഉൾപ്പെടെയുള്ള വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ.
2: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ, ചിത്രമഞ്ചേരി. ശനി ഞായർ ദിവസങ്ങളിൽ കാലത്ത് 8:25 ആകാശവാണി മഞ്ചേരി FM സമർപ്പിക്കുന്നത് മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം.
3: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
4: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ, ഇന്നത്തെ ചോദ്യവും ഉത്തരവും
5: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
4: രാവിലെ 8:23.
5: പ്രായോജകർ
4: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
5: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ.
6: ആസ്മ, അലർജി, മൈഗ്രെയിൻ കൂടാതെ വെള്ളപ്പോക്ക്, PCOS, ഫൈബ്രോയിഡ് തുടങ്ങിയ സ്ത്രീരോഗങ്ങൾക്കും പഞ്ചകർമ്മ ചികിത്സയ്ക്കും
7: KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
6: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
7: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
6: ഫോൺ 9744550424. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി. കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
7: പ്രായോജകർ ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
6: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
8: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
6: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
8: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
9: മഴവില്ലിൽ കമുകറ പുരുഷോത്തമൻ ആലപിച്ച ഗാനങ്ങളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. അടുത്ത ഗാനം ചെല്ലക്കാറ്റോടി എന്നാരംഭിക്കുന്നു. ഗാനരചന മധു വെളിയഞ്ചിറ, സംഗീതം പെരുമ്പാവൂർജി രവീന്ദ്രനാഥ്.

0: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
1: ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചാവക്കാട്, കാവ്യധാര. തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:45.
2: തിമിരം, റെറ്റിന, ഗ്ലോക്കോമ, പീഡിയാട്രിക് ഒഫ്താൽമോളജി തുടങ്ങിയ സ്പെഷ്യാലിറ്റി ക്ലിനിക്കുകൾ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ, ചാവക്കാട്.
3: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
4: മോളുടെ പ്രസവത്തീയത്തേക്ക് അടുത്തു വരല്ലേ. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ട് നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് അങ്ങനെ എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
3: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണല്ലോ.
4: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
5: അല്ല ഭാസ്കരേട്ട, നിങ്ങളെ കുറെ ദിവസമായല്ലോ കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
6: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ടുമാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
5: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസ് അൽ ഷിഫ എന്ന് ചെയ്താ പോരെ.
6: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽ ഷിഫ എന്നോ?
5: അതേന്ന്, നമ്മളെ ജോസേട്ടനും എന്റെ അച്ഛനും ഒക്കെ മുട്ടുമാറ്റി വെച്ചത് അവിടുന്നല്ലേ.
6: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
7: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
6: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
7: കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332992.
1: സി എച്ച് സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
8: എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള മരുന്നുകളും വളരെ കുറഞ്ഞ നിരക്കിൽ.
1: സി എച്ച് സെന്റർ, നിയർ മെഡിക്കൽ കോളേജ്, മഞ്ചേരി.
9: മഴവിലെ അടുത്ത ഗാനം കേൾക്കാം. ഗാനശില്പികൾ കെ സി കെ നെടിയനാട്, ഹരിപ്പാട് കെ പി എൻ പിള്ള. മഴവിലിൽ ഇന്ന്

0: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം.
1: എന്നും രാവിലെ 8:30
0: കന്നഡ ഒഴിവാക്കാം. അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് പി ആർ കെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ,
2: എ ബി സി ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന. എന്നും രാവിലെ 7:15 സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി എ ബി സി ഓർത്തോപ്പീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
3: ബി ആർ ജി സി എ ജെ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ, രസമുകുളം. എന്നും രാവിലെ 8:15 എല്ലാവിധ വീക്കായ ബാറ്ററികളും റീജനറേറ്റ് ചെയ്ത് നൽകുന്നു. ഫോൺ 7907966544.
4: അൽ റെഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി. ദൃഷ്ടി
5: ദിവസവും കാലത്ത് 6:35.
6: തിമിരത്തിന്റെ അസ്ഥിതണ്ടോ എന്നൊരു സംശയം.
7: തിമിരത്തൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ ഒന്ന് പോയി നോക്കൂ.
8: 2026-28 അധ്യയന വർഷത്തേക്കുള്ള ബി എഡ് ഡി എൽ എഡ് കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. സെന്റ് പീറ്റേഴ്സ് ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, കോളഞ്ചേരി, എറണാകുളം. കോൺടാക്ട് നമ്പർ 8089-00-9905.
1: കൊലുന്തയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
9: പാട്ടുപൊലിമ. എന്നും രാവിലെ 7:55.
0: ക്യാൻസർ രോഗത്തിന് ഫലപ്രദമായ ചികിത്സ ഇനി മുതൽ മഞ്ചേരി കൊരമ്പയിൽ ഹോസ്പിറ്റലിലും.
1: സാന്ത്വനത്തിന്റെ കരസ്പർശം.
10: പി ഭാസ്കരന്റെ രചന, കെ കുഞ്ഞിരാമന്റെ സംഗീതം, ഗായകൻ കമുകറ പുരുഷോത്തമൻ.

0: സൈമൺസ് ഐ ഹോസ്പിറ്റൽ, തൃശൂർ റോഡ്, കുന്നംകുളം. ജാഗ്രത.
1: ശനിയും ഞായറും രാവിലെ 7:50.
0: പ്രായോജകർ സൈമൺസ് ഐ ഹോസ്പിറ്റൽ, ഫോർ യുവർ കംപ്ലീറ്റ് വിഷൻ, തൃശൂർ റോഡ്, കുന്നംകുളം.
2: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം.
1: എന്നും രാവിലെ 7:00.
2: പരിശുദ്ധമായ ബന്ധം 6 പതിറ്റാണ്ടിലേറെയായി.
1: റീഗൽ ജ്വല്ലേഴ്സ്, തൃശൂർ, എടപ്പാൾ, കുട്ടനാട്, കൊച്ചി, തിരുവനന്തപുരം, കോഴിക്കോട് ആൻഡ് കണ്ണൂർ. ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യ ജാലകം.
3: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10. ഇഞ്ചക്ഷനും തുന്നലുമില്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
1: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്, പെരിന്തൽമണ്ണ, സൈബർ ജാലകം. എന്നും രാവിലെ 8:10.
3: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
1: എ പ്രോഡക്ട് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്.
4: കമുകര പുരുഷോത്തമനാലപിച്ച ഗാനങ്ങളാണ് മഴവിലിൽ കേട്ടുകൊണ്ടിരിക്കുന്നത്.

0: ഒരറിയിപ്പ്. കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയുടെ കീഴിൽ പ്രവർത്തിച്ചുവരുന്ന പി എസ് വി നാട്യസംഘത്തിൽ കഥകളി സംഗീതം, കഥകളി മദ്ദളം എന്നീ വിഭാഗങ്ങളിൽ അഞ്ചു വർഷത്തെ ഉപരിപഠനത്തിന് വിദ്യാർത്ഥികൾക്ക് പ്രവേശനം അനുവദിക്കുന്നു. കേരളത്തിലെ പ്രശസ്തമായ കഥകളി സ്ഥാപനങ്ങളിൽ നിന്നും ബന്ധപ്പെട്ട വിഷയങ്ങളിൽ മൂന്ന് വർഷത്തിൽ കുറയാതെ പഠനം പൂർത്തിയാക്കിയവരോ പ്രശസ്തരായ കഥകളി ആശാന്മാരുടെ ശിക്ഷണത്തിൽ നാല് വർഷത്തിൽ കുറയാതെ പഠനം പൂർത്തിയാക്കിയവരോ ആയ അടുത്ത മാസം 1 18 വയസ്സിൽ കവിയാത്ത ആൺകുട്ടികൾക്കാണ് പ്രവേശനം അനുവദിക്കുന്നത്. പ്രവേശനം ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠനത്തിന് പുറമെ താമസവും ഭക്ഷണവും സൌജന്യമായിരിക്കും. കൂടാതെ പ്രതിമാസ സ്കോളർഷിപ്പും അനുവദിക്കുന്നതാണ്. വിജയകരമായി പഠനം പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾക്ക് പി എസ് വി നാട്യസംഘത്തിൽ ഭാവിയിൽ വരുന്ന സ്ഥിരം ഒഴിവുകളിലേക്ക് നിയമനം നടത്തുമ്പോൾ മുൻഗണന ലഭിക്കുന്നതാണ്. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 30. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പറുണ്ട്: 0483274350. മറ്റ് നമ്പറുകൾ 9495816924 9495128244.
1: FM പ്രധാന വാർത്തകൾ.
0: രണ്ടാഴ്ചയ്ക്കിടെ നാലാം തവണയും രാജ്യത്ത് പെട്രോൾ ഡീസൽ വില വർധന. പെട്രോൾ ലിറ്ററിന് 2 രൂപ 61 പൈസയും ഡീസലിന് 2 രൂപ 71 പൈസയുമാണ് വർദ്ധിച്ചത്. ശനിയാഴ്ച ഇന്ത്യയിലെത്തിയ യു എസ് വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ യു എസ് തന്ത്രപര പങ്കാളിത്ത പുരോഗതിയെക്കുറിച്ചും പ്രാദേശികവും ആഗോളവുമായ സമാധാനവും സുരക്ഷയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളെക്കുറിച്ചും ചർച്ച ചെയ്തതായി പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമത്തിൽ കുറിച്ചു. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം നാളെ ന്യൂഡൽഹിയിൽ. വിദേശകാര്യമന്ത്രി ഡോ എസ് ജയശങ്കറിന്റെ ക്ഷണപ്രകാരം ഓസ്ട്രേലിയ, ജപ്പാൻ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരും അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയും യോഗത്തിൽ പങ്കെടുക്കും. കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ 2 ദിവസത്തെ സന്ദർശനത്തിന് കാനഡയിലെത്തി. ഇന്ത്യ കാനഡ സമഗ്ര സാമ്പത്തിക പങ്കാളിത്ത കരാർ ചർച്ചകൾ വേഗത്തിലാക്കാനും ഔദ്യോഗിക വ്യാപാര ചർച്ചകളിൽ പങ്കെടുക്കാനുമാണ് കേന്ദ്രമന്ത്രി കാനഡയിൽ എത്തിയത്. സിബിഎസ്ഇ 12-ാം ക്ലാസ് പരീക്ഷയുടെ മൂല്യനിർണയം നടത്തിയ ഉത്തരക്കടലാസുകളുടെ പകർപ്പുകൾ ലഭിക്കാൻ അധിക തുക നൽകേണ്ടി വന്നവർക്ക് പണം മടക്കി നൽകുമെന്ന് സിബിഎസ്ഇ.
1: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
0: തിരൂർ സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 1565 യശ്വന്ത്പൂർ മംഗലൂരു എക്സ്പ്രസ് 11:08 16606 തിരുവനന്തപുരം മംഗലൂരു ഏറനാട് എക്സ്പ്രസ് 11:33 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ ട്രെയിൻ നമ്പർ 16326 കോട്ടയം നിലമ്പൂർ എക്സ്പ്രസ് 10:49 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരും. അല്പസമയത്തിനുള്ളിൽ റേഡിയോ ഹെൽത്ത്.
3: സമയം 10 മണി. ഇപ്പോൾ റേഡിയോ ഹെൽത്ത് NHM സ്പോൺസർ പരിപാടി.

0: നമസ്കാരം. എല്ലാ ശ്രോതാക്കൾക്കും റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം. ഇന്ന് മെയ് 25 ലോക തൈറോയിഡ് ദിനം. നമ്മുടെ സമൂഹത്തിൽ തൈറോയിഡ് സംബന്ധമായ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കുന്നവർ ഇന്ന് ഏറെയാണ്. അതിൽ വലിയൊരു ശതമാനം ആളുകളും തങ്ങൾക്ക് ഈ രോഗമുണ്ടെന്ന് തിരിച്ചറിയാതെ ജീവിക്കുന്നവരാണ് എന്നതാണ് ആശ്ചര്യം. അതുകൊണ്ട് തന്നെ ഈ വർഷത്തെ തൈറോയിഡ് ദിനത്തിൽ ഈ രോഗത്തെക്കുറിച്ചുള്ള കൂടുതൽ അറിവുകളാണ് ശ്രോതാക്കളുമായി പങ്കുവയ്ക്കുന്നത്. ഈ ദിനാചരണത്തിന്റെ പ്രാധാന്യം കണക്കിലെടുത്ത് തൈറോയിഡ് രോഗവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് മറുപടി നൽകുന്നു തിരുവനന്തപുരം ഗവൺമെന്റ് മെഡിക്കൽ കോളേജിലെ എൻഡോക്രൈനോളജി വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ ശ്രീജിത്ത് ബാബു. നമസ്കാരം ഡോക്ടർ, റേഡിയോ ഹെൽത്തിലേക്ക് സ്വാഗതം.
1: നമസ്കാരം
0: സർ. ഇന്ന് വേൾഡ് തൈറോയിഡ് ഡേ ആയി നാം ആചരിക്കുകയാണല്ലോ. ഈ ദിനാചരണത്തിന്റെ പ്രാധാന്യത്തെ കുറിച്ച് ഒന്ന് പറയാമോ?
1: മെയ് 25 എല്ലാ വർഷവും നമ്മൾ തൈറോയിഡ് ദിനമായിട്ട് ആചരിക്കുന്നുണ്ട്. ഇത് പൊതുജനങ്ങൾക്കിടയിൽ തൈറോയിഡ് രോഗങ്ങളെക്കുറിച്ച് ഒരു അവബോധം സൃഷ്ടിക്കുക എന്നുള്ളതാണ് ഇതിന്റെ പ്രധാന ഉദ്ദേശം. കാരണം നമ്മൾ തൈറോയിഡിന്റെ ലക്ഷണങ്ങൾ പലപ്പോഴും വളരെ നോൺ സ്പെസിഫിക് ആണ്. അതായത് ഇന്ന ഇപ്പം നമുക്ക് ഒരു ഇൻഫെക്ഷൻ വരുമ്പോൾ പനിയും ചുമയൊക്കെ വരുന്നത് പോലെ ലക്ഷണങ്ങളല്ല. പലപ്പോഴും ലക്ഷണങ്ങൾ വളരെ നോൺ സ്പെസിഫിക് ആണ്. നമുക്ക് ക്ഷീണം അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ്. അപ്പം നമ്മൾ തൈറോയിഡ് രോഗം ഉണ്ടെന്നുള്ള സംശയം വെച്ച് നമ്മൾ ടെസ്റ്റ് ചെയ്താൽ മാത്രമേ നമുക്ക് മിക്ക സന്ദർഭങ്ങളിലും തൈറോയിഡ് അസുഖം ഉണ്ടെന്ന് അറിയാൻ പറ്റത്തുള്ളൂ. അത് മാത്രമല്ല, തൈറോയിഡ് വളരെ നമുക്ക് ഈസി ആയിട്ട് ചികിത്സിക്കാൻ പറ്റുന്ന ഒരു അസുഖമാണ്. കൃത്യമായിട്ട് മരുന്ന് കഴിക്കുവാണെങ്കിൽ നമുക്ക് യാതൊരു ബുദ്ധിമുട്ടും ഇല്ലാതെ തൈറോയിഡിന്റെ എല്ലാ അസുഖങ്ങളും ചികിത്സിച്ച് ഭേദമാക്കാൻ പറ്റുന്നതാണ്.
0: സർ, നമ്മുടെ ശരീരത്തിൽ വളരെ പ്രധാനപ്പെട്ട ഒരു ഗ്രന്ഥിയാണല്ലോ തൈറോയിഡ്. തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം കാര്യക്ഷമമായി നടക്കാതിരുന്നാൽ നമുക്ക് നേരിടേണ്ടി വരുന്ന ബുദ്ധിമുട്ടുകളെ കുറിച്ചൊന്ന് പറയാമോ?
1: തൈറോയിഡ് ഗ്രന്ഥി എന്ന് പറയുന്നത് നമ്മുടെ ശരീരത്തിൽ വളരെ ചെറിയൊരു ഗ്രന്ഥിയാണ്. പക്ഷേ എന്നിരുന്നാലും നമ്മുടെ ശരീരത്തിൽ തല തൊട്ട് കാല് വരെയുള്ള എല്ലാ പ്രവർത്തനങ്ങൾക്കും തൈറോയിഡ് ഗ്രന്ഥിയിൽ നിന്ന് ഉൽപ്പാദിപ്പിക്കുന്ന തൈറോയിഡ് ഹോർമോൺസിന്റെ ആവശ്യകതയുണ്ട്. തൈറോയിഡ് രോഗങ്ങളെ പൊതുവായിട്ട് നമുക്ക് ഹൈപ്പോ തൈറോയിഡിസം, തൈറോയിഡിന്റെ പ്രവർത്തനം കുറയുന്ന അസുഖം, ഹൈപ്പർ തൈറോയിഡിസം, തൈറോയിഡിന്റെ പ്രവർത്തനം കൂടുന്ന അസുഖം, പിന്നെ തൈറോയിഡ് ക്യാൻസേഴ്സ്, തൈറോയിഡിൽ മുഴകൾ വരുന്നത്, ഈ മൂന്നായിട്ടാണ് പൊതുവെ നമുക്ക് തരംതിരിക്കാവുന്നത്. അപ്പോൾ ഹൈപ്പോ തൈറോയിഡിസം, നമ്മൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ തൈറോയിഡ് ശരീരത്തിന്റെ എല്ലാ പ്രവർത്തനത്തിനും ആവശ്യമാണ്. അപ്പോൾ ഹൈപ്പോ തൈറോയിഡിസം, അതായത് തൈറോയിഡിന്റെ പ്രവർത്തനം കുറയുമ്പോൾ നമ്മൾ പൊതുവേ ശരീരത്തിന്റെ എല്ലാ പ്രവർത്തനവും സ്ലോ ഡൗൺ ആവും, മന്ദീഭവിക്കും. അപ്പം നമുക്ക് ക്ഷീണം വരാം, സ്ത്രീകളിലാണെങ്കിൽ പീരീഡ്സിന്റെ പ്രശ്നങ്ങൾ വരാം, മോഷൻ പോകാനുള്ള ബുദ്ധിമുട്ട് വരാം, ഹാർട്ടിന്റെ പ്രശ്നങ്ങൾ വരാം, തലച്ചോറിന്റെ പ്രവർത്തനം കുറച്ച് സ്ലോ ഡൗൺ ചെയ്യാം. ഇങ്ങനെയുള്ള എല്ലാ കാര്യങ്ങളിലും നമ്മൾക്കൊരു പൊതുവെ ഒരു സ്ലോനെസ് ആണ്. അതേസമയം നേരെ തിരിച്ചാണ് ഹൈപ്പർ തൈറോയിഡിസം. അപ്പം എല്ലാ പ്രവർത്തനവും കുറച്ച് കൂടുകയാണ്. അപ്പോൾ നമുക്ക് ശരീരഭാരം കുറയുക, വിറയൽ, നെഞ്ചിടുപ്പ്, ഇങ്ങനെയുള്ള പൊതുവെ ഒരു വെപ്രാളം, ടെൻഷൻ, ആൻഷ്യറ്റി, ഇങ്ങനെയുള്ള ലക്ഷണങ്ങളാണ് ഹൈപ്പർ തൈറോയിഡിസത്തിന് കാണുന്നത്. തൈറോയിഡ് മുഴകൾ പ്രത്യേകിച്ച് ലക്ഷണങ്ങൾ മിക്കവാറും കേസിൽ കാണത്തില്ല. ഇപ്പോൾ വളരെ വലിയൊരു മുഴയാണെന്നുണ്ടെങ്കിൽ നമുക്കവിടെ ഒരു അതിൻ്റെ ഒരു പ്രഷർ കാരണം നമുക്ക് കഴിച്ചിറക്കാനുള്ള ബുദ്ധിമുട്ടോ ശ്വാസകോശത്തിനുള്ള ശ്വാസതടസ്സമോ ഒക്കെ ഉണ്ടാവാം. അല്ലാത്തടത്തോളം അതൊരു മുഴയായിട്ട് കാണുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. മിക്കവാറും സന്ദർഭങ്ങളിൽ നമുക്ക് പുറമേ ഒരു മുഴ കണ്ടില്ലെങ്കിൽ പോലും അൾട്രാസൗണ്ട് സ്കാൻ എടുക്കുമ്പോഴായിരിക്കും ചിലപ്പോൾ മുഴകൾ കാണുന്നതും.
0: അതുപോലെ തന്നെ മറ്റൊരു സംശയമുള്ളത്, ഈ തൈറോയിഡ് പ്രശ്നങ്ങൾ സ്ത്രീകളിലാണോ അതോ പുരുഷന്മാരിലാണോ കൂടുതലായി കാണപ്പെടുന്നത്?
1: തൈറോയിഡിന്റെ എല്ലാ രോഗങ്ങളും പൊതുവേ സ്ത്രീകളിലാണ് കൂടുതൽ കാണപ്പെടുന്നത്. അതുകൊണ്ട് തന്നെ അത് സ്ത്രീകളിലുള്ള ഹോർമോൺ ലെവലിന്റെ വ്യത്യാസം കൊണ്ടാണ് ഒരു കാരണം പറയുന്നത്. സ്ത്രീകളിൽ പൊതുവെ നമ്മൾക്ക് എല്ലാ തരത്തിലും ഈ പൊതുവെ ഉള്ള ആരോഗ്യ പ്രശ്നങ്ങൾക്ക് പുറമേ നമുക്ക് പീരീഡ്സിന്റെ മാസമുറയുടെ പ്രശ്നങ്ങൾ വരാം. അതുപോലെ തന്നെ നമുക്ക് ഗർഭധാരണത്തിനുള്ള പ്രശ്നങ്ങൾ വരാം. ധരിച്ചു കഴിഞ്ഞാലും കുഞ്ഞിന്റെ വളർച്ചയോ കുഞ്ഞിന്റെ ശരിയായ ഉള്ള ഡെവലപ്മെന്റിനെ ഒക്കെ അഫക്ട് ചെയ്യാൻ സാധ്യതയുള്ളതാണ്.
0: സർ, പലർക്കും ഉണ്ടാകുന്ന ഒരു സംശയമാണ്, തൈറോയിഡ് രോഗത്തിന് ഒരിക്കൽ മരുന്ന് കഴിച്ചു തുടങ്ങിയാൽ ജീവിതകാലം മുഴുവൻ ഇത് കഴിക്കേണ്ടി വരുമോ എന്നുള്ളത്. അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത്?
1: ഹൈപ്പോ തൈറോയിഡിസം എന്ന അസുഖത്തിനാണ് നമ്മൾ ഈ തൈറോയിഡിന്റെ മരുന്ന് സ്ഥിരമായിട്ട് മിക്കവാറും ലൈഫ് ലോങ് കഴിക്കേണ്ടി വരുന്നത്. അതുതന്നെ ചില സന്ദർഭങ്ങളിൽ അത് വളരെ ചെറിയ റിക്വയർമെന്റ്, ഉദാഹരണത്തിന് ഒരു 50 മൈക്രോഗ്രാമിൽ താഴെയാണ് ഒരു ആവശ്യകത നമുക്കുള്ളതെന്നുണ്ടെങ്കിൽ ചില സന്ദർഭങ്ങളിൽ നമുക്ക് ഡോസ് പതിയെ കുറച്ച് നമുക്ക് നിർത്താവുന്നതാണ്. അതുപോലെ തന്നെ ചില ആൾക്കാരിൽ, സ്ത്രീകളിൽ പ്രത്യേകിച്ചും, പ്രഗ്നൻസിയുടെ സമയത്ത്, ഗർഭധാരണത്തിന്റെ സമയത്ത് മാത്രം തൈറോയിഡിന്റെ റിക്വയർമെന്റ്, തൈറോയിഡ് ഹോർമോണിന്റെ ശരീരത്തിലുള്ള ആവശ്യകത കൂടും. അപ്പോൾ ആ സമയത്ത് മാത്രം നമുക്ക് ചിലപ്പോൾ തൈറോയിഡ് ഹോർമോൺ കൊടുക്കേണ്ടതായിട്ട് വരും. അങ്ങനെയുള്ളവരെ ചിലപ്പോൾ നമുക്ക് നിർത്താൻ പറ്റും. ബാക്കിയുള്ള മിക്കവാറും അവസരങ്ങളിൽ ഹൈപ്പോ തൈറോയിഡിസത്തിന് തൈറോയിഡിന്റെ ഹോർമോണിന്റെ ചികിത്സ ലൈഫ് ലോങ് ആണ്. പക്ഷേ ഹൈപ്പർ തൈറോയിഡിസം അഥവാ

0: തൈറോയിഡിന്റെ പ്രവർത്തനം കൂടുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് യൂഷ്വലി ഒരു 2-3 ഇയേഴ്സ് 2-3 വർഷത്തിനുള്ളിൽ തന്നെ മരുന്നുകൾ നിർത്താൻ മിക്കവാറും അവസരങ്ങളിൽ പറ്റും. ഒരു 60-70% കേസിൽ നമുക്ക് പറ്റും. ചില സന്ദർഭങ്ങളിൽ നമുക്ക് വീണ്ടും തൈറോയിഡിന്റെ പ്രവർത്തനം കൂടുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ അതിന് നമ്മൾ ഒരു പക്ഷേ ഒരു 1-2 വർഷം മരുന്നുകൾ കൊടുക്കാറുണ്ട്. ചിലർക്ക് വളരെ വയസ്സായ ആൾക്കാർക്കൊക്കെ ആണെങ്കിൽ വളരെ ചെറിയ ഡോസിൽ മരുന്നുകൾ കൊടുക്കാറുണ്ട്. അല്ലെങ്കിൽ സർജറിയോ അല്ലെങ്കിൽ അയഡിൻ മരുന്ന് കൊടുത്ത് ഗ്രന്ഥി ചുരുക്കുന്ന ഒരു ചികിത്സയാണ് സാധാരണഗതിയിൽ നടക്കുന്നത്.
1: സർ, അമിതവണ്ണം തൈറോയിഡ് രോഗത്തിന്റെ ഒരു ലക്ഷണമായി കണക്കാക്കാമോ?
0: വണ്ണം കൂടുന്നത് തൈറോയിഡിന്റെ പ്രവർത്തനം കുറയുമ്പോൾ ഉള്ള ഒരു ലക്ഷണങ്ങളിൽ ഒന്നാണ്. പക്ഷേ പലപ്പോഴും നമ്മൾ അമിതവണ്ണം തൈറോയിഡ് കാരണം എന്ന് മുദ്ര കുത്താൻ പാടില്ല. കാരണം തൈറോയിഡിന് അമിതവണ്ണത്തിന്റെ പല കാരണങ്ങളിൽ ഒന്ന് മാത്രമാണ്. അത് മാത്രമല്ല, നമ്മുടെ പൊതുവേ കാണുന്ന അമിതവണ്ണം മിക്കവാറും സന്ദർഭങ്ങളിൽ ആഹാരത്തിന്റെ പ്രത്യേകത കൊണ്ടോ ആഹാരം കൂടുതൽ കഴിക്കുന്നതുകൊണ്ടോ അല്ലെങ്കിൽ വ്യായാമത്തിന്റെ കുറവ് കൊണ്ടോ ഒക്കെ ഉള്ളതാണ്. തൈറോയിഡ് കാരണമുള്ള വെയിറ്റ് കൂടുന്നത് വളരെ യൂഷ്വലി ഒരു 2-3% ബോഡി വെയിറ്റ് മാത്രമേ കൂടാറുള്ളൂ. ബാക്കി വെയിറ്റ് കൂടുന്ന സന്ദർഭങ്ങളിൽ നമുക്ക് ബാക്കിയുള്ള ചിലപ്പോൾ ഹോർമോണിന്റെ പ്രശ്നങ്ങൾ തന്നെ ആവാം, ചിലപ്പോൾ അല്ലാതെ നമ്മുടെ ശരീര ഘടനയുടെ പ്രത്യേകത കൊണ്ടാവാം, അല്ലെങ്കിൽ നമ്മുടെ ജീവിതചര്യയുടെ വ്യത്യാസങ്ങളും ഉണ്ടാവാം. അങ്ങനെയുള്ള കാര്യങ്ങൾ ഒഴിവാക്കി കഴിഞ്ഞിട്ട് മാത്രമേ തൈറോയിഡ് കാരണമാണ് നമ്മുടെ ശരീരഭാരം കൂടുന്നു എന്നുള്ള നിഗമനത്തിൽ നമ്മൾ എത്താവൂ.
1: സർ, തൈറോയിഡ് പ്രശ്നം വന്ധ്യതയുടെ ഒരു കാരണമായി പറയാമല്ലോ. അതുകൊണ്ട് തന്നെ സ്ത്രീകളിൽ വിവാഹിതരാകാൻ പ്ലാൻ ചെയ്യുന്നതിന് മുമ്പേ തന്നെ ഇത്തരം പരിശോധനകൾ നടത്തേണ്ടതിന്റെ ഒരു ആവശ്യകതയില്ലേ?
0: ഇത് വന്ധ്യതയുടെ ഒരു ഇതുപോലെ തന്നെ വന്ധ്യതയുടെ ഒരു കാരണം മാത്രമാണ് എന്ന് പറഞ്ഞാൽ വന്ധ്യതയുള്ള എല്ലാവർക്കും തൈറോയിഡിന്റെ പ്രവർത്തനം കൊണ്ട് പ്രശ്നം കൊണ്ടായിരിക്കത്തില്ല. വന്ധ്യത തൈറോയിഡിന്റെ പ്രശ്നം കൊണ്ടാണെങ്കിൽ അത് നമുക്ക് വളരെ എളുപ്പത്തിൽ ചികിത്സിച്ച് മാറ്റാവുന്നതാണ്. അപ്പൊ അതുകൊണ്ട് തന്നെ പൊതുവേ തന്നെ ഒരു നമ്മൾ കല്യാണം കഴിക്കുമ്പോൾ മാത്രമല്ല അല്ലാത്തപ്പോൾ പോലും നമ്മൾ ഒരു റുട്ടീൻ ചെക്കപ്പിന്റെ ഭാഗമായിട്ട് പലപ്പോഴും തൈറോയിഡ് ഹോർമോണിന്റെ ടെസ്റ്റും കൂടെ ഉൾപ്പെടുത്തുന്നത് വളരെ നല്ലതായിരിക്കും.
1: സർ, ഈ തൈറോയിഡ് രോഗിയുടെ ആഹാരക്രമം എങ്ങനെയായിരിക്കണം, അതിനെ കുറിച്ചൊന്ന് പറയാമോ?
0: ഇതിലാണ് ഏറ്റവും കൂടുതൽ തെറ്റിദ്ധാരണ പൊതുവെ ഉള്ളത്. കാരണം തൈറോയിഡ് അസുഖം വന്നു കഴിഞ്ഞാൽ ഉടൻ അത് നമുക്ക് ക്യാബേജ് കഴിച്ചുവിടുക, കോളിഫ്ലവർ കഴിച്ചുവിടുക, ഗോതമ്പുള്ള സാധനങ്ങൾ, ഗ്ലൂട്ടൻ പ്രോഡക്ട്സ് ഒന്നും കഴിച്ചുവിടുക, സോയ കഴിച്ചുവിടുക, അങ്ങനെ ഒരു 100 റെക്കമെൻഡേഷൻസ് ഉണ്ട്. അതുപോലെ അയഡിൻ ബൂസ്റ്റേഴ്സ് എന്ന് പറഞ്ഞ ചിലർ മരുന്നുകൾ ഇങ്ങനെ കെൽപ്പ് എന്ന് പറഞ്ഞൊരു സീവീഡാണ് യൂഷ്വലി അത് കൊടുക്കുന്നത്. അങ്ങനെയുള്ള മരുന്നുകൾ കൊടുക്കാറുണ്ട്. ഇതിനൊന്നും ശാസ്ത്രീയമായ യാതൊരു അടിത്തറയില്ല. ഇതിന് പിന്നിലെ ശാസ്ത്രീയ സത്യം എന്നുള്ളത് നമുക്ക് ഈ ക്യാബേജ്, കോളിഫ്ലവർ മുതലായ സാധനങ്ങളിൽ ക്രൂസിഫറസ് വെജിറ്റബിൾസ് എന്ന് പറയും, അതിൽ ചില കെമിക്കൽസ് ഉണ്ട്, തയോസൈനൈറ്റ് എന്ന് പറയുന്ന കെമിക്കലുണ്ട്. അത് വളരെ അമിതമായിട്ടുള്ള അളവിൽ നമ്മളെ ശരീരത്തിൽ എത്തിക്കഴിഞ്ഞാൽ അത് നോർമലി നമ്മളെ പ്രവർത്തിക്കുന്ന ഒരു തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം കുറച്ച് കുറച്ചേക്കാം. പക്ഷെ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്നത് തൈറോയിഡിന്റെ പ്രവർത്തനം നമ്മുടെ ഗ്രന്ഥി നോർമലി ഉള്ള പ്രവർത്തനം ഇല്ലാത്ത ഒരവസ്ഥയാണ്. അപ്പം നമ്മൾ വളരെ അമിതമായ അളവിൽ കഴിച്ചാൽ പോലും ഇത് ചെന്ന് ഈ കെമിക്കലിൽ ചെന്ന് അഫക്ട് ചെയ്യാനുള്ള ഒരു തൈറോയിഡ് ഗ്രന്ഥി അവിടെ പ്രവർത്തനം ഇല്ല. അത് മാത്രമല്ല, നമ്മൾ ഇത്ര അമിതമായിട്ടുള്ളവിൽ നമ്മൾ കഴിക്കത്തുമില്ല. നമ്മൾ നോർമൽ 2-3 ആഴ്ചയിൽ 2-3 ദിവസം മിതമായ അളവിൽ കഴിക്കുന്നതുകൊണ്ട് യാതൊരു ദോഷവും ഇല്ല. അതുപോലെ തന്നെ സോയയും അതുപോലെ തന്നെ നമ്മൾ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തന തൈറോയിഡ് ഹോർമോണിന്റെ അബ്സോർഷനെ കുറച്ച് അഫക്റ്റ് ചെയ്യാം. അപ്പോൾ സോയ കഴിക്കുമ്പോൾ നമുക്കൊരു 4 hours ഗ്യാപ്പ് കൊടുക്കാം തൈറോയിഡ് ഹോർമോണ് എടുക്കുന്ന സമയം. പൊതുവേ നമ്മൾ തൈറോയിഡ് ഹോർമോൺ വളരെ ആഹാരത്തിന് 1 മണിക്കൂർ, 1.5 മണിക്കൂർ മുതൽ 1 മണിക്കൂർ, പ്രിഫറബിളി 1 മണിക്കൂർ മുന്നേ കഴിക്കുന്നതാണ് ഉത്തമമായിട്ടുള്ളത്. കാരണം അതിൻ്റെ അബ്സോർഷൻ അഫക്റ്റ് ചെയ്യുന്നത് കാരണമാണ്. പ്രത്യേകിച്ച് ചായ, കാപ്പി, ചിലർ തൈറോയിഡ് ഹോർമോൺ കഴിച്ച ഉടനെ ചായയും കാപ്പിയും കുടിക്കാറുണ്ട്. പാലും തൈറോയിഡ് ഹോർമോണിൻ്റെ അബ്സോർപ്ഷനെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് അതും ഒരു 1.5 to 1 hour നമ്മൾ പറയുന്നത് 1 മണിക്കൂർ തന്നെ ഗ്യാപ്പ് കൊടുക്കുന്നതാണ് നല്ലത്. പിന്നെ ചില മരുന്നുകൾ നമ്മൾ ആസിഡിന് കഴിക്കുന്ന വളരെ സാധാരണയായിട്ട് കൊടുക്കുന്ന മരുന്നുകളാണ് ഗ്യാസിൻ്റെ മരുന്നുകൾ, പാൻഡോപ്രസോൾ, ഒമിപ്രസോൾ, പാൻഡോപ്പ് എന്നൊക്കെ പറയുന്ന മരുന്നുകൾ, പിന്നെ അയൺ, കാൽഷ്യം ഗുളികൾ. ഈ ഗുളികൾ നമ്മൾ തൈറോയിഡിന് ചേർന്ന് കഴിക്കാൻ പാടില്ല. ഒരു 4 മണിക്കൂർ മുതൽ 5 മണിക്കൂർ വ്യത്യാസത്തിൽ മാത്രമേ. ഇപ്പോൾ രാവിലെ നമ്മൾ വെറും വയറ്റിൽ തൈറോയിഡിൻ്റെ ഹോർമോൺ കഴിക്കുകയാണെങ്കിൽ ഈ ഗുളികൾ കഴിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടെങ്കിൽ അത് ഉച്ചയ്ക്കോ രാത്രിയോ കഴിക്കുന്നതായിരിക്കും നല്ലത്.
1: സർ, അതുപോലെ തന്നെ ഈ രോഗം കുട്ടികളിൽ വരാനുള്ള സാധ്യതയുണ്ടോ?
0: തീർച്ചയായിട്ടും കുട്ടികൾ പല രീതിയിൽ വരാം. ജനിക്കുമ്പം തന്നെ തൈറോയിഡിന്റെ പ്രവർത്തന ഗ്രന്ഥി ഇല്ലാത്ത അവസ്ഥയോ അല്ലെങ്കിൽ തൈറോയിഡ് ഗ്രന്ഥിയുടെ പ്രവർത്തനം ഇല്ലാത്ത ഒരവസ്ഥയോ ഉണ്ടാവാം. അതിനെ കൺജനിറ്റൽ ഹൈപ്പോതൈറോയിഡിസം എന്ന് പറയുന്നുണ്ട്. നമ്മുടെ സ്റ്റേറ്റിൽ ഇത് എല്ലാ കുട്ടികൾക്കും നമ്മൾ ന്യൂബോൺ സ്ക്രീനിങ്ങിൻ്റെ

0: ഭാഗമായിട്ട് തൈറോയ്ഡ് ഹോർമോണിന്റെ അളവും ടെസ്റ്റ് ചെയ്യാറുണ്ട്. അതുകൊണ്ട് തന്നെ മിക്കവാറും സന്ദർഭങ്ങളിൽ നമ്മൾ ഹോസ്പിറ്റൽ ഡെലിവറിയൊക്കെ ആണെങ്കിൽ തൈറോയ്ഡ് ഹോർമോണിന്റെ ഇഷ്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ വളരെ നേരത്തെ തന്നെ കണ്ടുപിടിക്കുന്നുണ്ട്. ഇതിൻ്റെ ഒരു പ്രാധാന്യം എന്ന് വെച്ചാൽ, നമ്മൾ ആദ്യത്തെ 3 വർഷമാണ് തൈറോയ്ഡ് ഹോർമോണിന്റെ കുറവ് ശരീരത്തിലുണ്ടെങ്കിൽ കുട്ടിയുടെ മാനസികമായിട്ടുള്ള വളർച്ചയെ വളരെയധികം, ശാരീരികമായ വളർച്ചയും മാനസികമായ വളർച്ചയും അഫക്റ്റ് ചെയ്യാം. അതുകൊണ്ട് തന്നെ ഇത് വളരെ പ്രാധാന്യമുള്ളതാണ്. നമ്മുടെ സ്റ്റേറ്റിൽ ഇത് റുട്ടീനായിട്ട് നമ്മൾ പ്രസവം കഴിഞ്ഞ ഉടനെ കുഞ്ഞുങ്ങൾക്ക് ഈ ടെസ്റ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്.
1: സർ, മറ്റൊരു സംശയമുള്ളത്, തൈറോയ്ഡ് രോഗം യഥാസമയം കണ്ടുപിടിച്ച് ചികിത്സ തേടിയില്ല എങ്കിൽ ഇത് ക്യാൻസറിലേക്ക് നയിച്ചേക്കാം എന്നുള്ളത് ശരിയാണോ?
0: ഹൈപ്പോ തൈറോയിഡിസം, ഹൈപ്പർ തൈറോയിഡിസം എന്ന് പറയുന്ന അസുഖം എന്ന് പറയുന്നത് തൈറോയിഡിന്റെ ക്യാൻസറുമായിട്ട് യാതൊരു കണക്ഷനും ഇല്ലാത്തൊരു സംഭവമാണ്. ഞാൻ നേരത്തെ പറഞ്ഞ പോലെ 3-ാമത്തെ തരത്തിലുള്ള ഒരു അസുഖമാണ് തൈറോയിഡ് മുഴകൾ വരുന്നത്. അപ്പൊ തൈറോയിഡ്

0: ഉള്ള ഒരു അസുഖമാണ് തൈറോയ്ഡ് അല്ലെ മുഴകൾ വരുന്നത്. അപ്പൊ തൈറോയ്ഡ് മുഴകൾ വരുന്നത് തൈറോയ്ഡ് ഹോർമോണിന്റെ പ്രവർത്തനം ഈ ഹൈപ്പോ തൈറോയിഡിസും ഹൈപ്പർ തൈറോയിഡിസും ഉള്ളവർക്കും ചിലപ്പോൾ മുഴകൾ ഉണ്ടാവാം. ഈ മുഴകൾ കണ്ടുപിടിക്കുന്നതിന്റെ ഒരു കാര്യം നമ്മൾ വളരെ മനസ്സിലാക്കേണ്ടത്, ഈ മുഴകളിൽ ഒരു 95% ക്യാൻസറുമായിട്ട് യാതൊരു ബന്ധവും ഇല്ലാത്ത മുഴകളാണ്. നമ്മൾ വെറുതെ ഒരു 10 പേർക്ക് എടുത്താൽ ചിലപ്പോൾ ഒരു 5 മുതൽ 7 പേർക്ക് തൈറോയിഡിന്റെ ചെറിയ ചെറിയ മുഴകൾ കാണും. ഇതൊന്നും നമ്മൾ പേടിക്കേണ്ട ഒരു കാര്യമില്ല. ആകെ ചെയ്യേണ്ടത് നമ്മൾ അൾട്രാസൗണ്ട് സ്കാൻ എടുക്കുമ്പോൾ തൈറോയിഡ് മുഴകളുണ്ടെങ്കിൽ അത് ചില പ്രത്യേക സാഹചര്യത്തിൽ നമ്മൾ കുത്തി പരിശോധിക്കേണ്ട ഒരു സാഹചര്യം ഉണ്ടാകും. വളരെ വലിയൊരു മുഴയാണെങ്കിൽ അല്ലെങ്കിൽ ഈ സ്കാനിൽ ചില പ്രത്യേക ലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ നമ്മളതൊരു ഹൈ റിസ്ക് നോഡ്യൂളായിട്ട് കണക്കാക്കും. അങ്ങനെയുള്ള നോഡ്യൂളിനെ നമ്മൾ കുത്തി പരിശോധിക്കും. ഈ കുത്തി പരിശോധിക്കുമ്പോഴും നമുക്ക് ഇത് ക്യാൻസർ ആണോ അല്ലയോ എന്ന് 100% ഉറപ്പോടുകൂടി പറയാൻ പറ്റത്തില്ല. അപ്പോഴും ഒരു ഗ്രേഡിംഗ് ആണ് അതിന് പറയുന്നത്, ബെത്തിസ്റ്റ ഗ്രേഡിംഗ് എന്ന് പറയും. അത് 1 മുതൽ 6 വരെ ഉണ്ട്. 5, 6 ഗ്രേഡൊക്കെ ആണെങ്കിൽ നമുക്ക് ക്യാൻസർ ആവാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. 2 എന്ന് പറയുമ്പോൾ നമുക്ക് ക്യാൻസർ ആവാനുള്ള ചാൻസേ ഇല്ല, ചാൻസ് ഇല്ല എന്നല്ല, വളരെ കുറവാണ്. അത് നമുക്ക് ഫോളോ അപ്പ് ചെയ്താൽ മതി. 3, 4 ഗ്രേഡൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്ക് ഫർദർ ടെസ്റ്റിംഗ് ചിലപ്പോൾ വേണ്ടി വന്നേക്കാം, അല്ലെങ്കിൽ ഫോളോ അപ്പ് ചിലർക്ക് അഡ്വൈസ് ചെയ്യാറുണ്ട്. അത് സ്കാനിൻ്റെ ബാക്കിയുള്ള പൊതുവെയുള്ള ലക്ഷണങ്ങളും സ്കാനിലെ ഫൈൻഡിങ്സും അനുസരിച്ച് നമ്മൾ നിർദ്ദേശിക്കാറുണ്ട്.
1: സർ, അവസാനമായി ഈ അവസരത്തിൽ തൈറോയിഡ് രോഗികളോട് എന്ത് നിർദ്ദേശമാണ് അങ്ങേക്ക് നൽകാനുള്ളത്?
0: തൈറോയിഡിനെ കുറിച്ച് ഒരുപാട് തെറ്റിദ്ധാരണകളുണ്ട്. ആദ്യമായി മനസ്സിലാക്കേണ്ടത് ഈ 3 പ്രധാന രോഗങ്ങളാണ്. അതിൽ ഹൈപ്പോ തൈറോയിഡിസം എന്ന് പറയുന്ന രോഗം എന്ന് പറയുന്നത് വളരെ എളുപ്പത്തിൽ നമുക്ക് ചികിത്സിച്ച് ഭേദമാക്കാവുന്നതാണ്. കൃത്യമായിട്ട് മരുന്ന് കഴിക്കണം എന്നുള്ളത് മാത്രമേ ഉള്ളൂ. തൈറോയിഡ് ഹോർമോൺ കഴിക്കുന്നതുകൊണ്ട് നമ്മുടെ കിഡ്നിയുടെ ലിവറിനോ അസുഖം വരും എന്നുള്ള ഒരു തെറ്റിദ്ധാരണയും പൊതുവെ ഉണ്ട്. അതും ശരിയല്ല. കാരണം തൈറോയിഡ് ഹോർമോൺ നമ്മുടെ ശരീരത്തിൽ സാധാരണഗതി നോർമലി തന്നെ ഉണ്ടാകുന്ന ഒരു ഹോർമോണാണ്. അത് നമ്മുടെ ശരീരത്തിൽ ആവശ്യത്തിന് ഇല്ലാത്തതുകൊണ്ട് നമ്മൾ പുറത്തുനിന്ന് എടുക്കുന്നു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. പിന്നെ തൈറോയിഡ് മുഴകൾ അൾട്രാസൗണ്ടിൽ കണ്ടാലും ഭയപ്പെടേണ്ട കാര്യമില്ല. അത് ചില സാഹചര്യങ്ങളിൽ മാത്രമേ നമുക്ക് കുത്തി പരിശോധിക്കേണ്ട ആവശ്യം തന്നെ വേണ്ടി വരത്തുള്ളൂ. ഈ കുത്തി പരിശോധിച്ച് കഴിഞ്ഞാലും എല്ലാ മുഴകളും ക്യാൻസർ ആകണമെന്ന് ഉള്ള സാധ്യത വളരെ കുറവാണ്. തൈറോയിഡ് ടെസ്റ്റുകൾ നമ്മൾ ഒരു റുട്ടീൻ നമ്മൾ ടെസ്റ്റ് ചെയ്യുമ്പോൾ നമ്മൾ തൈറോയിഡിൻ്റെ ലക്ഷണങ്ങളും അറിഞ്ഞിരിക്കണം. ഇങ്ങനെയുള്ള ലക്ഷണങ്ങളുണ്ടെങ്കിലും അല്ലെങ്കിൽ പോലും ഒരു റുട്ടീൻ ചെക്കപ്പിന്റെ ഭാഗമായിട്ട് ഒരു തൈറോയിഡ് ടെസ്റ്റ് ചെയ്യുന്നത് വളരെ നല്ലതായിരിക്കും.
1: തൈറോയിഡ് രോഗവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് ഇതുവരെ മറുപടി നൽകിയ ഡോക്ടർ ശ്രീജിത്ത് ബാബുവിന് റേഡിയോ ഹെൽത്തിന്റെ നന്ദി.
0: താങ്ക് യു.
2: റേഡിയോ ഹെൽത്തിന്റെ ഇന്നത്തെ പരിപാടി സമാപിക്കുന്നു. നിർവഹണം ഡോക്ടർ ദീപു ശിവദാസൻ, ഏകോപനം അഞ്ജു ജി പ്രസാദ്, ശബ്ദസന്നിവേശം ഡേവിസ് ആന്റണി. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും ആരോഗ്യ കേരളം റേഡിയോ ഹെൽത്ത്, NHM ഡയറക്ടറേറ്റ്, ജനറൽ ആശുപത്രി ജംഗ്ഷൻ, തിരുവനന്തപുരം 35 എന്ന വിലാസത്തിലോ NHM റേഡിയോ ഹെൽത്ത് @gmail.com എന്ന മെയിൽ ഐഡിയിലോ അയയ്ക്കുക.
3: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയത്താളം.

ഇപ്പോൾ ഇന്നലെയും തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകൾ കേൾക്കാം. അറിയിപ്പിനെ തുടർന്ന് ഇസൈ മഴ, തമിഴ് ചലച്ചിത്ര ഗാനങ്ങൾ. 10:50 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. 11:00 സുവർണ ഗീതികൾ. 12:00 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 12:10 ഇഷൽ, 12:25 ജാലകം, 12:40 പ്രകാശധാര. ഒരു മണിക്ക് പരിപാടിയെക്കുറിച്ചുള്ള അറിയിപ്പ്, പഴം പച്ചക്കറി വില നിലവാരം, തുടർന്ന് ഗാനാമൃതം. 11:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 2:15 തുടർ നാടകം, 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. 3:00 എന്റെ ഗാനം, അവതരിപ്പിക്കുന്നത് ആകാശവാണി ശ്രോതാവ് ഹൈമവതി ശ്രീധരൻ.

3:57 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. തുടർന്ന് 4 മണിപ്പൂക്കൾ. 4:55 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്തം. അഞ്ച് മണി മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികൾ. ഇതിൽ 5:45 ഞാറ്റുവേല, സ്പോൺസർ പരിപാടി. 6:10 കോട്ടയം ജില്ലാ വൃത്താന്തം. 6:50 വയലും വീടും. 6:50 ഇനിയും തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പുകളാണ് ഇതുവരെ കേട്ടത്.

കേൾക്കാം തമിഴ് ചലച്ചിത്ര ഗാന പരിപാടി. ആദ്യം സൂര്യവംശം എന്ന ചിത്രത്തിൽ സുജാത പാടിയ ഗാനം.

ഇസിമഴയിൽ ഇനി കേൾക്കാം കുങ്കുമക്കൂട് എന്ന ചിത്രത്തിലെ ഗാനം, എസ് ബി ബാലസുബ്രഹ്മണ്യം, ചിത്ര എന്നിവർ പാടിയത്.

ലോക ക്ഷീരദിനത്തോടനുബന്ധിച്ച് ഈ മാസം 30 ബേപ്പൂർ നടുവട്ടത്തുള്ള ക്ഷീരപരിശീലന കേന്ദ്രത്തിൽ വിദ്യാർത്ഥികൾക്കായി വിവിധ മത്സരങ്ങൾ സംഘടിപ്പിക്കും. LP UP വിഭാഗം എന്നിവർക്കായി ചിത്രരചനാ മത്സരങ്ങളും ഹൈസ്കൂൾ വിഭാഗത്തിന് ക്വിസ് മത്സരവുമാണ് സംഘടിപ്പിക്കുന്നത്. വിശദവിവരങ്ങൾക്കും രജിസ്ട്രേഷനും ബന്ധപ്പെടേണ്ട ഫോൺ നമ്പറുകൾ പറയാം. 9645923234. മറ്റൊരു നമ്പർ 9048376405. ഫോൺ നമ്പറുകൾ ആവർത്തിക്കാം. 9645923234. മറ്റൊരു നമ്പർ 9048376405.

0: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയത്താളം.
1: FM പ്രധാന വാർത്തകൾ.
0: രാഷ്ട്രപതി ദ്രൗപദി മുർമുവിന്റെ സിക്കിം സന്ദർശനം നാളെ ആരംഭിക്കും. സുരക്ഷാ ക്രമീകരണങ്ങൾ കാരണം നാളെ മുതൽ ഈ മാസം 28 വരെ സോംഗോ തടാകത്തിനപ്പുറത്തേക്ക് യാത്ര ചെയ്യുന്നതിന് ടൂറിസ്റ്റ് പാസുകൾ നൽകില്ലെന്ന് ടൂറിസം ആന്റ് സിവിൽ ഏവിയേഷൻ വകുപ്പ് അധികൃതർ അറിയിച്ചു. ആഭ്യന്തരമന്ത്രി അമിത്ഷാ ഇന്ന് ഇന്ത്യൻ ഫാർമേഴ്സ് ഫെർട്ടിലൈസർ കോർപ്പറേറ്റീവ് ലിമിറ്റഡിന്റെ 55th വാർഷിക പൊതുയോഗത്തിൽ പങ്കെടുക്കും. ന്യൂഡൽഹിയിലെ ഭാരത് മണ്ഡപത്തിൽ കേന്ദ്ര ഗവൺമെന്റിന്റെ സഹകർ സേ സമൃദ്ധി സംരംഭത്തിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന പരിപാടിയിൽ രാജ്യത്തെ 1500 സഹകരണ നേതാക്കളും പ്രതിനിധികളും പങ്കെടുക്കും. UDF ഗവൺമെന്റിന്റെ ആദ്യ ബജറ്റ് ധനമന്ത്രിയുടെ ചുമതല കൂടി വഹിക്കുന്ന മുഖ്യമന്ത്രി വി ഡി സതീശൻ അടുത്ത മാസം 19 അവതരിപ്പിക്കും. ബജറ്റ് മുന്നൊരുക്കങ്ങളുടെ ഭാഗമായി മുഖ്യമന്ത്രി ധനവകുപ്പ് ഉദ്യോഗസ്ഥരുമായി തിരുവനന്തപുരത്ത് കൂടിക്കാഴ്ച നടത്തി. സംസ്ഥാനത്തെ ആദ്യ സ്വകാര്യ മെഡിക്കൽ മ്യൂസിയം തിരുവനന്തപുരം ഉള്ളൂരിൽ ഇന്ന് പ്രവർത്തനം ആരംഭിക്കും. മ്യൂസിയം ഓഫ് മെഡിക്കൽ ആർക്കൈവ്സ് എന്ന പേരിലെ സ്ഥാപനം ഉച്ചയ്ക്ക് വി മുരളീധരൻ MLA ഉദ്ഘാടനം ചെയ്യും. ജമ്മുകാശ്മീരിലെ ശ്രീനഗർ, ഷോപ്പിയാൻ ജില്ലകളിലെ നിരവധി പ്രദേശങ്ങളിൽ NIA റെയ്ഡ് തുടരുന്നു. ഭീകരവാദ പ്രവർത്തനങ്ങളും ദേശവിരുദ്ധ ശൃംഖലകളും കണ്ടെത്തുന്നതിന്റെ ഭാഗമായാണ് റെയ്ഡ്. കോംഗോയിലെ എബോള കേസുകളുടെ എണ്ണം 900 കവിഞ്ഞതായി ഭരണകൂടം. രോഗബാധിതർ എന്ന് സംശയിക്കുന്ന 119 പേരാണ് ഇതുവരെ മരിച്ചത്. സ്വർണവില പവന് 240 രൂപ വർദ്ധിച്ച് 116,880 14,610 രൂപയാണ് ഗ്രാമിന്. വനിതാ സാഫ് കപ്പ് ഫുട്ബോളിന് ഇന്ന് തുടക്കം. ഗോവയിലെ ഫത്തോർദ സ്റ്റേഡിയത്തിൽ വൈകിട്ട് 7:30 ഇന്ത്യ മാലദ്വീപിനെ നേരിടും.
1: FM പ്രധാന വാർത്തകൾ.
2: ട്രെയിൻ സമയം.
0: ആദ്യം തിരു സ്റ്റേഷനിൽ എത്തിച്ചേരുന്ന ട്രെയിനുകളുടെ സമയം പറയാം. ട്രെയിൻ നമ്പർ 166-10 മാംഗ്ലൂർ പാലക്കാട് എക്സ്പ്രസ് 10:59, 165-65 യശ്വന്ത്പൂർ മാംഗ്ലൂർ

0: എക്സ്പ്രസ് 11:08 106:06 തിരുവനന്തപുരം മാംഗ്ലൂർ എറണാകുളം എക്സ്പ്രസ് 11:33 163:23 കോയമ്പത്തൂർ മാംഗ്ലൂർ എക്സ്പ്രസ് 11:48 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരും. അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ 566:10 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 11 മിനിറ്റ് വൈകി 11:03 എത്തിച്ചേരുമെന്നാണ് പ്രതീക്ഷിക്കുന്നത്.
1: ട്രെയിൻ സമയം.
2: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
3: എബിസി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15.
4: മുട്ടെന്ന് മാത്രമല്ല നമ്മുടെ കൈ കാല് എന്ന് വേണ്ട അസ്ഥി സംബന്ധമായ എല്ലാ അസുഖങ്ങൾക്കും ശാശ്വത പരിഹാരം.
5: ചൊവ്വ വ്യാഴം ശനി രാവിലെ 8:23.
6: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരൈ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും ഐ കെയർ, യു കെൻ ട്രസ്റ്റ്.
7: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
8: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ, എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
9: കാൽമുട്ട് വേദന, തേയ്മാനം, ഡിസ്ക് ബൾസ്, ഷോൾഡർ പെയിൻ ഉൾപ്പെടെയുള്ള വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ.
10: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ. തീവണ്ടി സമയം
11: എന്നും രാവിലെ 8:03.
10: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി, ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
11: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.
1: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
0: പുതിയ അധ്യയന വർഷം ആരംഭിക്കാനിരിക്കെ സ്കൂളുകളുടെയും കുട്ടികളുടെയും സുരക്ഷ അടക്കമുള്ള വിഷയങ്ങൾ ചർച്ച ചെയ്യാൻ നിലമ്പൂരിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെയും പ്രധാന അധ്യാപകരുടെയും സംയുക്ത യോഗം ചേർന്നു. നിലമ്പൂർ പരിധിയിലെ സ്കൂൾ പ്രതിനിധികളുടെ യോഗം മാനവേദൻ സ്കൂളിൽ നിലമ്പൂർ CI BS ബിനുവിന്റെ അധ്യക്ഷതയിലാണ് ചേർന്നത്. സ്കൂളുകളിലെ ലഹരിവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി കടകളിൽ പതിപ്പിക്കേണ്ട സ്റ്റിക്കറുകൾ പ്രധാന അധ്യാപകർക്ക് കൈമാറി. നിലമ്പൂർ മോഡൽ UP സ്കൂളിന് മുന്നിൽ കുട്ടികൾക്ക് റോഡ് മുറിച്ചു കടക്കുന്നതിനുള്ള നടപടികൾ കർശനമാക്കണമെന്ന് യോഗത്തിൽ ആവശ്യമുയർന്നു. സ്കൂളുകൾക്ക് സമീപത്തെ പുകയില ഉൽപ്പന്നങ്ങളുടെ വിൽപ്പനയുമായി ബന്ധപ്പെട്ട വിഷയങ്ങളും യോഗത്തിൽ ചർച്ച ചെയ്തു. മഴക്കാല മുന്നൊരുക്ക പ്രതിരോധ പ്രവർത്തനങ്ങളുടെ ഭാഗമായി കോഴിക്കോട് വാണിമൽ പഞ്ചായത്ത് ദുരന്ത നിവാരണ സേന രൂപീകരിച്ചു. അടിയന്തര ഘട്ടങ്ങളിൽ ഇടപെടുന്നതിനായി 13 ഗ്രൂപ്പുകളെ സജ്ജമാക്കി. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങൾക്കായി ഉപകരണങ്ങൾ വാങ്ങും. ദുരന്ത നിവാരണ പ്രവർത്തനങ്ങളെ ഏകോപിപ്പിക്കുന്നതിനായി കമ്മിറ്റിയും രൂപീകരിച്ചു. രൂപീകരണ യോഗം പഞ്ചായത്ത് പ്രസിഡന്റ് ടി പ്രദീപ് കുമാർ ഉദ്ഘാടനം ചെയ്തു. വൈസ് പ്രസിഡന്റ് NK മുർഷിദ പരിപാടിയിൽ അധ്യക്ഷത വഹിച്ചു.
1: നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
9: പ്രസവശേഷമുള്ള 1.5 മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
12: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
13: അൽ റെയ്ഹാൻ കണ്ണാശുപത്രി, കൊണ്ടോട്ടി. ദൃഷ്ടി
7: ദിവസവും കാലത്ത് 6:35.
14: തിമിരത്തിന്റെ അസ്കിതണ്ടോ എന്നൊരു സംശയം.
15: തിമിരത്തെയൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റെയ്ഹാൻ കണ്ണാശുപത്രിയിൽ ഒന്ന് പോയി നോക്കൂ.
16: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
12: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി. കാർഷിക വൃത്താന്തം എന്നും രാവിലെ 6:30.
9: പ്രായോജകർ, ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
12: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
17: CH സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
9: ഡോക്ടർമാരുടെ സായാഹ്ന OP കൾക്ക് CH സെന്റർ മഞ്ചേരി. ഫോൺ 9495777174. അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി, ആയുരാരോഗ്യം എന്നും രാവിലെ 7:40.
12: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
9: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.
18: ദൃശ്യം കണ്ണാശുപത്രി തൃശൂർ ആൻഡ് ചാവക്കാട് കാവ്യധാര തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:45
19: തിമിരം റെറ്റിന ഗ്ലോക്കോമ പീഡിയാട്രിക് ഒഫ്താൽമോളജി

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 11 മണി കഴിഞ്ഞ് 2 മിനിറ്റും 19 സെക്കൻഡും. ഇപ്പോൾ കേൾക്കാം സുവർണഗീതികൾ.

സുവർണഗീതികളിൽ ആദ്യം ജയചന്ദ്രൻ പാടിയ ഗാനം. ഗാനശില്പികൾ ശ്രീകുമാരൻ തമ്പി, MS വിശ്വനാഥൻ. ചിത്രം മന്ത്രകോടി.

മലപ്പുറം ജില്ലയിൽ കോട്ടയ്ക്കൽ ആര്യവൈദ്യശാലയുടെ കീഴിൽ പ്രവർത്തിച്ചു വരുന്ന PSV നാട്യസംഘത്തിൽ കഥകളി സംഗീതം, കഥകളി മദ്ദളം എന്നീ വിഭാഗങ്ങളിൽ 5 വർഷത്തെ ഉപരിപഠനത്തിന് വിദ്യാർത്ഥികൾക്ക് പ്രവേശനം അനുവദിക്കുന്നു. കേരളത്തിലെ പ്രശസ്തമായ കഥകളി സ്ഥാപനങ്ങളിൽ നിന്നും ബന്ധപ്പെട്ട വിഷയങ്ങളിൽ 3 വർഷത്തിൽ കുറയാതെ പഠനം പൂർത്തിയാക്കിയവരോ പ്രശസ്തരായ കഥകളി ആശാന്മാരുടെ ശിക്ഷണത്തിൽ 4 വർഷത്തിൽ കുറയാതെ പഠനം പൂർത്തിയാക്കിയവരോ ആയ അടുത്ത മാസം 1-ന് 18 വയസ്സിൽ കവിയാത്ത ആൺകുട്ടികൾക്കാണ് പ്രവേശനം അനുവദിക്കുന്നത്. പ്രവേശനം ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠനത്തിന് പുറമെ താമസവും ഭക്ഷണവും സൌജന്യമായിരിക്കും. കൂടാതെ പ്രതിമാസ സ്കോളർഷിപ്പും അനുവദിക്കുന്നതാണ്. വിജയകരമായി പഠനം പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾക്ക് PSV നാട്യസംഘത്തിൽ ഭാവിയിൽ വരുന്ന സ്ഥിരം ഒഴിവുകളിലേക്ക് നിയമനം നടത്തുമ്പോൾ മുൻഗണന നൽകുന്നതാണ്. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 30. വിശദവിവരങ്ങൾക്ക് ഫോൺ നമ്പറുകളുണ്ട്: 0483-274-350, 949-5-81-692, 949-5-12-82-44. അപേക്ഷകൾ അയക്കേണ്ട വിലാസം: സെക്രട്ടറി, PSV നാട്യസംഘം, ആര്യവൈദ്യശാല, കോട്ടയ്ക്കൽ PO 676-503. ഇമെയിൽ വിലാസം natyasangam@aryavaidyashala.com. വെബ്സൈറ്റ് വിലാസം www.aryavaidyashala.com. ഫോൺ നമ്പറുകൾ ഒരിക്കൽ കൂടി: 0483

27 43 650, മൊബൈൽ നമ്പറുകൾ 9495 81 6924, 9495 12 82 44. സുവർണഗീതികളിൽ ഇനി കേൾക്കാം പണിതീരാത്ത വീട് എന്ന ചിത്രത്തിൽ പി ജയചന്ദ്രനും ലതയും പാടിയത്.

സുവർണഗീതികളിൽ അടുത്തതായി വയലാറിന്റെ വരികൾക്ക് ജി ദേവരാജൻ ഈണമിട്ട് പി സുശീല പാടിയ ഗാനം. ചിത്രം പൊന്നാപുരം കോട്ട.

യേശുദാസിന്റെ ശബ്ദം ചിത്രം റാഗിംഗ് പി ജെ ആന്റണിയുടെ വരികൾ എം കെ അർജുനന്റെ സംഗീതം.

0: ലോക ക്ഷീരദിനത്തോടനുബന്ധിച്ച് ഈ മാസം 30 ബേപ്പൂർ നടുവട്ടത്തുള്ള ക്ഷീരപരിശീലന കേന്ദ്രത്തിൽ വിദ്യാർത്ഥികൾക്കായി വിവിധ മത്സരങ്ങൾ സംഘടിപ്പിക്കും. എൽ പി യു പി വിഭാഗം എന്നിവർക്കായി ചിത്രരചനാ മത്സരങ്ങളും ഹൈസ്കൂൾ വിഭാഗത്തിന് ക്വിസ് മത്സരവുമാണ് സംഘടിപ്പിക്കുന്നത്. വിശദവിവരങ്ങൾക്കും രജിസ്ട്രേഷനും ഇനി പറയുന്ന നമ്പറുകളിൽ ബന്ധപ്പെടാം. 9645922324, 9048374405. നമ്പറുകൾ ഒരിക്കൽ കൂടി: 9645922324, 9048376405.
1: വീഡിയോ ലൈക്ക് ചെയ്യുമ്പോ പണം കിട്ടുമെന്നോ? സോ ഈസി. തുടങ്ങി.
2: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
3: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
0: ബ്രഹ്മചാരി എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയ ഗാനമാണ് ഇനി സുവർണഗീതികളിൽ. ഗാനരചന വയലാർ, സംഗീതം വി ദക്ഷിണാമൂർത്തി.

വീണ്ടും യേശുദാസിന്റെ ശബ്ദത്തിലൊരു ഗാനം കേൾക്കാം. ചിത്രം അക്കര പച്ച. വയലാറിന്റെ വരികൾ, ദേവരാജന്റെ സംഗീതം.

സമയം 11 മണി കഴിഞ്ഞ് 32 മിനിറ്റും 35 സെക്കൻഡും. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് സുവർണഗീതികൾ. ഇനി ലോറ നീ എവിടെ എന്ന ചിത്രത്തിൽ AM രാജയും B വസന്തയും പാടിയ ഗാനം. ഗാനശില്പികൾ വയലാർ, MS ബാബുരാജ്.

മലപ്പുറം ജില്ലാ വികസന സമിതിയുടെ ഈ മാസത്തെ യോഗം 30-ന് രാവിലെ 10:30 ജില്ലാ ആസൂത്രണ സമിതി കോൺഫറൻസ് ഹാളിൽ ചേരും. തൃത്താല, കുഴൽമന്ദം MRS കളിൽ കരാറടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കുന്നതിനായി ഈ മാസം 28-ന് നടത്താനിരുന്ന അഭിമുഖം ബക്രീദ് അവധി പ്രമാണിച്ച് ഈ മാസം 29-ലേക്ക് മാറ്റിയതായി ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ അറിയിച്ചു. ഫോൺ നമ്പറുണ്ട്: 0491250505. സുവർണഗീതികളിൽ ഇനി കേൾക്കാം പിക്നിക് എന്ന ചിത്രത്തിൽ യേശുദാസും വാണി ജയറാമും പാടിയ ഗാനം. ഗാനശില്പികൾ ശ്രീകുമാരൻ തമ്പി, MK അർജുനൻ.

കേട്ടുകൊണ്ടിരിക്കുന്നത് സുവർണഗീതികൾ. ചിത്രം ശരശയ്യ, ഗായകൻ യേശുദാസ്. വയലാറിന്റെ വരികൾ, ദേവരാജന്റെ സംഗീതം.

ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 12 മണി കഴിഞ്ഞ് 10 സെക്കൻഡ്. മധ്യാഹ്ന പ്രക്ഷേപണത്തിൽ നിങ്ങളോടൊപ്പമുള്ളത് ഞാൻ പ്രമീള ജോലക്കൽ. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം നാളെ ന്യൂഡൽഹിയിൽ. വിദേശകാര്യമന്ത്രി ഡോക്ടർ എസ് ജയശങ്കറിന്റെ ക്ഷണപ്രകാരം ഓസ്ട്രേലിയ, ജപ്പാൻ രാജ്യങ്ങളിലെ വിദേശകാര്യമന്ത്രിമാരും അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോയും യോഗത്തിൽ പങ്കെടുക്കും. കോൺഗ്രസ് ഗവൺമെന്റിന്റെ കാലത്ത് 28,000 കോടി രൂപയായിരുന്ന ആദിവാസി ക്ഷേമ ബജറ്റ് നരേന്ദ്രമോദി ഗവൺമെന്റ് 150,000 കോടി രൂപയായി വർദ്ധിപ്പിച്ചതായി ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ന്യൂഡൽഹിയിൽ ജനജാതി സംസ്കൃതി സമാഗമത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. CBSE 12ാം ക്ലാസ് പരീക്ഷാ ഉത്തരക്കടലാസിന്റെ സ്കാൻ ചെയ്ത പകർപ്പ് ലഭിക്കാൻ അപേക്ഷ ഇന്നു കൂടി നൽകാം. ഉത്തരക്കടലാസുകളുടെ പകർപ്പ് ലഭിച്ച ശേഷം പുനർമൂല്യനിർണയത്തിന് അപേക്ഷിക്കാൻ വിദ്യാർത്ഥികൾക്ക് 2 ദിവസത്തെ സമയവും നൽകിയിട്ടുണ്ട്. അട്ടപ്പാടി മധു ആൾക്കൂട്ട കൊലപാതക കേസിൽ 1-ാം പ്രതി മേച്ചേരിൽ ഹുസൈനെ തെളിവുകളുടെ അഭാവത്തിൽ ഹൈക്കോടതി വെറുതെ വിട്ടു. ശിക്ഷാവിധി ചോദ്യം ചെയ്ത മറ്റ് പ്രതികൾ നൽകിയ അപ്പീൽ തള്ളിയ കോടതി 13 പ്രതികളുടെ ശിക്ഷ ശരിവച്ചു. കേരളത്തിൽ BJP നേതൃത്വം നൽകുന്ന 3-ാം ബദലിന് ജനങ്ങൾ അംഗീകാരം നൽകി തുടങ്ങിയെന്നും ഈ മുന്നേറ്റത്തെ തടഞ്ഞു നിർത്താൻ ഇനിയാർക്കും ആവില്ലെന്നും BJP സംസ്ഥാന സെൽ കോർഡിനേറ്റർ VK സജീവൻ. BJP കണ്ണൂർ നോർത്ത് ജില്ലാ നേതൃയോഗം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഹജ്ജ് കർമ്മങ്ങൾക്ക് ഇന്ന് മിനായിൽ തുടക്കമാകും. ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നെത്തിയ ലക്ഷക്കണക്കിന് തീർത്ഥാടകർ ഇന്നലെ വൈകിട്ട് മുതൽ പുണ്യനഗരിയായ മിനായിലേക്ക് യാത്ര ആരംഭിച്ചു. ബലിപെരുന്നാളിനോടനുബന്ധിച്ച സപ്ലൈകോ പെരുന്നാൾ കിറ്റുകൾ നാളെ കൂടി വിൽപ്പനശാലകളിൽ നിന്ന് ലഭ്യമാകും. 10 സാധനങ്ങളടങ്ങിയ 1,101 രൂപയുടെ കിറ്റ് 850 രൂപയ്ക്കാണ് നൽകുന്നത്. IPL ക്രിക്കറ്റിൽ നാളെ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരു ഗുജറാത്ത് ടൈറ്റൻസിനെ നേരിടും. വൈകിട്ട് 7:30 ധരംശാലയിലാണ് മത്സരം.

0: FM പ്രധാന വാർത്തകൾ.
1: ട്രെയിൻ സമയം.
2: ട്രെയിൻ നമ്പർ 166.06 തിരുവനന്തപുരം മംഗളൂരു ഏർനാട് എക്സ്പ്രസ് 30 മിനിറ്റ് വൈകി 12:03. 120.76 തിരുവനന്തപുരം കോഴിക്കോട് ജനശതാബ്ദി 12:05. 166.05 മംഗളൂരു തിരുവനന്തപുരം ഏർനാട് എക്സ്പ്രസ് 12:15. 161.59 ചെന്നൈ എഗ്മോർ മംഗളൂരു എക്സ്പ്രസ് 1:08. 10:216 എറണാകുളം മഡ്ഗോൺ എക്സ്പ്രസ് 1:39 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രെയിൻ നമ്പർ 566.09 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 2:54 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
1: ട്രെയിൻ സമയം.
2: ഇന്ന് വൈകിട്ട് 5 മണിക്ക് ന്യൂഡൽഹിയിലെ രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന സിവിൽ ഇൻവെസ്റ്റിച്ചർ സെറിമണിയിൽ പത്മ അവാർഡുകൾ സമ്മാനിക്കുന്നതിന്റെ തത്സമയ പ്രക്ഷേപണം കേൾക്കാം. ഇന്ന് വൈകിട്ട് 5 മണി മുതൽ. കോട്ടകിൽ ആര്യവൈദ്യശാലയുടെ കീഴിൽ പ്രവർത്തിച്ചു വരുന്ന PSV നാട്യസംഘത്തിൽ കഥകളി സംഗീതം, കഥകളി മദ്ദളം എന്നീ വിഭാഗങ്ങളിൽ 5 വർഷത്തെ ഉപരിപഠനത്തിന് വിദ്യാർത്ഥികൾക്ക് പ്രവേശനം അനുവദിക്കുന്നു. കേരളത്തിലെ പ്രശസ്തമായ കഥകളി സ്ഥാപനങ്ങളിൽ നിന്നും ബന്ധപ്പെട്ട വിഷയങ്ങളിൽ 3 വർഷത്തിൽ കുറയാതെ പഠനം പൂർത്തിയാക്കിയവരോ പ്രശസ്തരായ കഥകളി ആശാന്മാരുടെ ശിക്ഷണത്തിൽ 4 വർഷത്തിൽ കുറയാതെ പഠനം പൂർത്തിയാക്കിയവരോ ആയ അടുത്തമാസം 18 വയസ്സിൽ കവിയാത്ത ആൺകുട്ടികൾക്കാണ് പ്രവേശനം അനുവദിക്കുന്നത്. പ്രവേശനം ലഭിക്കുന്ന വിദ്യാർത്ഥികൾക്ക് പഠനത്തിന് പുറമെ താമസവും ഭക്ഷണവും സൌജന്യമായിരിക്കും. കൂടാതെ പ്രതിമാസ സ്കോളർഷിപ്പും അനുവദിക്കുന്നതാണ്. വിജയകരമായി പഠനം പൂർത്തിയാക്കുന്ന വിദ്യാർത്ഥികൾക്ക് PSV നാട്യസംഘത്തിൽ ഭാവിയിൽ വരുന്ന സ്ഥിരം ഒഴിവുകളിലേക്ക് നിയമനം നടത്തുമ്പോൾ മുൻഗണന നൽകുന്നതാണ്. അപേക്ഷകൾ സ്വീകരിക്കുന്ന അവസാന തീയതി ഈ മാസം 30 ആണ്. കൂടുതൽ വിവരങ്ങൾക്ക് 0483274360. അപേക്ഷകൾ അയക്കേണ്ട വിലാസം സെക്രട്ടറി PSV നാട്യസംഘം ആര്യവൈദ്യശാല കോട്ടക്കൽ PO 676503 മലപ്പുറം ജില്ല. ഇനി അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം.
3: ദിസ് ഈസ് ആകാശവാണി, ദ ന്യൂസ് റെഡ് ബൈ വാൽസ വില്യംസ്. President Draupadi Murmu will present the Padma Awards at Rashtrapati Bhavan this evening. Padma Awards, one of the highest civilian awards of the country, are conferred in 3 categories, Padma Vibhushan, Padma Bhushan and Padma Shri. In the first civil investiture ceremony of 2026 today, the President will confer 66 Padma Awards, including 2 Padma Vibhushan, 6 Padma Bhushan and 58 Padma Shri. The remaining Padma Awards will be given in the second round of the civil investiture ceremony to be held later. Union Home Minister Amit Shah has said the government has made special provisions to exclude all tribal communities from the ambit of the Uniform Civil Code UCC, ensuring that their rights are fully protected. Addressing the Janajati Sanskritik Samagam in New Delhi, Mr. Shah said the UCC will not infringe upon any tribal rights.
4: Narendra Modi Sarkar ke Guru Mantri ye nate.
5: As the Home Minister of the Narendra Modi government, I want to make it clear that no restriction of the UCC will apply to the tribal world or any tribal individual. No violation of tribal rights will occur because of the UCC. In the 2 states where the Bharatiya Janata Party is in power, Gujarat and Uttarakhand, we have implemented the UCC, and by making special provisions, the Narendra Modi government has work to keep all the tribal communities out of the purview of the UCC.
4: Bahar rakhne ka kaam Narendra Modi sarkar ne kiya hai.
3: The Home Minister also said the tribal welfare budget, which stood at 28,000 crore rupees during the Congress-led government, has been increased to 1,50,000 crore rupees under the Narendra Modi government. The Quad Foreign Ministers meeting will be held in New Delhi tomorrow.

0: വന്ധ്യതാ നിവാരണ രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം മൗലാന ഹോസ്പിറ്റൽ ആരോഗ്യ ജാലകം.
1: തിങ്കൾ ബുധൻ വെള്ളി ഞായർ രാവിലെ 7:10
0: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
2: അൽ റെഹാൻ കണ്ണാശുപത്രി കൊണ്ടോട്ടി. ദൃഷ്ടി
3: ദിവസവും കാലത്ത് 6:35.
4: തിമിരത്തിന്റെ അസ്ഥിത ഉണ്ടോന്നൊരു സംശയം.
5: തിമിരത്തെയൊക്കെ പേടിക്കുന്ന കാലം കഴിഞ്ഞില്ലേ? അൽ റെഹാൻ കണ്ണാശുപത്രിയിലൊന്ന് പോയി നോക്കൂ.
0: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10.
1: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്,
0: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്. കുറുന്തയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
3: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
1: ക്യാൻസർ രോഗത്തിന് ഫലപ്രദമായ ചികിത്സ ഇനി മുതൽ മഞ്ചേരി കുറുമ്പയിൽ ഹോസ്പിറ്റലിലും.
0: സാന്ത്വനത്തിന്റെ കരസ്പർശം.
1: ചൊവ്വ വ്യാഴം ശനി രാവിലെ 8:23.
0: ഡോക്ടർ പ്രിൻസ് ഈപ്പൻസ് ആക്സിസ് കണ്ണാശുപത്രി, ശങ്കരൈ റോഡ്, തൃശൂർ. ഇന്നത്തെ ചോദ്യവും ഉത്തരവും ഐ കെയർ യു ക്യാൻ ട്രസ്റ്റ്.
1: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട്. വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55. കാൽമുട്ട് വേദന, തേയ്മാനം, ഡിസ്ക് ബൾസ്, ഷോൾഡർ പെയിൻ ഉൾപ്പെടെയുള്ള വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ.
6: BRGC AJ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ രസമുകുളം എന്നും രാവിലെ 8:15.
1: എല്ലാവിധ വീക്കായ ബാറ്ററികളും റീജനറേറ്റ് ചെയ്ത് നൽകുന്നു. ഫോൺ 7907966544.
7: അല്ല ഭാസ്കരേട്ട, നിങ്ങളെ കുറെ ദിവസമായല്ലോ കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
8: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ടുമാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പൊ എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
7: അതിപ്പോ എന്താ ആലോചിക്കാനാ, നമ്മളെ കിംസ് അൽ ഷിഫെന്ന് ചെയ്താ പോരെ.
8: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽ ഷിഫെന്നോ?
7: അതേന്ന്, നമ്മളെ ജോസേട്ടനും എന്റെ അച്ഛനും ഒക്കെ മുട്ടുമാറ്റി വെച്ചത് അവിടുന്നല്ലേ.
8: ആഹാ, ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
1: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
8: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
1: കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332992.

0: ഒഴിവാക്കാം. അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ്പിആർകെ ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
2: ഇന്നത്തെ ഗാനം
1: എന്നും രാവിലെ 7:35.
2: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മുതൽ 6 വരെ സായാഹ്ന OP.
1: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
3: മോളുടെ പ്രസവത്തേക്ക് അടുത്തു വരല്ലേ. കണ്ടംകുളത്തെ ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ട് നേരത്തെ തന്നെ കണ്ടംകുളത്തെ പ്രസവരക്ഷാ പാക്കേജ് അങ്ങനെ എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തെ പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
1: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണല്ലോ.
2: കണ്ടംകുളത്തെ ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി. അലോഹ ഹോസ്പിറ്റൽ, കീഴ്ശേരി, ആയുരാരോഗ്യം. എന്നും രാവിലെ 7:40.
1: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
2: അലോഹ ഹോസ്പിറ്റൽ, കീഴ്ശേരി.
4: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന. എന്നും രാവിലെ 7:15. സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
5: ചിത്രപാടിയത്.

0: സൗജന്യ നിയമസഹായത്തിനായി ടെലിലോ ആപ്പ് www.tele-law.in എന്ന വെബ്സൈറ്റ് അല്ലെങ്കിൽ 14454 എന്ന ടോൾ ഫ്രീ നമ്പർ പ്രയോജനപ്പെടുത്തുക.
1: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചിലവിൽ എല്ലാ വീട്ടിലും സോളാർ.
2: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം
3: എന്നും രാവിലെ 8:03.

0: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
1: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യ ജാലകം.
2: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10 ഇഞ്ചക്ഷനും തുന്നലുമില്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
1: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷ എടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
2: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
1: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ്, കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
2: ഫോൺ 9744555-0424.
3: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കുട്ടനാട്, മധുരം ഗീതം.
1: എന്നും രാവിലെ 7 മണിക്ക്
3: പരിപൂർണ പരിശോധന ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
1: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
4: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ, ചിത്രമഞ്ചേരി. ശനി ഞായർ ദിവസങ്ങളിൽ കാലത്ത് 8:25 ആകാശവാണി മഞ്ചേരി FM സമർപ്പിക്കുന്നത് മലബാറിലെ സമ്പൂർണ്ണ ചികിത്സാലയം.
1: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ, ഇന്നത്തെ ചോദ്യവും ഉത്തരവും
3: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
1: രാവിലെ 8:23.
3: പ്രായോജകർ
1: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ.
3: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ.
5: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ.
6: മെഷീനിൽ വസ്ത്രങ്ങൾ ഇടും മുമ്പ് ചെക്ക് ചെയ്തിരുന്നില്ലേ?
5: മാറ്റൂ മാറ്റൂ, ശീലം മാറ്റൂ. ഇനി അടുത്തുള്ള ബാങ്കിൽ ചെന്ന് കീറിയ പഴയ നോട്ടുകൾ മാറ്റി വാങ്ങൂ. ബാങ്ക് നിരസിച്ചാൽ RBI ഓംബോഡ്സ്മാനോട് പരാതിപ്പെടൂ. RBI പറയുന്നു, അറിവ് നേടു, അത് പ്രാവർത്തികമാക്കൂ.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി, കാർഷിക വൃത്താന്തം. എന്നും രാവിലെ 6:30.
2: പ്രായോജകർ ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
7: 2026-28 അധ്യയന വർഷത്തേക്കുള്ള BEd DLED കോഴ്സുകളിലേക്ക് അഡ്മിഷൻ തുടരുന്നു. സെന്റ് പീറ്റേഴ്സ് ടീച്ചേഴ്സ് ട്രെയിനിംഗ് ഇൻസ്റ്റിറ്റ്യൂട്ട്, കോലഞ്ചേരി, എറണാകുളം. കോൺടാക്ട് നമ്പർ 8089-00-9905.
8: ആയിഷ ഗർഭിണിയാണോലേ?
9: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
8: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷയുടെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്.
10: ഹാ, അതപ്പൊ നന്നായെ. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽ ഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സ എടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ.
8: തന്നെയോ? അതേതായാലും നന്നായി.
10: പിന്നല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കി ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്.
8: ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
0: 8078777710. കിംസ് അൽ ഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
11: ഇഷ്യൂ സമാപിച്ചു.

ഇപ്പോൾ ജാലകം. അസംഘടിത തൊഴിലാളി സാമൂഹ്യ സുരക്ഷാ പദ്ധതിയിൽ അംഗങ്ങളായവരുടെ മക്കളിൽ 2026-27 അധ്യയന വർഷം LKG 1 ക്ലാസ് എന്നിവയിൽ പുതുതായി അഡ്മിഷൻ നേടുന്ന കുട്ടികൾക്ക് പഠനോപകരണങ്ങൾ വാങ്ങുന്നതിന് പ്രത്യേക ധനസഹായം അനുവദിക്കും. അഡ്മിഷൻ നേടുന്ന സ്കൂളുകളിൽ നിന്നുള്ള സാക്ഷ്യപത്രവും അനുബന്ധ രേഖകളും സഹിതം service.unorganized.wssb.org എന്ന ലിങ്ക് വഴി അടുത്ത മാസം 5-നകം അപേക്ഷിക്കണം. അപേക്ഷയും അനുബന്ധ രേഖയുടെ പകർപ്പും കേരള സംസ്ഥാന അസംഘടിത തൊഴിലാളി ക്ഷേമ ബോർഡ് മലപ്പുറം ജില്ലാ ഓഫീസിൽ അടുത്ത മാസം 6-നകം ലഭിക്കണം. ഫോൺ നമ്പർ 0483273400. വനിതാ ശിശു വികസന വകുപ്പ്.

നടപ്പിലാക്കുന്ന അശരണരായ സ്ത്രീകൾക്ക് അഭയവും സംരക്ഷണവും നൽകുന്ന വ്യക്തികൾക്ക് പ്രതിമാസം 1000 രൂപ നൽകുന്ന പദ്ധതിയായ അഭയകിരണം പദ്ധതിയിൽ ഓൺലൈനായി അപേക്ഷ ക്ഷണിച്ചു. വെബ്സൈറ്റ് www.schemes.wcd.kerala.gov.in എന്ന വെബ്സൈറ്റ് സന്ദർശിക്കുക. ഫോൺ നമ്പർ 04832950804. കേരളാസ് ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ലേബർ ആൻഡ് എംപ്ലോയ്മെന്റ് IAS അക്കാദമിയുടെ സിവിൽ സർവീസ് പരീക്ഷാ പരിശീലനം അടുത്തമാസം ആദ്യവാരം ആരംഭിക്കും. കേരള മോട്ടോർ തൊഴിലാളി ക്ഷേമനിധി, കേരള ചെറുകിട തോട്ടം തൊഴിലാളി ക്ഷേമനിധി എന്നിവയിൽ രജിസ്റ്റർ ചെയ്തവരുടെ ആശ്രിതർക്ക് പകുതി ഫീസ് അടച്ചാൽ മതി. രജിസ്ട്രേഷൻ ലിങ്കും വിശദാംശങ്ങളും www.kile.kerala.gov.in എന്ന വെബ്സൈറ്റിൽ ലഭിക്കും. രജിസ്ട്രേഷൻ ഹെൽപ്പ് ലൈൻ നമ്പർ 04712479966. ഫോൺ നമ്പർ 04952767213. ജാലകം സമാപിച്ചു. ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയത്താളം. സമയം 12 മണി കഴിഞ്ഞു 29:17. ഇനി അല്പസമയത്തിനുള്ളിൽ പ്രാദേശിക വാർത്തകൾ കേൾക്കാം.

0: ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് സീന ആന്റണി. പ്രധാന വാർത്തകൾ. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. ഇന്ന് വിതരണം ചെയ്യുന്നത് 66 പുരസ്കാരങ്ങൾ. രാജ്യത്ത് ഇന്ധനവില വീണ്ടും കൂടി. പെട്രോളിന് 2.61 രൂപയും ഡീസലിന് 2.71 രൂപയും വർദ്ധിപ്പിച്ചു. സംസ്ഥാനത്തെ ആശുപത്രികളിൽ രോഗികൾക്ക് നിലത്ത് കിടക്കേണ്ടി വരുന്ന അവസ്ഥയൊഴിവാക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. അട്ടപ്പാടിയിലെ ആദിവാസി യുവാവ് മധുവിന്റെ കൊലപാതകത്തിൽ ഒന്നാം പ്രതി മേച്ചേരൽ ഹുസൈനെ വെറുതെ വിട്ട് ഹൈക്കോടതി. സംസ്ഥാനത്ത് മഴ തുടരും. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ന് ലോക ഫുട്ബോൾ ദിനം. വനിതാ സാഫ് ഫുട്ബോളിന്റെ ആദ്യ ദിനത്തിൽ ഇന്ത്യ ഇന്ന് മാൽദ്വീപ്സിനെ നേരിടും. വാർത്തകൾ വിശദമായി. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് സമ്മാനിക്കും. 2 പത്മവിഭൂഷൺ, 6 പത്മഭൂഷൺ, 58 പത്മശ്രീ എന്നിവയുൾപ്പെടെ 66 പുരസ്കാരങ്ങളാണ് രാഷ്ട്രപതി ഇന്ന് വിതരണം ചെയ്യുക. ബാക്കിയുള്ളവ പിന്നീട് നൽകും. കേരളത്തിൽ നിന്നും കെ ടി തോമസ്, പി നാരായണൻ, വി എസ് അച്യുതാനന്ദൻ, മമ്മൂട്ടി എന്നിവരുൾപ്പെടെ 8 പേരാണ് പുരസ്കാരത്തിന് അർഹരായത്. രാജ്യത്ത് ഇന്ധനവില വീണ്ടും കൂടി. പെട്രോളിന് ലിറ്ററിന് 2.61 രൂപയും ഡീസലിന് 2.71 രൂപയുമാണ് വർദ്ധിപ്പിച്ചത്. രണ്ടാഴ്ചയ്ക്കിടെ ഇത് 4 തവണയാണ് വില വർദ്ധിപ്പിക്കുന്നത്. ഇത്തവണത്തെ സ്കൂൾ പ്രവേശനോത്സവത്തിൽ കുട്ടികൾ സൈബർ സുരക്ഷാ പ്രതിജ്ഞയെടുക്കും. സൈബർ കെണികൾക്കെതിരെ കുട്ടികളിൽ അവബോധം വളർത്തുന്നത് ലക്ഷ്യമിട്ടാണ് നിർദ്ദേശം. സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് കേരള പോലീസിലെ സൈബർ ഓപ്പറേഷൻ വിഭാഗവുമായി ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. സംസ്ഥാനത്തെ എല്ലാ സർക്കാർ ആശുപത്രികളിലും മരുന്നുകൾ അടിയന്തരമായി ലഭ്യമാക്കാൻ നിർദ്ദേശം നൽകിയതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. തിരുവനന്തപുരം പ്രസ് ക്ലബിൽ മീറ്റ് ദ പ്രസിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ആശുപത്രികളിൽ രോഗികൾക്ക് നിലത്ത് കിടക്കേണ്ടി വരുന്ന അവസ്ഥയൊഴിവാക്കും. ഡോക്ടർമാർക്ക് ഉറവുള്ള സ്ഥലങ്ങളിൽ നിയമനം നടത്തുമെന്നും എയിംസിനായി കേന്ദ്ര സർക്കാർ പരിശോധിച്ച് നിശ്ചയിക്കുന്ന ഏത് സ്ഥലവും ഏറ്റെടുത്ത് വിട്ടുനൽകുമെന്നും ശ്രീ മുരളീധരൻ പറഞ്ഞു.
1: എയിംസ് വരാൻ വേണ്ടി ഏത് സ്ഥലമാണ് സെലക്ട് ചെയ്യുന്നത്, ആ സ്ഥലം വിട്ടു നൽകാൻ ഞങ്ങൾ തയ്യാറാണ്. ഞങ്ങൾക്ക് അതിന് വാശിയൊന്നുമില്ല.
0: അട്ടപ്പാടിയിലെ ആദിവാസി യുവാവ് മധുവിനെ ആൾക്കൂട്ട കൊല ചെയ്ത കേസിൽ ഒന്നാം പ്രതി മേച്ചേരൽ ഹുസൈനെ തെളിവുകളുടെ അഭാവത്തിൽ ഹൈക്കോടതി വെറുതെ വിട്ടു. എന്നാൽ ശിക്ഷാവിധി ചോദ്യം ചെയ്ത് മറ്റു പ്രതികൾ നൽകിയ അപ്പീൽ കോടതി തള്ളി. 16 പ്രതികളിൽ 13 പേരുടെ ശിക്ഷ ശരിവച്ചു. മധുവിനെ ഉപദ്രവിച്ചിട്ടില്ല എന്നും സ്ഥലത്തുണ്ടായിരുന്നതിനാൽ മാത്രമാണ് കേസിൽ ഉൾപ്പെട്ടത് എന്നുമായിരുന്നു ഹുസൈന്റെ വാദം.

0: 2018 ഫെബ്രുവരി 22 മധുവിനെ ഭക്ഷണ സാധനങ്ങൾ മോഷ്ടിച്ചു എന്നാരോപിച്ച് മർദ്ദിച്ച് കൊലപ്പെടുത്തിയത്. സംസ്ഥാനത്ത് പ്ലസ് വൺ പ്രവേശനത്തിനുള്ള അപേക്ഷകൾ ഇന്നു മുതൽ സമർപ്പിക്കാം. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. അതേസമയം രണ്ടാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം നാളെ പൊതുവിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീൻ പ്രഖ്യാപിക്കും. CBSE 12ാം ക്ലാസ് ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പിനായി അപേക്ഷിക്കാനുള്ള സമയപരിധി ഇന്നത്തേക്കുകൂടി നീട്ടി. അതേസമയം ഉത്തരക്കടലാസുകളുടെ പകർപ്പുകൾ ലഭിക്കാൻ അധിക തുക നൽകേണ്ടി വന്നവർക്ക് പണം മടക്കി നൽകുമെന്നും അപേക്ഷിച്ച എല്ലാവർക്കും പകർപ്പുകൾ ലഭ്യമാക്കുമെന്നും ബോർഡ് അറിയിച്ചു. പശ്ചിമേഷ്യയിലെ പ്രാദേശിക സംഘർഷങ്ങൾക്കിടെ ഹജ്ജ് തീർത്ഥാടനത്തിന് ഇന്ന് തുടക്കമായി. ലോകമെമ്പാടുമുള്ള 1.6 ദശലക്ഷത്തിലധികം പേരാണ് മക്കയിൽ നിന്ന് സൌദി അറേബ്യയിലെ മിനായിൽ ഒത്തുകൂടുന്നത്. ഇന്ത്യയിൽ നിന്ന് ഏകദേശം 1,75,000 തീർത്ഥാടകർ ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. നാളെയാണ് അറഫ സംഗമം. പ്രതിഷ്ഠാദിന പൂജകൾക്കായി ശബരിമല ക്ഷേത്രനട ഇന്ന് വൈകിട്ട് തുറക്കും. നാളെയാണ് പ്രതിഷ്ഠാദിനം. പൂജകൾ പൂർത്തിയാക്കി നാളെ രാത്രി 10 നടയടയ്ക്കും. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR News_TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11-7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്പിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. സംസ്ഥാനത്ത് വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചു. ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഈ മാസം 28 വരെ കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. തുടർച്ചയായി പെയ്യുന്ന മഴയിൽ കുട്ടനാട്ടിലും അപ്പർ കുട്ടനാട്ടിലും ജലനിരപ്പ് ഉയർന്നു. പമ്പ, അച്ചൻകോവിൽ തുടങ്ങിയ നദികളിൽ ശക്തമായ നീരൊഴുക്കുണ്ട്. അമ്പലപ്പുഴയിൽ കടൽക്ഷോഭവും രൂക്ഷമാണ്. വിശദാംശങ്ങളുമായി ആകാശവാണി ആലപ്പുഴ ജില്ലാ പ്രതിനിധി ആർ രവികുമാർ.
2: തുടർച്ചയായി പെയ്യുന്ന മഴയിൽ കുട്ടനാട്ടിലും അപ്പർ കുട്ടനാട്ടിലും ജലനിരപ്പ് ഉയർന്നു. പമ്പ, അച്ചൻകോവിൽ തുടങ്ങിയ നദികളിൽ ശക്തമായ നീരൊഴുക്കുണ്ട്. കാറ്റിൽ മരം വീണ ചേർത്തലയിൽ 2, മാന്നാറിൽ 1 വീടിനും നാശമുണ്ടായി. തുറവൂരിൽ റോഡിന് കുറുകെ മരം വീണ ഗതാഗതം അല്പനേരം തടസ്സപ്പെട്ടു. അമ്പലപ്പുഴയിൽ കടൽക്ഷോഭവും തലപൊക്കിയിട്ടുണ്ട്. തകർന്ന് തരിപ്പണമായി കിടക്കുന്ന റോഡുകളിലെ വെള്ളക്കെട്ടാണ് നാട്ടുകാരുടെ ഇപ്പോഴത്തെ പ്രധാന പ്രശ്നം. പല റോഡുകളും ഇപ്പോൾ തോട് പോലെ കിടക്കുകയാണ്.
0: നീറ്റ് പരീക്ഷാ നടത്തിപ്പിലെ ആവർത്തിച്ചുള്ള വീഴ്ചകളിൽ ആശങ്കയറിയിച്ച് സുപ്രീംകോടതി. കേന്ദ്ര സർക്കാർ, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി, CBI എന്നിവയിൽ നിന്ന് കോടതി പ്രതികരണം തേടി. ആവർത്തിച്ചുള്ള ചോദ്യപേപ്പർ ചോർച്ച 22 ലക്ഷത്തിലധികം വിദ്യാർത്ഥികളുടെ അവകാശങ്ങളെ ബാധിച്ചെന്ന ഹർജികൾ പരിഗണിക്കുകയായിരുന്നു സുപ്രീംകോടതി. ഇന്ന് ലോക ഫുട്ബോൾ ദിനം. 1924 പാരീസ് ഒളിമ്പിക്സിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ടീമുകളുടെ പ്രാതിനിധ്യത്തോടെ ചരിത്രത്തിലെ ആദ്യത്തെ അന്താരാഷ്ട്ര ഫുട്ബോൾ ടൂർണമെന്റ് നടന്നു. ഇതിന്റെ 100ാം വാർഷികമായ 2024 ടൂർണമെന്റ് നടന്ന May 25 ഐക്യരാഷ്ട്രസഭ ഫുട്ബോൾ ദിനമായി പ്രഖ്യാപിച്ചത്. ദിവസേനയുള്ള വ്യായാമവും ശാരീരിക പ്രവർത്തനങ്ങളും പ്രോത്സാഹിപ്പിക്കുന്നതിന് ഫിഫയും ലോകാരോഗ്യ സംഘടനയും നയിക്കുന്ന ആഗോള ക്യാമ്പയിനോട് അനുബന്ധിച്ച് സജീവമായി തുടരൂ എന്ന പ്രമേയത്തിലാണ് ഇത്തവണത്തെ ദിനാചരണം. വനിതാ സാഫ് ഫുട്ബോളിന് ഇന്ന് തുടക്കം. ഗോവയിലെ ഫതോർദ സ്റ്റേഡിയത്തിൽ രാത്രി 7:30 നടക്കുന്ന മത്സരത്തിൽ ഇന്ത്യ മാൽദീവ്സിനെ നേരിടും. തൃശൂർ അതിരപ്പിള്ളി മലക്കപ്പാറ അന്തർ സംസ്ഥാന പാതയിൽ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടക്കുന്നതിനാൽ ഗതാഗതത്തിന് കർശന നിയന്ത്രണം ഏർപ്പെടുത്തി. പൊതുജനങ്ങളും വിനോദസഞ്ചാരികളും നിർദ്ദേശങ്ങൾക്കനുസരിച്ച് ബദൽപാതകൾ ഉപയോഗിക്കണമെന്ന് അധികൃതർ അഭ്യർത്ഥിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്.
3: തമിഴ്നാട് ഭാഗത്തുനിന്ന് അതിരപ്പിള്ളി ചാലക്കുടി ഭാഗങ്ങളിലേക്ക് പോകുന്നതിനായി മലക്കപ്പാറ വഴി വരുന്ന എല്ലാത്തരം വാഹനങ്ങളും മലക്കപ്പാറ ചെക്ക് പോസ്റ്റിൽ തടയുകയാണ് ചെയ്യുന്നത്. ചാലക്കുടി അതിരപ്പിള്ളി ഭാഗത്തുനിന്നും മലക്കപ്പാറ വാൽപ്പാറ ഭാഗങ്ങളിലേക്ക് പോകുന്ന വാഹനങ്ങൾ വാഴച്ചാൽ ചെക്ക് പോസ്റ്റിലാണ് തടയുന്നത്. തമിഴ്നാട്ടിൽ നിന്നും തൃശൂർ, എറണാകുളം ഭാഗങ്ങളിലേക്ക് പോകേണ്ട യാത്രക്കാരും തിരികെ യാത്ര ചെയ്യുന്നവരും ഈ വനപാത ഒഴിവാക്കി പാലക്കാട് മണ്ണുത്തി ദേശീയപാത വഴിയുള്ള ബദൽ റൂട്ടുകൾ ഉപയോഗിക്കാനാണ് നിർദ്ദേശം. റോഡ് നിർമ്മാണം പൂർത്തിയാകുന്നതുവരെ പൊതുജനങ്ങളും വിനോദസഞ്ചാരികളും ഈ നിയന്ത്രണങ്ങളോട് പൂർണ്ണമായും സഹകരിക്കണം.
0: മുതിർന്ന കോൺഗ്രസ് നേതാവും സാമൂഹിക സാംസ്കാരിക പ്രവർത്തകനുമായ മംഗളം ഗോപിനാഥിന്റെ സംസ്കാരം ഉച്ചയ്ക്ക് 2 മണിക്ക് മഞ്ചേരി വെട്ടേക്കോട് നടക്കും. അർബുദബാധിതനായി ചികിത്സയിലിരിക്കെ 88 വയസ്സിലായിരുന്നു വിയോഗം. എ ഐ

സി കെപിസിസി അംഗമായിരുന്ന അദ്ദേഹം അല്ലമീൻ, മലബാർ ടുഡേ തുടങ്ങിയ പത്രങ്ങളുടെ പത്രാധിപരായിരുന്നു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 866 പോയിന്റ് ഉയർന്ന് 76,281, നിഫ്റ്റി 243 പോയിന്റ് നേട്ടത്തിൽ 23,962, വ്യാപാരം തുടരുന്നു. സ്വർണവില കൂടി. പവന് 240 രൂപ വർദ്ധിച്ച് 116,880 രൂപയാണ് ഇന്നത്തെ വില. 6 ദിവസത്തെ സ്റ്റുഡന്റ് പോലീസ് കേഡറ്റ് ക്യാമ്പ് ഐക്യ 2026 ഇന്ന് സമാപിക്കും. തിരുവനന്തപുരം വെങ്ങാനൂർ വിപിഎസ് മലങ്കര ഹയർ സെക്കൻഡറി സ്കൂൾ ഗ്രൌണ്ടിൽ വൈകിട്ട് 4 മണിക്ക് നടക്കുന്ന പരേഡിൽ ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തല അഭിവാദ്യം സ്വീകരിക്കും. സംസ്ഥാനത്തെ 939 സ്റ്റുഡന്റ് പോലീസ് കേഡറ്റുകളാണ് ക്യാമ്പിൽ പങ്കെടുത്തത്. എറണാകുളം ജില്ലയിൽ ഇന്ന് മഴയ്ക്ക് ശമനം. ഇന്നലെ ശക്തമായ മഴ പെയ്തതിനെ തുടർന്ന് ഭൂതത്താൻകെട്ട് ബാരേജിന്റെ ഷട്ടറുകൾ ജലനിരപ്പ് കുറയ്ക്കുന്നതിനായി ഇടയ്ക്കിടെ തുറക്കുന്നുണ്ട്. പ്രാദേശികവാസികൾ ജാഗ്രത പാലിക്കണം. ലക്ഷദ്വീപിൽ വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് NCPSPയുടെ നേതൃത്വത്തിൽ ദ്വീപുകളിലെ ഡെപ്യൂട്ടി കളക്ടർമാരുടെ ഓഫീസുകളിലേക്ക് പ്രതിഷേധ മാർച്ചുകൾ സംഘടിപ്പിച്ചു. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിക്കും. ഇന്ന് വിതരണം ചെയ്യുന്നത് 66 പുരസ്കാരങ്ങൾ. രാജ്യത്ത് ഇന്ധനവില വീണ്ടും കൂടി. പെട്രോളിന് 2.61 രൂപയും ഡീസലിന് 2.71 രൂപയും വർദ്ധിപ്പിച്ചു. സംസ്ഥാനത്തെ ആശുപത്രികളിൽ രോഗികൾക്ക് നിലത്ത് കിടക്കേണ്ടി വരുന്ന അവസ്ഥ ഒഴിവാക്കുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. അട്ടപ്പാടിയിലെ ആദിവാസി യുവാവ് മധുവിന്റെ കൊലപാതകത്തിൽ ഒന്നാം പ്രതി മേച്ചേരിൽ ഹുസൈനെ വെറുതെ വിട്ട് ഹൈക്കോടതി. സംസ്ഥാനത്ത് മഴ തുടരും. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഇന്ന് ലോക ഫുട്ബോൾ ദിനം. വനിതാ സാഫ് ഫുട്ബോളിന്റെ ആദ്യ ദിനത്തിൽ ഇന്ത്യ ഇന്ന് മാൽദ്വീപ്സിനെ നേരിടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50. ആകാശവാണി.

0: സ്കാനെ കുറിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ന്യൂക്ലിയർ മെഡിസിൻ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ റോസ്നാര ബീഗം സംസാരിക്കുന്നു.
1: റേഡിയേഷൻ അഥവാ ആണവ വികിരണം എന്ന് കേൾക്കുമ്പോൾ തന്നെ ബഹുഭൂരിപക്ഷം ജനങ്ങളുടെയും മനസ്സിൽ ഭയാശങ്കകളാണ് ഉണ്ടാവുക അല്ലേ? എല്ലാവരുടെയും മനസ്സുകളിലേക്ക് ഹിരോഷിമയും നാഗസാക്കിയും ഫുകുഷിമയും ഒക്കെ വിതച്ച വിപത്തുകളാണ് ഓർമ്മ വരുന്നത്. ഏകദേശം 500,000 ജനങ്ങളുടെ ജീവഹാനി വരുത്തിയ ഹിരോഷിമയും നാഗസാക്കിയും ആണവ വികിരണവുമായി ബന്ധപ്പെട്ട് നാം ഓർക്കുമ്പോൾ കോടിക്കണക്കിന് മനുഷ്യരുടെ ജീവനും ജീവിതവും രക്ഷിക്കാൻ കഴിയുന്ന ആണവോർജത്തിന്റെ സൗമ്യമായ മറ്റൊരു മുഖം പൊതുവേ നമുക്ക് പരിചിതമല്ല. അണുവിഭജനം അഥവാ ന്യൂക്ലിയർ ഫിഷൻ, അണുസംയോജനം അഥവാ ന്യൂക്ലിയർ ഫ്യൂഷൻ എന്നീ ആണവ പ്രക്രിയകൾ അനിയന്ത്രിതമായി നടക്കുമ്പോഴാണ് ആണവ വിസ്ഫോടനം സംഭവിക്കുന്നത്. ഇതേ പ്രവർത്തനം തന്നെ നിയന്ത്രിതമായ രീതിയിൽ ആണവ നിലയങ്ങളിൽ നടക്കുമ്പോൾ വളരെ സുരക്ഷിതമായി ഊർജവും വളരെയധികം പ്രയോജനപ്രദമായ മൂലകങ്ങളും ലഭിക്കുന്നു. അവയിൽ പലതും ക്യാൻസർ ചികിത്സയിലും ന്യൂക്ലിയർ മെഡിസിൻ സ്കാനുകൾക്കും ചികിത്സകൾക്കും ഉപയോഗിക്കുന്നു. ചില മൂലകങ്ങളുടെ അണുകേന്ദ്രത്തിൽ നിന്നുള്ള വികിരണങ്ങൾ വളരെ പ്രയോജനപ്രദമായ ഊർജസ്രോതസ് ആയി ഉപയോഗിക്കാൻ സാധിക്കും. ഇതിനെ റേഡിയോ ആക്റ്റീവത അഥവാ റേഡിയോ ആക്ടിവിറ്റി എന്ന് പറയുന്നു. ഈ വികിരണങ്ങൾ ഉണ്ടെന്നുള്ള കണ്ടുപിടുത്തം വൈദ്യശാസ്ത്ര രംഗത്തും മറ്റു പല മേഖലകളിലും വിപ്ലവകരമായ പല മാറ്റങ്ങൾക്കും തുടർ ഗവേഷണങ്ങൾക്കും വഴിതെളിച്ചു. 1903 മുതൽ 1983 വരെയുള്ള കാലഘട്ടം മാത്രം പരിശോധിച്ചാൽ തന്നെ 30 പരം ഗവേഷകർക്ക് ഈ മേഖലയിൽ നോബൽ സമ്മാനം ലഭിച്ചിട്ടുണ്ട് എന്നുള്ളത് ഇതിന്റെ പ്രാധാന്യം വ്യക്തമാക്കുന്നു. ആണവോർജം മനുഷ്യോപകാരപ്രദമായി ഉപയോഗിക്കാൻ കഴിയും എന്നതിന്റെ ഉത്തമ ഉദാഹരണമാണ് ന്യൂക്ലിയർ മെഡിസിൻ എന്ന വൈദ്യശാസ്ത്ര ശാഖ. എങ്ങനെയാണ് ഇത് സാധ്യമാകുന്നത്? ആണവ വികിരണങ്ങൾ പുറപ്പെടുവിക്കുന്ന മൂലകങ്ങൾ മരുന്ന് രൂപത്തിൽ ഉപയോഗിച്ച് ആധുനിക ഉപകരണങ്ങളുടെ സഹായത്തോടെ രോഗനിർണയവും ചികിത്സയും നടത്തുന്ന ആധുനിക വൈദ്യശാസ്ത്ര ശാഖയാണ് ന്യൂക്ലിയർ മെഡിസിൻ. ഈ മരുന്നുകൾ വളരെ ചെറിയ അളവിൽ, അതായത് നാനോഗ്രാം അളവിൽ, 1 ഗ്രാമിന്റെ 1000 ദശലക്ഷത്തിൽ ഒന്നാണ് നാനോഗ്രാം, ഈ അളവിലാണ് ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് തന്നെ പ്രായോഗികമായി പാർശ്വഫലങ്ങൾ ഒന്നും തന്നെ ഇല്ല എന്ന് പറയാം. ശരീരത്തിലെ കോശങ്ങളുടെ പ്രവർത്തനം സൂക്ഷ്മതലത്തിൽ അറിയാനും

രോഗാവസ്ഥ മനസ്സിലാക്കി രോഗബാധിതമായ കോശങ്ങളെ മാത്രം ലക്ഷ്യമാക്കി ചികിത്സ നൽകുന്നതിനും ന്യൂക്ലിയർ മെഡിസിൻ സാങ്കേതിക വിദ്യയ്ക്ക് കഴിയും. സ്പെക് സ്കാനർ, സിംഗിൾ ഫോട്ടോൺ എമിഷൻ കമ്പ്യൂട്ടർ ടോമോഗ്രഫി സ്കാനർ, പെറ്റ് സ്കാനർ, പോസിട്രോൺ എമിഷൻ ടോമോഗ്രഫി സ്കാനർ എന്നീ ആധുനിക ഉപകരണങ്ങൾ ഉപയോഗിച്ചാണ് ന്യൂക്ലിയർ മെഡിസിൻ പ്രവർത്തിക്കുന്നത്. സാധാരണ ഉപയോഗിക്കുന്ന അൾട്രാസൗണ്ട് സ്കാൻ, സിടി സ്കാൻ, MRI സ്കാൻ എന്നിവയിൽ നിന്നും ഇവ എങ്ങനെയാണ് വ്യത്യസ്തമാകുന്നത്, അല്ലെങ്കിൽ എന്ത് അധിക പ്രയോജനമാണ് ഈ സ്കാനുകൾ കൊണ്ടുണ്ടാവുക? അൾട്രാസൗണ്ട് സ്കാൻ, സിടി സ്കാൻ, MRI സ്കാൻ എന്നിവ ശരീരഘടന മനസ്സിലാക്കാൻ ഉപയോഗിക്കുമ്പോൾ സ്പെക് സ്കാനർ, പെറ്റ് സ്കാനർ എന്നീ സ്കാനുകൾ അവയവങ്ങളുടെ പ്രവർത്തനങ്ങളും കോശങ്ങളുടെ സൂക്ഷ്മതലത്തിലുള്ള പ്രക്രിയകളും മനസ്സിലാക്കാൻ സഹായിക്കുന്നു. ഈ രണ്ടു തരത്തിലുള്ള സാങ്കേതിക വിദ്യയും സംയോജിപ്പിച്ചുകൊണ്ടുള്ള സ്കാനറുകൾ ഇപ്പോൾ ലഭ്യമാണ്. സ്പെക് സിടി, പെറ്റ് സിടി, പെറ്റ് MRI എന്നിവ, ഇവയെ ഹൈബ്രിഡ് ഇമേജിംഗ് എന്ന് പറയുന്നു. ശരീരഘടനയിലെയും പ്രവർത്തനങ്ങളിലെയും മാറ്റങ്ങൾ ഒരേ സമയം കണ്ടെത്താൻ ഇവ സഹായകമാകുന്നു. പെറ്റ് സ്കാനർ എന്നാൽ എന്താണെന്നും അതിന്റെ ഉപയോഗങ്ങൾ അല്ലെങ്കിൽ പ്രയോജനങ്ങൾ എന്താണെന്നും നോക്കാം. ഇന്ന് ലഭ്യമായിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും ആധുനികമായ രോഗനിർണയ സംവിധാനങ്ങളിൽ ഒന്നാണ് പെറ്റ് സ്കാനർ. MRI, CT എന്നിവയുമായി സംയോജിപ്പിച്ച് പെറ്റ് സിടി, പെറ്റ് MRI എന്നീ അതിനൂതന സംവിധാനങ്ങളും ഇന്ന് ലഭ്യമാണ്. തന്മാത്രാ തലത്തിൽ ശരീരത്തിന്റെ മെറ്റബോളിസം അഥവാ ഉപാപചയ പ്രക്രിയകൾ മനസ്സിലാക്കാൻ സഹായിക്കുന്നതിനാൽ പെറ്റ് സ്കാനിങ്ങിനെ മോളിക്കുലർ ഇമേജിംഗ് അല്ലെങ്കിൽ മെറ്റബോളിക് ഇമേജിംഗ് എന്നിങ്ങനെയും അറിയപ്പെടുന്നു. പെറ്റ് സ്കാൻ ചെയ്യുന്നതിനായി പോസിട്രോൺ കണങ്ങൾ പുറപ്പെടുവിക്കുന്ന പലതരം മരുന്നുകൾ അല്ലെങ്കിൽ റേഡിയോ ഫാർമസ്യൂട്ടിക്കൽസ് ഉപയോഗിക്കുന്നു. ഈ മരുന്നുകൾ രോഗമുള്ള കോശങ്ങളിൽ മാത്രം എത്തുകയും അതിൽ നിന്നുള്ള ഗാമാ വികിരണങ്ങൾ പെറ്റ് സ്കാനർ ഉപയോഗിച്ച് കണ്ടുപിടിച്ച് രോഗബാധിത കോശങ്ങളുടെ സ്ഥാനവും വ്യാപനവും കൃത്യമായി അറിയാൻ സാധിക്കുന്നു. F18 FDG അഥവാ ഫ്ലൂറോ ഡിയോക്സി ഗ്ലൂക്കോസ്, ഗാലിയം ഡോട്ടറ്റേറ്റ്, ഗാലിയം PSMA എന്നിവ അവയിൽ ചിലതാണ്. ശരീരത്തിനുള്ളിലെ ജൈവരാസ പ്രവർത്തനങ്ങളെ ദൃശ്യവൽക്കരിക്കുന്നതിലൂടെ ക്യാൻസർ, ക്യാൻസർ ഇതര രോഗനിർണയത്തിലും ആധുനിക വൈദ്യശാസ്ത്ര ഗവേഷണത്തിലും പെറ്റ് സ്കാനിന് വലിയ പങ്കുണ്ട്. ക്യാൻസർ രോഗനിർണയത്തിനും രോഗത്തിന്റെ വ്യാപനം കണ്ടെത്തുന്നതിനും ക്യാൻസർ സ്റ്റേജ് നിർണയിക്കുന്നതിനും ചികിത്സയുടെ ഫലം വിലയിരുത്തുന്നതിനും തുടർ ചികിത്സ നിശ്ചയിക്കുന്നതിനും ഇത് വളരെ ഉപയോഗപ്രദമാണ്. പുറമേ പ്രകടമല്ലാത്ത ക്യാൻസർ അഥവാ ഒക്കൾട്ട് പ്രൈമറി കണ്ടെത്താൻ പെറ്റ് സ്കാനിന് കഴിയും. ക്യാൻസർ രോഗത്തിനുള്ള റേഡിയേഷൻ ചികിത്സ നൽകുമ്പോൾ അസുഖമുള്ള കോശങ്ങളെ കൃത്യമായി പ്ലാൻ ചെയ്ത് റേഡിയേഷൻ നൽകാനും അതുവഴി സാധാരണ കോശങ്ങളിലേക്ക് റേഡിയേഷൻ എത്തുന്നത് വളരെയധികം കുറയ്ക്കുന്നതിനും പെറ്റ് സ്കാനർ ഉപയോഗിച്ചുള്ള പ്ലാനിംഗ് സഹായിക്കുന്നു. മറ്റൊരു സ്കാനിലും കണ്ടെത്താൻ കഴിയാത്ത ക്യാൻസർ ബാധിത കോശങ്ങളെ കണ്ടെത്തുന്നതിനും ഇത് സഹായിക്കുന്നു. മറവി രോഗത്തിനുള്ള പലവിധ കാരണങ്ങൾ പെറ്റ് സ്കാനർ ഉപയോഗിച്ച് അറിയാൻ സാധിക്കും. ഡെമെൻഷ്യ, പാർക്കിൻസോൺസും തുടങ്ങിയ രോഗങ്ങളുടെയും അവയുടെ ചികിത്സയുടെയും ഗവേഷണത്തിനും തലച്ചോറിന്റെ പ്രവർത്തനം പഠിക്കുവാനും പെറ്റ് സ്കാൻ ഉപയോഗിച്ചു വരുന്നു. അപസ്മാര രോഗികളിൽ തലച്ചോറിൽ അപസ്മാരത്തിന്റെ ഉറവിടം കണ്ടെത്താൻ പെറ്റ് സ്കാൻ സഹായകമാണ്. ശരീരത്തിനുള്ളിൽ ഒളിഞ്ഞിരിക്കുന്ന അണുബാധ കണ്ടെത്താനും ക്ഷയരോഗം, വാസ്കുലൈറ്റിസ്, കണക്റ്റീവ് ടിഷ്യൂ ഡിസോർഡേഴ്സ് പോലെയുള്ള രോഗങ്ങളുടെ വ്യാപനവും അവയുടെ ചികിത്സ എത്രത്തോളം ഫലപ്രദമാണ് എന്ന് അറിയുവാനും പെറ്റ് സ്കാനർ ഉപയോഗിച്ച് സാധിക്കുന്നതാണ്. ഹൃദയപേശികളിൽ രക്തയോട്ടവും തകരാറും നിർണയിച്ച് ആൻജിയോപ്ലാസ്റ്റി, കൊറോണറി ബൈപാസ് പോലെയുള്ള ചികിത്സകൾ ഫലപ്രദമാകുമോ എന്ന് നേരത്തെ അറിയാനും പെറ്റ് സ്കാൻ ഉപയോഗിച്ചിട്ടുള്ള മയോകാർഡിയൽ വയബിലിറ്റി സ്കാൻ പ്രയോജനപ്രദമാണ്. ക്യാൻസർ, ക്യാൻസർ ഇതര രോഗങ്ങളിൽ രോഗബാധിത കോശങ്ങളിലെ കൃത്യമായി കണ്ടുപിടിച്ച് ബയോപ്സി പരിശോധനയുടെ കൃത്യത ഉറപ്പാക്കാനും പെറ്റ് ഗൈഡഡ് ബയോപ്സി സഹായിക്കുന്നു. പെറ്റ് സ്കാനിന്റെ മറ്റൊരു പ്രധാന പ്രയോജനം ടാർഗറ്റഡ് തെറപ്പി സാധ്യമാകുന്നതാണ്. പെറ്റ് സ്കാൻ സാങ്കേതിക വിദ്യ ഉപയോഗിക്കുമ്പോൾ ക്യാൻസർ ചികിത്സയ്ക്ക് ഉപയോഗിക്കാൻ തീരുമാനിക്കുന്ന മരുന്നുകൾ രോഗബാധിതമായ കലകളിൽ എത്തുന്നുണ്ടോ എന്നറിയുന്നതിനും ഇക്കാര്യം രോഗനിർണയത്തിനായി നടത്തിയ സ്കാൻ റിപ്പോർട്ടുമായി താരതമ്യം ചെയ്ത് ഉറപ്പാക്കാനും കഴിയുന്നതാണ്. ഉദാഹരണമായി ന്യൂറോ എൻഡോക്രൈൻ ക്യാൻസർ ചികിത്സയ്ക്ക് ഡോട്ടറ്റേറ്റ് തന്മാത്രകളുമായി ബന്ധിപ്പിച്ച് ബീറ്റ കണങ്ങൾ പുറപ്പെടുവിക്കുന്ന ലുട്ടീഷ്യം, ഇട്രിയം എന്നീ റേഡിയോ ആക്റ്റീവ് മൂലകങ്ങൾ ഉപയോഗിച്ചു വരുന്നു. ഈ മരുന്ന് അസുഖബാധിത കോശങ്ങളിൽ എത്താൻ സാധ്യതയുണ്ടോ എന്ന് ഗാമ കണങ്ങൾ പുറപ്പെടുവിക്കുന്ന ഗാലിയം ഡോട്ടറ്റേറ്റ് ഉപയോഗിച്ച് പെറ്റ് സ്കാൻ ചെയ്യുമ്പോൾ ചികിത്സയ്ക്ക് മുൻപേ തന്നെ അറിയുവാൻ സാധിക്കുന്നു. ഇങ്ങനെ പ്രോസ്റ്റേറ്റ് ക്യാൻസറിനും

0: ലുട്ടീഷ്യം പി എസ് എം എ, ഗാലിയം പി എസ് എം എ എന്നിവ ഉപയോഗിച്ച് അറിയുവാൻ സാധിക്കും. കേരളത്തിൽ സർക്കാർ മേഖലയിൽ രണ്ട് മെഡിക്കൽ കോളേജുകളിലാണ് ന്യൂക്ലിയർ മെഡിസിൻ വിഭാഗമുള്ളത്, തിരുവനന്തപുരം കോഴിക്കോട് മെഡിക്കൽ കോളേജുകളിൽ. അതുപോലെ റീജിയണൽ ക്യാൻസർ സെന്റർ, മലബാർ ക്യാൻസർ സെന്റർ എന്നിവിടങ്ങളിലും ന്യൂക്ലിയർ മെഡിസിൻ വിഭാഗം പ്രവർത്തിച്ചു വരുന്നു. പുതിയ ഗവേഷണങ്ങളും പഠനങ്ങളും അനുസരിച്ച് രോഗനിർണയത്തിലും ചികിത്സയിലും വൈദ്യശാസ്ത്രത്തിന്റെ വിവിധ മേഖലകളിൽ പെറ്റ് സ്കാൻ ഉപയോഗം വർദ്ധിച്ചു വരുന്നുണ്ട്. ഇന്ന് ക്യാൻസറിനും ക്യാൻസർ ഇതര ചികിത്സയിലും ഒഴിച്ചുകൂടാൻ പറ്റാത്ത ഒരു പരിശോധനാ സംവിധാനമാണ് പെറ്റ് സ്കാൻ.
1: പെറ്റ് സ്കാനെ കുറിച്ച് തിരുവനന്തപുരം മെഡിക്കൽ കോളേജിലെ ന്യൂക്ലിയർ മെഡിസിൻ വിഭാഗം അസിസ്റ്റന്റ് പ്രൊഫസർ ഡോക്ടർ റോസ്നാര ബീഗം സംസാരിക്കുകയായിരുന്നു ഇതുവരെ.

0: കുമ്മം സി ഐ ടി സ്പോൺസർഡ് പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ ഉച്ചയ്ക്ക് 2:30.
1: റേഡിയോ ഹെൽത്ത് ദേശീയ ആരോഗ്യ ദൌത്യം അവതരിപ്പിക്കുന്ന സ്പോൺസർ പരിപാടി തിങ്കൾ മുതൽ വെള്ളി വരെ രാവിലെ 10 മണിക്ക് റേഡിയോ ഹെൽത്ത്.
2: റീഗൽ ജുവല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
3: എന്നും രാവിലെ 7:13.
2: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
3: റീഗൽ ജുവല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
4: അല്പസമയത്തിനുള്ളിൽ വാർത്തകൾ കേൾക്കാം.
5: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് സുധിൻ സൈനുദ്ദീൻ. പ്രധാന വാർത്തകൾ. 2026 പത്മപുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് സമ്മാനിക്കും. കേരളത്തിൽ നിന്നും 8 പേർ പുരസ്കാരം ഏറ്റുവാങ്ങും. ഭീകരവാദത്തോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് ഇന്ത്യയ്ക്കും യുഎസിനുമുള്ളതെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. നീറ്റ് യുജി ചോദ്യപേപ്പർ ചോർച്ചയിൽ ആശങ്ക അറിയിച്ച് സുപ്രീംകോടതി. കേന്ദ്ര സർക്കാർ എൻടിഎ, സിബിഐ എന്നിവരിൽ നിന്ന് പ്രതികരണം തേടി. കേരളത്തിൽ എയിംസിനായി കേന്ദ്ര സർക്കാർ പരിശോധിച്ച് നിശ്ചയിക്കുന്ന ഏത് സ്ഥലവും ഏറ്റെടുത്ത് നൽകുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്കിടെ 5 ദിവസത്തെ വാർഷിക ഹജ്ജ് തീർത്ഥാടനത്തിന് ഇന്ന് തുടക്കം. ഐപിഎൽ ക്രിക്കറ്റിൽ പ്ലേ ഓഫ് മത്സരങ്ങൾ നാളെ മുതൽ. വാർത്തകൾ വിശദമായി. 2026 പത്മപുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ വൈകിട്ട് നടക്കുന്ന ചടങ്ങിലാണ് പുരസ്കാര വിതരണം. കേരളത്തിൽ നിന്നും 8 പേരാണ് പുരസ്കാരത്തിന് അർഹരായത്. വിശദാംശങ്ങളിലേക്ക്.
6: 2 പത്മവിഭൂഷൺ, 6 പത്മഭൂഷൺ, 58 പത്മശ്രീ എന്നിവയുൾപ്പെടെ 66 പുരസ്കാരങ്ങളാണ് രാഷ്ട്രപതി ഇന്ന് വിതരണം ചെയ്യുക. ബാക്കിയുള്ളവ പിന്നീട് സമ്മാനിക്കും. ഈ വർഷം ആകെ 131 പത്മ പുരസ്കാരങ്ങളാണ് പ്രഖ്യാപിച്ചത്. 5 പത്മവിഭൂഷൺ, 13 പത്മഭൂഷൺ, 113 പത്മശ്രീ അവാർഡുകൾ എന്നിവ ഇതിൽ ഉൾപ്പെടുന്നു. പുരസ്കാര ജേതാക്കളിൽ 19 പേർ സ്ത്രീകളാണ്. 16 വ്യക്തികൾക്ക് മരണാനന്തര ബഹുമതിയായാണ് പുരസ്കാരം. കേരളത്തിൽ നിന്നും വിഎസ് അച്യുതാനന്ദൻ, കെ ടി തോമസ്, പി നാരായണൻ എന്നിവർക്ക് പത്മവിഭൂഷൺ, മമ്മൂട്ടി, വെള്ളാപ്പള്ളി നടേശൻ എന്നിവർക്ക് പത്മഭൂഷൺ, ഡോക്ടർ എ ഇ മുത്തുനായകം, കലാമണ്ഡലം വിമല മേനോൻ, കൊല്ലക്കയിൽ ദേവകിയമ്മ എന്നിവർക്ക് പത്മശ്രീ എന്നിങ്ങനെയാണ് പുരസ്കാരങ്ങൾ. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
5: എല്ലാ ഗോത്രസമൂഹങ്ങളെയും ഏകീകൃത സിവിൽ കോഡിന്റെ പരിധിയിൽ നിന്നൊഴിവാക്കാൻ പ്രത്യേക വ്യവസ്ഥകൾ ഏർപ്പെടുത്തിയതായി കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷാ. ന്യൂഡൽഹിയിൽ ജനജാതി സംസ്കൃതി സമാഗമത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഏകീകൃത സിവിൽ കോഡ് ഒരു ഗോത്ര അവകാശങ്ങളെയും ലംഘിക്കില്ലെന്ന് കേന്ദ്രമന്ത്രി വ്യക്തമാക്കി. ഇറാനുമായി കരാറിലേർപ്പെടാൻ തിടുക്കം കാണിക്കരുതെന്ന് യുഎസ് പ്രതിനിധികളോട് നിർദ്ദേശിച്ചതായി പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. വെടിനിർത്തൽ 60 ദിവസത്തേക്ക് നീട്ടുക, ഹോർമൂസ് കടലിടുക്ക് തുറക്കുക, ഇറാന്റെ ആണവ പദ്ധതിയെക്കുറിച്ചുള്ള കൂടുതൽ ചർച്ചകൾ എന്നിവ കരാറിൽ ഉൾപ്പെടുന്നു. ഇറാനുമായി ഭാവിയിൽ ഏർപ്പെടുന്ന ഏതൊരു കരാറിലും യാതൊരു സാമ്പത്തിക ഇളവുകളും ഉണ്ടാകില്ലെന്നും അദ്ദേഹം പറഞ്ഞു. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം നാളെ ന്യൂഡൽഹിയിൽ ചേരും. ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെനി വോങ്, ജപ്പാൻ വിദേശകാര്യമന്ത്രി തോഷിമിത്സു മൊട്ടേഗി, അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും.

0: ഭരണ മേഖലകളിലെ സ്ക്വാഡ് സഹകരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെ കുറിച്ച് നേതാക്കൾ നടത്തിപ്പിലെ ആവർത്തിച്ചുള്ള വീഴ്ചകളിൽ സുപ്രീംകോടതി ആശങ്ക പ്രകടിപ്പിച്ചു. നേരത്തെയുണ്ടായ ചോദ്യപേപ്പർ ചോർച്ച വിവാദത്തിൽ നിന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഒരു പാഠവും പഠിക്കാത്തത് ദുഃഖകരമാണെന്ന് കോടതി നിരീക്ഷിച്ചു. കേന്ദ്ര സർക്കാർ, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി, സിബിഐ എന്നിവരിൽ നിന്നും പരമോന്നത കോടതി പ്രതികരണം തേടി. സിബിഎസ്ഇ 12-ാം ക്ലാസ് ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പിനായി അപേക്ഷിക്കാനുള്ള സമയപരിധി ഒരു ദിവസം കൂടി നീട്ടി. അപേക്ഷകൾ നൽകാനുള്ള വിദ്യാർത്ഥികൾക്ക് ഇന്നുകൂടി സൌകര്യം പ്രയോജനപ്പെടുത്താവുന്നതാണ്. അതേസമയം ഉത്തരക്കടലാസുകളുടെ പകർപ്പുകൾ ലഭിക്കാൻ അധിക തുക നൽകേണ്ടി വന്നവർക്ക് പണം മടക്കി നൽകുമെന്നും അപേക്ഷിച്ച എല്ലാവർക്കും പകർപ്പുകൾ ലഭ്യമാക്കുമെന്നും ബോർഡ് അറിയിച്ചു. ഈ മാസം 28-ന് നടത്താൻ നിശ്ചയിച്ചിരുന്ന സിയുഇടി യുജി പരീക്ഷകൾ മാറ്റിവച്ചതായി നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി. ബക്രീദ് അവധിയിലുണ്ടായ മാറ്റം കണക്കിലെടുത്താണ് തീരുമാനമെന്ന് എൻടിഎ അറിയിച്ചു. പുതുക്കിയ പരീക്ഷാ തീയതികൾ ഉടൻ പ്രഖ്യാപിക്കും. കേരളത്തിൽ എയിംസിനായി കേന്ദ്ര സർക്കാർ പരിശോധിച്ച് നിശ്ചയിക്കുന്ന ഏത് സ്ഥലവും ഏറ്റെടുത്ത് വിട്ടുനൽകുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. തിരുവനന്തപുരം പ്രസ് ക്ലബിൽ മീറ്റ് ദ പ്രസിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എല്ലാ സർക്കാർ ആശുപത്രികളിലും മരുന്നുകൾ അടിയന്തരമായി ലഭ്യമാക്കാൻ നിർദ്ദേശം നൽകിയതായും ആരോഗ്യമന്ത്രി അറിയിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR News_TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്കിടെ 5 ദിവസത്തെ വാർഷിക ഹജ്ജ് തീർത്ഥാടനം ഇന്ന് ആരംഭിക്കും. ലോകമെമ്പാടുമുള്ള 1.6 ദശലക്ഷത്തിലധികം പേരാണ് മക്കയിൽ നിന്ന് സൌദി അറേബ്യയിലെ മിനായിൽ ഒത്തുകൂടാനുള്ള യാത്ര ആരംഭിക്കുന്നത്. ഇന്ത്യയിൽ നിന്ന് ഏകദേശം 1,75,000 തീർത്ഥാടകർ ഈ വർഷത്തെ ഹജ്ജ് തീർത്ഥാടനത്തിൽ പങ്കെടുക്കുന്നുണ്ട്. ഭീകരതയെ എല്ലാ തലങ്ങളിലും നേരിടുന്നതിൽ ഇന്ത്യയ്ക്കും അമേരിക്കയ്ക്കും സമാന അഭിപ്രായമാണുള്ളതെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ ന്യൂഡൽഹിയിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സിന്റെ 250-ാമത് സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. ഭീകരവാദത്തോട് യാതൊരുവിധ വിട്ടുവീഴ്ചയുമില്ലെന്ന നിലപാടാണ് ഇരു രാജ്യങ്ങൾക്കുമുള്ളതെന്നും ഇന്ത്യ യുഎസ് ഭീകരവിരുദ്ധ സഹകരണം അതീവ പ്രാധാന്യമർഹിക്കുന്നതാണെന്നും ശ്രീ ജയശങ്കർ വ്യക്തമാക്കി.
2: India and the United States have a strong interest in combating terrorism in all its forms and manifestations. We must always be clear about zero tolerance for terrorism. And that is why our counter-terrorism cooperation is so important. The people-to-people connect has also been a very special characteristic of our relationship. It has helped build political understanding between our two nations and remains a living bridge.
0: ഡൽഹി, ഹരിയാന, ചണ്ഡിഗഡ്, പഞ്ചാബ് എന്നിവിടങ്ങളിൽ ഇന്ന് ഉഷ്ണതരംഗ സാധ്യതയുള്ളതിനാൽ കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. രാജസ്ഥാൻ, മധ്യപ്രദേശ്, ഉത്തർപ്രദേശ്, ബീഹാർ, ഛത്തീസ്ഗഡ്, ആന്ധ്രാപ്രദേശ്, ജാർഖണ്ഡ്, ഒഡീഷ, തെലങ്കാന സംസ്ഥാനങ്ങളിലും വിവിധയിടങ്ങളിൽ ഇന്ന് ഉഷ്ണതരംഗത്തിന് സാധ്യതയുണ്ട്. അതേസമയം കേരളത്തിൽ വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചു. ഇന്ന് 9 ജില്ലകളിൽ മഞ്ഞ ജാഗ്രത പ്രഖ്യാപിച്ചിട്ടുണ്ട്. ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രതയാണ്. ഈ മാസം 28 വരെ കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഐപിഎൽ പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് നാളെ ധരംശാലയിൽ തുടക്കമാകും. 1-ാം ക്വാളിഫയറിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. ഇതിൽ വിജയിക്കുന്നവർ ഫൈനലിലേക്ക് നേരിട്ട് യോഗ്യത നേടും. ഈ മാസം 27-ന് എലിമിനേറ്റർ മത്സരവും 29-ന് 2-ാം ക്വാളിഫയറും നടക്കും. മെയ് 31-ന് അഹമ്മദാബാദിലാണ് ഫൈനൽ പോരാട്ടം. ഇന്ന് ലോക ഫുട്ബോൾ ദിനം. 1924 പാരീസ് ഒളിമ്പിക്സിൽ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുള്ള ടീമുകളുടെ പ്രാതിനിധ്യത്തോടെ ചരിത്രത്തിലെ ആദ്യത്തെ അന്താരാഷ്ട്ര ഫുട്ബോൾ ടൂർണമെന്റ് നടന്നു. ഇതിന്റെ 100-ാം വാർഷികമായ 2024-ലാണ് ടൂർണമെന്റ് നടന്ന് മെയ് 25 ഐക്യരാഷ്ട്രസഭ ഫുട്ബോൾ ദിനമായി പ്രഖ്യാപിച്ചത്. സജീവമായി തുടരൂ എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. ബലൂചിസ്ഥാൻ ലിബറേഷൻ ആർമിക്ക് ഇന്ത്യ നൽകുന്ന പിന്തുണയെക്കുറിച്ച് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് പ്രസ്താവന നടത്തിയതായി സമൂഹമാധ്യമങ്ങളിൽ പ്രചരിക്കുന്ന സന്ദേശം വ്യാജമാണെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ വിഭാഗം. രാജ്യരക്ഷാമന്ത്രി ഇത്തരമൊരു പ്രസ്താവന നടത്തിയിട്ടില്ലെന്നും തെറ്റായ വിവരങ്ങൾക്കെതിരെ ജാഗ്രത പാലിക്കണമെന്നും പിഐബി അറിയിച്ചു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800-11

0: 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്ലിക്കേഷനിലൂടെയോ മൈ ജിഒവി ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. രാജ്യത്ത് ഇന്ധനവിലയിൽ വീണ്ടും വർധന. ഇന്ന് പെട്രോളിന് ലിറ്ററിന് 2 രൂപ 61 പൈസയും ഡീസലിന് 2 രൂപ 71 പൈസയും കൂടി. രണ്ടാഴ്ചക്കിടെ നാലാമത്തെ വില വർധനവാണിത്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസസ് 864 പോയിന്റ് ഉയർന്ന് 76279, നിഫ്റ്റി 245 പോയിന്റ് ഉയർന്ന് 23964, വ്യാപാരം തുടരുന്നു. സ്വർണവില കൂടി, പവൻ 740 രൂപ വർദ്ധിച്ച് 116880 രൂപയുമാണ് ഇന്നത്തെ വില. സംസ്ഥാനത്ത് രണ്ടാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം നാളെ പ്രസിദ്ധീകരിക്കും. ഉച്ചകഴിഞ്ഞ് 3 വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീനാണ് ഫലപ്രഖ്യാപനം നടത്തുക. അതേസമയം പ്ലസ് 1 പ്രവേശനത്തിനുള്ള അപേക്ഷകൾ ഇന്ന് മുതൽ സമർപ്പിക്കാം. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. സൈബർ കെണികൾക്കെതിരെ കുട്ടികളിൽ ബോധവൽക്കരണം നടത്തുന്നത് ലക്ഷ്യമിട്ട് സ്കൂൾ പ്രവേശനോത്സവത്തിൽ സൈബർ സുരക്ഷാ പ്രതിജ്ഞയെടുക്കും. സംസ്ഥാന പൊതുവിദ്യാഭ്യാസ വകുപ്പ് കേരള പോലീസിലെ സൈബർ ഓപ്പറേഷൻ വിഭാഗവുമായി ചേർന്നാണ് പരിപാടി സംഘടിപ്പിച്ചിട്ടുള്ളത്. ജൂൺ 1 പ്രവേശനോത്സവം. പ്രധാന വാർത്തകൾ വീണ്ടും. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് സമ്മാനിക്കും. കേരളത്തിൽ നിന്നും 8 പേർ പുരസ്കാരം ഏറ്റുവാങ്ങും. ഭീകരവാദത്തോട് വിട്ടുവീഴ്ചയില്ലാത്ത നിലപാടാണ് ഇന്ത്യക്കും യുഎസിനുമുള്ളതെന്ന് വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ. നീറ്റ് യുജി ചോദ്യപേപ്പർ ചോർച്ചയിൽ ആശങ്കയറിയിച്ച് സുപ്രീംകോടതി. കേന്ദ്ര സർക്കാർ, എൻടിഎ എന്നിവരിൽ നിന്ന് പ്രതികരണം തേടി. കേരളത്തിൽ എയിംസിനായി കേന്ദ്ര സർക്കാർ പരിശോധിച്ച് നിശ്ചയിക്കുന്ന ഏത് സ്ഥലവും ഏറ്റെടുത്ത് നൽകുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. പശ്ചിമേഷ്യൻ സംഘർഷങ്ങൾക്കിടെ 5 ദിവസത്തെ വാർഷിക ഹജ്ജ് തീർത്ഥാടനത്തിന് ഇന്ന് തുടക്കം. ഐപിഎൽ ക്രിക്കറ്റിൽ പ്ലേ ഓഫ് മത്സരങ്ങൾ നാളെ മുതൽ. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകുന്നേരം 6:30.
1: ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 1 മണി കഴിഞ്ഞ് 10 സെക്കൻഡ്. ഇപ്പോൾ ഇതിനെയും തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനെ തുടർന്ന് പഴം പച്ചക്കറി വില നിലവാരം. ഗാനാമൃതം 1:55 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 2:15 തുടർനാടകം. 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം 3:00 എന്റെ ഗാനം അവതരിപ്പിക്കുന്നത് ആകാശവാണി ശ്രോതാവ് ഹൈമവതി ശ്രീധരൻ. 3:57 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം തുടർന്ന് 4:00 പൂക്കൾ. 4:55 FM പ്രധാന വാർത്തകൾ. ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 5:00 മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികളിൽ. 5:00 ന്യൂഡൽഹിയിലെ രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന സിവിൽ ഇൻവെസ്റ്റിച്ചർ സെറിമണിയിൽ പത്മ അവാർഡുകൾ സമ്മാനിക്കുന്നതിന്റെ തത്സമയ പ്രക്ഷേപണം. 6:10 കോട്ടയം ജില്ലാ വൃത്താന്തം. 6:50 വയലും വീടും. ഇപ്പോൾ കേട്ടത് ഈ നിലയം തുടർന്ന് പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്.

ഇപ്പോൾ വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൌൺസിൽ മഞ്ചേരി മാർക്കറ്റിലെ പഴം പച്ചക്കറികളുടെ വില വിവരം. ചീരപച്ച നാടൻ മൊത്തവില 20 രൂപ, ചില്ലറ വില 30 രൂപ. മറുനാടൻ മൊത്തവില 20 രൂപ, ചില്ലറ വില 30 രൂപ. ചീരച്ചുവപ്പ് നാടൻ 20 രൂപ 30 രൂപ, മറുനാടൻ 20 രൂപ 30 രൂപ. കുമ്പളങ്ങ നാടൻ 12 രൂപ 18 രൂപ, മറുനാടൻ 12 രൂപ 18 രൂപ. ഏത്തയ്ക്ക നാടൻ 52 രൂപ 60 രൂപ, മറുനാടൻ 52 രൂപ 60 രൂപ. പാളയംതോടൻ നാടൻ 22 രൂപ 30 രൂപ, മറുനാടൻ 24 രൂപ 30 രൂപ. റോബസ്റ്റ നാടൻ 22 രൂപ 30 രൂപ, മറുനാടൻ 25 രൂപ 35 രൂപ. പാവയ്ക്ക നാടൻ 45 രൂപ 55 രൂപ, മറുനാടൻ 45 രൂപ 55 രൂപ. ചുരക്കിയ നാടൻ 15 രൂപ 25 രൂപ, മറുനാടൻ 15 രൂപ 25 രൂപ. പയർ നാടൻ 65 രൂപ 80 രൂപ, മറുനാടൻ 50 രൂപ 60 രൂപ. വെള്ളരി നാടൻ 16 രൂപ 20 രൂപ, മറുനാടൻ 13 രൂപ 20 രൂപ. ചേന നാടൻ 25 രൂപ 35 രൂപ, മറുനാടൻ 25 രൂപ 35 രൂപ. കോവയ്ക്ക നാടൻ 40 രൂപ 50 രൂപ, മറുനാടൻ 40 രൂപ 50 രൂപ. മാങ്ങ പച്ച 25 രൂപ 35 രൂപ, മറുനാടൻ 25 രൂപ 35 രൂപ. മത്തൻ നാടൻ 18 രൂപ 25 രൂപ, മറുനാടൻ 18 രൂപ 25 രൂപ. പടവലം നാടൻ 20 രൂപ 30 രൂപ, മറുനാടൻ

വാടാൻ 20 രൂപ 30 രൂപ, എഞ്ചി നാടൻ 110 രൂപ 130 രൂപ, മരച്ചീനി 18 രൂപ 23 രൂപ, ഞാലിപ്പൂവൻ മറുനാടൻ 50 രൂപ 60 രൂപ, പൂവൻ മറുനാടൻ 40 രൂപ 50 രൂപ, ബീട്രൂട്ട് 50 രൂപ 60 രൂപ, വെണ്ടയ്ക്ക 40 രൂപ 50 രൂപ, വഴുതന 35 രൂപ 45 രൂപ, കത്തിരി ഉരുണ്ടത് 30 രൂപ 40 രൂപ, ക്യാബേജ് 25 രൂപ 35 രൂപ, ക്യാരറ്റ് 45 രൂപ 55 രൂപ, കോളിഫ്ലവർ 40 രൂപ 50 രൂപ, കൊത്തമര 40 രൂപ 50 രൂപ, കൂർക്ക 60 രൂപ 70 രൂപ, ചേമ്പ് വലുത് 50 രൂപ 60 രൂപ, ചേമ്പ് ചെറുത് 40 രൂപ 50 രൂപ, മുരിങ്ങക്കായ 40 രൂപ 50 രൂപ, ബീൻസ് 110 രൂപ 130 രൂപ, പച്ചമുളക് 40 രൂപ 50 രൂപ, കറിനാരങ്ങ 60 രൂപ 70 രൂപ, ചെറുനാരങ്ങ 4 രൂപ 5 രൂപ, സവാള 18 രൂപ 22 രൂപ, ചെറിയ ഉള്ളി 50 രൂപ 60 രൂപ, ഉരുളക്കിഴങ്ങ് 25 രൂപ 32 രൂപ, തക്കാളി 37 രൂപ 42 രൂപ, അമരപ്പയർ 70 രൂപ 80 രൂപ. വാഴക്കുളം മാർക്കറ്റിലെ പൈനാപ്പിൾ വില, പൈനാപ്പിൾ പച്ച കർഷകന് ലഭിക്കുന്ന വില 40 രൂപ, മൊത്തവില 41 രൂപ, പൈനാപ്പിൾ പഴം 20 രൂപ, മൊത്തവില 21 രൂപ. ഇപ്പോൾ കേട്ടത് വെജിറ്റബിൾ ആൻഡ് ഫ്രൂട്ട് പ്രൊമോഷൻ കൗൺസിൽ മഞ്ചേരി മാർക്കറ്റിലെ പഴം പച്ചക്കറികളുടെ വില വിവരം.

ഈ സമയം 1 മണി കഴിഞ്ഞ് 4:58. ഇപ്പോൾ ഗാനാമൃതം. മലയാളികളെ ചിരിപ്പിക്കുകയും ചിന്തിപ്പിക്കുകയും ചെയ്യുന്ന സംവിധായകനാണ് സത്യൻ അന്തിക്കാട്. ജീവിതത്തിലെ പല വിഷമഘട്ടങ്ങളെയും നർമ്മത്തിലൂടെ അവതരിപ്പിക്കാൻ കഴിയുന്നത് അദ്ദേഹത്തിന്റെ പ്രത്യേകതയാണ്. കൂടാതെ സത്യൻ അന്തിക്കാട് തന്റെ ഓരോ സിനിമയിലൂടെയും ഓരോ സന്ദേശവും മലയാളികൾക്കായി പകർന്നു നൽകുന്നുണ്ട്. അദ്ദേഹം ഗാനരചനാ രംഗത്തും തന്റെ കഴിവ് തെളിയിച്ചിട്ടുള്ള വ്യക്തിയാണ്. ഇന്ന് ഗാനാമൃതത്തിൽ സത്യൻ അന്തിക്കാട് ഗാനരചന നിർവഹിച്ച പാട്ടുകൾ ആസ്വദിക്കാം. ആദ്യം ഗായത്രി ദേവി എന്റെ അമ്മ എന്ന ചിത്രത്തിൽ പി. സുശീല പാടിയത്, സംഗീതം നൽകിയത് ശ്യാമാണ്.

0: പ്രസവശേഷമുള്ള ഒന്നര മാസക്കാലം, അതായത് സൂതികാലം, പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
1: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തെ പ്രസവരക്ഷ.
2: ചിത്രം അസ്തമയം, പാടിയത് യേശുദാസ്. ഈ ഗാനത്തിന് സംഗീതം നൽകിയത് ശ്യാം.

0: ടീച്ചറെ, എങ്ങോട്ടാ രാവിലെ തന്നെ?
1: മോളുടെ പ്രസവത്തീയതയൊക്കെ അടുത്തു വരല്ലേ. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ പോയിട്ടേ നേരത്തെ തന്നെ കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് അങ്ങോട്ട് എടുക്കാന്ന് കരുതി. വിദേശത്തുള്ള മരുമാനും ഒരേ നിർബന്ധം, കണ്ടംകുളത്തി പ്രസവരക്ഷാ പാക്കേജ് തന്നെ എടുക്കണം.
0: ശരിയാ ടീച്ചറെ, അതാകുമ്പോ മോളുടെ ആരോഗ്യത്തെ കുറിച്ച് കൂടുതലൊന്നും ചിന്തിക്കണ്ടല്ലോ.
1: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
2: കളിയിൽ അല്പം കാര്യം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. സംഗീതം രവീന്ദ്രൻ.

സമയം 1 മണി കഴിഞ്ഞ് 20:21. ഗാനാമൃതത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് സംവിധായകൻ സത്യൻ അന്തിക്കാട് ഗാനരചന നിർവഹിച്ച പാട്ടുകളാണ്. ഇനി മനസ്സൊരു മയിൽ എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. സംഗീതം എ.ടി. ഉമ്മർ.

സമയം 1:34. ഗാനാമൃതത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് സത്യൻ അന്തിക്കാട് ഗാനരചന നിർവഹിച്ച പാട്ടുകളാണ്. ഇനി ചിത്ര പാടിയത്. ചിത്രം ഞാൻ ഏകനാണ്. സംഗീതം MG രാധാകൃഷ്ണൻ.

5 മണിക്ക് ന്യൂഡൽഹിയിലെ രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന സിവിൽ ഇൻവെസ്റ്റിച്ചർ സെറിമണിയിൽ പത്മ അവാർഡുകൾ സമ്മാനിക്കുന്നതിന്റെ തത്സമയ പ്രക്ഷേപണം കേൾക്കാം. സമയം 1 മണി കഴിഞ്ഞ് 43:44. ഗാനാമൃതത്തിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് സത്യനന്ദിക്കാട് ഗാനരചന നിർവഹിച്ച പാട്ടുകളാണ്. ഇനി ജലതരംഗം എന്ന ചിത്രത്തിൽ യേശുദാസ് പാടിയത്. സംഗീതം 8 ഉമ്മാർ.

0: പ്രിയപ്പെട്ടവരെ, ഗാനാമൃതത്തിൽ ഇതുവരെ കേട്ടത് സത്യനന്ദിക്കാട് ഗാനരചന നിർവഹിച്ച പാട്ടുകളാണ്. ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം, മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 1 മണി കഴിഞ്ഞ് 55:26. സുപ്രീംകോടതി ഉത്തരവിന്റെ അടിസ്ഥാനത്തിൽ മലയിടം തുരുത്തിലെ 8 കുടുംബങ്ങളെ ഗവൺമെന്റ് വഴിയാധാരമാക്കില്ലെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കോടതിയിൽ നീതി ലഭിച്ചില്ലെങ്കിൽ കുടുംബങ്ങളെ പകരം ഭൂമിയും വീടും കൊടുത്ത് പുനരധിവസിപ്പിക്കുമെന്ന് മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ അറിയിച്ച സതീശൻ വ്യക്തമാക്കി. സംസ്ഥാനത്തെ കാലവർഷ മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ ബുധനാഴ്ച രാവിലെ കലക്ടർമാരുടെ ഓൺലൈൻ യോഗം ചേരുമെന്നും മുഖ്യമന്ത്രി. ഇന്ധനവില വർധനയുടെ സാഹചര്യത്തിൽ ജനങ്ങൾക്ക് ആശ്വാസം പകരാൻ എന്തു ചെയ്യാനാവുമെന്ന് പരിശോധിക്കുമെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ സെക്രട്ടറി നിയമനത്തിൽ അനാവശ്യ വിവാദം ഉയർത്തുകയാണെന്ന് വ്യക്തമാക്കി മുഖ്യമന്ത്രി. സിഇഒ ആയിരുന്ന സമയത്ത് ഗുരുതരമായ ഒരാരോപണവും ഡോക്ടർ രത്തൻ യു കേൽക്കർക്കെതിരെ ഉയർന്നിട്ടില്ലെന്നും വി ഡി സതീശൻ വിശദീകരിച്ചു. അബു ജോൺ ജോസഫിനെ യുഡിഎഫ് ചീഫ് വിപ്പായി നിയമിക്കാനും മന്ത്രിസഭായോഗ തീരുമാനം. മുനമ്പം ഭൂമി വിഷയത്തിൽ മുൻ വഖഫ് ബോർഡ് സ്വീകരിച്ച നടപടിയെ നിയമപരമായി നേരിടുമെന്നും മുഖ്യമന്ത്രി അറിയിച്ചു. നീറ്റ് പരീക്ഷയിൽ ആവർത്തിച്ചുണ്ടാവുന്ന വീഴ്ചകളിൽ ആശങ്കയറിയിച്ച സുപ്രീംകോടതി. എൻടിഎയ്ക്ക് പകരം കൂടുതൽ കാര്യക്ഷമമായ സംവിധാനം രൂപീകരിക്കണമെന്ന ആവശ്യത്തിൽ കേന്ദ്രത്തിന്റെയും എൻടിഎയുടെയും സിബിഐയുടെയും നിലപാട് അറിയിക്കാനും ഡിവിഷൻ ബെഞ്ച് നിർദ്ദേശിച്ചു. സപ്ലൈകോ ആലൻ ബ്രാൻഡിൽ ഇറക്കുന്ന നോട്ടുബുക്കുകളുടെ പ്രകാശനം നാളെ ഉച്ചയ്ക്ക് മന്ത്രി അനൂപ് ജേക്കബ് എറണാകുളം ഗസ്റ്റ് ഹൌസിൽ നോട്ട്ബുക്കുകൾ വിപണിയിലിറക്കും. ഈ വർഷത്തെ സ്കൂൾ പ്രവേശനോത്സവത്തിൽ കുട്ടികൾ സൈബർ സുരക്ഷാ പ്രതിജ്ഞ എടുക്കുമെന്ന് പൊതുവിദ്യാഭ്യാസ വകുപ്പ്. സൈബർ കണികൾക്കെതിരെ കുട്ടികളിൽ അവബോധം വളർത്തുന്നത് ലക്ഷ്യമിട്ടാണ് പരിപാടി. സംസ്ഥാനത്ത് പ്ലസ് വൺ പ്രവേശനത്തിന് അപേക്ഷകൾ ഇന്നു മുതൽ. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്.
1: BRGC AJ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ രസമുകുളം എന്നും രാവിലെ 8:15 എല്ലാവിധ വീക്കായ ബാറ്ററികളും റീജനറേറ്റ് ചെയ്ത് നൽകുന്നു. ഫോൺ 7907966544.
2: ഇപ്പോൾ കണ്ണംകുളത്തി ആയുർവേദ ഹോസ്പിറ്റലിൽ 11 ദിവസത്തേക്ക് പ്രസവാനന്തര ശുശ്രൂഷയെടുക്കുന്നവർക്ക് 29,600 രൂപ മാത്രം.
1: കൂടാതെ 16 ദിവസം, 21 ദിവസം, 40 ദിവസം എന്നീ പാക്കേജുകളും ലഭ്യമാണ്.
2: വിവരങ്ങൾക്ക് KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
1: ഫോൺ 9744555024.
3: ട്രെയിൻ സമയം.
0: ട്രെയിൻ നമ്പർ 120/75 കോഴിക്കോട് തിരുവനന്തപുരം ജനശതാബ്ദി 2:19, 163/24 മംഗളൂരു കോയമ്പത്തൂർ എക്സ്പ്രസ് 3 മിനിറ്റ് വൈകി 2:37, 166/50 കന്യാകുമാരി

0: കുമാരി മംഗളൂരു പരശുരാം എക്സ്പ്രസ് 2:55-നും 22:650 മംഗളൂരു കോയമ്പത്തൂർ ഇന്റർസിറ്റി എക്സ്പ്രസ് 2:59-നും തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രെയിൻ നമ്പർ 566-09 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 2:54-ന് അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
1: ട്രെയിൻ സമയം.
0: അറിയിപ്പ്: ഇന്ന് വൈകിട്ട് 5 മണിക്ക് ന്യൂഡൽഹിയിലെ രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന സിവിൽ ഇൻവെസ്റ്റിച്ചർ സെറിമണിയിൽ പത്മ അവാർഡുകൾ സമ്മാനിക്കുന്നതിന്റെ തത്സമയ പ്രക്ഷേപണം കേൾക്കാം. ഇന്ന് വൈകിട്ട് 5 മണി മുതൽ. ആകാശവാണി 102.7 മഞ്ചേരി എഫും. സമയം 1 മണി കഴിഞ്ഞ് 59:20. ഇനി അല്പസമയത്തിനുള്ളിൽ മിഡ് ഡേ ന്യൂസ് കേൾക്കാം. ഡൽഹിയിലെ

0: done. And now before we end the bulletin, the headlines once again. President Draupadi Murmu to present Padma Awards at Rashtrapati Bhavan in New Delhi this evening. Supreme Court seeks responses from Centre, NTA and CBI in NEET paper leak case, says lessons still not learnt from earlier paper leak cases. Assam Assembly introduces Uniform Civil Code Bill. IMD issues yellow alert in Delhi for next 3 days. Heat wave conditions to also persist over Haryana, Bihar, Madhya Pradesh, Odisha and Telangana. And Norway Chess 2026 tournament to begin in Oslo this evening. With that, we end the midday news.
1: Agashavani.
2: ഡോസ്റ്റോവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 28-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകുന്നത് നരിയാപുരം വേണുഗോപാൽ, സന്തോഷ് കുമാർ സൗപർണിക, ശ്രീകുമാർ മുഖത്തല, കണ്ണൻ നായർ, മീന നെവിൽ, കവിത സഖി. സംവിധാനം പി എ ബിജു.
3: നഗരകോണിലെ ഇടുങ്ങിയ മുറിയിൽ ദുരിതപൂരിതമായ ജീവിതം നയിച്ചിരുന്ന റസ്കോൾനിക്കോവ് ഒരു പലിശക്കാരിയെ കൊന്നു കൊള്ള ചെയ്യുന്നു. പക്ഷേ സ്വന്തം മനസ്സിന്റെ കോടതിയിൽ അയാൾ പിച്ച് ചീന്തപ്പെടുകയാണ്. സ്ഥലം റഷ്യയിലെ പീറ്റേഴ്സ്ബർഗ്. ദാരിദ്ര്യം അനുഭവിച്ച് മകനെ പട്ടണത്തിൽ പഠിക്കാനയച്ച അമ്മയും പെങ്ങൾ ഡോണിയെയും നിക്കോവിനെ കാണാനെത്തുന്നു. സുന്ദരിയായ പെങ്ങൾ ഡോണിയയെ ലൂഷൻ എന്ന പണക്കാരൻ കെട്ടാനുറപ്പിച്ചിരുന്നു എങ്കിലും അയാളുടെ വല്യഭാവം പിടിക്കാത്ത നിക്കോവ് അയാളെ പിണക്കി അയച്ചു. ഡോണിയയുടെ കല്യാണം പ്രതിസന്ധിയിലായത് നിക്കോവിന്റെ അമ്മയെ പ്രയാസത്തിലാക്കുന്നു. അമ്മ കടം വാങ്ങിക്കൊടുത്ത പണം നിക്കോവ് മർമലഡോവ് എന്ന ഒരു കുടിയന്റെ ശവസംസ്കാരത്തിന് നൽകുന്നു. നിക്കോവിന്റെ വിചിത്ര സ്വഭാവം കണ്ട അമ്മ ആശങ്കാകുലയാണ്. കൊലപാതകത്തെക്കുറിച്ച് ആർക്കും അറിയില്ല. നിക്കോവിന്റെ ഒരു വശത്ത് മനസ്സു തണുപ്പിക്കുന്ന മാതൃവാത്സല്യം, മറുവശത്ത് ചുട്ടുപൊള്ളിക്കുന്ന ചിന്താകുലങ്ങൾ.
4: അവർ എന്തോ അഭിപ്രായ വ്യത്യാസത്തിലാണ് പിരിഞ്ഞത്. മുൻദേഷ്യമാവും, രോഗം കൊണ്ടുള്ള മുൻദേഷ്യം.
5: അവൻ രോഗിയാകുന്നതിന് മുമ്പ് ആ നിശ്ചയം കഴിഞ്ഞിരുന്നല്ലോ.
4: നന്നായി.
5: അപ്പോ നല്ല അഭിപ്രായമാണോ റസു നിനക്കും?
4: നിങ്ങളുടെ മകളുടെ ഭാവി വരനെ കുറിച്ച് മറ്റൊരു അഭിപ്രായം എനിക്ക് പറയാനൊക്കുമോ?
5: റസുവിന് തീർച്ചയായും അഭിപ്രായം കാണും. തുറന്ന് പറയ.
4: ഞാൻ ഭംഗിവാക്ക് പറയുകയല്ല, ഡോണിയെ സ്വന്തം ഇഷ്ടാനുസരണം ആ മനുഷ്യന് സ്വീകരിച്ചതല്ലേ. ഇന്നലെ രാത്രി ഞാൻ അയാളെ കുറിച്ച് മോശമായി പറഞ്ഞത് മദ്യലഹരി മൂത്തതുകൊണ്ടാണ്. ക്ഷമിക്കണം.
5: അത് ശരിയല്ലേ, ഇന്നലെ പറഞ്ഞത് തുറന്നു പറഞ്ഞതല്ലേ.
4: ഇന്നലെ രാത്രി എന്റെ ബോധം തീരെ നഷ്ടപ്പെട്ടു പോയിരുന്നു. ഇന്ന് രാവിലെ മുതൽ ഞാൻ അതോർത്ത് ലജ്ജിക്കുകയാണ്.
5: റസു, നിനക്കറിയാമോ, ഡോണിയ, ഞാനിവനോട് എല്ലാം തുറന്നു പറയട്ടെ?
6: പറയൂ അമ്മേ, അതങ്ങനെ തന്നെയാണ് വേണ്ടത്.
5: ഇന്ന് അതിരാവിലെ ഞങ്ങൾക്ക് ലൂഷിന്റെ ഒരു കത്ത് കിട്ടി. ഞങ്ങളുടെ വരവിനെക്കുറിച്ച് അറിയിച്ചതിനുള്ള മറുപടി. അയാൾ ഞങ്ങളെ സ്റ്റേഷനിൽ വന്ന് കൂട്ടിക്കൊണ്ടു പോകാമെന്ന് വാക്ക് തന്നിരുന്നതാണ്. നിങ്ങൾക്കറിയാമോ, അയാൾക്ക് പകരം ഒരു വേലക്കാരനെയാണ് ഇവിടത്തെ വിലാസം കൊടുത്തയച്ചത്. കൂട്ടിക്കൊണ്ടു പോകാൻ വന്നയാൾ ഒരു കത്ത് തന്നു. അതിലെല്ലാം ഉണ്ട്.
7: പ്രിയപ്പെട്ട മാഡം, നാളെ രാത്രി 8 മണിക്ക് നിങ്ങളുടെ താമസ സ്ഥലത്ത് ഞാനെത്തും. നമ്മുടെ കൂടിക്കാഴ്ച സമയത്ത്

0: നിങ്ങളുടെ മകൻ അവിടെ ഉണ്ടാകരുത്. ഇന്നലെ രോഗിയായ അയാളെ സന്ദർശിക്കാൻ ചെന്നപ്പോൾ അസാധാരണവും ക്രൂരവുമായ രീതിയിൽ അയാൾ എന്നെ അപമാനിച്ചു. ഒരു മദ്യപാനിയുടെ വീട്ടിൽ വെച്ച് ഞാൻ അയാളെ സ്വന്തം കണ്ണുകൾ കൊണ്ട് കണ്ടതാണ്. അയാളുടെ ദുർനടപ്പുകാരിയായ മകൾക്ക് ശവദാഹത്തിന്റെ പേരിൽ 25 റൂബിൾ അവൻ നൽകി. നിങ്ങൾ അത്രയും പണമുണ്ടാക്കാൻ അനുഭവിക്കുന്ന കഷ്ടപ്പാടുകളെ കുറിച്ച് ഓർത്ത് എനിക്ക് വിഷമം തോന്നി.
1: ഇത് ദീർഘമായൊരു കത്താണല്ലോ. കാണേണ്ടത് കണ്ടു.
2: ഞാൻ ഇനി എന്താണ് ചെയ്യേണ്ടതെന്ന് നീ ഒന്ന് പറ.
1: ഞാൻ എന്ത് പറയാൻ?
2: ഞങ്ങളെ വന്ന് കാണരുതെന്ന് എന്റെ മോനോട് ഞാൻ എങ്ങനെ പറയും? ലൂഷിനെ നിരസിക്കണമെന്ന് അവൻ ഇന്നലെ പറഞ്ഞതാണ്. ഇപ്പോ അവനെ സ്വീകരിക്കരുതെന്ന് ഞങ്ങൾക്ക് ലൂഷിൻ ഉത്തരവ് തന്നിരിക്കുന്നു.
1: അമ്മേ, ഡോണിയെ എന്ത് തീരുമാനിക്കുന്നോ അതുപോലെ ചെയ്യുക.
2: അവളുടെ മനസ്സിലിരിപ്പ് ദൈവത്തിന് മാത്രം അറിയാം. ലൂഷിൻ വരുമ്പോൾ നിക്കോ ഇവിടെ ഉണ്ടായിരിക്കണമെന്നാണ് അവളുടെ ആഗ്രഹം. ഞാനാണെങ്കിൽ അവൻ ഈ കത്ത് കാണിച്ചു കൊടുക്കാൻ പോലും ആഗ്രഹിക്കുന്നില്ല.
1: ഇതാകപ്പാടെ കുഴഞ്ഞ പ്രശ്നമായല്ലോ. ഇനിയിപ്പോ ഞാൻ എന്ത് ചെയ്യണം?
2: എന്തെങ്കിലും കാരണം പറഞ്ഞ് നീ അവനെ ഇവിടേക്ക് കൂട്ടിക്കൊണ്ടുവരുന്നത് ഒഴിവാക്കണം. കാരണം അവൻ അത്ര ദേഷ്യത്തിലാണ്.
1: അവൻ പൊട്ടിത്തെറിക്കും. അവനെ തടുക്കാനും പറ്റില്ല.
2: മരിച്ചുപോയ ആ കുടിയനും അയാളുടെ പിഴച്ച മകളും ആരാണ്? അവന്റെ കയ്യിലുള്ള പണം മുഴുവൻ അവൻ എന്തിനാണ് അവൾക്ക് കൊടുത്തത്?
1: ഇന്നലെ അവൻ എന്തോ സൂചിപ്പിച്ചു, പക്ഷെ എനിക്കൊന്നും മനസ്സിലായില്ല.
2: ഇനി ഒന്നും ആലോചിക്കാനില്ല. നമ്മൾ ഉടനെ അവന്റെ അടുത്തേക്ക് പോകുന്നതാണ് ഏറ്റവും നല്ലത്. ദൈവമേ, 10 മണി കഴിഞ്ഞു. ഡോണിയ, നമുക്ക് പുറപ്പെടാം. ഇനിയും വൈകിയാൽ ഇന്നലത്തെ സംഭവത്തിന് ശേഷം നമ്മൾ ഇപ്പോഴും അവനോട് ദേഷ്യത്തിലാണെന്ന് കരുതും.
1: ശരിയാണ്, എന്നാൽ നമുക്ക് വേഗത്തിൽ ഇറങ്ങാം.
3: ഓ അമ്മ,
2: ഡോക്ടർ സോസിമോ എങ്ങനെയുണ്ട്?
3: വിശേഷിച്ചൊന്നുമില്ല, ഇപ്പോൾ സുഖമാണ്, വളരെ സുഖം. കണ്ടില്ലേ കുളിച്ച് കുട്ടപ്പനായിട്ടിരിക്കുന്നത്?
4: എനിക്കൊന്നുമില്ല അമ്മേ, ഇപ്പോൾ എനിക്ക് പൂർണ്ണ സുഖം തോന്നുന്നു. അല്ല, റസ്മിഖിനൊന്നും പറയുന്നില്ല.
1: നിക്കോവ്, ഇന്നലെ സംസാരിച്ചതുപോലെ ഇന്ന് ഞാൻ സംസാരിക്കില്ല.
3: ഇന്നത്തെ ഇയാളുടെ സ്വഭാവം കണ്ട് ഞാൻ ശരിക്കും അത്ഭുതപ്പെട്ടുപോയി. എന്തെങ്കിലും ഇയാളെ കൊണ്ട് സംസാരിപ്പിക്കാൻ നോക്കുമ്പോഴാണ് നിങ്ങളുടെ വരവ്.
4: എനിക്ക് കൂടിയും കുറഞ്ഞുമാണ് അസുഖം വരുന്നത്.
3: ഞാൻ ഒന്നുകൂടി പറയട്ടെ, നിങ്ങളുടെ അസുഖം എത്ര വേഗം പൂർണ്ണമായി മാറുമെന്ന കാര്യം നിങ്ങളെ മാത്രം ആശ്രയിച്ചാണ് ഇരിക്കുന്നത്.
4: അതെ, ഞാൻ ഉടനെ തന്നെ സർവകലാശാലയിലേക്ക് തിരിച്ചു പോകും. അപ്പോൾ കാര്യങ്ങളെല്ലാം നേരെയാകും.
2: ഇന്നലെ ഡോക്ടർ അവിടെ വന്ന് കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് ഞങ്ങൾക്ക് സമാധാനമായത്.
4: എന്ത്, ഇന്നലെ രാത്രി നിങ്ങളെ കണ്ടിരുന്നോ?
3: നീണ്ട യാത്രയ്ക്ക് ശേഷം അല്പം പോലും നിങ്ങൾ ഉറങ്ങിയില്ലേ?
2: മോനെ, അത് 2 മണിവരെയല്ലേ. ഞാനും മോളും വീട്ടിലിരിക്കുമ്പോഴും 2 മണിക്ക് മുമ്പേ ഉറങ്ങാറില്ല.
4: എനിക്ക് നിങ്ങളോട് എങ്ങനെ നന്ദി പറയണം എന്നറിയില്ല ഡോക്ടർ. ഫീസിന്റെ കാര്യം പോട്ടെ, അത് സൂചിപ്പിക്കുന്നതിൽ ക്ഷമിക്കണം. നിങ്ങൾക്ക് എന്നോട് പ്രത്യേക താല്പര്യമുണ്ടാവാൻ കാരണമെന്തെന്ന് എനിക്കറിഞ്ഞുകൂടാ. പ്രത്യേക ശ്രദ്ധയല്ലേ എന്റെ കാര്യത്തിൽ പുലർത്തിയത്?
1: അത് ഞങ്ങൾ തമ്മിലുള്ള ഇരിപ്പ് വശം അങ്ങനെയാണ്, അതുകൊണ്ടാണ്.
3: നിങ്ങൾ എന്റെ ആദ്യത്തെ രോഗിയാണ്. സ്വന്തം കുട്ടികളെ പോലെ ആദ്യത്തെ രോഗികളെ സ്നേഹിക്കാൻ പരിശീലിക്കുകയാണ് ഞാൻ. ചിലർ അവരുമായി പ്രണയത്തിലകപ്പെടുകയും ചെയ്യുന്നു.
1: കയ്യിലിരിപ്പ് അത്ര നല്ലതല്ല.
4: ഞാൻ ഇവനെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ. റസുമഹിൻ, ഇവൻ എന്നിൽ നിന്ന് അപമാനവും ബുദ്ധിമുട്ടുമല്ലാതെ യാതൊന്നും ലഭിച്ചിട്ടില്ല.
1: എന്ത് വിഡ്ഢിത്തമാണ് നീ വിളിച്ചു പറയുന്നത്!
4: എന്തായാലും ഇന്നലെ അമ്മ എന്നെ കാത്ത് ഏറെ നേരം

0: അവിടെയിരുന്നു.
1: ഞാൻ എന്റെ ജീവനെക്കാളും നിന്നെ സ്നേഹിക്കുന്നു മോനെ.
0: അമ്മേ, അതെനിക്കറിയാം. എന്റെ ഭാഗ്യമാണമ്മ.
1: മോനെ, നിന്നെ ഓർക്കാത്ത നാളുകളില്ല. നിന്നെ ഇന്നലെ കാണാതിരുന്നപ്പോൾ ഞാൻ തിന്ന തീക്ക് കണക്കില്ല.
0: അമ്മേ, അമ്മ ഇപ്പോഴും എന്നെ ഒരു ചെറിയ കുട്ടിയായി കാണുന്നു.
1: അമ്മമാർക്ക് മക്കൾ കുട്ടികൾ തന്നെയാണ്, എത്ര വലുതായാലും. നീ ഭയങ്കര പനിയായി കിടക്കുകയാണെന്നാ നസ്താസ്യ പറഞ്ഞത്. ആരോടും പറയാതെ ഒരു പോക്ക് വെച്ചു കൊടുത്താൽ പേടിക്കത്തില്ലേ?
0: ഞാൻ എവിടൊക്കെ പോകുന്നെന്ന് ആരോടും പറയാറില്ലമ്മേ.
1: നിന്റെ അച്ഛന്റെ സുഹൃത്ത് ലെഫ്റ്റനന്റ് പൊട്ടഞ്ചിക്കോവിന്റെ ദുരന്തം അപ്പോൾ ഞാൻ ഓർത്തുപോയി. ഭയങ്കര പനിയുള്ളപ്പോൾ അദ്ദേഹം പുറത്തേക്ക് ഓടി മുറ്റത്തുള്ള ഒരു കിണറ്റിൽ വീണു. പിറ്റേന്നാണ് ശരീരം വലിച്ചു കയറ്റിയത്.
0: അത് കാര്യങ്ങൾ പെരിപ്പിച്ചു കാണുന്നതുകൊണ്ടാണ്.
1: ഞങ്ങളുടെ അവസ്ഥ നീ ഒന്ന് ആലോചിച്ചു നോക്ക്. ഇവിടെ പരിചയമില്ലാത്ത സ്ഥലത്ത് വന്നിട്ട് നിന്നെയും കാണാൻ കഴിയാതെ വരുമ്പോഴുള്ള അവസ്ഥ.
0: അതുപോട്ടെ, എന്തായാലും കണ്ടല്ലോ. ഞാൻ മറ്റൊരു കാര്യമാണ് പറയാൻ ഉദ്ദേശിച്ചത്. ഇന്ന് നിങ്ങളെ വന്ന് കാണാൻ ഉദ്ദേശിച്ചിരുന്നല്ല എന്ന് അമ്മയും ഡോണിയും വിചാരിക്കരുത്. നിങ്ങൾ വന്ന് കാണട്ടെ എന്ന് വിചാരിച്ചിരിക്കുകയായിരുന്നു.
2: ഡോസ്റ്റോയെവ്സ്കിയുടെ കുറ്റവും ശിക്ഷയും തുടർനാടകം 28-ാം ഭാഗം സമാപിക്കുന്നു. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ. കഥാപാത്രങ്ങളും ശബ്ദം നൽകിയവരും റെസ്കോൾനിക്കോഫ് നരിയാപുരം വേണുഗോപാൽ, റസുമിഹിൻ സന്തോഷ് കുമാർ സൗപർണിക, ഡോക്ടർ സോസിമോവ് ശ്രീകുമാർ മുഖത്തല, ലൂഷിൻ കണ്ണൻ നായർ, നിക്കോവിന്റെ അമ്മ മീന നെവിൽ, ഡോണിയ കവിതാ സഖി. പശ്ചാത്തല സംഗീതം ധീരജ് സുകുമാരൻ. ശബ്ദമിശ്രണം സംവിധാന സഹായം വി എൻ ദീപ. ശബ്ദലേഖനം ബിജു കല്ലുവാതുക്കൽ, എൻ സുനിത. സംവിധാനം പി എ ബിജു.
3: ആകാശവാണി 102.7 മഞ്ചേരി എഫ് എം, മലയാളത്തിന്റെ ഹൃദയതാളം. സമയം 2 മണി കഴിഞ്ഞ് 27:14.

വൈകുന്നേരം 5 മണി മുതൽ ന്യൂഡൽഹിയിലെ രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന സിവിൽ ഇൻവെസ്റ്റിച്ചർ സെറിമണിയിൽ പത്മ അവാർഡുകൾ സമ്മാനിക്കുന്നതിന്റെ തത്സമയ പ്രക്ഷേപണം കേൾക്കാം ഇന്ന് വൈകുന്നേരം 5 മണി മുതൽ. സമയം 2 മണി കഴിഞ്ഞ് 37:38. കേട്ടുകൊണ്ടിരിക്കുന്നത് ചലച്ചിത്ര ഗാനങ്ങളാണ്. ഇനി ചിത്രപാടിയത് ചിത്രം ഇന്നലെ. കൈതപ്രത്തിന്റെ വരികൾക്ക് സംഗീതം നൽകിയത് പെരുമ്പാവൂർ ജെ. രവീന്ദ്രനാഥ്.

സമയം 2:45:22. ഇപ്പോൾ ഇന്നലെയും തുടർന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. അറിയിപ്പിനെ തുടർന്ന് FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം 3:00 എന്റെ ഗാനം അവതരിപ്പിക്കുന്നത് ആകാശവാണി ശ്രോതാവ് ഹൈമവതി ശ്രീധരൻ. 3:57 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം തുടർന്ന് 4:00. 4:55 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 5:00 മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികളിൽ 5:00 മുതൽ ന്യൂഡൽഹിയിലെ രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന സിവിൽ ഇൻവെസ്റ്റിച്ചർ സെറിമണിയിൽ പത്മ അവാർഡുകൾ സമ്മാനിക്കുന്നതിന്റെ തത്സമയ പ്രക്ഷേപണം. 6:10 കോട്ടയം ജില്ലാ വൃത്താന്തം. 6:50 വയലും വീടും. ഇനി ഇന്നലെയും നാളെ പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്. 6:10 സുഭാഷിതം അവതരിപ്പിക്കുന്നത് PV മോഹനൻ മണ്ണഴി. തുടർന്ന് പ്രഭാതഗീതം. 6:25 ട്രെയിൻ സമയം ഇന്നത്തെ വിശേഷം ചരിത്രപഥം. 6:30 കണ്ടംകുളത്തെ ആയുർവേദ ഹോസ്പിറ്റൽ എയർപോർട്ട് ജംഗ്ഷൻ കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം. തുടർന്ന് കാലാവസ്ഥ അറിയിപ്പ്. 6:35 അൽ റെഹാൻ ഐ ഹോസ്പിറ്റൽ ബൈപ്പാസ് റോഡ് കൊണ്ടോട്ടി ദൃഷ്ടി. തുടർന്ന് ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ പെരിന്തമണ്ണ വിപണി. 6:55 FM ശുഭദിനം. ഇതിലാദ്യം കോട്ടക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട്. കോട്ടക്കിൽ വിദ്യാഭ്യാസ വാർത്തകൾ. 7:00 ചിന്താവിഷയം. ഇന്നത്തെ ചോദ്യം റീഗൽ ജ്വല്ലേഴ്സ് പൊന്നാനി റോഡ് എടപ്പാൾ. മധുരം ഗീതം. 7:05 ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ. തുടർന്ന് ട്രെയിൻ സമയം 7:10 ദൃശ്യം ഐ കെയർ ഹോസ്പിറ്റൽ തൃശൂർ ആൻഡ് ചാവക്കാട് ആരോഗ്യജാലകം. ഇരുമ്പിന്റെ ആകിരണം സുഗമമാക്കുന്ന ആഹാര രീതി. പെരിന്തൽമണ്ണ MES മെഡിക്കൽ കോളേജിലെ ശിശുരോഗ വിഭാഗം മേധാവിയും പ്രൊഫസറുമായ ഡോക്ടർ KK പുരുഷോത്തമൻ സംസാരിക്കുന്നു. 7:15 ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി നോവൽ വായന. യോസെ മൗരോദേ വാസ്കോൺസിലോസ് എഴുതിയ നോവൽ എന്റെ പഞ്ചാര ഓറഞ്ച് മരം. മലയാള പരിഭാഷ VM ഗിരിജ. അവതരണം ബോബി. 7:20 ന്യൂ വിഷൻ കണ്ണാശുപത്രി പാണ്ടിക്കാർ റോഡ് മഞ്ചേരി തൊഴിലവസര വാർത്തകൾ. 7:35 MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഇന്നത്തെ ഗാനം. 7:40 അലോഹ ഹോസ്പിറ്റൽ കീശേരി ആയുരാരോഗ്യം. വിവിധ മഴക്കാല രോഗങ്ങൾ ലക്ഷണങ്ങളും പ്രതിരോധവും. പാണ്ടിക്കാട് ഡോക്ടർ ബാസിൽസ് ഹോമിയോ ഹോസ്പിറ്റലിലെ ഹോമിയോ ഫിസിഷ്യൻ ഡോക്ടർ നിഷിത കുറുപ്പ് സംസാരിക്കുന്നു. 7:45 സ്പൈൻ ക്ലിനിക് ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ കാലിക്കറ്റ് റോഡ് മഞ്ചേരി കാവ്യധാര. ടി ഉബൈദിന്റെ വിളക്കുവെക്കുവിൻ എന്ന കവിത ഒരു ഭാഗം ആലാപനം അഞ്ജു കൃഷ്ണൻ. 7:50 ന്യൂറോ ആൻഡ് വാസ്കുലർ ഇന്റർവെൻഷണൽ റേഡിയോളജി വിഭാഗം മൗലാന ഹോസ്പിറ്റൽ പെരിന്തമണ്ണ ഹരിതം അപ്പിക്കോ പ്രസ്ഥാനത്തെക്കുറിച്ച്. 7:55 കൊരമ്പേൽ ഹോസ്പിറ്റൽ പണ്ടിക്കാർ ഉടുമഞ്ചേരി പാട്ടുപുലിമ. 8:00 FM പ്രധാന വാർത്തകൾ. ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ ട്രെയിൻ സമയം. 8:05 CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ് മഞ്ചേരി കരിയർ ടിപ്സ്. കരിയർ വിദഗ്ധ റംല ബേബി സംസാരിക്കുന്നു. 8:10 റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തമണ്ണ സൈബർ ജാലകം. 8:15 BRGC AJ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ ചരണി മഞ്ചേരി രസമംഗളം. 8:23 ഡോക്ടർ പ്രിൻസ് സീപ്പൻ സാക്സസ് കണ്ണാശുപത്രി ശങ്കരയ്യ റോഡ് തൃശൂർ ഇന്നത്തെ ചോദ്യം ഉത്തരം. 8:25 കിംസ് ആരോഗ്യം സർവ്വധനാൽ പ്രധാനം സ്പോൺസേഡ് പരിപാടി. 8:35 സ്മൃതിഗീതങ്ങൾ. 9:20 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം നാട്ടുവൃത്താന്തം. 9:30 ശുചിത്വ മിഷൻ മാലിന്യമുക്തം നവകേരളം.

9:45 മഴവില്ല. 9:55 ഇന്നത്തെ പരിപാടികൾ. FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം. 10 മണിക്ക് റേഡിയോ ഹെൽത്ത് സ്പോൺസേഡ് പരിപാടി. 10:15 പരിപാടികളെ കുറിച്ചുള്ള അറിയിപ്പ് ബോളിവുഡ് ഹിറ്റ്സ്. 10:50 FM പ്രധാന വാർത്തകൾ ട്രെയിൻ സമയം നാട്ടു.

വൃത്താന്തം. 11 മണിക്ക് അക്ഷരഗീതങ്ങൾ. 12 മണിക്ക് FM പ്രധാന വാർത്താ കക്ഷിയും സമയം. 12:10 ശെൽ, 12:25 ജാലകം, 12:40 പ്രകാശധാര. 1 മണിക്ക് പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, പഴം പച്ചക്കറി വില നിലവാരം, ചലച്ചിത്ര ഗാനങ്ങൾ. ശ്രോതാക്കൾ കത്തുകൾ വഴിയും വാട്സ്ആപ്പ് വഴിയും ആവശ്യപ്പെട്ടത്. 1:55 FM പ്രധാന വാർത്താ കക്ഷിയും സമയം. 2:15 തുടർ നാടകം, 2:30 ചലച്ചിത്ര ഗാനങ്ങൾ. 2:45 FM പ്രധാന വാർത്തകൾ, പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്, ട്രെയിൻ സമയം. 3 മണിക്ക് പ്രിയതരഗീതങ്ങൾ, അവതരിപ്പിക്കുന്നത് എം ജിഷ. 3:57 FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം. തുടർന്ന് 4 മണിപ്പൂക്കൾ. FM പ്രധാന വാർത്തകൾ, ട്രെയിൻ സമയം, നാട്ടുവൃത്താന്ത. 5 മണി മുതൽ തിരുവനന്തപുരം റിലേ പരിപാടികളിൽ. 5:45 ഞാറ്റുവേല സ്പോൺസേഡ് പരിപാടി. 6:10 പാലക്കാട് ജില്ലാ വൃത്താന്തം. 6:50 വയലും വീടും. ഇപ്പോൾ കേട്ടത് ഈ നിലയും തുടർന്നും നാളെയും പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികളെക്കുറിച്ചുള്ള അറിയിപ്പ്.

0: FM പ്രധാന വാർത്തകൾ.
1: 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് സമ്മാനിക്കും. കേരളത്തിൽ നിന്നും 8 പേർ പുരസ്കാരം ഏറ്റുവാങ്ങും. നീറ്റ് യുജി ചോദ്യപേപ്പർ ചോർച്ചയിൽ ആശങ്ക അറിയിച്ചു സുപ്രീംകോടതി. കേന്ദ്ര സർക്കാർ, NTA, CBI എന്നിവരിൽ നിന്ന് പ്രതികരണം തേടി. സംസ്ഥാനത്ത് കാലവർഷ മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ ബുധനാഴ്ച രാവിലെ കളക്ടർമാരുടെ ഓൺലൈൻ യോഗം ചേരുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. കേരളത്തിൽ എയിംസിനായി കേന്ദ്ര സർക്കാർ പരിശോധിച്ച് നിശ്ചയിക്കുന്ന ഏത് സ്ഥലവും ഏറ്റെടുത്ത് നൽകുമെന്ന് ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. ഇന്നു മുതൽ ഓഗസ്റ്റ് 31 വരെയുള്ള കാലയളവിൽ കാലാവധി അവസാനിക്കുന്ന റാങ്ക് ലിസ്റ്റുകൾ 2026 നവംബർ 30 വരെ ദീർഘിപ്പിക്കാൻ PSC യോഗം തീരുമാനിച്ചു. സംസ്ഥാനത്ത് രണ്ടാം വർഷ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം നാളെ പ്രസിദ്ധീകരിക്കും. കേരളത്തിൽ വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 9 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞുജാഗ്രതയാണ്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ പ്ലേ ഓഫ് മത്സരങ്ങൾ നാളെ മുതൽ. ആദ്യ ക്വാളിഫയറിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും.
0: FM പ്രധാന വാർത്തകൾ.
2: അൽ റെഹാൻ കണ്ണാശുപത്രി കൊണ്ടോട്ടി. ദൃഷ്ടി
3: ദിവസവും കാലത്ത് 6:35
4: തിമിരത്തിന്റെ അസ്ഥിത ഉണ്ടോ എന്നൊരു സംശയം.
5: തിമിരത്തൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റെഹാൻ കണ്ണാശുപത്രിയിൽ ഒന്ന് പോയി നോക്കൂ.
6: ന്യൂ വിഷൻ കണ്ണാശുപത്രി, മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
7: റീഗൽ ജ്വല്ലേഴ്സ്, എടപ്പാൾ ആൻഡ് കൂറ്റനാട്, മധുരം ഗീതം.
8: എന്നും രാവിലെ 7 മണിക്ക്
7: പരിപൂർണ 100% ഉറപ്പുവരുത്തി റീഗൽ ജ്വല്ലേഴ്സ് നൽകുന്നു
8: 100% ഗവൺമെന്റ് അംഗീകൃത HUID മുദ്രയുള്ള സ്വർണ്ണാഭരണങ്ങൾ.
9: ആശാ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശാ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
10: CH സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ്. എന്നും രാവിലെ 8:05.
11: എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള മരുന്നുകളും വളരെ കുറഞ്ഞ നിരക്കിൽ.
10: CH സെന്റർ, നിയർ മെഡിക്കൽ കോളേജ്, മഞ്ചേരി.
12: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം. എന്നും രാവിലെ 8:10.
13: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജന്റ്.
12: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്. കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കൊണ്ടോട്ടി കാർഷിക വൃത്താന്തം. എന്നും രാവിലെ 6:30.
13: പ്രായോജകർ, ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
12: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, കൊണ്ടോട്ടി.
14: ട്രെയിൻ സമയം.
1: ട്രെയിൻ നമ്പർ 166-50 കന്യാകുമാരി മംഗളൂരു പരശുറാം എക്സ്പ്രസ്, 2:55. 22-650 മംഗളൂരു കോയമ്പത്തൂർ ഇന്റർസിറ്റി എക്സ്പ്രസ്, 2:59. 06-014 മദർ ജംഗ്ഷൻ തിരുവനന്തപുരം സെൻട്രൽ.

0: സ്പെഷ്യൽ 4 മിനിറ്റ് വൈകി 3:48 122:17 തിരുവനന്തപുരം ചണ്ഡീഗഡ് സമ്പർക്ക് ക്രാന്തി 3:48 166:11 പാലക്കാട് കണ്ണൂർ എക്സ്പ്രസ് 4:05 തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രെയിൻ നമ്പർ 566:09 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 2:54 163:25 നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് 4:01 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
1: ട്രെയിൻ സമയം സ്പൈൻ ക്ലിനിക് ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി കാവിധാര.
2: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:45
1: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം
2: ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ മഞ്ചേരി.
3: BRGC AJ റീജനറേറ്റിംഗ് ബാറ്ററി സൊല്യൂഷൻ രസമുകുളം എന്നും രാവിലെ 8:15 എല്ലാവിധ വീക്കായ ബാറ്ററികളും റീജനറേറ്റ് ചെയ്ത് നൽകുന്നു. ഫോൺ 7907966544.
2: മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ ഹരിതം ചൊവ്വാഴ്ച രാവിലെ 7:50
1: ആതുര പരിപാലന രംഗത്ത് സ്തുത്യർഹ സേവനം മൗലാന ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
4: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടി ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ പെരിന്തൽമണ്ണ.
5: അസ്ഥി സംബന്ധമായ വേദനകൾ, നടുവേദന, സന്ധിവേദനകൾ, മുട്ടുവേദന, ആർത്രൈറ്റിസ്, ഫിസ്റ്റുല, ഫിഷർ തുടങ്ങിയ രോഗങ്ങൾക്ക് പ്രത്യേക ചികിത്സ.
6: ഹിജാമ തെറാപ്പി, അഗ്നികർമ്മ, ലീച്ച് തെറാപ്പി എന്നിവയ്ക്കും
5: KP പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
6: ഫോൺ 9744550424.
7: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ, വടക്കേ സ്റ്റാൻഡ്, തൃശൂർ, തീവണ്ടി സമയം
8: എന്നും രാവിലെ 8:30.
7: കണ്ണട ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
8: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.

സേവന വാർത്തകൾ. ലോക ക്ഷീരദിനത്തോടനുബന്ധിച്ച് ഈ മാസം 30-ന് ബേപ്പൂർ നടുവട്ടത്തുള്ള ക്ഷീരപരിശീലന കേന്ദ്രത്തിൽ വിദ്യാർത്ഥികൾക്കായി വിവിധ മത്സരങ്ങൾ സംഘടിപ്പിക്കും. LP, UP വിഭാഗം എന്നിവർക്കായി ചിത്രരചനാ മത്സരങ്ങളും ഹൈസ്കൂൾ വിഭാഗത്തിന് ക്വിസ് മത്സരവുമാണ് സംഘടിപ്പിക്കുന്നത്. വിശദവിവരങ്ങൾക്കും രജിസ്ട്രേഷനും 9645922234 എന്ന നമ്പറിൽ ബന്ധപ്പെടാം. നമ്പർ ആവർത്തിക്കാം, 9645922234. 2026 മാർച്ച് പാദത്തിലെ മലപ്പുറം ജില്ലയിലെ ബാങ്കുകളുടെ ബ്ലോക്ക്തല ബാങ്കേഴ്സ് സമിതി യോഗങ്ങൾ ഈ മാസം 29-ന് ആരംഭിക്കും. ജില്ലയിലെ 15 ബ്ലോക്കുകളെയും കേന്ദ്രീകരിച്ച് ഈ മാസം നടത്തുന്ന അവലോകന യോഗങ്ങൾ അടുത്ത മാസം 9-ന് അവസാനിക്കും. പാലക്കാട് തൃത്താല കുഴൽമന്ദം MRS കളിൽ കരാറടിസ്ഥാനത്തിൽ അധ്യാപകരെ നിയമിക്കുന്നതിനായി ഈ മാസം 28-ന് നടത്താനിരുന്ന അഭിമുഖം ബക്രീദ് പ്രമാണിച്ച് മെയ് 29-ലേക്ക് മാറ്റിയതായി പാലക്കാട് ജില്ലാ പട്ടികജാതി വികസന ഓഫീസർ അറിയിച്ചിട്ടുണ്ട്. കൂടുതൽ വിവരങ്ങൾക്ക് ബന്ധപ്പെടേണ്ട ഫോൺ നമ്പർ 0491250505. വ്യാവസായിക അക്കാദമിക സഹകരണം ശക്തിപ്പെടുത്തുന്നതിനും വിദ്യാർത്ഥികളുടെ തൊഴിൽ ലഭ്യത വർദ്ധിപ്പിക്കുന്നതിനും ലക്ഷ്യമിട്ട് കാലിക്കറ്റ് സർവകലാശാല ആധുനിക പ്ലേസ്മെന്റ് പരിശീലന കേന്ദ്രം തുടങ്ങുന്നു. സർവകലാശാലയുടെ തൊഴിൽ പരിശീലന സംബന്ധമായ കേന്ദ്രീകൃത ഹബ്ബായിരിക്കും ഇത്. വിദ്യാർത്ഥികൾക്കും പൂർവ്വ വിദ്യാർത്ഥികൾക്കും കമ്പനികൾക്കും രജിസ്റ്റർ ചെയ്യാം. തൊഴിലവസരങ്ങൾ, വിദഗ്ധ പരിശീലനം, ഇന്റേൺഷിപ്പ്, സർട്ടിഫിക്കേഷൻ, പ്ലേസ്മെന്റ്, ക്യാമ്പസ് റിക്രൂട്ട്മെന്റ് തുടങ്ങിയവയെല്ലാം കേന്ദ്രത്തിന്റെ ചുമതലയാകും. ഇതിന്റെ ഭാഗമായി സുരക്ഷിതവും ശക്തവുമായ പ്ലേസ്മെന്റ്, ട്രെയിനിംഗ്, ഇന്റേൺഷിപ്പ് പോർട്ടൽ തയ്യാറാക്കുന്നതിന് പരിചയസമ്പന്നരായ പ്രൊഫഷണൽ സ്ഥാപനങ്ങളിൽ നിന്നും താൽപര്യപത്രം ക്ഷണിച്ചു. അടുത്ത മാസം 3 വരെ അപേക്ഷിക്കാവുന്നതാണ്. കോഴിക്കോട് റീജിയണൽ പ്രൊഫഷണൽ ആൻഡ് എക്സിക്യൂട്ടീവ് എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിൽ പേര് രജിസ്റ്റർ ചെയ്ത മുന്നാക സമുദായങ്ങളിൽ ഉൾപ്പെട്ട സാമ്പത്തികമായി പിന്നാക്കം നിൽക്കുന്നവർക്കായുള്ള സംവരണ ആനുകൂല്യത്തിന് അർഹതയുള്ള ഉദ്യോഗാർത്ഥികൾ ബന്ധപ്പെട്ട വില്ലേജ് ഓഫീസർ നൽകിയ സർട്ടിഫിക്കറ്റ് ഈ മാസം 31-നകം രജിസ്ട്രേഷനോടൊപ്പം കൂട്ടിച്ചേർക്കണം. ഫോൺ നമ്പർ 0495237679.

0: ഇനി കേൾക്കാം.
1: ആകാശവാണി 102.7 മഞ്ചേരി FM. എന്റെ ഗാനം.
2: എന്റെ ഗാനത്തിൽ ഇഷ്ടഗാനങ്ങളുമായി ഇന്ന് നമ്മളോടൊപ്പമുള്ളത് ആകാശവാണി ശ്രോതാവായ ഹൈമവതി ശ്രീധരനാണ്. അവരുടെ അനുഭവങ്ങളും പ്രിയ ഗാനങ്ങളും ഇതാ.
3: നമസ്കാരം, ഞാൻ ഹൈമവതി ശ്രീധരൻ. കരിവാരകുണ്ട് നീലാംകുറിശി അയ്യപ്പ ക്ഷേത്രത്തിനടുത്താണ് വീട്. അമ്പലത്തിലെ മാതൃസമിതിയും കൂടാതെ നാരായണീയം, രാമായണം, ഭഗവത്ഗീത, ശ്രീമദ് ഭാഗവതം, ദേവീ ഭാഗവതം തുടങ്ങിയവയൊക്കെ പാരായണമൊക്കെ ചെയ്ത് അതിലുപരിയായിട്ട് യാത്രയൊക്കെ ചെയ്തും അങ്ങനെ കഴിഞ്ഞുകൂടുന്ന ഒരു സാധാരണ വീട്ടമ്മയാണ് ഞാൻ. ആകാശവാണിയിലൂടെ എല്ലാ പരിപാടിയും കേൾക്കാറുണ്ട്. കഴിയുന്നത്ര സമയം കേൾക്കാൻ ഞാൻ ശ്രമിക്കാറുണ്ട്. എന്റെ ഗാനം പരിപാടി അവതരിപ്പിക്കാൻ അവസരം തന്ന ആകാശവാണിക്ക് നന്ദി പറയുന്നു. പ്രത്യേകിച്ച് ഭഗവാനും നന്ദി പറയുന്നു. മൺമറഞ്ഞു പോയിട്ടുള്ള എന്റെ അച്ഛനെയും അമ്മയെയും ഗുരുക്കന്മാരെയും എല്ലാം ഓർമ്മയിൽ വെച്ചുകൊണ്ട് എന്റെ ഗാനം പരിപാടി അവതരിപ്പിക്കുകയാണ്. എന്റെ ഗാനം പരിപാടി റേഡിയോയിലൂടെ കേൾക്കാൻ കഴിയുന്നത് വളരെ വളരെ സന്തോഷമാണ് എനിക്ക് തരുന്നത്. എന്റെ വീട് ക്ഷേത്രത്തിനടുത്തായതുകൊണ്ട് തന്നെ ആ ഭഗവാന്റെ പാദത്തിൽ നിന്നും തുടങ്ങുകയാണ് ഞാൻ.

ഞാൻ പിറന്ന വീട് തിരുമാന്തംകുന്നിലമ്മയുടെ തട്ടകമായ തിരൂർക്കാട് എന്ന സ്ഥലത്താണ്. വീടിന്റെ തൊട്ടടുത്ത് ഒരു ശിവക്ഷേത്രമുണ്ട്. ആ ശിവക്ഷേത്രത്തില് എന്നും രാവിലെ പാട്ട് കേൾക്കും, അത് കേട്ട് ആസ്വദിക്കും. ആ പാട്ട് നമുക്കൊന്ന് കേട്ടാലോ?

എനിക്ക് അറിവുള്ള കാലം മുതൽ, അതായത് 5 വയസ്സുള്ളപ്പോഴൊക്കെ അച്ഛൻ കൊടകിലായിരുന്നു പണിക്ക് പോയിട്ടുണ്ടായിരുന്നത്. 1 മാസമോ അല്ലെങ്കിൽ 2 മാസമൊക്കെ കഴിഞ്ഞിട്ടായിരുന്നു അച്ഛൻ വന്നിരുന്നത്. അത്ര സാമ്പത്തികമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെയുള്ളൊരു സാഹചര്യമായിരുന്നു വീട്ടില്. പിന്നെ 11 വയസ്സൊക്കെ ആയപ്പോൾ അച്ഛന് മരിച്ചു. പിന്നെ 2 ഏട്ടന്മാരാണ്. ആ ജീവിതം ഒന്ന് കരപറ്റിക്കാൻ ഒരു മാർഗം അവരാണ് ഉണ്ടായിരുന്നത്. അന്നൊന്നും വീട്ടില് കറണ്ടോ റേഡിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. 15 വയസ്സായപ്പോഴാണ് എന്റെ ചെറിയ ഏട്ടൻ ഗൾഫിൽ പോയി വന്നിട്ട് ചെറിയ ഒരു ഈ കാറിന്റെ ഉള്ളിലൊക്കെ വെക്കുന്ന ഒരു സ്റ്റീരിയോ പോലത്തെ ഒരു റേഡിയോ കൊണ്ടുവന്നത്. അത് കൊണ്ടുവന്നപ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. അന്ന് തൊട്ടിട്ടാണ് ഈ റേഡിയോ പാട്ട് കൂടുതലായിട്ട് കേൾക്കാൻ തുടങ്ങിയത്. അങ്ങനെ ഈ പാട്ട് കേൾക്കുന്ന ശീലം ചെറുപ്പത്തിൽ തന്നെ ഉണ്ട്. അപ്പോ വീട്ടില് കിണറൊക്കെ കുഴിച്ച് ഇങ്ങനെ 2-3 കോലായിട്ടുണ്ടാവും. അപ്പൊ കിണറിന്റെ ചുറ്റുപാടം നടന്ന് ഇങ്ങനെ പാട്ട് പാടി നടന്നിട്ട് കെനറ്റിക്കാൻ കൂടി ചാടി. അപ്പോഴും അമ്മ എന്നെ ചീത്ത പറഞ്ഞു, എന്താ കുട്ടിയത്, നിനക്ക് കണ്ണൊന്നും കണ്ടുകൂടെ എന്ന് ചോദിച്ചിട്ട്. പാട്ടിനോടുള്ളൊരു ഇഷ്ടം കൊണ്ട് അന്ന് വേദനയൊന്നും അറിഞ്ഞില്ല. ചിരിക്കുകയാണ് അന്ന് ചെയ്തത്.

അപ്പോൾ അത്രയും ഇഷ്ടമായിരുന്നു പാട്ട്. സിനിമയ്ക്കൊന്നും കൊണ്ടുപോവില്ല കേട്ടോ അന്ന്, സ്ത്രീകളൊന്നും അങ്ങനെ വല്ലാണ്ട് സിനിമയ്ക്കൊന്നും കൊണ്ടുപോവില്ല, വീട്ടിലൊക്കെ അങ്ങനെയാണ്. എന്നാലും പാട്ട്, ഏത് പാട്ടും കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. മൂളിപ്പാട്ട് പാടി അങ്ങനെ നടക്കും. അപ്പൊ എനിക്കൊരു പാട്ട് ഇങ്ങനെ ഓർമ്മ വരികയാണ്, മണവാട്ടി എന്ന സിനിമയിലെ ഒരു ഗാനം.

സ്കൂൾ ജീവിതത്തിലേക്ക് നോക്കിയാല് കുറേ കൂട്ടുകാരികളും ടീച്ചേഴ്സും നല്ല സ്നേഹത്തോടെ ഉള്ളവരായിരുന്നു. മലയാളം പഠിപ്പിക്കുന്ന സദാനന്ദൻ സാറ്, ശകുന്തളയുടെയും ദുഷ്യന്തന്റെയും പാഠഭാഗങ്ങൾ ഇങ്ങനെ പഠിപ്പിക്കുമ്പോഴേ അതിങ്ങനെ മനസ്സിലിങ്ങനെ ഓർമ്മ വരികയാണ് ഇപ്പോഴും.

പത്താം ക്ലാസ്സിൽ ഏറ്റവും വലിയ അല്ലെങ്കിൽ ഏറ്റവും നല്ല ഒരു കൂട്ടുകാരി ഉണ്ടായിരുന്നു, ലൗലി. ഇപ്പോഴും കണ്ണു നിറയും ആ ലൗലിയെ കുറിച്ച് ഓർക്കുമ്പോഴേ. ട്യൂഷൻ ക്ലാസ്സിലെ ഒരു മിനി ടീച്ചർ ഉണ്ടായിരുന്നു. വളരെ നല്ലൊരു സൗഹൃദമായിരുന്നു ഞങ്ങൾ തമ്മിലുണ്ടായിരുന്നത്. വലിയ സങ്കടം എന്ന് പറഞ്ഞാൽ അന്ന് ഫോണൊന്നും ഇല്ലാത്തൊരു കാലമായിരുന്നല്ലോ. അപ്പോൾ ഫോൺ നമ്പറൊന്നും മേടിക്കാൻ പറ്റാത്തൊരു കാലമായതുകൊണ്ട് അന്ന് തൊട്ടിട്ട് ഈ 40 വർഷത്തിന് മുൻപ് കണ്ടതാണ് ഞാൻ അവളെ. ഇന്ന് വരെ പിന്നെ ഞാൻ കണ്ടിട്ടില്ല. എൻ്റെ ആ പ്രിയ കൂട്ടുകാരിക്ക് വേണ്ടിയിട്ട്, മിനി ടീച്ചർക്കും കൂടി വേണ്ടിയിട്ട്, ലൗലി എന്ന സിനിമയിലെ യേശുദാസ് പാടിയ എല്ലാ ദുഃഖവും എനിക്ക് തരൂ എന്ന് തുടങ്ങുന്ന ഗാനം.

സ്വന്തം അമ്മയെ പറ്റി പറയുകയാണെങ്കിൽ വളരെയധികം കഷ്ടപ്പെട്ടിട്ടാണ് അമ്മ ഞങ്ങളെ ഈ 6 മക്കളെയും വളർത്തിയത്. കണ്ടു കൊതി തീരാത്ത അച്ഛൻ്റെയും ദുഃഖങ്ങൾ മാത്രം മനസ്സിൽ കൊണ്ടു നടന്ന അമ്മയുടെയും ഓർമ്മകൾ എന്നെ വല്ലാതെ പല സന്ദർഭങ്ങളിലും എന്നെ തളർത്തിയിട്ടുണ്ട്. അതിനിടയിൽ 20 വർഷങ്ങൾക്ക് മുൻപേ എൻ്റെ വലിയ ഏട്ടൻ ഒരു ആക്സിഡന്റിൽ മരിച്ചുപോയി. പിന്നീട് അമ്മയുടെ കാര്യം എടുക്കാനില്ല. ആ അമ്മയും 8 വർഷം മുമ്പേ ഏട്ടന്റെ അടുത്തേക്ക് പോയി. എല്ലാ അമ്മമാർക്കും വേണ്ടി ഈ ഗാനം.

തിരുമാന്തങ്കുന്ന് തട്ടകത്താണ് വീടെന്ന് പറഞ്ഞല്ലോ. അവിടെ പൂരക്കാലമായാൽ 11 പൂരത്തിനും അച്ഛൻ എന്നെ കൊണ്ടുപോയിരുന്നു. എല്ലാം വളരെ നൊമ്പരപ്പെടുത്തുന്ന ഒരു ഓർമ്മകളാണ്, പഴയ നമ്മുടെ ഓർമ്മകൾ. അച്ഛനും അമ്മയും ഇല്ലാത്ത ആ ഒരു വിഷമം, ആ തിരുമാന്തംകുന്നിൽ അമ്മയുടെ അനുഗ്രഹം കൊണ്ടാണ് ഇത്രയും ഇവിടെ എത്താനും എന്റെ ജീവിതത്തിനും ഇങ്ങനെയൊരു വിജയം വന്നത് എന്ന് ഞാൻ എന്റെ മനസ്സിൽ വിചാരിക്കുകയാണ്. തിരുമാന്തംകുന്നിൽ അമ്മയ്ക്ക് സമർപ്പിക്കുകയാണ് എന്റെ ഇഷ്ടഗാനം.

ഞാൻ 10-ാം ക്ലാസ് കഴിഞ്ഞ് മഞ്ചേരി കോപ്പറേറ്റീവ് കോളേജിലാണ് ഫസ്റ്റ് പി ഡി സിക്ക് ചേർന്നിരുന്നത്. തിരൂർക്കാട് നിന്നും 3/4 മണിക്കൂർ മഞ്ചേരിയിലേക്ക്, അവിടെ നിന്ന് ഒരു 10 മിനിറ്റ് നടക്കാനുണ്ടാവും. അതിനിടയിലെ ഒരു ചായക്കടയും ഒരു വർക്ക്ഷോപ്പും ഉണ്ടായിരുന്നു. അവിടെ നിന്ന് ഞാൻ നടന്നിങ്ങനെ വരുമ്പോൾ റേഡിയോ ഗാനങ്ങൾ ആ ചായക്കടയിൽ നിന്ന് ഇങ്ങനെ കേൾക്കാറുണ്ട്. ആ ഗാനം ഓർമ്മ വരികയാണ്. അവളുടെ രാവുകൾ എന്ന സിനിമയിലെ എസ് ജാനകി പാടിയ രാ

PDC ഫസ്റ്റ് ഇയർ കഴിഞ്ഞ്, എക്സാം കഴിഞ്ഞ്, ഒരു വർഷം കഴിഞ്ഞപ്പോഴത്തേക്ക് കല്യാണം കഴിഞ്ഞു, ഞാൻ കരുവാരക്കുണ്ടിലെത്തി. നമുക്ക് ചിന്തിക്കാൻ കഴിയാത്ത ഒരു സാഹചര്യങ്ങളായിരുന്നു, അനുകൂലമല്ലാത്ത ഒരു അന്തരീക്ഷത്തിലായിരുന്നു ജീവിതം. എന്നാലും പറയാതിരിക്കാൻ വയ്യ, എന്ത് പറഞ്ഞാലും മതിയാവില്ല. ഭർത്താവിന്റെ ആ റേഡിയോ ശീലം, റേഡിയോയെ വളരെയധികം ഇഷ്ടപ്പെട്ടിരുന്നു. അവിടെ ചെറിയ ഒരു റേഡിയോ ഉണ്ടായിരുന്നു ഭർത്താവിന്റെ വീട്ടിൽ, എന്നും അത് ഏത് സമയവും റേഡിയോ പാട്ടായിട്ടും വാർത്തകളായിട്ടും എല്ലാം കേട്ട് ഇരിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു ഭർത്താവ്. എന്റെ ഈ ഒരു വിഷമം കുറേ തരണം ചെയ്യാനായിട്ട് ഈ പാട്ടിലൂടെ എനിക്കും സാധിച്ചു. എന്റെ പ്രിയ ഭർത്താവിന് വേണ്ടി

കരിവാരുകുണ്ടിലെ പുഴയുടെ അടുത്തായിരുന്നു വീട്. ആ ചിറയിലിങ്ങനെ വെള്ളം താഴേക്ക് വീഴുന്ന ആ ഒരു ശബ്ദം, ആ ഒരു കളകളാരവം ഭയങ്കര രസമായിരുന്നു അത് കേൾക്കാനായിട്ട്. പിന്നെ ആ പച്ചപ്പ്, അവിടെ ഭയങ്കര ഒരു പച്ചപ്പായിരുന്നു, നിറയെ പാടാണ് ചുറ്റുഭാഗത്തും, നല്ലൊരു മനോഹാരിതയാണ്. കമുങ്ങ്, തെങ്ങ്, വാഴ, നെല്ല്, നല്ലൊരു കുളിർമയായിരുന്നു മനസ്സിന്. കൂടാതെ ഈ ധനുമാസത്തിലെ തിരുവാതിര വരുമ്പോൾ പുഴയിൽ ഒരാഴ്ച മുമ്പേ തുടങ്ങും കുളിയൊക്കെ. നല്ല തുടി ഉണ്ടാവും, കുളിയും കഴുങ്ങിന്റെ ഒക്കെ പട്ട വലിച്ചു കൊണ്ടുവന്നിട്ട് പാറയമ്മേലിട്ടിട്ട് തീയൊക്കെ കത്തിച്ചിങ്ങനെ പുലർച്ചയ്ക്ക് നല്ല രസമായിരുന്നു. അപ്പോൾ എന്റെ മനസ്സിലേക്ക് വേഗം ഓടിയെത്തുന്നത് ഈ ഒരു ഗാനമാണ്.

എന്റെ സ്വന്തം നാട്ടില് എനിക്ക് ആസിയ, നൂർജഹാൻ, റംല എന്ന കൂട്ടുകാരുണ്ടായിരുന്നു. എന്തൊരു കാര്യത്തിനും, അതായത് സ്കൂളിലൊക്കെ കലോത്സവമൊക്കെ ഉണ്ടാകുമ്പോൾ എല്ലാത്തിനും കൂടും ഞാൻ. തിരുവാതിരക്കളി, ഒപ്പന, ഗ്രൂപ്പ് ഡാൻസ് ഇങ്ങനെയൊക്കെ കൂടുമ്പോൾ ഭയങ്കര സപ്പോർട്ടാണ്. കുഴപ്പമില്ല കുഴപ്പമില്ല എന്ന് പറയും. അപ്പോൾ അവരൊക്കെ എന്നും ഓർക്കാൻ പറ്റുക എന്ന് പറയുന്നതിന് എനിക്ക് ഭയങ്കര ഒരു സന്തോഷമാണ്. എന്റെ ആ സുഹൃത്തുക്കൾക്ക് വേണ്ടിയിട്ട് ഈ ഗാനം, ഹർഷബാഷ്പം എന്ന സിനിമയിലെ യേശുദാസ് പാടിയ

എന്നെ സ്നേഹിക്കുന്ന എല്ലാവർക്കും വേണ്ടിയും എന്റെ മക്കൾക്കും മരുമക്കൾക്കും നാലു പേരക്കുട്ടികൾക്കും ഭർത്താവിനും എല്ലാവർക്കും വേണ്ടി ഈ ഗാനം. കാര്യസ്ഥൻ എന്ന സിനിമയിലെ

0: എന്റെ ഗാനം.
1: എന്റെ ഗാനത്തിൽ ഇന്ന് ഇഷ്ടഗാനങ്ങൾ അവതരിപ്പിച്ചത് ആകാശവാണി ശ്രോതാവായ ഹൈമവതി ശ്രീധരൻ. അവരുടെ ഫോൺ നമ്പർ 9447387090. ഫോൺ നമ്പർ ഒരിക്കൽ കൂടി പറയാം, 9447387090. നിർവഹണം മുനീർ ആമയൂർ, നിർവഹണ സഹായം എം ജിഷ.
2: എന്റെ ഗാനം സമാപിച്ചു.

0: അറിയിപ്പ്. ഇന്ന് വൈകുന്നേരം 5 മണിക്ക് ന്യൂഡൽഹിയിലെ രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന സിവിൽ ഇൻവെസ്റ്റിച്ചർ സെറിമണിയിൽ പത്മ അവാർഡുകൾ സമ്മാനിക്കുന്നതിന്റെ തത്സമയ പ്രക്ഷേപണം കേൾക്കാം ഇന്ന് വൈകുന്നേരം 5 മണി മുതൽ.
1: എബിസി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ നോവൽ വായന എന്നും രാവിലെ 7:15 സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി എബിസി ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ കോഴിക്കോട് റോഡ് മഞ്ചേരി.
2: പ്രസവശേഷമുള്ള 1.5 മാസക്കാലം അതായത് സൂതികാലം പ്രസവരക്ഷയിൽ ഏറെ നിർണായകമാണ്. പ്രസവത്തോടെ ദുർബലമായ ശരീരത്തിന്റെ ബലം വീണ്ടെടുക്കുന്നതിനും ശരീരവേദനകൾ ഇല്ലാതാക്കുന്നതിനും ഗുണസമൃദ്ധമായ മുലപ്പാലിന്റെ ഉൽപ്പാദനം വർദ്ധിപ്പിക്കുന്നതിനും പ്രസവ ശുശ്രൂഷ അനിവാര്യമാണ്.
3: നിങ്ങളുടെ പ്രിയതമയ്ക്കും മകൾക്കും ശരിയായ പ്രസവ ശുശ്രൂഷ ഉറപ്പാക്കുന്നു കണ്ടംകുളത്തി പ്രസവരക്ഷ.
4: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
3: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
2: ഇന്നത്തെ ഗാനം
3: എന്നും രാവിലെ 7:35.
2: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മണി മുതൽ 6 മണി വരെ സായാഹ്ന OP.
5: FM പ്രധാന വാർത്തകൾ.
0: 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ഇന്ന് സമ്മാനിക്കും. കേരളത്തിൽ നിന്നും 8 പേർ പുരസ്കാരം ഏറ്റുവാങ്ങും. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇന്ധനം, വളം, വിദേശ നാണ്യം എന്നിവ കൂടുതൽ കരുതലോടെ ഉപയോഗിക്കണമെന്ന് കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ. സംസ്ഥാനത്ത് കാലവർഷ മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ ബുധനാഴ്ച രാവിലെ കലക്ടർമാരുടെ ഓൺലൈൻ യോഗം ചേരുമെന്ന് മുഖ്യമന്ത്രി VD സതീശൻ. എറണാകുളം മലയിടം തിരുത്തിലെ കുടിയൊഴിപ്പിക്കൽ പ്രശ്നം പരിഹരിക്കാൻ സമയം വേണമെന്ന സംസ്ഥാന സർക്കാരിന്റെ ആവശ്യത്തെ തുടർന്ന് 2 ആഴ്ച സാവകാശം അനുവദിച്ചു ഹൈക്കോടതി. ഇന്നു മുതൽ ഓഗസ്റ്റ് 31 വരെയുള്ള കാലയളവിൽ കാലാവധി അവസാനിക്കുന്ന റാങ്ക് ലിസ്റ്റുകൾ 2026 നവംബർ 30 വരെ ദീർഘിപ്പിക്കാൻ PSC യോഗം തീരുമാനിച്ചു. കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവ ദാതാവായ ആലൻ ഷെറിൻ എബ്രഹാമിന്റെ സ്മരണയിൽ സപ്ലൈകോ പുറത്തിറക്കുന്ന നോട്ടുബുക്കുകളുടെ ഔദ്യോഗിക പ്രകാശനം മന്ത്രി അനൂപ് ജേക്കബ് നാളെ എറണാകുളത്ത് നിർവഹിക്കും. സംസ്ഥാനത്ത് 2ാം വർഷ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം നാളെ പ്രസിദ്ധീകരിക്കും. കേരളത്തിൽ വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 6 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ പ്ലേ ഓഫ് മത്സരങ്ങൾ നാളെ മുതൽ. ആദ്യ ക്വാളിഫയറിൽ റോയൽ ചലഞ്ചേഴ്സ് ബാംഗ്ലൂരു ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും.
5: FM പ്രധാന വാർത്തകൾ.
6: അല്ല ഭാസ്കരേട്ട, നിങ്ങളെ കുറെ ദിവസമല്ല കണ്ടിട്ട്, പുറത്തേക്കൊന്നും ഇറങ്ങാറില്ലേ?
7: ഒന്നും പറയണ്ട, കാലിന്റെ മുട്ടിന് തീരെ വയ്യടോ. ഒരു 3-4 ഡോക്ടർമാരെ കാണിച്ചു, എല്ലാരും മുട്ട് മാറ്റി വെക്കണമെന്നാ പറയുന്നത്. ഓപ്പറേഷൻ ഇപ്പം എവിടുന്ന് ചെയ്യണമെന്നാ ആലോചിക്കുന്നത്.
6: അതിപ്പോ എന്താ ആലോചിക്കാനാ? നമ്മളെ

0: ഇതാ പോരെ.
1: ഏത്? നമ്മളെ പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫേന്നോ?
0: അതേന്ന്. നമ്മളെ ജോസേട്ടനും എന്റെ അച്ഛനും ഒക്കെ മുട്ടുമാറ്റി വെച്ചത് അവിടുന്നല്ലേ.
1: ഓരൊക്കെ ഉഷാറായി നടക്കുന്നുണ്ടല്ലോ.
2: 20-ലധികം ഓർത്തോപീഡിക് സ്പെഷ്യലിസ്റ്റുകളുടെ പാനൽ, 10,000-ലധികം സന്ധി മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ, ഇടുപ്പ് മാറ്റിവെക്കൽ ശസ്ത്രക്രിയകൾ,
1: ഇൻഫെക്ഷൻ നന്നേ കുറവ്, ഉയർന്ന വിജയ ശതമാനം.
2: കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ. വിളിക്കൂ 0499332999.
3: ട്രെയിൻ സമയം.
4: ട്രെയിൻ നമ്പർ 166-10-11 പാലക്കാട് കണ്ണൂർ എക്സ്പ്രസ് 5 മിനിറ്റ് വൈകി 4:10. 126-17 എറണാകുളം ഹസ്രത്ത് നിസാമുദ്ദീൻ മംഗള എക്സ്പ്രസ് 4:23. 163-06 കണ്ണൂർ എറണാകുളം എക്സ്പ്രസ് 7 മിനിറ്റ് വൈകി 4:57. 166-08 കോയമ്പത്തൂർ കണ്ണൂർ എക്സ്പ്രസ് 5:19. 163-46 തിരുവനന്തപുരം ലോകമാന്യ തിലക് നേത്രാവതി എക്സ്പ്രസ് 15 മിനിറ്റ് വൈകി 5:28. 195-77 തിരുനെൽവേലി ജാംനഗർ എക്സ്പ്രസ് 5:34. 22-110 പൂനെ എറണാകുളം എക്സ്പ്രസ് 2:18 വൈകി 5:37. തിരൂർ സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രെയിൻ നമ്പർ 163-25 നിലമ്പൂർ കോട്ടയം എക്സ്പ്രസ് 6 മിനിറ്റ് വൈകി 4:07. 566-08 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 5:06. 566-11 നിലമ്പൂർ ഷൊർണൂർ പാസഞ്ചർ 6:34 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
3: ട്രെയിൻ സമയം.
4: അറിയിപ്പ്, ഇടിമിന്നൽ ജാഗ്രതാ നിർദ്ദേശം. കേരളത്തിൽ ഒറ്റപ്പെട്ടയിടങ്ങളിൽ ഇന്നുവരെ ഇടിമിന്നലോടുകൂടിയ മഴയ്ക്കും ശക്തമായ കാറ്റിനും സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് അറിയിച്ചിട്ടുണ്ട്. ജാഗ്രതാ നിർദ്ദേശങ്ങൾ ഇനി പറയുന്നവയാണ്. ഇടിമിന്നൽ അപകടകാരികളാണ്. അവ മനുഷ്യന്റെയും മൃഗങ്ങളുടെയും ജീവനും വൈദ്യുത ആശയവിനിമയ ശൃംഖലകൾക്കും വൈദ്യുത ചാലകങ്ങളുമായി ബന്ധിപ്പിച്ചിട്ടുള്ള വീട്ടുപകരണങ്ങൾക്കും വലിയ നാശനഷ്ടം സൃഷ്ടിക്കുന്നുണ്ട്. ആയതിനാൽ പൊതുജനങ്ങൾ ഇനി പറയുന്ന മുൻകരുതൽ കാർമേഘം കണ്ടു തുടങ്ങുന്ന സമയം മുതൽ തന്നെ സ്വീകരിക്കേണ്ടതാണ്. ഇടിമിന്നൽ എപ്പോഴും ദൃശ്യമാകണമെന്നില്ലാത്തതിനാൽ ഇത്തരം മുൻകരുതൽ സ്വീകരിക്കുന്നതിൽ നിന്നും വിട്ടുനിൽക്കരുത്. ഇടിമിന്നലിന്റെ ആദ്യ ലക്ഷണം കണ്ടുകഴിഞ്ഞാൽ ഉടൻ തന്നെ സുരക്ഷിതമായ കെട്ടിടത്തിനുള്ളിലേക്ക് മാറുക. തുറസായ സ്ഥലങ്ങളിൽ തുടരുന്നത് ഇടിമിന്നൽ ഏൽക്കാനുള്ള സാധ്യത വർദ്ധിപ്പിക്കും. ശക്തമായ കാറ്റിനും ഇടിമിന്നലിനും സാധ്യതയുള്ള ഘട്ടത്തിൽ ജനലും വാതിലും അടച്ചിടുക. ജനലിനും വാതിലിനും അടുത്ത് നിൽക്കാതിരിക്കുക. കെട്ടിടത്തിനകത്ത് തന്നെ ഇരിക്കുകയും പരമാവധി ഭിത്തിയിലോ തറയിലോ സ്പർശിക്കാതിരിക്കാൻ ശ്രമിക്കുകയും ചെയ്യുക. ഗൃഹോപകരണങ്ങളുടെ വൈദ്യുതി ബന്ധം വിച്ഛേദിക്കുക. വൈദ്യുതോപകരണങ്ങളുമായുള്ള സാമീപ്യം ഇടിമിന്നലുള്ള സമയത്ത് ഒഴിവാക്കുക. ഇടിമിന്നലുള്ള സമയത്ത് ടെലഫോൺ ഉപയോഗിക്കുന്നത് ഒഴിവാക്കണം. മൊബൈൽ ഫോൺ ഉപയോഗിക്കുന്നത് കൊണ്ട് കുഴപ്പമില്ല. അന്തരീക്ഷം മേഘാവൃതമാണെങ്കിൽ തുറസായ സ്ഥലത്തും ടെറസിലും കുട്ടികൾ ഉൾപ്പെടെ കളിക്കുന്നത് ഒഴിവാക്കുക. ഇടിമിന്നലുള്ള സമയത്ത് വൃക്ഷങ്ങളുടെ ചുവട്ടിൽ നിൽക്കരുത്. വാഹനങ്ങൾ മരച്ചുവട്ടിൽ പാർക്ക് ചെയ്യുകയും അരുത്. ഇടിമിന്നലുള്ള സമയത്ത് വാഹനത്തിനകത്ത് തന്നെ തുടരുക. കൈകാലുകൾ പുറത്തിടാതിരിക്കുക. വാഹനത്തിനകത്ത് നിങ്ങൾ സുരക്ഷിതരായിരിക്കും. സൈക്കിൾ, ബൈക്ക്, ട്രാക്ടർ തുടങ്ങിയ വാഹനങ്ങളിലുള്ള യാത്ര ഇടിമിന്നൽ സമയത്ത് ഒഴിവാക്കുകയും ഇടിമിന്നൽ അവസാനിക്കുന്നതുവരെ സുരക്ഷിതമായ ഒരു കെട്ടിടത്തിൽ അഭയം തേടുകയും വേണം. മിന്നലിന്റെ ആഘാതത്താൽ പൊള്ളലേൽക്കുകയോ കാഴ്ചയോ കേൾവിയോ നഷ്ടമാവുകയോ ഹൃദയാഘാതം സംഭവിക്കുകയോ വരെ ചെയ്യാം. മിന്നലാഘാതം ഏറ്റ ആളിന്റെ ശരീരത്തിൽ വൈദ്യുത പ്രവാഹം ഇല്ല എന്ന് മനസ്സിലാക്കണം. മിന്നലേറ്റ ആളിനെ ഉടൻ വൈദ്യസഹായം എത്തിക്കുക.

ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയതാളം. പ്രിയപ്പെട്ടവരെ, ഇത് 4 മണിപ്പൂക്കളുടെ സമയമാണ്. ഇന്ന് 4 മണിപ്പൂക്കളിൽ നിങ്ങളോടൊപ്പം ഉള്ളത് ഞാൻ പ്രമീള ചോലക്കിൽ. ഇപ്പോൾ സമയം 4 മണി കഴിഞ്ഞ് 2 സെക്കൻഡ്. സമ്മർദ്ദത്തിലാകുന്ന സമയത്ത് 2 പിഴവുകൾ സ്വാഭാവികമാണ്. വേണ്ടാത്തതെല്ലാം ചെയ്യും, വേണ്ടതൊന്നും ചെയ്യില്ല. ആകസ്മികതയുടെ മുന്നിൽ പകച്ചു നിൽക്കുന്നതിലോ പരിഭ്രാന്തരാകുന്നതിലോ അർത്ഥമില്ല. എന്താണ് ചെയ്യേണ്ടതെന്നും എങ്ങനെയാണ് പ്രവർത്തിക്കേണ്ടതെന്നും ആത്മനിയന്ത്രണത്തോടെ തീരുമാനിക്കുന്നതാണ് പ്രധാനം.

0: എങ്ങനെയാണ് ഗൂഗിൾ പാസ്വേഡ് മാനേജർ നമ്മെ സഹായിക്കുന്നത്? ഇത് എങ്ങനെ കൈകാര്യം ചെയ്യാം എന്നതിനൊക്കെ കുറിച്ച് വിശദമാക്കുന്നു മുനിറാമയൂർ.
1: എത്രയെത്ര ആപ്പുകളും വെബ്സൈറ്റുകളുമാണല്ലേ നാം ദിനേന ഉപയോഗിക്കുന്നത്. ഓരോ ആപ്പിനും ഓരോ പാസ്വേഡ്, ചിലപ്പോൾ പല പല യൂസർ നെയിമുകളും. ഇതെല്ലാം കൂടെ എങ്ങനെ ഓർത്തിരിക്കുവാനാണ് എന്ന് ചിന്തിച്ചിട്ടുണ്ടോ? അങ്ങനെ തലപുകച്ചിട്ടുണ്ടോ? എങ്കിൽ ആ തല ഒന്ന് കൂളാക്കിക്കോളൂ. ഗൂഗിൾ പാസ്വേഡ് മാനേജർ ഇത്തരത്തിൽ തലവേദന അനുഭവിക്കുന്നവർക്കുള്ള ഒരു പരിഹാരമാണ്. നിങ്ങൾ സാധാരണ ഉപയോഗിക്കുന്ന ജിമെയിൽ ഐ ഡി വെച്ച് ഗൂഗിൾ പാസ്വേഡ് മാനേജർ സെറ്റ് ചെയ്യാം. നിങ്ങളുടെ എല്ലാ പാസ്വേഡുകളും സുരക്ഷിതമായി എൻക്രിപ്റ്റ് ചെയ്ത് ഇതിൽ സൂക്ഷിക്കാം. ലോഗിൻ ചെയ്യുമ്പോൾ ഫോൺ തന്നെ പാസ്വേഡ് ഫിൽ ചെയ്ത് തരും. അതല്ലെങ്കിൽ നിങ്ങൾ സ്ഥിരം ഉപയോഗിക്കുന്ന ലാപ്ടോപ്പ് ഇല്ലേ, ആ ലാപ്ടോപ്പിൽ നിങ്ങളുടെ ഇമെയിൽ ഐ ഡി ലോഗിൻ ചെയ്തിട്ടുണ്ടെങ്കിൽ ഉടൻ അവിടെ ഓട്ടോമാറ്റിക്കായി പാസ്വേഡ് ഫിൽ ചെയ്ത് വരും. പാസ്വേഡ് മറന്നുപോയി എന്ന വിഷമം ഇനി ഒട്ടും വേണ്ട. ഗൂഗിൾ പാസ്വേഡ് മാനേജർ വളരെ സുരക്ഷിതമായ ഒരു മാർഗമാണ്. ശ്രീകാന്ത്.

0: ാലയ വിളയൂർ ഇന്നത്തെ ചോദ്യവും ഉത്തരവും
1: തിങ്കൾ ബുധൻ വെള്ളി ഞായർ
0: രാവിലെ 8:23
1: പ്രായോജകർ
0: വേദനയോ തുന്നലോ ഇഞ്ചക്ഷനോ ഇല്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ
1: ശ്രീകാന്ത് നേത്രാലയ വിളയൂർ
2: ആശ പവർ MPPT ചാർജ് കൺട്രോളർ സേവന വാർത്തകൾ ദിവസവും രാവിലെ 7:05 സമർപ്പിക്കുന്നത് ആശ പവർ MPPT ചാർജ് കൺട്രോളർ. ഇനി കുറഞ്ഞ ചെലവിൽ എല്ലാ വീട്ടിലും സോളാർ.
1: റീഗൽ ജ്വല്ലേഴ്സ് എടപ്പാൾ ആൻഡ് കുട്ടനാട് മധുരം ഗീതം
0: എന്നും രാവിലെ 7:00.
1: ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
0: റീഗൽ ജ്വല്ലേഴ്സ് മാനുഫാക്ചറേഴ്സ് ആൻഡ് ഹോൾസെയിലേഴ്സ്.
1: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ വടക്കേ സ്റ്റാൻഡ് തൃശൂർ തീവണ്ടി സമയം
0: എന്നും രാവിലെ 8:03.
1: കന്നഡ ഒഴിവാക്കാം, അത്യാധുനിക ജർമ്മൻ ടെക്നോളജി ട്രാൻസ് PRK ലേസർ ട്രീറ്റ്മെന്റിലൂടെ.
0: ആര്യ ഐ കെയർ ഹോസ്പിറ്റൽ.

0: ജീവിത യാഥാർത്ഥ്യങ്ങളെ പച്ചയായി ചിത്രീകരിക്കുന്ന കവിതകൾ എഴുതിയ ശ്രദ്ധേയനായ വൈലോപ്പള്ളി ശ്രീധരമേനോനെ പരിചയപ്പെടുത്തുന്നു മലയാള സാഹിത്യ ഗവേഷക മിൻഹാജത്ത്.
1: മലയാളികളുടെ എക്കാലത്തെയും പ്രിയപ്പെട്ട കവിയാണ് വൈലോപ്പള്ളി എന്നറിയപ്പെടുന്ന വൈലോപ്പള്ളി ശ്രീധരമേനോൻ. മലയാള കവിതാ സാഹിത്യത്തിന് അമൂല്യങ്ങളായ നിരവധി സംഭാവനകൾ നൽകിയ അതുല്യ പ്രതിഭ. ഭാഷ കൊണ്ടും ശൈലി കൊണ്ടും ആശയങ്ങൾ കൊണ്ടും മലയാള കവികൾക്കിടയിൽ അനന്യ വ്യക്തിത്വം കാത്തുസൂക്ഷിച്ച അസാമാന്യ എഴുത്തുകാരൻ. മാമ്പഴത്തിന്റെ മധുരമായും ഊഞ്ഞാലിലെ ആട്ടമായും കന്നിക്കൊയ്ത്തിലെയും മകരക്കൊയ്ത്തിലെയും പാടമായും സഹീന്റെ മകനായും വിഷുക്കണിയായും ആസാം പണിക്കാരായും കടൽക്കാക്കകളായും വൈലോപ്പള്ളി കേരളക്കരയാകെ നിറഞ്ഞുനിന്നു, ഇപ്പോഴും നിറഞ്ഞു നിൽക്കുന്നു. ജീവിത യാഥാർത്ഥ്യങ്ങളെ പച്ചയായി ചിത്രീകരിക്കുന്ന കവിതകളായിരുന്നു വൈലോപ്പള്ളിയുടേത്. അതുകൊണ്ടാണ് കടൽക്കാക്കകൾ എന്ന കവിതയിൽ തൊടുവെള്ളാമ്പൽ പൊയ്കയല്ല ജീവിതത്തിന്റെ കടലേ കവിതക്കു ഞങ്ങൾക്കു മഷിപ്പാത്രം എന്ന് കവി പാടിയത്. യാഥാർത്ഥ്യ ബോധത്തോടൊപ്പം വരികളിലെ അസാമാന്യ ദൃഢതയും കവിയുടെ മൌലികതയായിരുന്നു. അതിനാലാണ് എല്ലുറപ്പുള്ള കവിത എന്ന് പി എ വാര്യരും കാച്ചിക്കുറുക്കിയ കവിത എന്ന് എം എൻ വിജയനും വൈലോപ്പള്ളിയെ വിശേഷിപ്പിച്ചത്. ഏതൊരു മലയാളിക്കും കവിത എന്ന ശീർഷകത്തിനു താഴെ ആദ്യം ഓർമ്മ വരുന്നത് മാമ്പഴം എന്ന കവിതയായിരിക്കും. കവിത വായിച്ച് കണ്ണുനിറയാത്തവരും കുറവായിരിക്കും. അത് കവിയുടെ മറ്റൊരു സവിശേഷത തന്നെയായിരുന്നു. വരികളിൽ ചെറിയ സങ്കീർണതകൾ അനുഭവപ്പെട്ടാലും വായനക്കാരെ കവി ഉദ്ദേശിച്ച അതേ വൈകാരികതകളിലൂടെ കൊണ്ടുപോകാനും ഉദ്ദേശിച്ച ചിന്തകളെ വായനക്കാരിലേക്ക് പകർത്താനും അദ്ദേഹത്തിന് സാധിച്ചിരുന്നു. ഗ്രാമീണ ജീവിതം വൈലോപ്പള്ളിയുടെ ഇഷ്ടവിഷയങ്ങളിൽ ഒന്നായിരുന്നു. പ്രകൃതിയുടെ കേവല സൌന്ദര്യത്തെ വർണ്ണന കൊണ്ട് മൂടുന്നതിനു പകരം പ്രകൃതിയും മനുഷ്യനും ചേരുമ്പോഴുള്ള സമഗ്ര സൌന്ദര്യമായിരുന്നു അദ്ദേഹത്തിനു പ്രിയം. കൈപ്പവല്ലരി എന്ന കവിതയിൽ അതിനൊരുദാഹരണം കാണാം. ഏതു ധൂസര സങ്കല്പത്തിൽ വളർന്നാലും ഏതു യന്ത്രവത്കൃത ലോകത്തിൽ പുലർന്നാലും മനസ്സിലുണ്ടാകട്ടെ ഗ്രാമത്തിൻ വെളിച്ചവും മണവും മമതയും ഇത്തിരി കൊന്നപ്പോവും എന്നത്. അടിസ്ഥാന വർഗക്കാരുടെയും പണിയാളരുടെയും പ്രശ്നങ്ങളെ അതീവ ഗൌരവത്തോടെ നോക്കിക്കണ്ട കവി കൂടിയായിരുന്നു വൈലോപ്പള്ളി. കുടിയൊഴിക്കൽ, യുഗപരിവർത്തനം, കന്നിക്കൊയ്ത്ത് എന്നിവ ഉദാഹരണം. കന്നിക്കൊയ്ത്തിൽ വൈലോപ്പള്ളി ചോദിക്കുന്നുണ്ട്, ഹാ വിജിഖീഷു മൃത്യുവിന്നാമോ ജീവിതത്തിൻ കൊടിപ്പടം താഴ്ത്താൻ എന്ന്. അതുപോലെയാണ് മലയാളികൾക്ക് വൈലോപ്പള്ളിയും. വിജിഖീഷുവായ മരണത്തിനും കൊടിപ്പടം താഴ്ത്താനാവാത്ത മലയാളത്തിന്റെ പ്രിയപ്പെട്ട കവിയാണ് വൈലോപ്പള്ളി ശ്രീധരമേനോൻ.
2: നടുവേദന, സന്ധിവേദന, പുറംവേദന, ഗർഭാശയ രോഗങ്ങൾ, പോളിസിസ്റ്റിക് ഓവറി, വിട്ടുമാറാത്ത തലവേദന, സൈനസൈറ്റിസ്, കോവിഡാനന്തര ബുദ്ധിമുട്ടുകൾ തുടങ്ങി എല്ലാത്തരം അസുഖങ്ങൾക്കും സ്പെഷ്യൽ IPOP ചികിത്സകൾ
3: കെ പി പത്രോസ് വൈദ്യൻസ് കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ.
2: ആയുർവേദ ചികിത്സാ രംഗത്ത് 150 വർഷത്തെ പാരമ്പര്യം.
3: കണ്ടംകുളത്തി ആയുർവേദ ഹോസ്പിറ്റൽ, എയർപോർട്ട് ജംഗ്ഷൻ, കുളത്തൂർ, കൊണ്ടോട്ടി.
4: കോർട്ടെക്സ് സ്പൈൻ ആൻഡ് പെയിൻ കെയർ എടരിക്കോട് വിദ്യാഭ്യാസ വാർത്തകൾ എന്നും രാവിലെ 6:55.
5: കാൽമുട്ട് വേദന, തേയ്മാനം, ഡിസ്ക് ബൾജ്, ഷോൾഡർ പെയിൻ ഉൾപ്പെടെയുള്ള വേദനകൾക്ക് PRP പോലുള്ള അതിനൂതന ചികിത്സ.
6: ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ വിപണി ദിവസവും കാലത്ത് 6:35 സമർപ്പിക്കുന്നത് ഒരു കുഞ്ഞെന്ന സ്വപ്നം പൂവണിയെട്ടിയ ഷിഫ ഫെർട്ടിലിറ്റി സെന്ററിനൊപ്പം. ഷിഫ ഫെർട്ടിലിറ്റി സെന്റർ, കിംസ് അൽ ഷിഫ ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
7: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി, ആയുരാരോഗ്യം, എന്നും രാവിലെ 7:40.
8: നോർമൽ ഡെലിവറിക്ക് റൂം റെന്റ് ഉൾപ്പെടെ 9,000 രൂപയും സിസേറിയന് റൂം റെന്റ് ഉൾപ്പെടെ 19,000 രൂപയും മാത്രം.
7: അലോഹ ഹോസ്പിറ്റൽ കീഴ്ശേരി.

0: ശരീരത്തിന് ആവശ്യമായ ഊർജ്ജവും പ്രതിരോധശേഷിയും നൽകുന്ന സമീകൃതാഹാരം ദിവസവും നമ്മൾ ശീലമാക്കേണ്ടതാണ്. എന്തൊക്കെയാണ് ശരിയായ പോഷകാഹാരങ്ങൾ അടങ്ങിയ ആഹാരക്രമം? ഡോക്ടർ കെ കെ പുരുഷോത്തമൻ സംസാരിക്കുന്നത് ശ്രദ്ധിക്കാം.
1: മലയൂട്ടലല്ലാതെ ദാഹത്തിന് വെള്ളം കൊടുക്കുക, അല്ലെങ്കിൽ അവിടെ സംസ്കാരികമായിട്ടുള്ള കൾച്ചറൽ ആയിട്ടുള്ള ചില വിശ്വാസങ്ങളുണ്ട്. ആദ്യ ദിവസങ്ങളിൽ മോതിരം വരച്ച് കൊടുക്കുക, വയമ്പ് കൊടുക്കുക, തേന് കൊടുക്കുക, ബ്രഹ്മി കൊടുക്കുക, സംസം വെള്ളം കൊടുക്കുക, അത്തരത്തിലുള്ള ഒന്നും കൊടുക്കേണ്ടതില്ല. ചിലപ്പോൾ അത് അപകടം വരുത്തും, അത് വയറിളക്കം ഉണ്ടാക്കിയേക്കും. പറഞ്ഞു വന്നത്, ഈ പറഞ്ഞ പോഷകങ്ങൾ 6 മാസം വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് 95% പേർക്കും ആവശ്യമില്ല. തൂക്കക്കുറവോ നേരത്തെ പ്രസവിച്ചു പോയ കുട്ടികൾക്ക് മാത്രമേ ഇത്തരത്തിലുള്ള തുള്ളിമരുന്നുകളുടെ ആവശ്യം ഉള്ളൂ എന്ന്. ഇപ്പൊ പിന്നീട് നമ്മൾ കൊടുക്കുന്ന ആഹാരങ്ങളിൽ എല്ലാ പോഷക ഘടകങ്ങളും ആവശ്യമായ അളവിലും അതിൻ്റെ പ്രപ്പോർഷൻസ് അത് ഉണ്ടാവണം എന്നുള്ളതാണ്. അത് ഏത് കാലത്തെയാണെങ്കിലും അതിനനുസൃതമായിട്ട് ആണ് നമ്മൾ ആഹാരം ഉണ്ടാക്കി കൊടുക്കേണ്ടത്. ഇനി ഇത്തരത്തിലുള്ള അയേൺ, B12, ഫോളിക് ആസിഡ് അടങ്ങിയിരിക്കുന്ന ഭക്ഷണ പദാർത്ഥങ്ങൾ എന്തൊക്കെയാണെന്നുള്ള ഒരു അറിവ് നമ്മൾക്ക് ഓരോരുത്തർക്കും വേണ്ടതുണ്ട്.

0: നമ്മൾ സാധാരണഗതിയായിട്ട് ആറുമാസമാവുമ്പം കട്ടിയാഹാരങ്ങൾ കൊടുത്തു തുടങ്ങും. നമുക്ക് കുറച്ച് കാര്യങ്ങൾക്ക് അറിയാം, അതുണ്ടാക്കി കൊടുക്കുന്നു. അതിലെന്തൊക്കെ അടങ്ങിയിരിക്കുന്നതെന്ന് പലപ്പോഴും പലർക്കും അറിയില്ല. അതുകൊണ്ട് തന്നെ ആറുമാസത്തിന് ശേഷമുള്ള കാലഘട്ടത്തിൽ തൊട്ട് കുഞ്ഞുങ്ങൾക്ക് ഈ പോഷകങ്ങൾ ഇല്ലാതെ പോവുകയും വളർച്ച വന്നു തുടങ്ങുകയും ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് ആറുമാസം തൊട്ടങ്ങോട്ടുള്ള കാലഘട്ടം. അപ്പൊ ഏതൊക്കെ ഭക്ഷണങ്ങളിലാണ് ഇരുമ്പ് സത്തുള്ളത് എന്ന് ആദ്യം പറയാം. നമ്മൾ ആറുമാസത്തിൽ കൊടുക്കുന്ന കട്ടിയാഹാരം ഉണ്ടാക്കാൻ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം റാഗിയാണ്, അല്ലെങ്കിൽ മുത്താറി എന്ന് പറയുന്ന കാര്യം. അതിൽ ധാരാളം അയൺ, കാൽസ്യം എന്നുള്ള ധാതുക്കൾ അടങ്ങിയിരിക്കുന്നു. അപ്പൊ നമ്മൾ ഈ വർഷം ചെറുധാന്യങ്ങളുടെ വർഷമാണ്, മില്ലറ്റ്സ്. അപ്പോ അത് കഴിക്കുന്നത് കുഞ്ഞുങ്ങൾക്ക് മാത്രമല്ല വലിയവർക്കും നല്ലത് തന്നെയാണ്. ഒരുപാട് വിധത്തിലുള്ള പോഷകങ്ങൾ അതിൽ അടങ്ങിയിട്ടുണ്ട്. അപ്പോ മില്ലറ്റ്സ് അല്ലെങ്കിൽ ചെറുധാന്യങ്ങൾ നമ്മൾ ഈ കുറുക്ക് കൊടുക്കുന്നതോടുകൂടി ഉൾപ്പെടുത്താൻ ശ്രമിക്കുക. അതിലങ്ങോട്ട് നമ്മൾ അയൺ അടങ്ങിയിരിക്കുന്നത് ശർക്കര, നമുക്കറിയാം കുറുക്കുണ്ടാവുമ്പോൾ അതിൽ ചേർക്കുന്നത് കൽക്കണ്ടത്തിന് പകരം ശർക്കരയാണ് കുറച്ചുകൂടി നല്ലത്. അതിനകത്ത് ഇരുമ്പ് സത്ത് കൂടുതൽ അടങ്ങിയിരിക്കണം. അതിലും അങ്ങോട്ട് നമ്മൾ കൊടുക്കുന്ന ഓരോ ഇനങ്ങളിൽ ഏറ്റവും കൂടുതൽ അയണുള്ള നോൺ വെജ് കാര്യങ്ങൾ, മാംസം, ഈ കൊഴുപ്പ് കളഞ്ഞിട്ടുള്ള റെഡ് മീറ്റ്, അയൺ വളരെ അടങ്ങിയിട്ടുള്ളത്. കാരണം അതിൽ ഹീം അടങ്ങിയിട്ടുള്ള ഇയൺ പെട്ടെന്ന് ആഗിരണം ചെയ്യാനുള്ള സാധ്യത കൂടുതലാണ്. കൂടാതെ നമ്മുടെ സസ്യേതര ആഹാരങ്ങളിൽ ലിവർ, അതുപോലത്തെ മത്സ്യങ്ങൾ, അതുപോലെ തന്നെ എല്ലാ നട്സും, നട്സിലൊക്കെ ധാരാളം ഇരുമ്പ് സത്ത് അടങ്ങിയിട്ടുണ്ട്. ഇത്തപ്പഴം നല്ല ഒരു സോഴ്സാണ്. കൂടാതെ നമ്മൾ പലപ്പോഴും കഴിക്കുന്നതിൽ കുറവ് വരുന്നത് ഇലക്കറികള്. ഇലക്കറികള് ഭക്ഷണത്തിൽ ധാരാളമായി ഉൾപ്പെടുത്തണം.
1: കുരുന്തയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
2: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
3: ക്യാൻസർ രോഗത്തിന് ഫലപ്രദമായ ചികിത്സ ഇനി മുതൽ മഞ്ചേരി കുരുമ്പയിൽ ഹോസ്പിറ്റലിലും.
1: സാന്ത്വനത്തിന്റെ കരസ്പർശം.
4: വർക്ക് ഫ്രം ഹോം, ഹൈ സാലറി, വെറും ഒറ്റ ക്ലിക്കിലോ അടിപൊളി.
5: അജ്ഞാത ലിങ്കുകളിൽ ക്ലിക്ക് ചെയ്യരുത്. RBI പറയുന്നു,
6: അറിവ് നേടു, ജാഗ്രത പുലർത്തു.
1: MES മെഡിക്കൽ കോളേജ് ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
7: ഇന്നത്തെ ഗാനം
1: എന്നും രാവിലെ 7:35.
7: MES മെഡിക്കൽ കോളേജിൽ ഇനി വൈകുന്നേരം 3 മുതൽ 6 വരെ സായാഹ്ന OP.
8: CH സെന്റർ മഞ്ചേരി, കരിയർ ടിപ്സ് എന്നും രാവിലെ 8:05.
9: എല്ലാവിധ ലാബ് ടെസ്റ്റുകളും ഡയാലിസിസ് ഉൾപ്പെടെയുള്ള മരുന്നുകളും വളരെ കുറഞ്ഞ നിരക്കിൽ.
8: CH സെന്റർ നിയർ മെഡിക്കൽ കോളേജ്, മഞ്ചേരി.
10: നെൽകൃഷിയുടെ കൂലിച്ചെലവ് വർധനവും തൊഴിൽ

0: നെൽകൃഷിയിൽ വിളവ് വർദ്ധിപ്പിക്കുന്നതിലും കൃത്യമായ പരിചരണം നൽകുന്നതിലും ഞാറ്റടിക്ക് വലിയ പ്രാധാന്യമുണ്ട്. ഇതേക്കുറിച്ച് കൂടുതൽ കാര്യങ്ങൾ വ്യക്തമാക്കി തരുന്നു അഗ്രികൾച്ചറൽ ഓഫീസർ ആയിട്ടുള്ള ടി ഉമ്മർകോയ.
1: നെൽകൃഷിയുടെ കൂലിച്ചെലവ് വർധനവും തൊഴിലാളി ക്ഷാമവും കാരണം നെൽകൃഷി കുറഞ്ഞു വരുന്ന ഈ കാലത്ത് നെൽകൃഷി ലാഭകരമാക്കുക എന്നത് വളരെയേറെ പരമപ്രധാനമാണ്. ഞാറ്റടിക്ക് ആവശ്യമുള്ള സ്ഥലം കണ്ടെത്തി പ്രത്യേകമായി ഉണക്കി സൂക്ഷിച്ച വിത്തുകൾ ഒന്നുകൂടി നടുന്നതിന് മുമ്പ് ഉണക്കി ചേറി വെള്ളത്തിലിട്ട് കനം വെച്ച് മുളപ്പൊട്ടിയ വിത്തുകൾ യഥേഷ്ട അകലത്തിൽ തന്നെ പാകേണ്ടതാണ്. വളരെ അടുപ്പിച്ച് പാകിയാൽ മുളയ്ക്കുന്ന വിത്തിന് കരുത്ത് കാണില്ല. കരുത്തില്ലാത്ത വിത്ത് നട്ടുകഴിഞ്ഞാൽ നെല്ല് നല്ല ഫലപുഷ്ടമായി വളരുന്നതിന് പ്രയാസം നേരിടും. കരുത്തുള്ള ഞാറുകൾ കൃത്യസമയത്ത് ആകെ മൂപ്പിന്റെ, ഉദാഹരണമായി 100 ദിവസം മൂപ്പ് ഉള്ള ഒരു നെല്ലിനത്തിന് അതിന്റെ 1/5 സമയമായ 20 ദിവസത്തിനുള്ളിൽ തന്നെ ഞാറ് പറിച്ചു നടേണ്ടതാണ്. മൂപ്പ് കൂടിയ ഞാറ് നട്ടാൽ വിളവ് അതനുസരിച്ച് കുറയുന്നതിനും രോഗ കീടബാധകൾ കൂടുന്നതിനും കാരണമാകുന്നു. മറ്റൊരു കാര്യം ശ്രദ്ധിക്കേണ്ടത് പാടം ഒരേ നിരപ്പിൽ കുഴികളൊന്നുമില്ലാത്ത തരത്തിൽ നിരപ്പാക്കുന്നതും അധികം വെള്ളം കെട്ടി നിൽക്കാൻ ഇടവരാത്ത തരത്തിൽ നിരപ്പാക്കേണ്ടതുമാണ്. കുറഞ്ഞ വെള്ളമാണ് ഉള്ളതെങ്കിലും ആ വെള്ളം ഒരു പാടത്തിന്റെ എല്ലാ സ്ഥലത്തും എത്തത്തക്ക തരത്തിലായിരിക്കണം പാടം ഉഴുത് നിരപ്പാക്കേണ്ടത്. മണ്ണ് പരിശോധനയുടെ അടിസ്ഥാനത്തിൽ കുമ്മായവും മറ്റ് ജൈവവളവും നൽകേണ്ടതാണ്. കുമ്മായം സാധാരണ നിലയിൽ 1 ഹെക്ടറിന് 500 കിലോയാണ് നൽകേണ്ടത്. ആവശ്യമായ ജൈവവളങ്ങളും യഥാസമയം നൽകേണ്ടതാണ്. ഞാറ് പറിച്ചു നടുന്നതിന് 2 ദിവസം മുൻപ് അന്തർവ്യാപന ശേഷിയുള്ള കീടനാശിനി തളിക്കുന്നത് പറിച്ചു നട്ട ഉടനെയുള്ള രോഗകീട നിയന്ത്രണം തടയുന്നതിന് വളരെയേറെ സഹായകമാകും. നെല്ലിന്റെ ആദ്യത്തെ

0: ഓരോ ദിവസവും വളരെ പ്രധാനപ്പെട്ടതാണ്. ഓരോ 21 ദിവസം കൂടുമ്പോഴും വളം കൊടുക്കുന്നതിനും പ്രത്യേകം പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ്. കതിര് വന്ന് കതിരിൽ അന്നം തൂങ്ങുന്നത് വരെ പ്രധാനപ്പെട്ട ദിവസങ്ങളാണ്. നെല്ല് കൊയ്ത് മെതിച്ച് പാറ്റിപ്പെറുക്കി തരുന്നതിന് വേണ്ടി കമ്പൈൻ ഹാർവെസ്റ്റർ നിലവിൽ ലഭിക്കുന്നതും നെൽകൃഷി ലാഭകരമാക്കുന്നതിനും തുടർന്നു കൊണ്ടുപോകുന്നതിനും വളരെയേറെ ഗുണകരം ചെയ്യുന്നുണ്ട്.
1: അൽ റെയ്ഹാൻ കണ്ണാശുപത്രി കൊണ്ടോട്ടി. ദൃഷ്ടി
2: ദിവസവും കാലത്ത് 6:35.
3: തിമിരത്തിന്റെ അസ്ഥിതണ്ടോ എന്നൊരു സംശയം.
4: തിമിരത്തൊക്കെ പേടിക്കേണ്ട കാലം കഴിഞ്ഞില്ലേ? അൽ റെയ്ഹാൻ കണ്ണാശുപത്രിയിൽ ഒന്ന് പോയി നോക്കൂ.
5: ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, നോവൽ വായന, എന്നും രാവിലെ 7:15. സ്പോർട്സ് മെഡിസിൻ സേവനങ്ങളുമായി ABC ഓർത്തോപീഡിക് ഹോസ്പിറ്റൽ, കോഴിക്കോട് റോഡ്, മഞ്ചേരി.
6: വന്ധ്യത നിവാരണ രംഗത്ത് വർഷങ്ങളുടെ പ്രവൃത്തി പരിചയം, മൗലാന ഹോസ്പിറ്റൽ ആരോഗ്യജാലകം.
7: തിങ്കൾ, ബുധൻ, വെള്ളി, ഞായർ രാവിലെ 7:10.
6: മൗലാന ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.
8: ആയിഷ ഗർഭിണിയാണോലേ?
9: മുനീർ ഉപ്പയാവാൻ പോകുന്നു.
8: ആയിഷ പ്രഗ്നന്റ് ആണോലും? എങ്ങനെ, ആയിഷന്റെ ഗർഭപാത്രത്തിൽ മുഴയാണ്, ഗർഭം ധരിക്കാൻ പറ്റില്ല എന്നൊക്കെ പറഞ്ഞിട്ട്.
10: അതപ്പൊ നന്നായി. നിങ്ങളേത് ലോകത്താ? അതിനല്ലേ ആയിഷു പെരിന്തൽമണ്ണയിലെ കിംസ് അൽഷിഫ ആശുപത്രിയിൽ നിന്ന് ഇന്റർവെൻഷനൽ റേഡിയോളജി സംവിധാനത്തിലൂടെ ചികിത്സയെടുത്തത്. വേദനയോ രക്തനഷ്ടമോ അഡ്മിറ്റോ ഒന്നുമില്ലാതെ യൂട്രസ് റിമൂവ് ചെയ്യാതെ മുഴ നീക്കം ചെയ്തു. വെരി സിമ്പിൾ.
8: തന്നെയോ? അതേതായാലും നന്നായി.
10: പിന്നെ അല്ല, ഇനി എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ദാ ഈ നമ്പർ വിളിച്ചു നോക്ക്. ജി, ആ നമ്പർ ഒന്ന് ഇങ്ങോട്ട് താ, നമ്മളെ നസീമാനെ ഒന്ന് കാണിക്കാനാ.
2: 8078777710. കിംസ് അൽഷിഫ സൂപ്പർ സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ, പെരിന്തൽമണ്ണ.

0: ഇനി മഴക്കാലം തുടങ്ങുകയായി. വിവിധതരം മഴക്കാല രോഗങ്ങൾ പടർന്നു പിടിക്കുന്ന സമയം. മലിനമായ വെള്ളത്തിലൂടെയും ഭക്ഷണത്തിലൂടെയും പടരുന്ന രോഗങ്ങളിൽ ഒന്നായ മഞ്ഞപ്പിത്തത്തെക്കുറിച്ച് സംസാരിക്കുന്നു ഡോക്ടർ നിഷിത കുറുപ്പ്.
1: മറ്റൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്നാണ് മഞ്ഞപ്പിത്തം. മഴക്കാലത്ത് വളരെ വേഗത്തിൽ പടർന്നു പിടിക്കുന്ന ഒന്നാണ് മഞ്ഞപ്പിത്തം. ഭക്ഷണങ്ങളിലൂടെയും വെള്ളത്തിലൂടെയും അകപ്പെടുന്ന മാലിന്യങ്ങളാണ് രോഗത്തിന്റെ ആധാരം. ക്ഷീണം, കടും മഞ്ഞ നിറത്തിലുള്ള മൂത്രം, കണ്ണിന്റെ വെള്ളം മുഴുവൻ മഞ്ഞ നിറത്തിലാവുക, തൊക്കിന് മഞ്ഞ നിറം വരിക, പനി തുടങ്ങിയവയാണ് ലക്ഷണങ്ങൾ. മഞ്ഞപ്പിത്തം കരളിനെയാണ് ബാധിക്കുന്നത്. കരൾ സംബന്ധമായിട്ടുള്ള എല്ലാ രോഗങ്ങളിലും പ്രധാന ലക്ഷണം മഞ്ഞപ്പിത്തം തന്നെയാണ്. കരിക്ക്, കഞ്ഞി, സൂപ്പ് തുടങ്ങിയ ലഘുവായ ഭക്ഷണങ്ങൾ മാത്രം ഈ സമയങ്ങളിൽ കഴിക്കുക. മഞ്ഞപ്പിത്തം പോലെയുള്ള ബുദ്ധിമുട്ടുകളുണ്ടെങ്കിൽ ഇത്തരത്തിൽ വളരെ ലഘുവായിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കാൻ വേണ്ടി പ്രത്യേകം ശ്രദ്ധിക്കുക. അടുത്തതായിട്ട് പറയുന്നതാണ് മലമ്പനി. കൊതുക് പരത്തുന്ന ഒരു സാംക്രമിക രോഗമാണ് മലമ്പനി എന്ന് പറയുന്നത്. പെൺവിഭാഗത്തിൽപ്പെട്ടിട്ടുള്ള അനോഫിലസ് കൊതുകുകളാണ് രോഗം പരത്തുന്നത്. ഇവ പെറ്റുപെരുകുന്നത് വെള്ളത്തിലൂടെയാണ്. പനി, വിറയൽ, പേശിവേദന, ക്ഷീണം തുടങ്ങിയവയൊക്കെയാണ് ലക്ഷണങ്ങൾ. ഈ അസുഖത്തിന്റെ പ്രതിരോധ മാർഗവും കൊതുക് പെറ്റുപെരുകുന്ന സാഹചര്യങ്ങൾ ഒഴിവാക്കുക, അതായത് വെള്ളം കെട്ടി നിൽക്കുന്നത് തടയൽ ഒഴിവാക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രതിരോധ മാർഗം എന്നുള്ളത്. ഇനി നമ്മുടെ നാട്ടിലെ വളരെ സാധാരണയായിട്ട് കണ്ടിട്ടുണ്ടായിരുന്ന ചിക്കൻ കുനിയാണ്. കൊതുകുകൾ വഴി പകരുന്ന ഒരു വൈറസ് രോഗമാണ് ചിക്കൻ കുനിയ. മഴക്കാലത്ത് വീടിന്റെ പരിസരത്തും വെള്ളം കെട്ടി നിൽക്കുന്നതിനാൽ കൊതുകുകളുടെ പ്രജനനം വർദ്ധിക്കുകയും രോഗസാധ്യത കൂടുകയും ചെയ്യുന്നു. ചിക്കൻ കുനിയുടെ പ്രധാന ലക്ഷണങ്ങൾ പെട്ടെന്ന് ആരംഭിക്കുന്ന ഉയർന്ന പനിയാണ്. അതോടൊപ്പം തന്നെ കടുത്ത സന്ധിവേദന ഉണ്ടാവുക, കൈ, കാല്, മുട്ട്, കണങ്കാല് തുടങ്ങിയവയിലൊക്കെ വേദന ഉണ്ടാവുക, തലവേദന ഉണ്ടാവുക, പേശിവേദന, ക്ഷീണം, ചർമ്മത്തിൽ ചുവന്ന പാടുകൾ കാണുക, കണ്ണിന് വേദന ഉണ്ടാവുക, ചില ആളുകളിൽ കൈകാലുകളിലൊക്കെ വീക്കുണ്ടാവും എന്നിവയാണ്. പനി മാറിയ ശേഷവും ആഴ്ചകളോളം നീണ്ടു നിൽക്കുന്ന സന്ധിവേദന ചില രോഗികളിൽ ഉണ്ടാക്കാറുണ്ട് ഇത്തരത്തിലുണ്ടാകുന്ന ചിക്കൻ കുനിയ മൂലം. ഇനി ഇത്തരത്തിലുണ്ടാകുന്ന ചിക്കൻ കുനിയനെ നമുക്ക് എങ്ങനെ പ്രതിരോധിക്കാം എന്നുള്ളത് നോക്കാം. അതിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് ആണ് നമ്മുടെ കൊതുക് വളരുന്നത് തടയുക എന്നുള്ളത്. കൊതുകുകടി ഒഴിവാക്കുക എന്നുള്ളത് നമ്മുടെ പൂർണ്ണമായിട്ടുള്ള ഒരു ഫുൾ സ്ലീവ്സ് ഡ്രസ്സുകൾ ഇടുക, അതുപോലെ തന്നെ നീളമുള്ള പാൻസുകൾ ധരിക്കുക, കൊതുക് വല ഉപയോഗിക്കുക, അതുപോലെ തന്നെ മോസ്കിറ്റോ റെപ്പലൻറ്റുകൾ, നമ്മുടെ കൊതുക് റിപ്പലൻസുകൾ ഉപയോഗിക്കുക, ജനലിനും വാതിലിനും ഒക്കെ മെഷുകൾ ഘടിപ്പിച്ചിട്ട് ഒരു കൊതുകിനെ പ്രിവെന്റ് ചെയ്യുക, അകത്തേക്ക് വരുന്നത് തടയുക എന്നുള്ള രീതിയിൽ നമ്മൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പരിസരമായിട്ടുള്ള ശുചിത്വം പാലിക്കുക എന്നുള്ളതും ഇത്തരത്തിൽ ചിക്കൻ കുനിയെ നമുക്ക് തടയാൻ വേണ്ടിയിട്ട് ഹെൽപ്പ് ചെയ്യുന്നതാണ്. ഇനി ഇത്തരത്തിലുള്ള ചിക്കൻ കുനിയ ഉണ്ടെങ്കിൽ എന്താണ് നമ്മൾ ചെയ്യേണ്ടത്? അങ്ങനെ ഈ രോഗലക്ഷണങ്ങളൊക്കെ നമുക്ക് കണ്ടിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തൊക്കെയാണ് ചെയ്യേണ്ടതെങ്കിൽ ധാരാളം വെള്ളം കുടിക്കുക, മറ്റ് ദ്രാവകങ്ങളും കുടിക്കുക, വിശ്രമം നന്നായിട്ട് എടുക്കുക, അതുപോലെ തന്നെ വൈറ്റമിൻ സി റിച്ച് ആയിട്ടുള്ള ഭക്ഷണങ്ങൾ കഴിക്കുക, അതിനകത്ത് വരുന്ന നമ്മുടെ ലെമണ്, സിട്രസ് ആയിട്ടുള്ള ഫ്രൂട്ട്സുകളൊക്കെ കഴിക്കുന്നത് ഇത്തരത്തിൽ വൈറ്റമിൻ സി കിട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും. പനി, സന്ധിവേദന എന്നിവയുണ്ടെങ്കിൽ നമ്മുടെ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മരുന്ന് കഴിക്കുക. കടുത്ത ക്ഷീണം, ശ്വാസ തടസ്സം, ബോധക്ഷയം തുടങ്ങിയ ഗുരുതര ലക്ഷണങ്ങളുണ്ടെങ്കിൽ ഉടനെ തന്നെ നിങ്ങൾ ആശുപത്രിയിൽ എത്തിക്കുക. പ്രതിരോധമാണ് ഏറ്റവും നല്ല ചികിത്സ. അതോടൊപ്പം തന്നെ കൊതുകുകളുടെ ഉറവിടങ്ങൾ നശിപ്പിക്കാൻ വീടും പരിസരവും നമ്മൾ വൃത്തിയായിട്ട് സൂക്ഷിക്കുക, കൊതുകുകടിയിൽ നിന്ന് സ്വയം സംരക്ഷിക്കുക എന്നിവയാണ് ഏറ്റവും ഫലപ്രദമായിട്ടുള്ള മാർഗങ്ങൾ.
2: ദൃശ്യം കണ്ണാശുപത്രി ആരോഗ്യ ജാലകം.
3: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:10 ഇഞ്ചക്ഷനും തുന്നലുമില്ലാതെ പിൻഹോൾ തിമിര ശസ്ത്രക്രിയ. ദൃശ്യം കണ്ണാശുപത്രി, തൃശൂർ ആൻഡ് ചേറ്റുവ റോഡ്, ചാവക്കാട്.
2: കുരുന്തയിൽ ഹോസ്പിറ്റൽ, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.
4: പാട്ടുപൊലിമ എന്നും രാവിലെ 7:55.
3: ക്യാൻസർ രോഗത്തിന് ഫലപ്രദമായ ചികിത്സ ഇനി മുതൽ മഞ്ചേരി കുരുമ്പയിൽ ഹോസ്പിറ്റലിലും.
2: സാന്ത്വനത്തിന്റെ കരസ്പർശം.

0: ചിന്തിച്ചാൽ ഒരു അന്തവുമില്ല, ചിന്തിച്ചില്ലേൽ ഒരു കുന്തവുമില്ല എന്നൊരു നാടൻ പഴഞ്ചൊല്ല് ചിന്തയിലെ അപകടങ്ങളെയും അതിൻ്റെ ആവശ്യമില്ലായ്മയെയും പറ്റിയുണ്ട്. എങ്കിലും ഏത് പ്രവൃത്തിയും ചിന്തിച്ച് വരും വരായക മനസ്സിലാക്കി വേണം ചെയ്യാൻ. എം ടി നിലമ്പൂർ അതേക്കുറിച്ച് വിശദമാക്കി തരുന്നു.
1: വായന ചിന്തയാണ്, ചിന്ത ദർശനമാകുന്നു. ഒരു പഴയ നോവൽ വായനയുടെ ഓർമ്മയിൽ നിന്ന് തന്നെ തുടങ്ങാം. മലയാള നോവൽ സാഹിത്യത്തിലെ പ്രകാശഗോപുരമെന്നും മലയാള ഭാഷയെ ക്ലാസിക് തലത്തിലേക്ക് ഉയർത്തിയ കൃതിയെന്നും ആയിരുന്നു നിരൂപകർ ഒ വി വിജയന്റെ കസാക്കിന്റെ ഇതിഹാസത്തെപ്പറ്റി വാഴ്ത്തിപ്പാടിയിരുന്നത്. മാറിവരുന്ന തലമുറകൾ ഇപ്പോഴും ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ആ നോവലിൽ ഒരു കഥാമുഹൂർത്തമുണ്ട്. കസാക്കിൽ ഒരു ഏകാധ്യാപക വിദ്യാലയം തുടങ്ങാനെത്തുന്ന രവി തമിഴ് ചുവയുള്ള മലയാളം സംസാരിക്കുന്ന റാവുത്തന്മാരുടെ കുട്ടികൾക്ക് അക്ഷരം പഠിപ്പിക്കാൻ എത്തിച്ചേർന്ന വിദ്യാസമ്പന്നനായ കഥാനായകൻ, സ്കൂളിലേക്ക് ഇൻസ്പെക്ഷന് വന്ന ഓഫീസർ, കുട്ടികളുടെ ഹാജർ പട്ടികയിലും രജിസ്റ്ററിലും ഒരു പകൽ ചിലവിട്ട് ശേഷം യാത്ര പറഞ്ഞ് പിരിയുമ്പോൾ ഇൻസ്പെക്ടർ പറഞ്ഞു, ഒക്കെ ഒരു യോഗമാണ് മാഷേ, അല്ലെങ്കിൽ മാഷ് എന്തിനാ ഇവിടെ എത്തിയത്? വിദേശ പഠനത്തിന്റെ എല്ലാ അവസരവും കിട്ടിയ രവി എന്തിനായിരുന്നു കസാക്ക് എന്ന ഓണം കേറാമൂലയിൽ എത്തിയത്?

0: ആസ്ട്രോഫിസിക്സ് ഗവേഷണത്തിന് അമേരിക്കയിലെ പ്രിൻസ്റ്റണിൽ ഫെലോ കിട്ടിയ കഥാനായകൻ ഒടുവിൽ എത്തിച്ചേർന്നത് തസ്രാക്ക് എന്ന കുഗ്രാമത്തിൽ. താമ്പരത്തെ കോളേജിൽ BA ഓണേഴ്സിന് പഠിച്ച പത്മ ക്യാമ്പസിനിലെ നനുത്ത പുല്ലുകൾ കാശ്മീരങ്ങൾ വിടർത്തിയ തുറസ്സുകളിലിരുന്ന് രവിയും പത്മയും സന്ധ്യയുടെ നക്ഷത്രങ്ങൾ എണ്ണിയ മനോഹരമായൊരു കാലമുണ്ടായിരുന്നു. പിന്നെ നീണ്ട 7 വർഷങ്ങൾ അമേരിക്കയിൽ കഴിഞ്ഞ ശേഷം പത്മ രവിക്ക് എഴുതുന്നു, "രവി, ഇത് ഞാനാണ് പത്മ. ഓരോ വ്യക്തിയിലും അപരിചിതനായ മറ്റൊരാൾ കുടിയിരിക്കുന്നു എന്ന പരമാർത്ഥം ആരറിഞ്ഞു? ആരും കാണാത്ത ഈ അജ്ഞാതനായ മറ്റൊരാളെ പത്മക്കറിയില്ല. അസ്ട്രോഫിസിക്സും അമേരിക്കയിലെ ഗവേഷണവും അറിയില്ല." എഴുത്തുകാരനായ വിജയൻ തന്നെ തുറന്നെഴുതുന്നു, "കർമ്മപരമ്പരകളുടെ സ്നേഹരഹിതമായ കഥയാണ്. ഇതിൽ അകൽച്ചയും ദുഃഖവും മാത്രമേയുള്ളൂ. ഇതിൽ നിന്നും ഒട്ടും വ്യത്യസ്തമല്ല മനുഷ്യജീവിതവും. ഒക്കെ ഒരു യോഗാണ് മാഷേ എന്ന ശബ്ദം വീണ്ടും മുഴങ്ങുമ്പോൾ യോഗം ആ വാക്കിന് സ്ഥായി ഭാവം പകർന്നാൽ നിയോഗമെന്നായി. ഭൂമിയിൽ പിറവിയെടുത്ത ഓരോ ജീവിതവും ഓരോ നിയോഗമാണ്. എവിടെയും നിസ്സഹായനായി പോകുന്ന മനുഷ്യന്റെ സ്വത്വബോധമുണർത്തുന്ന ആംഗലേയ വചനമാണ് "യുവർ ഫേറ്റ് ഈസ് യുവർ ക്യാരക്ടർ." ഒരാളുടെ അഭിരുചിയും ചിന്തയും തന്നെയാണ് അയാളുടെ വിധി നിർണ്ണയിക്കുന്ന ഘടകം. പക്ഷേ ഒരു ചോദ്യം ഉത്തരം കിട്ടാതെ ബാക്കി കിടക്കുന്നു. സ്വന്തം വിധി നിർണ്ണയിച്ച ഈ ക്യാരക്ടർ എവിടുന്ന് കിട്ടി? എങ്ങനെ ഉണ്ടായി? കൃത്യമായി അത് നമ്മെ എങ്ങനെ സ്വാധീനിച്ചു? ഒന്നും നാം ഇഷ്ടപ്പെട്ട് തെരഞ്ഞെടുത്തതല്ല. വേണ്ടത് വേണ്ടപ്പോൾ തോന്നാതിരിക്കുക, അത്യാവശ്യ നേരത്ത് വേണ്ടത് ബുദ്ധിയിൽ തെളിയാതിരിക്കുക, ഇത്തരം വിഷമസന്ധി നേരിടാത്തവരായി ആരുമുണ്ടാകില്ല. മനസ്സിലെ നിഗൂഢ താൽപ്പര്യങ്ങൾക്ക് തടയിടാൻ കഴിഞ്ഞവരാണ് എളുപ്പ മുക്തിമാർഗത്തിൽ എത്തിച്ചേരുന്നത്. ലാഭനഷ്ടങ്ങളുടെ ഓഡിറ്റിംഗിൽ മാത്രമാണ് ആശനിരാശകൾ അനുഭവപ്പെടുന്നത്. എനിക്കെന്തുണ്ട്? അന്യർക്ക് എന്തെല്ലാമുണ്ട്? എല്ലാവർക്കും എല്ലാം ധാരാളമായി കിട്ടുന്നു. എന്റെ കൈകൾ ശൂന്യമാണ്. ഇത്തരം അസംതൃപ്തികൾ കൂടുതൽ പ്രതിസന്ധി തീർക്കുന്നു. നമുക്കുള്ളതും മറ്റുള്ളവർക്കില്ലാത്തതുമായ പല സിദ്ധികളും ഈ മധ്യഭ്രമത്തിൽ നാം കാണാതെ പോകുന്നു. ഹരിചന്ദ്ര എന്ന പഴയ മലയാള സിനിമയിലെ ഗാനം ഓർമ്മ വരികയാണിപ്പോൾ. ഈശ്വര ചിന്തയിതൊന്നേ മനുജന് ശാശ്വതമേ ഉലകിൽ. ദൈവസ്മരണ കൊണ്ട് മാത്രമേ മനസ്സുകളിലെ സകല ഗൂഢവികാരങ്ങൾക്കും യുക്തിഭദ്രമായ ഉത്തരം നൽകാനാവൂ.
1: റയാൻസ് സോപ്സ് ആൻഡ് ഡിറ്റർജൻസ് പെരിന്തൽമണ്ണ സൈബർ ജാലകം എന്നും രാവിലെ 8:10
2: അഴുക്കകറ്റും റയാൻ പിങ്ക് ഡ്രോപ്സ് ലിക്വിഡ് ഡിറ്റർജൻറ്റ്,
1: എ പ്രോഡക്റ്റ് ഓഫ് റയാൻ സോപ്സ് ആൻഡ് ഡിറ്റർജൻസ്. സ്പൈൻ ക്ലിനിക് ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി കാവിധാര.
2: ചൊവ്വ വ്യാഴം ശനി രാവിലെ 7:45
1: നട്ടെല്ല് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് ശാശ്വത പരിഹാരം
2: ABC ഓർത്തോപെഡിക് ഹോസ്പിറ്റൽ, മഞ്ചേരി.
3: ന്യൂ വിഷൻ കണ്ണാശുപത്രി മഞ്ചേരി. തൊഴിലവസര വാർത്തകൾ എല്ലാ ദിവസവും രാവിലെ 7:20. തുന്നലോ വിശ്രമമോ ഇല്ലാത്ത വേദനരഹിത തിമിര ശസ്ത്രക്രിയ. ന്യൂ വിഷൻ കണ്ണാശുപത്രി, പാണ്ടിക്കാട് റോഡ്, മഞ്ചേരി.

0: FM പ്രധാന വാർത്തകൾ.
1: 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് സമ്മാനിക്കും. കേരളത്തിൽ നിന്നും 8 പേർ പുരസ്കാരം ഏറ്റുവാങ്ങും. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇന്ധനം, വളം, വിദേശ നാണ്യം എന്നിവ കൂടുതൽ കരുതലോടെ ഉപയോഗിക്കണമെന്ന് കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ. സംസ്ഥാനത്ത് കാലവർഷം മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ ബുധനാഴ്ച രാവിലെ കലക്ടർമാരുടെ ഓൺലൈൻ യോഗം ചേരുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് പ്രത്യേക മന്ത്രിസഭ അംഗീകാരം നൽകിയതായി മുഖ്യമന്ത്രി വി ഡി സതീശൻ. നിയമസഭയിലെ ചീഫ് വിപ്പായി അബു ജോൺ ജോസഫിനെ നിയമിക്കാനും മന്ത്രിസഭ

0: യോഗത്തിൽ തീരുമാനം. എറണാകുളം മലയിടം തുരുത്തിലെ കുടിയൊഴിപ്പിക്കൽ പ്രശ്നം പരിഹരിക്കാൻ സമയം വേണമെന്ന സംസ്ഥാന സർക്കാരിന്റെ ആവശ്യത്തെ തുടർന്ന് രണ്ടാഴ്ച സാവകാശം അനുവദിച്ചു ഹൈക്കോടതി. യൂത്ത് കോൺഗ്രസ് പ്രവർത്തകനായിരുന്ന കണ്ണൂർ എടയന്നൂരിലെ ഷുഹൈബ് വധക്കേസിൽ മുഴുവൻ പ്രതികളുടെയും ജാമ്യം തലശ്ശേരി അഡീഷണൽ സെഷൻസ് കോടതി റദ്ദാക്കി. ആകാശ് തെല്ലങ്കേരി ഉൾപ്പെടെ 17 പേരാണ് കേസിലെ പ്രതികൾ. കോഴിക്കോട് ജില്ലാ കളക്ടറായി എം എസ് മാധവിക്കുട്ടി ചുമതലയേറ്റു. സംസ്ഥാന സർക്കാരിന്റെ മികച്ച സബ് കളക്ടർക്കുള്ള പുരസ്കാരം നേടിയിട്ടുണ്ട്. കണ്ണൂർ ജില്ലാ കളക്ടറായി പി വിഷ്ണുരാജും ചുമതലയേറ്റു. 2019 ബാച്ച് IAS ഓഫീസറാണ്. കേരളത്തിൽ വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 6 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL ക്രിക്കറ്റിൽ പ്ലേ ഓഫ് മത്സരങ്ങൾ നാളെ മുതൽ. ആദ്യ ക്വാളിഫയറിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും.
1: FM പ്രധാന വാർത്തകൾ.

0: ഇത്രയും സമയം.
1: ട്രെയിൻ നമ്പർ 166 08 കോയമ്പത്തൂർ കണ്ണൂർ എക്സ്പ്രസ് 5:19, 163:46 തിരുവനന്തപുരം ലോകമാന്യ തിലക് നേത്രാവതി എക്സ്പ്രസ് 15 മിനിറ്റ് വൈകി 5:28, 195-77 തിരുനെൽവേലി ജാംനഗർ എക്സ്പ്രസ് 5:34, 22-150 പൂനെ എറണാകുളം എക്സ്പ്രസ് 2:18 വൈകി 5:37 തിരു സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു. ട്രെയിൻ നമ്പർ 566-08 നിലമ്പൂർ പാലക്കാട് പാസഞ്ചർ 5:06, 566-11 ഷൊർണൂർ നിലമ്പൂർ പാസഞ്ചർ 6:34 അങ്ങാടിപ്പുറം സ്റ്റേഷനിൽ എത്തിച്ചേരുമെന്ന് പ്രതീക്ഷിക്കുന്നു.
0: ട്രെയിൻ സമയം. നാട്ടുവൃത്താന്തം, വികസന വാർത്തകൾ.
1: നമസ്കാരം, നാട്ടുവൃത്താന്തം വായിക്കുന്നത് പ്രമീള ചൊലക്കിൽ. മഴക്കാല മുന്നൊരുക്കത്തിന്റെ ഭാഗമായി മലപ്പുറം സിവിൽ സ്റ്റേഷനിലെ ആരോഗ്യവകുപ്പിന്റെ ജില്ലാ വാക്സിൻ സ്റ്റോർ, PWD, റോഡ്സ് വിഭാഗം, സിവിൽ സ്റ്റേഷൻ, പോസ്റ്റ് ഓഫീസ് എന്നിവയ്ക്ക് ഭീഷണിയായ ഉണങ്ങിദ്രവിച്ച മാവും ആൽമരവും മലപ്പുറം ജില്ലാ ട്രോമാ കെയർ വളണ്ടിയർമാരുടെ നേതൃത്വത്തിൽ മുറിച്ചുമാറ്റി. മലപ്പുറം സ്പെഷ്യൽ വില്ലേജ് ഓഫീസർ പ്രസന്നകുമാർ, വില്ലേജ് അസിസ്റ്റന്റ് ഷാഹുൽ ഹമീദ് എന്നിവർ പങ്കെടുത്തു.
0: വികസന വാർത്തകൾ.

ഇന്ന് വൈകുന്നേരം 5 മണി മുതൽ ന്യൂഡൽഹിയിലെ രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന സിവിൽ ഇൻവെസ്റ്റിച്ചർ സെറിമണിയിൽ പത്മ അവാർഡുകൾ സമ്മാനിക്കുന്നതിന്റെ തത്സമയ പ്രക്ഷേപണം കേൾക്കാം. ആകാശവാണി 102.7 മഞ്ചേരി FM മലയാളത്തിന്റെ ഹൃദയത്താളം. സമയം 4 മണി കഴിഞ്ഞ് 59:10. ഇനി അല്പസമയത്തിനുള്ളിൽ തിരുവനന്തപുരം റിലേ പരിപാടികൾ കേൾക്കാം.

രാഷ്ട്രപതി ഭവനിൽ ശ്രീമതി ദ്രൌപദി മുർമു 2025 പത്മപുരസ്കാരങ്ങൾ സമ്മാനിച്ച പരിപാടിയുടെ തത്സമയ പ്രക്ഷേപണമാണ് ശ്രോതാക്കൾ ഇതുവരെ കേട്ടത്.

0: മായാമുദ്രകൾ,
1: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
2: ഇന്ന് രാത്രി 7:35 മായാമുദ്രകളിൽ
3: ആർ എൽ സ്റ്റീവൻസൺ എഴുതിയ നോവൽ ട്രഷർ ഐലൻഡ്. രചന ജേക്കബ് എബ്രഹാം.
0: മായാമുദ്രകൾ.

പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ മെയ് 29 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ മെയ് 29 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത് മെയ് 31 തീയതി ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ ഒ ടി പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്.

0: ആകാശവാണി. പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇപ്പോൾ പിഎം ഇ വിദ്യ എന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയെക്കുറിച്ച് ഒരു ലഘു പ്രഭാഷണം കേൾക്കാം.
1: ഒരു രാജ്യം ഒരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം എന്ന ആശയത്തോടെ കേന്ദ്ര സർക്കാർ ആരംഭിച്ച പദ്ധതിയാണ് പ്രധാനമന്ത്രി ഇ വിദ്യ. കോവിഡ് 19 പകർച്ചവ്യാധിയുടെ പശ്ചാത്തലത്തിൽ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അടച്ചിടേണ്ടി വന്ന സാഹചര്യത്തിൽ കുട്ടികളുടെ വിദ്യാഭ്യാസം തടസ്സപ്പെടാതെ നോക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ സംരംഭം ആരംഭിച്ചത്. 2022-23 കേന്ദ്ര ബജറ്റിൽ പിഎം ഇ വിദ്യ പദ്ധതിക്ക് ബജറ്റിൽ തുക

0: ഈടുത്തുകയും ചാനലുകളുടെ എണ്ണം നിലവിലെ 12-ൽ നിന്ന് 200 വിപുലീകരിക്കുകയും ചെയ്തിട്ടുണ്ട്. പദ്ധതിയുടെ ഭാഗമായി 6 ഉപസംരംഭങ്ങൾ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇവ ഏതൊക്കെയാണെന്ന് നോക്കാം. ദീക്ഷ എന്ന പേരിൽ വിജ്ഞാനം പങ്കിടുന്നതിനുള്ള ഡിജിറ്റൽ പോർട്ടലാണ് ആദ്യത്തേത്. 2017-ൽ പ്രത്യേകമായി ആരംഭിച്ച ദീക്ഷ പദ്ധതി പിന്നീട് ഇ വിദ്യ പദ്ധതി ആരംഭിച്ചപ്പോൾ അതിലെ ഉപപദ്ധതിയായി ഉൾച്ചേർക്കപ്പെടുകയായിരുന്നു. NCERT ബുക്കുകളിൽ നൽകിയിരിക്കുന്ന QR കോഡ് ഉപയോഗിച്ച് വിദ്യാർത്ഥികൾക്കും അധ്യാപകർക്കുമായുള്ള ദേശീയ ശൃംഖലയിൽ അനായാസം പ്രവേശിക്കാവുന്നതാണ്. ഇവിടെ എത്തുക വഴി പഠനത്തിനായുള്ള നിർദ്ദേശങ്ങളും വിഷയങ്ങളും ലഭ്യമാകും. മലയാളം, ഇംഗ്ലീഷ്, തമിഴ്, ഹിന്ദി തുടങ്ങി 18 ഭാഷകളിൽ ഈ പോർട്ടൽ ലഭ്യമാണ്. ഉപഭോക്താവിന്റെ സ്ഥലം അടിസ്ഥാനപ്പെടുത്തിയും പഠനത്തിനുള്ള കോഴ്സുകൾ ദീക്ഷ പോർട്ടലിൽ നിന്ന് എളുപ്പത്തിൽ കണ്ടെത്താം. മൊബൈൽ ഫോണുകളിൽ ലഭ്യമാകുന്നതിനായി ദീക്ഷ ആപ്പും ഉപയോഗിക്കാം. സ്വയം പോർട്ടലാണ് ഇ വിദ്യ പദ്ധതിയിലെ 2-ാമത്തെ ഉപപദ്ധതി. 9-ാം ക്ലാസ് മുതൽ ബിരുദാനന്തര ബിരുദം വരെ ക്ലാസ് മുറികളിൽ പഠിപ്പിക്കുന്ന എല്ലാ കോഴ്സുകളും ലഭ്യമാകുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് സ്വയം. ആർക്കും എവിടെ നിന്നും ഏത് സമയത്തും ലഭ്യമാകും എന്നുള്ളതാണ് സ്വയം പോർട്ടലിന്റെ സവിശേഷത. സ്വയം പോർട്ടലിൽ ലഭ്യമാകുന്ന കോഴ്സുകൾ 4 തരത്തിലുള്ളതാണ്. വീഡിയോ ക്ലാസുകൾ, ഡൌൺലോഡ് ചെയ്യാനും പ്രിന്റ് ചെയ്യാനും കഴിയുന്ന പ്രത്യേകം തയ്യാറാക്കിയ വായനാ സാമഗ്രികൾ, സ്വയം വിലയിരുത്തൽ പരീക്ഷകളും പ്രശ്നോത്തരികളും, സംശയ നിവാരണത്തിനായുള്ള ഓൺലൈൻ ചർച്ചാവേദികൾ എന്നിവയാണ് അവ. സ്വയംപ്രഭ DTH ചാനലുകളാണ് ഈ വിദ്യയിലെ 3-ാമത്തെ ഉപപദ്ധതി. 1-ാം ക്ലാസ് മുതൽ 12-ാം ക്ലാസ് വരെയുള്ള ഓരോ ക്ലാസിനും അവയ്ക്കായി മാത്രം സമർപ്പിതമായ ഓരോ TV ചാനലുകളാണ് ഈ ഉപപദ്ധതിയിലൂടെ ലക്ഷ്യമാക്കിയിരിക്കുന്നത്. ഈ ചാനലുകൾ ഉപഭോക്താക്കൾക്ക് DTH കണക്ഷനുകളിലൂടെ ലഭ്യമാണ്. റേഡിയോ, കമ്മ്യൂണിറ്റി റേഡിയോ, പോഡ്കാസ്റ്റുകൾ എന്നിവയുടെ വിപുലമായ ഉപയോഗമാണ് ഈ പദ്ധതിയിലെ 4-ാം ഉപവിഭാഗം. വിദൂര പ്രദേശങ്ങളിലുള്ള കുട്ടികൾക്കും ഓൺലൈനായി പഠന സാമഗ്രികൾ ലഭ്യമല്ലാത്ത കുട്ടികൾക്കും, പ്രത്യേകിച്ച് 1 മുതൽ 5 വരെ ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് റേഡിയോ അടിസ്ഥാനമാക്കിയുള്ള പഠനം വളരെ ഫലപ്രദമായിരിക്കും എന്ന വസ്തുതയാണ് ഇതിന്റെ അടിസ്ഥാനം. കാഴ്ചപരിമിതി, ശ്രവണപരിമിതി തുടങ്ങിയവ നേരിടുന്ന പ്രത്യേക ആവശ്യങ്ങളുള്ള കുട്ടികൾക്കായി ദീക്ഷ പോർട്ടലിൽ തന്നെ ലഭ്യമാക്കിയിട്ടുള്ള പഠനസഹായികളാണ് ഈ പദ്ധതിയിലെ 5-ാം ഉപവിഭാഗം. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ഓപ്പൺ സ്കൂളിംഗ് തങ്ങളുടെ പഠന സാമഗ്രികളും വെബ്സൈറ്റും ശാരീരിക പരിമിതികൾ നേരിടുന്നവർക്ക് ഉപയോഗിക്കാവുന്ന വിധത്തിൽ രൂപപ്പെടുത്തി ലഭ്യമാക്കിയിട്ടുണ്ട്. ഓഡിയോ പുസ്തകങ്ങൾ, ISL നിഘണ്ടു എന്നിവയാണ് ഇതിൽ എടുത്തു പറയാവുന്ന മറ്റു ഘടകങ്ങൾ. മത്സരപരീക്ഷകൾക്കുള്ള ഓൺലൈൻ കോച്ചിംഗ് ആണ് ഈ വിദ്യാ പദ്ധതിയുടെ 6-ാമത്തെ ഉപവിഭാഗം. IIT പാൽ എന്നും ഈ അഭ്യാസ് എന്നുമുള്ള പേരുകളിൽ മത്സരപരീക്ഷകൾക്കുള്ള തയ്യാറെടുപ്പിനായി ഉന്നത വിദ്യാഭ്യാസ വകുപ്പ് ഓൺലൈൻ പഠനത്തിനുള്ള ക്രമീകരണങ്ങൾ ഒരുക്കിയിട്ടുണ്ട്. JEE പരീക്ഷയ്ക്കും നീറ്റ് പരീക്ഷയ്ക്കുമായി വിദ്യാർത്ഥികളെ സഹായിക്കാൻ ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ടെക്നോളജി അധ്യാപകർ തയ്യാറാക്കിയ പഠന സഹായികളാണ് ഇങ്ങനെ ലഭ്യമാക്കിയിട്ടുള്ളത്. വിദ്യാഭ്യാസത്തിന്റെ വിവിധ രീതികളിലുള്ള ലഭ്യത ഉറപ്പുവരുത്തുന്നതിന് ഡിജിറ്റൽ ഓൺലൈൻ ഓർ ഓൺ എയർ വിദ്യാഭ്യാസവുമായി ബന്ധപ്പെട്ട എല്ലാ സ്രോതസ്സുകളെയും ഏകീകരിക്കുന്ന PM ഇ-വിദ്യ പദ്ധതിയിലൂടെ രാജ്യത്തുടനീളമുള്ള 25 കോടി സ്കൂൾ കുട്ടികൾക്ക് പ്രയോജനം ലഭിക്കും.
1: PM ഇ-വിദ്യ എന്ന കേന്ദ്ര സർക്കാർ പദ്ധതിയെക്കുറിച്ചുള്ള ലഘുപ്രഭാഷണമാണ് ഇതുവരെ കേട്ടത്. പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു. ഇനി ഇംഗ്ലീഷിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹിയിലെ
2: ഗുഡ് ഈവനിംഗ്, ദിസ് ഈസ് ആകാശവാണി, ദ ന്യൂസ് റീഡ് ബൈ സൈറ മുജ്തബ. President Draupadi Murmu today conferred Padma Awards to 66 eminent personalities for the year 2026 at the first civil investiture ceremony held at the Rashtrapati Bhavan. Of them, 2 were conferred with Padma Vibhushan, 6 with Padma Bhushan, and 58 personalities were conferred with Padma Shri. Noted film actor Dharmendra Singh Deol has been honored with Padma Vibhushan posthumously for his contribution in the field of art. The actor's wife and Lok Sabha MP Hema Malini received the

ത്തിലാണ് നാഗമ്പടം ബസ് സ്റ്റാൻഡിന് സമീപമുള്ള ഈസ്റ്റ് അർബൻ കോ ഓപ്പറേറ്റീവ് സൊസൈറ്റി കെട്ടിടത്തിൽ വിപണി തുടങ്ങിയിരിക്കുന്നത്. ബാഗുകൾ, കുടകൾ, ടിഫിൻ ബോക്സ്, വാട്ടർ ബോട്ടിൽ, റെയിൻകോട്ട്, ത്രിവേണി നോട്ട്ബുക്കുകൾ, ഓഫീസ് സ്റ്റേഷനറി തുടങ്ങിയ പഠനോപകരണങ്ങൾ ഇവിടെ ലഭിക്കും. രാവിലെ 10 മുതൽ വൈകിട്ട് 7 വരെ പ്രവർത്തിക്കുന്ന വിപണി ജൂൺ 15 വരെയാണ് പ്രവർത്തിക്കുന്നത്. കോട്ടയം ജില്ലയിലെ അനശ്വര തിയേറ്റർ ഇനി ഓർമ്മകളിൽ. പതിറ്റാണ്ടുകളായി കോട്ടയം ജില്ലക്കാർക്ക് കാഴ്ചയുടെ വിസ്മയമൊരുക്കിയ തിയേറ്റർ പ്രവർത്തനം അവസാനിപ്പിച്ചു. 7 പതിറ്റാണ്ടുകൾക്ക് മുൻപ് രാജ്മഹൽ എന്ന പേരിലാണ് തിയേറ്റർ പ്രവർത്തനം കോട്ടയത്ത് ആരംഭിച്ചത്. പിന്നീട് 1980 പുതിയ മാനേജ്മെന്റ് അനശ്വര എന്ന തിയേറ്ററിന് പേര് നൽകി. സംസ്ഥാനത്ത് ആദ്യമായി 2005 UAFO ഡിജിറ്റൽ സ്ക്രീനിംഗ് പരീക്ഷണ പ്രദർശനം നടത്തിയ തിയേറ്റർ എന്ന പ്രത്യേകതയും അനശ്വര തിയേറ്ററിനുണ്ട്. കോട്ടയം നഗരത്തിന്റെ സാംസ്കാരിക അടയാളങ്ങളിലൊന്നായിരുന്നു ഓർമ്മകളിൽ മറയുന്ന ഈ തിയേറ്റർ. കോട്ടയം നഗരത്തിലെ പഴയ തലമുറയ്ക്കും പുതിയ തലമുറയ്ക്കും ഒരുപോലെ ഒട്ടനവധി സിനിമാ ഓർമ്മകൾ സമ്മാനിച്ച ഇടമാണ് അനശ്വര തിയേറ്റർ. ആസ്വാദക മനസ്സുകളിലേക്ക് കാഴ്ചയുടെ ആഘോഷങ്ങളും കയ്യടികളും ബഹളങ്ങളും നിറഞ്ഞ ആ സിനിമാശാല ഇനി ഓർമ്മകളിലെ റിലീസുകൾ മാത്രം. അന്താരാഷ്ട്ര തലത്തിൽ പുസ്തക പ്രസാധനത്തിന് നൽകിവരുന്ന 2026 അഫിസിയാനാഡോ പുരസ്കാരത്തിന്റെ അന്തിമ ചുരുക്കപ്പട്ടികയിൽ ഇന്ത്യയിൽ നിന്ന് DC ബുക്സ് ഇടം നേടി. പ്രസാധന രംഗത്തെ സംഭാവനകളും സാംസ്കാരിക വിനിമയത്തിനായി നടത്തിയ അന്താരാഷ്ട്ര തലത്തിലുള്ള ഇടപെടലുകളും പരിഗണിച്ചാണ് DC ബുക്സിനെ ഈ അവാർഡിനായി തെരഞ്ഞെടുത്തത്. ഇറ്റലിയിൽ നടന്ന സലോൺ ഇന്റർനാഷണൽ ഡെൽ ലിബ്രോ ടോറിനോ പുസ്തകമേളയിൽ May 13 ഫൈനലിസ്റ്റുകളുടെ പ്രഖ്യാപനം നടന്നത്. ചടങ്ങിൽ DC ബുക്സ് പ്രതിനിധി ഗോവിന്ദ് DC പങ്കെടുത്തു. ആഗോളതലത്തിൽ പ്രവർത്തിക്കുന്ന വേർഡ്സ് വിതൌട്ട് ബോർഡേഴ്സ്, പോളണ്ടിൽ നിന്നുള്ള പോഗ്രാനീച്ചെ പബ്ലിഷിംഗ് എന്നിവയാണ് ചുരുക്കപ്പട്ടികയിൽ ഇടം നേടിയ പ്രസാധകർ. ലോകമെമ്പാടുമുള്ള മികച്ച പുസ്തക പ്രസാധന സംരംഭങ്ങളെ ആദരിക്കാനും പിന്തുണ നൽകാനുമുള്ള വേദിയൊരുക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് അഫിസിയാനാഡോ പുരസ്കാരം ഏർപ്പെടുത്തിയിട്ടുള്ളത്. പ്രശസ്തമായ ഫ്രാങ്ക്ഫർട്ട് ബുക്ക് ഫെയറിന്റെയും സലോൺ ഇന്റർനാഷണൽ ഡെൽ ലിബ്രോ ടോറിനോയുടെയും സംയുക്ത സഹകരണത്തോടെയാണ് ഈ അവാർഡ് സംഘടിപ്പിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിലുള്ള ഈ അംഗീകാരം മലയാള ഭാഷയ്ക്കും പ്രസാധന മേഖലയ്ക്കും ലഭിച്ച വലിയ നേട്ടമാണെന്ന് രവി DC പറഞ്ഞു. മഴക്കാലത്തിന് മുന്നോടിയായി കോട്ടയം ജില്ലയിലെ ഐമനം ഗ്രാമപഞ്ചായത്ത് ശുചീകരണം തുടങ്ങി. പഞ്ചായത്തിലെ 21 വാർഡുകളിലെയും മാലിന്യങ്ങൾ നീക്കി തുടങ്ങി. മഴക്കാലം തുടങ്ങുന്നതിന് മുൻപ് പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ ഒഴുകിയുള്ള ഖരമാലിന്യങ്ങളാണ് ഐമനം പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നിലവിൽ നീക്കുന്നത്. പഞ്ചായത്തിന്റെ നിർദ്ദേശപ്രകാരം ആരംഭിച്ച മാലിന്യ നിർമ്മാർജ്ജനം ഓരോ വാർഡിലും മുൻ നിശ്ചയിച്ച തീയതിയിൽ പൊതുജനങ്ങൾ നിശ്ചിത സ്ഥലത്ത് എത്തിക്കുകയും ഹരിതകർമ്മസേന അംഗങ്ങൾ അത് ശേഖരിച്ച് ക്ലീൻ കേരള കമ്പനിക്ക് കൈമാറുകയും ചെയ്യും. സംഭരിച്ച മാലിന്യങ്ങൾ 21 വാർഡുകളിൽ നിന്ന് ഹരിതകർമ്മസേന അംഗങ്ങൾ നീക്കം ചെയ്യും. പ്രതിവർഷം 10 ലക്ഷം രൂപയോളമാണ് പഞ്ചായത്ത് മാലിന്യങ്ങൾ നീക്കം ചെയ്യുന്നതിനായി ചെലവഴിക്കുന്നത്. ജില്ലാ വൃത്താന്തം സമാപിച്ചു.

ആകാശവാണി അറിയിപ്പുകൾ ഈ നിലയത്തിൽ നിന്ന് ഇന്നും നാളെയുമായി പ്രക്ഷേപണം ചെയ്യുന്ന പരിപാടികൾ 6:30 പ്രാദേശിക വാർത്തകൾ 6:40 വാർത്താവീക്ഷണം 6:50 വയലും വീടും ജൈവവളങ്ങളുടെ ശരിയായ ഉപയോഗരീതികൾ ഡോക്ടർ ശൈലജ കുമാരി MS അഭിമുഖം തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ കമ്പോള നിലവാരം 7:25 മലയാളത്തിൽ വാർത്തകൾ 7:35 മായാമുദ്രകൾ 6 സ്റ്റീവൻസൺ എഴുതിയ നോവൽ ട്രഷർ ഐലൻഡ് രചന ജേക്കബ് എബ്രഹാം 8:00 ഹലോ ഡോക്ടർ അസ്ഥിരോഗങ്ങളും ആയുർവേദവും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ചോദ്യങ്ങൾക്ക് ഡോക്ടർ ജിക്കു ഏലിയാസ് ബെന്നി മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങൾ 8:30 പദ്ധതികൾ ജനനിലമയ്ക്ക് ഇ ശോധ സിന്ധു 8:35 പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ 9:15 വിദ്യാഭ്യാസ രംഗം ഭാഷയും സാഹിത്യവും കുട്ടികളുടെ വിദ്യാഭ്യാസവും വിജു നായരങ്ങാടി നടത്തുന്ന പ്രഭാഷണം 9:30 സംഗീത കച്ചേരി എ അനന്തപത്മനാഭൻ അവതരിപ്പിക്കുന്ന വീണക്കച്ചേരി കുഴൽമന്ദം ജി രാമകൃഷ്ണൻ മൃദംഗം കുമരകം ഗണേഷ് ഗോപാൽ ഘടം 10:30 ചലച്ചിത്ര ഗാനങ്ങൾ 11:00 സുഭാഷിത പ്രക്ഷേപണം 11:10 മുതൽ നാളെ രാവിലെ 5:48 വരെ FM ഗോൾഡ് പരിപാടികൾ ഡൽഹി റിലേ നാളെ രാവിലെ

അൻപത്തിയഞ്ചിന് സുഭാഷിതം ഫാദർ ജോയ്ക്കുട്ടി വർഗീസ് അവതരിപ്പിക്കുന്നു. 6 മണിക്ക് ഉഷമലരി കുട്ടമത്ത് എഴുതിയ കേരളവിലാസം എന്ന കവിത. ആലാപനം ആദർശ്. 6:15 ഉദയഗീതം കെ എസ് ചിത്ര പാടിയത്. 6:30 പ്രഭാതഭേരി. 6:45 പ്രാദേശിക വാർത്തകൾ. 7 മണി മുതൽ 8 മണി വരെ പുലർവട്ടം. ഇതിൽ കാർഷിക മേഖലാ വാർത്തകൾ. റീഗൽ ജുവലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്. ആയുരാരോഗ്യം, തൊഴിൽ ദർശനം, കാലം സാക്ഷി, ഗാന്ധി സ്മൃതി, ചുമടു താങ്ങി.

11 മണിക്ക് ഹരിതവാണി, കിളിക്കൊഞ്ചൽ, പക്ഷികളെക്കുറിച്ച് ഒരു പ്രക്ഷേപണ പരമ്പര ചെമ്പൻ പാടി. 11:15 ചലച്ചിത്ര ഗാനങ്ങൾ, 11:30 കൂട്ടുകാരി. സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുമ്പോൾ അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ദിവ്യ എസ് വിദ്യാധരൻ സംസാരിക്കുന്നു. തുടർന്ന് ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. 12 മണിക്ക് ഒരിക്കൽ കൂടി നേർവഴി. 12:20 ലളിതാ ഗാനങ്ങൾ എം വിനോദ് പാടിയത്. 12:30 പ്രാദേശിക വാർത്തകൾ. 12:40 പ്രകാശധാര. പേഴ്സണാലിറ്റി ഡിസോർഡർ അഥവാ വ്യക്തിത്വ വൈകല്യങ്ങൾ, ഡോക്ടർ അഞ്ജു മാത്യു സംസാരിക്കുന്നു. 12:50 വാർത്തകൾ. 1 മണിക്ക് മഞ്ഞണി പൂനിലാവ്. 2:15 തുടർ നാടകം ദസ്തോവെസ്കിയുടെ നോവലിന്റെ ശബ്ദരൂപം കുറ്റവും ശിക്ഷയും 29-ാം ഭാഗം. നാടകരൂപാന്തരം ഡോക്ടർ എം രാജീവ് കുമാർ, സംവിധാനം പി എ ബിജു. 2:30 ഉമംഗ് സി ഐ ടി സ്പോൺസേഡ് പരിപാടി. 3 മണിക്ക് ഗാനോപഹാരം. 4 മണിക്ക് നേർമൊഴി. ആർക്കിയോളജിക്കൽ സർവേ ഓഫ് ഇന്ത്യയുടെ തൃശൂർ സർക്കിളിലെ സൂപ്രണ്ടിംഗ് ആർക്കിയോളജിസ്റ്റായ വിജയകുമാർ എസ് നായരുമായി നടത്തിയ അഭിമുഖം. 4:30 മഴവില്ല്. 5 മണിക്ക് ഹിന്ദി പരിപാടി. നാഗാർജുൻ കെ ഉപന്യാസവുമേം മാനവീയ മൂല്യ സോജായസോ സംസാരിക്കുന്നു. 5:15 തുടിതാളം കലാമണ്ഡലം ജെ രാധാകൃഷ്ണനും സംഘവും അവതരിപ്പിക്കുന്ന കേളികൂട്ട്. 5:30 സ്പൈസ് സ്പോൺസേഡ് പരിപാടി. 5:40 ഗാന്ധിസ്മൃതി. 5:45 ഭക്തിഗാനങ്ങൾ, ഹംസ കുരിപ്പുഴയും സംഘവും പാടിയത്. 6 മണിക്ക് പദ്ധതികൾ ജനനന്മയ്ക്ക് സമഗ്ര ശിക്ഷ അഭിയാൻ. 6:10 പാലക്കാട് ജില്ലാ വൃത്താന്തം. 6:30 പ്രാദേശിക വാർത്തകൾ. 6:40 സന്ധ്യാഗീതം. 6:50 വയലും വീടും, വിരിപ്പ് നെൽകൃഷി, അറിഞ്ഞിരിക്കേണ്ട കാര്യങ്ങൾ, ഡോക്ടർ സുരേന്ദ്രൻ എമ്മുമായി അഭിമുഖം. തുടർന്ന് നിങ്ങൾക്കറിയാമോ പാരമ്പര്യ അറിവുകൾ പങ്കുവയ്ക്കുന്ന പരിപാടി. 7:20 കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. കമ്പോള വില നിലവാരം. 7:25 മലയാളത്തിൽ വാർത്തകൾ. 7:35 യുവവാണി. രശ്മി പ്രശോഭ് അവതരിപ്പിക്കുന്ന പുസ്തക അവലോകനം. വിഷ്ണുപ്രിയ അവതരിപ്പിക്കുന്ന കഥ. കാവേരി ബാബു അവതരിപ്പിക്കുന്ന കവിത. 8 മണിക്ക് സാഹിത്യരംഗത്തിൽ സിമ്പിൾ ചന്ദ്രൻ എഴുതി അവതരിപ്പിക്കുന്ന കഥ ഗുണ്ടാചരിതം. കാവാലം ബാലചന്ദ്രൻ എഴുതി അവതരിപ്പിച്ച കവിത ഉള്ളനക്കങ്ങൾ. 8:30 പദ്ധതികൾ ജനനന്മയ്ക്ക് പ്രധാനമന്ത്രി സ്കില്ലിംഗ് ആൻഡ് എംപ്ലോയബിലിറ്റി ട്രാൻസ്ഫോർമേഷൻ. 8:35 വാർത്താ ബുള്ളറ്റിൻ. 9:15 വിദ്യാഭ്യാസ രംഗം. 9:30 കഥാപ്രസംഗം. ആലഞ്ചേരി വി കെ ശ്രീകുമാറും സംഘവും അവതരിപ്പിക്കുന്ന കഥ സൂര്യമാനസം. 10 മണിക്ക് കഥകളി പദങ്ങൾ. 10:30 ചലച്ചിത്ര ഗാനങ്ങൾ. 11 മണിക്ക് സ്പോട്ട് ലൈറ്റ്. 11:15 മുതൽ രാവിലെ 5:48 വരെ എഫും ഗോൾഡ് പ്രക്ഷേപണം. ഡൽഹി റിലേ. അറിയിപ്പുകളിൽ ഇനി കാലാവസ്ഥാ അറിയിപ്പ്. തിരുവനന്തപുരത്തും പരിസര പ്രദേശങ്ങളിലും ആകാശം പൊതുവെ മേഘാവൃതമായിരിക്കും. 1-2 തവണ മഴയോ ഇടിയോടുകൂടിയുള്ള മഴയോ ഉണ്ടാകാൻ സാധ്യത. തിരുവനന്തപുരം നഗരത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 32°C. കുറഞ്ഞ താപനില 24.8°C. തിരുവനന്തപുരം വിമാനത്താവളത്തിൽ രേഖപ്പെടുത്തിയ കൂടിയ താപനില 31.9°C. കുറഞ്ഞ താപനില 25°C. അറിയിപ്പുകൾ കഴിഞ്ഞു.

0: ഇനി സംസ്കൃതത്തിൽ വാർത്തകൾ കേൾക്കാം. ഡൽഹി റിലേ.
1: ഇയം ആകാശവാണി. സമ്പ്രതി വാർത്താഃ ശ്രൂയന്താം പ്രവാചകഃ പുനീത ത്രിപാഠി. ആദൌ മുഖ്യ വാർത്താഃ. രാഷ്ട്രപതിഃ ദ്രൗപദി മുർമുഃ നവദില്യാം രാഷ്ട്രപതിഭവനെ പദ്മപുരസ്കാരാൻ പ്രദദാതി. പ്രശാസനേന ഉക്തം യത് സർവകാരഃ ദേശെ പെട്രോളിയം ഉത്പാദാനാം സുഗമതയാ ആപൂർത്തിം സുനിശ്ചേതും പ്രയതമാനഃ അസ്തി. സർവോച്ച ന്യായാലയേന നീറ്റ് പരീക്ഷാപത്ര ലീക പ്രകരണേ കേന്ദ്രസ്യ NTA CBI ഇത്യുഭാഭ്യാം പ്രതിക്രിയാ യാചിതാ. അപി ച ഭാരത ഋതുവിഭാഗേന ആഗാമിഷു ത്രിഷു ദിനേഷു ദില്യാം ഉഷ്ണതരംഗസ്യ സ്ഥിത്യൈ പീതവർണീയാ സഞ്ചേതന പ്രദത്താ അസ്തി. അഥ വാർത്താഃ വിസ്തരേണ. രാഷ്ട്രപതിഃ ദ്രൗപദി മുർമുഃ അദ്യ രാഷ്ട്രപതിഭവനെ ആയോജിതേ കാര്യക്രമേ പദ്മപുരസ്കാരാൻ പ്രദത്തവതി. പദ്മപുരസ്കാരാഃ ദേശസ്യ സർവോച്ച നാഗരിക പുരസ്കാരേഷു അന്യതമാഃ സന്തി, യസ്മിൻ പദ്മവിഭൂഷണഃ പദ്മഭൂഷണഃ പദ്മശ്രീഃ ച അന്തർഭവന്തി. അദ്യ ഷഡ്വിംശത്യധികദ്വിസഹസ്രതമെ വർഷേ പ്രഥമ നാഗരിക നിവേശ സമാരോഹേ രാഷ്ട്രപതിനാ കലാക്ഷേത്രെ അഭൂതപൂർവ യോഗദാനായ മരണോപരാന്തം ചലച്ചിത്ര അഭിനേതാരം ധർമ്മേന്ദ്ര സിംഹ ദേവോലം വയലിൻ വാദകം ഡോക്ടർ എൻ

0: പരിസ്ഥിതി വകുപ്പിന്റെ കീഴിൽ ഉൾപ്പെടുത്താനും തീരുമാനം. എറണാകുളം മലയിടം തുരുത്ത് നിവാസികളെ കോടതി ഉത്തരവ് ലഭിച്ചാൽ പുനരധിവസിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. ഭൂമിയൊഴിപ്പിക്കൽ പ്രശ്നപരിഹാരത്തിന് രണ്ടാഴ്ച സാവകാശം അനുവദിച്ച് ഹൈക്കോടതി. ഓഗസ്റ്റ് 31 വരെയുള്ള കാലയളവിൽ അവസാനിക്കുന്ന റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി ദീർഘിപ്പിക്കാൻ PSC യോഗ തീരുമാനം. സംസ്ഥാനത്ത് +2 VHSE പരീക്ഷാഫലം നാളെ. അട്ടപ്പാടി ആൾക്കൂട്ട കൊലപാതക കേസിലെ 12 പ്രതികളുടെ ശിക്ഷ ജീവപര്യന്തമായി ഉയർത്തി ഹൈക്കോടതി. കേരളത്തിൽ വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. 6 ജില്ലകളിലും ലക്ഷദ്വീപിലും ഇന്ന് മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു സമ്മാനിച്ചു. 66 പുരസ്കാരങ്ങളാണ് ഇന്ന് വിതരണം ചെയ്തത്. കേരളത്തിൽ നിന്നും വനമുത്തശ്ശി ദേവകിയമ്മ പത്മശ്രീ പുരസ്കാരം ഏറ്റുവാങ്ങി. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിന്റെ അംഗീകാരം. നിയമസഭാ ചീഫ് വിപ്പായി അബു ജോൺ ജോസഫിനെ നിയമിച്ചതായി തിരുവനന്തപുരത്ത് മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിക്കവേ മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. ഹൈക്കോടതി അഡീഷണൽ അഡ്വക്കേറ്റ് ജനറലായി KC വിൻസെന്റിനെ നിയമിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. നിലവിൽ സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിലുള്ള വിഷയങ്ങൾ പുതിയതായി രൂപീകരിക്കുന്ന വയോജന വകുപ്പിന്റെ കീഴിൽ ഉൾപ്പെടുത്താനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. എറണാകുളം മലയിടം തുരുത്തിലെ നിവാസികളെ കോടതി ഉത്തരവ് ലഭിച്ചാൽ പുനരധിവസിപ്പിക്കുമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മഴക്കാല മുന്നൊരുക്കങ്ങൾക്കുള്ള തുക എല്ലാ ജില്ലകൾക്കും കൈമാറിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു.
1: കോടതി ഉത്തരവ് നടപ്പാക്കിയാൽ ആ 8 കുടുംബങ്ങൾ വഴിയാധാരമാകില്ല, അതാണ് തീരുമാനം. അതിൽ അവരോട് ഞങ്ങൾ ഒരു പ്രപ്പോസൽ വെച്ചു, പകരം സ്ഥലവും പകരം വീടും തന്ന് അവരെ ഞങ്ങൾ പുനരധിവസിപ്പിക്കും, അവരെ തെരുവിലേക്ക് വിടില്ല.
2: പിന്നെ നമ്മൾ മൺസൂൺ വരികയാണ്. മഴക്കാലത്തിന് മുമ്പ് ചെയ്യേണ്ട കാര്യങ്ങളെക്കുറിച്ചുള്ള പണമൊക്കെ ജില്ലകളിലേക്ക് അയച്ചു കൊടുത്തിട്ടുണ്ടെങ്കിലും ബന്ധപ്പെട്ട മന്ത്രിമാരും ഉദ്യോഗസ്ഥരും ഉൾപ്പെടെ ജില്ലാ കളക്ടർമാരുടെ യോഗം ബുധനാഴ്ച രാവിലെ ഓൺലൈനായി 10 മണിക്ക് ചേരാൻ തീരുമാനിച്ചിട്ടുണ്ട്.
0: മലയിടം തുരുത്തിലെ ഭൂമിയൊഴിപ്പിക്കൽ പ്രശ്നം രമ്യമായി പരിഹരിക്കാൻ രണ്ടാഴ്ച സാവകാശം അനുവദിച്ച് ഹൈക്കോടതി. ഭൂമിയൊഴിപ്പിക്കലിലെ ബുദ്ധിമുട്ട് ചൂണ്ടിക്കാട്ടി എറണാകുളം റൂറൽ SP നൽകിയ ഹർജിയിലാണ് ഉത്തരവ്. കോടതി വിധിയെ ബഹുമാനിക്കുന്നുവെന്നും ലക്ഷ്യങ്ങൾ നേടിയെടുക്കാൻ സമാധാനപരമായ രീതിയിൽ ശ്രമം തുടരുമെന്നും സമരക്കാർ മാധ്യമങ്ങളോട് പറഞ്ഞു. ഇന്ന് മുതൽ ഓഗസ്റ്റ് 31 വരെയുള്ള കാലയളവിൽ അവസാനിക്കുന്ന PSC റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി ദീർഘിപ്പിച്ചു. നവംബർ 30 വരെ നീട്ടാൻ ഇന്ന് ചേർന്ന PSC യോഗമാണ് തീരുമാനിച്ചത്. കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവായ ആലിൻ ഷെറിൻ എബ്രഹാമിന്റെ സ്മരണയിൽ സപ്ലൈകോ പുറത്തിറക്കുന്ന നോട്ടുബുക്കുകളുടെ പ്രകാശനം ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ് നാളെ നിർവഹിക്കും. എറണാകുളത്ത് നടക്കുന്ന ചടങ്ങിൽ ആലിന്റെ മാതാപിതാക്കളെ ആദരിക്കും. ലോക ക്ഷീരദിനാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം June 1 മുഖ്യമന്ത്രി വി ഡി സതീശൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. രാവിലെ 11:30 നടക്കുന്ന പരിപാടിയിൽ മന്ത്രി ബിന്ദു കൃഷ്ണ അധ്യക്ഷയാകും. സെലിബ്രേറ്റിംഗ് വിമൻ ഫാമേഴ്സ് എന്നതാണ് ഈ വർഷത്തെ ലോക ക്ഷീരദിന പ്രമേയം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, മൃഗസംരക്ഷണ വകുപ്പ്, മിൽമ, KLDB, കേരള ഫീഡ്സ്, ക്ഷീര സഹകരണ സംഘങ്ങൾ എന്നിവയുടെ സഹകരണത്തോടെ വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കും. ചലച്ചിത്ര താരം മമ്മൂട്ടിക്ക് മഹാത്മാഗാന്ധി സർവകലാശാലയുടെ ആദരവ്. ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ അദ്ദേഹത്തിന് ഓണററി ഡോക്ടറേറ്റ് സമ്മാനിച്ചു. ചടങ്ങിൽ ഉന്നത വിദ്യാഭ്യാസ മന്ത്രി Roji M. John പങ്കെടുത്തു. നീറ്റ് പരീക്ഷാ നടത്തിപ്പിലെ ആവർത്തിച്ചുള്ള വീഴ്ചകളിൽ സുപ്രീംകോടതി ആശങ്ക പ്രകടിപ്പിച്ചു. നേരത്തെയുണ്ടായ ചോദ്യപേപ്പർ ചോർച്ചാ വിവാദത്തിൽ നിന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി ഒരു പാഠവും പഠിക്കാത്തത് ദുഃഖകരമാണെന്ന് കോടതി നിരീക്ഷിച്ചു. കേന്ദ്ര സർക്കാർ, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി, CBI എന്നിവരിൽ നിന്നും പരമോന്നത കോടതി പ്രതികരണം തേടി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
3: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @AllIndiaRadioNews ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: അട്ടപ്പാടി ആൾക്കൂട്ട കൊലപാതക കേസിൽ കുറ്റക്കാരായ 12 പ്രതികൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ച് ഹൈക്കോടതി. വിചാരണ കോടതി ഇവർക്ക് 7 വർഷത്തെ തടവാണ് വിധിച്ചിരുന്നത്. എന്നാൽ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമത്തിലെ കർശനമായ വകുപ്പുകൾ കൂടി ചുമത്തിയാണ് ഹൈക്കോടതി ഇവരുടെ ശിക്ഷ ജീവപര്യന്തമായി ഉയർത്തിയത്. ഇതിനു പുറമെ പ്രതികൾ 2 ലക്ഷം രൂപ വീതം പിഴയും ഒടുക്കണം. പ്രതികളിൽ നിന്ന് ഈടാക്കുന്ന പിഴത്തുകയിൽ നിന്നും 30 ലക്ഷം രൂപ മരിച്ച മധുവിന്റെ അമ്മയ്ക്ക് നൽകാനും കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. വിചാരണ കോടതി ശിക്ഷിച്ച ഒന്നാം പ്രതി ഹുസൈനെ ഹൈക്കോടതി കുറ്റവിമുക്തനാക്കിയിരുന്നു. സംസ്ഥാനത്ത് 2ാം വർഷ ഹയർ സെക്കൻഡറി, വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം നാളെ പ്രസിദ്ധീകരിക്കും. ഉച്ചകഴിഞ്ഞ് 3 വിദ്യാഭ്യാസ മന്ത്രി N. ശംസുദ്ദീനാണ് ഫലപ്രഖ്യാപനം നടത്തുന്നത്. അതേസമയം +1 പ്രവേശനത്തിനുള്ള അപേക്ഷകൾ ഇന്നു മുതൽ സമർപ്പിക്കാം. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്.

0: കണ്ണൂർ സർവകലാശാലയുടെ പരീക്ഷാ സംവിധാനത്തെ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായി തപാൽ വകുപ്പിന്റെ ബുക്ക് നൌ പേ ലേറ്റർ പദ്ധതിക്ക് തുടക്കമായി. പരീക്ഷാ കേന്ദ്രങ്ങളിൽ നിന്ന് ഉത്തരക്കടലാസുകൾ ഇതിലൂടെയായിരിക്കും ശേഖരിക്കുക. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: ഈ സംവിധാനത്തിലൂടെ പരീക്ഷാ കേന്ദ്രങ്ങളിൽ നിന്നും ഉത്തരക്കടലാസുകളുടെ സുരക്ഷിതവും ചെലവ് കുറഞ്ഞതും

0: മരിച്ച മധുവിന്റെ അമ്മയ്ക്ക് നൽകാനും കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. വിചാരണ കോടതി ശിക്ഷിച്ച ഒന്നാം പ്രതി ഹുസൈനെ ഹൈക്കോടതി കുറ്റവിമുക്തനാക്കിയിരുന്നു. സംസ്ഥാനത്ത് രണ്ടാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം നാളെ പ്രസിദ്ധീകരിക്കും. ഉച്ചകഴിഞ്ഞ് 3 വിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീനാണ് ഫലപ്രഖ്യാപനം നടത്തുന്നത്. അതേസമയം പ്ലസ് വൺ പ്രവേശനത്തിനുള്ള അപേക്ഷകൾ ഇന്നു മുതൽ സമർപ്പിക്കാം. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. കണ്ണൂർ സർവകലാശാലയുടെ പരീക്ഷാ സംവിധാനത്തെ കൂടുതൽ കാര്യക്ഷമമാക്കുന്നതിന്റെ ഭാഗമായി തപാൽ വകുപ്പിന്റെ ബുക്ക് നൌ പേ ലേറ്റർ പദ്ധതിക്ക് തുടക്കമായി. പരീക്ഷാ കേന്ദ്രങ്ങളിൽ നിന്ന് ഉത്തരക്കടലാസുകൾ ഇതിലൂടെയായിരിക്കും ശേഖരിക്കുക. ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി കെ ഒ ശശിധരൻ തയ്യാറാക്കിയ റിപ്പോർട്ട്.
1: ഈ സംവിധാനത്തിലൂടെ പരീക്ഷാ കേന്ദ്രങ്ങളിൽ നിന്നും ഉത്തരക്കടലാസുകളുടെ സുരക്ഷിതവും ചെലവ് കുറഞ്ഞതും സമയബന്ധിതവുമായ നീക്കം ഉറപ്പാക്കാനാണ് സർവകലാശാല ലക്ഷ്യമിടുന്നത്. ഇതിലൂടെ പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ കൂടുതൽ കാര്യക്ഷമതയോടെയും വേഗതയിലും പൂർത്തിയാക്കാൻ സാധിക്കും. മൂല്യനിർണയ നടപടികൾ വേഗത്തിലാക്കി ഫലപ്രസിദ്ധീകരണം കൂടുതൽ സമയബന്ധിതമാക്കാനും സാധിക്കുമെന്ന് സർവകലാശാല പബ്ലിക് റിലേഷൻ ഓഫീസർ അറിയിച്ചു.
0: കേരളത്തിൽ വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ എന്നീ 6 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. പാലക്കാട് ജില്ലയിൽ ഒന്നാം വിള നെൽകൃഷിക്കായി കീടരോഗ കാലാവസ്ഥാ കലണ്ടർ തയ്യാറാക്കി. സ്റ്റേറ്റ് സീഡ് ഫാമിന്റെ നേതൃത്വത്തിൽ IIT സഹകരണത്തോടെയാണ് കലണ്ടർ തയ്യാറാക്കിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി.

0: സമയബന്ധിതവുമായ നീക്കം ഉറപ്പാക്കാനാണ് സർവകലാശാല ലക്ഷ്യമിടുന്നത്. ഇതിലൂടെ പരീക്ഷാ നടത്തിപ്പുമായി ബന്ധപ്പെട്ട നടപടിക്രമങ്ങൾ കൂടുതൽ കാര്യക്ഷമതയോടെയും വേഗതയിലും പൂർത്തിയാക്കാൻ സാധിക്കും. മൂല്യനിർണയ നടപടികൾ വേഗത്തിലാക്കി ഫലപ്രസിദ്ധീകരണം കൂടുതൽ സമയബന്ധിതമാക്കാനും സാധിക്കുമെന്ന് സർവകലാശാല പബ്ലിക് റിലേഷൻ ഓഫീസർ അറിയിച്ചു.
1: കേരളത്തിൽ വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ എന്നീ 6 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. പാലക്കാട് ജില്ലയിൽ ഒന്നാം വിള നെൽകൃഷിക്കായി കീടരോഗ കാലാവസ്ഥാ കലണ്ടർ തയ്യാറാക്കി. സ്റ്റേറ്റ് സീഡ് ഫാമിന്റെ നേതൃത്വത്തിൽ IIT സഹകരണത്തോടെയാണ് കലണ്ടർ തയ്യാറാക്കിയിരിക്കുന്നത്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി പാലക്കാട് ജില്ലാ പ്രതിനിധി ഫൈസൽ അലിമുത്ത്.
2: നെല്ലിന്റെ ഉൽപാദനക്ഷമത നിർണ്ണയിക്കുന്നതിൽ കാലാവസ്ഥ പ്രധാന പങ്കുവഹിക്കുന്ന സാഹചര്യത്തിൽ അതിനനുസൃതമായി വിത്തിറക്കുന്നതിനും വളം പ്രയോഗിക്കുന്നതിനുമെല്ലാം കലണ്ടർ കർഷകരെ സഹായിക്കും. സൂപ്പർ എൽനിനോ മുന്നറിയിപ്പുള്ള സാഹചര്യത്തിൽ ഒന്നാം വിളയ്ക്ക് ജലലഭ്യത കുറയാനുള്ള സാധ്യത കലണ്ടർ തയ്യാറാക്കുമ്പോൾ കണക്കിലെടുത്തിട്ടുണ്ട്. ഇതിനനുസൃതമായ വിത്തുകൾ തെരഞ്ഞെടുക്കാനാണ് കർഷകർക്ക് കാർഷിക കലണ്ടർ നിർദ്ദേശം നൽകുന്നത്.
1: ബക്രീദ് പ്രമാണിച്ചുള്ള അവധിയിൽ മാറ്റം വന്നതിനെ തുടർന്ന് തിരുവനന്തപുരം റീജിയണൽ പാസ്പോർട്ട് ഓഫീസിന്റെ പരിധിയിലുള്ള വഴുതക്കാട്, നെയ്യാറ്റിൻകര, കൊല്ലം എന്നിവിടങ്ങളിലെ പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾക്ക് മെയ് 27 പ്രവൃത്തി ദിനമായിരിക്കും. ആറ്റിങ്ങൽ, പത്തനംതിട്ട എന്നിവിടങ്ങളിലെ പോസ്റ്റ് ഓഫീസ് പാസ്പോർട്ട് സേവാ കേന്ദ്രങ്ങൾക്കും ഇത് ബാധകമാണ്. അവധി മെയ് 28 അന്നേ ദിവസത്തേക്ക് ബുക്ക് ചെയ്തിട്ടുള്ള എല്ലാ അപ്പോയിന്റ്മെന്റുകളും മെയ് 27 പുതുക്കി നിശ്ചയിച്ചിട്ടുണ്ട്. കേരളത്തിന്റെ സാംസ്കാരിക നവോത്ഥാനത്തിന്റെ പിതാവാണ് PN പണിക്കരെന്ന് ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ. PP സത്യൻ രചിച്ച ലൈബ്രറി മാൻ ഓഫ് ഇന്ത്യ, ദി ട്രൂ സ്റ്റോറി ഓഫ് PN പണിക്കർ എന്ന പുസ്തകത്തിന്റെ പ്രകാശനം ന്യൂഡൽഹിയിൽ നിർവഹിക്കുകയായിരുന്നു അദ്ദേഹം. കേന്ദ്രസഹമന്ത്രി സുരേഷ് ഗോപി, രാജ്യസഭ മുൻ ഉപാധ്യക്ഷൻ PJ കുര്യൻ തുടങ്ങിയവർ സന്നിഹിതര
3: അംഗീകാരമായിട്ട് വേണം UN ലോക ഫുട്ബോൾ ദിനം ആചരിക്കുവാനെടുത്ത തീരുമാനത്തെ കാണാൻ. മെയ് 25 ഫുട്ബോൾ ദിനമായും മെയ് 21 മുതൽ 25 വരെ ഫുട്ബോൾ ആഴ്ചയായും ആഘോഷിക്കുവാൻ UN തീരുമാനിച്ചത് 2024 മെയ് 7. 1924 പാരീസ് ഒളിമ്പിക്സിൽ ആദ്യ ഫുട്ബോൾ മത്സരം നടന്നതിന്റെ ശതാബ്ദിയായിരുന്നു 2024 മെയ് 25. ഇത് മുൻനിർത്തിയായിരുന്നു UN തീരുമാനം. ആഗോളതലത്തിൽ വിവിധ രാജ്യങ്ങൾ പങ്കെടുത്ത ആദ്യ ഫുട്ബോൾ മത്സരങ്ങൾ 1924 പാരീസ് ഒളിമ്പിക്സിൽ ആയിരുന്നത്രേ. പാരീസിൽ ആദ്യ മത്സരം നടന്നത് മെയ് 25. രാജ്യാതിർത്തികൾക്കും ഭാഷകൾക്കും സാമൂഹിക സാമ്പത്തിക സ്ഥിതിവിശേഷങ്ങൾക്കും അപ്പുറമാണ് ഫുട്ബോൾ കളിയുടെ സ്വീകാര്യതയെന്ന് UN വിലയിരുത്തി. ലോകമെങ്ങും ഫുട്ബോളിനുള്ള സ്വീകാര്യത, ഒപ്പം വാണിജ്യം, സമാധാനം, നയതന്ത്രം എന്നീ മേഖലകളിലെല്ലാം ഫുട്ബോളിന്റെ ആവേശം കടന്നു ചെല്ലുന്നു. സഹകരണത്തിനുള്ള ഇടം ഫുട്ബോൾ ഒരുക്കുന്നെന്നും UN പ്രമേയം വ്യക്തമാക്കി. 2026 ലോകകപ്പ് ഫുട്ബോൾ യോഗ്യതാ മത്സരങ്ങൾ 2023 സെപ്റ്റംബർ 7 തുടങ്ങി 2026 മാർച്ച് 31 അവസാനിച്ചത്. 6 കോൺഫെഡറേഷനുകളിൽ നിന്നായി 203 രാജ്യങ്ങളാണ് പങ്കെടുത്തത്. ഇത്തവണ ലോകകപ്പ് നടക്കുന്നതാകട്ടെ 3

യു എൻ തീരുമാനം. ആഗോളതലത്തിൽ വിവിധ രാജ്യങ്ങൾ പങ്കെടുത്ത ആദ്യ ഫുട്ബോൾ മത്സരങ്ങൾ 1924 പാരീസ് ഒളിമ്പിക്സിലായിരുന്നത്രേ. പാരീസിൽ ആദ്യ മത്സരം നടന്നത് മെയ് 25. രാജ്യാതിർത്തികൾക്കും ഭാഷകൾക്കും സാമൂഹിക സാമ്പത്തിക സ്ഥിതിവിശേഷങ്ങൾക്കും അപ്പുറമാണ് ഫുട്ബോൾ കളിയുടെ സ്വീകാര്യതയെന്ന് യു എൻ വിലയിരുത്തി. ലോകമെങ്ങും ഫുട്ബോളിനുള്ള സ്വീകാര്യത, ഒപ്പം വാണിജ്യം, സമാധാനം, നയതന്ത്രം എന്നീ മേഖലകളിലെല്ലാം ഫുട്ബോളിന്റെ ആവേശം കടന്നു ചെല്ലുന്നു. സഹകരണത്തിനുള്ള ഇടം ഫുട്ബോൾ ഒരുക്കുന്നെന്നും യു എൻ പ്രമേയം വ്യക്തമാക്കി. 2026 ലോകകപ്പ് ഫുട്ബോൾ യോഗ്യതാ മത്സരങ്ങൾ 2023 സെപ്റ്റംബർ 7 തുടങ്ങി 2026 മാർച്ച് 31 അവസാനിച്ചത്. 6 കോൺഫെഡറേഷനുകളിൽ നിന്നായി 203 രാജ്യങ്ങളാണ് പങ്കെടുത്തത്. ഇത്തവണ ലോകകപ്പ് നടക്കുന്നതാകട്ടെ 3 രാജ്യങ്ങളിലായും. യുഎസിന് പുറമെ മെക്സിക്കോയും കാനഡയും ആതിഥേയരായുണ്ട്. ഇതിനു മുൻപ് 2002 ജപ്പാനും ദക്ഷിണ കൊറിയയും സംയുക്ത ആതിഥേയരായിട്ടുണ്ട്. ഫുട്ബോൾ കളിയുടെ വ്യാപ്തിയും പ്രചാരവും അടിവരയിടുന്നതാണ് മേൽപ്പറഞ്ഞ കാര്യങ്ങൾ. സാധാരണക്കാരുടെ വിനോദമായിട്ടാണ് ഫുട്ബോൾ കളി എന്നും വിശേഷിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. ഏത് സാധാരണക്കാരനും മനസ്സിലാകുന്ന കളിയെന്നും പറയാം. ഏറ്റവുമധികം ആളുകൾ കാണുന്നത്

ആംസ്റ്റർഡാമിൽ നടന്ന ഫിഫ കോൺഗ്രസിന്റെ തീരുമാന പ്രകാരം 1930 പ്രഥമ ലോകകപ്പ് ഫുട്ബോൾ യുറുഗ്വേയിൽ നടത്തി. യുറുഗ്വേ തന്നെയായിരുന്നു പ്രഥമ ലോകകപ്പ് ജേതാക്കളും. അന്ന് ഫിഫയിൽ അംഗരാജ്യങ്ങൾ 55. ലോകകപ്പിൽ പങ്കെടുത്തത് 13 രാജ്യങ്ങൾ മാത്രം. ഏതാണ്ട് ഒരു നൂറ്റാണ്ടടുക്കുമ്പോൾ ലോകകപ്പ് ഫുട്ബോൾ പ്രചാരത്തിലും പങ്കാളിത്തത്തിലും 4 ഇരട്ടി വളർച്ച പ്രാപിച്ചു എന്ന് വ്യക്തം. പങ്കെടുക്കുന്ന രാജ്യങ്ങൾ 48 ആയിരുന്നെങ്കിലും ലോകകപ്പിന്റെ ആവേശം ലോകമെങ്ങുമെത്തും. സ്വന്തം രാജ്യം മത്സരരംഗത്തില്ലെങ്കിലും എല്ലാ രാജ്യങ്ങൾക്കും ഇഷ്ട ടീമും ആരാധനാമൂർത്തികളായ കളിക്കാരും കാണും. ഫുട്ബോൾ ഇതിഹാസങ്ങളുടെ പേരും നമ്പരും കുറിച്ച് ജഴ്സി അണിഞ്ഞ് നടക്കുന്ന കുട്ടികൾ ലോകകപ്പ് കാലഘട്ടത്തിലെ രസമുള്ള കാഴ്ചയാണ്. ഇഷ്ട ടീമിനായി ഫ്ലെക്സുകളുടെ കളിയാകും, കൂറ്റൻ ബോർഡുകളും നിറയും. ഫുട്ബോൾ ആവേശം നഗരങ്ങളിലും ഗ്രാമങ്ങളിലും പടരും. കേരളത്തിനും പുതുതലമുറ ക്രിക്കറ്റിന് പിന്നാലെയാണെങ്കിലും ഫുട്ബോൾ ആവേശത്തിന് ഒട്ടും കുറവില്ല. 1973 കേരളം ചരിത്രത്തിൽ ആദ്യമായി സന്തോഷ് ട്രോഫി ദേശീയ ഫുട്ബോൾ ചാമ്പ്യന്മാരായപ്പോൾ സംസ്ഥാനമൊട്ടാകെ ആഘോഷിച്ചു. ടിവി സംപ്രേക്ഷണമില്ലാത്തൊരു കാലത്ത് റേഡിയോയിൽ ദൃസാക്ഷി വിവരണം കേട്ടാണ് കേരളം അന്ന് കലാശ പോരാട്ടത്തിന്റെ ഓരോ നിമിഷവും ആസ്വദിച്ചത്. പിറ്റേന്ന് സർക്കാർ പൊതു അവധിയും പ്രഖ്യാപിച്ചു. അത്തരമൊരു കാലം ഇനിയുണ്ടാകില്ല.

ദിനാഘോഷം നടത്തി. ബഹ്റൈനും ലിബിയയും താജിക്കിസ്ഥാനും മുൻകൈയെടുത്ത് സംഘടിപ്പിച്ച ചടങ്ങിന് ഓസ്ട്രിയ, ജർമ്മനി, ഹാംഗറി, ഇറ്റലി, പോർച്ചുഗൽ, റവാഡ എന്നീ രാജ്യങ്ങൾ പിന്തുണ നൽകി. ഐക്യം, യുവജനാധികാരം, ആഗോള ഐക്യദാർഢ്യം എന്നിവയിലൂന്നിയായിരുന്നു ആഘോഷം. യു എൻ ജനറൽ അസംബ്ലി ഹാളിൽ നടന്ന ചടങ്ങിൽ വിവിധ രാജ്യങ്ങളെ പ്രതിനിധാനം ചെയ്തെത്തിയ അംബാസഡർമാരും ഒഫീഷ്യലുകളും അതത് രാജ്യങ്ങളുടെ ഫുട്ബോൾ ജേഴ്സി അണിഞ്ഞാണ് പങ്കെടുത്തത്. കുട്ടികൾ 2026 ലോകകപ്പിൽ ഉപയോഗിക്കുന്ന ട്രയോണ്ട ഫുട്ബോൾ തട്ടിക്കളിച്ചു. ഐക്യത്തിനുള്ള ഒരു എക്സ്ക്യൂസ് എന്നത്രേ ഫിഫ പ്രസിഡന്റ് ഇൻഫാന്റിനോ ചടങ്ങിനെ വിശേഷിപ്പിച്ചത്. അതെ, ഫുട്ബോൾ ദിനം ലോക സമാധാനത്തിന്റെയും ഐക്യത്തിന്റെയും സാഹോദര്യത്തിന്റെയും സ്പോർട്സ്മാൻ സ്പിരിറ്റിന്റെയും ഒക്കെ ദിനമാണ്. കാൽപന്തിന്റെ ലോകം കൂടുതൽ വിശാലമാകുകയാണ്. സ്വാതന്ത്ര്യസമര പരമ്പരകളിൽ ബ്രിട്ടനെതിരായ ഇന്ത്യയുടെ ആദ്യ വിജയം ഫുട്ബോൾ കോർട്ടിലാണെന്നതും ഈ അവസരത്തിൽ ഓർക്കണം. 1911 ജൂലൈ 29 യോർക്ക്ഷയർ ബ്രിട്ടീഷ് റെജിമെന്റ് ടീമിനെ തോൽപ്പിച്ച് മോഹൻ ബഗാൻ IFA ഷീൽഡ് ഫുട്ബോൾ ടൂർണമെന്റ് വിജയിച്ചത് അന്നായിരുന്നു. കളിക്കളത്തിൽ ബ്രിട്ടീഷ് ടീമിനെതിരെ ഒരു ഇന്ത്യൻ ടീമിന്റെ ആദ്യ വിജയമായിരുന്നത്. ബൂട്ടിട്ട് കളിച്ച ബ്രിട്ടീഷുകാർക്കെതിരെ നഗ്നപാതരായി ഇറങ്ങിയാണ് മോഹൻ ബഗാൻ വിജയിച്ചത്. ബ്രിട്ടീഷ് സാമ്രാജ്യത്തിനെതിരെ ഇന്ത്യയുടെ ആദ്യ വിജയമായി രാജ്യം ബഗാൻ വിജയം ഏറ്റുവാങ്ങി. ജൂലൈ 29 മോഹൻ ബഗാൻ ദിനമായി കൊണ്ടാടപ്പെട്ടു. ബ്രിട്ടീഷ് ഭരണത്തിനെതിരെ ശക്തമായ മുന്നേറ്റം നടത്തിയ ബംഗാളികളുടെ സ്വാതന്ത്ര്യസമരത്തിന് ഉത്തേജനം പകരാൻ ബഗാന്റെ കിരീടനേട്ടത്തിനും സാധിച്ചു. സ്റ്റേഡിയത്തിന് പുറത്തും ഫുട്ബോൾ പ്രേമികൾ നിറഞ്ഞിരുന്നെന്ന് മാത്രമല്ല, ആ വിജയത്തിന്റെ അലയൊലികൾ രാജ്യമെങ്ങുമെത്തി. ഒത്തൊരുമയോടെ കളിച്ചാൽ ഏത് ബ്രിട്ടീഷ് സാമ്രാജ്യത്തിലും സൂര്യൻ അസ്തമിക്കും.

0: പൂർണമായ ജീവിതം നയിച്ചു പോന്നു. ചാണകം, ചാരം, ആട്ടിൻകാഷ്ടം, കോഴിക്കാഷ്ടം എന്നിവ മാത്രമല്ല കരിയിലയും പച്ചക്കറി അവശിഷ്ടങ്ങളുമൊക്കെ ചീഞ്ഞതും വളമായി ഉപയോഗിച്ചിരുന്നു. ഈ ജൈവവളങ്ങൾ ഉപയോഗിക്കുന്നതിനും ചില രീതികളൊക്കെയുണ്ട്. അതേക്കുറിച്ച് പറഞ്ഞു തരികയാണ് കുമരകം പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ മണ്ണ് ശാസ്ത്ര വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ശൈലജകുമാരി MS. ഷിബു ജോർജാണ് ഡോക്ടർ ശൈലജകുമാരിയുമായി സംസാരിക്കുന്നത്.
1: ഡോക്ടർ ശൈലജ, പരിപാടിയിലേക്ക് സ്വാഗതം.
2: നമസ്കാരം.
1: ഇന്ന് ജൈവ കൃഷി എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഇഷ്ടപ്പെടുന്നതും എല്ലാവരും ചെയ്യാൻ താല്പര്യപ്പെടുന്ന ഒരു കൃഷി രീതിയാണല്ലോ. അപ്പം ജൈവ കൃഷിയിലെ ഒരു പ്രധാന ഘടകം ജൈവവളങ്ങളാണ്. അപ്പം ജൈവ കൃഷിയിൽ ഇതിന്റെ ഒരു പ്രാധാന്യം എന്തുവാണ്?
2: ജൈവവളങ്ങളിൽ അധിഷ്ഠിതമായിട്ടുള്ള ജൈവ കൃഷി പ്രകൃതി സൗഹൃദമായിട്ടുള്ള ഒരു കൃഷി തന്നെയാണ്. സുസ്ഥിരമായിട്ട് പരിസ്ഥിതിക്ക് കോട്ടം തട്ടാത്ത രീതിയിൽ മണ്ണിന്റെ വളക്കൂറ് നിലനിർത്തിക്കൊണ്ട് എന്നാൽ നല്ല ഗുണമേന്മയുള്ള വിളവ് എടുക്കാൻ സാധിക്കുന്ന കൃഷി രീതി തന്നെയാണ്. അതുകൊണ്ട് തന്നെ കർഷകരുടെ ഭാഗത്തുനിന്നും ഇതിന്റെയൊക്കെ കൂടുതലായി കടന്നു വരുന്നുണ്ട്. ജൈവവളങ്ങൾ ഇതിൽ പ്രധാന പങ്ക് വഹിക്കുന്നു. അതിന്റെ ഗുണമേന്മ ഏറ്റവും പ്രാധാന്യം അർഹിക്കുന്ന ഒരു ഘടകമാണ്. ഗുണമേന്മയോടൊപ്പം തന്നെ രണ്ടാമതായി വരുന്ന ഒരു കാര്യമാണ് അതിന്റെ അളവ്. കൃത്യമായ അളവിൽ ഉണ്ടെങ്കിൽ മാത്രമേ നമുക്ക് ജൈവ കൃഷി എല്ലാ സാഹചര്യങ്ങളിലും വിജയകരമായി മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് സാധിക്കത്തുള്ളൂ.
1: ഇത് തന്നെ ഒരു പ്രധാന വെല്ലുവിളിയല്ലേ? ജൈവവളങ്ങൾ അധികം തോതിൽ ലഭിക്കാൻ തന്നെ ഇച്ചിരി ഒരു പ്രശ്നമുള്ള കാര്യങ്ങളാണ്. അപ്പൊ ജൈവവളങ്ങൾ കർഷകർ വീട്ടിൽ തന്നെ ഉണ്ടാക്കാൻ സാധിക്കും, പുറമേ നിന്ന് വാങ്ങുന്നതുമുണ്ട്. അപ്പൊ ഇതിന്റെ ഒരു സാധ്യതകൾ എന്തൊക്കെയാണ്?
2: ഈ ജൈവ കൃഷിയുടെ സാധ്യതകൾ എന്ന് പറഞ്ഞാൽ അത് അനന്തമാണ്. ഗുണമേന്മയുള്ള ജൈവവളങ്ങളുടെ ലഭ്യത ഉറപ്പാക്കുന്ന സാഹചര്യത്തിൽ ജൈവ കൃഷിയുടെ അനന്തമായ സാധ്യതകളാണ്. അത് സുരക്ഷിതമായ ഭക്ഷണം ഒരുക്കുന്നതിനും പരിസ്ഥിതി സൗഹാർദ്ദമായി കൃഷി ചെയ്യുന്നതിനും ഒക്കെ സഹായിക്കുന്നുണ്ട്. പക്ഷേ ഈ പറയുന്നത് പോലെ ജൈവ കൃഷിയിൽ ആവശ്യമായി വരുന്ന ജൈവവളങ്ങളുടെ തോത് ഓരോ വിളകളുടെയും ആവശ്യാനുസരണം വിളവ് നല്ല രീതിയിൽ ലഭിക്കുന്നതിനോടൊപ്പം ആ മണ്ണിലെ വളക്കൂറും നിലനിർത്തിക്കൊണ്ട് മുന്നോട്ട് പോകാനുള്ള ആവശ്യാനുസരണമുള്ള ലഭ്യത കുറവാണ് ഇതിന്റെ അകത്തെ ഒരു പ്രധാന ഘടകം എന്ന് പറയുന്നത്. അപ്പൊ ഇതിന്റെ സാധ്യതകൾ എന്ന് പറയുന്നത്

0: ജൈവവളങ്ങളുണ്ട്. ഈ ജൈവവളങ്ങളും രാസവളങ്ങളും കൂടി ഒരു താരതമ്യം ചെയ്യുകയാണെങ്കിൽ, സർ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ജൈവവളങ്ങൾ നമ്മൾ മണ്ണിലേക്ക് ചേർക്കുമ്പോൾ വിള ചെയ്യുന്നതിൻ്റെ ആദ്യ സമയങ്ങളിൽ തന്നെ, അതായത് നമ്മൾ ആദ്യ പടിയിൽ തന്നെ കൂടുതലായി ജൈവവളങ്ങൾ ചേർക്കാം. അത് നമുക്ക് ഘട്ടം ഘട്ടമായി ചേർക്കണം എന്നില്ല, കൂടിയ അളവിൽ തന്നെ ഒന്നോ രണ്ടോ തവണകളായിട്ട് ചേർക്കാം. അതേസമയം നമ്മൾ രാസവളങ്ങൾ ചേർക്കുമ്പോൾ അവയിൽ ഒരുപാട് കാര്യങ്ങൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അതായത് ആ ഓരോ രാസവളങ്ങളുടെയും പ്രത്യേകത അനുസരിച്ച്, പ്രത്യേകിച്ചും നമ്മൾ പറയുവാണെങ്കിൽ നൈട്രജൻ പൊട്ടാസ്യം അടങ്ങിയിട്ടുള്ള രാസവളങ്ങൾ ഘട്ടം ഘട്ടമായിട്ടായിരിക്കും പലപ്പോഴും നമ്മൾ ചേർക്കാനായിട്ട് ശുപാർശ ചെയ്യുന്നത്. കാരണം അത് മണ്ണിൽ നിന്ന് നഷ്ടപ്പെടുന്ന സാഹചര്യമുണ്ട്, മണ്ണിൽ കൂടി ഒലിച്ച് നഷ്ടപ്പെടുകയും അങ്ങനെയൊക്കെ വ്യത്യസ്ത രീതിയിലുള്ള നഷ്ടമുണ്ട്. അതുകൊണ്ട് രാസവളങ്ങൾ നമ്മൾ പ്രത്യേകിച്ചും പ്രധാന മൂലകങ്ങളായ വാക്യജനകവും പൊട്ടാസ്യവും ഒക്കെ ഘട്ടം ഘട്ടമായി നമ്മൾ പല തവണകളായി ചേർത്ത് കൊടുക്കാൻ പറയുന്നു. ജൈവവളങ്ങൾ നമുക്ക് കമ്പോസ്റ്റ് ആക്കിയതിന് ശേഷം വേണമെങ്കിൽ ഒന്നോ രണ്ടോ മൂന്നോ തവണകൾ. ഇനി അതല്ല, കമ്പോസ്റ്റ് ആക്കാതെ ജൈവവളങ്ങളായിട്ട് തന്നെ ഇടുവാണെങ്കിൽ ആദ്യമേ തന്നെ നമുക്കിടാം. അവിടെയും ശ്രദ്ധിക്കേണ്ട കാര്യം, കുറച്ചെങ്കിലും നൈട്രജൻ വളങ്ങൾ കൂടി പെട്ടെന്ന് ചെടികൾക്ക് ലഭ്യമാകത്തക്ക രീതിയിൽ ആദ്യം ചേർത്ത് കൊടുക്കണം. കാരണം ജൈവവളങ്ങൾ മണ്ണിൽ കിടന്ന് അഴുകുമ്പോൾ ആദ്യം നൈട്രജന്റെ ഒരു ലഭ്യതക്കുറവ് വരുന്നത് കൊണ്ട് തന്നെ ചെറിയ അളവിൽ മറ്റു സ്രോതസ്സുകളിൽ നിന്നുള്ള നൈട്രജൻ വളങ്ങൾ,
1: കമ്പോസ്റ്റിംഗ് പ്രോസസ്സിന് വേണ്ടി നൈട്രജൻ
0: വളങ്ങൾ കൂടി ചേർത്ത്. എപ്പോഴും നമ്മൾ ജൈവവളങ്ങൾ അങ്ങനെ ഇത്തരത്തിലുള്ള ജൈവാവശിഷ്ടങ്ങൾ വേണമെങ്കിൽ കമ്പോസ്റ്റ് ആക്കി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ആദ്യമേ തന്നെ ഇതിന്റെ മൂലകങ്ങളുടെ ലഭ്യത ഉറപ്പാക്കാനായിട്ട് സാധിക്കും.
1: അത് ഉപയോഗരീതി മേഡം പറഞ്ഞ മാതിരി രാസവളമാണെങ്കിൽ നമുക്ക് ഘട്ടഘട്ടമായിട്ട്, സ്പെഷ്യലി നൈട്രോജനും പൊട്ടാഷ്യവും നമ്മൾ ഘട്ടഘട്ടമായിട്ട് കൊടുക്കുന്നത്. പക്ഷെ ജൈവവളം എന്ന് പറഞ്ഞാൽ നമ്മൾ ആദ്യം തന്നെ കൊടുക്കുന്നതായിരിക്കും,
0: ഒന്നോ രണ്ടോ തവണയായിട്ട് നമുക്ക് കൊടുക്കാനായിട്ട് ഒരുപാട് തവണകള് ആവശ്യമില്ല. അവിടെ ശ്രദ്ധിക്കേണ്ട ഈ കാര്യമുള്ളൂ, കമ്പോസ്റ്റ് ആക്കി കൊടുക്കുമ്പോഴും അവശിഷ്ടങ്ങൾ അതേപടി കൊടുക്കുമ്പോഴും ശ്രദ്ധിക്കേണ്ട കാര്യം, അവശിഷ്ടങ്ങൾ അതേപടി കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നൈട്രജന്റെ ലഭ്യതക്കുറവ് പരിഹരിക്കാൻ വേണ്ടി ചെറിയ അളവിൽ നൈട്രജനുകൾ. അപ്പൊ സാധ്യതകളേറെയാണ്. പക്ഷെ പരിമിതികളെ കുറിച്ച് പറയുമ്പോൾ നമ്മൾ പ്രധാനമായിട്ടും എടുത്തു പറയേണ്ടത്, അത് എല്ലാവർക്കും അറിയാവുന്നതുപോലെ നമ്മൾ കാലങ്ങളായി കർഷകർക്ക് എല്ലാം അതിനെക്കുറിച്ച് ഒരു അവയർനെസ് ഉണ്ട്. അതായത് ഇതിന്റെ അകത്തെ മൂലകങ്ങളുടെ അളവ് തുല്യവും കുറവാണ്. നമ്മൾ ജൈവവളങ്ങൾ എടുക്കുമ്പോൾ നൈട്രജൻ ആണെങ്കിലും ഫോസ്ഫറസ് ആണെങ്കിലും പൊട്ടാസ്യം ആണെങ്കിലും രാസവളങ്ങളെ അപേക്ഷിച്ച് ഇതിന്റെ അകത്തെ മൂലകങ്ങളുടെ അളവ് കുറവാണ്. അപ്പൊ നമ്മളൊരു ശുപാർശ ചെയ്യുമ്പോൾ, ഇപ്പോൾ കാർഷിക സർവകലാശാലയ്ക്ക് ഓരോ വിളയ്ക്കും കൃത്യമായ ശുപാർശയുണ്ട്, ഇത്ര അളവിൽ നൈട്രജൻ, ഇത്ര അളവിൽ ഫോസ്ഫറസ്, ഇത്ര അളവിൽ പൊട്ടാസ്യം. അപ്പം അത്തരത്തിൽ മൂലകങ്ങൾ കൊടുക്കാനായിട്ട് നമ്മൾ രാസവളങ്ങൾ കൊടുക്കുമ്പോൾ ഒന്നോ രണ്ടോ കിലോ കൊടുക്കണമെങ്കിൽ ജൈവവളങ്ങളിൽ ഈ മൂലകങ്ങളുടെ അളവ് തുലവും കുറവായതുകൊണ്ട് നമുക്ക് കൂടിയ അളവിൽ കൊടുക്കേണ്ടി വരും. അതായത് ഇപ്പം പച്ചക്കറിയൊക്കെ ആണെങ്കിൽ നമ്മൾ പറയും ഒരു സെന്റിന് 100 കിലോ അല്ലെങ്കിൽ ഒരു സെന്റിന് 50 കിലോ എന്നൊക്കെ കണക്കിന് കൂടിയ അളവിൽ കൊടുക്കേണ്ടി വരും. അപ്പൊ അത് ഒരു പരിമിതിയായിട്ട് വേണമെങ്കിൽ നമുക്കറിയാം, കാരണം മൂലകങ്ങൾ കുറവായതുകൊണ്ട് ഇത് ഒരുപാട് അളവിൽ നമുക്ക് എത്തിക്കേണ്ടതായി വരും. അപ്പൊ ദൂര സ്ഥലങ്ങളിൽ നിന്നൊക്കെ കൊണ്ടുവരുവാണെങ്കിൽ നമുക്കത് ട്രാൻസ്പോർട്ടേഷൻ തന്നെ ഒരു ബുദ്ധിമുട്ട്, അതിനു വേണ്ടി തന്നെ ഒരു ചെലവുണ്ടാകും.
1: പക്ഷെ ഇവിടെ ഒരു അഡ്വാൻറ്റേജ് ഞാൻ കൂട്ടിച്ചേർത്താല്, നമ്മൾ ഒരു പ്രാവശ്യം ഒരു സമയം കൊടുത്തു കഴിഞ്ഞ് അത് ഒന്ന് രണ്ട് വർഷം കഴിയുമ്പോൾ പിന്നെ നമ്മുടെ മണ്ണിന്റെ ആ ഘടന തന്നെ പിന്നെ അത്രയും കൊടുക്കേണ്ട ആവശ്യം ചിലപ്പം വരത്തില്ല.
0: അതായത് ജൈവവളങ്ങളുടെ ഇഫക്റ്റ് ഇമ്മീഡിയറ്റ് അല്ല, പെട്ടെന്ന് തന്നെ നമുക്ക് മുഴുവനായിട്ടുള്ള ഇഫക്റ്റ് കിട്ടുന്നില്ല, അത് കുറേ നാളത്തേക്ക് അതിന്റെ ഇഫക്റ്റ് നിലനിൽക്കുന്നു. അതേസമയം രാസവളങ്ങളാണെങ്കിൽ നമ്മൾ കൊടുക്കുന്ന മൂലകങ്ങൾ കൊടുക്കുന്നു, അതിന്റെ ഇഫക്റ്റ് ഉടനെ തന്നെ കുറഞ്ഞു കുറഞ്ഞു വരുന്നു. ഇവിടെ എടുത്തു പറയേണ്ട കാര്യം, മൂലകങ്ങളുടെ കുറവ് പറയുമ്പോഴും നേരത്തെ പറഞ്ഞതുപോലെ മണ്ണിന്റെ വളക്കൂറിനെ നിർണ്ണയിക്കുന്ന എല്ലാ ഘടകങ്ങളും, രാസ, ജൈവിക, ഭൗതിക സ്വഭാവം ത്വരിതപ്പെടുത്തുന്ന രീതിയിലുള്ള ഒരു വ്യതിയാനം മണ്ണിൽ വരുന്നുണ്ട് ജൈവവളങ്ങൾ ചേർക്കുമ്പോൾ. അത് നമ്മൾ കാണാതെ പോകരുത്. അതുകൊണ്ടാണ് പലപ്പോഴും പല ചർച്ചകളിലും വരുന്നത്, രാസവളങ്ങൾ വഴിയാണെങ്കിൽ നൈട്രജൻ കൊടുക്കുന്നു, ഫോസ്ഫറസ് കൊടുക്കുന്നു, പൊട്ടാസ്യം കൊടുക്കുന്നു, ജൈവവളങ്ങൾ വഴിയാണെങ്കിൽ നൈട്രജനും ഫോസ്ഫറസും പൊട്ടാസ്യം കൊടുക്കുന്നു, എന്തുകൊണ്ടാണ് ജൈവവളങ്ങൾ ഇടുമ്പോൾ കൂടുതൽ സ്വാദ് അല്ലെങ്കിൽ എന്തുകൊണ്ടാണ്? അവിടെയാണ് ഈ ഉത്തരം. അതായത് ജൈവവളങ്ങളിലൂടെ നാച്ചുറലായിട്ടുള്ള ഒരുപാട് ഹോർമോൺസ്, എൻസൈംസ്, അങ്ങനെയുള്ള ഒരുപാട് വളർച്ചയെ ത്വരിതപ്പെടുത്തുന്നതും ഗുണമേന്മയെ കൂട്ടുന്നതുമായ ഘടകങ്ങൾ ജൈവവളങ്ങളിൽ തനതായി തന്നെ അടങ്ങിയിട്ടുണ്ട്.
1: പിന്നെ സസ്യങ്ങൾ, ജൈവവളം കൊടുക്കുന്ന സസ്യങ്ങൾ എന്ന് പറഞ്ഞാൽ രോഗപ്രതിരോധ ശേഷിയും,
0: അതായത് നമുക്ക് രോഗത്തെ പ്രതിരോധിക്കുന്ന ഒരുപാട് സൂക്ഷ്മാണുക്കൾ അതിൽ അടങ്ങിയിട്ടുണ്ട്. വളർച്ചയെ ത്വരിതപ്പെടുത്തുന്ന സൂക്ഷ്മാണുക്കളുണ്ട്, അതിന്റെ പ്രവർത്തന ഫലമായിട്ടൊക്കെ ഈ പറഞ്ഞ ഭക്ഷ്യ വിളയ്ക്കുണ്ടാകുന്ന അല്ലെ കൂടുതലായി കിട്ടുന്ന ഗുണമേന്മ ഒരിക്കലും രാസവളം വഴി നമുക്ക് കിട്ടത്തില്ല. ഈ ഒരു ചെറിയ പരിമിതിയാണ് ജൈവവളം. ഇനി ഞാൻ എടുത്തു പറയുന്ന ഒരു പരിമിതി, അതായത് നമ്മൾ പണ്ടും പറയും ജൈവവളങ്ങൾക്ക് ഈ പറഞ്ഞ സൂക്ഷ്മാണുക്കൾ ഒരുപാട് നല്ല ഗുണം ചെയ്യുന്ന സൂക്ഷ്മാണുക്കൾ അടങ്ങിയിട്ടുണ്ട്, അതുകൊണ്ട് ഭക്ഷ്യ വിളയുടെ ഗുണം കൂടുന്നു, സ്വാദ്, മണം അതൊക്കെ വ്യത്യാസം നല്ല രീതിയിൽ വരുന്നു എന്ന് പറയുമ്പോഴും, അടുത്ത കാലത്തായിട്ട് കൂടുതൽ കർഷകർ ജൈവ കൃഷിയിലേക്ക് പോകുന്നു അല്ലെ, ജൈവവളങ്ങൾ മാത്രമിട്ട് കൃഷി ചെയ്യുന്നു എന്ന് പറയുമ്പോൾ ആവശ്യമായ ജൈവവളം കൂടുതൽ അളവിൽ നേടാൻ വേണ്ടി മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ കൊണ്ടുവരുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെയാണ് നമ്മൾ അതിന്

0: അകത്തെ ഗുണമേന്മയെ കുറിച്ച് ചിന്തിക്കേണ്ടത്. കാര്യം നമ്മൾ ഇവിടെ ജൈവകൃഷിയെ കുറിച്ച് കൂടുതലൊക്കെ പറയുന്നുണ്ടെങ്കിലും നമ്മൾ ഉപയോഗിക്കുന്ന ഈ ജൈവവളങ്ങളുടെ സ്റ്റാൻഡേർഡ്സ്, ഒരു സെറ്റ് സ്റ്റാൻഡേർഡ്സ്, ആ സ്റ്റാൻഡേർഡ്സിനുള്ളിലാണോ നമ്മൾ ഉപയോഗിക്കുന്ന ജൈവവളങ്ങൾ എന്ന് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. ഉദാഹരണമായിട്ട് എടുത്തു പറയുകയാണെങ്കിൽ, നമ്മളിപ്പം കൂടുതലായിട്ടും കാലിവളം അതാത് സ്ഥലങ്ങളിൽ നിന്നൊക്കെ ആയിരിക്കും, കോഴിവളം മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കൊണ്ടുവരുന്ന ഒരു പ്രവണതയുണ്ട്. അതായത് 10 മായിരവും വാഴയോ അതല്ലെന്നുണ്ടെങ്കിൽ കൂടുതലായി പച്ചക്കറിയോ ഒക്കെ കൃഷി ചെയ്യുന്ന ഒരു കർഷകന് ചിലപ്പം ആവശ്യമായ കാലിവളം കിട്ടിയില്ലെങ്കിൽ, അതുമാത്രമല്ല കോഴിവളത്തിൽ നൈട്രജൻ ഫോസ്ഫറസ് ഒക്കെ നല്ല അളവിലുണ്ട് കാലിവളത്തെക്കാട്ടിൽ. അപ്പൊ അതുകൊണ്ട് വളർച്ച നന്നായിട്ട് ത്വരിതപ്പെടുകയും ചെയ്യും. അതുകൊണ്ട് തന്നെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ലോറിയിൽ ടൺ കണക്കിന് കൊണ്ടുവരുന്ന ഒരു സാഹചര്യമുണ്ട്. അവിടെ കൂടുതൽ സ്ഥലങ്ങളിലും ഇത്തരത്തിലുള്ള കോഴിവളത്തിലുള്ള രോഗം ഉണ്ടാക്കുന്ന സൂക്ഷ്മാണുക്കളുടെ സാന്നിധ്യം കാണുന്നുണ്ട്. അതൊന്ന്. മറ്റൊന്ന്, കളകളുടെ വിത്ത്. ഈ കോഴിവളത്തിലൂടെ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് കളകളുടെ വിത്ത്, അതുപോലെ രോഗം മനുഷ്യർക്കും ഉണ്ടാകുന്ന സൂക്ഷ്മാണുക്കളുണ്ട്, വിളകൾക്ക് രോഗമുണ്ടാക്കുന്ന സൂക്ഷ്മാണുക്കള്, കളകളുടെ വിത്ത്, ഇതാണ് പ്രധാനമായിട്ടും വരുന്നത്. അപ്പൊ ഈ രണ്ട് പ്രശ്നങ്ങൾ കാരണം പല സാഹചര്യങ്ങളിലും നമ്മൾ, പ്രത്യേകിച്ചും ആലപ്പുഴ സൈഡിലൊക്കെ കൂടുതലും മണൽ ചേർന്ന മണ്ണായതുകൊണ്ട് അവർ കൂടുതലും ജൈവവളങ്ങൾ കൂടുതലായിട്ട് ചേർത്ത് കൊടുക്കാൻ ശുപാർശയുമുണ്ട്, ചേർക്കുന്നുമുണ്ട്. അവിടെ ഈ കൂടിയ അളവിൽ കൊണ്ടുവരുന്ന സാഹചര്യത്തിൽ നമ്മൾ വാഴയ്ക്കും ജാതിക്കുമൊക്കെ ഒരുപാട് രോഗങ്ങൾ കാണുന്നുണ്ട്. അത് പ്രത്യേകിച്ചും ഇത് മണ്ണിലേക്ക് പ്രയോഗിച്ചതിന് ശേഷമാണ്. അതുപോലെ തന്നെ കളകളുടെ പ്രശ്നം പല സ്ഥലങ്ങളിലും നമുക്ക് കർഷകരുടെ ഭാഗത്തു നിന്ന് റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അവരത് നോട്ടീസ് ചെയ്യുന്നില്ല എന്നുള്ളതാണ് കാരണം. ഒന്നോ രണ്ടോ കൃഷി കഴിയുമ്പോഴാണ് ഇതായിരുന്നു അതിന്റെ കാരണം എന്ന് അവർ കണ്ടെത്തിയിട്ടില്ല. അപ്പൊ പിന്നീട് മനസ്സിലാകുമ്പോഴാണ് അത്, വൺസ് നമ്മുടെ മണ്ണിലേക്ക് വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിനെ പരിഹരിക്കുക എന്ന് പറയുന്ന ഒരു വലിയ ചെലവേറിയ പണിയാണ്. നമ്മുടെ മണ്ണ് കളകളാൽ അല്ലെങ്കിൽ രോഗങ്ങളുള്ള സൂക്ഷ്മാണുക്കളാൽ മണ്ണ് അതുമായിട്ട് ആയി കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നീട് അതിനെ നിയന്ത്രിച്ച് പഴയ രീതിയിലേക്ക് മണ്ണിനെ കൊണ്ടുവരിക എന്നുള്ളത് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമാണ്. അവിടെയാണ് നമ്മൾ നല്ലൊരു രീതി എന്നുള്ള രീതിയിൽ ജൈവവളങ്ങൾ കൊണ്ടുവരുമ്പോൾ നമുക്ക് തന്നെ വലിയൊരു ബുദ്ധിമുട്ടിലേക്ക്. അവിടെ പലപ്പോഴും കർഷകർ പറയുന്ന ഒരു കാര്യമുണ്ട്, ഞങ്ങൾ ജൈവ രീതി എന്ന് പറയുമ്പോൾ അവർ പറയുന്നത് രാസവളങ്ങൾ ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് എടുത്തു പറയുന്ന ഒരു കാര്യം. രാസവളങ്ങളെക്കാട്ടിൽ ദോഷം ചെയ്യുന്നതാണ് ഈ പറഞ്ഞ രാസ കീടനാശിനികൾ. അപ്പം ഈ ജൈവവളങ്ങൾ ഇങ്ങനെ കൊണ്ടുപോകുന്ന കുമിളുകളോ ബാക്ടീരിയയോ ഒക്കെ മണ്ണിൽ വന്നു കഴിഞ്ഞാൽ, വാട്ടരോഗമോ അതുപോലെ മറ്റ് രോഗങ്ങളോ ഒക്കെ വന്നു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും നമ്മൾ കീടനാശിനികൾ ഉപയോഗിക്കാതെ പറ്റത്തില്ല, കർഷകർക്ക് പിടിച്ചു നിൽക്കാൻ സാധിക്കത്തില്ല. അപ്പൊ നമ്മൾ എന്തൊരു ലക്ഷ്യത്തോടു കൂടി തുടങ്ങിയോ അവിടെ നിന്നെല്ലാം മാറി വലിയൊരു ബുദ്ധിമുട്ടുള്ള ഘട്ടത്തിലേക്ക് നമ്മൾ മാറുകയാണ്. അതുകൊണ്ട് കർഷകരുടെ ഭാഗത്തു നിന്ന് ഇത്തരത്തിലുള്ള വളങ്ങൾ കൊണ്ടുവരുമ്പോൾ അത് ഗുണമേന്മയുണ്ട് അല്ലെങ്കിൽ നമുക്ക് അടുത്തറിയാവുന്ന കർഷകരിൽ നിന്ന് മേടിക്കാനോ, അതല്ലെങ്കിൽ ഗുണമേന്മയുണ്ട് എന്ന് ഉറപ്പാക്കിയതിന് ശേഷം മാത്രം കൊണ്ടുവരിക, അതല്ലെങ്കിൽ അത് ഗുണത്തെക്കാളേറെ ദോഷം ചെയ്യും എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല.
1: ഡോക്ടർ ശൈലജ, താങ്കൾ പരിപാടിയിലേക്ക് വന്ന് ജൈവ വളങ്ങളെ കുറിച്ച് നമ്മളൊരു നല്ല ഡിസ്കഷൻ നമുക്ക് ചെയ്യാൻ സാധിച്ച് ഇത്രയും സമയം നമ്മോടൊപ്പം ചെലവഴിച്ച് വളരെ നന്ദി.
2: ജൈവവളം ഉപയോഗിക്കേണ്ട രീതികളെക്കുറിച്ച് ഇതുവരെ നമുക്ക് പറഞ്ഞു തന്നത് കുമരകം പ്രാദേശിക കാർഷിക ഗവേഷണ കേന്ദ്രത്തിലെ മണ്ണ് ശാസ്ത്ര വിഭാഗം അസോസിയേറ്റ് പ്രൊഫസർ ഡോക്ടർ ശൈലജകുമാരി MS. ഷിബു ജോർജാണ് ഡോക്ടർ ശൈലജകുമാരിയുമായി സംസാരിച്ചത്.

0: ഇനി പാരമ്പര്യ അറിവുകൾ പങ്കുവെക്കാം. നിങ്ങൾക്കറിയാമോ,
1: മരം മുറിക്കുമ്പോൾ വാവും പക്കവും നോക്കണം. വീട് പണിയാനും മറ്റും മരം മുറിക്കുമ്പോൾ വാവും പക്കവും നോക്കണമെന്ന് പഴമക്കാർ പറയാറുണ്ട്. എന്തോ പഴയ ആചാരമാണെന്ന് പറഞ്ഞ് പുതിയ തലമുറ ഇതിന് വില നൽകാതെ തള്ളിക്കളയുകയും ചെയ്യുന്നു. എന്നാൽ നാളും പക്കവും നോക്കി മരം മുറിക്കുന്നതിൽ ഒരു ശാസ്ത്രവും ഇല്ലെന്ന് പറഞ്ഞുകൂടാ. വാവ് എന്ന് പറഞ്ഞാൽ പൗർണമിയോ അമാവാസിയോ ആകാം. പൗർണമി അല്ലെങ്കിൽ വെളുത്ത വാവാണ് കൂടുതൽ പ്രസക്തം. പൗർണമിക്ക് ശേഷം വരുന്ന 4 ദിവസങ്ങളാണ് ഇളം പക്കം എന്നറിയപ്പെടുന്നത്. മരം മുറിക്കൽ, മുറിച്ചു നടീൽ, വിളവെടുപ്പ്, വിത്തുശേഖരണം എന്നീ വേലകളൊന്നും ഈ ദിവസങ്ങളിൽ ചെയ്യാറില്ല. ഇളം പക്ക ദിവസങ്ങളിൽ മരം മുറിച്ചാൽ തടിക്ക് ബലവും ഈടും കുറവായിരിക്കും. കമ്പ് മുറിച്ചു നട്ടാൽ മുളയ്ക്കില്ല എന്നൊക്കെയാണ് കൃഷിക്കാർ ഈ സംഗതിക്ക് കാരണമായി നിരത്തുന്നത്. അല്പം പരസ്പരബന്ധിതമായി ചിന്തിച്ചാൽ ഇതിന് ഒരു ശാസ്ത്രീയ വശമുണ്ടെന്ന് തന്നെ പറയാം. ചെടികളിലെയും മരങ്ങളിലെയും തണ്ട് വണ്ണം വെക്കുന്നതിന് കാരണമാകുന്നത് കേംബിയം എന്ന് വിളിക്കപ്പെടുന്ന പ്രത്യേകതരം കോശങ്ങളാണ്. ഇളംപക്ക സമയത്ത് ഈ കേംബിയം വളരെ വേഗം വിഭജിച്ച് ഉള്ളിലേക്കും പുറത്തേക്കും കോശങ്ങൾ ഉണ്ടാക്കുന്നു. പുതിയ കൂമ്പുകളും നാമ്പുകളും തളിരിലകളും ഈ സമയത്ത് ഉണ്ടാകും. സസ്യങ്ങളിലെ തൊലിയിലും തണ്ടിലും ഇലകളിലും കിഴങ്ങുകളിലും ശേഖരിച്ചു വച്ചിരിക്കുന്ന അന്നജം മുഴുവനും അല്ലെങ്കിൽ കുറച്ചെങ്കിലും ഗ്ലൂക്കോസ് ആയി മാറും. ഇളംപക്ക സമയത്ത് വളരെയധികം കോശങ്ങൾ കൂടുതലായി ഉണ്ടാകുന്നതിനാൽ മരത്തിനും തടിക്കും ബലം കുറവായിരിക്കും. ആ തടി കൂടുതൽ നാൾ ഈട് നിൽക്കുകയുമില്ല. ഇളംപക്ക സമയത്ത് മുറിച്ചിടുന്ന മരം താഴെ വീണ് കിടന്നാലും തളിർത്തുകൊണ്ടിരിക്കും. വളരുന്ന സമയത്ത് വൃക്ഷം മുറിക്കുന്നത് മരത്തോട് ചെയ്യുന്ന അനാദരവ് കൂടിയാണ്.
2: ഇനി കേരള കാർഷിക സർവകലാശാല നൽകുന്ന ഈ ആഴ്ചത്തെ വിള പരിപാലന നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം.
3: പട്ടാളപ്പുഴുവിന്റെ ആക്രമണം രൂക്ഷമാകുന്ന സമയമാണിത്. സാധാരണയായി

0: പുഞ്ചപ്പാടങ്ങളിൽ കണ്ടുവരുന്ന ഈ പുഴുവിന്റെ ശലഭത്തിന് തവിട്ട് നിറമാണുള്ളത്. ഒരേ സമയം തന്നെ വളരെയധികം പുഴുക്കൾ പാടത്ത് പ്രത്യക്ഷപ്പെടുന്നതുകൊണ്ടും അവ കൂട്ടത്തോടെ നെൽച്ചെടികളെ ഒരറ്റത്ത് നിന്ന് തിന്ന് നശിപ്പിക്കുന്നതുകൊണ്ടുമാണ് ഇവയ്ക്ക് പട്ടാളപ്പുഴു എന്ന പേര് ലഭിച്ചത്. രാത്രികാലങ്ങളിലാണ് ഇവയുടെ ആക്രമണം കൂടുതലായും കാണുന്നത്. പകൽ സമയത്ത് പാടത്തെ മൺകട്ടകളുടെയും മറ്റും ഇടയിൽ ഒളിഞ്ഞിരിക്കുന്ന ഇവ നെൽച്ചെടികളെ വെറും കുറ്റികളാക്കി മാറ്റുന്നു. ഇവയെ നിയന്ത്രിക്കാനായി വെള്ളം കയറ്റാവുന്ന പാടങ്ങളിൽ രണ്ടു ദിവസം വെള്ളം കയറ്റി നിർത്തുക. വരമ്പത്തും സ്വയം കിളിർത്തുവരുന്ന നെല്ലിലും കളകളിലും കാണുന്ന പുഴുക്കളെ നശിപ്പിക്കാനായി ഡിപ്പൽ അല്ലെങ്കിൽ ഹിൽബിറ്റ് അല്ലെങ്കിൽ ഹാൾട്ട് 2 മില്ലി 1 ലിറ്റർ വെള്ളത്തിൽ കലക്കി തളിക്കണം. നല്ല വെയിലുള്ള സമയത്ത് 1 ലിറ്റർ ഡിപ്പലിന് 5 മുതൽ 10 ഗ്രാം വരെ ശർക്കര ചേർത്ത് തളിക്കണം. നെൽച്ചെടികളിലാണെങ്കിൽ ഫ്ലൂബെൻഡിയമൈഡ് 1/2 മില്ലി 10 ലിറ്റർ വെള്ളത്തിൽ എന്ന തോതിൽ കലക്കി വൈകുന്നേരങ്ങളിൽ തളിക്കണം. രാത്രി സമയത്ത് 7 മുതൽ 8:30 വരെ പാടശേഖരങ്ങളുടെ വരമ്പത്ത് പന്തം കൊളുത്തി സ്ഥാപിച്ചും ഇവയുടെ ശലഭങ്ങളെ ആകർഷിച്ച് നശിപ്പിക്കാവുന്നതാണ്. കീടനാശിനി തളിക്കാത്ത പാടങ്ങളിൽ താറാവിൻ കൂട്ടങ്ങളെ വിട്ടും പുഴുക്കളെ ഫലപ്രദമായി നിയന്ത്രിക്കാം. പക്ഷികളെ കൂടുതലായി ആകർഷിക്കുന്നതിനുവേണ്ടി ഓലക്കാലുകൾ പാടത്ത് നാട്ടിക്കൊടുക്കുക, കളനശീകരണം നടത്തുക, പുഴുക്കളെ കെണിവച്ച് പിടിച്ച് നശിപ്പിക്കുക. കെണി തയ്യാറാക്കുന്ന വിധം പറയാം. ഗോതമ്പ് തവിട് 4.5 കിലോഗ്രാം, വെള്ളം 4.5 ലിറ്റർ, ശർക്കര 1.1 കിലോഗ്രാം, ചോളം സ്റ്റാർച്ച് 20 ഗ്രാം, ക്ലോർപൈറിഫോസ് 70 മില്ലി. ഇനി തയ്യാറാക്കുന്ന വിധമാണ്. ശർക്കര പൊടിച്ച് വെള്ളത്തിൽ ലയിപ്പിക്കുക. ഈ മിശ്രിതം ഗോതമ്പ് തവിടുമായി പുട്ടിന് കുഴയ്ക്കുന്ന പരുവം ആവുന്നതുവരെ യോജിപ്പിക്കുക. ഇതിലേക്ക് കോൺ സ്റ്റാർച്ച് 20 ഗ്രാം, 70 മില്ലി ക്ലോർപൈറിഫോസ് ഇവ ചേർക്കുക. ഈ മിശ്രിതം 24 മണിക്കൂർ ചാക്കിൽ കെട്ടി വയ്ക്കുക. അടുത്ത ദിവസം ഈ മിശ്രിതപ്പൊടി ചെറിയ ഉണ്ടകളാക്കി കട്ടിയുള്ള പേപ്പർ കഷ്ണം റോൾ ചെയ്ത് സ്റ്റേപ്പിൾ ചെയ്ത ശേഷം അതിനുള്ളിൽ വയ്ക്കുക. ഇവ പാടവരമ്പുകളിൽ കെണികളായി വച്ചുകൊടുക്കാവുന്നതാണ്. ഈ മിശ്രിതം വെള്ളം കുറഞ്ഞ പാടങ്ങളിൽ വിതറുകയും ചെയ്യാം. ഈ കെണിയിൽ പുഴുക്കൾ ആകർഷിക്കപ്പെട്ട് അവ കഴിക്കുന്നത് വഴി കൂട്ടമായി ചത്തൊടുങ്ങുകയും ചെയ്യുന്നു. ഈ അളവിൽ ഉണ്ടാക്കുന്ന കെണി 5 മുതൽ 8 ഏക്കർ വരെയുള്ള വിസ്തൃതിയിൽ ഉപയോഗിക്കാം.
1: സബ്മിഷൻ ഓൺ അഗ്രികൾച്ചറൽ മെക്കനൈസേഷൻ. കൃഷിയെ കൂടുതൽ കാര്യക്ഷമവും ലാഭകരവുമായ മേഖലയാക്കുന്നതിൽ യന്ത്രവൽക്കരണത്തിന് നിർണായകമായ പങ്കുണ്ട്. കൃഷിയിലെ തൊഴിലാളി ക്ഷാമം, ഉയർന്ന ചെലവ്, സമയബന്ധിതമായ കൃഷിച്ചടങ്ങുകൾ എന്നിവയെ നേരിടുന്നതിനായി കേന്ദ്ര സർക്കാർ നടപ്പാക്കിയ പ്രധാന പദ്ധതികളിലൊന്നാണ് സബ്മിഷൻ ഓൺ അഗ്രികൾച്ചർ മെക്കനൈസേഷൻ അഥവാ SMAM. ഈ പദ്ധതിയുടെ മുഖ്യലക്ഷ്യം കൃഷിയന്ത്രങ്ങളുടെ ഉപയോഗം പ്രോത്സാഹിപ്പിക്കുക എന്നതാണ്. ട്രാക്ടറുകൾ, പവർ ടില്ലറുകൾ, വിത്ത് വിതരണ യന്ത്രങ്ങൾ, സ്പ്രേയറുകൾ, കൊയ്ത്തയന്ത്രങ്ങൾ തുടങ്ങി വിവിധ കാർഷിക ഉപകരണങ്ങൾ വാങ്ങുന്നതിനായി കർഷകർക്ക് സബ്സിഡി നൽകുന്നു. പ്രത്യേകിച്ച് ചെറുകിടയും അതിചെറുകിടയുമായ കർഷകർക്ക് ഈ പദ്ധതി വലിയ സഹായമാണ്. SMAM പദ്ധതിയുടെ മറ്റൊരു പ്രധാന ഘടകം കസ്റ്റം ഹയറിംഗ് സെന്ററുകളാണ്. കൃഷിയന്ത്രങ്ങൾ സ്വന്തമായി വാങ്ങാൻ കഴിയാത്ത

0: യുവാക്കളെ കൃഷിയിലേക്ക് ആകർഷിക്കുന്നതിനും കാർഷിക സേവന മേഖലയിലായി പുതിയ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കുന്നതിനും സഹായിക്കുന്നു. സബ്മിഷൻ ഓൺ അഗ്രികൾച്ചർ മെക്കനൈസേഷൻ കൃഷിയെ പരമ്പരാഗത രീതികളിൽ നിന്ന് ആധുനികതയിലേക്ക് നയിക്കുന്ന ഒരു പ്രധാന പദ്ധതിയാണ്. യന്ത്രവൽക്കരണത്തിലൂടെ ഉൽപാദനക്ഷമതയും ലാഭവും വർദ്ധിപ്പിച്ച് കർഷകരുടെ ജീവിത നിലവാരം മെച്ചപ്പെടുത്താൻ ഈ പദ്ധതി സഹായിക്കുന്നു.
1: അപ്പോൾ ഇന്നത്തെ പരിപാടിയെല്ലാം ശ്രദ്ധിച്ചു കേട്ടല്ലോ. നമ്മുടെ ഈ പരിപാടിയുടെ സമയം കഴിയാറായിരിക്കുന്നു. പരിപാടി അവസാനിപ്പിക്കുന്നതിന് മുൻപായി തുടക്കത്തിൽ ചോദിച്ച ചോദ്യവും അതിന്റെ ഉത്തരവും പറയാം. ചോദ്യം ഇതായിരുന്നു, കിഴങ്ങുവർഗ വിളകളിൽ കീ ന്യൂട്രിയൻസ് അഥവാ താക്കോൽ മൂലകം ഏതാണ്? ഉത്തരം, പൊട്ടാസ്യം. കിഴങ്ങുവർഗ വിളകളിൽ മെച്ചപ്പെട്ട വിളവും ഗുണനിലവാരവും ഉറപ്പുവരുത്താൻ പൊട്ടാസ്യം വളരെ പ്രധാനമായ ഒരു മൂലകമാണ്. ഇത് കിഴങ്ങുവർഗ വിളകളുടെ വലിപ്പം വർദ്ധിപ്പിക്കാനും മെച്ചപ്പെട്ട രോഗപ്രതിരോധത്തിനും സഹായിക്കുന്നു. ഇന്നത്തെ വയലും വീടും പരിപാടി ഇവിടെ പൂർണ്ണമാകുന്നു. മറ്റൊരു വിഷയവുമായി വീണ്ടും നാളെ വൈകുന്നേരം 6:50. അതുവരെ എല്ലാവർക്കും ആശംസകളോടെ നന്ദി, നമസ്കാരം.
2: നിർവഹണം ഷിബു ജോർജ്. നിർവഹണ സഹായം രജിത് ആറ്റിങ്ങൽ.
3: വയലും വീടും സമാപിക്കുന്നു.
4: മായാമുദ്രകൾ,
5: കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങളിലൂടെ ഒരു യാത്ര.
6: ഇന്ന് രാത്രി 7:35 മായാമുദ്രകളിൽ
7: ആർ എൽ സ്റ്റീവൻസൺ എഴുതിയ നോവൽ ട്രഷർ ഐലൻഡ്. രചന ജേക്കബ് എബ്രഹാം.
4: മായാമുദ്രകൾ.
8: ആകാശവാണി. ഇപ്പോൾ കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. ഫാം ഇൻഫർമേഷൻ ബ്യൂറോ തയ്യാറാക്കിയത്. കേന്ദ്ര സർക്കാരിന്റെ എല്ലാവിധ കാർഷിക ആനുകൂല്യങ്ങളും കാലതാമസമില്ലാതെ കർഷകരിലേക്ക് എത്തിക്കുന്നതിനായി കേന്ദ്ര സംസ്ഥാന സർക്കാരുകൾ സംയുക്തമായി നടപ്പിലാക്കുന്ന അഗ്രിസ്റ്റാക്ക് കർഷക രജിസ്ട്രി ഡിജിറ്റൽ തിരിച്ചറിയൽ പദ്ധതിയിൽ സംസ്ഥാനത്തെ മുഴുവൻ കർഷകരും ഈ മാസം തന്നെ രജിസ്റ്റർ ചെയ്യണമെന്ന് കാർഷിക വികസന കർഷകക്ഷേമ വകുപ്പ് അറിയിച്ചു. ആദ്യഘട്ടത്തിൽ കൃഷിഭവനുകൾ വഴിയായിരുന്ന അഗ്രിസ്റ്റാക്കിൽ രജിസ്റ്റർ ചെയ്തിരുന്നത് നിലവിൽ സ്വന്തമായി ഭൂമിയുള്ള കർഷകർക്ക് രജിസ്റ്റർ ചെയ്യാം. രജിസ്റ്റർ ചെയ്യുന്നവർക്ക് ഏകീകൃത കർഷക ഐഡി ലഭിക്കും. പ്രസ്തുത ഐഡി ഉണ്ടെങ്കിൽ മാത്രമേ ഭാവിയിൽ കേന്ദ്ര സർക്കാരിന്റെ കാർഷിക ആനുകൂല്യങ്ങൾ ലഭിക്കുകയുള്ളൂ. അതിനാൽ കർഷക രജിസ്ട്രിയിലെ രജിസ്ട്രേഷൻ എല്ലാ കർഷകരും പൂർത്തീകരിക്കേണ്ടത് അനിവാര്യമാണ്. കർഷകർക്ക് തങ്ങളുടെ ആധാർ കാർഡ്, ആധാറുമായി ബന്ധിപ്പിച്ച മൊബൈൽ നമ്പർ, ഭൂമിയുടെ രേഖകൾ, കരമടച്ച രസീത്, പോക്കുവരവ് രേഖകൾ എന്നിവയുമായി അടുത്തുള്ള അക്ഷയ കേന്ദ്രങ്ങൾ, കോമൺ സർവീസ് സെന്ററുകൾ അല്ലെങ്കിൽ കൃഷിഭവനുകൾ വഴി ഫാർമർ ഐഡിക്ക് വേണ്ടി രജിസ്റ്റർ ചെയ്യാം. തുടർന്ന് റവന്യൂ വകുപ്പിന്റെ പരിശോധനയുടെ അടിസ്ഥാനത്തിൽ കർഷക ഐഡി ലഭ്യമാകും. കൂടുതൽ വിവരങ്ങൾക്ക് അടുത്തുള്ള കൃഷിഭവനുമായി ബന്ധപ്പെടുക. കുടപ്പനക്കുന്ന് ജില്ലാ കന്നുകാലി വളർത്തൽ കേന്ദ്രത്തിന്റെ അധീനതയിലുള്ള വിവിധ പ്ലോട്ടുകളിൽ നിന്നും ഇതര സർക്കാർ ഫാമുകളിൽ നിന്നും ആവശ്യാനുസരണം ഫാമിലെ ചോപ്പിംഗ് മെഷീന് സമീപം വൈക്കോൽ, തീറ്റപ്പുൽ എത്തിക്കുന്നതിന് 2000 കിലോയിൽ താഴെ ഭാരം വഹിക്കാൻ ശേഷിയുള്ള പിക്കപ്പ് വാൻ വാടകയ്ക്ക് ആവശ്യമുണ്ട്. ഇപ്രകാരം പിക്കപ്പ് വാൻ വാടകയ്ക്ക് നൽകുന്നതിന് താൽപര്യമുള്ള വാഹന ഉടമകളിൽ നിന്നും ഏജൻസികളിൽ നിന്നും മത്സരാധിഷ്ഠിത കൊട്ടേഷനുകൾ ക്ഷണിച്ചുകൊള്ളുന്നു. കൊട്ടേഷനുകൾ മുദ്രവച്ച കവറിൽ ഫാം സൂപ്രണ്ട്, ജില്ലാ കന്നുകാലി വളർത്തൽ കേന്ദ്രം, കുടപ്പനക്കുന്ന് പി ഒ, തിരുവനന്തപുരം 6950043 എന്ന വിലാസത്തിൽ അയച്ചു നൽകുകയോ നേരിട്ടെത്തിക്കുകയോ ചെയ്യേണ്ടതാണ്. കവറിന് പുറത്ത് പിക്കപ്പ് വാഹനത്തിന്റെ വാടക സംബന്ധമായ കൊട്ടേഷൻ 2026-27 എന്ന് രേഖപ്പെടുത്തേണ്ടതാണ്. കൊട്ടേഷനുകൾ സമർപ്പിക്കേണ്ട അവസാന തീയതി ഈ മാസം 30 പകൽ 11 മണിയാണ്. കൂടുതൽ വിവരങ്ങൾക്ക് പ്രവൃത്തി ദിവസങ്ങളിൽ ഫാം ഓഫീസുമായി പകൽ 10 മണി മുതൽ 5 മണി വരെ 0471723926 എന്ന ഫോൺ നമ്പറിൽ ബന്ധപ്പെടുക. കേരള കാർഷിക സർവകലാശാലയുടെ കീഴിലുള്ള

വെള്ളാനിക്കര പച്ചക്കറി ശാസ്ത്ര വിഭാഗത്തിൽ കൂർക്കത്തലകൾ വിൽപ്പനയ്ക്ക് തയ്യാറായിട്ടുണ്ട്. ഒരു കൂർക്കത്തലയ്ക്ക് 1 രൂപ എന്ന നിലയിൽ ലഭ്യമാണ്. വിൽപ്പന സമയം രാവിലെ 9 മണി മുതൽ വൈകുന്നേരം 4 മണി വരെ. വിളിക്കേണ്ട ഫോൺ നമ്പർ 9188284841. ഇപ്പോൾ കേട്ടത് കാർഷിക ഗ്രാമക്ഷേമ വാർത്തകൾ. ഇനി കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ ശ്രദ്ധിക്കാം. വെളിച്ചെണ്ണ ക്വിന്റലിന് കൊല്ലം 24,200, ആലപ്പുഴ 24,700, ചെങ്ങന്നൂർ 28,000, കോട്ടയം 28,000, പാല 26,900. കൊപ്ര ക്വിന്റലിന് കൊല്ലം 14,800, ആലപ്പുഴ തെളിവ് 21,900, ആലപ്പുഴ പുകരാശി 21,850, എറണാകുളം 14,200, വടക്കൻ പറവൂർ 14,600, ചെറുപയർ ക്വിന്റലിന് തിരുവനന്തപുരം 13,800, തേങ്ങാപ്പിണ്ണാക്ക് ക്വിന്റലിന് ആലപ്പുഴ, എറണാകുളം, വടക്കൻ പറവൂർ എന്നിവിടങ്ങളിൽ 4,000. നാളികേരം തൊണ്ടോട് കൂടിയത് 1,000, നെയ്യാറ്റിങ്ങര 22,000, അടൂർ 18,000, കായംകുളം 20,000, പുളുങ്കുന്ന് 22,000, നാളികേരം തൊണ്ടില്ലാത്തത് 1,000, നെയ്യാറ്റിങ്ങര 20,000, കോട്ടയം 25,000, എറണാകുളം 26,000. ഏലം കിലോഗ്രാമിന് കൊച്ചി 3,600, തൊടുപുഴ 2,700, കട്ടപ്പന 2,300. കുരുമുളക് അൺഗാർബിൾഡ് നെടുമങ്ങാട് ക്വിന്റലിന് നെടുമങ്ങാട് 66,000. കയർ ക്വിന്റലിന് ആലപ്പുഴ 5 തെങ്ങ് 9,600, ആലപ്പുഴ 6 ആട്ടുപുഴ 7,400, കൊച്ചി പറവൂർ 4,900. റബ്ബർ ക്വിന്റലിന് നെടുമങ്ങാട് 22,000, പുനലൂർ 24,200, കോട്ടയം 20,700, പാല 20,500, മൂമാറ്റുപുഴ 20,000, തൊടുപുഴ 23,500. പൈനാപ്പിൾ ക്വിന്റലിന് പുനലൂർ 3,200, മഞ്ഞൾ ക്വിന്റലിന് കൊച്ചി 16,000. ഇപ്പോൾ കേട്ടത് കമ്പോള മൊത്തവ്യാപാര വില നിലവാര ബുള്ളറ്റിൻ.

0: ഇനി കേൾക്കാം മലയാളത്തിൽ വാർത്തകൾ.
1: ആകാശവാണി. നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നിരഞ്ജന. പ്രധാന വാർത്തകൾ. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. 66 പുരസ്കാരങ്ങൾ ഇന്ന് വിതരണം ചെയ്തു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇന്ധനം, വളം, വിദേശ നാണയം എന്നിവ കൂടുതൽ കരുതലോടെ ഉപയോഗിക്കണമെന്ന് കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം നാളെ ന്യൂഡൽഹിയിൽ ചേരും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അധ്യക്ഷത വഹിക്കും. കേരളത്തിൽ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് സംസ്ഥാന മന്ത്രിസഭായോഗത്തിന്റെ അംഗീകാരം. സംസ്ഥാനത്ത് കാലവർഷ മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ ബുധനാഴ്ച രാവിലെ കളക്ടർമാരുടെ ഓൺലൈൻ യോഗം ചേരും. കേരളത്തിൽ വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 6 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഐപിഎൽ പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് നാളെ തുടക്കം. 1 ക്വാളിഫയറിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. 66 പുരസ്കാരങ്ങളാണ് ഇന്ന് വിതരണം ചെയ്തത്. കേരളത്തിൽ നിന്നും വനമുത്തശ്ശി ദേവകിയമ്മ പത്മശ്രീ പുരസ്കാരം ഏറ്റുവാങ്ങി. കേരളത്തിൽ നിന്നും 8 പുരസ്കാരത്തിന് അർഹരായത്. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇന്ധനം, വളം, വിദേശ നാണയം എന്നിവ കൂടുതൽ കരുതലോടെ ഉപയോഗിക്കണമെന്ന് കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ. സിഡ്ബിയുടെ 37 വാർഷികത്തോടനുബന്ധിച്ച് മുംബൈയിൽ നടന്ന ചടങ്ങിൽ സംസാരിക്കുകയായിരുന്നു കേന്ദ്രമന്ത്രി. ഡീസലിന്റെയും പെട്രോളിന്റെയും എക്സൈസ് ഡ്യൂട്ടി കുറച്ചത് 1,00,000 കോടി രൂപയുടെ റവന്യൂ നഷ്ടത്തിന് കാരണമാകുമെന്നും മന്ത്രി ചൂണ്ടിക്കാട്ടി.
2: To shield citizens and businesses from the steep rise in global crude prices, central excise duty on petrol and diesel was reduced by 10 rupees per litre. The government is estimated to take a revenue impact of over 1,00,000 crore in the year 26-27. So the burden for a considerable period had been taken away from the shoulders of the common people.

0: രാജ്യത്തിന്റെ ആഭ്യന്തര വളർച്ച നിലനിർത്തുന്ന രീതിയിലാണ് നയപരമായ തീരുമാനങ്ങൾ രൂപീകരിക്കുന്നതെന്നും നിർമ്മലാ സീതാരാമൻ വ്യക്തമാക്കി. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം നാളെ ന്യൂഡൽഹിയിൽ ചേരും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അധ്യക്ഷത വഹിക്കും. ഓസ്ട്രേലിയൻ വിദേശകാര്യമന്ത്രി പെന്നി വോങ്, ജപ്പാൻ വിദേശകാര്യമന്ത്രി തോഷിമിറ്റ്സു മൊട്ടേഗി, അമേരിക്കൻ സ്റ്റേറ്റ് സെക്രട്ടറി മാർക്കോ റൂബിയോ എന്നിവർ യോഗത്തിൽ പങ്കെടുക്കും. മുൻഗണനാ മേഖലകളിൽ ക്വാഡ് സഹകരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് നേതാക്കൾ അഭിപ്രായങ്ങൾ കൈമാറുമെന്ന് വിദേശകാര്യ മന്ത്രാലയം അറിയിച്ചു. രണ്ട് ദിവസത്തെ സന്ദർശനത്തിനായി ജപ്പാൻ വിദേശകാര്യമന്ത്രി തോഷിമിറ്റ്സു മൊട്ടേഗി ഇന്ന് ന്യൂഡൽഹിയിലെത്തും. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ എന്നിവരുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തും. നാളെ നടക്കുന്ന ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ ഉച്ചകോടിയിലും അദ്ദേഹം പങ്കെടുക്കും. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിന്റെ അംഗീകാരം. നിയമസഭാ ചീഫ് വിപ്പായി അപ്പു ജോൺ ജോസഫിനെ നിയമിച്ചതായി തിരുവനന്തപുരത്ത് മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിക്കവേ മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. നിലവിൽ സാമൂഹ്യനീതി വകുപ്പിന്റെ കീഴിലുള്ള വിഷയങ്ങൾ പുതിയതായി രൂപീകരിക്കുന്ന വയോജന വകുപ്പിന്റെ കീഴിൽ ഉൾപ്പെടുത്താനും മന്ത്രിസഭായോഗം തീരുമാനിച്ചു. സംസ്ഥാനത്ത് കാലവർഷ മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ ബുധനാഴ്ച രാവിലെ കളക്ടർമാരുടെ ഓൺലൈൻ യോഗം ചേരുമെന്നും മുന്നൊരുക്കങ്ങൾക്കുള്ള തുക എല്ലാ ജില്ലകൾക്കും കൈമാറിയിട്ടുണ്ടെന്നും അദ്ദേഹം അറിയിച്ചു. ഇന്നു മുതൽ ഓഗസ്റ്റ് 31 വരെയുള്ള കാലയളവിൽ അവസാനിക്കുന്ന പി എസ് സി റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി ദീർഘിപ്പിച്ചു. നവംബർ 30 വരെ നീട്ടാൻ ഇന്ന് ചേർന്ന പി എസ് സി യോഗമാണ് തീരുമാനിച്ചത്. നീറ്റ് പരീക്ഷാ നടത്തിപ്പിലെ ആവർത്തിച്ചുള്ള വീഴ്ചകളിൽ സുപ്രീംകോടതി ആശങ്ക പ്രകടിപ്പിച്ചു. നേരത്തെയുണ്ടായ ചോദ്യപേപ്പർ ചോർച്ച വിവാദത്തിൽ നിന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പാഠം പഠിക്കാത്തത് ദുഃഖകരമാണെന്ന് കോടതി നിരീക്ഷിച്ചു. കേന്ദ്ര സർക്കാർ, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി, സിബിഐ എന്നിവരിൽ നിന്ന് പരമോന്നത കോടതി പ്രതികരണം തേടി. രാജസ്ഥാൻ, ഹിമാചൽ പ്രദേശ് സംസ്ഥാനങ്ങളിലെ ദേശീയപാതാ പദ്ധതികളുടെ ഗുണനിലവാരവും പരിപാലന പുരോഗതിയും കേന്ദ്രമന്ത്രി നിതിൻ ഗഡ്കരി വിലയിരുത്തി. പദ്ധതികളുടെ സമയബന്ധിതമായ പൂർത്തീകരണത്തിനും നൂതന സാങ്കേതിക വിദ്യകളുടെ സഹായത്തോടെ യാത്രാ സൌകര്യം മെച്ചപ്പെടുത്തുന്നതിനും നിർദ്ദേശങ്ങൾ നൽകി. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_ TVMX ഹാൻഡിലും ലഭ്യമാണ്.
0: ഇന്ത്യൻ വിനോദസഞ്ചാരികൾക്ക് ഇനി മുതൽ ശ്രീലങ്കയിലേക്ക് വിസയില്ലാതെ യാത്ര ചെയ്യാം. ഇന്ത്യ ഉൾപ്പെടെ 40 രാജ്യങ്ങളിലെ പൌരന്മാർക്കായി ശ്രീലങ്കൻ സർക്കാർ അവതരിപ്പിച്ച സൌജന്യ ഇലക്ട്രോണിക് ട്രാവൽ ഓതറൈസേഷൻ പദ്ധതി ഇന്നു മുതൽ പ്രാബല്യത്തിൽ വരും. പുതിയ നയമനുസരിച്ച് ഇന്ത്യൻ പൌരന്മാർക്ക് ഓൺലൈൻ ETA സംവിധാനത്തിലൂടെ അപേക്ഷിക്കാം. 30 ദിവസം വരെയുള്ള ഹ്രസ്വകാല താമസത്തിന് ഫീസ് പൂർണ്ണമായും ഒഴിവാക്കിയിട്ടുണ്ട്. ഇന്ത്യയുടെ ഊർജ്ജ സുരക്ഷയ്ക്ക് കരുത്ത് പകരുന്ന നിർണായക കരാറുകൾ പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ UAE സന്ദർശനത്തിൽ ഒപ്പുവച്ചതായി വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ. വിദേശത്തുള്ള ഇന്ത്യൻ പ്രവാസികളുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിനായി ഇന്ത്യൻ എംബസികളും കോൺസുലേറ്റുകളും നിരന്തരം സമ്പർക്കം പുലർത്തിവരികയാണെന്നും അദ്ദേഹം അന്തർമന്ത്രാലയ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു.
2: Several key agreements were signed during the visit, which have given a boost to India's energy security, in particular on supplies of LPG, as also strengthening our strategic petroleum reserve. There were agreements on investments, so flow of fresh investments from Abu Dhabi, from UAE to Indian entities in infrastructure and other sectors. In addition, we also signed a framework for the defense strategic partnership, which has given a boost to our defense partnership with UAE.
0: രാജ്യത്തെ LPGയുടെ റിഫൈനറി ഉൽപ്പാദനം പ്രതിദിനം 50,000 ടണ്ണായി വർദ്ധിപ്പിച്ചതായി പെട്രോളിയം പ്രകൃതിവാതക മന്ത്രാലയ ജോയിന്റ് സെക്രട്ടറി സുജാത ശർമ്മ പറഞ്ഞു. വളങ്ങളുടെ ലഭ്യത രാജ്യത്ത് തൃപ്തികരമായി തുടരുകയാണെന്ന് രാസവള മന്ത്രാലയം അഡീഷണൽ സെക്രട്ടറി അപർണ ശർമ്മ അറിയിച്ചു. കേരളത്തിൽ വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, എറണാകുളം, ഇടുക്കി, തൃശൂർ എന്നീ 6 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. IPL പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് നാളെ ധർമ്മശാലയിൽ തുടക്കമാകും. ഒന്നാം ക്വാളിഫയറിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. ഇതിൽ വിജയിക്കുന്നവർ ഫൈനലിലേക്ക് നേരിട്ട് യോഗ്യത നേടും. ഈ മാസം 27 എലിമിനേറ്റർ മത്സരവും 29 രണ്ടാം ക്വാളിഫയറും നടക്കും. മെയ് 31 അഹമ്മദാബാദിലാണ് ഫൈനൽ പോരാട്ടം. ഇറാനും അമേരിക്കയും തമ്മിൽ സമാധാന കരാറിലെത്താനുള്ള ശ്രമങ്ങൾ പുരോഗമിക്കുകയാണെന്ന് US വിദേശകാര്യ സെക്രട്ടറി മാർക്കോ റൂബിയോ. ലെബനനിൽ സ്ഥിരത നിലനിർത്താൻ അമേരിക്ക ശ്രമങ്ങൾ തുടരുകയാണെന്നും റൂബിയോ കൂട്ടിച്ചേർത്തു. അതേസമയം പശ്ചിമേഷ്യയിൽ നിലവിലുള്ള സംഘർഷങ്ങൾ അവസാനിപ്പിക്കുന്നതിനാണ് ചർച്ചകൾ കേന്ദ്രീകരിക്കുന്നതെന്നും ആണവ വിഷയത്തെക്കുറിച്ച് ഇതുവരെ ചർച്ചകൾ നടന്നിട്ടില്ലെന്നും ഇറാൻ വിദേശകാര്യ മന്ത്രാലയ വക്താവ് അറിയിച്ചു. യുഗാണ്ടയിൽ 2 പുതിയ എബോള കേസുകൾ കൂടി റിപ്പോർട്ട് ചെയ്തതോടെ

0: രോഗബാധിതരുടെ എണ്ണം 7 ആയി. അയൽ രാജ്യമായ കോംഗോയിൽ നിന്നാണ് അണുബാധ പടർന്നതെന്നാണ് വിവരം. ഈ മാസം 15-നാണ് കോംഗോയിൽ ആദ്യമായി രോഗം റിപ്പോർട്ട് ചെയ്തതെങ്കിലും അതിനും ദിവസങ്ങൾക്കോ ആഴ്ചകൾക്കോ മുമ്പ് തന്നെ രോഗബാധ ആരംഭിച്ചതായാണ് വിലയിരുത്തൽ. കോംഗോയിൽ ഇപ്പോൾ കേസുകൾ 900 കടന്നതായി അധികൃതർ അറിയിച്ചു. ആധാർ കാർഡ് ഉള്ളവർക്കെല്ലാം ഇലക്ട്രിക് സൈക്കിളുകൾ ലഭിക്കുമെന്ന തരത്തിൽ പ്രചരിച്ച വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. പ്രധാനമന്ത്രിയും സർക്കാരും അത്തരമൊരു പ്രഖ്യാപനം നടത്തിയിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ യൂണിറ്റ് വ്യക്തമാക്കി. സംസ്ഥാനത്ത് 2-ാം വർഷ ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം നാളെ പ്രസിദ്ധീകരിക്കും. ഉച്ചകഴിഞ്ഞ് 3-ന് വിദ്യാഭ്യാസ മന്ത്രി എൻ ശംസുദ്ദീനാണ് ഫലപ്രഖ്യാപനം നടത്തുന്നത്. അതേസമയം പ്ലസ് വൺ പ്രവേശനത്തിനുള്ള അപേക്ഷകൾ ഇന്നു മുതൽ സമർപ്പിക്കാം. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. അട്ടപ്പാടി ആൾക്കൂട്ട കൊലപാതക കേസിൽ കുറ്റക്കാരായ 12 പ്രതികൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ച് ഹൈക്കോടതി. വിചാരണ കോടതി ഇവർക്ക് 7 വർഷത്തെ തടവാണ് വിധിച്ചിരുന്നത്. എന്നാൽ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമത്തിലെ കർശനമായ വകുപ്പുകൾ കൂടി ചുമത്തിയാണ് ഹൈക്കോടതി ഇവരുടെ ശിക്ഷ ജീവപര്യന്തമായി ഉയർത്തിയത്. ഇതിനുപുറമെ പ്രതികൾ 2 ലക്ഷം രൂപ വീതം പിഴയും ഒടുക്കണം. പ്രതികളിൽ നിന്ന് ഈടാക്കുന്ന പിഴത്തുകയിൽ നിന്ന് 30 ലക്ഷം രൂപ മരിച്ച മധുവിന്റെ അമ്മയ്ക്ക് നൽകാനും കോടതി ഉത്തരവിട്ടിട്ടുണ്ട്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്ലിക്കേഷനിലൂടെയോ മൈ ഗവൺമെന്റ് ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. CBSE 12-ാം ക്ലാസ് ഉത്തരക്കടലാസുകളുടെ സ്കാൻ ചെയ്ത പകർപ്പിനായി അപേക്ഷിക്കാൻ ഇന്നുകൂടി അവസരം. അപേക്ഷകൾ നൽകാനുള്ള വിദ്യാർത്ഥികൾക്ക് ഇന്നുകൂടി സൌകര്യം പ്രയോജനപ്പെടുത്താവുന്നതാണ്. പ്രധാന വാർത്തകൾ വീണ്ടും. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. 66 പുരസ്കാരങ്ങൾ ഇന്ന് വിതരണം ചെയ്തു. പശ്ചിമേഷ്യൻ പ്രതിസന്ധിയുടെ പശ്ചാത്തലത്തിൽ ഇന്ധനം, വളം, വിദേശ നാണ്യം എന്നിവ കൂടുതൽ കരുതലോടെ ഉപയോഗിക്കണമെന്ന് കേന്ദ്രമന്ത്രി നിർമ്മലാ സീതാരാമൻ. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം നാളെ ന്യൂഡൽഹിയിൽ ചേരും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അധ്യക്ഷത വഹിക്കും. കേരളത്തിൽ ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് സംസ്ഥാന മന്ത്രിസഭാ യോഗത്തിന്റെ അംഗീകാരം. സംസ്ഥാനത്ത് കാലവർഷ മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ ബുധനാഴ്ച രാവിലെ കളക്ടർമാരുടെ ഓൺലൈൻ യോഗം ചേരും. കേരളത്തിൽ വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. ഇന്ന് 6 ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രത. കേരള കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. IPL പ്ലേ ഓഫ് മത്സരങ്ങൾക്ക് നാളെ തുടക്കം. 1-ാം ക്വാളിഫയറിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 8:35.
1: ആകാശവാണി സമയം 7:35.
2: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ.
3: ആർ.എൽ. സ്റ്റീവൻസൺ എഴുതിയ നോവൽ ട്രഷർ ഐലൻഡ്, രചന ജേക്കബ് എബ്രഹാം.
4: അയാളെ കണ്ടാൽ ആരും ഒന്ന് പേടിക്കും. ഏറെക്കുറെ കേറിപ്പറിഞ്ഞ കാൽശരായിയും കുപ്പായവും, മുടി നീട്ടി വളർത്തിയിട്ടുണ്ട്, ഒത്ത പൊക്കം. കണ്ണുകളിൽ പകയോ വിദ്വേഷമോ എന്താണെന്ന് തിരിച്ചറിയാൻ കഴിയില്ല. കവിളിൽ നീളത്തിൽ ഒരു വാളിന് കിട്ടിയ മുറിപ്പാട് കാണാം. ആ കടൽ തീരത്തെ സത്രമായ അഡ്മിറൽ ബെൻബോയിൽ അയാൾ വന്നെത്തിയപ്പോൾ മുതലാണ് കാര്യങ്ങൾ ആകെ മാറി മറിഞ്ഞത്.
5: ലോക പ്രശസ്തമായ ക്ലാസിക് നോവൽ ട്രഷർ ഐലൻഡ് ഇങ്ങനെയാണ് തുടങ്ങുന്നത്. സ്കോട്ട്ലാൻഡുകാരനായ എഴുത്തുകാരൻ ആർ.എൽ. സ്റ്റീവൻസൺ എന്ന റോബർട്ട് ലൂയിസ് സ്റ്റീവൻസൺ എഴുതിയ വിഖ്യാത നോവൽ. സാഹസികതയും ചരിത്രവും ഇഴചേരുന്ന വിസ്മയരചന. ലോകസാഹിത്യത്തിലെ ഏറ്റവും സാഹസികത നിറഞ്ഞ നിധിവേട്ടയുടെ കഥയാണ് ട്രഷർ ഐലൻഡ് എന്ന ഈ നോവൽ പറയുന്നത്. 1881 മുതൽ 1882 വരെ കുട്ടികളുടെ മാസികയായ യങ് ഫോക്സിൽ ട്രഷർ ഐലൻഡ് അഥവാ ദ മ്യൂട്ടിനി ഓഫ് ദ ഹിസ്പാനിയോള എന്ന പേരിൽ ഈ നോവൽ പരമ്പരയായി അച്ചടിക്കപ്പെട്ടു. 1883 ഈ കൃതി പുസ്തകരൂപത്തിൽ പുറത്തിറങ്ങി.

0: അഡ്മിറൽ ബെൻബോ എന്ന സത്രം ഇംഗ്ലണ്ടിലെ ബ്രിസ്റ്റോൾ എന്ന നഗരത്തിലെ കടൽത്തീരത്തുള്ള ഒരു കുന്നിൻ മുകളിലാണ് സ്ഥിതി ചെയ്യുന്നത്. ബില്ലി ബോൺസ് എന്നാണ് പുതിയതായി താമസത്തിനെത്തിയ ആ പരുക്കൻ മനുഷ്യന്റെ പേര്. അയാൾ ഒരു കടൽക്കൊള്ളക്കാരനായിരുന്നു. ഒരു വലിയ പെട്ടിയും ചുമന്നാണ് അയാൾ താമസത്തിനെത്തിയത്.
1: സത്രത്തിന്റെ വാതിലിൽ അയാൾ മുട്ടി. എന്റെ പിതാവ് വാതിൽ തുറന്നു. ഒരു ഗ്ലാസ് മദ്യമാണ് അയാൾ ആദ്യം ആവശ്യപ്പെട്ടത്. റം നിറച്ച മദ്യചഷകം പിതാവ് വേഗം തന്നെ അയാളുടെ മുമ്പിൽ കൊണ്ടുചെന്നു വെച്ചു. ജനാലയിലൂടെ കാണുന്ന പാറക്കൂട്ടങ്ങളിലേക്ക് നോക്കി അയാൾ മദ്യം അല്പാൽപമായി നുണഞ്ഞു രസിച്ചു. അയാൾക്ക് സത്രമിരിക്കുന്ന കുന്നൻപുറം നന്നായി ഇഷ്ടപ്പെട്ട പോലെ തോന്നി. വൃദ്ധൻ പറഞ്ഞു, ഇതൊരു നല്ല സ്ഥലമാണ്, ധാരാളം സന്ദർശകരുണ്ടാകും അല്ലേ ചങ്ങാതി? ഏയ്, അങ്ങനെ ധാരാളം പേരിവിടെ വരില്ല, എന്റെ പിതാവ് മറുപടി പറഞ്ഞു. ആ മറുപടി അയാളെ സന്തോഷിപ്പിച്ചെന്ന് തോന്നി. അത് നന്നായി, എങ്കിൽ കുറച്ചുകാലം ഞാനിവിടെ താമസിക്കാൻ തീരുമാനിച്ചിരിക്കുന്നു. അയാൾ വാടകപ്പണമായി 4 സ്വർണ്ണനാണയങ്ങൾ മേശപ്പുറത്തേക്ക് വെച്ചു. ശരി, നിങ്ങൾ താമസിച്ചോളൂ, എന്റെ പിതാവ് പറഞ്ഞു.
2: സത്രത്തിന്റെ ഉടമസ്ഥന്റെ മകനായ കൗമാരക്കാരൻ ജിം ഹോക്കിൻസാണ് കഥ വിവരിക്കുന്നത്. ജിമ്മിന്റെ കണ്ണുകളിലൂടെയാണ് ട്രഷർ ഐലൻഡിന്റെ കഥ ഇതൾ വിരിയുന്നത്. ക്യാപ്റ്റൻ എന്ന് സ്വയം പരിചയപ്പെടുത്തിയ കടൽക്കൊള്ളക്കാരനായ വിചിത്ര മനുഷ്യൻ ജിമ്മിന്റെ ശ്രദ്ധ പിടിച്ചുപറ്റുന്നു. അയാൾ ഉച്ചത്തിൽ സംസാരിച്ചും പാട്ടുപാടിയും പ്രദേശത്തെ ബീച്ചുകളിലും പാറക്കെട്ടുകളിലും അലഞ്ഞുതിരിഞ്ഞു നടക്കുന്നു. അയാൾ പാടുന്ന പാട്ട് കേട്ട് സത്രത്തിലെ ഇടപാടുകാർ ഭയന്നു വിറയ്ക്കുന്നുണ്ട്.
0: ബില്ലി ബോൺസ് എന്ന ക്യാപ്റ്റൻ സത്രത്തിൽ തന്റെ ജീവിതം തുടരുന്നു. എല്ലാ ദിവസവും പ്രഭാത നടത്തം കഴിഞ്ഞു വന്നാൽ ഉടൻ കടൽ യാത്രികരെ ആരെയെങ്കിലും കണ്ടുവോ എന്ന് ബില്ലി അന്വേഷിക്കുന്നത് പതിവായി. ഏകാഗിയായ വൃദ്ധൻ സൗഹൃദത്തിനായി ആഗ്രഹിക്കുന്നതായി ജിമ്മിന് തോന്നി. എന്നാൽ അയാൾ കടൽ യാത്രികരെ ഭയക്കുന്നതായി അധികം വൈകാതെ അവൻ മനസ്സിലാക്കി.
1: ഒരു ദിവസം ക്യാപ്റ്റൻ എന്നെ അരികിലേക്ക് വിളിച്ചു. മോനെ, നീ എനിക്ക് ഒരു ഉപകാരം ചെയ്യണം. ഒറ്റക്കാലുള്ള ഒരു മനുഷ്യൻ ഈ തീരത്തെവിടെയെങ്കിലും വന്നിട്ടുണ്ടോ എന്ന് നീ അന്വേഷിക്കണം. ഒറ്റക്കാലനെ കണ്ടുപിടിക്കണം. അവനെ കണ്ടാലുടൻ ആ വിവരം നീ എന്നെ അറിയിക്കണം. വരുന്ന ഒരു മാസം നിന്റെ ജോലി അതായിരിക്കണം. നിനക്ക് ദിവസവും 4 വെള്ളി നാണയങ്ങൾ ജോലിക്ക് കൂലിയായി ഞാൻ തരാം. ക്യാപ്റ്റന്റെ ആ ആവശ്യം ഞാൻ ഏറ്റെടുത്തു. ഒറ്റക്കാലുള്ള ഒരു അതിഥിയെ ഞാൻ എല്ലായിടവും നോക്കി.
2: ഒറ്റക്കാലുള്ള കടൽ യാത്രികനെ നോക്കിയിരിക്കുന്ന ജിമ്മിനെയാണ് പിന്നെ നമ്മൾ നോവലിൽ കാണുന്നത്. എന്നാൽ അപ്രതീക്ഷിതമായി മറ്റു പലതും അഡ്മിറൽ ബെൻബോ എന്ന സത്രത്തിൽ അരങ്ങേറുന്നു. ജിമ്മിന്റെ പിതാവിന്റെ ആരോഗ്യം പ്രതിസന്ധിയിലാവുന്നു. മാതാവും ജിമ്മും കൂടി അയാളെ ശുശ്രൂഷിക്കുന്നു.
0: ഇതിനിടയിൽ മറ്റൊരു പതിവുകാരനായ ഡോക്ടർ ലിവ്സി സത്രത്തിലെത്തുകയും ക്യാപ്റ്റനുമായി വഴക്കിടുകയും ചെയ്യുന്നുണ്ട്. അതിനുശേഷം ബ്ലാക്ക് ഡോഗ് എന്നുപേരുള്ള ഒരു അപരിചിതൻ സത്രത്തിലെത്തുന്നു. ബ്ലാക്ക് ഡോഗ് ഒരു തെമ്മാടിയായ കടൽക്കൊള്ളക്കാരനാണ്. അയാളെ കണ്ടതോടെ ക്യാപ്റ്റന് അസ്വസ്ഥത വരുന്നു. നിഗൂഢമായ ഒരു നിധിയെക്കുറിച്ചും അവിടേക്ക് എത്തിച്ചേരാനുള്ള വഴികൾ രേഖപ്പെടുത്തിയ ഒരു മാപ്പിനെക്കുറിച്ചും ഇരുവരും തർക്കത്തിൽ ഏർപ്പെടുന്നതോടെ രണ്ടുപേരും അടിപിടി കൂടുന്നു.
2: ബ്ലാക്ക് ഡോഗുമായുള്ള സംഘട്ടനത്തിൽ പരവശനായ ക്യാപ്റ്റൻ ബില്ലി ഹൃദയാഘാതം മൂലം മരണപ്പെടുന്നു. കുപ്രസിദ്ധനായ കടൽക്കൊള്ളക്കാരൻ ക്യാപ്റ്റൻ ഫ്ലിൻറിന്റെ സഹായിയാണ് താനെന്നും ക്യാപ്റ്റൻ ഫ്ലിൻറിൻ ഒരു നിധി ഒരിടത്ത് സൂക്ഷിച്ചിട്ടുണ്ടെന്നും അവിടേക്കുള്ള വഴി തനിക്കറിയാമെന്നും ബ്ലാക്ക് ഡോഗ് പറയുന്നുണ്ട്.
0: ആ രാത്രിയിൽ തന്നെ രോഗബാധിതനായ ജിമ്മിന്റെ പിതാവ് മരിക്കുന്നു. ബ്ലാക്ക് ഡോഗിന് പിന്നാലെ ഒരു സംഘം കടൽക്കൊള്ളക്കാർ സത്രത്തിലെത്തുകയും ആക്രമണം അഴിച്ചുവിടുകയും ചെയ്യുന്നു. ഇതിനിടയിൽ ക്യാപ്റ്റൻ ബില്ലി ബോൺസിന്റെ കനത്ത പെട്ടി ജിമ്മും മാതാവും കൂടി തുറക്കുകയും അതിൽ നിന്ന് നിധിദ്വീപിനെക്കുറിച്ചുള്ള ഒരു മാപ്പ് കിട്ടുകയും ചെയ്യുന്നു.
1: ഞാനും മാതാവും കൂടെ ക്യാപ്റ്റൻ താമസിച്ചിരുന്ന മുറിയിൽ കയറി. മുറിയുടെ അകത്തുനിന്നും ചുരുട്ടിന്റെ ഗന്ധവും മറ്റു മണങ്ങളും ഞങ്ങളെ ശ്വാസം മുട്ടിച്ചു. അയാളുടെ കോട്ടും സ്യൂട്ടും ഉൾപ്പെടെയുള്ള വസ്ത്രങ്ങൾ അയയിൽ തൂങ്ങി.

0: കിടക്കുന്നു. മുറിയിലെ മറ്റു വസ്തുക്കൾ ഞങ്ങൾ പരിശോധിച്ചു. കുറേയേറെ ചുരുട്ടുകൾ, ഒരു വടക്കു നോക്കി യന്ത്രം, തോക്കുകൾ, അങ്ങനെ പലതും അവിടെ കണ്ടു. ഒടുവിൽ ഞങ്ങൾ ക്യാപ്റ്റന്റെ പെട്ടി തുറന്നു. ഭക്ഷണത്തിനും താമസത്തിനുമുള്ള പണം അയാൾ ഞങ്ങൾക്ക് തരാനുണ്ടായിരുന്നു. ഒടുവിൽ പെട്ടിയിൽ നിന്ന് കുറച്ച് സ്വർണ നാണയങ്ങൾ ലഭിച്ചു. ഞങ്ങൾ കിട്ടേണ്ട തുകയുള്ളത് മാത്രം എടുത്തിട്ട് ബാക്കി പെട്ടിയിൽ തന്നെ ഇട്ടു.
1: കടൽക്കൊള്ളക്കാർ സത്രമാക്രമിക്കുന്നു. പ്രാണരക്ഷാർത്ഥം ജിമ്മും മാതാവും പലായനം ചെയ്യുകയാണ്. ഇതിനിടയിൽ പ്യൂ എന്ന കൊള്ളക്കാരനും കൂട്ടാളികളും ക്യാപ്റ്റന്റെ പെട്ടി തുറന്നുവെന്നും നിധിയിലേക്കുള്ള മാപ്പും മറ്റ് സാധനങ്ങളും നഷ്ടപ്പെട്ടെന്നും മനസ്സിലാക്കുന്നു. ഇതിനിടയിൽ സത്രത്തിലെ കലാപത്തെക്കുറിച്ചും കൊള്ളയെക്കുറിച്ചും കേട്ടറിഞ്ഞ അധികാരികൾ ഒരു കുതിരപ്പടയുമായി വന്ന് ജിമ്മിനെയും മാതാവിനെയും രക്ഷിക്കുന്നുണ്ട്. ഡോക്ടർ ലിഫ്സിയുടെ വീട്ടിൽ അവർ അഭയം തേടുന്നു. അയാൾ മജിസ്ട്രേറ്റ് കൂടിയാണ്.
2: ഇതിനകം തന്നെ കടൽക്കൊള്ളക്കാർ സത്രത്തിൽ ഒളിച്ചു പാർത്തിരുന്ന ക്യാപ്റ്റൻ ബില്ലിയെ തേടി വരാൻ കാരണം രഹസ്യനിധിയാണെന്നും അതിരിക്കുന്ന നിധിദ്വീപിലേക്ക് പോകാനുള്ള വഴിയാണ് മാപ്പ് എന്ന് ജിമ്മിന് മനസ്സിലായി.
0: ഡോക്ടർ ക്യാപ്റ്റന്റെ പെട്ടിയിൽ നിന്നും ലഭിച്ച കടലാസുകൾ പരിശോധിക്കാൻ തുടങ്ങി. കടലാസ് കൂമ്പാരങ്ങൾക്കിടയിൽ കിടക്കുന്ന മാപ്പ് ഡോക്ടർ പരിശോധിച്ചു. ദിക്കുകൾ രേഖപ്പെടുത്തിയിട്ടുണ്ട്. കടൽമാർഗം നിധിദ്വീപിൽ എത്തിച്ചേരാനുള്ള സകല വിവരങ്ങളും മാപ്പിലുണ്ട്. കുന്നുകൾ, തീരങ്ങൾ, ചെറിയ പൊയ്കകൾ, നീർച്ചാലുകൾ എല്ലാം രേഖപ്പെടുത്തിയിട്ടുണ്ട്. വെറും 9 കിലോമീറ്റർ മാത്രം നീളമുള്ള ഒരു ദ്വീപാണ് അത്. 2 തീരങ്ങൾ അതിനുണ്ട്. നടുക്ക് ഒരു വലിയ മലയുണ്ട്. മാപ്പിന്റെ പിന്നിൽ വിശദ വിവരങ്ങൾ എഴുതി ചേർത്തിട്ടുണ്ട്. ആ ദ്വീപിന് അസ്ഥികൂട ദ്വീപ് എന്ന പേരാണ് മാപ്പിൽ രേഖപ്പെടുത്തിയിരിക്കുന്നത്. നമുക്ക് എത്രയും വേഗം ഒരു കപ്പൽ വാടകയ്ക്കെടുത്ത് അവിടെ എത്തണം, ഡോക്ടർ ജിമ്മിനോട് പറഞ്ഞു.
1: ഡോക്ടറെ കൂടാതെ സ്ഥലത്തെ മറ്റൊരു പ്രഭു ത്രിലോണിയും ഈ ഉദ്യമത്തിൽ പങ്കുചേരാമെന്ന് അറിയിച്ചു. കപ്പൽ കണ്ടെത്തണം, കപ്പൽ തൊഴിലാളികളെ കണ്ടെത്തണം, നിധിദ്വീപിലേക്ക് ഉടൻ യാത്ര പുറപ്പെടണം. പ്രഭു ബ്രിസ്റ്റോളിലേക്ക് യാത്ര ചെയ്ത് ഹിസ്പാനിയോള എന്നൊരു കപ്പൽ കണ്ടെത്തി. സിൽവർ എന്നുപേരുള്ള ഒറ്റക്കാലുള്ള ഒരാളെ കപ്പലിലെ പാചകക്കാരനായി തിരഞ്ഞെടുത്തു. പക്ഷേ ജിമ്മിന് ക്യാപ്റ്റൻ തന്നെ നോക്കാൻ ചുമതലപ്പെടുത്തിയ ഒറ്റക്കാലൻ തന്നെയാണ് അതെന്ന് മനസ്സിലായി. അയാള് തന്നെയാണ് 2 വിരലുകൾ നഷ്ടപ്പെട്ട ബ്ലാക്ക് ഡോഗ് എന്നും ജിം തിരിച്ചറിഞ്ഞു. പക്ഷേ ഈ കടൽ യാത്ര തനിക്ക് ഒഴിവാക്കാൻ കഴിയില്ല. രണ്ടും കൽപ്പിച്ച് ഹിസ്പാനിയോളയിൽ നിധിദ്വീപിലേക്കുള്ള യാത്രയ്ക്കായി ജിം കയറി.
0: ഒറ്റക്കാലുള്ള സിൽവർ പാടുന്ന പാട്ട് കേട്ട് ഞാൻ ഞെട്ടി. മരിച്ചവന്റെ പെട്ടിപ്പുറത്ത് 15 ആളും ഒരു കുപ്പി റമ്മും. യോ യോ യോ, ഓഹോ ഹോ, ഈ പാട്ട് ക്യാപ്റ്റൻ പാടി നടക്കുമായിരുന്നു. സിൽവർ എന്നോട് അനുകമ്പയും സ്നേഹവും പുലർത്തി. എല്ലാവരും അയാളെ അനുസരിക്കുന്നത് കണ്ടു. അയാളുടെ തത്തയെ എനിക്ക് തന്നു. ഈ തത്തയുടെ പേര് ക്യാപ്റ്റൻ ഫ്ലിൻഡ് എന്നാണ്. ആ മഹാനായ കടൽക്കൊള്ളക്കാരന്റെ പേര് ഞാൻ ഈ തത്തയ്ക്ക് നൽകി, സിൽവർ പറഞ്ഞു. കൂട് തുറന്നതും തത്ത 8 കഷണങ്ങൾ 8 കഷണങ്ങൾ എന്ന് പറയാൻ തുടങ്ങി. ഞങ്ങളുടെ കപ്പൽ ലക്ഷ്യത്തിലേക്ക് യാത്ര തുടർന്നു.
1: യാത്രയ്ക്കിടയിൽ കപ്പലിന്റെ മുകൾ തട്ടിലൂടെ നടക്കവേ ജിം ഒരു സംഭാഷണം ഒളിഞ്ഞു കേൾക്കാനിടയായി.
0: നിങ്ങൾക്കറിയാമോ, ഞാൻ ഫ്ലിൻഡിന്റെ കപ്പലിലെ 2-ാമത്തെ കപ്പിത്താനായിരുന്നു. സിൽവർ ആരോടോ പറയുന്നത് കേട്ടു. എന്റെ മരക്കാലം വലിച്ചു വലിച്ച് ഞാൻ നന്നായി പണിയെടുത്തു. പ്യൂവും എന്റെ കൂടെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ പഴയ കപ്പലിന്റെ പേര് വാൽറസ് എന്നായിരുന്നു, കേട്ടയാൾ പറഞ്ഞു. ആഹാ, അത് കൊള്ളാമല്ലോ. ക്യാപ്റ്റൻ ഫ്ലിൻഡ് ശരിക്കും ഒരു ധീരനായിരുന്നല്ലേ? അതെ, പക്ഷെ ഫ്ലിൻഡിന് എന്നെ പേടിയായിരുന്നു. ഞങ്ങളുടെ കപ്പലിൽ കലാപമുണ്ടായി. അതിൽ നിറയെ സ്വർണമുണ്ടായിരുന്നു. കപ്പൽ കടലിൽ മുങ്ങി. ഭാഗ്യത്തിന് രക്ഷപ്പെട്ടു. ഏതോ തീരത്ത് അത് അടിഞ്ഞു. നിർഭാഗ്യമായി പോയി. അവരുടെ സംഭാഷണം പുരോഗമിച്ചു. ദാ കര കാണുന്നു എന്ന് ആരോ വിളിച്ചു പറഞ്ഞപ്പോൾ അവർ

0: സംസാരം നിർത്തി. ഞാൻ ആപ്പിൾ വീപ്പയിൽ നിന്ന് പുറത്തിറങ്ങി.
1: കപ്പൽ തീരത്തെത്തിയതിന്റെ ആഘോഷത്തിലും ആവേശത്തിലുമായി പിന്നീടെല്ലാവരും രണ്ടു മൂന്നു പേർ കപ്പലിൽ നിന്നും ദ്വീപ് പരിശോധിക്കാനായി ചാടിപ്പുറപ്പെട്ടു. കപ്പലിന്റെ ക്യാബിനിലെത്തി ഞാൻ കേട്ടതെല്ലാം പ്രഭുവിനോട് പറഞ്ഞു. നമ്മൾക്കിടയിലും ഒറ്റുകാരും ശത്രുക്കളുമുണ്ട്. ജിം, നീ ഒരു കാര്യം ചെയ്യണം. കണ്ണും കാതും തുറന്നു വയ്ക്കണം. കേൾക്കുന്നതും കാണുന്നതുമെല്ലാം ഞങ്ങളോട് തുറന്നു പറയണം. പ്രഭുവും ഡോക്ടറും അവനോട് പറഞ്ഞു.
0: ദിശ കാണിച്ചതുപോലെ അസ്ഥികൂട ദ്വീപിൽ കപ്പൽ കൃത്യമായി എത്തിച്ചേർന്നു. അഴുകിയ ഇലകളുടെയും വീണുകിടക്കുന്ന തടികളുടെയും അഴുക്കുവെള്ളമൊഴുകുന്ന നീർച്ചാലുകളുടെയും ഗന്ധം ആ നിശബ്ദതയിലും വിജനതയിലും തളം കെട്ടിനിന്നു. ആ കാട്ടിലും പുൽപ്പടർപ്പുകളിലും പാറക്കൂട്ടങ്ങളിലേക്ക് അടിച്ചു കയറുന്ന തിരമാലകളിലും ആ ദ്വീപ് ഭയം ഉണർത്തി. നിധി കണ്ടെത്തുക എന്നത് ദുഷ്കരമാണെന്ന് എല്ലാവർക്കും തോന്നി.
1: തങ്ങളുടെ കൂട്ടത്തിലുള്ളവരിൽ തന്നെ കടൽക്കൊള്ളക്കാരുടെ സംഘത്തിലുണ്ടായിരുന്നവർ നുഴഞ്ഞു കയറിയിട്ടുണ്ട്. ആ സത്യം ജിമ്മും ഡോക്ടറും പ്രഭുവും ഇതിനകം തിരിച്ചറിയുന്നു. അതിലേറ്റവും ക്രൂരൻ സിൽവർ എന്ന കടൽക്കൊള്ളക്കാരനാണ്. അസ്ഥികൂട ദ്വീപിൽ കപ്പൽ എത്തിച്ചേർന്നതോടെ നിധി പര്യവേഷണ സംഘത്തിൽ ഗൂഢാലോചനകൾ ശക്തമാകുന്നു. സിൽവറും മറ്റ് കടൽക്കൊള്ളക്കാരും ഒന്നിക്കുകയും മറ്റുള്ളവരെ വകവരുത്തി നിധിയുമായി കടന്നുകളയുവാൻ പദ്ധതിയിടുകയും ചെയ്യുന്നു.
2: കപ്പലിൽ ഒരു വലിയ കലാപം തന്നെ പൊട്ടിപ്പുറപ്പെട്ടു. ദീർഘയാത്രയ്ക്ക് ശേഷം തീരമണഞ്ഞ സന്തോഷത്തിലുപരി ചോരയുടെ മണം അന്തരീക്ഷത്തിൽ പ്രകടമാകാൻ തുടങ്ങി. ഒരു കറുത്ത മേഘം പോലെ, അശുഭമായ എന്തോ സംഭവിക്കാൻ പോകുന്നത് പോലെ. ക്യാപ്റ്റൻ ഉച്ചകഴിഞ്ഞ് എല്ലാവർക്കും തങ്ങളുടെ ചുമതലകളിൽ നിന്ന് അവധി കൊടുത്തു. ദ്വീപ് ചുറ്റി നടന്ന് കണ്ട ശേഷം വൈകുന്നേരം തിരിച്ചെത്തുക എന്ന നിർദ്ദേശം നൽകി. എത്രയും പെട്ടെന്ന് നിധി കണ്ടെത്താൻ കഴിയുമെന്ന് എല്ലാവരും പ്രതീക്ഷിച്ചു. നിശബ്ദ ദ്വീപിലെ പറവകളെയും മറ്റു മൃഗങ്ങളെയും ഉണർത്തുന്ന മട്ടിൽ നിധി പര്യവേഷണം ആരംഭിച്ചു. സിൽവറും അവന്റെ കൂട്ടാളികളും കൂടെ രണ്ട് ചെറുവള്ളങ്ങളിലായി പുറപ്പെട്ടു. ഞാൻ മറ്റൊരു ദിശയിലൂടെ പ്രയാണം തുടർന്നു. സിൽവർ എന്നെ കണ്ടു. ജിം, ജിം, ഓയ് ജിം, അയാൾ എന്നെ ഉറക്കെ വിളിക്കാൻ തുടങ്ങി. ഒരു കുറ്റിക്കാട്ടിൽ ഞാൻ ഒളിച്ചിരുന്നു. ആ വിളി ദൂരത്തേക്ക് നീങ്ങി നീങ്ങി പോകുന്നത് ഞാൻ അറിഞ്ഞു. വിജനമായ ആ ദ്വീപിൽ ഞാൻ ഒറ്റയ്ക്ക് ചുറ്റിത്തിരിയാൻ തുടങ്ങി. സത്യത്തിൽ പര്യവേഷണത്തിന്റെ സാഹസികത എന്താണെന്ന് ഞാനിപ്പോൾ തിരിച്ചറിഞ്ഞു. കുറെ ദൂരം കാട്ടിലൂടെ നടന്ന ശേഷം ഞാൻ ഒരു വെളിം പ്രദേശത്തേക്കെത്തി. കുറെ നേരം കഴിഞ്ഞപ്പോൾ അവിടെ മനുഷ്യ ശബ്ദങ്ങൾ കേൾക്കുന്നതായി തോന്നി. ഞാൻ പേടിച്ചു വിറച്ചു.
1: ജിം അതീവ രഹസ്യമായി ആ സംസാരം കേൾക്കാനായി പുൽക്കൂട്ടങ്ങൾക്കിടയിൽ പതുങ്ങിക്കിടന്നു. സിൽവറും കൂട്ടാളികളുമാണ് സംഭാഷണത്തിൽ മുഴുകിയിരിക്കുന്നത്. അതൊരു തർക്കമാണ്. പിന്നീട് അത് വഴക്കായി മാറുന്നതും ജിം കാണുന്നുണ്ട്. അവസാനം സിൽവർ ഒരാളെ കുത്തിക്കൊല്ലുന്നതും അവൻ കാണുന്നു. ഒറ്റക്കാലനായ അയാൾ തന്റെ ക്രച്ചസ് കൊണ്ട് എറിഞ്ഞുവീഴ്ത്തിയാണ് എതിരാളിയെ കൊന്നത്. ഇത് കണ്ടതോടെ തന്നെയും അയാൾ കൊല്ലുമെന്ന് ഭയന്ന് ജിം നിധി ദ്വീപിന്റെ മറ്റൊരു ഭാഗത്തേക്ക് ഓടിപ്പോകുന്നു. ആ ഓട്ടത്തിൽ അവൻ മറ്റൊരു മനുഷ്യനെ കാണുന്നു.
2: ഭയന്ന് വിറച്ച് മുന്നോട്ടോടവേ ഒരു പേക്കോലത്തെ മുന്നിൽ കണ്ട് ഞാൻ ഞെട്ടി. അതൊരു മനുഷ്യനാണ്. മുടി വളർന്നു കിടക്കുന്നു. അരയിൽ വലിയ ഒരു ബെൽറ്റും കുറച്ച് തുണിയുമുണ്ട്. സൂര്യപ്രകാശമടിച്ച് പേക്കോലത്തിന്റെ രൂപം കറുത്ത് കരുവാളിച്ചിട്ടുണ്ട്. എന്നെ കണ്ടതും അയാൾ യാചിക്കും മട്ടിൽ മുട്ടുകുത്തി രണ്ട് കൈയും നീട്ടി. നിങ്ങളാരാ? ഞാൻ ചോദിച്ചു. എന്റെ പേര് ബെൻഗൺ. 3 വർഷമായി ഞാൻ മറ്റൊരു മനുഷ്യനോട് സംസാരിച്ചിട്ട്.
1: 3 വർഷമായി പുറം ലോകവുമായി ബന്ധമില്ലാതെ ദ്വീപിലെ കായ്കനികൾ മാത്രം ഭക്ഷിച്ചാണ് ബെൻ ജീവിച്ചതെന്ന് അവൻ മനസ്സിലാക്കുന്നു. കടൽക്കൊള്ളക്കാരനായ ക്യാപ്റ്റൻ ഫ്ലിന്റ് മരണപ്പെട്ടതും സിൽവർ ദ്വീപിലെത്തിയ വിവരവും ജിം അയാളുമായി പങ്കുവയ്ക്കുന്നു. ക്യാപ്റ്റൻ ഫ്ലിന്റിന്റെ കൂട്ടത്തിലുണ്ട്.

0: ഉണ്ടായിരുന്ന കടൽക്കൊള്ളക്കാരനാണ് അയാളെന്ന് ജിം ഇതിനിടയിൽ മനസ്സിലാക്കുന്നു. മാനസിക വിഭ്രാന്തിയും വിശപ്പും അയാളെ പരിക്ഷീണനാക്കിയിട്ടുണ്ട്. ഒടുവിൽ നിധിയിരിക്കുന്ന സ്ഥലം ജിമ്മിന് പറഞ്ഞുകൊടുക്കാമെന്ന് ബെൻ സമ്മതിക്കുന്നു. അതിന് പ്രതിഫലമായി തന്നെ കപ്പലിൽ കയറ്റി നാട്ടിൽ കൊണ്ടുപോകണമെന്ന ഉപാധി അയാൾ മുന്നോട്ട് വയ്ക്കുന്നു. താൻ രഹസ്യമായി സൂക്ഷിച്ച വള്ളവും അയാൾ നിധിയിരിക്കുന്ന സ്ഥലത്തേക്ക് എത്തിച്ചേരുന്നതിനായി വിട്ടുകൊടുക്കുന്നു.
1: ഞാൻ കപ്പലിലെത്തി നടന്ന കാര്യം ക്യാപ്റ്റൻ സ്മോലറ്റിനോടും ഡോക്ടറോടും പ്രഭുവിനോടും പറഞ്ഞു. മറ്റ് കടൽക്കൊള്ളക്കാർ ഈ വിവരം അറിയാതിരിക്കാനായി ശ്രമിച്ചു. ഡോക്ടറും സംഘവും ജിമ്മിന്റെ നേതൃത്വത്തിൽ ബെന്നിന്റെ വള്ളത്തിൽ കയറി ആവശ്യത്തിന് ആയുധങ്ങൾ കരുതി. അവസാനം ഞങ്ങൾ ലക്ഷ്യത്തിലേക്കെത്തി.
0: കടൽക്കൊള്ളക്കാരെ അതിവിദഗ്ധമായി ജിമ്മും കൂട്ടാളികളും തങ്ങളുടെ ദൌത്യത്തിൽ നിന്നും അകറ്റി നിർത്തുന്നു. ക്യാപ്റ്റൻ ഫ്ലിന്റിനെക്കുറിച്ചും ആറുപേരുടെ സഹായത്തോടെ അയാൾ ദ്വീപിൽ നിധി കുഴിച്ചിട്ട സ്ഥലവും ബെൻഗൺ അവർക്ക് കാണിച്ചു കൊടുക്കാമെന്ന് പറയുന്നു. അന്ന് ക്യാപ്റ്റൻ ഫ്ലിന്റുമായി തെറ്റിപ്പിരിഞ്ഞ താൻ അവരെ എല്ലാപേരെയും കൊന്നുവെന്നും ക്യാപ്റ്റൻ ഫ്ലിന്റ് മാത്രം തന്റെ കയ്യിൽ നിന്നും രക്ഷപ്പെട്ടുവെന്നും അയാൾ പറഞ്ഞു. കപ്പൽ തകർന്നതോടെ ബെൻഗൺ മറ്റൊരു ദ്വീപിൽ അഭയം തേടുകയായിരുന്നു. ഇതിനിടയിൽ അയാൾ നിധിയിരിക്കുന്ന ദ്വീപിലെത്താൻ ഏറെ ബുദ്ധിമുട്ടി. ജിമ്മിന്റെ സംഘത്തിലുള്ളവർ മറ്റൊരു വഴിക്ക് നിധി കണ്ടെത്തുന്ന വിവരം അറിഞ്ഞതോടെ സിൽവർ ഒരു സന്ധി മുന്നോട്ട് വയ്ക്കുകയും ക്യാപ്റ്റൻ അത് നിരസിക്കുകയും ചെയ്യുന്നു. അതിനിടയിലുണ്ടാകുന്ന വെടിവയ്പ്പിൽ കടൽക്കൊള്ളക്കാരുടെ സംഘത്തിലെ പലരും കൊല്ലപ്പെടുന്നു.
2: ഇതിനിടയിൽ മനംമാറ്റം വന്ന സിൽവർ ജിമ്മിന്റെ സംഘത്തിനൊപ്പം ചേരുന്നു. കടൽക്കൊള്ളക്കാരെ സമർത്ഥമായി കബളിപ്പിച്ചുകൊണ്ട് ബെന്നിന്റെ സഹായത്തോടെ അവർ നിധി കണ്ടെത്തുന്നു. കണ്ണഞ്ചി പോകുന്ന സ്വർണ നാണയങ്ങളുടെ ഒരു വലിയ കൂമ്പാരം.
1: ഞങ്ങൾ അതിവേഗം നിധി കെട്ടിയ ചാക്കുകൾ വള്ളങ്ങളിൽ കപ്പലിലെത്തിച്ചു. ഉടൻ ഈ തീരം വിടണം. കപ്പലിലെ ജോലിക്കാരുടെ എണ്ണത്തിൽ ഇപ്പോൾ ഗണ്യമായ കുറവുണ്ട്. സ്പാനിഷ് അമേരിക്കൻ തീരത്തേക്ക് കപ്പൽ യാത്ര തിരിച്ചു. നോക്കുമ്പോൾ ഈ തീരം അതിസുന്ദരമായിരുന്നു. ഞങ്ങളുടെ സംഘത്തിലെ എല്ലാവരും സുരക്ഷിതരാണ്. ഞങ്ങൾ ഒരു ഇംഗ്ലീഷ് കപ്പലിന്റെ ക്യാപ്റ്റനെ കണ്ടു. കപ്പലിന്റെ മുകൾ തട്ടിൽ ഒറ്റയ്ക്ക് എന്തോ ചിന്തിച്ചു നിൽക്കുന്ന ബെൻ ഗണ്ണിനെയാണ് പിറ്റേന്ന് പ്രഭാതത്തിൽ എനിക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നത്. എന്തുപറ്റി ബെൻ? ഞാൻ ചോദിച്ചു. അയാൾ ദേഷ്യം കൊണ്ട് വിറച്ചു. ആ ദുഷ്ടൻ രക്ഷപ്പെട്ടു. ആര്? ഞാൻ ഉദ്വേഗത്തോടെ ചോദിച്ചു. അവൻ തന്നെ, ആ ഒറ്റക്കാലൻ സിൽവർ. ഞാൻ പറഞ്ഞില്ലേ അവനെ വിശ്വസിക്കാൻ കൊള്ളില്ലെന്ന്? ഞാൻ തലകുലുക്കി. അവൻ നമ്മുടെ നിധിയിൽ നിന്നും രണ്ടു മൂന്ന് ചാക്ക് സ്വർണ നാണയങ്ങളുമായാണ് മുങ്ങിയത്. ഈ വിവരം ഞാൻ ഡോക്ടറോടും ക്യാപ്റ്റനോടും പറഞ്ഞു. കുറച്ചുനേരം എല്ലാവരും ആശങ്കപ്പെട്ടു. ഒടുവിൽ അങ്ങനെ ഒരു കള്ളനെപ്പോലെ സിൽവർ രക്ഷപ്പെട്ടതിലും നിസ്സാരമായി അയാളെ ഞങ്ങൾ കൊതുക്കാൻ കഴിഞ്ഞതും ഓർത്തപ്പോൾ സന്തോഷം തോന്നി. ഒടുവിൽ കുറെ കപ്പൽ ജോലിക്കാരെ കൂടി സംഘടിപ്പിച്ച ശേഷം ഞങ്ങൾ ബ്രിസ്റ്റോളിലേക്ക് യാത്ര തിരിച്ചു. എല്ലാവർക്കും ഈ വലിയ നിധിയിൽ നിന്ന് നല്ലൊരു പങ്ക് ലഭിക്കും. ഭയപ്പെടുത്തുന്ന അസ്ഥികൂട ദ്വീപിലേക്ക് ഇനി എനിക്ക് വരേണ്ടതില്ല എന്നോർത്തപ്പോൾ സന്തോഷം തോന്നി.
0: ട്രഷർ ഐലൻഡ് എന്ന നോവൽ അവസാനിക്കുന്നത് ഇങ്ങനെയാണ്. ലോക സാഹിത്യത്തിന്റെയും ചലച്ചിത്രത്തിന്റെയും വന്യഭാവനകൾക്ക് ഈ നോവൽ നൽകിയ പങ്ക് നിസ്തുലമാണ്.
2: ജനപ്രിയ സംസ്കാരത്തിൽ കടൽക്കൊള്ളക്കാരെയും സ്വർണനിധി വേട്ടക്കാരെയും പ്രതിഷ്ഠിക്കുന്നതിൽ ട്രഷർ ഐലൻഡ് എന്ന നോവൽ നിർണായകമായ ശക്തി ചെലുത്തി. കരീബിയൻ കടലിലെ പടിഞ്ഞാറൻ ദ്വീപിൽ നടക്കുന്ന കഥയായി സങ്കല്പിച്ചാണ് ഇത് എഴുതപ്പെട്ടതെങ്കിലും ഭാവനയുടെ ആഴം ഈ കൃതിയെ സീമാതീതമായി ഉയർത്തി.
0: ഈ കൃതിയെ അധികരിച്ച് നിരവധി സിനിമകൾ, ടെലിവിഷൻ പരമ്പരകൾ, കോമിക് പുസ്തകങ്ങൾ, വീഡിയോ ഗെയിമുകൾ ഒക്കെ പുറത്തുവന്നിട്ടുണ്ട്.
2: ഒരു കെട്ടുകഥ എന്നതിലുപരി ധാർമ്മികതയെയും അത്യാഗ്രഹത്തെയും കുറിച്ചുള്ള മനുഷ്യ മനസ്സിന്റെ കൽപ്പനകളെ ആഴത്തിൽ അപഗ്രഥിക്കുന്ന ഒരു രചന എന്ന നിലയിൽ ട്രഷർ ഐലൻഡിന് വിശ്വസാഹിത്യത്തിൽ.

0: തിളക്കമാർന്ന ക്ലാസിക് പദവിയുണ്ട്.
1: ആർ എൽ സ്റ്റീവൻസൺ എന്ന എഴുത്തുകാരന്റെ പ്രതിഭയുടെ അടയാളമാണ് ഈ വിഖ്യാതമായ കൃതി. തന്റെ രണ്ടാനച്ഛനുമൊത്ത് സ്കോട്ട്ലാൻഡിൽ ഒരു അവധിക്കാലം ആഘോഷിക്കുന്നതിനിടയിലാണ് സ്റ്റീവൻസണിന് ഈ നോവൽ എഴുതുന്നതിനുള്ള പ്രചോദനം ലഭിക്കുന്നത്. കിഡ്നാപ്ഡ്, ദ സ്ട്രേഞ്ച് കേസ് ഓഫ് ഡോക്ടർ ജെക്കിൾ ആൻഡ് മിസ്റ്റർ ഹൈഡ് എന്നിവ ഉൾപ്പെടെ നിരവധി ക്ലാസിക് കൃതികളുടെ രചയിതാവാണ് ആർ എൽ സ്റ്റീവൻസൺ. സാഹസികനായ എഴുത്തുകാരനായിരുന്നുവെങ്കിലും ആരോഗ്യ പ്രശ്നങ്ങൾ എഴുത്തുകാരനെ വേട്ടയാടിയിരുന്നു. മാനവികത, സാഹസികത, നന്മയും തിന്മയും തമ്മിലുള്ള സംഘർഷം എന്നതൊക്കെയായിരുന്നു എഴുത്തുകാരന്റെ ഇഷ്ടപ്പെട്ട പ്രമേയങ്ങൾ.
0: ഏറെ ശ്രദ്ധേയമായ ഉദ്ധരണികൾ കൊണ്ടും ഈ നോവൽ ലോകമെങ്ങുമുള്ള വായനക്കാരുടെ പ്രീതി നേടി.
1: മനസ്സിൽ തിളങ്ങി നിൽക്കുന്ന സാഹസികരായ പല കഥാപാത്രങ്ങളെയും ഈ നോവലിൽ നമുക്ക് കണ്ടെത്താൻ കഴിയും. കൌമാരക്കാരനും നോവലിലെ കേന്ദ്ര കഥാപാത്രവുമായ ജിം ഹോക്കിൻസ്, കടൽ കൊള്ളക്കാരനായ ഒറ്റക്കാലുള്ള ചതിയൻ സിൽവർ, ക്യാപ്റ്റൻ സ്മോലെറ്റ്, സത്രത്തിൽ ആദ്യമെത്തുന്ന വിചിത്രനായ കടൽ കൊള്ളക്കാരൻ ബില്ലി ബോൺസ്, നിഗൂഢദ്വീപിൽ ഒറ്റപ്പെട്ടുപോയ ബെൻഗൺ തുടങ്ങി നിരവധി കഥാപാത്രങ്ങൾ ഈ നോവലിൽ നിന്നും നമ്മുടെ മനസ്സിൽ ചിരപ്രതിഷ്ഠ നേടുന്നു. സാഹിത്യത്തിന്റെ ശക്തിയും സൌന്ദര്യവും കാലത്തെ മറികടക്കുന്ന ഈ പുസ്തകത്തിലൂടെ നാം തിരിച്ചറിയുന്നു.
0: ലോകമെങ്ങുമുള്ള കുട്ടികളെയും മുതിർന്നവരെയും ഒരുപോലെ ആകർഷിച്ചുകൊണ്ട് ട്രഷർ ഐലൻഡ് വായനയുടെ ഏകാന്ത ദ്വീപിലെ വഴിവിളക്ക് പോലെ പ്രകാശം ചൊരിയുന്നു.
2: മായാമുദ്രകൾ, കാലത്തെ മറികടക്കുന്ന പുസ്തകങ്ങൾ.
3: ആർ എൽ സ്റ്റീവൻസൺ എഴുതിയ നോവൽ ട്രഷർ ഐലൻഡ്. രചന ജേക്കബ് എബ്രഹാം. ആഖ്യാനം കുരീപ്പുഴ സജീവ്, ഗായത്രി ദേവി. നോവൽ ഭാഗം വായിച്ചത് എൻ ജെ ജോഷിലാൽ. നിർവഹണ സഹായം പി ശ്രീകല. നിർവഹണം സന്ദീപ് സുരേഷ്.
1: ആകാശവാണി, സമയം 8:00.
4: ഹലോ ഡോക്ടർ,

0: അസ്ഥിരോഗങ്ങളും ആയുർവേദ ചികിത്സാ മാർഗങ്ങളും. ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ആയുർവേദ അസ്ഥിരോഗ വിദഗ്ധൻ ഡോക്ടർ ജിക്കു ഏലിയാസ് ബെന്നി മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങൾ ഇപ്പോൾ കേൾക്കാം.
1: നമസ്കാരം. ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാം പരിപാടിയിലേക്ക് ഏവർക്കും സ്വാഗതം. നമ്മുടെ ജീവിതശൈലിയിൽ വന്ന മാറ്റങ്ങൾ കൊണ്ട് മിക്കവരും അലട്ടുന്ന ഒന്നാണ് അസ്ഥിസംബന്ധമായ പ്രശ്നങ്ങളും സന്ധിവേദനകളും. ഇതിന് ആയുർവേദത്തിലൂടെ എങ്ങനെ ഫലപ്രദമായ പരിഹാരം കാണാം എന്നതിനെ കുറിച്ച് സംസാരിക്കാൻ ഇന്ന് നമ്മോടുകൂടെയുള്ളത് ആയുർവേദ അസ്ഥിരോഗ വിദഗ്ധൻ ഡോക്ടർ ജിക്കു ഏലിയസ് ബെന്നിയാണ്. സ്വാഗതം.
2: നമസ്കാരം.
1: അസ്ഥിരോഗ ചികിത്സയിൽ ആയുർവേദത്തിനുള്ള പ്രാധാന്യം എന്താണ്, അല്ലെങ്കിൽ ആധുനിക ചികിത്സാ രീതികളിൽ നിന്ന് ഇതെങ്ങനെ വ്യത്യസ്തമാകുന്നു എന്നൊന്ന് പറയാമോ?
2: ആയുർവേദത്തെ സംബന്ധിച്ചിടത്തോളം അസ്ഥി സംബന്ധമായിട്ടുള്ള രോഗങ്ങളിൽ, അസ്ഥി സന്ധിഗത രോഗങ്ങളിൽ, എല്ലൊടിയുന്ന ഫ്രാക്ചർ പോലത്തെ സിറ്റുവേഷൻസിൽ, ഒരു ഉദാഹരണം പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പം തുടയല് പൊട്ടിക്കഴിഞ്ഞാൽ അത് ശസ്ത്രക്രിയയിലൂടെ പരിഹരിക്കേണ്ട ഒരു കാര്യമാണ്. അതുപോലെ തന്നെ നമ്മുടെ കണങ്കാലിന്റെ ഉള്ളില് എല്ല് പൊട്ടി മാറിപ്പോകുന്ന ഒരു സാഹചര്യം വന്നു കഴിഞ്ഞാൽ ശസ്ത്രക്രിയയിലൂടെ പരിഹരിക്കേണ്ടതാണ്. അങ്ങനെ അല്ലാതെ വരുന്ന നമുക്കൊരു കൺസർവേറ്റീവ് മാനേജ്മെന്റ്, അതായത് ക്ലോസ് ടു മാനിപ്പുലേറ്റീവ് റിഡക്ഷൻ, നമുക്ക് പുറമെ നിന്ന് തന്നെ പിടിച്ചിട്ട് ശരിയാക്കാവുന്ന അസ്ഥി സംബന്ധമായിട്ടുള്ള എല്ല് പൊട്ടുന്നതും, അതുപോലെ തന്നെ ഈ സ്ഥാന ചലനം വന്നിട്ടുള്ള ഡിസ്ലൊക്കേഷൻ എന്ന് പറയുന്ന കാര്യത്തിലും ആയുർവേദത്തിന് ഉടനെ തന്നെ ഫലം കിട്ടുന്ന രീതിയിൽ അത് കറക്റ്റ് പൊസിഷനിലോട്ട് പിടിച്ചിട്ട് ഇമ്മൊബിലൈസ് ചെയ്ത് അതിനുശേഷമുള്ള റീഹാബിലിറ്റേഷൻ ഫേസിൽ, അതായത് വീണ്ടും അത് പൂർവ്വസ്ഥിതിയിലേക്ക് നമുക്ക് ചലനക്ഷമത്വം വീണ്ടെടുക്കാനുള്ള കാര്യങ്ങളിൽ ആയുർവേദത്തിന് വലിയ പങ്കുവഹിക്കാൻ സാധിക്കും. അതേപോലെ തന്നെ മസ്കുലോസ്കെൽട്ടൽ പതോളജി, അതായത് പ്രായമാവുമ്പോൾ വരുന്ന അത്തരത്തിലുള്ള അസുഖങ്ങളിലും നീണ്ടു നിൽക്കുന്ന അസുഖത്തിൽ നിന്നുള്ളൊരു മുക്തി കിട്ടാനായിട്ട് ആയുർവേദത്തിന്റെ പങ്ക്

0: ഇപ്പോൾ സന്ധിവാദം അല്ലെങ്കിൽ നടുവേദന തുടങ്ങിയ പ്രശ്നങ്ങൾക്ക് ആയുർവേദത്തിൽ സ്ഥിരമായ ഒരു പരിഹാരമുണ്ടോ? നമ്മൾ സാധാരണയായിട്ട് മോഡേൺ മെഡിസിനിൽ നോക്കുമ്പോൾ താൽക്കാലികമായിട്ടുള്ള ആശ്വാസം അല്ലാതെ പെർമനന്റ്ലി അങ്ങനെ ഒരു പ്രശ്നം ഉണ്ടെങ്കിൽ അത് സോൾവ് ആകും എന്നൊരു ചിന്ത ആൾക്കാർക്ക് കൂടുതലായിട്ടുള്ളതായിട്ട് തോന്നിയിട്ടുണ്ട്. എങ്ങനെയാണ്
1: ഇതിൽ ശരിക്കും നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അസ്ഥി സംബന്ധമായിട്ട് വരുന്ന പതോളജിക്കൽ സിറ്റുവേഷനിൽ, അതായത് വീഴ്ച പോലത്തെ പരിക്കുകൾ അല്ലാതെ വരുന്ന കാര്യങ്ങളിൽ, ജീവിതശൈലി ക്രമീകരണത്തിന് ഒരു 25% മുതൽ 33% വരെ പ്രാധാന്യമുണ്ട്. അതേപോലെ തന്നെ അതിനുശേഷം അത് ഓരോ രോഗത്തിനനുസരിച്ചും രോഗിയനുസരിച്ചും രോഗിയുടെ പ്രായം അതിനനുസരിച്ചെല്ലാം അവർ ചെയ്യുന്ന ജോലി, വ്യത്യസ്തമായിട്ടുള്ള വ്യായാമങ്ങൾ, അതായത് ആ രോഗിക്ക് ഇണങ്ങുന്ന ശാരീരിക പരിശോധനയിലൂടെ ക്ലിനിക്കൽ എക്സാമിനേഷൻ വഴി നമ്മൾ നിർണയിക്കുന്ന ആ വ്യായാമങ്ങൾ രോഗമുക്തി ലഭിച്ചതിന് ശേഷം രണ്ടാമത് വരാതിരിക്കാനായി ചെയ്തു കഴിഞ്ഞാൽ 25% മുതൽ 33% വരെ ആ വ്യായാമത്തിനും, പിന്നീട് ഈ മരുന്നിന്, അത് ഘട്ടം ഘട്ടമായിട്ടുള്ള മരുന്നുകൾക്കും ഏകദേശം ഒരു 33% മുതൽ 50% വരെയും പ്രാധാന്യമുണ്ട്. അപ്പൊ ഈ മൂന്ന് കാര്യങ്ങൾ, അതായത് ഇതിൽ ആർക്കാണോ പ്രയോജനം കിട്ടണ്ടേ അവരുകൂടി ഇൻവോൾവ് ആയിട്ടുള്ള ജീവിതശൈലി ക്രമീകരണത്തിലെ കറക്ഷനും വ്യായാമത്തിന്റെ തുടർച്ചയും അവർക്ക് പരിപൂർണമായ രോഗമുക്തിക്ക് 90% മുതൽ 98% വരെ പ്രയോജനം കിട്ടുന്നതായിട്ടാണ് ചികിത്സയിൽ നമ്മൾ കണ്ടുവരുന്നത്.
0: അസ്ഥി സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ എന്ന് പറയുമ്പോൾ അത് ജീവിതശൈലിയുമായിട്ട് ബന്ധപ്പെട്ട് ഉള്ള ഒരുപാട് പ്രശ്നങ്ങളുണ്ടല്ലോ.
1: തീർച്ചയായിട്ടും
0: ജീവിതശൈലി കുറച്ച് കൂടുതൽ മെച്ചമായ അല്ലെങ്കിൽ ഒരു എക്സസൈസ് ഒക്കെ ജീവിതത്തിന്റെ ഭാഗമായ ഒരു ജീവിതശൈലി ഉണ്ടെങ്കിൽ പല അസുഖങ്ങളും നമുക്ക് വരാതെ കാക്കാമായിരുന്നു എന്ന് തോന്നുമല്ലോ. ഇപ്പൊ മുട്ടു തേയ്മാനം പോലെയുള്ള അല്ലെങ്കിൽ സെർവൈക്കൽ സ്പോണ്ടിലോസിസ് പോലെയുള്ള നമ്മുടെ പോസ്റ്റർ കാരണമൊക്കെയുള്ള അല്ലെ ലാക്ക് ഓഫ് മൂവ്മെന്റ് കാരണമുള്ള പ്രശ്നങ്ങളൊക്കെ നമുക്ക് കൂടുതൽ സിവിയർ ആയിട്ട് ഒരു അവസ്ഥയിൽ എത്തുന്നത് തടയാമായിരുന്നു നമുക്കൊരു എക്സസൈസ് റൊട്ടീൻ ഉണ്ടായിരുന്നെങ്കിൽ എന്ന്. അപ്പൊ അത് അങ്ങനെ ഒരു എക്സസൈസ് നമ്മുടെ ജീവിതത്തിന്റെ ഭാഗമായിട്ട് കൊണ്ടുവരേണ്ടതിന്റെ ആവശ്യകത എന്താണ്?
1: തീർച്ചയായിട്ടും വളരെ പ്രസക്തമായ ഒരു കാര്യമാണിത്. കാരണം കണ്ടിന്യൂസ് ആയി ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകൾ, അത്തരം ആളുകൾക്ക് വേണ്ടി വരുന്ന പ്രത്യേകിച്ചുള്ള അവരുടെ പോസ്റ്ററൽ കറക്ഷനിലുള്ള അറിവ്, ആ അറിവ് വളരെ പ്രധാനമാണ്. അവയർനെസ് ഉണ്ടാവുക, അവബോധമുണ്ടാവുക, അത് കൃത്യമായിട്ട് പ്രാവർത്തികമാക്കാനായിട്ട് അത്തരത്തിലുള്ള കാര്യങ്ങൾ ഇംപ്ലിമെന്റ് ചെയ്യാം. അവർ കണ്ടിന്യൂസ് ആയിട്ട് ഇരുന്ന് ജോലി ചെയ്യുന്ന ആളുകളാണെങ്കിൽ അവർക്ക് വേണ്ടുന്ന പ്രത്യേകം വ്യായാമങ്ങൾ, സ്ട്രെച്ചസ്, സ്ട്രെങ്തനിങ് ആയിട്ടുള്ള കാര്യങ്ങൾ തുടർന്നാൽ ഇതിനെ തടഞ്ഞു നിർത്താമെന്നുള്ളതാണ് ആദ്യത്തെ കാര്യം. രണ്ടാമതായി, രോഗം മൂർച്ഛിക്കുന്നതിന് മുന്നേ തന്നെ ആദ്യത്തെ ഘട്ടത്തിൽ തന്നെ ഈ കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും, പോസ്റ്റൽ കറക്ഷൻ എർഗണോമിക്സ് എന്ന് പറഞ്ഞിട്ട് ഉള്ള ഒരു പ്രത്യേക ശാഖ തന്നെ അതിനുണ്ട്, അവരവർ ജോലി ചെയ്യുന്ന സാഹചര്യത്തിൽ എന്തൊക്കെ കാര്യങ്ങളാണ് ശ്രദ്ധിക്കേണ്ടത് എന്നുള്ള ഒരു അറിവ് നേടുക, അത് കൃത്യമായിട്ടൊരു വൈദ്യനിർദ്ദേശത്തോടെ ചെയ്യേണ്ട കാര്യങ്ങളാണ്. പിന്നീട് ഇത് മൂർച്ഛിക്കുന്നതിന് മുമ്പേ തുടരുന്ന വ്യായാമങ്ങൾ തീർച്ചയായിട്ടും അവർക്ക് രണ്ടാമത് ഇത് കൂടി വരുന്നതിനെ തടയാനായിട്ട് സാധിക്കും. ഇപ്പോൾ ഓസ്റ്റിയോ ആർത്രൈറ്റിസ് തന്നെയാണെങ്കിൽ ഒരു 4 സ്റ്റേജ് ഉണ്ട്. ഇതിന്റെ ആദ്യത്തെ ഒരു സ്റ്റേജിലൊന്നും ആരും തന്നെ ഡോക്ടറെ സമീപിക്കാറില്ല. അറ്റ്ലീസ്റ്റ് ഇതിന്റെ രണ്ടാമത്തെ സ്റ്റേജിലെങ്കിലും രാവിലെ എഴുന്നേറ്റ് നടന്നു തുടങ്ങുമ്പോൾ ബുദ്ധിമുട്ടുണ്ട്, കുറച്ച് കഴിയുമ്പോൾ അത് മാറുന്നുണ്ട്. അതുപോലെ കുറെ സമയം ഇരുന്നിട്ട് എഴുന്നേൽക്കുമ്പോൾ ഒരു പ്രയാസമുണ്ട്, അതും കുറച്ച് കഴിയുമ്പോൾ മാറും. പക്ഷെ അത് ആ സാഹചര്യത്തിൽ തന്നെ ഡോക്ടറുടെ സേവനം ലഭിക്കുകയും ആ പറയുന്ന വ്യായാമം കൃത്യമായിട്ട് അതേപോലെ തന്നെ വേദന മാറിയാലും തുടർന്നാൽ അവസാനഘട്ടത്തിലെ മുട്ടു മാറ്റിവെക്കേണ്ട സ്ഥിതിയിലോട്ട് എത്താതെ അതിനെ തടയാനായിട്ട് സാധിക്കും.
0: വീട്ടമ്മമാരെ കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു പർട്ടിക്കുലർ പ്രായം മുതൽ അവരുടെ ഒരു കിടപ്പാവുന്ന പ്രായം വരെയും അവർ അടുക്കളയിൽ സ്ഥിരമായി നിന്ന്, ഇപ്പൊ ഒരു ദിവസത്തിന്റെ മുക്കാൽ ഭാഗത്തുള്ള അടുക്കളയിൽ നിന്നുകൊണ്ടുള്ള പണികളാണ് കൂടുതലായിട്ടും. അപ്പൊ അത്തരം സ്ത്രീകളിൽ മുട്ടുവേദന അല്ലെങ്കിൽ മുട്ടിനുണ്ടാകുന്ന തേയ്മാനം അതുമായിട്ട് ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ കൂടുതലായിട്ട് കണ്ടുവരുന്നുണ്ടല്ലോ. ഓവർ വെയിറ്റ് ഒരു കാരണമായിട്ട് വരാം. അവർ പറയുന്നത് ഞാൻ രാവിലെ മുതൽ വൈകുന്നേരം വരെ നടന്നുകൊണ്ടിരിക്കുകയാണ്, അല്ലെങ്കിൽ ഞാൻ നിന്ന് ജോലി ചെയ്യുകയാണ്, അപ്പൊ അത് മതി എന്റെ എക്സസൈസ്, ഇതിനും അപ്പുറം എനിക്ക് എന്ത് എക്സസൈസ് ആണ് വേണ്ടത്, എനിക്ക് പറ്റില്ല എന്നുള്ളതാണല്ലോ. അപ്പൊ അതൊരു ന്യായീകരണം ആണ്?
1: ഒരിക്കലും അങ്ങനെ പറയാനായിട്ട് കഴിയില്ല. കാരണം 40 വയസ്സ് കഴിയുമ്പം മുതൽ തന്നെ മുട്ടിന്റെ പേശികൾ ബലപ്പെടുത്താനായിട്ട് ചെയ്യേണ്ട ചില വ്യായാമങ്ങൾ കൃത്യമായിട്ട് ചെയ്യേണ്ടത് ആവശ്യമാണ്. അവർ ചെയ്യുന്ന കാര്യങ്ങളും പ്ലസ് ഈ എക്സസൈസും രണ്ടും രണ്ടാണ്, അതിനെ രണ്ടായി തന്നെ മനസ്സിലാക്കണം. ഈ എക്സസൈസ് ചെയ്തുകൊണ്ട് അവർ ഈ കാര്യം ചെയ്യുന്നത് അവർക്ക് ഗുണവും, എക്സസൈസ് ഇല്ലാതെ അവർ ഇത്തരം കാര്യങ്ങൾ ചെയ്യുന്നത് അവർക്ക് ദോഷവുമായിട്ട് ഭവിക്കും. അപ്പോൾ ഒരു വീട്ടമ്മയെ സംബന്ധിച്ചിടത്തോളം വീട്ടമ്മയുടെ ആരോഗ്യമാണ് ആ വീടിന്റെ ആരോഗ്യം. അതുകൊണ്ട് വീട്ടമ്മയുടെ ആരോഗ്യം കൃത്യമായി സംരക്ഷിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും പ്രധാനം. ഈ ഒബിസിറ്റിയും വളരെയധികം മുട്ടിന്റെ തേയ്മാനത്തെ മെക്കാനിക്കൽ ആയിട്ടുള്ള സ്ട്രെയിൻ കൂട്ടുന്നതിന് കാരണമാവുന്നത് കൊണ്ട് തന്നെ ഒരു 40 വയസ്സ് കഴിയുമ്പോൾ തൊട്ട് വേദന ഇല്ലെങ്കിൽ കൂടി വേദന വരാതിരിക്കാനുള്ള കാര്യങ്ങൾ ശ്രദ്ധിച്ച് ചെയ്യുക എന്നുള്ളത് പ്രധാനമാണ്.
0: നമുക്ക് ആദ്യത്തെ കോളിലേക്ക് പോകാം. ഹലോ,
2: നമസ്കാരം.
0: ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. നമസ്കാരം. പേരും സ്ഥലവും പറയാമോ? ഗിരിജ, സംസാരിച്ചോളൂ.
1: നമസ്കാരം, പറഞ്ഞോളൂ.
2: നമസ്കാരം ഡോക്ടർ. എനിക്ക് രണ്ട് പ്രശ്നങ്ങളുണ്ട്. ഒന്ന്, നട്ടലിന്റെ 4, 5 ആ ഭാഗത്ത് മോൾ ഭാഗത്തായിട്ട് ബലക്ഷയം കൊണ്ടുണ്ടായ പൊട്ടലാന്ന് പറഞ്ഞു.
1: മനസ്സിലായി.
2: അപ്പൊ അതിന്

0: കാൽസ്യം ഗുളികകൾ മാത്രമേ കഴിക്കുന്നുള്ളൂ, വേറെ സകലം കഷായമൊക്കെ കുടിക്കുന്നുണ്ടെങ്കിൽ കുറവായില്ല. അപ്പൊ അതിന് അത്യാവശ്യം എന്തെങ്കിലും മരുന്നുണ്ടോന്ന് അറിയാം. പിന്നെ രണ്ടാമതായിട്ട് എന്റെ വലത്തെ ഉരത്തിന്റെ അവിടുന്ന് കയ്യുടെ മുട്ട് വരെ അസ്ഥി ചേർത്ത് ചുമിച്ചുള്ളതെന്നുള്ള കുത്തല, വെറുതെ ഇരുന്നാലും ഉണ്ട്, എന്തെങ്കിലും ചെയ്യുമ്പോഴും ഉണ്ട്, എപ്പോഴും ഉണ്ട്. രാത്രിയിലാണ് കൂടുതൽ
1: കൂടുതലുണ്ട് അല്ലേ? രാവിലെ എഴുന്നേക്കുമ്പോഴും എങ്ങനെയാണ്? രാവിലെ എഴുന്നേറ്റ് അനക്കുമ്പോ ബുദ്ധിമുട്ട് കൂടുതലുണ്ടോ?
0: അനക്കുമ്പോ കൈയൊക്കെ ഇത്തിരി പൊക്കാനായിട്ട് ഇത്തിരി ബുദ്ധിമുട്ടുണ്ട്.
1: ഫ്രാക്ചർ വന്നിട്ട് എത്ര നാളായി? ഓസ്റ്റിയോപോറോട്ടിക് ഫ്രാക്ചർ വന്നിട്ട്
0: അത് ഒരു വർഷമായി.
1: അമ്മയ്ക്ക് എത്ര വയസ്സായി? ഇപ്പം
0: 66.
1: അമ്മ എന്ത് ചെയ്യണം എന്ന് വെച്ചുകഴിഞ്ഞാല്, അമ്മ തൊട്ടടുത്ത് കാണാൻ പറ്റുന്ന ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിൽ കണ്ട് അവിടെ നിന്നുള്ള മരുന്നുകള് കഴിക്കേണ്ടതുണ്ട്. അതുകൂടാതെ അമ്മ കൃത്യമായിട്ട് തുടരേണ്ട ചില വ്യായാമങ്ങൾ, ഈ രണ്ട് കാര്യങ്ങൾക്കും വളരെ ശ്രദ്ധയോടെ സൂക്ഷ്മമായിട്ട്, അതായത് വളരെ ശ്രദ്ധിച്ച് വ്യായാമം ചെയ്യാവുള്ളൂ, കൂടുതൽ സ്ട്രെയിൻ ചെയ്യാതെ ചെയ്യേണ്ട ചില വ്യായാമങ്ങളുണ്ട്. അതുകൂടാതെ അമ്മ ആ ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം പരിശോധിച്ചു നോക്കി വൈറ്റമിൻ D3 സപ്ലിമെന്റ് ചെയ്യേണ്ട ആവശ്യമുണ്ടെങ്കിൽ അതുകൂടി ചെയ്യേണ്ടതുണ്ട്. അപ്പൊ അത് ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ചെയ്യാം. അത് കൂടി കഴിഞ്ഞാൽ പ്രശ്നമാണ്.
0: ഇടയ്ക്ക് ഡോക്ടറെടുത്തത് കുറച്ച് കഷായങ്ങളൊക്കെ കുടിച്ചായിരുന്നു. അപ്പം ജന്തവൈലം അങ്ങനെ കുറച്ചെല്ലാം തന്നെ.
1: അത് വളരെ നല്ലതാണ്. അത് തുടരാം. പറയുന്ന കാര്യത്തില് അമ്മയ്ക്ക് പ്രായമായി എല്ലിന്റെ ബലം കുറഞ്ഞതുകൊണ്ട് ഉണ്ടായ ഒരു പ്രശ്നമാണ് ഈ നമ്മൾ ഈ പറയുന്ന ആവശ്യം വേണ്ടുന്ന പോഷക ഘടകങ്ങള് ആവശ്യത്തിന് വേണ്ടത് നിലനിർത്തുക എന്നുള്ളത് ആവശ്യമാണ്. അത് ഒരു തുടർച്ചയായിട്ട് വേണ്ട ഒരു കാര്യമാണ്, ഇടയ്ക്ക് നിർത്താൻ പറ്റുന്ന കാര്യമല്ല. അതുകൂടാതെ അമ്മ വളരെ ശ്രദ്ധയോടുകൂടി ചെയ്യേണ്ട വ്യായാമങ്ങൾ ചെയ്യുക എന്നുള്ളതും പ്രധാനമാണ്. ഇത് രണ്ടും ചെയ്താല്, കൃത്യമായിട്ട് ചെയ്താല് കുറച്ച് നാളുകൾ തുടർച്ചയായിട്ട് ഈ വ്യായാമം വേദന മാറിയാലും അമ്മ നിർത്തരുത്, തുടരണം. അപ്പൊ അമ്മയ്ക്ക് ഈ കാര്യത്തില് നല്ല പ്രയോജനം കിട്ടും കേട്ടോ. ഡോക്ടർ കണ്ട് ചെയ്യേണ്ട സൂക്ഷ്മമായി ചെയ്യേണ്ട വ്യായാമങ്ങളുണ്ട്. അമ്മ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കേണ്ട എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ കറുത്ത എള്ള്, അതുപോലെ നമുക്ക് സ്വാഭാവികമായി നമ്മുടെ ചുറ്റിനും കിട്ടുന്ന പഴങ്ങൾ, പച്ചക്കറികൾ, അതുപോലെ തന്നെ മുട്ടയുടെ വെള്ള, അത്തരം കാര്യങ്ങളൊക്കെ അമ്മ സ്ഥിരമായി ശീലിക്കുന്നത് നല്ലതാണ്. ഭക്ഷണത്തിൽ രണ്ടാഴ്ച കൂടുമ്പോഴൊക്കെ ഇത്തരം കാര്യങ്ങൾ റെഗുലറായിട്ട് ശീലിക്കുന്നത് നല്ലതാണ്. അപ്പൊ അമ്മ ഈ വെജിറ്റേറിയനിൽ തന്നെ ഇപ്പൊ ഈ നമുക്ക് ചുവന്ന ചീര, നെല്ലിക്ക, പാവയ്ക്ക, ക്യാരറ്റ്, അത്തരം കാര്യങ്ങളൊക്കെ ഭക്ഷണത്തിൽ ഒന്ന് ഉൾപ്പെടുത്തും. പിന്നെ ഈ വ്യായാമം നമ്മൾ അധികം മൂവ്മെന്റ്സ് ഇല്ലാതെ ചെയ്യേണ്ട വ്യായാമമാണ്. അത് ആ ഡോക്ടറെ അടുത്ത് ചോദിച്ചാൽ അത് പറഞ്ഞു തരും. അത് നിലവിലെ അമ്മയുടെ ശാരീരിക പരിശോധന കഴിഞ്ഞ ശേഷമാണ് ചെയ്യേണ്ടത് കേട്ടോ.
0: നമ്മൾ
1: അതിനെന്താ വേണ്ടെന്ന് വെച്ചാൽ, നമ്മൾ ഈ കപ്പി വലിക്കണ പോലത്തെ വ്യായാമങ്ങളൊക്കെ ഉണ്ടല്ലോ, വെള്ളം കോരാനുള്ള കപ്പി ഉണ്ടല്ലോ, ആ കപ്പി മുകളിൽ ഒരേ സ്ഥലത്ത് കെട്ടി രണ്ട് സ്ഥലത്തും കയറിട്ടിട്ട് ആ കയറുകൊണ്ട് വലിക്കുന്ന വ്യായാമമൊക്കെ മറുകൈയുടെ സഹായം കൊണ്ട് വേദനയുള്ള കൈക്ക് പ്രയോജനം കിട്ടുന്ന വ്യായാമങ്ങളാണ് കേട്ടോ. അതുപോലെ തന്നെ നമ്മൾ ഈ തോർത്തൊക്കെ പുറകിൽ നമ്മൾ പുറം തുടയ്ക്കുന്നത് പോലെയുള്ള മൂവ്മെന്റ് ഉണ്ടല്ലോ, അപ്പൊ വേദനയുള്ള കൈ താഴെ വെച്ചിട്ട് അത്തരത്തിലുള്ള വ്യായാമങ്ങളൊക്കെ ഗുണം ചെയ്യും. അപ്പൊ അത് ഡോക്ടർ അമ്മയെ കാണുമ്പോൾ ഇത് പറഞ്ഞു തരും. അത് തുടർച്ചയായിട്ട് ചെയ്താൽ പ്രയോജനമാകും കേട്ടോ. അമ്മ ഇത് ചോദിക്കൂ, ഞാൻ ഇങ്ങനെ ഈ കാര്യം പറഞ്ഞിട്ട് തന്നെ ചോദിക്കൂ, അത് പറഞ്ഞു തരും കേട്ടോ.
2: ഓക്കെ, വിളിച്ചതിന് നന്ദി. ഡോക്ടർ, ഇപ്പോ തേയ്മാനം വന്ന സന്ധികൾ ആയുർവേദ ചികിത്സയിലൂടെ നമുക്ക് മുന്നേ ഒരു ഹെൽത്തി സ്റ്റേറ്റിലോട്ട് കൊണ്ടുവരാൻ പറ്റുമോ?
1: അതായത് ഒരിക്കലും ഈ ഡീജനറേഷൻ വന്നതിനെ തിരിച്ച് റീജനറേറ്റ് ചെയ്യാനായിട്ട് പറ്റില്ല. പക്ഷേ ഈ ഡീജനറേഷന്റെ പ്രോഗ്രഷനെ തടയാൻ പറ്റും. ഇത് മുന്നോട്ട് വീണ്ടും പ്രായം കൂടുന്നതനുസരിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അതിനെ നമുക്ക് ഒരു പരിധി വരെ അതിന്റെ ആ പ്രോഗ്രഷന്റെ വേഗതയെ തടയാൻ സാധിക്കുമെന്നുള്ളതും, അതിനേക്കായാലും പ്രധാനം ഈ ഡീജനറേഷൻ വന്നതുകൊണ്ട് തേയ്മാനം വന്നിട്ടുണ്ടായിട്ടുള്ള അവിടുത്തെ ലക്ഷണങ്ങൾ, വേദന തുടങ്ങിയ, ബലക്കുറവ് തുടങ്ങിയ ലക്ഷണങ്ങൾ നമുക്ക് നല്ല രീതിയിൽ തന്നെ കുറയ്ക്കാനായിട്ട് സാധിക്കുമെന്നുള്ളതാണ് ആയുർവേദ ചികിത്സയുടെ പ്രത്യേകത.
2: അപ്പോ നേരത്തെ ആണെങ്കിൽ മുട്ടുവേദനയോ സന്ധിവാദമോ ഒക്കെ പ്രായമായവരിൽ മാത്രം കണ്ടുവരുന്ന ഒന്നായിരുന്നല്ലോ, ഇപ്പൊ പക്ഷെ ചെറുപ്പക്കാരിൽ ഇത്തരം പ്രശ്നങ്ങൾ വളരെയധികം കൂടിയിട്ടുണ്ടല്ലോ, എന്താണ് കാരണം?
1: അതിന്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, പലപ്പോഴും നമ്മൾ ഒരു 10 കൊല്ലം മുമ്പ് ഈ രോഗവുമായി വന്നിരുന്ന കണ്ടിരുന്ന ആൾക്കാരെ അപേക്ഷിച്ചിട്ട് കുറച്ചുകൂടി പ്രായം കുറഞ്ഞ ആൾക്കാര് ഈ പ്രശ്നമായി നമ്മളെ കാണുന്നതിന്, ഡോക്ടറെ സമീപിക്കുന്നതിന് ഉള്ള ഒരു ആ ഒരു വ്യത്യാസം നമുക്ക് ആ ഒരു ട്രാൻസിഷൻ ഈ 10 കൊല്ലത്തിൽ കാണാൻ പറ്റും. അതിലൊരു പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഫിസിക്കൽ ആക്ടിവിറ്റീസ് കുറഞ്ഞു എന്നുള്ളത്. സ്വാഭാവികമായിട്ടും സാങ്കേതിക വിദ്യയുടെ പ്രയോജനം കൂടുന്നതിനനുസരിച്ച് മുമ്പ് ഒരു അത്യാവശ്യമായിട്ട് ചിലപ്പോൾ ഒരുപക്ഷെ അവർക്ക് ഇത്ര ദൂരം നടന്നായിരിക്കാം ഒരുപക്ഷെ പോകേണ്ടിയിരുന്നത്, ഇപ്പം അതിന് മറ്റൊരു സൗകര്യം വന്നിട്ടുണ്ട്. ഇതിന്റെ ഒരു ബാലൻസ് ആണ് നമുക്ക് വേണ്ടത്. എല്ലാ കാര്യങ്ങളും നമുക്ക് വേണം, അതിന്റെ കൂടെ നമ്മുടെ കൃത്യമായിട്ടുള്ള ഒരു ശാരീരിക ക്ഷമത നിലനിർത്തുന്നതിന് അവനവന് ഇണങ്ങുന്ന അവനവന് വേണ്ട രീതിയിൽ വേണ്ടത് വേണ്ടത്ര അളവിലുള്ള വ്യായാമം വേണ്ടതുണ്ട്. അത് കുറവുള്ളത് കൊണ്ടുള്ള പ്രശ്നങ്ങളുണ്ട്. രണ്ടാമതായിട്ട് മുൻപത്തെ ഒരു സാഹചര്യം കൊണ്ട്, ഇപ്പൊ പലപ്പോഴും വളരെ പ്രായമുള്ള ആൾക്കാർ തന്നെ അവരുടെ അന്നത്തെ ജീവിത സാഹചര്യം കൊണ്ട് അവർ കൃഷി ചെയ്ത് ഭക്ഷണം കഴിക്കുകയും അവർ കഴിച്ചുകൊണ്ടിരുന്ന സാധനത്തിന്റെ മേന്മ കൊണ്ടും ചെയ്തിരുന്ന അവരുടെ നോർമലി ഉള്ള ഒരു ഡെയിലി റൊട്ടീന്റെ പ്രാധാന്യം കൊണ്ടും അവർക്ക് നല്ല ശാരീരിക ക്ഷമതയും ആരോഗ്യമുള്ള ആളുകളെ കാണാറുണ്ട്. നേരെ തിരിച്ച് പ്രായം കുറഞ്ഞ ആൾക്കാർ വളരെ സൗകര്യങ്ങൾ ഉണ്ടായിട്ട് കൂടി ഒരു പക്ഷേ ചിലപ്പോൾ മുട്ട് മാറ്റി വയ്ക്കേണ്ട സ്ഥിതിയിൽ 50 വയസ്സൊക്കെ ഉള്ള ഒരാൾക്കാരും നമ്മളെ സമീപിക്കുന്നുണ്ട്. ഇത് ഒരു

0: വ്യായാമത്തിൻ്റെയും അതേപോലെ നല്ല ജീവിത ശൈലി ക്രമീകരണങ്ങളുടെയും അറിവും അതിനെ കൃത്യമായി പ്രാവർത്തികമാക്കുക എന്നുള്ളതുമാണ് ഈ ഒരു അവസ്ഥയെ പ്രതിരോധിക്കാനുള്ള പ്രധാനപ്പെട്ട കാര്യം.
1: ഓക്കെ, നമുക്ക് അടുത്ത കോളിലേക്ക് പോവാം. ഹലോ, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് സ്ഥലം പറയണേ. ഓക്കെ, നമ്മുടെ ഇപ്പം ഡോക്ടർ ജിക്കു എലിയസ് ബെന്നി ഉണ്ട്, ചോദിച്ചോളൂ.
0: നമസ്കാരം, പറഞ്ഞോളൂ.
2: എനിക്ക് നട്ടലിനും മുട്ടിനും മറ്റ് അസ്ഥികൾക്കൊക്കെ ഭയങ്കര വേദന.
0: എത്ര നാളായത്?
2: തുടങ്ങിയിട്ട് ഒരു 8-10 വർഷത്തോളമായി.
0: രാവിലെ എഴുന്നേറ്റ് നടന്ന് തുടങ്ങാനൊക്കെ ബുദ്ധിമുട്ട് കൂടുതലുണ്ടോ?
2: നടക്കാനൊക്കെ ബുദ്ധിമുട്ടാണ്.
0: അപ്പൊ ഇപ്പൊ നിലവിൽ എന്തെങ്കിലും കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ടോ? ചികിത്സ എന്തെങ്കിലും?
2: ചികിത്സ ഈ എണ്ണയും കുഴമ്പുകളൊക്കെ തേക്കുന്നുണ്ട്. കുറച്ച് ദിവസം കഴിയുമ്പം ബുദ്ധിമുട്ട് വരും, നീരുവീഴ്ചയുണ്ടാകും, പിന്നെ അത് നടത്തും.
0: സ്ഥിരമായി കഴിക്കുന്ന എന്തെങ്കിലും മരുന്നുകളുണ്ടോ? മറ്റെന്തെങ്കിലും അസുഖങ്ങൾക്ക് വേണ്ടിയിട്ട്, പ്രമേഹം പോലത്തെ?
2: പ്രമേഹം കഴിഞ്ഞ ആഴ്ചയിലാണ് ഉള്ളതായിട്ട് അറിഞ്ഞത്.
0: ഉറക്കത്തിനിടയ്ക്ക് നമ്മള് തിരിഞ്ഞു മറിഞ്ഞൊക്കെ കിടക്കുമ്പോഴൊക്കെ വേദന അനുഭവപ്പെടുന്നുണ്ടോ? അപ്പൊ നിലവില് ഇപ്പം തൊട്ടടുത്തുള്ള ഗവൺമെന്റ് ആയുർവേദ ആശുപത്രിയിലെ സേവനമാണോ ഉപയോഗപ്പെടുത്തുന്നത്? ഇനി ചെയ്യാവുന്ന ഒരു കാര്യം, അവിടെ തൊട്ടടുത്ത് തന്നെ അസ്ഥിരോഗ വിഭാഗവുമായി ബന്ധപ്പെട്ട് സ്പെഷ്യലിസ്റ്റ് ആയിട്ടുള്ള ഡോക്ടർ ജില്ലാ കേന്ദ്രങ്ങളിലും തൊട്ട് അടുത്ത് ഹോസ്പിറ്റൽ സൗകര്യമുള്ള സ്ഥലങ്ങളിലും ഉണ്ടാവും. അത്തരത്തിലുള്ള ആ സ്പെഷ്യലിസ്റ്റിനെ തന്നെ കണ്ട് വരാതിരിക്കാനും വന്ന അസുഖം രണ്ടാമത് വരാതെ പൂർണ്ണമായിട്ട് മാറുന്നതിനു വേണ്ടി ശ്രദ്ധിക്കേണ്ട ചില വ്യായാമങ്ങളുണ്ട്. അത് രോഗത്തിനനുസരിച്ച് വ്യത്യാസമുണ്ട്. ഇപ്പൊ മുട്ടിന് വേണ്ടിയിട്ട് പറയുകയാണെങ്കിൽ, മുട്ടിന് ടിയില് തുണി മടക്കി വെച്ച് മുട്ട് താഴേക്ക് അമർത്തി 5 സെക്കൻഡ് ബലം പിടിച്ചു തന്നെ വെച്ച് പിന്നെ അത് വീണ്ടും റിലീസ് ചെയ്ത് അങ്ങനെ ഒരു 10-20 പ്രാവശ്യം ഒക്കെ രാവിലെയും വൈകുന്നേരവും ചെയ്യുന്ന, മുട്ട് അനങ്ങാതെ മുട്ടിന് സ്ട്രെയിൻ വരാതെ മുട്ടിന്റെ പേശികളെ ബലപ്പെടുത്തുന്ന ചില വ്യായാമങ്ങളുണ്ട്. ഇതുപോലെ നടുവിന് നമ്മള് മുട്ട് മടക്കി വെച്ച് നടു താഴേക്ക് അമർത്തുന്ന 5 സെക്കൻഡ് ഹോൾഡ് ചെയ്ത് പിടിക്കുന്ന വ്യായാമങ്ങളുണ്ട്. ഇതൊന്നും നമുക്ക് ആ സന്ധികളെ അനക്കിക്കൊണ്ട് ചെയ്യുന്ന വ്യായാമങ്ങളല്ല, സന്ധികൾക്ക് സ്ട്രെയിൻ ഇല്ലാതെ തന്നെ പേശികൾക്ക് ബലം വരുന്ന വ്യായാമങ്ങളാണ്. അപ്പൊ അത് നമ്മുടെ ഈ ആയുർവേദത്തിൽ തന്നെ അസ്ഥിരോഗ സ്പെഷ്യലിസ്റ്റിനെ ഒന്ന് കണ്ട് ഈ വ്യായാമങ്ങൾ കൂടി ഉൾപ്പെടുത്തി ഒപ്പം മരുന്ന് കഴിക്കുന്ന ഒരു രീതി ചെയ്താല്. ഇപ്പൊ എത്ര വയസ്സായി?
2: 73.
0: ഈ 10 കൊല്ലമായിട്ട് ഉണ്ടെന്ന് പറയുന്ന ബുദ്ധിമുട്ട് ഈ പ്രായവുമായി ബന്ധപ്പെട്ട് വന്നിരിക്കുന്ന പ്രശ്നമാണ്. ഈ പേശികളെ ബലപ്പെടുത്തുമ്പോൾ എന്ത് സംഭവിക്കും എന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ സന്ധിയുടെ സാധാരണ രീതിയിലുള്ള പ്രവർത്തനം അതേപോലെ തന്നെ നടക്കാൻ, അതായത് ആ ജോയിന്റിന് സ്റ്റെബിലിറ്റിയും ഫ്ലെക്സിബിലിറ്റിയും മൊബിലിറ്റിയും ഒക്കെ കിട്ടാനായിട്ട് സഹായകരാകും. രാത്രി കിടന്നുറങ്ങുമ്പോഴുള്ള വേദനയും രാവിലെ എഴുന്നേറ്റ് നടന്ന് തുടങ്ങുമ്പോഴുള്ള വേദനയൊക്കെ ഏകദേശം ഒരു 8 മുതൽ 12 വരെ നമ്മൾ ഈ വ്യായാമം കൂടി ഉൾപ്പെടുത്തിയുള്ള ഒരു ചികിത്സാ രീതിയിലോട്ട് മാറുമ്പോൾ കൂടുതൽ പ്രയോജനകരമാകും.
1: ഡോക്ടർ, അമിതമായിട്ട് ജോലി ചെയ്യുന്ന സമയത്ത്, വിയർക്കുന്ന സമയത്തൊക്കെ നമുക്ക് ചിലപ്പോ നീർക്കിട്ടെന്നൊക്കെ നമ്മൾ പറയുന്ന കൈൻഡ് ഓഫ് വേദന വരാറുണ്ടല്ലോ, ഒരു 1 വീക്ക് ഒക്കെ കണ്ടിന്യൂ ചെയ്യുന്ന തരം വേദന, അതെന്തുകൊണ്ടാണ് വരുന്നത്? അല്ലെങ്കിൽ അതങ്ങനെ വരാതെ നമുക്ക് എങ്ങനെ നോക്കാൻ പറ്റും?
0: അത് എന്താ അതിന്റെ കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഈ പേശികളെ കവർ ചെയ്തിരിക്കുന്ന ഫേഷ്യ എന്ന് പറയുന്ന സ്ട്രക്ചറിന് ഫേഷ്യേറ്റിസ് എന്ന ബുദ്ധിമുട്ട് വരുമ്പോഴാണ് നമ്മൾ ഈ നീർക്കിട്ട് എന്ന് പറയുന്നത്. അപ്പൊ അത് നമ്മൾ സാധാരണ ചെയ്യാത്ത ഒരു കാര്യം പെട്ടെന്ന് ചെയ്യുമ്പോൾ, അതല്ലെങ്കിൽ നോർമലി ഉള്ള റുട്ടീനിൽ നിന്ന് മാറിയിട്ടുള്ള കാര്യങ്ങൾ, അത് ചിലപ്പോൾ ഒരുപക്ഷെ പെട്ടെന്ന് തണുപ്പടിക്കുന്ന ആവാം, അല്ലെങ്കിൽ ഒരു പോസ്റ്ററിലുള്ള എറർ ആവാം, നമ്മൾ നോർമലി ചെയ്യുന്നതിന് വിട്ടിട്ട് ഒരുപാട് സമയം ആ പോസ്റ്റർ മെയിൻറ്റെയിൻ ചെയ്യുന്നതുകൊണ്ടാവാം, അതല്ലെന്നുണ്ടെങ്കിൽ ഇത്തരത്തിൽ തല കൂടുതൽ വിയർക്കുന്നതുമായി ബന്ധപ്പെട്ട് സാധാരണ ചെയ്യാത്ത ഒരു അമിത വ്യായാമം പെട്ടെന്ന് ചെയ്യുന്നതുകൊണ്ടൊക്കെ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകൾ വരാം. ഇതിനെ പ്രതിരോധിക്കാനുള്ള ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പരമാവധി ഒരേ റുട്ടീൻ തന്നെ മെയിൻറ്റെയിൻ ചെയ്യുക. ഇപ്പം നമ്മളൊരു വ്യായാമം ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ഒരു കാര്യം നമുക്ക് ജീവിതത്തിൽ ആവശ്യമുണ്ട്, ഡെയിലി റുട്ടീൻ ആവശ്യമുണ്ടെങ്കിൽ, അത് പരമാവധി ഒരു ആഴ്ചയിൽ ഒരു 4 അല്ലെങ്കിൽ 5 ദിവസം ചെയ്യുന്ന ഒരു കാര്യം ഉണ്ടെങ്കിൽ നമ്മൾ ഇത്തരത്തിലുള്ള പ്രശ്നം വരാതിരിക്കും.
1: അതായത് ഒരേ സമയത്ത് ചെയ്യുക എന്നുള്ളതാണോ? എക്സസൈസ് ഒരു ദിവസം രാവിലെ ചെയ്യുക, ഒരു ദിവസം വൈകുന്നേരം ചെയ്യുക, അത് പ്രശ്നമാണോ?
0: ഇല്ല, അങ്ങനെ കുഴപ്പമില്ല, അതിന് ബുദ്ധിമുട്ടില്ല. ഇപ്പൊ ഈ സമയം മാറുന്നതിന് പ്രശ്നമില്ല, പക്ഷെ എല്ലാ ദിവസവും പരമാവധി അത് ചെയ്യാനായിട്ട്, അല്ലെങ്കിൽ ഒരു 1.5 ദിവസമെങ്കിലും അത് തുടരാനായിട്ടുള്ള ഒരു ശ്രമം നടത്തണം. പിന്നെ ഈ പ്രോപ്പറായിട്ടുള്ള ഹൈഡ്രേഷൻ, വെള്ളം കുടിക്കുക എന്നുള്ളതും, അതുപോലെ ഇത്തരത്തിലുള്ള വ്യായാമങ്ങളൊക്കെ ഏർപ്പെടുന്നതിന് മുന്നേ നമുക്ക് ചെറിയൊരു രീതിയിൽ ഒരു വാമപ്പും, ഇത് ചെയ്ത് കഴിഞ്ഞിട്ട് ഈ വാമപ്പ് ചെയ്യുന്നത് പോലെ തന്നെ കൂൾ ഡൌണും ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ബുദ്ധിമുട്ടുകളെ നമുക്ക് ഒഴിവാക്കാനായിട്ട് സാധിക്കും.
1: അങ്ങനെ നീർക്കെട്ട് സംഭവിച്ചാൽ നമുക്ക് വീട്ടിൽ ചെയ്യാൻ പറ്റുന്ന ഹോം റെമഡി എന്ന് പറയുന്നത് എന്തായിരിക്കും?
0: ഏറ്റവും പ്രധാന അവിടെ വീണ്ടും അധികം സ്ട്രെയിൻ കൊടുക്കാതിരിക്കുക, റെസ്റ്റ് കിട്ടുക എന്നുള്ളത് തന്നെയാണ്. പിന്നെ ആദ്യത്തെ ഒരു ഘട്ടത്തിൽ, ഇപ്പൊ ഇതിൽ ചിലപ്പോൾ ഒരു പക്ഷേ ഒരു മസിലിന് ഒരു സ്ട്രെയിൻ വന്നിട്ട് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ സംഭവിക്കാം. അപ്പൊ അതുകൊണ്ട് തന്നെ ആദ്യ ഘട്ടത്തിൽ നമ്മൾ അവിടെ ചൂടധികം കൊടുക്കാതിരിക്കുക എന്നുള്ളത് തന്നെയാണ് ഏറ്റവും നല്ലൊരു കാര്യം. അപ്പൊ അത്തരം സാഹചര്യങ്ങളിൽ ഇപ്പൊ ഒരു അക്യൂട്ടായിട്ട് ഇത്തരത്തിലുള്ള ഒരു ബുദ്ധിമുട്ട് വരുമ്പോൾ ഏറ്റവും നല്ലൊരു കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ ഐസ് തുണിയിൽ തന്നെ കവർ ചെയ്ത് പൊതിഞ്ഞതിന് ശേഷം ഒരു 3 സെക്കൻഡൊക്കെ വെച്ചു മാറ്റി അങ്ങനെ പല പ്രാവശ്യം ഏകദേശം ഒരു 2 മിനിറ്റ് വരെയൊക്കെ തുടരാം. പരമാവധി അവിടെ മൂവ്മെന്റ്സ് കുറയ്ക്കുക എന്നുള്ളത് തന്നെയാണ്. ഇപ്പൊ ഒരു 3 ദിവസം ആവുമ്പോഴേക്കും ഈ ബുദ്ധിമുട്ട് കുറയുകയും നമുക്ക് ചെറുതായിട്ട്

0: ചലനങ്ങൾ കൊടുക്കാനും സാധിക്കും. ആ ഒരു ഘട്ടത്തിൽ നമുക്ക് ഈ ഒരു സ്റ്റേജ് മാറുന്നതിനനുസരിച്ച് വേണമെങ്കിൽ ആവശ്യമുണ്ടെങ്കിൽ മാത്രം ചെറിയൊരു ചൂടോ കാര്യങ്ങളൊക്കെ കൊടുക്കേണ്ടതുണ്ടെങ്കിൽ കൊടുക്കാം. അത്തരം സാഹചര്യങ്ങളിൽ ചെറിയ വ്യായാമം ചെയ്തു ഏകദേശം ഒരു 7 ദിവസമൊക്കെ ആകുമ്പോഴേക്കും നോർമൽ സാധാരണ വ്യായാമങ്ങളിലേക്ക് തന്നെ തിരിച്ചു വരാവുന്ന രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യാവുന്നതാണ്.
1: ആദ്യം പക്ഷേ ആൾക്കാർ സാധാരണ രീതിയിൽ ഇതുപോലെ നീർക്കെട്ടൊക്കെ ഉണ്ടെങ്കിൽ ആദ്യം ചൂട് കൊടുക്കാനായിരിക്കുമല്ലോ ശ്രമിക്കുന്നത്, തെറ്റായിട്ടുള്ള കാര്യമാണ്.
0: അപ്പൊ ഇതിൽ

0: ഇത് തെറ്റായിട്ടുള്ള കാര്യമാണ്.
1: അപ്പോൾ ഇതിൽ എന്താ ഒരു പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, അക്യൂട്ട് ആയിട്ടുള്ള സ്റ്റേജിൽ പേശികൾക്ക് കീറലോ അതെല്ലാം ഉണ്ടെങ്കിൽ ലിഗമെന്റ്സിന് സ്പ്രെയിനോ ഒക്കെ ഉള്ള സാഹചര്യത്തിൽ ചൂട് വെക്കാതിരിക്കുന്നത് തന്നെയാണ് നല്ലത്. ചൂട് വെക്കുമ്പോൾ അവിടെ ആ പരിക്ക് ഗുരുതരമാവാനുള്ള ഒരു സാധ്യതയുള്ളതുകൊണ്ട് വീട്ടിലെ കാര്യങ്ങൾ ചെയ്യുമ്പോൾ എപ്പോഴും സേഫായിട്ട് തന്നെ ചെയ്യുക എന്നുള്ളതുകൊണ്ട് പരിക്ക് പറ്റിയിട്ടുള്ള ഉടനെയുള്ള സാഹചര്യത്തിൽ ഒരിക്കലും ചൂട് വെക്കാതിരിക്കുന്നതാണ് ഏറ്റവും നല്ലൊരു കാര്യം.
0: അതുപോലെ എണ്ണയൊക്കെ ഇട്ട് തടവുന്ന ഒരു ശീലം ഉണ്ടല്ലോ, തൈലങ്ങൾ ഉപയോഗിക്കുന്ന ശീലങ്ങൾ, അതും
1: അത് ഈ എന്താണ് പരിക്ക് എന്ന് അറിഞ്ഞതിന് ശേഷം പരിക്കിന്റെ തീവ്രതയൊക്കെ അനുസരിച്ച് അത്തരം കാര്യങ്ങൾ ചെയ്യുന്നതായിരിക്കും നല്ലത്. ഇപ്പോൾ ഒരു പക്ഷേ ഒരു ചെറിയ ഉദാഹരണം പറഞ്ഞാൽ വിരലൊക്കെ തട്ടി തീരെ ചെറിയ പരിക്കായിരിക്കും, അത് ഉടനെ തന്നെ ഡോക്ടറെ കണ്ട് ഒരു 3 ദിവസം അല്ലെങ്കിൽ 7 ദിവസം കെട്ടിവെച്ചു, അതിനുശേഷം കെട്ടഴിച്ചു, വ്യായാമം ചെയ്തു, 14 ദിവസം ആകുമ്പോഴേക്കും ആ വേദന മാറും. പക്ഷേ ഇത് നമ്മൾ ആ സമയത്ത് അത് അഡ്രസ്സ് ചെയ്തില്ലെങ്കിൽ ഒരുപക്ഷെ 1 കൊല്ലം കഴിഞ്ഞിട്ടായിരിക്കും ആ വേദന മാറുന്നത്. അപ്പം അതുകൊണ്ട് തന്നെ അത്തരത്തിൽ ഈ പരിക്കിന്റെ തീവ്രത അനുസരിച്ച് മാത്രം പുറമേ എണ്ണ പരട്ടുക എന്നുള്ളത് ശീലിക്കുന്നതായിരിക്കും നല്ലത്.
0: അപ്പൊ ആയുർവേദം എന്ന് പറയുമ്പോൾ ആൾക്കാർ പെട്ടെന്ന് കണക്ട് ചെയ്യുന്നത് എണ്ണ തൈലം അത് പുരട്ടുക ചൂട് കൊടുക്കുക അങ്ങനെയൊക്കെ ഉള്ളതായിരിക്കും. അപ്പൊ അതിലെ നമുക്ക് അറിവില്ലായ്മയാണ് അത്തരം പ്രശ്നങ്ങൾ കൂടുതലായിട്ട് ഉണ്ടാക്കാൻ കാരണം.
1: അതായത് ഇപ്പൊ നമുക്ക് പണ്ട് മുതലേ വീട്ടിൽ ശീലിച്ചു വന്ന എല്ലാ കാര്യങ്ങളും തന്നെ അന്നത്തെ നമ്മുടെ ഒരു സമൂഹത്തിന്റെ വൈദ്യ സാഹചര്യം, വൈദ്യ പാരമ്പര്യം, അതല്ലെങ്കിൽ സാംസ്കാരികമായ പാരമ്പര്യം, അതാണ് പ്രധാനമായിട്ടും അന്നത്തെ യഥാർത്ഥത്തിൽ നല്ലപോലെ പ്രാക്ടീസ് ചെയ്യുന്ന ആയുർവേദ ഡോക്ടർമാര് സമൂഹത്തിൽ പറഞ്ഞുകൊടുത്തതിനനുസരിച്ചുള്ള നല്ല ശീലങ്ങൾ എല്ലാ വീടുകളിലും ഉണ്ട്. അപ്പൊ അതിൽ പലപ്പോഴും പല അറിവുകളും ഈ കൈമോശം വന്നു പോയിട്ടുണ്ട്, കുറവുകൾ വന്നിട്ടുണ്ട്, ആഡ് ചെയ്ത് വന്നിട്ടുള്ള ചില കാര്യങ്ങളുണ്ട്. ശരിയായ അറിവ് മാത്രം തുടരുക എന്നുള്ളത്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമ്മുടെ തൊട്ടടുത്തുള്ള നമ്മുടെ ഗവൺമെന്റ് സംവിധാനങ്ങൾക്ക് എല്ലാ മാസങ്ങളിലും തന്നെ അവയർനെസ് ക്ലാസ്സുകളൊക്കെ ആയിട്ട് ബന്ധപ്പെടുത്ത് ആ അറിവിനനുസരിച്ച് മാത്രം നമ്മൾ ഈ കാര്യങ്ങൾ തുടരുക എന്നുള്ളത് പ്രധാനമാണ്.
0: ഇപ്പൊ ആയുർവേദത്തിൽ സന്ധിവാദം, ആമവാദം എന്നൊക്കെ ഇങ്ങനെ പലതരം ആയിട്ട് വേർതിരിവുണ്ടല്ലോ, അത് എന്തിന്റെ അടിസ്ഥാനത്തിലാണ്?
1: അത് രോഗലക്ഷണങ്ങളെ അടിസ്ഥാനപ്പെടുത്തി ആണ് ഈ തിരിവ് വന്നിരിക്കുന്നത്. പ്രായമാവുമ്പോൾ വരുന്ന ഡീജനറേഷനുമായി ബന്ധപ്പെട്ട് വരുന്ന ഓസ്റ്റിയോ ആർത്രൈറ്റിസ് പോലത്തെ കാര്യങ്ങൾ നമുക്ക് ഈ സന്ധിവാദവുമായിട്ടും, അതേപോലെ തന്നെ നമുക്ക് ഇൻഫ്ലമേറ്ററി ആർത്രൈറ്റിസ് എന്ന് പറയുന്ന ആ ഒരു ഗ്രൂപ്പിൽ വരുന്ന ആർത്രൈറ്റിസിന്റെ പല അവാന്തര വിഭാഗങ്ങൾ നമുക്ക് ആമവാദം എന്നുള്ള രീതിയിലും, അപ്പൊ അതിനനുസരിച്ച് ആ രോഗത്തിന്റെ തീവ്രത, ലക്ഷണങ്ങൾ, അതിന്റെ ഓരോ സ്റ്റേജ് അനുസരിച്ചൊക്കെയാണ് ഇത്തരത്തിലുള്ള വർഗീകരണം വരുന്നത്.
0: നമുക്ക് അടുത്ത കോളിലേക്ക് പോകാം. ഹലോ,
2: നമസ്കാരം.
0: നമസ്കാരം, ഡോക്ടറോട് ചോദിക്കാൻ പരിപാടിയിലേക്ക് സ്വാഗതം. പേര് പറയാമോ?
2: എന്റെ പേര് വേണുഗോപാലൻ നായർ.
0: സ്ഥലം?
2: ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട്ടിൽ നിന്ന് വിളിക്കുന്നു.
0: ഓക്കെ, സംസാരിച്ചോളൂ, സ്വാഗതം.
2: 70 വയസ്സുണ്ട്.
1: ആ, പറഞ്ഞോളൂ.
2: ഒരു ഡയബറ്റിക് പേഷ്യന്റ് ആണ്, ഷുഗർ ലെവൽ കൺട്രോൾ ആണ്, HbA1c 7 ഉണ്ട്, ക്രിയാറ്റിൻ 1.22, കൊളസ്ട്രോൾ 9, എല്ലാം അങ്ങനെ ഇരിക്കുന്നു. ഈ HbA1c ക്രിയാറ്റിൻ 7 എന്നുള്ളതാണ് എനിക്ക് അത് അങ്ങനെ ഇരിക്കുന്നു. എനിക്ക് ഒരു വർഷമായിട്ട് ബാക്ക് പെയിൻ ഉണ്ട്, സൈഡിലാ, സെന്ററിലല്ല, സൈഡിലായിരുന്നു.
1: ഏത് സൈഡില?
2: ഷോൾഡറിന് നേരെ താഴോട്ട് 2 സൈഡിലും. ട്രീറ്റ്മെന്റ് എടുത്തുകൊണ്ടിരുന്ന അവസാനം ഫെബ്രുവരി ആയപ്പോൾ ഡോക്ടർ പറഞ്ഞു ഒരു MRI എടുത്തു നോക്കാം, ഹോൾ സ്പൈൻ എടുത്തു നോക്കാം എന്ന് പറഞ്ഞ് എടുത്തു. എടുത്തതിനകത്ത് വലിയ കുഴപ്പമൊന്നുമില്ല, അതിലെ B12 ഡിസ്ക് ബൾജ് മൾട്ടിപ്പിൾ ലെവൽസ് എന്ന് കാണിക്കുന്നുണ്ട്. പിന്നെ ഉള്ളത് ഒരു വിഷയമുള്ളത് ഓൾഡ് ആന്റീരിയർ വെഡ്ജ് കംപ്രഷൻ ഫ്രാക്ചർ ഓഫ് B12 വെർട്ടിബ്ര വിത്ത് മൈൽഡ് ഹൈറ്റ് റിഡക്ഷൻ.
1: വീഴ്ച എന്തെങ്കിലും പറ്റിയിട്ടുണ്ടോ മുമ്പ്?
2: ഞാനൊരു 6 വയസ്സുള്ളപ്പോ ചെറുപ്പത്തിൽ.
1: അതേയുള്ളൂ.
2: അപ്പൊ ഞാൻ ആയുർവേദം ചെയ്യുന്നുണ്ട്, സുദർശനം ഗുളിക തരുന്നുണ്ട്, ഗന്ധർവഹസ്ത തൈലമുണ്ട്, ബ്ലിസ് ബാം പുരട്ടാനുണ്ട്, BP വേണ്ടി കാർഡോ കെയർ, BP നോർമൽ ആണ്, കാർഡോ കെയർ കഴിക്കുന്നുണ്ട്. അങ്ങനെ ആയുർവേദമായിട്ടൊരു ബന്ധമുണ്ട്.
1: ഡയബറ്റീസ് എത്ര നാളെ മരുന്ന് കഴിക്കുന്നു?
2: Last 15 years.
1: വ്യായാമങ്ങൾ എന്തെങ്കിലും ചെയ്യുന്നുണ്ടോ ഇപ്പം?
2: വ്യായാമം ഞാനൊരു 5 കിലോമീറ്റേഴ്സ് പെർ ഡേ നടക്കുമായിരുന്നു, മോർണിംഗ് വാക്ക് ഉണ്ടായിരുന്നു.
1: ഇപ്പൊ നിർത്തിയേക്കുവാണോ?
2: വീട്ടിലെ ഡോക്ടർ പറഞ്ഞു തൽക്കാലം നടക്കണ്ടെന്ന് പറഞ്ഞു. പിന്നെ തീരുമാനം കാണുന്നുണ്ട്, ഡിസ്കിന് തീരുമാനം കാണുന്ന ബൾജിംഗ് ഒക്കെ ഉള്ളതുകൊണ്ട് റെസ്റ്റ് എടുക്കാൻ പറഞ്ഞെടുത്ത് നടക്കുന്നില്ല. അങ്ങനെ നിൽക്കുന്നു.
1: നമുക്കിപ്പോ എന്താ വേണ്ടെന്ന് വെച്ചാല് ആയുർവേദത്തിൽ തന്നെ നമുക്ക് ഈ അസ്ഥിസന്ധി രോഗങ്ങളുടെ ഒരു സ്പെഷ്യലിസ്റ്റിനെ ഒന്ന് കാണണം. അത് തൊട്ടടുത്ത് എവിടെയാ സൗകര്യം ഉള്ളതെന്നുള്ളത് അവിടുത്തെ അടുത്തുള്ള ഡിസ്പെൻസറി ചോദിച്ചു കഴിഞ്ഞാൽ തന്നെ അറിയാൻ പറ്റും. ഒരുപാട് ദൂരത്തല്ലാതെ തന്നെ ഇതിന്റെ ഗവൺമെന്റിൽ തന്നെ ഇതിന്റെ സ്പെഷ്യലിസ്റ്റ് ഉണ്ട്. അത് കൂടാതെ ഡയബറ്റീസ് നല്ല കൺട്രോൾ ആക്കി വെക്കണം. ഇതിന്റെ കൃത്യമായിട്ട് നമുക്ക് വേണ്ട രീതിയിൽ വേണ്ട അളവിലുള്ള ഒരു വ്യായാമം, അതായത് ഡയബറ്റീസ് കൺട്രോൾ ആക്കി വെക്കാനുള്ള ഒരു വ്യായാമം എന്നാൽ ഡിസ്കിന് പ്രശ്നം വരാത്ത വ്യായാമം, ഇത് നമ്മൾ നിരന്തരമായിട്ട് ചെയ്യേണ്ടതുണ്ട്. അപ്പോൾ ശാരീരിക പരിശോധന നോക്കിയാണ് നമ്മൾ ഇത് നിശ്ചയിക്കുന്നത്. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ ഈ സ്പെഷ്യലിസ്റ്റിനെ തന്നെ കാണാൻ പറഞ്ഞത്. അപ്പൊ അത് നമ്മുടെ ഈ ആയുർവേദ ഹോസ്പിറ്റൽസുമായി ബന്ധപ്പെട്ടും ജില്ലാ കേന്ദ്രങ്ങളിലും, എല്ലാ ജില്ലാ കേന്ദ്രങ്ങളിലും ഈ സ്പെഷ്യലിസ്റ്റ് ഉണ്ട്.
2: അപ്പൊ
1: തൊട്ടടുത്തുള്ള ഇപ്പൊ നമ്മൾ ഈ ചോദിക്കുന്ന ആ ഡിസ്പെൻസറിയിൽ തന്നെ ഉള്ള ഡോക്ടറോട് തന്നെ ചോദിച്ച് സ്പെഷ്യലിസ്റ്റിന്റെ അടുത്ത് പോയി ഈ ഒരു ബാലൻസിന്, ഈ വ്യായാമം തന്നെ നിലനിർത്തിക്കൊണ്ട് ഡിസ്ക് മസ്തിഷ്കത്തിന് പ്രശ്നം വരാത്ത കാര്യങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ഇതിലൊരു ഉദാഹരണം പറഞ്ഞാൽ, ഇപ്പൊ നമുക്കിപ്പം ഇംഗ്ലീഷ് അക്ഷരമാലയിൽ ടി എന്ന് പറയുന്ന ഒരു അക്ഷരമുണ്ടല്ലോ, നമ്മൾ തന്നെ കണ്ണാടിയിൽ നോക്കി നമുക്ക് ഒട്ടും സ്ട്രെയിൻ വരാതെ വേദന ഒന്നും എടുക്കാതെ ചെയ്യാവുന്ന, ഇപ്പൊ നമ്മുടെ കൈ രണ്ടും വിടർത്തി പിടിച്ച് ടി എന്നുള്ള അക്ഷരം പോലെ തന്നെ നമ്മൾ

0: തന്നെ നിന്നിട്ട് നമുക്ക് ചെയ്യാവുന്ന 5 സെക്കൻഡൊക്കെ ഹോൾഡ് ചെയ്ത് ചെയ്യാവുന്ന ചില വ്യായാമങ്ങളുണ്ട്. അപ്പൊ അതാവുമ്പോൾ നമുക്ക് അധികം മൂവ്മെന്റ്സ് ഇല്ല, എന്നാൽ നട്ടലിനൊക്കെ നല്ലതാണത്. അപ്പൊ അത് വളരെ സോഫ്റ്റ് ആയിട്ട്, ഇപ്പൊ നമ്മൾ ക്ലിനിക്കൽ എക്സാമിനേഷൻ നോക്കി ശാരീരിക പരിശോധന നോക്കിയാണ് ഡോക്ടർ ഏത് വ്യായാമം നമ്മുടെ അവസ്ഥയ്ക്ക് അനുസരിച്ച് വേണമെന്ന് നിശ്ചയിക്കാം. അപ്പൊ അത് ഈ രീതിയിൽ ചെയ്തു കഴിഞ്ഞാൽ അത് പ്രയോജനമാവും കേട്ടോ. അല്ല, അത് വരാതിരിക്കാനാണ്, അത് മുന്നോട്ട് പോകുമ്പോൾ വരാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വ്യായാമം. ഈ ബൾജ് വരുമ്പോഴോ നമ്മുടെ ഈ നട്ടലിന്റെ കശേരുക്കളുടെ ഫ്രണ്ടിലും ബാക്കിലുമുള്ള 2 ലിഗമെന്റ്സ് ഉണ്ട്, ആന്റീരിയർ ലോഞ്ചിറ്റ്യൂഡിനൽ പോസ്റ്റർ ലോഞ്ചിറ്റ്യൂഡിനൽ. പിന്നെ ഇരുവശങ്ങളിലും നമ്മുടെ അപ്പുറത്തും ഇപ്പുറത്തും ഉള്ള നട്ടലിന്റെ ഇരുവശങ്ങളിലും പാരാസ്പൈനൽ മസിൽസ് ഉണ്ട്. അവരെ ബലപ്പെടുത്തി കഴിഞ്ഞാൽ, അവരെ ബലപ്പെടുത്തുക എന്നുള്ളതാണ് നമുക്ക് ആവശ്യം, അവരെ ബലപ്പെടുത്തി കഴിഞ്ഞാൽ ഡിസ്ക് പുറത്തോട്ട് തള്ളുന്നതിന് നമുക്ക് തടയാനായിട്ട് പറ്റും. ഓക്കെ, മനസ്സിലായില്ലേ? ക്ലിയർ അല്ലേ? അത്
1: ഇപ്പോ നേരത്തെ ശ്രോതാവ് പറഞ്ഞ പോലെ ഡിസ്ക് സംബന്ധമായ പ്രശ്നങ്ങൾക്ക് സർജറിയൊക്കെ ആണല്ലോ സാധാരണ മോഡേൺ മെഡിസിൻ ഒക്കെ ഉപദേശിക്കുന്നത്. പക്ഷെ അതില്ലാതെ ആയുർവേദത്തിലെ ചികിത്സ ലഭ്യമാണ്.
0: ഈ ഡിസ്ക് തള്ളുന്നത് 4 സ്റ്റേജ് ഉണ്ട്. അപ്പൊ ഇതിന്റെ 4-ാമത്തെ സ്റ്റേജ് വന്ന് ഇപ്പൊ കഴുത്തിന്റെ ഭാഗത്ത് സുഷുമ്നാ നാഡിക്ക് കംപ്രഷൻ ഉണ്ടാവുന്നു, അതല്ലെന്നുണ്ടെങ്കിൽ ഇപ്പൊ നടുവിന്റെ ഭാഗത്ത് ഈ കോഡൈക്കുന സിൻഡ്രോം എന്നൊക്കെ പറഞ്ഞ് നമുക്ക് തീവ്രമായിട്ടുള്ള രോഗലക്ഷണങ്ങൾ ഉണ്ടെങ്കിൽ ഉടനടി തന്നെ ശസ്ത്രക്രിയ ചെയ്യേണ്ട ചില സാഹചര്യങ്ങളുണ്ട്. അതല്ലാതെ ഉള്ള കാര്യങ്ങളിൽ കൃത്യമായിട്ടുള്ള ഒരു ക്രൈറ്റീരിയ, അതൊരു ഇന്റർനാഷണൽ ക്രൈറ്റീരിയ ആണ്, ഇപ്പൊ അന്താരാഷ്ട്ര തലത്തിൽ ഫോളോ ചെയ്യുന്ന ഒരു ക്രൈറ്റീരിയ ബേസ് ചെയ്തിട്ടാണ് നമ്മൾ ഇതിൽ ശസ്ത്രക്രിയ ആവശ്യമുണ്ടോ ഇല്ലയോ എന്നുള്ളത് നിശ്ചയിക്കുന്നത്. അപ്പൊ അതിൻ്റെ അകത്ത് ഒന്ന് എന്ന് പറയുന്നത് നമുക്ക് ശാരീരിക പരിശോധന ക്ലിനിക്കൽ എക്സാമിനേഷൻ വഴി, ഈ ക്ലിനിക്കൽ എക്സാമിനേഷനും ഇപ്പൊ MRI റിപ്പോർട്ടിലുള്ള കാര്യങ്ങളും രണ്ടും ഒരേപോലെ തന്നെയാണോ, രണ്ട് ഈ പേഷ്യന്റിന്റെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ്, തീവ്രമായിട്ടുള്ള ശാരീരിക അധ്വാനം വേണ്ട കാര്യങ്ങൾ ആവശ്യമുണ്ടോ, മൂന്നാമത്തെ കാര്യം നിലവിൽ അദ്ദേഹത്തിന്റെ പേഷ്യന്റ് റിപ്പോർട്ടഡ് ഔട്ട്കം മെഷേഴ്സ്, ക്വാളിറ്റി ഓഫ് ലൈഫിനെ എത്രമാത്രം ഇത് എഫക്ട് ചെയ്തിട്ടുണ്ട്, ഇത്ര ഇത്ര കാര്യങ്ങൾ ചെയ്തതിന് ശേഷം എത്രമാത്രം ആ ക്വാളിറ്റി ഓഫ് ലൈഫിൽ ഇംപ്രൂവ്മെന്റ് വന്നിട്ടുണ്ട് എന്നുള്ളതിനെ ആശ്രയിച്ചിട്ടാണ് ശസ്ത്രക്രിയ വേണോ വേണ്ടോ എന്നുള്ളത് നിശ്ചയിക്കണം. ഇതിന്റെ ഒരു 3-ാമത്തെ സ്റ്റേജ് വരെ, അപ്പൊ ഇതിലിപ്പോ നമുക്കിപ്പോ പ്രൊട്രൂഷൻ എന്ന് പറയുന്ന 2-ാമത്തെ സ്റ്റേജും എക്സ്ട്രൂഷൻ എന്ന് പറയുന്ന 3-ാമത്തെ സ്റ്റേജിലും, ഈ എക്സ്ട്രൂഷൻ എന്ന് പറയുന്ന സ്റ്റേജിൽ തന്നെ ധാരാളം ആളുകളിൽ ശസ്ത്രക്രിയ ഒഴിവാക്കാനായിട്ട് ആയുർവേദ ചികിത്സയിലൂടെ സാധ്യമാണ്. പക്ഷേ നേരത്തെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് വീണ്ടും വരാതിരിക്കാനായി ചെയ്യേണ്ട വ്യായാമങ്ങൾ, അതിപ്പോ ശസ്ത്രക്രിയ കഴിഞ്ഞാലും ഈ വ്യായാമങ്ങൾ ചെയ്യേണ്ടതുണ്ട്. അപ്പൊ ശസ്ത്രക്രിയക്ക് മുന്നേ തന്നെ അത്തരം വ്യായാമങ്ങൾ നിരന്തരമായിട്ട് ശീലിച്ചാൽ ഒരു പരിധിവരെ 100% ഒരിക്കലും പറയാൻ പറ്റില്ല, എന്നാലും ഏകദേശം ഒരു 70%-80% ഇടയിലുള്ള നമ്പറിൽ നമുക്ക് ശസ്ത്രക്രിയ ഒഴിവാക്കാനായിട്ട് സാധിക്കുന്നതാണ്. ഇപ്പൊ ശസ്ത്രക്രിയ പറഞ്ഞിട്ടുള്ള ഒരു സ്ഥിതിയിൽ രോഗിയുടെ കൂടെ ഒരു ഇൻവോൾവ്മെന്റ് ഉണ്ടെങ്കിൽ മാത്രമേ ഈ ശാരീരികമായി അവർ ചെയ്യേണ്ട വ്യായാമങ്ങളും അതേപോലെ തന്നെ അവർ ചെയ്യേണ്ട പോസ്റ്റൽ കറക്ഷൻ പോലത്തെ ജീവിതശൈലി ക്രമീകരണങ്ങളും തുടർന്നാൽ മാത്രമേ ഈ കിട്ടുന്ന ഗുണം നിലനിൽക്കുകയുള്ളൂ.
1: ഇപ്പൊ ഒരു ശരിയായ ജീവിതശൈലി പിന്തുടരുക, അവനവന് അനുയോജ്യമായ രീതിയിലുള്ള എക്സസൈസ് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്യുക എന്നുള്ളതൊക്കെയാണ് ഓർത്തോ പ്രശ്നങ്ങൾ വരാതെ നോക്കാനുള്ള ഏറ്റവും പ്രധാനമായ നടപടി എന്നാണ് മനസ്സിലായത്. ഇന്നത്തെ ഡോക്ടറോട് ചോദിക്കാൻ ഫോണിൻ പരിപാടിയുടെ സമയം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇന്നീ പരിപാടിയിൽ അസ്ഥിരോഗങ്ങളും ആയുർവേദ ചികിത്സാ മാർഗങ്ങളും എന്ന വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് മറുപടി നൽകിയത് അസ്ഥിരോഗ വിദഗ്ധൻ ഡോക്ടർ ജിക്കു ഏലിയസ് ബെന്നിയാണ്. പരിപാടിയിലേക്ക് വിളിച്ച എല്ലാ ശ്രോതാക്കൾക്കും നന്ദി. പരിപാടി കേട്ടുകൊണ്ടിരുന്ന മറ്റ് ശ്രോതാക്കൾക്കും ആകാശവാണിയുടെ നന്ദി അറിയിക്കുന്നു. നന്ദി, നമസ്കാരം.
2: അസ്ഥിരോഗങ്ങളും ആയുർവേദ ചികിത്സാ മാർഗങ്ങളും ഈ വിഷയവുമായി ബന്ധപ്പെട്ട ശ്രോതാക്കളുടെ സംശയങ്ങൾക്ക് ആയുർവേദ അസ്ഥിരോഗ വിദഗ്ധൻ ഡോക്ടർ ജിക്കു ഏലിയസ് ബെന്നി മറുപടി നൽകിയ ഡോക്ടറോട് ചോദിക്കാം ഫോണിൻ പരിപാടിയിലെ തെരഞ്ഞെടുത്ത ഭാഗങ്ങളാണ് ഇതുവരെ കേട്ടത്. ഹലോ ഡോക്ടർ,

0: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ 29 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന

നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ മെയ് 29 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത് മെയ് 31 ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്.

0: റീഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.

0: ആകാശവാണി സമയം 8 മണി കഴിഞ്ഞ് 30 മിനിറ്റ്. പദ്ധതികൾ ജനനന്മയ്ക്ക്. ഇന്ന് ഈ പരിപാടിയിൽ ഈ ശോധ സിന്ധു എന്ന പദ്ധതിയെക്കുറിച്ച് കേൾക്കാം.
1: നമ്മുടെ രാജ്യത്തെ സർവകലാശാല ലൈബ്രറികൾ ഇലക്ട്രോണിക് വിവരങ്ങളും സേവനങ്ങളും സംയോജിപ്പിക്കാനായി സജീവമായി പ്രവർത്തിച്ചു വരുന്നു. ജേണലുകളുടെ വർദ്ധിച്ചു വരുന്ന വില, ഇലക്ട്രോണിക് ജേണലുകൾ, ഗ്രന്ഥസൂചിക ഡേറ്റാബേസുകൾ എന്നിവ ഇന്റർനെറ്റ് വഴി ലഭ്യമാക്കാൻ കൺസോർഷ്യം പോലുള്ള ബദലുകൾ അവലംബിക്കാൻ സ്ഥാപനങ്ങളെ നിർബന്ധിതരാക്കുന്നു. ഇതുപ്രകാരം 2003 യു ജി സി ഇൻഫോനെറ്റ് ഇ ജേണൽസ് കൺസോർഷ്യം, AICTE ഇന്ത്യൻ നാഷണൽ ഡിജിറ്റൽ ലൈബ്രറി ഇൻ എഞ്ചിനീയറിംഗ് സയൻസ് ആൻഡ് ടെക്നോളജി, ഇൻഡസ്റ്റ് AICTE കൺസോർഷ്യം, നാഷണൽ ലൈബ്രറി ആൻഡ് ഇൻഫർമേഷൻ സർവീസസ് ഇൻഫ്രാസ്ട്രക്ചർ ഫോർ സ്കോളർലി കണ്ടന്റ് NLISG എന്നിങ്ങനെ കൺസോർഷ്യങ്ങൾ ആരംഭിച്ചിരുന്നു. 2015 അന്നത്തെ മാനവ വിഭവശേഷി മന്ത്രാലയം ഈ കൺസോർഷ്യങ്ങളെ ലയിപ്പിച്ചുകൊണ്ട് ഇ ശോധ സിന്ധു എന്ന പദ്ധതി നടപ്പിലാക്കി. ഇതിന്റെ ലക്ഷ്യങ്ങൾ: ഇന്നത്തെ വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ധനസഹായം ലഭിക്കുന്ന 3 കൺസോർഷ്യകൾ വാഗ്ദാനം ചെയ്യുന്ന പ്രവർത്തനങ്ങളും സേവനങ്ങളും വർദ്ധിപ്പിക്കുക, ഇ ജേണലുകൾ, ഇ ജേണൽ ആർക്കൈവുകൾ, ഇ ബുക്കുകൾ എന്നിവ സ്ഥിരമായി ലഭ്യമാക്കുകയും ഇവയുടെ ശേഖരം വികസിപ്പിക്കുകയും ചെയ്യുക, ബോധവൽക്കരണവും പരിശീലന പരിപാടികളും വഴി ഇന്ത്യയിലെ സർവകലാശാലകളിലും കോളേജുകളിലും സാങ്കേതിക സ്ഥാപനങ്ങളിലും ഈ വിഭവങ്ങളുടെ ഉപയോഗം നിരീക്ഷിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്യുക, എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും സബ്സ്ക്രിപ്ഷൻ അടിസ്ഥാനമാക്കി ഇ ബുക്കുകളും ഇ ജേണലുകളും ലഭ്യമാക്കുക, സബ്ജക്ട് പോർട്ടലുകളും സബ്ജക്ട് ഗേറ്റ്വേകളും വഴി വിവരസമ്പന്നമായ ഒരു സമൂഹത്തിലേക്ക് നീങ്ങുക, നിലവിലുള്ള കൺസോർഷ്യയുടെ കീഴിൽ വരാത്ത ഓപ്പൺ യൂണിവേഴ്സിറ്റികൾ, വിദ്യാഭ്യാസ മന്ത്രാലയത്തിന്റെ ധനസഹായം ലഭിക്കുന്ന സ്ഥാപനങ്ങൾ എന്നിവയുൾപ്പെടെ അധിക സ്ഥാപനങ്ങളിലേക്ക് തിരഞ്ഞെടുത്ത ഇ റിസോഴ്സുകൾ ലഭ്യമാക്കുക, സഹകരണ പ്ലാറ്റ്ഫോം ആവശ്യമുള്ളതും നിലവിലുള്ള കൺസോർഷ്യം നടപ്പിലാക്കാത്തതുമായ അധിക പ്രവർത്തനങ്ങളും സേവനങ്ങളും ഏറ്റെടുക്കുക, ഒപ്പം ഇലക്ട്രോണിക് ജേണലുകളും ഇലക്ട്രോണിക് പുസ്തകങ്ങളും ഘടകങ്ങളായി ഒരു ദേശീയ ഇലക്ട്രോണിക് ലൈബ്രറി വികസിപ്പിക്കുക. ഇനി ആർക്കൊക്കെ ഇതിൽ അംഗമാകാം? കേന്ദ്ര ധനസഹായം ലഭിക്കുന്ന ടെക്നിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ടുകൾ, കേന്ദ്ര സർവകലാശാലകൾ തുടങ്ങി

0: എല്ലാ അക്കാദമിക് സ്ഥാപനങ്ങൾക്കും ഈ സേവനം ലഭ്യമാണ്. ഇതുകൂടാതെ യു ജി സി ധനസഹായം ലഭിക്കുന്ന ഡീംഡ് സർവകലാശാലകൾ യു ജി സി നിയമത്തിലെ 2F 12B വകുപ്പുകൾക്ക് കീഴിൽ വരുന്ന സംസ്ഥാന സർവകലാശാലകളും കോളേജുകളും സ്വകാര്യ സർവകലാശാലകൾ മുതലായവ ഉൾപ്പെടെയുള്ള മറ്റു സ്ഥാപനങ്ങൾക്കും ഈ റിസോഴ്സുകൾക്കായി സബ്സ്ക്രൈബ് ചെയ്യാം. ഓൾ ഇന്ത്യ സർവേ ഓൺ ഹയർ എഡ്യൂക്കേഷൻ AISHE പോർട്ടലിൽ രജിസ്റ്റർ ചെയ്തിട്ടുള്ള എല്ലാ അക്കാദമിക് സ്ഥാപനങ്ങൾക്കും ഓൺലൈൻ ഇ റിസോഴ്സ് റിക്വിസിഷൻ സിസ്റ്റത്തിൽ രജിസ്റ്റർ ചെയ്യാം. ഇ ശോധ് സിന്ധു വഴി യൂസർനെയിം പാസ്വേഡ് ലഭിക്കാത്ത സ്ഥാപനങ്ങൾ eshodhsindhu@inflipnet.aic.in എന്ന വിലാസത്തിൽ ഇമെയിൽ വഴി അപേക്ഷിക്കാം.
1: ഇന്ന് ഈ പരിപാടിയിൽ ഇ ശോധ് സിന്ധു പദ്ധതിയെക്കുറിച്ചുള്ള കാര്യങ്ങളാണ് കേട്ടത്.
2: പദ്ധതികൾ ജനനന്മയ്ക്ക് സമാപിക്കുന്നു.

പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.

0: ഇനി കേൾക്കാം വാർത്താ ബുള്ളറ്റിൻ.
1: ആകാശവാണി, നമസ്കാരം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ വായിക്കുന്നത് ആമിന നജുമ. 2026 പത്മ പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. 66 പുരസ്കാരങ്ങളാണ് ഇന്ന് വിതരണം ചെയ്തത്. കേരളത്തിൽ നിന്ന് വനമുത്തശ്ശി ദേവകിയമ്മ പത്മശ്രീ പുരസ്കാരം ഏറ്റുവാങ്ങി. കേരളത്തിൽ നിന്നും 8 പേരാണ് പുരസ്കാരത്തിന് അർഹരായത്. ക്വാഡ് വിദേശകാര്യമന്ത്രിമാരുടെ യോഗം നാളെ ന്യൂഡൽഹിയിൽ ചേരും. വിദേശകാര്യമന്ത്രി എസ് ജയശങ്കർ അധ്യക്ഷത വഹിക്കും. മുൻഗണനാ മേഖലകളിൽ ക്വാഡ് സഹകരണം മുന്നോട്ട് കൊണ്ടുപോകുന്നതിനെക്കുറിച്ച് നേതാക്കൾ അഭിപ്രായങ്ങൾ കൈമാറുമെന്ന് വിദേശകാര്യമന്ത്രാലയം അറിയിച്ചു. ഗവർണറുടെ നയപ്രഖ്യാപനത്തിന് സംസ്ഥാന മന്ത്രിസഭായോഗത്തിന്റെ അംഗീകാരം. നിയമസഭാ ചീഫ് വിപ്പായി അപ്പു ജോൺ ജോസഫിനെ നിയമിച്ചതായി തിരുവനന്തപുരത്ത് മന്ത്രിസഭായോഗ തീരുമാനങ്ങൾ വിശദീകരിക്കവെ മുഖ്യമന്ത്രി വി ഡി സതീശൻ അറിയിച്ചു. സംസ്ഥാനത്ത് കാലവർഷ മുന്നൊരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ ബുധനാഴ്ച രാവിലെ കളക്ടർമാരുടെ ഓൺലൈൻ യോഗം ചേരുമെന്നും അദ്ദേഹം അറിയിച്ചു. ഇന്നു മുതൽ ഓഗസ്റ്റ് 31 വരെയുള്ള കാലയളവിൽ അവസാനിക്കുന്ന പിഎസ്സി റാങ്ക് ലിസ്റ്റുകളുടെ കാലാവധി ദീർഘിപ്പിച്ചു. നവംബർ 30 വരെ നീട്ടാൻ ഇന്ന് ചേർന്ന പിഎസ്സി യോഗമാണ് തീരുമാനിച്ചത്. മലയിടം തുരുത്തിലെ ഭൂമിയൊഴിപ്പിക്കൽ പ്രശ്നം രമ്യമായി പരിഹരിക്കാൻ 2 സാവകാശം അനുവദിച്ച് ഹൈക്കോടതി. ഭൂമിയൊഴിപ്പിക്കലിലെ ബുദ്ധിമുട്ട് ചൂണ്ടിക്കാട്ടി എറണാകുളം റൂറൽ SP നൽകിയ ഹർജിയിലാണ് ഉത്തരവ്. നീറ്റ് പരീക്ഷാ നടത്തിപ്പിലെ ആവർത്തിച്ചുള്ള വീഴ്ചകളിൽ സുപ്രീംകോടതി ആശങ്ക പ്രകടിപ്പിച്ചു. നേരത്തെയുണ്ടായ ചോദ്യപേപ്പർ ചോർച്ച വിവാദത്തിൽ നിന്ന് നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി പാഠം പഠിക്കാത്തത് ദുഃഖകരമാണെന്ന് കോടതി നിരീക്ഷിച്ചു. കേന്ദ്ര സർക്കാർ, നാഷണൽ ടെസ്റ്റിംഗ് ഏജൻസി, CBI എന്നിവരിൽ നിന്നും പരമോന്നത കോടതി പ്രതികരണം തേടി. സംസ്ഥാനത്ത് 2 ഹയർ സെക്കൻഡറി വൊക്കേഷണൽ ഹയർ സെക്കൻഡറി പരീക്ഷകളുടെ ഫലം നാളെ പ്രസിദ്ധീകരിക്കും. ഉച്ചകഴിഞ്ഞ് 3 വിദ്യാഭ്യാസ മന്ത്രി എൻ ഷംസുദ്ദീനാണ് ഫലപ്രഖ്യാപനം നടത്തുന്നത്. അതേസമയം പ്ലസ് 1 പ്രവേശനത്തിനുള്ള അപേക്ഷകൾ ഇന്ന് മുതൽ സമർപ്പിക്കാം. ഓൺലൈൻ വഴിയാണ് അപേക്ഷിക്കേണ്ടത്. ഹജ്ജ് കർമ്മങ്ങൾക്ക് ഇന്നു മുതൽ തുടക്കം. മിനായിൽ തങ്ങുന്ന ഹാജിമാർ ഇന്ന് രാത്രി മുതൽ അറഫയിലേക്ക് നീങ്ങിത്തുടങ്ങും. നാളെയാണ് ഹജ്ജിന്റെ സുപ്രധാന ചടങ്ങായ അറഫ സംഗമം. 20 തീർത്ഥാടകരാണ് ചടങ്ങിൽ പങ്കെടുക്കുക. 1.25 ഇന്ത്യക്കാരടക്കം 20 ഹാജിമാർ മിനായിലേക്ക് എത്തിയിട്ടുണ്ട്. നാളെ ഉച്ചയ്ക്ക് മുഴുവൻ ഹാജിമാരും അറഫയിലെത്തും. ശനിയാഴ്ച വരെ ഹജ്ജിന്റെ കർമ്മങ്ങൾ നീളും. പ്രതിഷ്ഠാദിനത്തോടനുബന്ധിച്ചുള്ള പൂജകൾക്കായി ശബരിമല നട തുറന്നു. നാളെയാണ് പ്രതിഷ്ഠാദിനം. പൂജകൾ പൂർത്തിയാക്കി നാളെ രാത്രി 10 നടയടയ്ക്കും. കേരളത്തിൽ വ്യാഴാഴ്ച വരെ ശക്തമായ മഴയ്ക്ക് സാധ്യത. നാളെ തിരുവനന്തപുരം

0: കൊല്ലം, ആലപ്പുഴ, എറണാകുളം എന്നീ നാല് ജില്ലകളിൽ മഞ്ഞ ജാഗ്രതയാണ്. കേരള, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മറ്റന്നാൾ വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തിയിട്ടുണ്ട്. ആധാർ കാർഡുള്ളവർക്കെല്ലാം ഇലക്ട്രിക് സൈക്കിളുകൾ ലഭിക്കുമെന്ന തരത്തിൽ പ്രചരിപ്പിച്ച വീഡിയോ വ്യാജമെന്ന് കേന്ദ്ര സർക്കാർ. പ്രധാനമന്ത്രിയും സർക്കാരും അത്തരമൊരു പ്രഖ്യാപനം നടത്തിയിട്ടില്ലെന്ന് പ്രസ് ഇൻഫർമേഷൻ ബ്യൂറോയുടെ വസ്തുതാ പരിശോധനാ യൂണിറ്റ് വ്യക്തമാക്കി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ജനങ്ങളുമായി ആശയങ്ങൾ പങ്കുവയ്ക്കുന്ന പ്രതിമാസ റേഡിയോ പ്രഭാഷണ പരിപാടി മൻ കി ബാത് ഈ മാസം 31-ന്. പരിപാടിയിലേക്കുള്ള ആശയങ്ങളും അഭിപ്രായങ്ങളും 1800 11 7800 എന്ന ടോൾ ഫ്രീ നമ്പറിലൂടെയോ നമോ ആപ്ലിക്കേഷനിലൂടെയോ മൈ GOV ഓപ്പൺ ഫോറത്തിലൂടെയോ ഈ മാസം 29 വരെ സമർപ്പിക്കാം. അട്ടപ്പാടി ആൾക്കൂട്ട കൊലപാതക കേസിൽ കുറ്റക്കാരായ 12 പ്രതികൾക്ക് ജീവപര്യന്തം തടവ് ശിക്ഷ വിധിച്ച് ഹൈക്കോടതി. വിചാരണ കോടതി ഇവർക്ക് 7 വർഷത്തെ തടവാണ് വിധിച്ചിരുന്നത്. എന്നാൽ പട്ടികജാതി പട്ടികവർഗ പീഡന നിരോധന നിയമത്തിലെ കർശനമായ വകുപ്പുകൾ കൂടി ചുമത്തിയാണ് ഹൈക്കോടതി ഇവരുടെ ശിക്ഷ ജീവപര്യന്തമായി ഉയർത്തിയത്. കൊച്ചി തുറമുഖത്തിന്റെ 98-ാം ദിനാഘോഷം നാളെ. വില്ലിംഗ്ടൺ ഐലൻഡ് സാമുദ്രിക ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ മുൻ ചീഫ് സെക്രട്ടറിയും കൊച്ചിൻ പോർട്ട് അതോറിറ്റി മുൻ ചെയർപേഴ്സണുമായ പോൾ ആന്റണി മുഖ്യാതിഥിയാകും. തുറമുഖ ദിനാഘോഷത്തിന്റെ ഭാഗമായി നാളെ രാവിലെ 9 മുതൽ ഉച്ചയ്ക്ക് 2:30 വരെ പൊതുജനങ്ങൾക്ക് സൌജന്യമായി കപ്പൽ സന്ദർശിക്കാം. കേരളത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ അവയവദാതാവായ ആലിൻ ഷെറിൻ എബ്രഹാമിന്റെ സ്മരണയിൽ സപ്ലൈകോ പുറത്തിറക്കുന്ന നോട്ട്ബുക്കുകളുടെ പ്രകാശനം ഭക്ഷ്യമന്ത്രി അനൂപ് ജേക്കബ് നാളെ നിർവഹിക്കും. എറണാകുളത്ത് നടക്കുന്ന ചടങ്ങിൽ ആലിന്റെ മാതാപിതാക്കളെ ആദരിക്കും. ലോക ക്ഷീരദിനാഘോഷത്തിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം June 1 മുഖ്യമന്ത്രി VD സതീശൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. സെലിബ്രേറ്റിംഗ് വിമൻ ഫാമേഴ്സ് എന്നതാണ് ഈ വർഷത്തെ ലോക ക്ഷീരദിന പ്രമേയം. തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾ, മൃഗസംരക്ഷണ വകുപ്പ്, മിൽമ, KLDB, കേരള ഫീഡ്സ്, ക്ഷീരസഹകരണ സംഘങ്ങൾ എന്നിവയുടെ സഹകരണത്തോടെ വിപുലമായ പരിപാടികൾ സംഘടിപ്പിക്കും. IPL പ്ലേഓഫ് മത്സരങ്ങൾക്ക് നാളെ ധർമ്മശാലയിൽ തുടക്കമാകും. 1-ാം ക്വാളിഫയറിൽ റോയൽ ചലഞ്ചേഴ്സ് ബംഗളൂരുവും ഗുജറാത്ത് ടൈറ്റൻസും ഏറ്റുമുട്ടും. ഇതിൽ വിജയിക്കുന്നവർ ഫൈനലിലേക്ക് നേരിട്ട് യോഗ്യത നേടും. ഈ മാസം 27-ന് എലിമിനേറ്റർ മത്സരവും 29-ന് 2-ാം ക്വാളിഫയറും നടക്കും. മെയ് 31-ന് അഹമ്മദാബാദിലാണ് ഫൈനൽ പോരാട്ടം. പ്രത്യേക വാർത്താ ബുള്ളറ്റിൻ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം നാളെ രാവിലെ 6:45.
1: ആകാശവാണി ഒരു ചലച്ചിത്ര ഗാനം കേൾക്കാം. യൂസഫ് അലി കേച്ചേരിയുടെ രചന, മോഹൻ സിത്താരയുടെ സംഗീതം, രാധിക തിലക് പാടിയത് ചിത്രം ദീപസ്തംഭം മഹാശ്ചര്യം.

0: Orissa, Telangana, Uttar Pradesh and Vidarbha till tomorrow. The weather agency has forecast heat wave to severe heat wave conditions over Haryana, Chandigarh, Delhi, Punjab, Uttar Pradesh and Rajasthan during the next 2 to 3 days. Similar conditions are likely to prevail over Chhattisgarh, coastal Andhra Pradesh, Himachal Pradesh, Jammu and Kashmir, Ladakh, Jharkhand and Uttarakhand till tomorrow. The IMD has also predicted hot and humid weather over Gangetic West Bengal, Konkan, Goa, Saurashtra, Kutch, Tamil Nadu, Puducherry and Karaikal during the next 2 days. According to the Met Department, thunderstorms accompanied by lightning and gusty winds are likely to prevail over Bihar, Kerala, Mahe, Andhra Pradesh, Chhattisgarh, Lakshadweep, Madhya Maharashtra, North Interior Karnataka and Northeastern region tomorrow. At the Asian Under-23 Wrestling Championships in Da Nang, Vietnam, Indian wrestlers put up a dominant show, securing 2 gold medals today. In the 57 kg freestyle category, Akshay Tanaji Dhere defeated Yelaman Amangal Diev 4-2 to claim the top podium spot. Meanwhile, in the 97 kg freestyle category, Vicky also struck gold after a closely fought 7-5 victory over Sherzad Poyonev. And now, before we end the bulletin, the headlines once again. President Draupadi Murmu presents Padma Awards 2026 at Rashtrapati Bhavan. Noted film actor late Dharmendra and legendary violin maestro Dr. N. Rajam honored with Padma Vibhushan. Finance Minister Nirmala Sitharaman launches initiatives aimed at strengthening MSMEs and accelerate modernization of rural industries. Joint operation to evacuate stranded tourists at Gulmarg following technical fault in cable car system concludes. All tourists rescued safely. Foreign ministers of India, Australia, Japan and US to participate in Quad meeting in New Delhi tomorrow. IMD forecasts severe heatwave conditions over Haryana, Delhi, Punjab, Uttar Pradesh and Rajasthan during next 2 to 3 days. And in wrestling, Indian grapplers Vicky and Akshay Dhere clinch gold in men's freestyle category at Asian Under-23 Championships in Vietnam. That's all in the news at 9. Good night.
1: സമയം 9 മണി കഴിഞ്ഞ് 15 മിനിറ്റ്.
2: ആകാശവാണി വിദ്യാഭ്യാസ രംഗം.
3: പ്രിയ ശ്രോതാക്കളെ, സ്വാഗതം. ഒരു പ്രഭാഷണം കേൾക്കാം ഇന്ന്. ഭാഷയും സാഹിത്യവും കുട്ടികളുടെ വിദ്യാഭ്യാസവും. സംസാരിക്കുന്നത് ബിജു നായരങ്ങാടി.
4: ഭാഷയാണ് വിദ്യാഭ്യാസത്തിന്റെ സമർത്ഥമായ ഉപകരണം അഥവാ ടൂൾ. ഭാഷകൾ പൊതുവെ അവയുടെ സാഹിത്യരൂപങ്ങളുടെ രൂപവത്കരണവും പ്രചാരവും സൃഷ്ടിക്കുന്ന സാമൂഹ്യാവബോധത്തിലൂടെയാണ് വേരുറപ്പിക്കുന്നത്. സാഹിത്യമില്ലാതെ, സാഹിത്യത്തെ ക്രമമായി അടയാളപ്പെടുത്താനുള്ള ലിപിവ്യവസ്ഥയില്ലാതെ പ്രധാനപ്പെട്ട ഭാഷകളൊന്നും തന്നെ സക്രിയമായിട്ടില്ല എന്ന് കാണാം. സാഹിത്യവും സാമൂഹ്യ ബന്ധവും തന്നെയാണ് ഒരു ഭാഷയെ വിദ്യാഭ്യാസത്തിന്റെ ഉപകരണമാക്കി മാറ്റുന്നത്. നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായം പൊതുവെ ഭാഷ രേഖപ്പെടുത്താനും അതുവഴി ഭാഷയുടെ ലിഖിത രൂപങ്ങളിലൂടെ വിജ്ഞാനത്തിന്റെ അനന്ത സാധ്യതകളിലേക്കെത്താനും ഒരാളെ സഹായിക്കുന്ന രീതിയിലാണ് വിഭാവനം ചെയ്തിട്ടുള്ളത്. മാതൃഭാഷാ വിദ്യാഭ്യാസത്തിലൂടെയാണ് ഇത്തരമൊരു വിദ്യാഭ്യാസ രീതി രൂപപ്പെടുത്തിയിട്ടുള്ളത്. ജനനം മുതൽ 6 വയസ്സുവരെ ഒരു കുട്ടി പെരുമാറുന്ന സമൂഹത്തിന്റെ ഭാഷയാണ് ആ കുട്ടിയുടെ മാതൃഭാഷ. മലയാളിയായ ഒരച്ഛനും അമ്മയ്ക്കും പിറക്കുന്ന കുഞ്ഞ് ഉത്തരേന്ത്യയിൽ ഹിന്ദി മേഖലയിലാണ് ജീവിച്ചു പോരുന്നത് എങ്കിലും കുട്ടിയുടെ പ്രധാന ആവാസ സ്ഥലം വീടും വീട്ടിൽ അച്ഛനും അമ്മയും സംസാരിക്കുന്ന ഭാഷയുമാണ്. ആ ഭാഷ മലയാളമാവുകയും കുട്ടി സ്വാഭാവികമായും കേരളത്തിൽ വളരുന്ന കുഞ്ഞ് സംസാരിക്കുന്ന അത്ര ലാഘവത്തിൽ മലയാളം സംസാരിച്ചു വരുന്നതും ശ്രദ്ധിച്ചാലറിയാം. 6 വയസ്സുവരെ കൃത്യമായി സംസാരിച്ചുറച്ച ഭാഷയെ ലേഖനവിദ്യയിലേക്ക് പരിവർത്തിപ്പിക്കുക കൂടിയാണ് വിദ്യാഭ്യാസ പ്രക്രിയ ചെയ്യുന്നത്. ഭാഷയിലെ മിനിമൽ പെയറും സബ് മിനിമൽ പെയറും ചേർത്ത് വരച്ചു വരച്ചാണ് അക്ഷരവും അതുവഴി പദവും പദങ്ങളുടെ കൂടിച്ചേരൽ വഴി വാക്യവും രൂപപ്പെടുന്നത്. ഭാഷയിലെ ഏറ്റവും ചെറിയ ശബ്ദത്തെയാണ് ഒരു വർണ്ണം എന്ന് പറയുന്നത്. ഉച്ചരിക്കാൻ ഏറ്റവും കുറച്ച് സമയമെടുക്കുന്നത് അഥവാ ഒരു മാത്ര എടുത്ത് ഉച്ചരിക്കുന്നത് ഒരു വർണ്ണം. ഒരു വർണ്ണത്തിന് ഒരു ലിപി ഉണ്ടാവുകയും ആ ലിപി ആ വർണ്ണത്തെ പ്രതിനിധീകരിക്കുകയും ചെയ്യുമ്പോൾ അക്ഷരം

ഉണ്ടാവുകയും ചെയ്യും. ആ എന്ന വർണ്ണം മലയാളത്തിൽ അക്ഷരമാവുന്നതുപോലെ അല്ലല്ലോ തമിഴിലും ദേവനാഗിരിയിലും അക്ഷരമാവുന്നത്. ഒരേ വർണ്ണം വിവിധ ലിപി വ്യവസ്ഥയിലൂടെ വിവിധ അക്ഷരങ്ങളാവുന്നു എന്ന് സാരം. ഈ അക്ഷരവിദ്യയാണ് ഭാഷയുടെ കാതലിലേക്ക് ചെന്നെത്താൻ ഒരാളെ സഹായിക്കുന്നത്. ഭാഷയും സാഹിത്യവും തമ്മിലുള്ള ബന്ധവും പാരസ്പര്യവും

ിപ്പിക്കുന്നത് കാണാം. അർദ്ധനാരീശ്വരന്മാരായ പാർവതീ പരമേശ്വരന്മാർ വാക്കും അർത്ഥവും പോലെ പിരിയാത്തവരാണെന്ന് കാളിദാസ ഭാഷ്യം. വാക്കിന് അഥവാ വാക്ക് സൃഷ്ടിക്കുന്ന പദാവലിക്ക് രൂപമെന്നും ഭാവമെന്നും രണ്ട് തലങ്ങളുണ്ട്. പദാവലിയാണ് സാഹിത്യത്തിന്റെ കലാരൂപം. ഈ കലാരൂപത്തെ രൂപഭാവ തലങ്ങളാണ് നിർണയിക്കുന്നത്. ഓരോ പദവും ഓരോ അർത്ഥത്തെയും പദത്തിന്റെ അർത്ഥം ഓരോ ഭാവത്തെയുമാണ് സംക്രമിപ്പിക്കുന്നത്. വാക്ക് സമം അർത്ഥം സമം ഭാവം എന്ന ഒരു ക്രമം ഭാഷയിലുണ്ട് എന്ന് സാരം. ഏറ്റവും സാന്ദ്രമായ സാഹിത്യരൂപം കവിതയാണ്. കവിതയും നോവലും രണ്ട് വ്യത്യസ്തങ്ങളായ സാഹിത്യരൂപങ്ങളാണ്. കവിത വായിക്കുന്നവർ നോവൽ വായിക്കുന്നവരെ അപേക്ഷിച്ച് കുറവാണ്. അതിന്റെ കാരണം പൊതുവെ കവിതയെ അപേക്ഷിച്ച് നോവലിന്റെ രൂപം ലളിതമാണ് എന്നതാണ്. കഴിഞ്ഞ 5 പതിറ്റാണ്ടിലേറെ കാലമായി ശുദ്ധഗദ്യത്തിന്റെ രൂപത്തിൽ ആവിഷ്കരിക്കപ്പെട്ടിട്ടും കവിതയ്ക്ക് പൊതുവെ പാരമ്പര്യനിഷ്ഠമായ ഒരു രൂപമുണ്ട് എന്നാണ് കരുതിപ്പോരുന്നത്. അത് പ്രയാസമേറിയതാണെന്നും വിശ്വസിക്കപ്പെട്ടു പോരുന്നു. എന്നാൽ മികച്ച കവിതകൾ ആ കവിതകളുടെ രൂപത്തെ, അതായത് പദത്തിന്റെ അർത്ഥതലത്തെ സ്വമേധയാ ഭേദിച്ചു കളയുന്നുണ്ട്. വാക്ക് സമം അർത്ഥം സമം ഭാവം എന്ന രീതി കവിത കൈവെടിയുന്നുണ്ട്. പകരം വാക്ക് സ്വയമേവ ഭാവമായി മാറുന്ന പ്രക്രിയയാണ് കവിത എന്ന് അർത്ഥം. ഇത് പ്രാചീന കവിതയ്ക്ക് മുതൽ ഏറ്റവും പുതിയ കവിതയ്ക്ക് വരെ ബാധകമായ കാര്യമാണ്. ഉദാഹരണത്തിന് പൂന്താനത്തിന്റെ ജ്ഞാനപ്പാന പരിശോധിക്കാവുന്നതാണ്. ഏറെക്കുറെ 16-ാം നൂറ്റാണ്ടിൽ രചിക്കപ്പെട്ടതാണ് ജ്ഞാനപ്പാന എന്നാണ് വിശ്വസിക്കപ്പെടുന്നത്. പൂന്താനം അതിസാന്ദ്രമായി ജീവിതത്തിന്റെ ഗതിവിഗതികളെക്കുറിച്ച് ജ്ഞാനപ്പാനയിൽ വിസ്തരിച്ച് പറയുന്നുണ്ട്. അത്തരമൊരു സന്ദർഭത്തിൽ ബ്രാഹ്മണ്യം കൊണ്ട് കുന്തിച്ചു കുന്തിച്ച് ബ്രഹ്മാവുമെനിക്കൊവ്വ എന്നും ചിലർ എന്ന ഒരു പ്രയോഗം ജ്ഞാനപ്പാനയിൽ കാണാം. ഇതിൽ ഒവ്വ എന്ന പദത്തിന്റെ അർത്ഥമന്വേഷിച്ചു പോകുന്നത് വ്യർത്ഥമാണ്. ആ പദത്തിന്റെ കേവലാർത്ഥമല്ല അവിടെ പ്രധാനമായി വരുന്നത്. അതിനപ്പുറത്ത് ആ വാക്ക് സൃഷ്ടിക്കുന്ന ഭാവം, വായനക്കാരന്റെ ഉള്ളിലുണ്ടാക്കുന്ന അനുഭവമാണ് അവിടെ കവിതയായി മാറുന്നത്. കുമാരനാശാൻ വീണപൂവ് തുടങ്ങുമ്പോൾ ഹാ എന്ന ഒരു വ്യാക്ഷേപകം ഉപയോഗിച്ചു കാണാം. ഈ വ്യാക്ഷേപകത്തിന് നിയതമായ ഒരർത്ഥവുമില്ല. എന്നാൽ ആ കാവ്യം മൊത്തത്തിൽ സൃഷ്ടിക്കുന്ന മുഴുവൻ ഭാവവും ഈ ആദ്യാക്ഷരം പേറി നിൽക്കുന്ന കാഴ്ചയാണ് വീണപൂവ് നിവേദിക്കുന്ന ഏറ്റവും മികച്ച കാവ്യാനുഭവം. 1980കളിൽ മലയാള കവിതയിൽ സംഭവിച്ച പ്രധാന കാവ്യങ്ങളിൽ ചിലതെഴുതിയ ബാലചന്ദ്രൻ ചുള്ളിക്കാടിന്റെ കവിതകളിലെ പദസംയോഗങ്ങൾ പലപ്പോഴും അവയുടെ കേവലാർത്ഥത്തെ മുറിച്ചു കടക്കുകയും നിസ്സാരമാക്കുകയും അവയുടെ ഭാവാർത്ഥത്തിൽ വായനക്കാരന്റെ മനസ്സ് മുങ്ങിപ്പോവുകയും ചെയ്യുന്ന അനുഭവമുണ്ടാകുന്നത് കാണാം. വാക്കുഭാവമാവുമ്പോഴാണ് ഒരു രചന അതിന്റെ സൗന്ദര്യതലത്തെ അതിന്റെ പരമാവധിയിൽ ചെന്ന് സ്പർശിക്കുന്നത്. പദങ്ങൾ കൃത്യമായി ചേരുക എന്നത് ഈ ശില്പ സംവിധാനത്തിൽ ഏറ്റവും പ്രധാനവുമാണ്. ഗദ്യമായിരുന്നാലും പദ്യമായിരുന്നാലും ഒരു രചന കവിതയിലേക്കെത്തുക എന്നതാണ് ഭാഷയിൽ സംഭവിക്കുന്ന പ്രധാനപ്പെട്ട അത്ഭുതം. വാക്ക് പ്രതിനിധാനം ചെയ്യുന്ന സന്ദർഭമാണ് നിശ്ചിതമായ ഒരു ഭാവത്തെ സൃഷ്ടിച്ചു നൽകുന്നത്. വളരെ സൂക്ഷ്മമായ പദപ്രയോഗങ്ങൾ ഈ ഭാവസന്തുലനം സാധിച്ചെടുക്കും. സാധാരണഗതിയിൽ വലിയ കവികളെയും കാവ്യങ്ങളെയും ഉദാഹരിക്കുന്നതിന് ഇക്കാര്യത്തിൽ യാതൊരു പ്രയാസവുമില്ല. കാളിദാസന്റെ മേഘസന്ദേശം പോലെ ഒരു കാവ്യത്തെയോ കുമാരസംഭവം പോലെ ഒരു മഹാകാവ്യത്തെയോ സമീപിക്കാൻ ഇക്കാര്യത്തിൽ മടിക്കേണ്ടതില്ല. എന്നാൽ കേവലം ഒരു സിനിമാപ്പാട്ടിൽ പോലും പദം പ്രയോഗിച്ചിരിക്കുന്നതിന്റെ ചാരുത ഈ നിലയിൽ ഭാവസംക്രമണത്തിന്റെ ഉത്തമ ഉദാഹരണങ്ങളായി കണ്ടെത്താനാവും. ഉദാഹരണത്തിന് ONV കുറിപ്പ് എഴുതിയ ഒരു പാട്ട് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: പാടുവാനായി വന്നു നിന്റെ പടിവാതിൽക്കൽ, ചൈത്ര ശ്രീപദങ്ങൾ പൂക്കൾ തോറും ലാസ്യമാടുമ്പോൾ. ഇങ്ങനെ ആ പാട്ടിന്റെ പല്ലവി തുടങ്ങുന്നു. പിന്നീട് അനുപല്ലവിയിൽ ഒരു പ്രയോഗം അത്ഭുതകരമായി വന്ന് സംഭവിക്കുന്നത് കാണാം. അതിങ്ങനെയാണ്: ഗഗനനീലിമയിൽ നീന്തിടുമുടുവിലെ കിളിയും മാഞ്ഞു, വിജനമാം വഴിയമ്പലത്തിൽ പഥികനണയുന്നു. ഇതിൽ ഗഗനനീലിമ എന്ന പദം സൃഷ്ടിക്കുന്ന ആഴവും മുഴക്കവും ആകാശത്തിന്റെ മറ്റേതൊരു പര്യായ പദം അവിടെ ഉപയോഗിച്ചാലും പൂർത്തിയാവുകയില്ല. അതോടൊപ്പം നീന്തുക എന്ന പദം ചേരുമ്പോൾ അസ്തമയാകാശത്തിൽ താവളം തേടി പറന്നുപോകുന്ന ക്ഷീണിച്ച ഒരൊറ്റ പക്ഷിയെയും ആ പക്ഷിയുടെ മനോനിലയെയും കേൾവിക്കാരൻ ചെന്നു തൊടുന്ന അനുഭവമുണ്ടാകുന്നു. കവിത എന്തിലും ഏതിലും സംഭവിക്കാം എന്നർത്ഥം. ഭാഷയുടെ പ്രത്യക്ഷാനുഭവമാണ് സാഹിത്യം.
സാഹിത്യത്തിൽ

0: കവിതയാകട്ടെ ഒരനുഭവത്തെ അനുഭൂതിസാന്ദ്രമായ വേദനയാക്കി പരിവർത്തിപ്പിക്കുന്ന കനലാട്ടവുമാണ്. കവിതയായി പരിണമിച്ച ഏതൊരു രചനയിലും ആത്യന്തികമായി സംഭവിക്കുന്നത് മറ്റൊന്നുമല്ല. തോരാമഴ എന്ന റഫീഖ് അഹമ്മദിന്റെ കവിത ശ്രദ്ധിച്ചിട്ടുണ്ടാവുമല്ലോ. ഉമ്മുകുൽസു എന്ന കുഞ്ഞിന്റെ മരണമാണ് പ്രതിപാദ്യം. കവിയുടെ ഒരനുഭവമാണ് ആ പ്രതിപാദ്യത്തെ സൃഷ്ടിച്ചത്. അനുഭവത്തെ അതേപടി എഴുതിവച്ചാൽ വിശേഷിച്ച് ഒരു വികാരവും സംക്രമിപ്പിക്കാതെ ആ എഴുത്ത് അസ്തമിച്ചു പോകും. എന്നാൽ വാക്കുകൾ സൂക്ഷിച്ച് പ്രയോഗിച്ച് ഒരു വാക്കും എടുത്തു മാറ്റാനില്ല എന്ന നിലയിൽ കൃത്യതയോടെ പ്രയോഗിച്ച് രചന ഒരു ജൈവരൂപമാവുകയാണ് ചെയ്യുന്നത്. ജൈവരൂപമെന്നാൽ ജീവനുള്ള രൂപം എന്നർത്ഥം. ജീവനുള്ള ഏതൊന്നും ആശയവിനിമയം നടത്താൻ കെൽപ്പുള്ളവയാണ്. അവയുടെ അംഗങ്ങളിൽ ഒന്നിൽ നിന്ന് ഒരറ്റം മുറിച്ചു കളഞ്ഞാൽ അവിടം ചോര പൊടിയും. ജൈവരൂപിയായ കവിതയിൽ നിന്ന് ഒരു വാക്കെടുത്തു മാറ്റിയാൽ അവിടെ ചോര പൊടിയുന്ന അനുഭവമുണ്ടാകും. ഭൂമിക്കൊരു ചരമഗീതത്തിൽ കവി ഇഷ്ടവധുവം നിന്ന സൂര്യൻ അണിയിച്ചൊരാ ചിത്രപട കഞ്ചുകം ചീന്തി എന്ന് പ്രയോഗിച്ചിരിക്കുന്നത് കാണാം. പ്രകൃതി നശീകരിക്കപ്പെട്ട ഭൂമിയെ നോക്കിയാണ് ആ പ്രയോഗം. അവിടെ ചീന്തി എന്ന പദത്തിനു പകരം മറ്റേതൊരു പദം ചേർത്താലും ഈ അനുഭവം ഉണ്ടാവുകയില്ല. ചീന്തി എന്നതിനു പകരം കീറി എന്ന് മാറ്റിയാൽ അർത്ഥമോ താളമോ മാറുകയില്ല. എന്നാൽ ചീന്തി എന്ന പദം നൽകുന്ന ഫീൽ മറ്റൊരു പദത്തിനും ഉൽപ്പാദിപ്പിക്കാനുമാവുന്നുമില്ല. വാക്കിൽ വാക്ക് സൃഷ്ടിക്കുന്ന ജീവനിൽ കവിത നിലനിൽക്കുന്നു. കവിതയിലേക്ക് എത്തുക എന്നതാണ് വായിക്കുന്ന ഒരാളിന്റെ മുന്നിലെ പ്രധാന വെല്ലുവിളി. എന്തു വായിക്കുന്നു എന്നതിനേക്കാൾ എങ്ങനെ വായിക്കുന്നു എന്നതാണ് അക്കാര്യത്തിൽ പ്രധാനം. ജീവിതത്തിനെന്ന പോലെ വായനയ്ക്കും നിയതമായ ഒരു രാഷ്ട്രീയമുണ്ട്. ആർക്കും അപരത്വം കൽപ്പിക്കാത്ത സ്നേഹം മാത്രം വിതരണം ചെയ്യാൻ കഴിയുന്ന ഒരിടമായി ജീവിതത്തെ മാറ്റിയെടുക്കുന്ന ഒരാൾക്ക് നിഷ്പ്രയാസം ഈ രാഷ്ട്രീയത്തിൽ എത്തിച്ചേരാനാവും. ഒരു കണ്ണീർക്കണം മറ്റുള്ളവർക്കായി ഞാൻ പൊഴിക്കവേ, ഉദിക്കയാണെന്നാത്മാവിൽ ആയിരം സൗരമണ്ഡലം. ഒരു പുഞ്ചിരി മറ്റുള്ളവർക്കായി ചെലവാക്കവേ, എന്നുള്ളിലുലാവുന്നു നിത്യനിർമ്മല പൗർണമി എന്നെഴുതുമ്പോൾ അക്കിത്തം സ്പർശിക്കുന്നത് ഈ രാഷ്ട്രീയമാണ്. മലയാളത്തിലെ മികച്ച ചെറുകഥകൾ, നോവലുകൾ, നിരൂപണങ്ങൾ, യാത്രാവിവരണങ്ങൾ തുടങ്ങിയവയിലെല്ലാം കവിതയുടെ ആഴസ്പർശങ്ങളുണ്ട്. ആധുനിക നിരൂപകരിൽ ഏറ്റവും പ്രമുഖനായ അഷാമേനോൻ മികച്ച ഒരു യാത്രികൻ കൂടിയാണ്. അദ്ദേഹം എഴുതിയ യാത്രാവിവരണങ്ങൾ, വിശേഷിച്ചും ഹെർബേറിയം എന്ന പുസ്തകത്തിലെ രചനകൾ അവയുടെ ഭാഷയുടെ ചാരുത കൊണ്ടും അനുഭവിപ്പിക്കുന്നതിന്റെ തീക്ഷ്ണത കൊണ്ടും കവിതയുടെ ഉന്നത വിധാനങ്ങളിലെത്താൻ വായനയെ സഹായിക്കുന്നത് കാണാം. 1940 ശേഷം നമ്മുടെ കഥാസാഹിത്യത്തിൽ തകഴിയും കേശവദേവും പൊൻകുന്നം വർക്കിയും എസ് കെ പൊറ്റേക്കാടും ഉറൂബും ബഷീറുമെല്ലാം അടങ്ങുന്ന ഒരു തലമുറ രൂപപ്പെട്ടു വന്നു. പിന്നീട് എഴുതിയ എം ടിയും ടി പത്മനാഭനും മാധവിക്കുട്ടിയും മുതൽ ആധുനികരും ആധുനിക അനന്തര കഥാകൃത്തുക്കളും ഉത്തരാധുനികരായ കഥാകൃത്തുക്കളും ഉത്തരാധുനികതയ്ക്ക് ശേഷം എഴുതി വരുന്നവരുമെല്ലാം എഴുതിയ മികച്ച രചനകളെല്ലാം തന്നെ കവിതകൾ തന്നെയാണ്. വൈലോപ്പിള്ളിയുടെ കുടിയൊഴിക്കൽ എന്ന കവിതയും എം ടിയുടെ കർക്കിടകം എന്ന കഥയും കവിത എന്ന അത്ഭുതം തന്നെയാണ് എന്ന് സാരം. മലയാളത്തിൽ വന്ന കവിതകളിലൊന്നായ ഷീജാവക്കത്തിന്റെ വാളമീൻ കൽപ്പിക്കുന്നു എന്ന കവിതയ്ക്കൊപ്പം തന്നെയാണ് മികച്ച ഒരു ചെറുകഥയും മികച്ച ഒരു നോവലും എന്ന് തന്നെ മനസ്സിലാക്കേണ്ടതുണ്ട്. ഭാഷയും സാഹിത്യവും വിദ്യാഭ്യാസത്തെ കൂടുതൽ സർഗാത്മകമാക്കാനുള്ള ഇടങ്ങളാണ്. മനസ്സിലേക്ക് വന്നു വീഴുന്നവയും മനസ്സ് വളർത്തിയെടുക്കുന്നവയും ചേർന്ന് രൂപപ്പെടുന്നതാണ് സാഹിത്യം. ആ സാഹിത്യത്തെയാണ് ഭാഷ എന്ന ടൂൾ ഉപയോഗിച്ച് നാം സൗന്ദര്യത്തെയും അതുവഴി ജീവിതത്തെയും നിർദ്ധാരണം ചെയ്തു പോരുന്നത് എന്ന് സാമാന്യമായി പറയാം.
1: ഭാഷയും സാഹിത്യവും കുട്ടികളുടെ വിദ്യാഭ്യാസവും. ഇതുവരെ സംസാരിച്ചത് വിജു നായരങ്ങാടി. വിദ്യാഭ്യാസ രംഗം സമാപിക്കുന്നു.

പ്രിയ ശ്രോതാക്കളെ, യാത്ര ഇഷ്ടപ്പെടാത്തവരായി ആരുമുണ്ടാവില്ല അല്ലേ? എങ്കിലിതാ സഞ്ചാരിയിലൂടെ നിങ്ങളുടെ യാത്രാവിശേഷങ്ങൾ പങ്കുവയ്ക്കാം. ഇന്ത്യക്കകത്തോ പുറത്തോ നിങ്ങൾ നടത്തിയ ഒരു യാത്രയുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാൻ താൽപ്പര്യമുള്ളവർ ഞങ്ങൾക്ക് എഴുതുക. വിലാസം: സഞ്ചാരി, കെയർ ഓഫ് സ്റ്റേഷൻ ഡയറക്ടർ, ആകാശവാണി, തിരുവനന്തപുരം 14. ഇമെയിൽ വിലാസം: airtvmpm@gmail.com.

0: പ്രകാശധാര ആരോഗ്യരംഗത്തെ വിദഗ്ധർ സംസാരിക്കുന്നു. എല്ലാ ദിവസവും ഉച്ചയ്ക്ക് 12:40 മറക്കാതെ കേൾക്കുക പ്രകാശധാര.
1: പ്രധാനമന്ത്രിയുടെ പ്രതിമാസ പ്രക്ഷേപണ പരമ്പര മൻ കി ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ 29 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ 29 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത്ത് 31 ഞായറാഴ്ച രാവിലെ 11 ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്ത്.
2: ഇപ്പോൾ സമയം 9:30.
3: ആകാശവാണി
4: ഇപ്പോൾ ശ്രീ എ അനന്തപത്മനാഭന്റെ വീണക്കച്ചേരി കേൾക്കാം. ശ്രീ കുഴൽമന്നം ജി രാമകൃഷ്ണൻ മൃദംഗം, ശ്രീ കുമരകം ഗണേഷ് ഗോപാൽ ഖഡം. ആദ്യം നാദതനു മനുഷ്യം എന്നാരംഭിക്കുന്ന ത്യാഗരാജ കൃതി, ചിത്തരഞ്ജിനി രാഗം ആദിതാളം.

നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ശ്രീ എ അനന്തപത്മനാഭന്റെ വീണക്കച്ചേരി. ശ്രീ കുഴൽമന്നം ജി രാമകൃഷ്ണൻ മൃദംഗം, ശ്രീ കുമരകം ഗണേഷ് ഗോപാൽ ഖഡം. ഏമി ജെ സീതേ, തോടിരാഗത്തിൽ ത്യാഗരാജകൃതി, മിശ്രചാപ്പ് താളം.

0: ശ്രീ എ ആനന്ദപത്മനാഭന്റെ വീണക്കച്ചേരിയാണ് ഇതുവരെ നിങ്ങൾ കേട്ടത്. ശ്രീ കുഴൽമന്നം ജി രാമകൃഷ്ണൻ മൃദംഗം, ശ്രീ കുമരകം ഗണേഷ് ഗോപാൽ ഖടം.
1: അവതരണം ആകാശവാണി തൃശൂർ നിലയം.

0: ഈഗൽ ജ്വല്ലേഴ്സ് ചരിത്രത്തിൽ ഇന്ന്
1: എന്നും രാവിലെ 7:13
0: പ്രായോജകർ ഇനി റീറ്റെയിൽ പണിക്കൂലിയില്ല, ഹോൾസെയിൽ പണിക്കൂലി മാത്രം.
1: റീഗൽ ജ്വല്ലേഴ്സ് തൃശൂർ, പാലക്കാട്, മലപ്പുറം, കൊച്ചി, തിരുവനന്തപുരം.
2: സംഗീത സരണി. സംഗീത സരണിയിൽ വയലിൻ പഠിപ്പിക്കുന്നു. എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45 പഠിപ്പിക്കുന്നത് എസ് ആർ മഹാദേവ ശർമ്മ. മറക്കാതെ കേൾക്കുക എല്ലാ ശനിയാഴ്ചയും രാവിലെ 8:45.

യുവ സംരംഭകരാണോ നിങ്ങൾ? നിങ്ങളുടെ സംരംഭക യാത്രയും കഥയും യുവവാണിയിലൂടെ പങ്കുവയ്ക്കാം. പുതിയ ആശയങ്ങളും സ്റ്റാർട്ടപ്പുകളും സമൂഹത്തിന് മുന്നിലെത്തിക്കാൻ ആഗ്രഹിക്കുന്ന യുവ സംരംഭകർ ഞങ്ങൾക്ക് എഴുതുക. ഇമെയിൽ youth.airtvm@gmail.com അല്ലെങ്കിൽ 8281420305 എന്ന നമ്പറിലേക്കും നിങ്ങളുടെ പേരും സ്ഥാപനത്തിന്റെ വിവരങ്ങളും വാട്സപ്പ് ചെയ്യുക. നമ്പർ ഒരിക്കൽ കൂടി 8281420305.

ആകാശവാണി ഇപ്പോൾ ചലച്ചിത്ര ഗാനങ്ങൾ കേൾക്കാം. ആദ്യഗാനം യൂസഫ് അലി കേച്ചേരിയുടെ രചന, രവീന്ദ്രന്റെ സംഗീതത്തിൽ ചിത്ര പാടിയത്. ചിത്രയും രവീന്ദ്രനും പാടിയത്. ചിത്രം മഴ.

0: ബാത്തിൽ നിങ്ങൾക്കും പങ്കെടുക്കാം. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ മെയ് 29 വരെ 1800117800 എന്ന ടോൾ ഫ്രീ നമ്പറിൽ വിളിച്ച് റെക്കോർഡ് ചെയ്യാം. 1922 എന്ന നമ്പറിലും വിളിക്കാവുന്നതാണ്. അല്ലെങ്കിൽ നമോ ആപ്പിലോ മൈ ജിഒവിയിലോ ഓപ്പൺ ഫോറത്തിൽ പോസ്റ്റ് ചെയ്യാം. പോസ്റ്റ് ബോക്സ് നമ്പർ 111 ആകാശവാണി ദില്ലി എന്ന വിലാസത്തിലേക്ക് എഴുതാവുന്നതുമാണ്. ശ്രദ്ധിക്കുക, ഈ മാസത്തെ മൻ കി ബാത്തിൽ പങ്കെടുക്കാൻ മെയ് 29 മുൻപായി നിർദ്ദേശങ്ങൾ അറിയിക്കുക. കേൾക്കുക മൻ കി ബാത് മെയ് 31 തീയതി ഞായറാഴ്ച രാവിലെ 11 മണിക്ക് ആകാശവാണിയുടെയും ദൂരദർശന്റെയും എല്ലാ ചാനലുകളിലും പ്രസാർ ഭാരതിയുടെ OTT പ്ലാറ്റ്ഫോം വേവ്സിലും. മൻ കി ബാത്.
1: ഏനച്ചേരി രാമചന്ദ്രന്റെ വരികൾക്ക് MB ശ്രീനിവാസിന്റെ സംഗീതത്തിൽ യേശുദാസും വാണി ജയറാമും പാടിയ ഗാനം. ചിത്രം മീനമാസത്തിലെ സൂര്യൻ.

ചലച്ചിത്ര ഗാനത്തിൽ ഇനി ഒ എൻ വി കുറുപ്പിന്റെ രചനയ്ക്ക് രവീന്ദ്രന്റെ സംഗീതത്തിൽ എസ് ജാനകി പാടിയ ഗാനം, ചിത്രം ഇത്തിരി പൂവേ ചുവന്ന പൂവേ.

0: ചരിത്രഗാനങ്ങൾ പൂർണ്ണമാകുന്നു. ആകാശവാണി സമയം 11 മണി. ഇപ്പോൾ സുഭാഷിതം കേൾക്കാം, അഡ്വക്കേറ്റ് സിന്ധു ഗോപാലകൃഷ്ണൻ അവതരിപ്പിച്ചത്.
1: ഇന്നത്തെ പ്രഭാതത്തിൽ ജപ്പാൻകാരുടെ ജീവിത രീതിയെക്കുറിച്ച് നമുക്കൊന്ന് ചിന്തിച്ചാലോ. മറ്റു രാജ്യക്കാരെ അപേക്ഷിച്ച് ആയുർദൈർഘ്യം കൂടുതലാണ് ജപ്പാൻകാർക്ക്. അവരുടെ സന്തോഷമുള്ള ജീവിതമാണ് അവർക്ക് ആയുസ് കൂട്ടിക്കൊടുക്കുന്നത്. സ്ഥിരോത്സാഹം ജപ്പാൻകാരുടെ സന്തോഷമുള്ള ജീവിതത്തിന്റെ ഒരു പ്രധാന കാരണമാണ്. നല്ല ശീലങ്ങൾ അവർ സ്ഥായിയായി തുടരുന്നു എന്നുള്ളത് ശ്രദ്ധേയമാണ്. അവർ വയറുനിറയെ ഭക്ഷണം കഴിക്കാറില്ല. എന്നാൽ നമ്മളോ വയർനിറച്ച് കഴിച്ചാൽ മാത്രമേ നമുക്ക് തൃപ്തി വരൂ. വ്യായാമത്തിനും കൂടുതൽ പ്രാധാന്യം നൽകുന്ന രാജ്യക്കാരാണ് ജപ്പാൻകാർ. ആയാസം കുറഞ്ഞ വ്യായാമത്തിനാണ് അവർ ഊന്നൽ നൽകുന്നതെന്ന് മാത്രം. അതവർ സ്ഥിരോത്സാഹത്തോടെ ചെയ്യുകയും ചെയ്യുന്നു. ജപ്പാൻകാരുടെ വൃത്തി അഥവാ ശുചിത്വം എടുത്തു പറയത്തക്ക ഒരു ശീലമാണ്. അവരുടെ വീടുകളിൽ അവർ ഉപയോഗശൂന്യമായ ഒന്നും സൂക്ഷിക്കാറില്ല. ഡീക്ലട്ടറിംഗ് അഥവാ അനാവശ്യ വസ്തുക്കൾ നീക്കം ചെയ്ത് വീട് വെടിപ്പാക്കുക എന്നത് അവർ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും നിർബന്ധമായും ചെയ്യുമത്രേ. വൃത്തിയുള്ള അന്തരീക്ഷത്തിൽ ദുഷിച്ച ചിന്തകൾക്കിടമുണ്ടാകാറില്ല. അപ്പോൾ അവിടെ ആത്മീയ ചിന്തകൾ വളരും. ഇത് കണ്ടു വളരുന്ന അടുത്ത തലമുറയും വൃത്തിയും നല്ല ചിന്തകളും ആത്മീയതയും ഒക്കെ ശീലമാക്കും. വൃത്തിയുള്ള തെരുവുകളും പാർപ്പിടങ്ങളും ആ നാടിനെ മനോഹരമാക്കുമ്പോൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് അവിടെ ചവർകൂമ്പാരങ്ങളില്ല. മാലിന്യം നിക്ഷേപിക്കുവാൻ പ്രത്യേകം സജ്ജീകരിച്ചിട്ടുള്ള സ്ഥലത്ത് തന്നെ അവ നിക്ഷേപിക്കുവാൻ പ്രായഭേദമന്യേ എല്ലാവരും ശ്രദ്ധിക്കുന്നു. ജപ്പാൻകാരുടെ നന്ദി പ്രകടിപ്പിക്കുന്ന ശീലം എല്ലാവർക്കും മാതൃകയാണ്. ഭക്ഷണം കഴിക്കുന്നതിന് മുമ്പ് അവർ പ്രായഭേദമന്യേ നന്ദി പറയാറുണ്ട്. മുമ്പിലിരിക്കുന്ന ഭക്ഷണം ആ പാത്രത്തിൽ എത്തിച്ചേരുവാൻ നമുക്കറിയുവാൻ പാടില്ലാത്ത എത്രയോ പേരുടെ ശ്രമഫലമുണ്ട്, പൂർണ്ണ മനസ്സുണ്ട്. ഗ്രാറ്റിറ്റ്യൂഡ് എന്നത് ശീലമാക്കിയാൽ ഒരു വ്യക്തി പൂർണ്ണതയിലേക്ക് നടന്നടുക്കുന്നു എന്നാണ് അർത്ഥമാക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. നന്ദി വാക്കുകളിലൂടെയും ശരീരഭാഷയിലൂടെയും പ്രകടമാക്കിക്കൊണ്ട് അവർ നിഷേധാത്മക ചിന്തകൾ വിട്ടകന്നു പോയവരാണ് എന്ന് നമുക്ക് മനസ്സിലാക്കി തരുന്നു. ഇക്കിഗായ് എന്ന ജീവിതത്തെ ആനന്ദകരമാക്കുവാനുള്ള ജാപ്പനീസ് രഹസ്യങ്ങളടങ്ങുന്ന പുസ്തകം ലോക പ്രശസ്തമാണ്. നിത്യ യൗവനത്തിന്റെ രഹസ്യമാണ് ആ പുസ്തകം മുഴുവനും. വ്യത്യസ്തമായ ചിന്തകളുടെ പ്രതിഫലനങ്ങളാണ് ആ നാടിന്റെ സമൃദ്ധിക്കും സുസ്ഥിരതയ്ക്കും കാരണം. അസാധ്യമായതിനെ സാധ്യമാക്കുക എന്ന ലക്ഷ്യത്തോടെ പ്രവർത്തിക്കുമ്പോൾ അത് നിങ്ങൾക്ക് സാധ്യമാകും എന്ന് ജപ്പാൻകാരുടെ ജീവിത രീതിയും തൊഴിൽ മേഖലയും ഒക്കെ കാണുമ്പോഴും അറിയുമ്പോഴും നമുക്ക് മനസ്സിലാകും. ഒരുവനിഷ്ടമുള്ളത് കണ്ടെത്തുവാനും സ്വന്തം കഴിവുപയോഗിച്ച് ഇഷ്ടമുള്ളതിനെ മെച്ചപ്പെടുത്തുവാനും അതുവഴി സർഗശക്തിയുള്ള ഒരു സമൂഹത്തെ നിർമ്മിക്കുവാനും സഹായിക്കുന്ന മാർഗങ്ങൾക്കാണ് ആ നാട് പ്രാധാന്യം കൊടുക്കുന്നത്. ഈ ശീലങ്ങളൊക്കെ തന്നെ നമ്മുടെ കാരണവന്മാരും ഇവിടെ ചെയ്തുകൊണ്ടിരുന്നു. എന്നാൽ പഴയ തലമുറയെ കണ്ടുപഠിക്കുവാൻ പറഞ്ഞാൽ പുതിയ തലമുറക്കാരുടെ നെറ്റി ചുളിയും. ജനറേഷൻ ഗ്യാപ്പെന്നും അതൊക്കെ വേറൊരു വൈബ് എന്നുമൊക്കെ പറഞ്ഞ് അതിനെയൊക്കെ ഖണ്ഡിച്ച് സംസാരിക്കുവാൻ ഉള്ള സാധ്യത വളരെ കൂടുതലാണ്. അതിരാവിലെ എഴുന്നേറ്റ് കുളിച്ച് ഉദിച്ചുയരുന്ന സൂര്യനെ നോക്കി ഗായത്രി ജപിച്ച് എല്ലാത്തിനോടും നന്ദി പറയുന്ന ശ്ലോകങ്ങൾ ചൊല്ലിയല്ലേ നമ്മുടെ നാടും ഉണർന്നിരുന്നത്. നോമ്പു നോറ്റും തൊടിയിലെ പച്ചക്കറികൾ ഉൾപ്പെടുത്തിക്കൊണ്ടുള്ള പോഷക സമൃദ്ധമായ ഭക്ഷണവും സൂപ്പിനെ വെല്ലുന്ന സാമ്പാറും അവിയലും പുഴുങ്ങിയ ഇഡിലിയും ഒക്കെ നാവിനും മനസ്സിനും സന്തോഷം തരുന്നതായിരുന്നില്ലേ. സൽക്കാരപ്രിയരായ നമ്മൾ അതിഥി ദേവോ ഭവായ

0: എന്നല്ലേ പഠിച്ചിട്ടുള്ളത്. കർക്കിടക മാസത്തിൽ മൂശേട്ട കളയുന്നതിൻ്റെ ഭാഗമായി നമ്മുടെ വീടുകളിലും ഡീപ് ക്ലീനിങ് ചെയ്യുമായിരുന്നു. അതിനു പകരം ജപ്പാൻകാർ എല്ലാ ആഴ്ചയിലും ഡീപ് ക്ലീനിങ് ചെയ്യുന്നു എന്ന് മാത്രം. അങ്ങനെ അങ്ങനെ അങ്ങനെ നോക്കിയാൽ നമ്മുടെ നാട്ടിലെ ആചാരങ്ങളും അനുഷ്ഠാനങ്ങളും ജീവിത രീതിയും ഒക്കെ തന്നെ ഉത്കൃഷ്ടവും അമൂല്യവും അതുല്യവുമാണ്. നമ്മുടെ വിശ്വാസങ്ങൾക്കെല്ലാം തന്നെ ശാസ്ത്രീയമായ ഒരടിത്തറയുമുണ്ട് എന്നത് വിസ്മരിക്കാനാവുന്നതല്ല. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് ബോധപൂർവം നമ്മുടെ ആചാരങ്ങളെക്കുറിച്ചും അനുഷ്ഠാനങ്ങളെക്കുറിച്ചും ജീവിത രീതിയിലെ അതുല്യതയെക്കുറിച്ചുമൊക്കെ ചിന്തിക്കുകയും അവയെ കൂടുതൽ കൂടുതൽ മെച്ചപ്പെടുത്തുവാൻ ശ്രമിക്കുകയും ചെയ്ത് നമുക്ക് മികവുള്ള പുതിയ ശീലങ്ങളിലേക്ക് വഴിമാറാം. മനുഷ്യൻ ശീലത്തിൻ്റെ സൃഷ്ടിയാണ് എന്ന ചൊല്ല് മറക്കാതെ നമ്മുടെ മനസ്സിലെന്നും ഉണ്ടാകണം.
1: അഡ്വക്കേറ്റ് സിന്ധു ഗോപാലകൃഷ്ണൻ അവതരിപ്പിച്ച സുഭാഷിതമാണ് ശ്രോതാക്കൾ കേട്ടത്. അല്പസമയത്തിനുള്ളിൽ ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹിയിലെ.
2: This is Akashvani, the news read by Kiran Jha. President Draupadi Murmu today conferred Padma Awards to 66 eminent personalities for the year 2026 at the civil investiture ceremony held at Rashtrapati Bhavan. Of them, two were conferred with Padma Vibhushan, six with Padma Bhushan, and 58 personalities were conferred with Padma Shri. Noted film actor Dharmendra Singh Deol has been honored with the Padma Vibhushan posthumously for his contribution in the field of art. The actor's wife and Lok Sabha MP Hema Malini received the award. The legendary Indian violin maestro Dr. N. Rajam were also honored with Padma Vibhushan. During the ceremony, Vice President C.P. Radhakrishnan, Prime Minister Narendra Modi, Union Ministers Amit Shah, Gajendra Singh Shekhawat and H.D. Kumaraswamy were also present on the occasion. In Jammu and Kashmir, all tourists stranded in cabins of the Gulmarg Gondola ropeway were rescued safely after a major technical snag halted operations at the famous tourist resort. Officials today said more than 300 tourists were trapped inside 65 cabins of the cable car, some hanging nearly 500 feet above the ground, triggering panic among tourists, including women and children. Emergency evacuation protocols were activated immediately. A massive seven-hour rescue operation was launched jointly by teams of NDRF, SDRF, Jammu and Kashmir Police, Army's Chinar Corps, and local administration. All passengers were brought to safety without any injuries. Jammu and Kashmir Lieutenant Governor Manoj Sinha said he monitored the rescue operation continuously and directed senior officials, including the DGP, to oversee rescue efforts on the ground. Chief Minister Umar Abdullah announced a probe into the malfunction and said actions would be taken if any lapses were found. Union Finance Minister Nirmala Sitharaman has launched a set of strategic portals and initiatives aimed at strengthening the MSME ecosystem, enhancing last-mile credit delivery, and accelerating the modernization of rural industries. Speaking at an event in Mumbai to mark the 37th anniversary of the Small Industries Development Bank of India, SIDBI today, Mrs. Sitharaman called for increased focus on the three Fs, fuel, fertilizer and forex, amid the ongoing West Asia crisis, while asserting that the Indian economy remains resilient.
3: The West Asia crisis not only is a diplomatic or a geopolitical issue. For businesses and common people, it can mean higher fuel cost, delayed cargo, costlier shipping, shortage of inputs, pressure on working capital and uncertainty in export orders. All of them coming together, it's a big challenge, not just for India, for many other countries. We must also recognize that India's domestic economic situation remains positive and resilient even today.
2: External Affairs Minister Dr. A. Jaishankar will host the Quad Foreign Ministers meeting in New Delhi tomorrow. Foreign Minister of Australia Penny Wong, Foreign Minister of Japan Toshimitsu Motegi, and Secretary of the State of United States Marco Rubio will participate in the meeting. The ministers will exchange views on advancing Quad cooperation across priority areas, review progress on ongoing Quad